0: നിന്നൊക്കെ ഒരൊറ്റ ആൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി.
1: രാജ്യം ഓർമ്മണ്ട.
0: പിന്നെ ഇപ്പോൾ എസ്വാറ്റിനി എന്ന് പറഞ്ഞ രാജ്യമുണ്ട് ആഫ്രിക്കയിലെ. ഞാൻ ആ രാജ്യത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ആ രാജ്യത്ത് 1% താഴെയാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ. മാത്രമല്ല, ഞാനീ പരിചയപ്പെട്ട ആൾ, ആ സ്റ്റാളിൽ നിൽക്കുന്ന പിന്നെ ആ വിദ്യാർത്ഥി, അവൻ്റെ ഗ്രാമത്തിൽ അവൻ മാത്രമേ ഉള്ളൂ, അവനും അവൻ്റെ പിന്നെ മാതാപിതാക്കളും മാത്രമാണ് മുസ്ലിങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു സ്റ്റാളിൽ ചെന്നപ്പോൾ ആ സ്റ്റാളിൽ ആളില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവുന്നത് ആ പിന്നെ രാജ്യത്തുനിന്ന് ഒരേ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഒരാൾക്ക് തന്നെ മാക്സിമം അത്ര സമയം ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മടുത്ത് പോയതായിരിക്കാം. അങ്ങനെ
1: പറഞ്ഞപ്പോൾ തന്നെ കൂട്ടത്തിൽ ചോദിക്കുന്ന നമ്മൾ ആഡ് ചെയ്യണം തോന്നിയൊരു വിഷയം, ജാമിഅ ഇസ്ലാമിയയുടെ ഒരു പഠനത്തിൻ്റെ പൊതുസ്വഭാവം, അത് ഉദ്ദേശിച്ചത് അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാനിപ്പോൾ മദീനയാണ്, പിന്നെ അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മദീനത്ത് വരെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ജാമിഅ ഇസ്ലാമിയയുടെ സ്വഭാവമല്ല ജാമിഅ തൊയ്ബയുടെ. സൗദിയിൽ വേറെയും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും പ്രാധാന്യം നൽകുന്നത് ഓരോ മേഖലക്കും ഒക്കെ ആണെന്ന് വേണം പറയാലോ. നിരുപാധികമാണെന്നല്ല എങ്കിൽ പോലും, അതുപോലെ ജാമിഅ ഇസ്ലാമിയയുടെ ഒരു പ്രയോറിറ്റി കൂടുതൽ ഏത് മേഖലക്കാണ്, ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നൊക്കെ വിശദീകരിച്ചാൽ കൂടുതൽ.
0: അതായത് അൽ ജാമിഅ അൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇസ്ലാമികമായ വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ പ്രധാനമായും അവിടെ പിന്നെ 5 കുല്യകൾ, ഇസ്ലാമിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള 5 കുല്യകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുല്യകൾ. ഒരു 2010 കാലഘട്ടം വരെ ഇത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഭൗതിക വിഷയങ്ങളുടെ കുല്യകളൊക്കെ ആഡ് ചെയ്തത്. അതായത് പിന്നെ ആദ്യം വന്ന കുല്യത്തു ശരിയ, പിന്നെ കുല്യത്തു ദാവ ഉസൂലുദ്ദീൻ അഥവാ അഖീദ, അങ്ങനത്തെ വിഷയങ്ങൾ, ദാവത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. ശരിയ എന്ന് പറയുമ്പോൾ ഫിഖ് ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം അതാണ്. അതുപോലെ പിന്നെ വന്നതാണ് കുല്യത്തു പിന്നെ ലുഗ, മൂന്നാമത് കുല്യത്തു ലുഗ വദ്രാസത്തിൽ സനിയ വന്നു 975 മറ്റാണെന്ന് തോന്നുന്നു. 964 മദീന യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷമാണ് കുല്യത്തുൽ ഖുർആനും കുല്യത്തുൽ ഹദീസും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 5 കുല്യകളാണ് ഇസ്ലാമികമായിട്ട് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുല്യകൾ. ഇതിന് പുറമേ ഉള്ളതാണ് പിന്നെ കുല്യത്തുൽ ഉലൂം സയൻസ്. സയൻസിൻ്റെ വ്യത്യസ്ത കെമിസ്ട്രി ബയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ഇതൊക്കെ മറ്റ് കുല്യകളാണ്. ടോട്ടൽ 9, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഒരു ബിസിനസ് മാനേജ്മെൻ്റ് എന്നുള്ള പിന്നെ കുല്യത്തുൽ അമാൽ എന്നുള്ളൊരു കുല്യ കൂടി കഴിഞ്ഞ വർഷം ഞാൻ പോയതിന് ശേഷമാണ് അത് രൂപീകരിച്ച് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്നത്. പിന്നെ ഒരു പുതിയൊരു ഇത് കേട്ടത് പിന്നെ കുല്യത്തു ശരീഅയുടെ പിന്നെ ഒരു അതും ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റായി മാറാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് കേട്ടു. അഥവാ സൗദി ലോ കാനൂൺ, അന്തിമ കാനൂൺ, അതും കൂടി അതിപ്പോൾ തന്നെ ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സെക്ഷനായി ഉണ്ട്. ശരീഅ കുല്യത്തു ശരീഅ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതും കൂടി പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു പിന്നെ ഫിഖ് പഠിക്കുന്ന പിന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന അല്ലെങ്കിൽ സൗദികളല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ടാസ്ക്കാണ്. കാരണം സൗദി ലോ, സൗദി നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത്. കാരണം അതുകൊണ്ട് സൗദിയിൽ തന്നെ ജോലിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരമുണ്ട് എന്നല്ലാതെ അല്ലാതെ നമുക്കൊരു പ്രത്യേകിച്ച് മറ്റു ഉപകാരങ്ങളില്ലല്ലോ.
1: ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞു. ഇതുപോലെ തന്നെ ഇപ്പം മദീനയുള്ള ജാമിഅ തൈബ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ജാമിഅ തൈബ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്സ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അഥവാ മെഡിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് അതും അങ്ങനെ തുടങ്ങി എന്തെല്ലാം മേഖലകളുണ്ടോ,
0: ഭൗതിക
1: വിഷയങ്ങളുണ്ടോ.
0: എനിക്കൊന്നും അവിടെ പെൺകുട്ടികളാണ് കൂടുതൽ പഠിക്കുന്നത് അല്ലേ.
1: പെൺകുട്ടികൾക്ക് പിന്നെ പ്രാമുഖ്യം ജാമിഅ തൈബയിലുണ്ട്.
0: ജാമിഅ ഇസ്ലാമിയയിൽ പെൺകുട്ടികൾക്കില്ല,
1: തീരെയില്ല.
0: കഴിഞ്ഞ വർഷം ഞാൻ പോയ ഈ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് 30 കുട്ടികൾക്ക് കുല്യത്തു ശരീഅയിൽ അഡ്മിഷൻ കൊടുത്തു. അതും അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സൗദി പെൺകുട്ടികൾക്ക് മാത്രം. തുടക്കമാണ്. ഇതുവരെയും മദീന യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടികൾക്കില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തൊയ്ബ യൂണിവേഴ്സിറ്റി നല്ലൊരു.
1: അതെ, കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള സൗദിയിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് എവിടെയാണ് സാധ്യത എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ജാമിഅ തൊയ്ബ നല്ലൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് മദീനത്ത് കൂടി ആയതുകൊണ്ട്. ഇപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ഭൗതികമായി ബന്ധപ്പെട്ട ഭൗതിക മേഖലയിലുള്ള കോഴ്സുകളാണ് ജാമിഅ തൊയ്ബയിൽ കാര്യമായിട്ടുള്ളത്. അതിൽ കുല്യത്തുൽ ആദാബ് ബിൽ ഉലൂമിൽ ഇൻസാനിയ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോളേജിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻ്റാണ് ഇത്, ദിറാസത്തുൽ ഇസ്ലാമിയ. എന്നതുപോലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദിറാസത്തുൽ ഖുർആനിയ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഖുർആനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസും. അപ്പോൾ അത്ര ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, കാരണം മദീനത്തിൻ്റെ ജാമിഅ ഇസ്ലാമിയ എന്ന് വലിയൊരു യൂണിവേഴ്സിറ്റിന് വേണ്ടി മാത്രമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മളൊരു ഇത്രയും 4 വർഷം ഇവിടെ പൂർത്തിയാകുമ്പോൾ ഉള്ളൊരു അനുഭവമൊക്കെ വെച്ച്

0: നമ്മളെ ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും സൗദികളായ വിദ്യാർത്ഥികളായിരിക്കും
1: കൂടുതൽ
0: കൂടുതലും.
1: ജാമിസ്ലാമിയിൽ
0: വളരെ തുച്ഛം മാത്രമേ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസും ഉള്ളൂ.
1: ജാമിസ്ലാമിയിൽ നേരെ തിരിച്ചാണ്, ജാമിസ്ലാമിയിൽ പിന്നെ 85% പുറത്തുനിന്നുള്ള കുട്ടികളാണ്, സൗദികൾ വളരെ കുറവാണ്. 15% മാത്രമാണ് സൗദി നേറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. കൂടുതലും പുറത്തുള്ള കുട്ടികൾ സ്കോളർഷിപ്പ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ജാമിയ ഇസ്ലാമി ആയിരുന്നാലും തൊയ്ബ യൂണിവേഴ്സിറ്റി ആയിരുന്നാലും ഒരേപോലെ തന്നെയാണല്ലോ, സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് കിട്ടുക സൗദി യൂണിവേഴ്സിറ്റികളിൽ.
0: അതെ, പിന്നെ ഇപ്പോൾ താമസം, ഫുഡ് കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ വ്യത്യസ്തമായിരിക്കും. പിന്നെ നമ്മൾ ജാമിയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹോസ്റ്റലിൽ അവർ തരുന്നുണ്ട്, മുക്കാഫ സ്റ്റേപ്പിൻ്റെ തരുന്നുണ്ട്, എന്നാൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ നോക്കണം. അതേ സമയത്ത് ജാമിയ ഇസ്ലാമി വ്യത്യസ്തമാണ്, ഹോസ്റ്റലിൽ തരുന്നുണ്ട്, പിന്നെ സ്റ്റേപ്പിൻ്റെ തരുന്നുണ്ട്, ഫുഡിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. നമ്മൾ ചെറിയ ചെലവിൽ 150 അല്ലെങ്കിൽ ഒരു മാസം ചെലവഴിച്ചാൽ ഫുഡ് കിട്ടാനുള്ള വെപ്പ്,
1: ഒരു ദിവസം മാക്സിമം 6 റിയാൽ ചെലവഴിച്ചാൽ.
0: പിന്നെ അത് നമുക്ക് ജാമിയ ഇസ്ലാമിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഉള്ളിൽ നിന്ന് കിട്ടാനുള്ളതാണ്. ഇനി പുറത്തുനിന്ന് വേറെ കഴിക്കണമെങ്കിൽ ആ രൂപത്തിൽ ഒരാൾക്ക് ആക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ജാമിയ ഇസ്ലാമിയ ജാമിയ തൈബ എന്ന് പറയുമ്പോൾ മദീനത്തുള്ള പിന്നെ പഠന സംവിധാനങ്ങൾ.
1: പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകം പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു സംഗതി, മദീനയിൽ ഇതല്ലാതെ നമുക്ക് നമ്മൾ ഒരു ഫിനാൻഷ്യലി സൗണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഭൗതികമായ കോഴ്സുകൾ പഠിക്കാൻ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കാറുണ്ട്. പക്ഷേ നമുക്ക് മതപരമായി തന്നെ ഇപ്പോൾ മദീനയിലെ ഹറമിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ, അത് ഒരുപാട് ആളുകളത് തിരിച്ചറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ പിന്നെ അത് നമ്മളെ യൂണിവേഴ്സിറ്റി പോലെയല്ല, സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ വിസയും അതുപോലെ തന്നെ അവിടുത്തെ ഇഖാമ എടുക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താമസവും ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമുക്ക് സാമ്പത്തികമായി ഓക്കെ ആണെങ്കിൽ, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ പൈസയാണ്, നമ്മളൊരു വിദേശ രാജ്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ പൈസയാണ് നമുക്ക് ഒരു 4 ഇതേപോലെ തന്നെ ഹറമിൽ മസ്ജിദുൻ നബവിക്കുള്ളിൽ, മസ്ജിദുൻ നബവിയുടെ ഉള്ളിലിരുന്നാണ് നമ്മൾ പഠിക്കുക. അതിനുള്ളിൽ കോളേജുകളുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും ജാമിയ ഹിന്ദിയിൽ പഠിച്ചവരും അല്ലാത്തവരുമായ ഒരുപാട് സുഹൃത്തുക്കൾ നിലവിൽ അവിടെ പഠിച്ചുകൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പോലെ 2 വിദ്യാർത്ഥികൾ അവിടുത്തെ കുല്യത്തുശ്ശരിയയിലാണെന്ന് തോന്നുന്നു അഡ്മിഷൻ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദുൻ നബവിയിലെ സ്ഥലമുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മസ്ജിദുൻ നബവിയിൽ ഇരുന്നാണ് നമ്മൾ പഠിക്കുക. രാവിലെ 7 ആകുമ്പോൾ
0: 7:30 മുതൽ
1: ക്ലാസ് തുടങ്ങി ഒരു 11:30 ആകുമ്പോൾ
0: പതിനൊന്നേമുക്കാലാകുമ്പോൾ
1: ക്ലാസ് അവസാനിക്കും. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓൺലൈനായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ മദീനയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഹറമിൽ തന്നെ മറ്റ് പണ്ഡിതന്മാർ.
0: പിന്നെ പല രൂപത്തിൽ പാലോചിക്കും, ഫൗസാൻ പറഞ്ഞു, അഥവാ ഇപ്പോൾ നമ്മളെ മക്കളെ പലരെയും പല ഭൗതിക കോഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടും 30-40 lakh അതിലപ്പുറം പൈസ ചെലവഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലും ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിലൊക്കെ പഠിപ്പിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി കഴിവുള്ള മക്കളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കളുണ്ട്, പക്ഷെ അവർക്ക് ദേവുടക്ക് പോയി കൊണ്ടുപോയി പഠിപ്പിക്കണം എങ്ങനെ എന്നുള്ള ആ ഒരു വിഷയം അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്കുള്ള വലിയൊരു ഓപ്ഷനാണ് നബി പണ്ട്. അതേപോലെ തന്നെ ആണ് കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ പറ്റിയപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകൾ, അവരെ മക്കളെ അവർക്കിപ്പോൾ ഇപ്പോൾ അവിടുത്തെ വിസേൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും വരില്ല, വലിയ പ്രയാസം ഉണ്ടാവില്ല ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ മക്കളെ മദീനത്ത് കൊണ്ടുവന്ന് അവിടുത്തെ പിന്നെ ഒരു താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു എന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ.
1: അത് ഡിഗ്രി മാത്രമല്ല, ഈ ചെറിയ അതായത് മസ്ജിദുൻ നബവിയിൽ ചെറിയ ഹൽക്ക മുതലുണ്ട് എഴുത്ത് പഠിക്കുന്ന അറബി, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അടക്കം എഴുത്ത് പഠിപ്പിക്കുന്ന ചെറു പ്രായത്തിൽ വളരെ ചെറിയ കുട്ടികൾ, ഞാനൊരു മലയാളി കുട്ടിയോട് പരിചയപ്പെട്ടിരുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള ഒരു മഹദ് 6 അതുപോലെ തന്നെ അതിന് ശേഷം ഒക്കെയുള്ള പഠനങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെയും നമ്മളെ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പോലെ തന്നെ സൗദി ഗവൺമെൻറ് അപ്രൂവ്ഡായ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന പിന്നെ ഒരു അക്കാഡമിക് പഠനങ്ങൾ തന്നെയാണ്, അല്ലാതെ ഒരു വെറുതെ നമ്മൾ ക്ലാസ്സിൽ പോയി പിന്നെ ഒന്നുമില്ല എന്നുള്ള നിലക്കുള്ള പഠനങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഉമ്രയ്ക്കൊക്കെ വന്ന ഫിനാൻഷ്യലിയൊക്കെ നല്ല സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള പലരും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ മദീനെ കാണിച്ചു കൊടുത്തപ്പോഴൊക്കെ സാധിക്കുമെങ്കിൽ അവർക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ മക്കളെ കുറച്ചു കാലം മസ്ജിദുൻ നബവിയിൽ വിട്ട് പഠിപ്പിക്കാം, ഖുർആൻ പഠിക്കാം, അതോടൊപ്പം പറഞ്ഞ ഈ പറഞ്ഞതുപോലെ എഴുത്തും മറ്റു കാര്യങ്ങളും ഹൽക്കകളിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഹ്യൊക്കെ ഇറങ്ങിയ ഒരുപാട് സംഭവങ്ങൾ, അവിടുത്തെ ഓരോ മണൽത്തരിയിലും ചരിത്രങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ കണ്ട് അവർ കുറച്ചു കാലം പറ്റുന്നത്ര കാലം ഒരു 3-4 അല്ലെങ്കിൽ ആ കോഴ്സ് പൂർത്തീകരിച്ച് അത് കണ്ട് വളരാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുക. മാത്രമല്ല കൂടെ പഠിക്കുന്നവരൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ ദീൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ച് വരുന്നവരാണ്. അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ഭൗതികമായ കരിയർ ലക്ഷ്യം വെച്ച് വന്നിട്ട് കാര്യമില്ല. അവിടെ വന്നാൽ ലോകപ്രശസ്തരായ ലോകത്തിലേറ്റവും ഉന്നതരായ പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് നമുക്ക് ദീൻ ശരിക്ക് മനസ്സിലാക്കുക, അതിൻ്റേതായ ആ ഒരു പിന്നെ ശുദ്ധമായ അഹ്ലുസുന്നയുടെ ശരിയായ ഇസ്ലാം പഠിക്കുന്ന ശരിയായ ദീൻ നമുക്ക് ലോകത്തിലെ ഇപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ ഒക്കെ പങ്കെടുക്കാറുള്ള ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി മസ്ജിദ് ഖുബായിലെ ഖതീബാണ്. അദ്ദേഹം സ്ഥിരം അസറിന് ശേഷം പിന്നെ മസ്ജിദ് നബവിയിൽ ക്ലാസ്സുണ്ട്. അതുപോലെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ മദീനയിൽ നിന്ന് അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപ്പ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് അൽ ബദർ അവരൊക്കെയും ക്ലാസ്. അതുപോലെ തന്നെ ഓരോ മാസവും സൗദി അറേബ്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ അവിടെ വന്ന് ഒരു ലിഖാവ് ഷെഹരി ഒരു മാസത്തിലോ അല്ലെങ്കിൽ അവർ വരുമ്പോഴൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പണ്ഡിതന്മാരെ സത്യം പറഞ്ഞാൽ ഒരു ചെറു നമ്മളൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള വലിയ മനുഷ്യന്മാരെ കാണുക, അവരുടെ സദസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു ബർക്കത്ത് ആണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് അവരുടെ സ്വഭാവം അവരുടെ ഇടപെടലുകൾ അത് കിട്ടാനുള്ളൊരു ഒരു വഴി കൂടിയാണത്.
0: പിന്നെ അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ഈ ഹറമിൽ പഠിക്കുമ്പോൾ തന്നെ മസ്ജിദ് നബവി പഠിക്കുമ്പോൾ തന്നെ പിന്നെ കുല്ലിയയിൽ പഠിക്കുമ്പോഴും മഅ്ഹദിലും ഒരു സ്ഥായിയായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇപ്പോൾ ഒക്കെ ആവശ്യപന്നെ കാരണം വിസ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ. അതേസമയത്ത് ഇപ്പോൾ സാധാരണ എന്താണ് താൽക്കാലിക വിസിറ്റ് വിസയ്ക്ക് വരുന്ന ഒരാൾ അങ്ങനത്തെ താൽക്കാലികമായിട്ട് വരുന്ന വന്നു പോകുന്നവർക്കുള്ള അവസരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഹൽക്ക സംവിധാനം ഉണ്ട്, വളരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ അത് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് വൈജ്ഞാനികമായിട്ട് നല്ല മികവ് ഉണ്ടാക്കാൻ പറ്റിയ അവസരങ്ങളാണ്. ഫജറിന് ശേഷമാണെങ്കിലും ദുഹയ്ക്ക് ശേഷമാണെങ്കിലും പിന്നെ അസ്ഹർ മഗ്രിബ് ഇശാന് ശേഷമുള്ള ഹൽക്കകൾ, ആ ഹൽക്കകൾ തന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ എന്താണ് അക്ഷരങ്ങൾ നോക്കി വായിക്കാൻ പഠിക്കുന്ന ഇത് മുതൽ പിന്നീട് ഖുറാൻ ശരിക്കും അറബി വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഖുറാൻ ഹിഫ്ള ആക്കാനുള്ള ഖുറാൻ മുറാജ ചെയ്യാനുള്ള അതുപോലെ തന്നെ ഖുറാനിലെ വ്യത്യസ്തങ്ങളായ പിന്നെ ഖിറാത്തുകളിൽ ഇജാസ് എടുക്കാനുള്ള അവസരം.
1: ഹാഫിള് നമ്മൾ നല്ല ഹാഫിളാണ്, നമുക്ക് നല്ല ഇത്ഖാനോടുകൂടി ഹിഫ്ള ഉണ്ടെങ്കിൽ അവിടെ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇജാസയുടെ
0: പ്രവേശിക്കാം. ഇനി മാത്രമല്ല ഇപ്പോൾ ഒരാൾക്ക് അവിടെ ഇജാസക്ക് ഉള്ള സമയമൊന്നുമില്ല, ഒരാൾക്ക് ശരിക്കും ഒന്ന് മുറാജ ചെയ്യണം, അല്ലെങ്കിൽ മുറാജക്ക് ഓക്കെയാണ്, ഖുറാൻ ഹിഫ്ള് പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്, അവർക്ക് കുറഞ്ഞ കാലം ഒന്ന് ഹറമിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം, ഒരു കിട്ടണമല്ലോ, അവിടെ വരാം. പിന്നെ കുറച്ച് ആഴ്ചകളോ പിന്നെ ഒന്നോ രണ്ടോ മാസം ചെലവഴിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ഇഖ്തിബാറിൽ പങ്കെടുത്ത് എന്ത് ചെയ്യാം, എക്സാം പങ്കെടുത്താൽ അവന് ഖുറാൻ മൊത്തം മുറാജ ചെയ്തതിൻ്റെ ഇപ്പോൾ പത്ത് ദിവസമാണ്, പത്ത് ദിവസം 20, 30 മൊത്തം മുറാജ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ മേലിക്കട് വരും.
1: പിന്നെ പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്ക് ഹലക്കയിൽ പങ്കെടുക്കാൻ നമുക്ക് ഇഖാമ
0: ആവശ്യമില്ല,
1: താൽക്കാലികമായിട്ട്
0: സൗദിയിൽ വന്നു പോകുന്നവർക്കുമുള്ള വലിയ ഒരു അവസരം എന്നുള്ളതാണ്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹദ് അല്ലെങ്കിൽ കുല്ലിയ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത്.
0: അതും ഇനിയിപ്പോൾ ഈ മഹദും കുല്ലിയ ആണെങ്കിലും ഹൽക്കകളാണെങ്കിലും അതിലുള്ള വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്കും പറ്റുന്നു.
1: അതെ അതെ,
0: ഏത് പറയാം, ഇനിയിപ്പോൾ ഒരു 50 വയസ്സുകളും എനിക്ക് ഖുറാൻ നേരെ ഓതാൻ അറിയില്ല, എനിക്ക് പഠിക്കാനുള്ള സംവിധാനം മസ്ജിദ് നബവിയിലുണ്ട്.
1: എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രായമുള്ള റിട്ടയറായെന്നു അറിയില്ല, പിന്നെ അദ്ദേഹം ഇതുപോലെ ഞാൻ അവിടെ പോയതിന് ശേഷം ചോദിച്ചിരുന്നു എനിക്ക് ഇത്ര വയസ്സായി എനിക്ക് അവിടെ പഠിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ. അപ്പോൾ അദ്ദേഹം പ്രായമായി, അതുകൊണ്ട് തന്നെ നല്ലൊരു പോസ്റ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ നിന്നൊരു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളെ കൂടി കൊണ്ടുവന്ന് അവിടെ ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ച് കുല്ലിയയിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായപരിധി ഇല്ല അദ്ദേഹത്തോട്.
0: നമ്മൾ പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു അവരെ ക്ലാസ്സിൽ മഹദിലാണ്, പിന്നെ മഹദിലാണ് ഇപ്പോൾ ക്ലാസ്സിൽ വാപ്പയും മോനൊറ്റ ക്ലാസ്സിലുണ്ട്, വാപ്പയും മോനൊറ്റ ക്ലാസ്സിലുണ്ട്. അപ്പം അത്ര വലിയ നമുക്ക് ഫിനാൻഷ്യലി കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നെ വളരെ വലിയൊരു അവസരം. ഇനി മാത്രമല്ല ഒരാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ അവസരമുണ്ട്, അരക്ഷിതാക്കൾക്ക് പഠിപ്പിക്കാൻ അവസരമുണ്ട്, എന്നാൽ സാമ്പത്തിക മറ്റു കഴിവില്ല, എന്നാൽ സ്പോൺസർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ അള്ളാഹിൻ്റെ ദീനിനെ എവിടെയാണോ പിന്നെ നമുക്കൊരു ഉപകാരം ഹയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അത് ഉപയോഗപ്പെടുത്താൻ നിലക്ക് ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളാണ്. അത് ഇതേ സാധ്യതകൾ എവിടെയുണ്ട്, മക്കത്തുണ്ട്,
1: മക്കത്തുണ്ട്,
0: മക്കത്തെ ഹറമയിലുണ്ട്. ഇനിയിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മദീനയിലാണെങ്കിലും മക്കത്താണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ മക്കയുടെ അടുത്ത പ്രദേശങ്ങൾ ജിദ്ദ, തായിഫ് അടുത്ത പ്രദേശങ്ങൾ, മദീനത്താണെങ്കിൽ എംബോ, പിന്നെ മദീനത്തെ വ്യത്യസ്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉള്ള ആളുകളാണ്. ഇപ്പോൾ അതിൽ പിന്നെ കുറച്ച് ദൂരത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് അറബി ഭാഷ അറിയാം, കുറച്ചൊക്കെ അടിസ്ഥാനപരമായ അറിവുകളുണ്ട്. എന്നാലും ഇനി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാരാണെങ്കിൽ പോലും, ഇപ്പോൾ ജോലിക്കാർ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ പറഞ്ഞത്, അവരിൽ പോലും അവർക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇൻ്റർവ്യൂ പങ്കെടുത്ത് ഹർമിൽ കോളേജിൽ കയറാം. കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ദർസിൽ അഥവാ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് പങ്കെടുക്കണമെന്ന് നിർബന്ധമല്ല. അങ്ങനത്തും അങ്ങനെ ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ എന്ത് ചെയ്യുക, എക്സാമിൻ്റെ സമയത്ത് വന്ന എക്സാമിൽ പങ്കെടുക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഹർമിന് സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ ഒരു പഠനം ആവും ചെയ്യും. മറ്റേൻ്റെ അത്ര ദിവസമായിട്ട് ഒരു പക്ഷം ഉണ്ടായിക്കൊണ്ടു എങ്കിൽ പോലും
1: കഴിയുന്നത്ര
0: പഠിക്കുക എന്നുള്ളൊരു അതും വലിയൊരു അവസരമാണ്.
1: പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പിന്നെ എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മദീനയിൽ നിലവിൽ പിന്നെ ഏകദേശം 30 വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ മദീന യൂണിവേഴ്സിറ്റിയിലും തൊയ്ബ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഹറമിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളൊരു മലയാളി, നമ്മളൊരു മദീന ഇസ്ലാഹി സെൻറ്റർ അൽഹംദുല്ല പിന്നെ അതിന് കീഴിൽ തന്നെയുള്ള വിദ്യാർത്ഥി ഘടകം. അത് പ്രത്യേകം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം കൂടി, നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കീഴിൽ ആരംഭിച്ചൊരു സംരംഭം മദീന ജേണൽ എന്ന് പറയുന്നത്, അത് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. അതായത് മദീനയിൽ വന്ന ഒരുപാട് ആളുകൾ പിന്നെ ആധുനികമായി വ്ളോഗർമാരും മറ്റൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉഹദിൻ്റെ അവിടെയുള്ളൊരു ഗുഹ പിന്നെ ഹെസാൻ അറിയാമായിരിക്കും, അവിടെ നിന്ന് ഇപ്പോഴും റസൂലിൻ്റെ സുഗന്ധം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ എനിക്ക് തോന്നുന്നു സിമെൻറ്റിട്ട് അടച്ചു ആ ഗുഹ
0: പിന്നെ
1: പിന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ട് പിന്നെ പല കിണറുകൾ പല സ്ഥലങ്ങൾ വന്ന് ഇവിടെ അത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു. ഇപ്പം ഇങ്ങനെ പല ഇല്ലാത്ത കഥകളും മൗദുവായ ഹദീസുകളും ഒക്കെ എടുത്തിട്ടാണ് പലരും നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഉംറ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്ക് മദീനയുടെ ഒരു വൈബും അതുപോലെ മദീനയുടെ ശരിയായ ചരിത്രങ്ങളും മദീന യൂണിവേഴ്സിറ്റി പോലുള്ള പഠന അവിടെയുള്ള പഠന സാധ്യതകളും അവിടെയുള്ള മറ്റ് വിശദാംശങ്ങളും വിവരങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മദീന ഇസ്ലാഹി സെൻ്ററിൽ നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് മദീന ജേണൽ എന്ന് പറയുന്നത്. അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുമാണ്, പ്രധാനമായിട്ട് ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ അൽഹംദുലില്ലാ മദീന യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി മൊത്തം കവർ ചെയ്തിരുന്നു. ഒരു യൂട്യൂബിലെ വീഡിയോ വിശദമായി ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മദീന യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന മഹർജാൻ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവൽ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മസ്ജിദ് ഖുബാവും പരിസരവുമുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ലോങ് വീഡിയോകളാണ്, ഇൻസ്റ്റഗ്രാമിൽ ഇതല്ലാത്ത കുറേ ചെറിയ ചെറിയ വീഡിയോകൾ, ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ മുസ്ലിം നബിയുടെ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ നോമ്പ് തുറ, അവിടുത്തെ പിന്നെ മിനാരങ്ങളെക്കുറിച്ചുള്ളത്, അതുപോലെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, യൂണിവേഴ്സിറ്റിയിലെ ചില സംഭവങ്ങൾ, അവിടുത്തെ മലകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് പിന്നെ മദീനയുടെ ഒരു ആധികാരിക പൾസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ തന്നെ മദീന ഇസ്ലാഹി സെൻറ്ററിലെ തന്നെ വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്
0: പറയാം. ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് ബാക്കി പിന്നെ ഉഹദ്,
1: അതെ അതെ അതെ, ഒരുപാട് ബാക്കി
0: ചരിത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പിന്നെ വീട് ചെയ്ത് പുറത്തിറക്കാനുണ്ട് ഇൻഷാല്ലാ ബീദിനില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് തൽക്കാലം കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾക്ക് വലിയൊരു ആഗ്രഹമാണ് പിന്നെ അത് ഏത് പ്രായക്കാരുടെ ആയാലും പിന്നെ മക്ക കാണുക, മദീന കാണുക, ഒരു ഹജ്ജ് ഉംറ എന്നുള്ളത്, പിന്നെ അതോടൊപ്പം തന്നെ ഒരു പഠിതാവാണ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ വന്ന് പഠിക്കണം എന്നൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസരം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഉപയോഗപ്പെടുത്താനും ഇനിയും പിന്നെ കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കാനൊക്കെ കാരണമായി തീരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി. മദീനയിലെ വിദ്യാർത്ഥി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എഹ്സാനുൽ ഹഖ് അൽഹിക്കമി, ഒപ്പം അജ്മൽ ഫൗസാൻ അൽഹിക്കമി എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിൻ അൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
8: سيد الاستغفار.
7: اللهم انت ربي لا اله الا انت.
6: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അത് ഒരു പെരും വരൾച്ചക്കാലമായിരുന്നു. നാടും നാട്ടുകാരും സമൂഹവുമെല്ലാം അങ്ങനെ വരൾച്ചയിൽ മഴ തേടിയുള്ള ഒരു നമസ്കാരത്തിനു വേണ്ടി പുറപ്പെട്ടു. ഏറ്റവും പിന്നിൽ ഓടിക്കതച്ചെത്തിയ ആ കുട്ടിയുടെ കയ്യിൽ കുടയുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു, ഈ പെരും വരൾച്ചക്കാലത്ത്, അതും ഒരു വെയിൽ പോലുമില്ലാത്ത ഈ നേരത്ത്, ഈ വൈകുന്നേരം നീ എന്തിനൊരു കുടയുമായി വന്നു? കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നമസ്കാരം കഴിഞ്ഞ് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ കുടയും ചൂടി അവൻ വീട്ടിലേക്ക് തിരിച്ചു. നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ കനത്തിനും നമ്മുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ തോതിനുമനുസരിച്ചാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. അനഅഇന്ദല്ലാഹി, ഞാൻ എൻ്റെ അടിമയുടെ വിചാരങ്ങൾക്കൊപ്പമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഖുദ്സിയ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി. ഈ പ്രഭാതവും പ്രതീക്ഷയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിൻകൂട്ടിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുന്നതാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഇന്നത്തെ ദിനം തുടക്കമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് താജുദ്ദീൻ സലാഹയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം.
0: ഇന്ന് 2026 ഓഗസ്റ്റ് 13 വ്യാഴം,
2: ഹിജ്റ വർഷം 1448, സഫർ 29,
0: കൊല്ലവർഷം 1201, കർക്കിടകം 28.

0: മഷാല്ലാ, അപ്പോൾ വളരെ മനോഹരമായൊരു പ്രഭാതം. നന്മയുടെ കേൾവികൾ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മളിങ്ങനെ കേൾക്കാൻ കാത്തു നിൽക്കുകയും പീസ് റേഡിയോ നമുക്ക് വേണ്ടി ശബ്ദം നമ്മുടെ മുമ്പിൽ മുഖരിതമാവുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു താജിക്ക. നമ്മൾ ശ്രോതാക്കൾ പതിവ് പോലെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്.
1: ഇതിൽ സ്ഥിരമായിട്ട് വളരെ നേരത്തെ ഒരു 3-3.5 മണി മുതലൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്, സലാം പറഞ്ഞ് തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ എപ്പോഴോ ഒരിക്കൽ ഒരു ടെക്സ്റ്റ് കണ്ടിരുന്നു, ഞാൻ മെസ്സേജ് ഒന്നും ഞാൻ അധികം അയക്കലില്ല, നമ്മളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് എന്നറിയിക്കാനാണ് ഈ സലാം പറയുന്നത് എന്ന് ഒരു സഹോദരിയുടെ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഫീഡ്ബാക്ക് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ നേരത്തെ എണീറ്റ് ഉണർന്ന് ഇതുപോലത്തെ ഒരു കാര്യം ഓർമ്മിച്ചെടുത്ത് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും പരസ്പരമുള്ള ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. തീർച്ചയായും കുറേ മനുഷ്യരെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇപ്പം നമ്മുടെ ഒരു ശ്രോതാവ് പിന്നെ വനിത, കുറച്ച് പ്രായമുള്ളൊരു ഉമ്മയാണ്, അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അവരുടെ മോൻ ഇന്നലെ ഒരു വലിയ തുക എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ തുക ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ ഉമ്മ, അവർ ക്യാൻസർ രോഗിയാണ്. അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഒരു സദഖയുടെ ഗുണം അദ്ദേഹത്തിൻ്റെ ഖബറടുത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ അനീസ് എന്ന് പറയുന്ന നമ്മളെ സഹോദരൻ മഞ്ചേരി മുള്ളമ്പാറ സ്വദേശിയാണ്. ഏകദേശം 10-20 ദിവസമായി അദ്ദേഹം അബോധാവസ്ഥയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. തൊട്ടടുത്ത ദിവസം ആ കുട്ടിയുടെ 20-ാം തീയതിയാണ് തോന്നുന്നുണ്ട് ആ കുട്ടിയുടെ പ്രസവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. ആ കുഞ്ഞിലൂടെ സമൂഹത്തിനു ഗുണം നൽകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു പൂർണ്ണാരോഗ്യത്തിലേക്കും ബോധ്യത്തിലേക്കും തിരിച്ചു കൊണ്ടുവരട്ടെ. ഒന്ന് രണ്ടാളെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ നവാസ്ക, കാഴ്ചപരിമിതനാണ്, ദീർഘകാലം അദ്ദേഹം കാഴ്ചയില്ലാതെ ജീവിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചികിത്സയുടെ ഏറ്റവും തീക്ഷ്ണവും തീവ്രവുമായ സ്റ്റെപ്പിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹു അദ്ദേഹത്തിനും പൂർണ്ണമായ ക്ഷമനം നൽകട്ടെ. ഇങ്ങനെ ധാരാളം ആളുകൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം.
0: ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ഹഫ്സ വെള്ളില, ഐഷ തോട്ടുശ്ശേരിയാറ, താഹിറ ഷൗക്കത്ത് പടന്ന, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ ജമീല വി പി കാളിക്കാവ്, റുഖിയ പി ചെമ്പക്കുത്ത്, സീനത്ത് പുളിഞ്ഞാൽ വയനാട്, സീനത്ത് സി ടി ചുള്ളിയോട്, ഇവരും ഇതുപോലെ ഓരോരുത്തരിപ്പോൾ ഇങ്ങനെ സലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാം ചിലപ്പോൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞോണെന്നുണ്ടാവില്ല.
1: ഞാനും അബ്ദുറഹ്മാനും ഇരിക്കുമ്പോഴേ ഞങ്ങൾ ഈ സലാം പറയണത് പിന്നെ ഒറ്റടിക്ക് വാലൈക്കും അസ്സലാം എന്ന് പറയലാണ്. കാരണം ഒരു വലിയൊരു എണ്ണം ആളുകളുണ്ട്. എന്തായാലും പിന്നെ വളരെ തീരെ എന്താ നമ്മളോട് തീരെ അധികം മെസ്സേജ് ചെയ്യാത്ത ആളുകളുടെ സലാമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വായിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഖുർആൻ കേട്ടു വരാം. മധുരം ഖുർആൻ സെഷനിലേക്കാണ് ഇനി പോകുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രിയമുള്ള ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖിയാമയിലെ 36 മുതൽ 40 വരെയുള്ള വചനമാണ്. അബൂബക്കർ ശാത്രി അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. ഇന്നലെയും നമ്മൾ വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടും ചിന്തിക്കാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേട്ടു. അതൊരു പക്ഷേ അതിൻ്റെ ഒരു അനുബന്ധമായി തന്നെ നമുക്ക് ഇന്നും ഈ സൂറത്ത് ഖിയാമയിലെ വചനത്തിൻ്റെ ആശയത്തെ മനസ്സിലാക്കാൻ പറ്റും. ഖാരി അബൂബക്കർ ശാത്രി ഹഫലഹുള്ള, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻ കാര്യങ്ങളിൽ ഒരാളാണ് അബൂബക്കർ ശാത്രി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത് ഇതിലൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്
1: അബൂബക്കർ ശാത്രി ഹിഫ്ദഹുള്ള. വിശുദ്ധ ഖുർആനിൻ്റെ മനോഹര പാരായണവുമായി അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം തൻ്റെ അറിവിൻ്റെ ലോകം സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു കൊടുക്കുന്നു. ഏത് കാര്യത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും വളരെ ആഴമുള്ള സ്വാധീനം നമ്മുടെ ഉള്ളിൽ ചെലുത്തുന്ന ചില വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓതി കേട്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ ഈ ഒരു സെഷനിൽ പരലോകവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് വരാറുള്ളത്. ഇവിടെ ഖുർആൻ ചോദിക്കുന്നത് അയ്ഹസബുൽ ഇൻസാനു അയ്യത്തുറക്ക സുദ അയ്യുത്തറക്ക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കുമെന്ന്, അഥവാ അവനങ്ങനെ ജീവിച്ച് നന്മ ചെയ്ത് അല്ലെങ്കിൽ തിന്മ ചെയ്ത് അതങ്ങനെ മണ്ണടിയും എന്നവൻ വിചാരിക്കുന്നുണ്ടോ. അലമിക്കുൻ ഉത്ഫത്തമിൻ മനിയുംന, അവൻ ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. സുമ്മക്കാന അലക്കത്തൻ ഫഖലഖ ഫസവ്വ, പിന്നീട് അവൻ രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ അള്ളാഹു സൃഷ്ടിച്ച് അവനെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ആ ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് പിന്നീട് ആണും പെണ്ണുമായി മനുഷ്യൻ രൂപപ്പെടുന്നത്. അലൈസ ദാലിക ഖാദിറിൻ അലാ യുഹിയൽ മൗത്ത, ഇതൊരു വലിയൊരു ഭയങ്കരമുള്ളൊരു ചോദ്യമാണ്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് പാരായണം ചെയ്യാവുന്ന ഒരു വചനമാണ് അലൈസ ദാലിക ഖാദിറിൻ, ഇങ്ങനെയൊക്കെ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബ് അവന് കഴിയില്ലേ അലാ യുഹിയൽ മൗത്ത, മനുഷ്യനെ അവൻ്റെ മരിച്ചു കിടക്കുന്ന കുഴിമാടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിക്കാൻ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ ഇതിൽ ഈ വചനത്തെ നമ്മൾ വ്യത്യസ്ത ആംഗിളിൽ നമുക്കെടുക്കാം. നമ്മുടെ മുമ്പിലുള്ളൊരു സമയ പരിമിതി വെച്ച് ഒന്ന് ഇതിലൊക്കെ ഇങ്ങനെ സംശയിച്ച് നടക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ടാവാം. എപ്പോഴും സംശയമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേൾവി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയുണ്ട്. ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രശ്നം, അതിനൊരു പിന്നെ അൽഗോരിതമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരാളെ വീഡിയോ കണ്ടാൽ പിന്നെ ആ സജഷൻസ് മാത്രമാണ് നമുക്ക് വരിക. ശരിക്കും നമ്മുടെ ഫോണിനെ ഇസ്ലാമീകരിക്കുക, നമ്മുടെ ഫോണിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ യൂട്യൂബിനൊക്കെ ഒന്ന് ഇസ്ലാമീകരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. നമുക്കൊരിക്കലും വേണ്ടാത്ത വരില്ല. അപ്പോൾ വരുന്നതൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനം വന്ന അപ്പം മേലത്തെ 3 ഡോട്ട് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നോ അത് ഹൈഡ് ചെയ്യണമെന്നോ ഒക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടും. റീസൺസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല,
0: അത് വരില്ല,
1: വരില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും, നല്ല കാര്യങ്ങളും നല്ല ഹാഫിങ്ങളും നല്ല സ്പീച്ചുകളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇതില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ മനസ്സ് വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്തൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമയ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചത്. അത് വർദ്ധിപ്പിച്ചത് കണ്ടപ്പോഴാണ് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ നബിയെ നിങ്ങൾ എന്തോ ഒന്ന് ചൊല്ലുന്നുണ്ടല്ലോ, എന്താണ് അതെന്ന് ചോദിച്ചത്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകൻ അത് ചൊല്ലിയത്, പ്രയോഗവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പം അത്രയും വലിയൊരു വിഷയമാണ്. ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, അവരുടെ മനോനിലയിൽ വീഴ്ച വരാം. അത് ഒന്നത്. രണ്ടാമത്തെ കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് നമ്മുടെ ബോധ്യമായി വരേണ്ടതാണ്. അത് എങ്ങനെ വിശ്വാസത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ എന്തായാലും ഉണ്ടാകും എന്ന ഒരു വിചാരമല്ല ഇവിടെ വേണ്ടത്, ബോധ്യതയാണ് വേണ്ടത്. ശരിക്ക് ചരിത്രത്തിലുടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മൊത്തം മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ ചരിത്ര കാലത്തും ചരിത്രാതീത കാലത്തും മനുഷ്യൻ പിന്നെ വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ പര്യവേഷണങ്ങൾ നടത്തി ഭൂമിൻ്റെ അടിയിലേക്ക് അന്വേഷിച്ചു ചെന്നു. മണ്ണടിഞ്ഞ സംസ്കാരങ്ങളിലെ മനുഷ്യരുടെ നിലപാടും വിശ്വാസവും ജീവിത രീതിയൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. നമ്മൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ അവരുടെ വസ്ത്ര രീതി എന്തായിരുന്നു എന്ന് കിട്ടി, അവരുടെ ഭക്ഷണ രീതി എന്തായിരുന്നു എന്ന് കിട്ടി. കാരണം അവരുപേക്ഷിച്ചു പോയ വസ്തുക്കളിൽ നിന്നാണ് അത് കിട്ടിയത്. അതേപോലെ തന്നെ അവരുടെ വിശ്വാസവും കിട്ടിയിട്ടുണ്ട്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്നല്ല, വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ ജീവിച്ച ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ കൾച്ചർ, പൗരാണിക ഈജിപ്ഷ്യൻ ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് പിരമിഡുകളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്, മമ്മികളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്. മമ്മിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും പണവും ആയുധങ്ങളും എല്ലാം. എന്നുവെച്ചാൽ ഈ വ്യക്തി ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇയാളിലേക്ക് ആത്മാവ് തിരിച്ചു വരും. അപ്പം അയാൾക്ക് ജീവിക്കാനുള്ളതാണത്. മാത്രമല്ല അവർ ചെയ്തത് മരണത്തിന് ശേഷം ഒരു ഒരു നദിയുണ്ട്, ഇനി ആത്മാവിൻ്റെ ലോകത്തേക്ക് പോവാൻ ആ നദിയിൽ ഒരു തോണിക്കാരനുണ്ടാകും, ആ തോണിക്കാരന് കൊടുക്കാനുള്ള പൈസ അടക്കം ഇവർ ഈ എന്ത് ചെയ്യും, ഈ ബോഡിയുടെ കൂടെ കൊടുക്കും. ഈ ഈജിപ്ഷ്യൻ കൾച്ചറുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ ഈ പിരമിഡ് ടെക്സ്റ്റുകളുണ്ട്, പിരമിഡുകളിൽ അവർ എഴുതി വെച്ച വാചകങ്ങൾ, അത് ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. അവർ ഈ രാജാവ്, ഒരു രാജാവിനെ കുറിച്ച് അവർ എഴുതിയത് ഈ രാജാവ് ദേവതകളുടെ ലോകത്തേക്ക് പോവുകയാണെന്നാണ്, ദേവന്മാരുടെയും ദേവതകളുടെയും ലോകത്തേക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനപരമായി പറഞ്ഞ ഫിത്രിയായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ
0: ഈ ഒരു
1: വിശ്വാസവും നിലപാടും ഉണ്ട് എന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അതോടൊപ്പം നമുക്കിത് ബോധ്യപ്പെടാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ശരീരമോ അവൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് പിതാവിൻ്റെ ശരീരത്തു നിന്നും മാതാവിൻ്റെ ശരീരത്തു നിന്നും വരുന്ന രണ്ട് സൂക്ഷ്മാണുക്കൾ, മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന അത്ര സൂക്ഷ്മമായ ജീവബിന്ദുക്കൾ, ആ ജീവബിന്ദുക്കൾ കൂടി ചേർന്നിട്ട് ഒരു പൂർണ്ണ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഒരു പൂർണ്ണനായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഒരൊറ്റ സെല്ലെടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനെ നമ്മൾ പിന്നെ 1000 കഷ്ണമാക്കിയാൽ, ഒരു കോശത്തെ 1000 കഷ്ണമാക്കിയാൽ അതിലെ ഒരു പിന്നെ സിംഗിൾ കഷ്ണം അതിൻ്റെ വലുപ്പമാണ് യഥാർത്ഥത്തിൽ ആ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ളത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഈ പറഞ്ഞ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അലൈസ ദാലിക ബി ഖാദിരിൻ, കഴിയില്ലേ എന്ന ചോദ്യം കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം.
0: വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മൾ പറഞ്ഞ് വന്നാൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ്റെ കേൾവി നമ്മളെ ഇത്തരത്തിൽ നമ്മുടെ ചിന്തയെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ നിരന്തരമായി ഓർമ്മിക്കുന്ന കാര്യമാണ്. മാഷാ അല്ലാ. ഇനി നമുക്ക് പീസ് ടൈമിൽ വന്നൊരു വാചകം വായിക്കാം. ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് കരുതിയിരുന്നു, പക്ഷേ പീസ് റേഡിയോ കേട്ടപ്പോൾ ഇനിയും എത്രയോ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി. അത് ചില്ലറ കാര്യമല്ല,
1: മനസ്സിലാകില്ല.
0: അതെ, പലപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ്. ഒന്നും എനിക്ക് പിന്നെ അറിയാം അറിയാമെന്ന് വിചാരിച്ചിരുന്നത് അറിയുംതോറും എനിക്കറിയില്ല എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ പഠിക്കാൻ. അപ്പം പീസ് റേഡിയോ അതിൽ വലിയൊരു ഒരു ഘടകമായി എന്നുള്ളത് ഒരാളുടെ അല്ല, ഒരുപാട് ആളുകളുടെ അനുഭവമാണിത്.
1: നമ്മളെ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകളിലൊക്കെ നമ്മൾ കേട്ട കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് പുലരിവട്ടത്തിൻ്റെ സമയമായിട്ടുണ്ട്, കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കാം. പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
1: പുലരിവട്ടത്തിൽ ഹാരിസ് ബിൻ സലീം പെൺകുട്ടിയുടെ അനുവാദം എന്ന വിഷയവുമായി ഇന്നും നമ്മളോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ സാധാരണ നമ്മൾ ആൺകുട്ടികൾ വിവാഹം അന്വേഷിക്കുമ്പോൾ അവർ തന്നെ സ്വന്തമായി നന്നായിട്ട് അന്വേഷിക്കുകയും ആലോചിക്കുകയും പെൺകുട്ടികളെ കാണുകയും ശരിയായി എല്ലാ തലത്തിലും അന്വേഷിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. സത്യത്തിൽ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് വേണ്ടി വരനെ അന്വേഷിക്കുമ്പോൾ അവരാണ് അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത്. അതായത് ഒരു കുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി ഒരു വിവാഹം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അന്വേഷണങ്ങൾ മനസ്സുകൊണ്ട് ആരംഭിക്കും. പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ അവരതിനുള്ള അന്വേഷണങ്ങൾ ഊർജിതപ്പെടുത്തും. പൊതുവെ വിവാഹ പരസ്യങ്ങളിൽ അവരുടെ പ്രൊഫൈൽ കൊടുത്ത് അതേപോലെ തന്നെ പരിചയക്കാരോടൊക്കെ പറഞ്ഞ് അന്വേഷണങ്ങൾ നടത്തും. പക്ഷെ സാധാരണഗതിയിൽ ഈ അന്വേഷണത്തിൽ പെൺകുട്ടികൾ വേണ്ടത്ര പങ്കുവഹിക്കാറില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവർ വിവാഹത്തിന് തയ്യാറാകുന്നു. ആരാണ് തന്നെ വിവാഹം കഴിക്കുന്നത്, തൻ്റെ വിവാഹത്തിൽ തൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം, അയാൾ ആരായിരിക്കണം, എന്തെല്ലാം യോഗ്യതകൾ വേണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും സാധാരണ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾ പ്രകടിപ്പിക്കാറില്ല. എന്തായിരുന്നാലും അവരുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരുടെ ലൈഫ് തീരുമാനിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മരണം വരെ അവർക്ക് തുടർന്നു പോകേണ്ട ഒരു ബന്ധമെന്ന നിലക്ക് അതിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ടായിരിക്കും. എന്നാൽ ആ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അവരോട് മാതാപിതാക്കൾ അന്വേഷിക്കുകയോ അവരത് പറയുകയോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെങ്കിൽ അവരതിനെ നിരാകരിക്കുകയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറില്ല. കുറച്ചൊക്കെ നമ്മുടെ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ബോധവതികളാവുകയും അവർ ചില പ്രതികരണങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. കണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല, ഇന്നതുകൊണ്ട് പറ്റില്ല, ശാരീരികമായൊരവസ്ഥ കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ പശ്ചാത്തലം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കാണാൻ വന്ന ഉമ്മയുടെ പെരുമാറ്റം എനിക്ക് അത്ര നന്നായി തോന്നിയില്ല, ഇങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് അവരെന്താവാറുണ്ട്, വിവാഹം വേണ്ടെന്ന് പറയാറുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും ആളുകൾ സംശയിക്കുകയാണ് ചെയ്യുക, അവൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ. അതായത് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് വേറെ വല്ല ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്നൊക്കെ സംശയിക്കുകയാണ് ചെയ്യുക. ആ അഭിപ്രായങ്ങളെ ശരിയായ അർത്ഥത്തിൽ മുഖവിലക്ക് എടുക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനൊരു അവകാശം ഇസ്ലാം അവർക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി ഇസ്ലാസ് പറഞ്ഞിട്ടുണ്ടല്ല, തുങ്കഹുൽ അയ്യിമു ഹത്ത തുസ്തഖ്മറ, അവളോട് കൂടിയാലോചിക്കപ്പെടാതെ ഒരു വിധവ ഒരിക്കലും വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല തുങ്കഹുൽ ബിക്രു ഹത്ത തുസ്തഖ്ദന, സമ്മതം ചോദിക്കപ്പെടാതെ ഒരു കന്യകയെ വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്മതം ചോദിക്കുക എന്നത് പ്രധാനപ്പെട്ടത് മാത്രമല്ല, നിർബന്ധിതമായി മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത വിവാഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പെൺകുട്ടിക്ക് അതിന് അധികാരമുണ്ട്, തനിക്കത് വേണ്ടെന്ന് പറയാനും വേണ്ടെന്ന് വെക്കാനുമുള്ള അധികാരം ഒരു പെൺകുട്ടിക്കുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കാത്ത ഒരാളാണ് ഇത് എന്ന ഒരു ധാരണയിൽ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവളെപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജ് ഡിഫറൻസ്, ഇപ്പോൾ എന്നെക്കാളും ഒരു 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സോ ഏജ് ഡിഫറൻസ് ഉള്ള ഒരാൾ മതി എന്നാണ് ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടെങ്കിൽ, നമ്മളതൊരു 10 വയസ്സോ അല്ലെങ്കിൽ 9 വയസ്സോ 8 വയസ്സോ ഒക്കെ പിന്നെ ആൺകുട്ടിക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വ്യത്യാസമുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ അതാണ് ചിന്തിക്കുക, എൻ്റെ അതേ പ്രായമാകാത്തത് കൊണ്ടാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത്, എന്നെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് തന്നെ ആയിരിക്കും എപ്പോഴും അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചിട്ടാണ് അവൾ എപ്പോഴും ഇയാളെ വിലയിരുത്തുക. അപ്പോൾ ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു വിവാഹം നടക്കുമ്പോൾ അതെന്നും ഒരു പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഉത്തരവാദിത്വം, പിന്നെ വളരെ നന്നായിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കാര്യങ്ങൾ ശരിയായി നിർവഹിച്ചു പോകുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമയാണ്. അപ്പോൾ പലപ്പോഴും അത്തരം ഒരു കാഴ്ചപ്പാട് അയാൾക്കുണ്ട് എന്ന് ഇവൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. അതിന് ഇഷ്ടപ്പെടലും പ്രധാന കഥ തന്നെയാണ്. അയാളെ ശാരീരികമായും അയാളുടെ മുഖവും എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. എപ്പോഴും അത് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു വശം നന്നായി പരിഗണിക്കണം. ഒന്ന് രക്ഷിതാക്കൾ പരിഗണിക്കണം, പൂർണ്ണമായും എൻ്റെ മകളുടെ ഇഷ്ടത്തോടും സമ്മതത്തോടു കൂടെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടാവണം. അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് തങ്ങളുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ പിന്നെ ജ്യേഷ്ഠത്തിയോടോ ജ്യേഷ്ഠനോടോ ആരോടാണോ തനിക്ക് കൂടുതൽ പറയാൻ സൗകര്യമുള്ളത് അവരോട് പറഞ്ഞ് അത് മാതാപിതാക്കളെ അറിയിക്കാനും തൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടൊരു വിവാഹത്തിന് തയ്യാറാവാതിരിക്കാനുമുള്ളൊരു അവകാശവും അധികാരവും പെൺകുട്ടികൾക്കുണ്ട്. അത് അവരും മനസ്സിലാക്കണം. ഇത് നമ്മുടെ വിവാഹങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ പോകാനും മാനസികമായി ഒരടുത്ത് മുന്നോട്ട് പോകാനുമുള്ള ഏറ്റവും നല്ലൊരു വഴിയാണിത്. ഇസ്ലാം നിശ്ചയിച്ച ഏതൊരു വഴികളെയും ഏതൊരു മാർഗങ്ങളെയും ഏത് നിർദ്ദേശങ്ങളെയും അതിനർഹിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കണം. അത് നമ്മുടെ സുരക്ഷിതത്തിനും സമാധാനത്തിനും ഏറ്റവും അനുയോജ്യവും അനിവാര്യവുമായിരിക്കും.
0: മാഷാ പ്രിയമുള്ളവരെ, പതിവ് പോലെ പുലരിവട്ടത്തിൽ പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ്മിൻ സലീം പെൺകുട്ടിയുടെ അനുവാദം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പുലരിവട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പതിവായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഓരോ ദിവസവും നമുക്ക് ഓരോ കാഴ്ചപ്പാടുകളും ഓരോ പ്രശ്ന പരിഹാരത്തിൻ്റെ വഴികളെ ഇസ്ലാമികമായി നമുക്ക് വ്യക്തമാക്കി തരുന്ന പുലരിവട്ടം ഇന്നും നമ്മൾ കേട്ടു. മഷാ അല്ലാ,
1: നമുക്കേ ഒരു ഇതിൻ്റെ അനുബന്ധമായ ഒരു ചോദ്യം ഉന്നയിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. അതായത് നിങ്ങൾ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ പൂർണ്ണമായും അവളുടെ അഭിപ്രായം എടുത്തിരുന്നോ? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ കല്യാണം, മോള് കല്യാണം സമ്മതിക്കാത്ത പ്രശ്നമുണ്ടോ? ഒരു ചോദ്യം, കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിച്ചു കൊടുത്തത് പൂർണ്ണമായും എന്താ പറയുക, അവളുടെ ഒരു ഇഷ്ടത്തിനും സമ്മതത്തിനൊക്കെ അനുസരിച്ചായിരുന്നോ എന്നാണ്. രണ്ട്, കല്യാണത്തിന് സന്നദ്ധമാകാത്ത പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേസമയത്ത് ഇതിൻ്റെ ഒരു അനുബന്ധം കൂട്ടിച്ചേർക്കാനുള്ളത്, കുട്ടികളുടെ ഇഷ്ടം, അത് മൗലവിനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ചിന്ത ഒരിക്കലും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സോഷ്യൽ മീഡിയൻ്റെയും ഇടയിലെ കൾച്ചറുകളിൽ നിന്ന് രൂപപ്പെട്ടതാകരുത്. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യലോ ഒന്നും പറ്റൂല. അപ്പോൾ കുട്ടി വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പണ്ടത്തെ സ്റ്റൈലല്ല, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞായറാഴ്ച അടോ ഇനി വീട്ടിലിരിക്കണം, അഞ്ചാം ക്ലാസ്സിലാണ്, ഒക്കെ ഒന്ന് അടിച്ചോരിക്കുക, എന്നെ കെട്ടിച്ചുള്ളതാണ്, ആ ഒരു രീതിയുണ്ട് പണ്ടത്തെ. എന്ത് പറയുമ്പോഴും കെട്ടിക്കുള്ളതാണെന്ന് പറയുന്നത് അതല്ല ഉദ്ദേശിച്ച്. മറിച്ച് ആ കുട്ടി ആ കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ കൃത്യമായി വളരെ ഇൻഡയറക്റ്റായും മറ്റൊക്കെ ഇങ്ങനെ കമൻസ് വരിക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതോടൊപ്പം കുട്ടികൾ അവരുടെ ജീവിതത്തിലേക്ക് ഉള്ള വ്യക്തിയെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾക്ക് അവരുടെ ഏജ് അനുസരിച്ച് കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. കട്ടിമീശല്ലാത്തത് കൊണ്ട് എനിക്കയാളെ വേണ്ട എന്ന് തീരുമാനിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് ചെറിയൊരു സമയം കഴിയുമ്പോൾ തന്നെ അയാളെ വേണ്ട, കാരണം അയാളൊരു ബുള്ളറ്റും കൂടി ഓടിക്കൂല എന്ന് പറയുന്ന അങ്ങനത്തെ മൈൻഡ് സെറ്റൊക്കെ ഉണ്ട്. അങ്ങനത്തെ മൈൻഡ് സെറ്റല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാന്നുള്ള കാര്യം പ്രത്യേകം.
0: അതെ, ഇന്ന് താജിക്കോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതേ, മിനിയന്ന് വീട്ടിലിരുന്നപ്പോൾ ഒപ്പ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പോൾ കുട്ടികളെ അടുത്ത് തന്നെ ആരോ പറഞ്ഞു തരണം, മോള് ആദ്യം അങ്ങോട്ട് അന്വേഷിച്ചു, നിങ്ങൾ എന്താ ജോലി എന്താണ്, നിങ്ങളെ വീട്ടിൽ ഉമ്മ വയസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ വേറെ ആരോ വീട്ടിൽ കെട്ടിക്കാത്ത മക്കളുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ ലിബറലായിട്ട് അവിടെ കഴിയാൻ എനിക്ക് പറ്റുമോ, എന്നാ മാത്രം ഞാൻ വരാം, ഇങ്ങനെയാണ് കണ്ടീഷൻസ് വെക്കുന്നത്.
1: അതായത് അവസാനത്തെ മോന് ആണെങ്കിൽ ഉണ്ടാവില്ല, അവസാനത്തെ മോനാണെങ്കിൽ ഞാൻ റെഡിയല്ല, കാരണം അപ്പാനും മനു നോക്കേണ്ടി വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
0: അപ്പോൾ അങ്ങനെയൊക്കെ, അപ്പോൾ ആ ഒരു മൗലവി പറഞ്ഞിട്ടുള്ളത് പിന്നെ പുതിയ, അതുപോലെ താജുക്കും ചേർത്ത് വെച്ചിട്ടുള്ളത് പുതിയ ഈ എന്താ ചിന്താ വൈകല്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല കാര്യങ്ങൾ, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അർത്ഥം. ഇൻഷാ അല്ലാ.

0: റിസ്നി ഹാജിയാർപള്ളി പറഞ്ഞ ഒരു മെസ്സേജ്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ വിവാഹത്തിന് പെൺകുട്ടികളെ കിട്ടാത്തത് കൊണ്ട് മൈസൂരിൽ നിന്നും 500,000 ഒതുങ്ങുന്ന വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും കൊടുക്കും എന്നതാണ് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്.
1: നമ്മളുടെ കുടുംബങ്ങൾക്കിടയിൽ ഒരു ഒരു ശരിയായ പിന്നെ കൈകാര്യ കർത്തൃത്വം ഇതിൽ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. അക്കിഹുലയാമിൻകും വസ്വാലഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും ഈ അക്കൂനു ഫുഖറ യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലി എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്. അഥവാ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ നല്ല കുട്ടികളെ പരസ്പരം കാണുമ്പോൾ പരസ്പരം ബന്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ശരിയായ രീതിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ
0: പുലരിവട്ടം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാ. അബൂബക്കർ സുലൈമാൻ അയച്ച മെസ്സേജ്.
1: നസീമ നഫീസ പി എ താമരശ്ശേരി. അൽഹംദുലില്ലാ, എൻ്റെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു, കല്യാണം കഴിപ്പിച്ചു. കല്യാണം എന്തോ കൺഫ്യൂഷൻ വായനയിൽ എനിക്ക്.
0: മംഗ്ലീഷാണോ?
1: അല്ല, മംഗ്ലീഷ് ആയിട്ടല്ല, വാചകം എന്തൊരു പൂർണ്ണത പ്രശ്നം. കല്യാണം കഴിച്ചു കൊടുത്തയച്ചു, ആ രണ്ട് ബാക്കി കുട്ടികൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്.
0: സാജിദ
1: പെണ്ണ് കാണലും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ സമ്മതം, പൂർണ്ണ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് കല്യാണം കഴിപ്പിച്ചത്. അൽഹംദുലില്ലാ, അവരുടെ ദാമ്പത്യത്തിൽ ഖൈറും ബർക്കത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: യെസ്. സാജിദ ഷംസു കാസർഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത് മൂക്ക് വിവാഹാലോചന നോക്കുന്നുണ്ട്. അവളുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. നല്ലൊരു ഇണയെ കിട്ടാൻ നിങ്ങൾ എല്ലാവരും ഒക്കെ പ്രാർത്ഥിക്കണം എന്ന്.
1: പീസറുടെ വഴി വന്നാൽ പീസറുടെ കമ്മീഷൻ വേണ്ട. അസ്സലാമു അലൈക്കും. പെൺമക്കൾക്കുമായി കൂടിയാലോചന നടത്തി ദീനീയ അധിഷ്ഠിത വിവാഹം നടത്തിയെന്ന് റുക്സാന ബാലുശ്ശേരി.
0: അപ്പോ നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന്റെ
1: അതിനുള്ള ഉത്തരങ്ങളാണ് ആളുകൾ എഴുതുന്നത്.
0: മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണത്തിൽ താജിക്ക് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടുള്ളവരൊന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ആയിഷ നാദാപുരം പറഞ്ഞത്, എന്റെ 5 പെൺമക്കളെയും ഞങ്ങൾ എടുത്ത് കല്യാണം കഴിച്ചതാണ് അൽഹംദുലില്ലാ, ഈ അടുത്താണ്. അൽഹംദുലില്ലാ, അവരെയും ഇഷ്ടപ്രകാരം നല്ല നീല എന്നും ആക്കി കൊടുക്കട്ടെ എന്നാണ്.
1: നിങ്ങൾ ഓരോ വിളിച്ചിട്ട് അതിനുള്ള ട്രെയിനിങ് എടുത്തോളി എല്ലാവരും അല്ലേ. 5 കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ജമീല സലാം എഴുതിയത്, പണ്ടത്തെ ഇപ്പോൾ അധിക കുട്ടികളും അവരുടെ മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അധിക കുട്ടികളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കല്യാണ ആലോചനകളൊക്കെ നടത്തുന്നത്. പണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനാണ് എല്ലാവരും നടക്കാറ്. അപ്പോൾ ഒരു ഡൈവോഴ്സിലും ഉണ്ടായിരുന്നില്ല, എല്ലാവരും സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു പോയി. അതായത് മുമ്പ് പാരൻസ് പറഞ്ഞതനുസരിച്ച് കല്യാണം കഴിച്ചപ്പോൾ എല്ലാം സന്തോഷത്തിൽ പോയി എന്നാണ് അവർ പറയണത്.
0: സ്വന്തഷ്ടത്തിലായപ്പോൾ
1: ഇതിലെത്ര ഉള്ളൂ, കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം വിവാഹം വരുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവരുടെ ഇഷ്ടാനുസരണമാണ് നടക്കേണ്ടത്, അതിൽ സംശയമല്ല. പക്ഷെ അവരുടെ ഇഷ്ടങ്ങളും ചിന്തകളും ശരിയാകാൻ വേണ്ട കാര്യങ്ങൾ വളരെ ചെറിയ പ്രായം മുതൽക്ക് നമ്മൾ ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ആ ഒരു സമയത്തുമ്പോൾ അവരോട് ഗുസ്തി പിടിച്ചുകൊണ്ട് കാര്യമില്ല, അങ്ങനെ അവർ വഴങ്ങിത്തരൂല, അങ്ങനെ വഴങ്ങണമെന്ന് നമുക്ക് പറയാനും പറ്റൂല.
0: ജസീന തിരുവമ്പാടി പറഞ്ഞത്, അസ്സലാമു അലൈക്കും, എൻ്റെ ഉപ്പ, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, 4 പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആണുങ്ങൾ വീട്ടിൽ വരുമല്ലോ, അപ്പോൾ കാണാൻ വേണ്ടി വരും. ആ സമയത്ത് അവർ പോയി കഴിഞ്ഞാൽ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം നടത്തിയാൽ മതി, പൂർണ്ണ സമ്മതമാണോ എന്ന് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കായിരുന്നു.
1: അങ്ങനെയാണ് വേണ്ടത്,
0: അതാണ് വേണ്ടത്.
1: പിന്നെ നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, എനിക്ക് കല്യാണം കഴിപ്പിക്കാനൊന്നും ആയിട്ടില്ല, 3 ആൺമക്കളാണ്, മൂത്താൾ 3 ക്ലാസ്സിലാണ് എന്നാണ്. ഇതിൽ നല്ല മരുവക്കളെ കിട്ടട്ടെ നിങ്ങൾക്ക്. ഇനി മരുവക്കളെ കിട്ടുമ്പോൾ ഓരോട് ഗുസ്തി പിടിക്കണ അമ്മായിമ ആകാതിരിക്കട്ടെ. അതെ
0: അതെ. പിന്നെ മറ്റൊന്ന്, കണ്ണൂരിൽ നിന്ന് സെമിയ ഉള്ളിയിൽ പറഞ്ഞു, ഉള്ളിയിൽ കണ്ണൂരോ പറഞ്ഞു, ഇവിടെ പിന്നെ കെട്ടിച്ചു വിടലൊന്നുമില്ല, 5 പെൺമക്കളെയും 1 പേരുകുട്ടിയും കെട്ടിച്ചു അയച്ചില്ല, എല്ലാവരും നാട്ടിൽ തന്നെയാണ്, വീട്ടിലാണ്. ഓക്കെ, നമ്മളിനി ഷെഡ്യൂൾ അല്ലേ? യെസ്. അപ്പോൾ നമുക്കിനി മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പീസ് റേഡിയോ ഡൊണേഷനുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവാറുണ്ട് പുലിയൊരുവട്ടം കഴിഞ്ഞാൽ.
1: ആ, അങ്ങനെ വേണമെന്നില്ല.
0: ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും റെഡിയായി നിന്നോളൂ. ക്വിസിൻ്റെ സമയം നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പതിവ് പോലെ നമ്മൾ പറയാറുണ്ട്, ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. പലപ്പോഴും പെട്ടെന്ന് മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇന്ന് എല്ലാവരും ഒരാളും മാറാതെ ആ കാര്യം ശ്രദ്ധിക്കുക. പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് കൂടി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ ക്വിസിലേക്ക് പ്രവേശിക്കാം.
1: ക്വിസ്, ഇന്നത്തെ ചോദ്യം, ഹദീസിലെ ആഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. ഹദീസിലെ ആഹാദ്, ആഹാദായ ഹദീസുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പം ഇന്ന് ചില ആളുകളൊന്ന് കറക്കി കുത്തേണ്ടി വരും. ഇതിപ്പോൾ ഞാനുള്ള ദിവസം മാത്രമാണോ ചോദ്യം ടൈറ്റ്? അതല്ല, ഇപ്പോൾ മൊത്തം ചോദ്യം തെൻസിൽ ടൈറ്റാക്കിയോന്ന് എനിക്കറിയില്ല.
0: ഇന്നലെ കുറച്ച് ടൈറ്റ് ആയിരുന്നു.
1: അങ്ങനെ നിങ്ങളെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ചോദ്യം ടൈറ്റ് ആണോ അതല്ല, പിന്നെ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോ, സിമ്പിൾ ആവണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം. എല്ലാവരും സാധാരണ മെസ്സേജ് അയക്കാത്തവരും ഒന്ന് മെസ്സേജ് അയക്കുക.
0: ഓപ്ഷൻ പറഞ്ഞില്ല നമ്മള്.
1: ചോദ്യം ഒന്നുകൂടി വായിച്ചോളൂ. കുറച്ച് ആൾക്കാർ ഇങ്ങനെ അന്തൊക്കെ ഇങ്ങനെ കയ്യിന്ന് പോയിട്ട് ഇരിക്കുന്നുണ്ട്.
0: ഓക്കെ, ചോദ്യം വായിക്കാം. ഹദീസിലെ ആഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്.
1: ഓപ്ഷൻ ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്, മുത്തവാത്തിർ അല്ലാത്തത്.
0: ഓപ്ഷൻ സി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്.
1: ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്.
0: ഓക്കെ, അപ്പോൾ ചോദ്യം,
1: ഈ ഓപ്ഷനിൽ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓപ്ഷനിൽ ഉത്തരമുണ്ട്, പക്ഷെ പിന്നെ അതൊരു പൂർണ്ണമല്ല. എന്നാൽ ഒരു ക്വിസ് എന്നുള്ള ലെവലിൽ ഓക്കെയാണ് നമുക്ക് പറയാം. ഒന്നുകൂടി ഓപ്ഷൻസ് സ്ഥലം നിങ്ങളെ ശബ്ദത്തിൽ മാത്രം ഒന്ന് വന്നോട്ടെ.
0: ഓപ്ഷൻ എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ സി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്.
1: അപ്പോൾ പോന്നോട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറില്ല. അതായത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തെൻസിലിൻ്റെ വീട്ടിലെ പൂച്ചടക്കം പറയല് തുടങ്ങിയായിരുന്നു. ക്വിസിൻ്റെ ആൾ തെൻസിൽ ആണല്ലോ. അപ്പോൾ തെൻസിലിൻ്റെ വീട്ടിലെ പൂച്ച അങ്ങനെ റീസൻ്റ് പറയണമെന്ന് പറഞ്ഞു. എന്ത്, നിങ്ങൾ ഫീഡ്ബാക്ക് തുറക്കുക, നിർത്തിയാക്കുക. അപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ് നമ്മൾ. ഇനി പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്വിസ് എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ടത് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണപ്പോൾ നമുക്ക്. രണ്ടാമത് എന്ത് ചെയ്യുക, ഇട ദിവസങ്ങളിലൊന്ന് പറഞ്ഞു തുടങ്ങാം. മറ്റേതിങ്ങനെ ഒരേ റിപ്പീറ്റേഷനാണ് പലപ്പോഴും ഉണ്ടാകുക. എന്നിട്ട് ചില ആളുകൾ ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, ഫോൺ എടുക്കാൻ പോവുക. കാരണം അത് അതിനത്ര അത്ര അധികം സമയം കിട്ടും. അപ്പോൾ ആ സമയം നമ്മളൊന്ന് സേവ് ചെയ്തതാണ്. എന്തായാലും ഉത്തരം അയച്ചു കഴിഞ്ഞല്ലോ. ഉത്തരം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ പറയാൻ നോക്കാം.
0: പിന്നെ ഇത് കുറച്ച് ലൂസായിരുന്നു ക്വിസ്, പക്ഷെ അല്പം ടൈറ്റാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് വല്ലാത്ത ടൈറ്റായി പോയി.
1: സെമിയ ഒളിയിൽ കണ്ണൂരിൻ്റെ മെസ്സേജ് ഉണ്ട്. ഈ
0: അതുപോലെ
1: സഫിയക്ക് തിരുവരങ്ങാടി അങ്ങനെ അയച്ചിട്ടുണ്ട് അല്ലേ. അസ്സലാമു അലൈക്കും, ചോദ്യം എന്നെ ഒന്ന് കുഴപ്പിച്ചു. എന്നാലും പ്രയാസമായാലും എളുപ്പമായാലും എന്നും ഒരറിവ് കിട്ടും, അൽഹംദുലില്ലാഹ്. സഫിയത്ത് പിന്നെ അൾട്രാ പോസിറ്റീവ് ലേഡിയാണ്
0: അല്ലേ. എല്ലാത്തിലും അതിൻ്റെ പോസിറ്റീവായ വശങ്ങൾ കാണും. എസ് എൻ കെ മഷ്റഫ് പത്തിപ്പിരഞ്ഞ്, ചോദ്യത്തിൻ്റെ ആൾ അബ്ദു അല്ലേ, എവിടെ പോയി?
1: അതറിയോ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ എല്ലാ അബ്ദുവിൻ്റെ തലയിൽ കിടും. അതാണ് എൻ്റെ കാരണം.
0: ഓക്കെ,
1: അബ്ദുവിന് ചെറിയ ശാരീരിക

0: ഓക്കെ.
1: അപ്പോൾ ഇന്ന് താജിക്ക ലൈവിൽ വരുന്നുണ്ടോ? അന്നത്തെ ക്വിസിന്റെ കാര്യം പോക്കാക്ക, ചോദ്യം ഇച്ചിരി കടുപ്പമേറി. അജുവ വജി കരുവാര കൊണ്ടിരുന്നു.
0: ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.
1: നിങ്ങൾ വരണം എന്നൊക്കെ
0: എനിക്ക് പണി തരാൻ വേണ്ടിട്ട്, എനിക്ക് പണി തരാൻ വേണ്ടിട്ട് ഇവരെന്തോ ഒരു പണി ഒപ്പിക്കണ്ടോ എന്ന്. ആ ഐഷ നാദാപുരവും ഇന്ന് കറക്കി കുത്തിയിട്ടുണ്ട്. ആഹാദി എന്നാൽ ഒന്ന് എന്നല്ലേ, അപ്പോൾ അതിൽ തന്നെ ഉത്തരത്തിന്റെ സൂചനയുണ്ട്. അബ്ദുൽ മജീദ് പട്ല, കാസർകോട്. മജീദ് സാഹിബ് നിങ്ങൾ ഇങ്ങനത്തെ ഐഡിയകളൊന്നും വല്ല പുറത്ത് കിടക്കല്ലേട്ടാ.
1: സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയിൽ നിന്ന് ചോദ്യം നല്ല നിലവാരം പുലർത്തിയെന്ന അഭിപ്രായമാണ് പറഞ്ഞത്.
0: ആ ഓക്കെ ഓക്കെ.
1: പക്ഷെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലർ
0: ചോദ്യം. ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറക്ക് ചോദ്യം വളരെ എളുപ്പമാണെന്ന് പറഞ്ഞത്. ആയിഷ തോട്ടശ്ശേരി അറി എളുപ്പമാണെന്നുള്ള അഭിപ്രായമുള്ളത്. എന്നാൽ ഹാജറ കടമ്പഴിപ്പുറം പറഞ്ഞത് ചോദ്യം വളരെ ടഫാണ്, എന്നാലും പുതിയൊരു അറിവ് ലഭിക്കുമല്ലോ എന്നാണ്.
1: അപ്പോൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഇനി ടഫാണെങ്കിലും ആ അറിവ് കിട്ടും. കറക്കി
0: ഞാൻ നേരത്തെ തെൻസിലിൻ്റെ വീട്ടിലെ പൂച്ച പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അഫ്സ വെള്ളിലിന്റെ അഭിപ്രായം പൂച്ചക്ക് പകരം തത്തയാണെങ്കിൽ പറയുന്നതാണ്. തത്തയൊക്കെ പറയും, പൂച്ച വരെ പറയൽ തുടങ്ങിയതാ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് പറയണ കൂട്ടത്തിലേ അതാ പറഞ്ഞത്, അതുകൊണ്ടാണ് ആ ഇൻട്രോ ഒക്കെ ഒഴിവാക്കിയത്.
1: നമ്മള്
0: മുംതാസ് ബാലപ്പുഴ ക്വിസ് ടഫായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. ഓക്കെ,
1: ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോ വൺ മിനിറ്റ് ടോക്ക് ആണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. സഫീർ അൽ ഹൈക്കമി, നിങ്ങളുടെ വീട് ഇങ്ങനെയാണോ എന്നൊരു ചോദ്യത്തിലാണ് വൺ മിനിറ്റ് ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക, അദ്ദേഹം തൻ്റെ കുടുംബത്തെ നമസ്കാരവും സകാത്തും കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന്. സഹോദരന്മാരെ, ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ നമസ്കാരത്തെയും സകാത്തിനെയും ഇസ്ലാമികമായ മര്യാദകളും അത് കൽപ്പിക്കേണ്ടതുണ്ട്, അവർ പഠിപ്പിക്കേണ്ടതുണ്ട്, അതനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന ഒരു നേർസാക്ഷ്യമാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു വിഷയം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എൻ്റെ മക്കളെ കുടുംബത്തെ വിട്ടേച്ച് പോകുന്നത് നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. അതുകൊണ്ട് പിതാവിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട മകൻ തന്റെ കുടുംബത്തെയും നിറവിലേക്ക് നയിക്കും. നമ്മളെല്ലാം ഈ ഇസ്മായിലെയും ഇബ്രാഹിം പോലെ പിതാവായി മാറുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാഹി. 1950 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വൺ മിനിറ്റ് ടോക്ക്. ഒരു അറബ് സുഹൃത്തുമായിട്ട് ഈ വൺ മിനിറ്റ് ടോക്ക്, അതേപോലെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ, വഴിവിളക്ക്, ഇങ്ങനെ ഓരോന്നും അങ്ങനെ സംസാരിച്ചപ്പോഴേ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡായി. നമ്മളെ ഇതിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ ഇത് മൂന്ന്. അദ്ദേഹം ഭയങ്കര അത്ഭുതത്തോടെയും സന്തോഷത്തോടെയൊക്കെ അതിനോട് പ്രതികരിച്ചു. ഇങ്ങനെ രാവിലെ അത് വരും, പിന്നെ അത് വരും, പിന്നെ അത് വരും. അപ്പോൾ ഒരു വ്യക്തിക്ക് എവിടുന്നും മാറി നിൽക്കാൻ കഴിയാത്ത വിധം ഒരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പങ്കുവച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്.

0: ഞാൻ ചെറിയ കഥ പറയാം.
1: യെസ്,
0: ഒരു കുഞ്ഞു കഥയാണ്.
1: നമ്മൾ കഥാ അങ്കിൾ എന്നാണ് പറയുന്നത്, സ്റ്റോറി സ്റ്റോറി അങ്കിൾ.
0: അപ്പോൾ പിന്നെ ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടി അന്ന് ഇങ്ങനെ നടക്കാൻ പോകും. അപ്പോൾ പിതാവിൻ്റെ ഒരു ലക്ഷ്യം ഈ നടത്തത്തിൽ സവാരിക്കിടയിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിലൂടെ കുറേ പാഠങ്ങൾ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളും കിളികളുടെ ശബ്ദങ്ങളും മറ്റുള്ള ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് പിതാവ് മകനോട് ചോദിച്ചു, മോനെ നീ ഒരു ഈ ഇപ്പം നീ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രത്യേകിച്ച് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ മകൻ പറഞ്ഞു, യെസ്, ഒരു കുതിരവണ്ടി, ഒരു കാട്ട്, അതിങ്ങനെ പോകുന്നതിൻ്റെ ശബ്ദം അത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാഴ്ചയിൽ വന്നതില്ല, ദൂരെ എവിടെയോ കടന്നു പോകുന്നതാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു, മോനോട് പറഞ്ഞു, ആ കുതിരവണ്ടിയിൽ അതിലൊന്നുമില്ല, അതൊരു കാലി

0: വേണ്ടി പോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായി. അത് ഉപ്പാക്ക് എങ്ങനെ അറിയാം അത് കാലുവണ്ടിയാന്ന്? നമ്മൾ കാണുന്ന പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ കാലുവണ്ടി പോകുന്നത് കൊണ്ടാണ് നീ ആ ശബ്ദം കേൾക്കുന്നത്. നേരെ മറിച്ച് അതിൻ്റെ അകത്ത് നല്ല ഭാരവും ലോഡും ഉണ്ടെങ്കിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാവില്ല. എന്നിട്ട് പിതാവ് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. മനുഷ്യന് എന്ത് ചെയ്യും, അവൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസവും അറിവും ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് അനാവശ്യമായ ബഹളം വെച്ച് ആളുകൾക്കിടയിലൂടെ അങ്ങനെ കടന്നു പോവില്ല. ഉള്ളിലില്ലെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു ശൂന്യതയും അതുപോലെ തന്നെ അഹങ്കാരമൊക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നല്ലതല്ലാത്തുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും എന്നൊരു സന്ദേശം കുട്ടിക്ക് കൊടുത്തു എന്നതാണ്.
1: നല്ല ഒരു മെസ്സേജാണ്, ഒരു നിറകുടം തുളുമ്പില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കഥാവർഷനാണ് അല്ലേ?
0: അതെ,
1: നല്ലൊരു കഥയാണ്. ബോധ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും മനുഷ്യൻ, അവൻ്റെ ഉള്ളിലെ അറിവുകളാണ് അവൻ്റെ അജ്ഞതകളെയും അവൻ്റെ അഹങ്കാരത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അറബിയിലും ചില നല്ല ഇങ്ങനത്തെ പ്രയോഗങ്ങളുണ്ട്. പിന്നെ വാചകം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒരു ഹക്കീം, ഒരു വിവേകി, ഒരു ബുദ്ധിശാലി അവൻ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ളൊരു സന്ദേശം വരുന്നുണ്ട്. ഏതായാലും ശ്രോതാക്കൾക്ക് വെളിച്ചം പകരുന്ന, മക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന നല്ലൊരു കഥയാണ്.
0: അല്ല, പിന്നെ പൊതുവെ എനിക്ക് ഒന്നുകൂടി സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മളൊരു കാര്യം ഡയറക്റ്റ് പറയേണ്ടതും മറിച്ചൊരു സംഭവത്തിലൂടെയോ ഒരു കാര്യത്തിലൂടെയൊക്കെ, അപ്പോൾ അതിനുള്ളൊരു അവസരം രക്ഷിതാക്കൾക്ക് പൊതുവെ ഉണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സന്ദർഭം വരുമ്പോൾ, ഒരു യാത്ര വരുമ്പോൾ കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ കഴിയുമ്പോൾ അത് കുട്ടിയുടെ മനസ്സിലുണ്ടാവും.
1: ആ ഒരു രീതി വളരെ അപ്രീഷിയേഷൻ അർഹിക്കുന്നതാണ്, അഭിനന്ദനം അർഹിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ കഥ എന്നത്തേതും പോലെ നല്ല ഗംഭീരമായിട്ടുണ്ട്. കുറഞ്ഞ വരികളിൽ, കുറഞ്ഞ വിവരണത്തിൽ അത് ഗംഭീരമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും ഗുണപരമായ വശം. മാഷാ അല്ലാഹ് ബറക അല്ലാഹു ഫീക്.

0: തജുക, നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിന്റെ അത് വരവ് നിന്നിട്ടില്ല, അതിന്റെ ആൻസർ. അതായത് ജമീല വി പി കാളിക്കോ പറഞ്ഞു, ജമീല സലാം സിസ്റ്റർ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ പാരൻസിന്റെ ഇഷ്ടം തന്നെയായിരുന്നു. എൻ്റെ വലിയ മോൾക്ക് SSLC നല്ല മാർക്ക് വാങ്ങി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫാദർ അവൾക്കൊരു വിവാഹം നടത്താൻ ശ്രമിച്ചത്. മോൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞാലും അവൾ ഡിഗ്രി പൂർത്തിയാക്കിയിരുന്നു അൽഹംദുലില്ലാ എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജാണ് വന്നത്.
1: ആ ഇതിൽ എന്താ വെച്ചാല് പാരൻസിന്റെ ഭാഗത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളുടെ ഭാഗത്ത് സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകും, ഞാൻ അങ്ങനെയാണ് പറയാം. അപ്പം പാരൻസ് ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് പ്രശ്നമാണ്. നമ്മൾ നമ്മളെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ഓരോന്നും അതിൻ്റെ സമയത്തുമ്പോൾ മാത്രമേ ചില ആൾക്കാർ ആലോചിക്കുള്ളൂ.
0: പക്ഷെ മുന്നേ ഒരു ഒരു ആലോചന പോലും
1: മക്കളെ കാര്യത്തിൽ ഏതും നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം. ഇപ്പോൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ പ്ലസ് ടുവിലെത്തുമ്പോൾ ടൂറിന് വേണ്ടി ബഹളം വെക്കണം എന്തുകൊണ്ടാ?
0: നേരത്തെ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കുട്ടിക്കില്ല. എന്താ നമ്മളെ തീരുമാനം?
1: ആ അവിടെ അതുണ്ടാവില്ല. അപ്പോൾ ഒരു പാരൻസ് മീറ്റിന് ചെന്നപ്പോൾ ടീച്ചറോട് പാരൻസ് ചോദിച്ചു 1600 രൂപ പിന്നെ ഒക്കെ ഒരു ഓണപ്പരിപാടിക്ക് വാങ്ങാൻ പറ്റുമോ ടീച്ചറെ? എല്ലാവരും സാധാരണക്കാരുടെ മക്കളൊക്കെ ഇതിലില്ലേ, 2 ദിവസത്തെ വരുമാനം വേണ്ടി. 1600 ആരെ ചോദിച്ചെന്ന് ചോദിച്ചു ടീച്ചർ. അപ്പം ഇല്ല, സംഭവം എന്താണ്, കുട്ടികൾ അവരായിട്ട് ഒപ്പിച്ചുണ്ടാക്കിയാണ്, അങ്ങനെ ഒരു സംഭവം സ്കൂൾ ഉദ്ദേശിക്കണില്ല, മനസ്സിലായില്ലേ? അപ്പം അത് എന്നാൽ വേറെ കുറച്ച് പാരൻസ് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ആ കുട്ടികൾ ആ വീട്ടിൽ പോയത് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. കാരണം അങ്ങനെ ഒരു പൈസ ഇവിടുന്ന് കിട്ടാൻ പോകണില്ല എന്ന് വളരെ ചെറിയ പ്രായം മുതൽ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കല്യാണവും സംഗതിയൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഈ മഹബ്ബയൊക്കെ നടത്താറുണ്ട്, മഹബ്ബ വിവാഹപ്രായം എത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ദിവസത്തെ ഫുൾ ക്യാമ്പാണ്. രാവിലെ 8 to വൈകുന്നേരം 5 മണിവരെ അതിന് ചെറിയൊരു ഫീസൊക്കെ വാങ്ങിയിട്ടാണ് നടത്തുക. അത് ആ ബോധമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് ആ ഫീസ് നമ്മൾ വാങ്ങണത്. പക്ഷെ അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ കുട്ടികൾ എത്തിക്കണം, അത്ര ദൂരം പോകണ്ടേ, അതെങ്ങനെ എത്തിക്കുക എന്നൊക്കെയാണ് എന്ത് ചെയ്യുക, ആളുകൾ ആലോചിക്കുക. എന്നിട്ട് പിന്നെ ഈ കുട്ടികൾ പല ദുരന്തങ്ങളിലും പോയി പെടുമ്പോൾ പിന്നെ കൗൺസിലിങ്ങിനും ഇതിനൊക്കെ എടുക്കും പോകാൻ ആളുകൾ പൊതുവെ വില്ലിങ് ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ നമ്മളെ ആളുകളുടെ കാഴ്ചപ്പാടിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല.
0: അപ്പോൾ അവിടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതും അതിനെക്കുറിച്ചുള്ളൊരു ധാരണ, പാരൻസ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും അവർക്ക് നേരത്തെ അല്ല.
1: അതെ,
0: അതുകൊണ്ടാണ് ഒന്നാമത്തെ
1: അവർക്കൊരു കൺസെപ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഥയുമായി ബന്ധപ്പെട്ട ധാരാളം മെസ്സേജുകളുണ്ട്, നമുക്കൊന്ന് വായിച്ചു പോകാം. ഓരോ കഥയും ഗുണപാഠമാണ്, ഇന്നത്തേതും വളരെ മികച്ചതാണ്. റഫീഖ് വെണ്ണിയോട്, വയനാട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറൊന്നും വന്നത് നല്ലൊരു കഥ, മാഷാല്ലാ. സലാം സാർ ഉണ്ടെങ്കിൽ ഒരു കഥയുണ്ടാകും, അത് നല്ല അർത്ഥവത്തായ കഥ. സലാം സാറിന് നല്ല കഥ ഉണ്ട് എന്നാണ് പറയുന്നത്. സലാം സാർ കഥ അല്ലാത്ത ആളല്ല. ശുഐബായം വളവട്ടണ ആണ് ആ ഒരു സന്ദേശം അയച്ചിട്ടുള്ളത്. പിന്നെ അമീർ ടി എടത്തനാട്ടുകര, കുല്ലു യാഇൻ അള്ളാഹ് ബിമഫി എന്നുള്ള അറബി ആപ്തവാക്യം നേരത്തെ നമ്മൾ പറഞ്ഞ അതിൻ്റെ സംഭവം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടായി വരുന്നുണ്ട്.
0: അതെ അതെ,
1: നേർപദത്തിൽ അദ്ദേഹത്തിൻ്റെ കവിത വന്ന കാര്യമൊക്കെ
0: പറയുന്നുണ്ടല്ലേ,
1: ആളുകൾ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ വേറെന്തോ ഒരു ഡിസ്കഷൻ്റെ സമയത്തുണ്ട്, അത് അപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: നമുക്ക് കല്യാണത്തിനുള്ള ക്ഷണമുണ്ട്.
1: ആ
0: ഈ വരുന്ന 23-ന്
1: ആ
0: എന്റെ മോന്റെ കല്യാണമാണ്, വയനാടാണ്. പെണ്ണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
1: ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കണേ.
0: അപ്പൊ അത് അവിടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇത് കല്യാണം നല്ല നിലയിൽ നടക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്.
1: യെസ് മാഷാല്ലാ, നമ്മളുടെ കുടുംബങ്ങളിൽ കുട്ടികളിൽ ഒക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കലേ ഇപ്പൊ വഴിയുള്ളൂ. നമ്മളെ അടുത്ത ഞായറാഴ്ച ഇപ്പോൾ ഇവിടെ കണ്ണൂരിലാണ്. കണ്ണൂരിൽ ആംപ്ലിഫൈ വർക്ക്ഷോപ്പ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തായിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച എറണാകുളത്തായിരുന്നു. നമ്മൾ ഇപ്പോൾ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകളിലൂടെയാണ് ഞായറാഴ്ച അങ്ങനെ പോണത്. പിന്നെ സുഹുറ കൽപ്പറ്റ, അസ്സലാമു അലൈക്കും. കഥയിലൂടെ വളരെ നല്ല സന്ദേശമാണ്. ശ്രോതാക്കൾക്ക് സലാം മാഷ് നൽകിയത് ഈ സംവിധാനത്തെയും ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. നൗഫലസ് ചുങ്കം പാലക്കാട്. മഷാല്ലാ, നല്ലൊരു സന്ദേശമായിരുന്നു സലാമാഷിൻ്റെ കഥയിൽ. സെഫിയ കെ തിരുങ്ങാടിയും സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെറിയ കഥയാണെങ്കിലും വലിയ വലിയ ഗുണപാഠമാണ്. റയ്ഹാന ബാനു തൊടിച്ചേറി, നല്ല കഥ. എവിടുന്നാണ് ഇങ്ങനത്തെ കഥകൾ ഒപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് കുറേ ആൾ സ്വയം ഉണ്ടാക്കണതാണ് എൻ്റെ ഉത്തരം. പിന്നെ കുറേ ആൾ വായനക്കിടയിൽ കണ്ടതായിരിക്കും.
0: നമുക്കേ നമ്മുടെ ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ ഇനി മധുരതരമായ ഒരു കേൾവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
1: യെസ്.

0: ന്യൂസ്.
1: മഷാല്ലാ മഷാല്ലാ, എത്ര കേട്ടാലും നമുക്ക് മതി വരാത്ത വിശുദ്ധ ഖുർആനിൻ്റെ വചനം. ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനം, ഇതിപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്ത് 47-48 വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ സൂറത്ത് ഫുസ്സിലത്തിലെ 47-48 വചനങ്ങൾ. ഇപ്പോൾ 2468 ദിവസമായിട്ട് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇങ്ങനെ പുറത്തു വിടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ കേട്ടത് 2445-ാമത്തെ എപ്പിസോഡാണ്.
2: മാഷാല്ലാ, അല്ലാഹു ഇത്തരം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൂടി ഇതുപോലുള്ളത് പുതിയത് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങിയ നേർവഴിയാണെങ്കിലും വഴിവിളക്കാണെങ്കിലും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ 1 മിനിറ്റ് ടോക്ക് ഇതൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. അതിന് പഠിച്ചവൻ്റെ വലിയൊരു തോഫീക്ക് തന്നെ വേണം. ചെയ്യാന്ന് പറഞ്ഞ ആൾക്ക് ചെറിയ അശ്രദ്ധ വരെയും മറവരെയൊക്കെ ചെയ്താൽ മതിയല്ലോ, പക്ഷെ അത് പഠിച്ചവന് അങ്ങനെ ഒരു സംവിധാനമുണ്ട്.
1: അല്ല, മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു സംഗതിയാണ് ദിവസം പോവാന്നുള്ളത്. പക്ഷെ എന്നിട്ടും മുടങ്ങാതെ പോകുമ്പോൾ
2: അതിലേറെ വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ദിവസം മുടങ്ങാതെ കാണണ കേൾക്കണ അതെ അതിമ കൈവെക്കണ ആൾക്കാരുണ്ട്. നമുക്കൊന്നും പറ്റിയിട്ടില്ല, അങ്ങനല്ല. നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു ആത്മവിമർശനം നടത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും ദിവസങ്ങൾ നമ്മളിത് പറഞ്ഞിട്ടും ഇതേവരെ അതിലേക്ക് എത്താത്തവരും ഉണ്ട്. അതൊരു തൗഫീഖിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നത്. അത് നമുക്ക് നന്മകൾ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.

0: പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം പീസ് റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് അവതാരകരും. അപ്പോൾ ഈ ഒരു വലിയ സംവിധാനത്തിൽ പലപ്പോഴും മോർണിംഗ് ലൈവ് ഷോ മാത്രം കേട്ടു പോകുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കേൾവിയിലൂടെ റേഡിയോയുടെ വ്യത്യസ്തമായ മറ്റ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ
1: ഇന്ന് ഓർമ്മയാണ്. ഓർമ്മ എന്ന് പറയുന്നത് ചരിത്രത്തെ ജ്വലിപ്പിച്ചൊരു മഹാ മനുഷ്യൻ്റെ ജീവിതകഥയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തിന് ചുറ്റും ജീവിച്ചവർ എഴുതിയ കഥ, ആദരണീയനായ ഒമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം ഘട്ടം ഘട്ടമായി നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ അടുത്തിരിക്കാനും ഒരു തവണ സലാം പറയാൻ പോലും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറ്റിയിട്ടില്ല. വളരെ ദൂരത്ത് നിന്ന് ഒരു കാഴ്ചയായി കണ്ടങ്ങനെ മറഞ്ഞുപോയ വലിയൊരു മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒമർ മൗലവിയെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ ആ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം, അതിലെ പേജുകൾ അങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് പോകാറുണ്ട്. നമ്മൾ ഇന്ന് ഓർമ്മകളുടെ തീരത്തിലെ ഒരു ഭാഗമാണ് കേൾക്കുന്നത്. അദ്ദേഹം ചരിത്രത്തെ പിന്നെ വൈജ്ഞാനികമായി പ്രകാശിപ്പിച്ച മറ്റൊരു വലിയ മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സലാം, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹിനെ കുറിച്ചല്ലേ? അല്ലേ,
0: അതെ. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ കെ ഉമർ
1: മൗലവിയെ കുറിച്ചാണ്. അയ്യാ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ കുറിച്ചാണെങ്കിലും ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കേരളം കണ്ട ഏറ്റവും ഉന്നതനായ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. നസറുല്ലാ സലാഹിയും സിഹാജുദ്ദീൻ എടത്തനാട്ടുകരയും ഒന്നിച്ച് അവതരിപ്പിക്കുന്ന ആ ഭാഗം നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദിസ്, അതെ, കേരളത്തിൻ്റെ മുഹദ്ദിസായി അറിയപ്പെടുകയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയും സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ പെടാപ്പാടുപെടുകയും അതോടൊപ്പം സൗമ്യതയും വിമർശനങ്ങളും ഒരേപോലെ ഇടകലർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യന്മാരും ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും എഴുതിയ ഓർമ്മത്താളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു എപ്പിസോഡിൽ ബഹുമാനനായ കെ ഉമർ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ നിര്യാണ ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുത്ത വരികളിലൂടെയാണ് ഇൻഷാല്ലാ നാം കടന്നു പോകുന്നത്. മാതൃകായോഗ്യനായ പണ്ഡിതൻ എന്ന ശീർഷകത്തിൽ കെ ഉമർ മൗലവി എഴുതിയ ഓർമ്മക്കുറിപ്പ് നാം കേട്ടു തുടങ്ങുന്നു.
3: നമ്മുടെ അഭിവന്ദ്യ ഗുരുനാഥൻ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി മരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞുപോയി. അദ്ദേഹമാകട്ടെ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് നിശ്ചയമായും നാം പ്രതീക്ഷിക്കുന്നു. ചിരിച്ചും സന്തോഷിച്ചും മരിക്കുക എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അത്ഭുതം തോന്നും. അതെങ്ങനെ പ്രായോഗികമാകുന്നതെന്ന് ചോദിക്കും. എല്ലാ സ്നേഹിത വസ്തുക്കളെയും വിട്ടുപിരിയുകയാണല്ലോ, അപ്പോൾ തീരാ ദുഃഖത്തിനല്ലേ വഴിയുള്ളൂ. നമ്മളിൽ ചിലർ അല്പകാലത്തിനകം തിരിച്ചു വരാനുള്ള ഉദ്ദേശത്തോടുകൂടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാവരും അസഹ്യമായ വിരഹദുഃഖം അനുഭവിക്കും. അപ്പോൾ ഒരു കാലത്തും തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത ഈ വേർപാടിൽ സന്തോഷത്തിനുള്ള വകയെവിടെ? ഇതൊരു വലിയ വിഷയമാണ്, വിസ്തരിച്ചെഴുതേണ്ടതാണ്. ഇവിടെ അതിന് സൗകര്യമില്ല, അത് സൽസബീലിലേക്ക് നീട്ടിവെക്കാം. ജനാബ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബ് അവർകൾ വളരെ നല്ല മനുഷ്യനാണ്, മഹാപണ്ഡിതനാണ്. ദുനിയാവ് സമ്പാദിക്കാൻ പാണ്ഡിത്യം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വലിയൊരു ധനികനാവാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു. കുറെ സമ്പാദിക്കണമെന്ന അതിമോഹം അദ്ദേഹത്തെ തീണ്ടിയിട്ടില്ല. ഈ ദുനിയാവിലെ വലിയ ഞെരുക്കം കൂടാതെ ഒരു വിധത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഞാൻ വളരെ അടുത്തിടപെട്ടറിയും, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ബന്ധപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം അഗാധ പണ്ഡിതനായിരുന്നു. അത്രയും പ്രഗത്ഭനായ ഒരാളെ മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ അറിയുകയില്ല. വളരെയധികം പ്രഗത്ഭരായ പണ്ഡിതന്മാർ കേരളത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കിതാബ് ഓതിപ്പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. വളരെ വിഷയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവായി ഞാൻ സ്വീകരിച്ചിരുന്നു. ഞാൻ പ്രതിപക്ഷങ്ങളെ വിമർശിക്കുമ്പോൾ വന്നുപോകാറുള്ള രൂക്ഷതയെയും കാഠിന്യത്തെയും സംബന്ധിച്ച് എന്നെ എപ്പോഴും അദ്ദേഹം ഉപദേശിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ത്രിയേകത്വ സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് അറബി ഭാഷയിൽ ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ ദീനുൽ ജദീദുൻ എന്ന് ഞാൻ പേരിട്ടിരുന്നത് സൗമ്യശീലനായ അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു പറഞ്ഞ് ആ പേര് മാറ്റി മദ്ഹബുൻ ജദീദുൻ എന്നാക്കി. കുറച്ചൊരു അനിഷ്ടത്തോടുകൂടി ഞാൻ അത് സമ്മതിച്ചു കൊടുത്തു. അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു നേതാവായി സ്വീകരിച്ചിരുന്നു. അദ്ദേഹവും ഞാനുമായി അവസാന കാലത്ത് തവളയെ കൊല്ലുന്നത് സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസമൊഴിച്ചാൽ മറ്റു യാതൊരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടില്ല. അതുതന്നെ ഒരു യോജിപ്പിലെത്താൻ ശ്രമം നടന്നിരുന്നു. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനും സൽക്കർമ്മങ്ങൾക്കും സഹനത്തിനും പ്രതിഫലം കൊടുക്കുവാനായി അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുവദിക്കുന്ന കൂടിക്കാഴ്ചയിലും സൽക്കാരത്തിലും അദ്ദേഹത്തോടും മറ്റു വേണ്ടപ്പെട്ടവരോടുമൊപ്പം പങ്കെടുക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഖുർആനിലും ഹദീസിലും അദ്ദേഹത്തിൻ്റെ അഗാധ പാണ്ഡിത്യം നിസ്തുലമായിരുന്നു. മദ്ഹബിൻ്റെ മാധ്യമത്തോടുകൂടിയല്ലാതെ മതം ഗ്രഹിക്കുവാനും അനുഷ്ഠിക്കുവാനും സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ സംബന്ധിച്ച് ഒരു അനുസ്മരണം എഴുതിയപ്പോൾ മൗലവി സാഹിബ് ഷാഫി മദ്ഹബുകാരനാണെന്ന് പ്രസ്താവിച്ചതായി അറിഞ്ഞു. അത് കളവാകുന്നു. യഥാർത്ഥത്തിൽ മൗലവി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായൊരു ആക്ഷേപമാണത്. ഈ കേസ് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണക്കെടുക്കുമ്പോൾ ലേഖനകർത്താവ് മദ്ഹബ് പ്രേമമാകുന്ന ചെളിക്കുണ്ടിൽ വീണ് അപഹാസ്യനായപ്പോൾ തനിക്ക് കൂട്ടുകാരുണ്ടെന്ന് വരുത്തി ആശ്വാസം കൊള്ളുവാൻ വേണ്ടി കെട്ടിച്ചമച്ച പെരും കള്ളമാണിത്. ശ്വാസം കൊള്ളുവാൻ ബാലിശവും വൃഥാസ്ഥലവുമായ ന്യായീകരണം. യഥാർത്ഥത്തിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി മദ്ഹബുകാരനല്ല. അദ്ദേഹം ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നു. അദ്ദേഹവുമായി അടുത്തിടപെട്ടവർക്കെല്ലാം ബോധ്യപ്പെട്ട പരമാർത്ഥമാണിത്. ഇസ്ലാം ദീനും മദ്ഹബും തമ്മിൽ വല്ല വിയോജിപ്പും ഉണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ പൊന്തി വരും. വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ മദ്ഹബ് തിരിച്ചു പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം എന്നും മുസ്ലിം എന്നും മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് ചോദ്യത്തിനുത്തരം. അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. മുസ്ലിങ്ങൾ എന്ന പേർ ഉൾക്കൊള്ളുന്ന ആദർശങ്ങൾക്ക് പുറമേ പുതിയ ആദർശങ്ങൾ കൈക്കൊള്ളുകയും ആ പുതിയ ആദർശങ്ങളെ സൂചിപ്പിക്കുവാനായി പുതിയ പേർ സ്വീകരിക്കുകയും ചെയ്ത എല്ലാ കൂട്ടരുടെയും കാര്യം അപകടത്തിലാകുന്നു. മുസ്ലിം എന്ന പേർ മിർസാ ഗുലാം അഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ സൂചിപ്പിക്കുന്നില്ല. അതിനാൽ അഹമ്മദി എന്ന പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് അടിമപ്പെടുന്നതും അവരെ അനുസരിക്കുന്നതും പാടില്ലെന്നുള്ള വാദം മുസ്ലിം എന്ന പദം ഉൾക്കൊള്ളുന്നില്ല. അതിനാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേർ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തരീഖത്ത് സിദ്ധാന്തം മുസ്ലിം എന്നതിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുന്നില്ല. അതിനാൽ ഖാദിരി, ചിഷ്തി എന്നും മറ്റുള്ള പേരുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ മുസ്ലിം എന്നതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാ മദ്ഹബുകളിലും ഉണ്ട്. ആ കാര്യങ്ങൾ സൂചിപ്പിക്കുവാനായി ഷാഫിഈ, ഹനഫി എന്നും മറ്റുമുള്ള പേരുകൾ സ്വീകരിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ലേഖന കർത്താവ് സൂചിപ്പിക്കുന്നതുപോലെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി ഒരിക്കലും ഒരു ദുർമാർഗിയായിരുന്നില്ല. വളരെ സന്മാർഗനിഷ്ഠയുള്ള യഥാർത്ഥ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം പിന്തുടരുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
2: മാഷാല്ലാ. കെ ഉമർ മൗലവി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് എഴുതിയ ഓർമ്മകളാണ് നാം ഇവിടെ കേട്ടത്. മദ്ഹബി പക്ഷപാതം സമൂഹത്തിൽ ഗ്രസിച്ചിരുന്ന കാലഘട്ടം. ഇന്നും അത് കുറവല്ല. ഷാഫിഈകളാണെന്നും ഹനഫികളാണെന്നും പറയാനാണ് മുസ്ലിങ്ങളിൽ ഏറെ പേർക്കും താല്പര്യം. പക്ഷേ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ എന്തുകൊണ്ടോ പ്രയാസമനുഭവിക്കുന്ന രൂപത്തിലുള്ള സംസാരം ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അക്കാലഘട്ടങ്ങളിൽ പോലും അഥവാ 1941 കാലഘട്ടങ്ങളിൽ പോലും ഇസ്ലാമിക അധ്യാപനം മുന്നിൽ വെച്ചുകൊണ്ട് ഷാഫിയാകണമെന്നോ ഹനഫിയാകണമെന്നോ മദ്ഹബി പക്ഷപാതം കൈമുതലാക്കണമെന്നോ പറയാതെ അതിൻ്റെ പൊള്ളത്തരങ്ങളെ കാണിച്ചു കൊടുക്കുകയും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി അദ്ദേഹം ഒരു ഷാഫിയായിരുന്നു എന്ന് പറയാൻ ആരെങ്കിലും തുനിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്ക് ബഹുമാനനായ കെ ഉമർ മൗലവിയുടെ വിമർശനം, അത് നമ്മൾ അവസാന ഭാഗത്ത് കേട്ടു. ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഏതൊരു പണ്ഡിതനും അങ്ങനെ സംസാരിക്കാനേ കഴിയുകയുള്ളൂ. അതെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ തനിമ ഭൂമിലോകത്ത് അവശേഷിപ്പിക്കുന്നതിനു വേണ്ടി പണിയെടുത്ത പാടുപെട്ട ഇത്തരം പണ്ഡിതന്മാരുടെ ഓർമ്മകൾ ഇനിയും നമ്മളിലൂടെ ജീവിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള അനേകം ഓർമ്മകൾ ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സമയദൈർഘ്യം ഭയന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ തുടർന്നുള്ള ഭാഗങ്ങളിൽ കൂടുതൽ നമുക്ക് കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
0: മാഷാ അല്ലാ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് ഓർമ്മ പ്രോഗ്രാമാണ്. പീസ് റേഡിയോ എല്ലാ ദിവസവും വൈകുന്നേരം 6-5 ഓർമ്മ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. പിന്നെ റിവൈൻഡിൽ 24 റിവൈൻഡിലും നിങ്ങൾ നമുക്ക് ലഭ്യമാകും. നസറുല്ലാ സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര, മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കാര, ജാബിർ ചാലിം എന്നിവരാണ് ഈ ഒരു ഓർമ്മ പ്രോഗ്രാമിലെ പ്രധാന ആങ്കർമാരായിട്ട് വരാറുള്ളത്.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മളിനി പതിവ് പോലെ കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്, തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: സ്ത്രീകളിൽ പരിപൂർണത നേടിയവർ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി ഇന്നും പതിവ് പോലെ നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم كما من الرجال كثير ولم يكمل من النساء إلا مريم بنت عمران وآسية بنت امرأة فرعون وفضل عائشة على النساء كفضل الثريد على سائر الطعام. صحيح البخاري لم صحيح مسلم لم ونطلع مكواي كراغنا ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബൂ മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് ബിൻ സുലൈമുൽ അശ്അരി എന്നാണ് മുഴുവൻ പേര്. അബ്ദുല്ലാഹി ബിൻ ഖൈസ് എന്നാണ് അബൂ മൂസ അശ്അരിയുടെ ശരിയായ നാമം. നമുക്കറിയാവുന്നതുപോലെ അബൂ മൂസ അശ്അരി എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മക്കയിൽ വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും കച്ചവടത്തിനും മറ്റുമൊക്കെയായി മക്കയിൽ എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ സന്ദർഭത്തിലാണ് ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെ മുസ്ലിമാകുന്നതും. പിന്നീട് അദ്ദേഹം തന്നെ യമനിലുള്ള തൻ്റെ കബീലയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 50-ലധികം ആളുകളുമായി അദ്ദേഹം മദീനയിലേക്ക് ഒരു കപ്പലിൽ പുറപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ മാതാവൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണാം. എന്നാൽ ഹബ്ഷയിലാണ് എത്യോപ്യയിലാണ് കപ്പൽ ചെന്നടിഞ്ഞത്. ജഫർ ബിൻ അബി ത്വാലിബും സ്വഹാബികളും പലരും അവിടെയുള്ള സന്ദർഭത്തിൽ പിന്നീട് അവരെല്ലാവരും രണ്ട് കപ്പലിലായി മദീനയിലേക്ക് പുറപ്പെട്ടു എന്നതാണ് ചരിത്രം. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന അവസരത്തിൽ ഹിജ്റ ഏഴാം കൊല്ലമാണ് പിന്നീട് അവർ അവിടെ വെച്ച് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും അദ്ദേഹം മറ്റുള്ള ഇസ്ലാമിക വിജയങ്ങളിലെ മുന്നേറ്റങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് ഏത് വർഷത്തിലാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 44 ഹിജ്റ 44 ആണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ 42, 49, 50, 52, 53 എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. മക്കയിൽ വെച്ചാണ് മരണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ കൂഫക്കടുത്താണ് എന്നും പറയുന്നുണ്ട്. ഇവിടെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖമല മിന റിജാലി കസീറുൻ, പുരുഷന്മാരിൽ നിന്ന് ധാരാളം പേർ സമ്പൂർണരായിട്ടുണ്ട്, പരിപൂർണരായിട്ടുണ്ട്. എന്നാൽ വലം യഖ്മുൽ മിന നിസാഇ ഇല്ല മറിയം ബിൻത ഇമ്രാൻ, എന്നാൽ സ്ത്രീകളിൽ നിന്നും സമ്പൂർണത നേടിയവരായിട്ടില്ല ഇമ്രാന്റെ മകൾ മറിയമല്ലാതെ, വാസിയ ഇമ്രത്തു ഫിർഔന, ഫിർഔനിന്റെ ഭാര്യ ആസിയയുമല്ലാതെ. അപ്പോൾ പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് പേർ എല്ലാം കൊണ്ടും സമ്പൂർണരായ ആളുകൾ വന്നു പോയിട്ടുണ്ട്. കാരണം പ്രവാചകന്മാരൊക്കെ പുരുഷന്മാരായിരുന്നുവല്ലോ, എല്ലാം തികഞ്ഞവരാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ, പുരുഷന്മാരായതുകൊണ്ട് തന്നെ, പുരുഷന്മാരിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ചില വിശദീകരണങ്ങളിൽ അതിന് പുറമെ ഔലിയാക്കൾ, സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങൾ എന്നവരൊക്കെ അങ്ങനെ സമ്പൂർണരാണ് എന്ന അർത്ഥത്തിലും വിശദീകരണങ്ങളുണ്ട്. ഏതായിരുന്നാലും പ്രവാചകന്മാരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ നിന്ന് അനവധി ആളുകൾ, എല്ലാം തികഞ്ഞ പരിപൂർണരായ ആളുകളുണ്ട്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ പൂർണ്ണത നേടിയവരായിട്ടില്ല രണ്ടുപേരല്ലാതെ. അതൊന്ന് മറിയം ബിൻത ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം അലൈഹിസ്സലാം, ഈസാ നബിയുടെ മാതാവിനെ കുറിച്ചാണ് സൂചന. ആസിയത്തു ഇമ്റഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ അലൈഹിസ്സലാം. അപ്പോൾ മറിയമും ആസിയും അലൈഹിം അസ്സലാം അവർ രണ്ടുപേരുമാണ് സ്ത്രീകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായവർ, സമ്പൂർണത പ്രാപിച്ചവർ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫദുലു ആയിഷത്ത അല നിസ, സ്ത്രീകളിൽ മറ്റ് സ്ത്രീകളിൽ ആയിഷക്കുള്ള ശ്രേഷ്ഠത. നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് കൂടി പറയുന്നു, മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് ആയിഷ റളിയല്ലാഹുവിന്റെ പ്രത്യേകത, ശ്രേഷ്ഠത, കഫദുലി സരീദി അലാ സഇരി ത്വഅാം, മറ്റ് ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ സരീദിനുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്നതാണ്. സരീദ് എന്നാണ് സരീദ് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ഈ നുറുക്കിയ റൊട്ടി, അതിൽ മാംസം, നല്ല കുറുക്കിയ മാംസവും ചേർത്ത് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് സരീദി എന്ന് പറയാം. അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. കാരണം അത് വലിയ പ്രയോജനമുള്ളതാണ്. വിശപ്പ് പെട്ടെന്ന് മാറുന്നതാണ്. അതേപോലെ ചവച്ചിറക്കാനും ദഹിക്കാനും എളുപ്പമുള്ളതാണ്. നല്ല രുചിയുള്ളതാണ്. കഴിക്കാൻ എളുപ്പമാണ്. വളരെ രുചികരമായ ഫുഡാണ്. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് സരീദ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സരീദിനുള്ള പ്രത്യേകത പോലെയാണ് മറ്റ് സ്ത്രീകളിൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹുവിൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയുന്നു. അവരുടെ സൽസ്വഭാവം, അവരുടെ സ്നേഹം, അവരുടെ കഴിവ്, അറിവ്, ഭക്തി, ബുദ്ധി, തൻ്റെ ഇടം, ധൈര്യം, ഇതൊക്കെയാണ് ആയിഷ റളിയല്ലാഹുവിൻഹയെ മഹത്തരമാക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയുക. അപ്രകാരം തന്നെ സ്ത്രീകൾ സമ്പൂർണരായ മറിയം അലൈഹിസ്സലാമിനെക്കുറിച്ചും ആസിയ അലൈഹിസ്സലാമിയെക്കുറിച്ചും നബി സല്ലല്ലാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. മറിയം ബിന്ത് ഇമ്രാൻ, ഇമ്രാൻ്റെ മകളായ മറിയം, ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, അള്ളാഹു പ്രത്യേകം പരിഗണിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, ത്യാഗം സഹിച്ച, തൻ്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ടു പോകാൻ, ആരാധനയിൽ മുഴുകി ജീവിക്കാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച, പരീക്ഷണങ്ങൾ നേരിട്ട, അതിലൊക്കെ പിടിച്ചു നിന്ന ഒരു മഹദിയായിട്ടാണ് അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് മാതൃകയായിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്തി. ഇവർ രണ്ടുപേരുമാണ് എന്ന് നമുക്കറിയാം. സൂറത്ത് തഹ്രീമിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ അലൈഹിസ്സലാമിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. സ്ത്രീകളിൽ സമ്പൂർണ്ണത നേടിയവരാണ് അവർ. അവരെക്കുറിച്ച് നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അത് അവർ തൃണവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത മഹാവ്യക്തിത്വമാണല്ലോ അവർ. അവരുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് അത്ഭുതകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് തഹ്രീമിൽ അവരെക്കുറിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഈമാനിനെക്കുറിച്ച് റബ്ബല്ലാഹു മതലില്ലദീന ആമനു മറത ഫിറൗൻ എന്ന് തുടങ്ങിയ വചനം നമുക്ക് കാണാനാകും. അപ്പോൾ ഈ പദവിയിലെത്തി വന്നവർ വിരളമാണ്. പുരുഷന്മാരെ പോലെയല്ല ഇവർ, അങ്ങനെയുള്ള സ്ത്രീകളില്ല. ഇവരതിൽ ഏറ്റവും പ്രത്യേകതയുള്ളവരാണ് എന്ന് പറയുമ്പോൾ ആ മഹദികളുടെ, ആ പരിപൂർണരായ സ്ത്രീകളുടെ ആ പദവിയിലെത്താനാണ് ഓരോ സഹോദരിമാരും ആഗ്രഹിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ ആ വനിതകളുടെ മാതൃക, അവരുടെ വിശ്വാസദൃഢത, ഈമാൻ, ത്യാഗം, ക്ഷമ, ഭക്തി, ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കുക. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും അവർ മാതൃകയാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ആ സന്ദേശം മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. സ്ത്രീകളിൽ പരിപൂർണത നേടിയവർ എന്ന ടൈറ്റിലിൽ നമ്മൾ ഇതുവരെ കേട്ടത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലിയുടെ സംസാരമായിരുന്നു. തിരുമൊഴികൾ ഇവിടെ സമാപിക്കുകയാണ്.
4: നമുക്ക് ആ ക്വിസിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു അല്ലേ? ക്വിസിന്റെ ഉത്തരം
3: പറയാം.
4: ആ ക്വിസിന്റെ ആളുകളാണല്ലോ.
3: ഹദീസിലെ
4: ആഹാദായ ഹദീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. ആഹദായ ഹദീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതാണ്. നമുക്ക് ഹദീസിനെ രണ്ട് മൂന്ന് രീതിയിൽ വിഭജിക്കാൻ സാധിക്കും. വ്യത്യസ്തമായ പലതരം വിഭജനങ്ങളുണ്ട്. അതിലൊന്നാണ് ആഹദായ ഹദീസ്. അഹദ ഹദീസ് എന്ന് പറയുമ്പോൾ ശരിക്ക് പ്രവാചകനിൽ നിന്ന് ഒരു സഹാബി ഉദ്ധരിച്ചു, പിന്നീട് ഒരു 500 ഉദ്ധരിച്ചു, പിന്നീട് കുറച്ച് തോന ആൾ ഉദ്ധരിച്ചു. അപ്പോഴും ഹദീസ് എന്താണ്? ആഹദാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാളായിപ്പോയാൽ ഹദീസ് ആഹാദാണ്. അതിന് ആഹാദ് എന്ന് പറയാം.
3: അപ്പോൾ ചോദ്യത്തിൽ അതിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നത് ഓപ്ഷൻ എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്, ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്, അതുപോലെ ഡി, പ്രബലമായ ഹദീസ്. അപ്പോൾ ഓപ്ഷൻ എ
4: ആണ് ശരി ഉത്തരം.
3: ശരി ഉത്തരം, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്.
4: ഓക്കെ. അപ്പോൾ ഇതിലിപ്പം ചിലപ്പോൾ കുറേ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആളെണ്ണം കുറഞ്ഞു പോയാൽ ഉള്ള പ്രശ്നമാണ് ആഹാദ് ആയ ഹദീസ്. ഗരീബ്, അസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാറ്റഗറൈസേഷൻ ഇതിലുണ്ട്. അപ്പോൾ ഏതായാലും ക്വിസിൽ ചോദിക്കുമ്പോഴുള്ളൊരു പരിമിതി ഉണ്ട്. പക്ഷേ ഉത്തരം, ശരി ഉത്തരം തന്നെ നമുക്ക് കൊടുക്കാനുണ്ട് എന്ന് തന്നെ പറയണം.
3: ഇൻഷാല്ലാ. അപ്പൊ ഉത്തരം തെറ്റി എന്ന് പറഞ്ഞിട്ട് ഹദീജ ചിരട്ടകുളം.
4: തെറ്റിയാളുകളെ പേര്
3: തെറ്റിപ്പോയി.
4: തെറ്റിയാളുകളെ പേര് വായിക്കണ്ട, അറിയാം, ശരി വെച്ചാ മതി.
3: ഓക്കെ, ജമീല വി കെ പൂനൂർ, അവരൊക്കെ ശരിയായി എന്നുള്ളതും കറക്കി കുത്തി വിജയ് ശരിയായി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ
4: ബാലുശ്ശേരിയുടെ ഉത്തരം ശരിയായിട്ടുണ്ട്. പറഞ്ഞോളൂ.
3: നേരത്തെ പുലരി അല്ല തിരുമൊഴിയുമായി ബന്ധപ്പെട്ട് ചില ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞു, എത്ര നല്ല ഹദീസുകളാണ് ഓരോ ദിവസവും ഉസ്താദ് പഠിപ്പിച്ചു തരുന്നത്. ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മെ ഏവരെയും അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നാണ്. അമീൻ.
4: ഈ ഓർമ്മകളുടെ തീരത്ത് സംബന്ധിച്ചും കുറേ കമൻസ് ഉണ്ട്. നമ്മൾ തിരുമൊഴികളുമായി ബന്ധപ്പെട്ടത് വായിച്ച് പൂർത്തീകരിച്ചാൽ അതുകൂടി എടുക്കണം എന്തായാലും.
3: യെസ്, തിരുമൊഴിയിലൂടെ വ്യത്യസ്തമായ നല്ല അറിവ് നൽകി എന്നാണ് റുക്സാന ബാലുശ്ശേരി പറഞ്ഞു. അതുപോലെ പിന്നെ തിരുമൊഴി എന്നുള്ള പ്രോഗ്രാമിൻ്റെ സാധാരണ അതിൻ്റെ ഒരു ഹദീസിൻ്റെ വൈജ്ഞാനികമായ തലത്തിലൂടെ കടന്നു പോകുന്നതാണല്ലോ. അപ്പോൾ അത് എന്നും പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നതാണ് എന്നാണ് ശ്രോതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
4: അതെ, ഉസ്താദിൻ്റെ മോൻ്റെ കല്യാണം അല്ലേ?
3: ആ,
4: കെവിസ്താന്റെ മോന്റെ
3: കല്യാണം. കെവിസ്താന്റെ മോനും പീസ് റേഡിയോയും ഒക്കെ എല്ലാവരും
4: അപ്പുറത്തിരുന്ന് കേൾക്കണ്ടേ നമ്മൾ പറയണേ.
3: ഇന്നത്തെ ടെക്നിക്കൽ വിങ്ങിൽ നമ്മുടെ കൂടെ ഉണ്ട്.
4: ഓക്കെ, മൈമൂന ചീക്കിലോട്, മഷാല്ല ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥം വായിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരുപാട് ഗുണപാഠം ഉൾക്കൊള്ളാനും ഉതകുന്നൊരു മഹത് ഗ്രന്ഥമാണ്. ഓർമ്മ വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മളൊക്കെ വായിക്കണം ഓർമ്മകളുടെ തീരത്ത്. അദ്ദേഹത്തിൻ്റെ മകൻ മുബാറക് മദീനി, അദ്ദേഹത്തിൻ്റെ വലിയ ത്യാഗപരിശ്രമങ്ങൾ അതൊരു ഗ്രന്ഥമായി പുറത്തിറങ്ങുന്നതിലുണ്ടായിട്ടുണ്ട്. ചെറിയൊരു കാലിന് ചെറിയൊരു പരിക്കൊക്കെ വന്ന് റെസ്റ്റിലാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരുപാട് ആളുകൾ ഈ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും മഷാല്ല ഓർമ്മയുടെ തീരത്ത് എന്ന ഗ്രന്ഥം എൻ്റെ കൈവശമുണ്ട്. എത്ര തവണ വായിച്ചാലും അതിൽ നിന്ന് അറിവുകൾ കൂടുതൽ കൂടുതൽ കിട്ടും. പല ആളുകൾക്കും അത് പിന്നെ വെളിച്ചമാകാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളൊരാശയമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഉമർ മൗലവി റഹിമഹുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്.
3: നേരത്തെ കറക്കി കുത്തി ഉത്തരം ശരിയായിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ് ഇതുപോലെ. അപ്പോൾ ഉത്തരം ശരിയായ ആളുകളാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ചോദ്യം കുഴപ്പിച്ചെങ്കിലും ഉത്തരം ശരിയായി എന്നാണ് സിഫിയ കെ തിരങ്ങാടി പറഞ്ഞത്. പിന്നെ ഈ ഒരു നമ്മുടെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ വന്നു.
4: അതോടൊപ്പം കഥയുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ് കൂടിയുണ്ട്. ഇന്നത്തെ കഥ എന്നെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി. 17 വയസ്സുള്ള നയൻ എന്ന ഓട്ടിസ്റ്റിക് സാഹചര്യമുള്ള കുട്ടിയുടെ ഓട്ടിസം ഇൻ ഓട്ടിസ്റ്റിക് ബ്രെയിൻ എന്ന പുസ്തകം മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. എൻ്റെ ഓട്ടിസം പഠനത്തിന് ഈ പുസ്തകം ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മകൾ ഷെസ, അവളുടെ മാജിക്കൽ ബ്രെയിൻ അവൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വെളിച്ചമാണ്. മാഷാല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എത്ര അപാരം. ഓരോ വാതിലുകൾ അടയുമ്പോഴും അവൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നു. അൽഹംദുലില്ലാ, വളരെ ആത്മവിശ്വാസത്തോടെ പുതിയ പഠനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര തുടരുന്നു എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അള്ളാഹു ആ കുഞ്ഞിന് നല്ല സുരക്ഷിതമായ ഭാവി പ്രദാനം ചെയ്യട്ടെ. ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന പഠനങ്ങളിലൂടെ ഇതേ സാഹചര്യമുള്ള എന്നാൽ അത്തരമൊരു പഠനമോ കാര്യങ്ങളെ അങ്ങനെ ഒരു വൈജ്ഞാനികമായി കൈകാര്യം ചെയ്യാനോ ഒന്നും കഴിയാത്ത കുടുംബാംഗങ്ങൾക്ക് വ്യക്തികൾക്ക് ഉപകാരപ്പെടും വിധമുള്ള ഒന്നാക്കിയത് അതിനെ അറബ് മാറ്റി തീർക്കുമാറാകട്ടെ എന്നുകൂടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പൊതുവേ ഷെസയുടെ കാര്യം നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയതാണ്. നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ലൈഫിൽ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ ഓർക്കും. നമ്മൾ വളരെ പിന്നെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ചില ചില നിമിഷങ്ങളുണ്ട്, അങ്ങനെ നമ്മൾ ഓർക്കാറുള്ളൊരു കുഞ്ഞാണത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ അവർക്ക് കൂടുതൽ സുരക്ഷിതമായ ഭാവി പ്രദാനം ചെയ്യട്ടെ. സ്വാഭാവികമായിട്ട് ഇതുകൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. വേറെയും പാരൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസിൽ തന്നെ ഓട്ടിസം ബാധിതരായ ആളുകൾ വേറെയും ഉണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തമായ ഡിസേബിലിറ്റികളുള്ള ഭിന്നശേഷിക്കാരായ വേറെയും ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു നല്ല സബറിനെയും കാര്യങ്ങളെ, ഈ പറഞ്ഞ പോലെ അവരുടെ മാജിക്കൽ ബ്രെയിൻ എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ച്, അങ്ങനെ കാണാൻ കഴിയുക എന്നുള്ളത് ഒരു തോഫീക്കാണ്. ആ ഒരു ആംഗിളിൽ, ആ ഒരു രീതിയിൽ അതിനെ വീക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു തോഫീക്കാണ്. അള്ളാഹു അത് അവർക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
3: നമ്മൾ നേരത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, കല്യാണത്തിന് കൂടണം, ഹെവിയുടെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ പീസ് റേഡിയോയിലുള്ള എല്ലാവരെയും നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു ആ സദുദ്ദേശമൊക്കെ നടത്തി തരട്ടെ എന്നാണ് നഫീസ പിയതാമരിശ്ശേരി
4: പറഞ്ഞത്. നമ്മൾ പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് വരാനിരിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ഇനി അടുത്ത പിന്നെ ലിസണേഴ്സ് കോൺഫറൻസ്. അപ്പോൾ ആ ലിസണേഴ്സ് കോൺഫറൻസുകൾ നമ്മളെല്ലാവരുടെ നിയത്താക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ കോഴ്സ് ഓപ്ഷൻ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പാണ്ടിക്കാട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പല ശ്രോതാക്കളെ അന്നാണ്
3: പരിചയമായത്,
4: ഫേസ് ടു ഫേസ് പരിചയപ്പെട്ടത്. നസ്രുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മൂപ്പർ എഴുതിയത് വിശ്വാസികൾക്കേറെ ഊർജ്ജം നൽകുന്ന ഒരു ഗ്രന്ഥം. ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മലയാളികൾക്ക് ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരം തന്നെ ലഭിക്കാതെ പോകുമായിരുന്നോ എന്ന് തോന്നിപ്പോകും എന്ന് അദ്ദേഹം. നസ്രുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞാൽ നസ്രുള്ള സലാഹിക്ക് പണ്ടുള്ള പേരാണ്.
3: അതെ,
4: സലാഹി ആണിൻ്റെ മുമ്പുള്ള പേരാണ്. മുപ്പർ ഇങ്ങനെ ഇരുന്നല്ലോ, ഓരോതും കേൾക്കലാണ് പരിപാടി.
3: ഓക്കെ, ഓർമ്മ എന്നും കേൾക്കാറുണ്ട് അൽഹംദുലില്ലാ. സെഫി അടപ്പള പറഞ്ഞ കെ വി ഉസ്താദിൻ്റെ ക്ലാസ്സും വളരെ പഠനാർഹമാണ്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഉത്തരം പിന്നെ ഇനി തെറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു അറിവ് കിട്ടി എന്നതാണ് സെഫി അടപ്പള.
4: വാജിസലിൻ്റെ ഗുഡ് ന്യൂസ് ഉണ്ട്. അജിസൽ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയെ എനിക്ക് വളരെ അടുത്തറിയാം. മാഷാല്ലാ, നല്ല മോളാണ്. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതവും ബർക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇന്ന് എനിക്ക് ചായ പോകാൻ എടുത്ത് ചേരുമ്പോൾ അത്യാവശ്യം കറിയൊക്കെ ശരിക്കും ഒഴിച്ചു തരും.
3: അപ്പോൾ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
4: ആ ഓക്കെ, മാഷാല്ലാ
3: മാഷാല്ലാ.
4: അങ്ങനെയാണ് ഇവന് ഇവൻ്റെ കല്യാണക്കാരെ ഞാൻ ഒരുക്കെ പറഞ്ഞിട്ടേ, പിന്നെ എനിക്ക് ചായ ഒരു ഗ്ലാസ്സിന് പകരം രണ്ട് ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ചേർന്ന് ഏതായാലും ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിയല്ലോ.
3: അപ്പൊ ഇന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്, കുറച്ച് നേരത്തെ ആ ഗ്യാപ്പിൽ എന്റെ അടുത്ത് കല്യാണം പറഞ്ഞു, അപ്പോഴാണ്
4: അതെല്ലാം
3: സന്തോഷം അറിഞ്ഞത്. തിരൂരിൽ എന്നാണ് കോൺഫറൻസ് വരിക എന്ന് ചോദിക്കുന്നുണ്ട് ആസിയ.
4: അല്ലാഹുഅലം എന്നാണ് എന്റെ ഉത്തരം.
3: ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ വീണ്ടും നമ്മൾ ഷെഡ്യൂളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ ഒരു വളരെ മനോഹരമായ കേൾവികളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇൻഷാല്ലാ, ഇനി ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ തിരുമൊഴികൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അപ്ഡേറ്റ്സുകൾ, റേഡിയോയുമായി ബന്ധപ്പെട്ട ചിലതൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്.
4: അറിയാം, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്, കുട്ടികളെ എങ്ങനെ നമ്മൾ വളർത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു പുതിയ കോഴ്സ്. നമ്മളൊരു ശരിക്കൊരു ഡ്രീം കോഴ്സാണത്. കാരണം രക്ഷിതാക്കളും മക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് പൊതുവെ പ്രബോധകർ എന്നുള്ളവർക്ക് നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലി തോന്നാറുള്ളത് ഈ ഐസക് ന്യൂട്ടൻ്റെ ബുദ്ധിയാണ് ചില ആൾക്കാർക്ക് എന്നാണ്. ഐസക് ന്യൂട്ടനെ കുറിച്ച് സാധാരണ പറയാം, അപ്പോൾ ഒരു വലിയ ഒരു പൂച്ചക്ക് വലിയ കൂടുണ്ടാക്കിയപ്പോഴേ വലിയ വാതിലും വെച്ചു, ചെറിയൊരു പൂച്ചക്ക് ചെറിയൊരു വാതിലും വെച്ചു എന്നാണ്. ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളൊക്കെ നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ ചില ആളുകളൊക്കെ അവരുടെ ഡിഗ്രി, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ കുടുംബാവസ്ഥ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആളുകളായിരിക്കും. പക്ഷേ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യണോടത്ത് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. രണ്ട്, ഇനി ഈ കപ്പാസിറ്റികളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ സ്വന്തം കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. ഒരു നമ്മളെ സ്വന്തം കുട്ടിക്ക് ഇപ്പോൾ ഒരു ഡോക്ടർക്ക്, ഒരു ഡോക്ടറുടെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായാൽ സാധാരണ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ആ ഡോക്ടർ അയാൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചോളന്നില്ല, അയാൾ തന്നെ സർജറി, ഒരു ശസ്ത്രക്രിയ നടത്താനുള്ളതാണ്. അയാൾ വേറൊരാൾക്ക് റഫർ ചെയ്യായിരിക്കും ചെയ്യുക. അതൊരു മനുഷ്യൻ്റെ ചില ദുർബലതകളുണ്ടല്ലോ, ആ ദുർബലതകൾ ഇതിലൊക്കെ ഉണ്ട്. അപ്പം ശരിക്ക് ഈ പാരൻറ്റിങ് പലപ്പോഴും ആളുകൾ പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യണത്, ആണ് ചെയ്യലാണ്. ഞാനെപ്പോഴും പറയലുണ്ട്, കുട്ടിയനുണ്ടായി കയ്യിലാണ് കെട്ടി ആണ് വളർത്തി അങ്ങനെ ആകുകയാണ് പലപ്പോഴും ചെയ്യണം. അപ്പോൾ എന്തിനും അതിൻ്റെ ഒരു മാനുവൽ ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു മാനുവൽ. ആ മാനുവൽ നോക്കാതെ ഉപയോഗിച്ചാൽ അതിനതിൻ്റെതായ ഡാമേജ് ഉണ്ടാകും.
3: പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയൊരു പ്രശ്നമാണല്ലോ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോയിൽ നിന്ന് അങ്ങനത്തെ ഒരു കോഴ്സ് നമ്മളെപ്പോഴും പറയാറുണ്ട്. റേഡിയോ ആളുകൾക്ക് എപ്പോഴും 500 നമ്മൾ തുടങ്ങി. അതുപോലെ തന്നെ അറബി ഭാഷാ പഠന കോഴ്സ്, ഇനി അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വലിയൊരു ഒരു ഏറ്റവും ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ കുറേ ആളുകൾ പിന്നെ ശ്രോതാക്കളും വ്യൂവേഴ്സും കിട്ടുന്നത് ഈ പാരന്റിങ്ങിൻ്റെ സെഷനുകളാണ്. അതിങ്ങനെ
4: പൈസ ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾ.
3: അതെ,
4: ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്.
3: അപ്പോൾ അത് കേൾക്കാനും അതിൽക്ക് എന്നാൽ ഒരു പരിഹാരം പലപ്പോഴും
4: ഇല്ല,
3: കിട്ടുകയില്ല. അതിങ്ങനെ കേട്ടങ്ങനെ പോവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അവിടെയാണ്
4: ഈ പാരന്റിങ് സെഷനുകളൊക്കെ എടുക്കണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊരു മിനിറ്റിന്റെ അപ്പുറം ഉള്ള ടോക്കുകളൊന്നും ഇറക്കൂല, റെക്കോർഡ് ചെയ്യൂല, ശ്രദ്ധിച്ചാൽ മതി. കാരണം അവർക്കത് വിൽക്കാനുള്ളതാണ്, ഈ കോണ്ടന്റ് അവർക്ക് വിൽക്കാനുള്ളതാണ്. വളരെ ലിമിറ്റഡായ കുറച്ച് സാധന ആളുകളെ ചിരിപ്പിക്കണ നർമ്മങ്ങളൊക്കെ ഉള്ള സംഗതികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിത് കംപ്ലീറ്റ് ഫ്രീ ആണ്. മാത്രമല്ല എവിടെ മൈക്ക് വെച്ച് സംസാരിച്ചാലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെവലിലുള്ള ആളുകളുടെതൊക്കെ ഫുൾ ടോക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കത് പരലോകത്തേക്കുള്ള സംഗതി ആയതുകൊണ്ട് ബേജാറില്ല. അപ്പോൾ പറയണത് വല്യമ്മയാണെങ്കിലും വല്യപ്പയാണെങ്കിലും ആരാണെങ്കിലും ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച എല്ലാവരും, ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസ്ഥയുള്ളവരും, മീൻസ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയവരൊക്കെ കേൾക്കേണ്ടതാണ്. ശരിക്കും കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പാണ് ഈ പാരന്റിങ് കോഴ്സ് കേൾക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴാണ് ശരിക്കും ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയൊരു റോള് ഉണ്ട്. ശരിക്കും പാരന്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല ഇണ ആയിരിക്കുക എന്നുള്ളതാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് എൻറോൾ ചെയ്യേണ്ട സമയമാണെന്നാണ് നമ്മൾ പറയണത്. നേരെ കോഴ്സ് ഓപ്ഷനിൽ പോവുക, എൻറോൾ ബട്ടൺ അടിക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക.
3: പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കുടുംബത്തിലോ പരിചയത്തിലൊക്കെ ആളുകളുണ്ടാവും മക്കളുമായി ബന്ധപ്പെട്ട നിരന്തരമായ ഇഷ്യൂ അത് പരിഭവം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ നമ്മുടെ ആദർശപരമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയായിട്ട് ബന്ധമില്ലാത്ത ആളുകളായിരിക്കാം. പക്ഷെ അവരെ ഇതുവഴി നമുക്ക് തോറ്റ് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ ഇപ്പോൾ പാരൻറ്റിങ്ങിലുള്ളൊരു പ്രശ്നം, ഈ ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. മക്കൾ ഉമ്മയും ബാപ്പയൊന്നും നോക്കൂല, ഗ്രാൻഡ് പാരൻസ്. അപ്പം അതിൻ്റെ കുറേ പരിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ എ ടു സെറ്റ് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ ഉള്ള ഒരു പഠനം, അതൊരു ഒരു ഒരു കോഴ്സ് എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് കേട്ട് പോകുന്നതല്ല, കൃത്യമായി എങ്ങനെ നമ്മൾ 500 കോഴ്സ് പഠിക്കുന്നു, അതുപോലെ അറബി ഭാഷാ പഠനം നടത്തുന്നു എന്നതുപോലെ നമ്മൾ വ്യവസ്ഥാപിതമായി കൊണ്ടുവരുന്ന ഒരു സംരംഭത്തിലേക്ക് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക
4: എന്നുള്ളതാണ്. ഈ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രായമുള്ള വല്യമ്മയും വല്യപ്പയും അടക്കം കേൾക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ കുട്ടികളുടെ ഒരു അവസ്ഥയും സാഹചര്യവും അവർ കടന്നു പോകുന്ന ലോകമൊന്നും ഇവർക്ക് ഒരിക്കലും അറിയില്ല. ഭയങ്കര സീറോ ആയിരിക്കും. കാരണം ഇൻസ്റ്റഗ്രാം ഒരിക്കൽ പോലും തുറക്കാത്ത ഒരാളും ഇൻസ്റ്റഗ്രാമിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ചില വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലിലിടുന്നതിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ നെഞ്ചിൽ ഒരു കത്തി ഇറക്കണതിന് തുല്യമായിരിക്കും. അവർക്കത് അങ്ങനെ തന്നെ മനസ്സിലായിക്കൊള്ളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വീടൊന്നിച്ച് നല്ല മക്കളെ കിട്ടാൻ വീടൊന്നിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 500 മൊഡ്യൂൾ 16 കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാമിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ മദ്രസ ജൂനിയർ ആൻഡ് സീനിയർ നമുക്ക് ഈയൊരു സന്ദർഭത്തിൽ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം കോഴ്സിലൊക്കെ കുട്ടികളെ ചേർക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മോള് കഴിഞ്ഞ ദിവസം ചെയ്യുന്ന ഒരു സംഗതി ഇങ്ങനെ കണ്ടു ജൂനിയറിലെ. ഈ മദ്രസ ജൂനിയറിലാണ് അവള്. ഇപ്പോൾ ഈ മദ്രസ ജൂനിയറിലെ ജൂനിയർ കുട്ടികളെ ചേർക്കാൻ കഴിയുള്ളൂ, മറ്റേത് ഇതിൽ ചേർക്കാൻ കഴിയില്ല എന്ന് എഴുതി കാണിക്കും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സീനിയർ ഉദ്ദേശിച്ചിട്ട് ജൂനിയറിൽ ചേരും, എന്നിട്ട് ജൂനിയറിൻ്റെ ക്ലാസ് കേൾക്കും, എന്നിട്ട് സീനിയറിന് ജൂനിയറിൻ്റെ ക്ലാസ് പറ്റൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അവളൊരു പത്രം ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിലെ ഒരു പത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കൊടുത്ത ടാസ്ക്കാണ്, ഇവിടുന്ന് കൊടുത്ത ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ ഉണ്ട്, ഇക്കാക്ക തുള്ളിച്ചാടി എന്നൊക്കെയാണ് വാർത്ത. സ്കൂളില്ലാത്തതുകൊണ്ട്
3: ഹാദിയ
4: ഹാദിയ. അപ്പോൾ ഞാൻ ഹാദിയ മാത്രമല്ല, അയ്മൻ ഹനൂനും ഇപ്പോൾ അനിയൻ്റെ കുട്ടി ഇവരൊക്കെ പത്രങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ കണ്ടു. അത്രയും സമയം അവർ ശരിക്ക് വളരെ എന്താ പറയുക, ഒരു കാര്യത്തിലാണ്ട് മുഴുകുകയാണ്. ഫോണില്ല, ഒന്നുമില്ല, 100% അവരെ തലച്ചോറ് വർക്ക് ചെയ്യാണ് ശരിക്ക്. ഇതിന് എന്ത് ടൈറ്റിൽ ഇടണം, ഇതെങ്ങനെ വരക്കണം, അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ടെങ്കിലും ഇത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുള്ളത്. 516 മൊഡ്യൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്നുകൂടി എടുത്തു പറയാം. നാളെ ഫൈനൽ പരീക്ഷ നാളെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോരുത്തരൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ഫൈനൽ പരീക്ഷ നടത്താൻ നമ്മൾ ശ്രമിച്ചിരുന്നു, ചില സാങ്കേതിക തകരാറുകൾ വന്നതുകൊണ്ട് രണ്ടാമത് വീണ്ടും എല്ലാവരും അന്ന് എഴുതിയവരും എഴുതാത്തവരൊക്കെ ഒന്ന് പരീക്ഷ എഴുതണം. ഈ കോഴ്സ് ഓപ്ഷനിൽ പല വർക്കുകളും നടക്കും, അപ്പോൾ അതിൻ്റെ ബാക്കെൻഡിൽ ചേഞ്ചസ് വരുമ്പോൾ പല വ്യത്യാസങ്ങളും വരും. കോഴ്സ് ഓപ്ഷൻ വീണ്ടും വീണ്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് കുറഞ്ഞ ആളുകൾ എഴുതിയ പരീക്ഷ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഈ ആഴ്ച വീണ്ടും ആ പരീക്ഷ നടത്തണം.
3: അതുപോലെ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 സലീം സുലൈമിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം 25 അതിൻ്റെ 2 മൊഡ്യൂൾ ആരംഭിച്ചത്. ഇനി അത് എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിൽ കോഴ്സ് ഓപ്ഷനിൽ അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കാൻ. അപ്പോൾ ഈ 3-4 പ്രോഗ്രാമുകൾ പീസ് റേഡിയോയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന വലിയൊരു ഒരു ഒരു ദാനം പോലെ നമ്മളത് എടുക്കേണ്ട ഒരു സംരംഭമാണെന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും.

0: ചോദിക്കണ്ടായി കമന്റിൽ, ഇന്നത്തെ ടെക്നിക്കൽ ടീം ഒന്ന് വളരെ മനോഹരമായി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടു. റുഷ്ദ കളിക്കാവാണ് തോന്നുന്നത് അയച്ചത്. അപ്പോ പാട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കണം എന്റെ. അപ്പൊ നമുക്ക് അപ്പൊ അത് കുറച്ച് കുറച്ചല്ല നമ്മള് പാട്ട് കേട്ടെ,
1: ഫുള്ള്
0: കേൾക്കാം.
1: യെസ്.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സ്വരം പതിവിലും ഒരു പുതുമയുള്ള ഒരു പാട്ടിനാണ് നമ്മൾ സ്വരത്തിലൂടെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഗാനം ആലപിച്ചിട്ടുള്ളത് അനസ് ആനക്കരയാണ്. പക്ഷേ വരികൾ എഴുതിയത് പി റേഡിയോ സിഒ ആയിട്ടുള്ള പ്രൊഫസർ ഹാരിസ് മോലോയുടെ വരികളാണ്. പേടി എന്തിന്, നമ്മളെ പോറ്റുന്ന റബ്ബവനില്ലേ എന്ന വരികൾ. ഈയൊരു മോർണിംഗ് ഷോ കഴിയുന്നതോടുകൂടി ഈ ഗാനത്തിൻ്റെ വീഡിയോ ലിങ്ക് സഹിതം ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ചാനലിലും ലഭ്യമാകും. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കാം.
1: മഷാ അല്ലാ, സ്വരം സൂപ്പർ. നമുക്ക് എല്ലാറ്റിനും റബ്ബില്ലേ എന്ന നല്ല അർത്ഥവത്തായ ഗാനം. എന്തിനെ നമ്മൾ പേടിക്കണം, നമുക്ക് അള്ളാഹു മാത്രം മതി. പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഷുഐബ എന്ന നമ്മുടെ ശ്രോതാവ് കമൻ്റ് ചെയ്തിരിക്കുകയാണ്. പാട്ട് നന്നായി പാടി, എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു എന്ന് ബുഷ്ര കെ മുറയൂരിൻ്റെ സന്ദേശമുണ്ട്.
0: സീനത്ത് പാലക്കാടും അത് തന്നെയാണ് പറഞ്ഞത്. മഷാ അല്ലാ, മനസ്സിന് നല്ല സമാധാനം തരുന്ന ഗാനമാണ്. മോൻ നന്നായി പാടിയിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് മാഫിയെ.
1: ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേട്ട പാട്ട് മനസ്സിൽ തട്ടി സന്തോഷമായി, സ്വരം സൂപ്പറായി എന്നൊക്കെ വ്യത്യസ്തരായ ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. സ്വരം

0: എഴുതണോ എന്ന് ആണ് എഴുതണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എക്സാം ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. ഞാൻ കാരണം പറഞ്ഞിരുന്നു, സാങ്കേതിക ഇഷ്യൂസ് വന്നപ്പോൾ പിന്നെ ഇപ്പോൾ കോഴ്സ് ഓപ്ഷനിൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആളുകൾ എഴുതിയ പരീക്ഷ ഇവിടെ കാണാൻ കഴിയാത്ത, പരീക്ഷ എഴുതി എന്നുള്ള ഇതുണ്ട്, പക്ഷേ ഉത്തരം നമുക്ക് വ്യൂ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മളത് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. ആ കാര്യം പരസ്പരം അറിയുന്ന ആളുകളെല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തുക.
1: ഇന്ന് ഇനി വഴിവിളക്ക് പോസ്റ്റർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം.
0: ഓക്കെ.
1: ഇന്നത്തെ വഴിവിളക്ക്, നല്ലതായി തോന്നിയാലും. ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ വാചകത്തെയാണ് പറയുന്നത്. എല്ലാ ബിദഅത്തും പുത്തനാചാരം അത് വഴിപിഴവാണ്, ജനങ്ങളത് എത്ര നല്ലതായി കണ്ടാലും ശരിയെന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇന്ന് വഴിവിളക്കിൽ.
0: വഴിവിളക്ക് 11 ഭാഷകളിൽ എല്ലാ ദിവസവും ഇറങ്ങുന്നു. രാജ്യവും കടന്ന്, നമ്മുടെ നാടും കടന്ന്, നമ്മുടെ രാജ്യവും കടന്ന് ലോകത്തെ വിവിധ ഇടങ്ങളിലെ വ്യത്യസ്ത ഭാഷക്കാരായ മനുഷ്യരോട് അത് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ വഴിവിളക്കിലൊക്കെ ലേഡീസ് ഉണ്ട്. നമ്മുടെ സഹോദരിമാരാണ് ഇപ്പോൾ ഡിസൈനിങ്ങിൽ നല്ലൊരു റോൾ എടുക്കുന്നത്. ഒന്നിലധികം ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ നിലവിൽ ഈ ഒരു, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ ശ്രോതാക്കളും ലേഡീസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ലേഡീസിനെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. സുഹൈൽ ഫറൂഖ് പാരൻറ്റിങ് ക്ലാസ് കേൾക്കാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. പീസ് റേഡിയോയിൽ കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൻ്റെ താഴ്ഭാഗത്ത് കോഴ്സ് എന്ന് കാണാം. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കത്തന്നെ അത് തുറന്നാൽ അതിൽ കുറേ കോഴ്സ് ഉണ്ട്. 500 ലൈഫ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സ് ഉണ്ട്. അറബി ഭാഷാ പഠനമുണ്ട്. ഒരു പാരൻറ്റിങ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ടാകും. അതിൽ പോയിട്ട് എൻറോൾ അടിച്ചാൽ അവിടെ അങ്ങനെ എത്തും. ക്ലാസ് തുറയില്ല, എന്നെ 1 September ക്ലാസ് ഓപ്പൺ ആവുള്ളൂ. അപ്പം നിങ്ങൾക്ക് കോളും മെസ്സേജൊക്കെ ഇൻഷാല്ലാ വരും, റിമൈൻഡിങ് മെസ്സേജൊക്കെ വരും. നിങ്ങളും ഭാര്യയും എല്ലാവരും കേൾക്കുക ഇൻഷാല്ലാ.
1: നല്ല സൗണ്ടായിരുന്നു, നല്ല വരികൾ, നല്ല ഈണം പാടിയ മോനും എഴുതിയ വ്യക്തിക്കും അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് ആദ്യമായിട്ട് മുഴിക്കൽ കമൻ്റ് ചെയ്ത്. സ്വരം അടിപൊളിയായി, ഒരുവിധം ഡയലി ദുആകളും ഈ സ്വരത്തിൽ ഉൾക്കൊള്ളിച്ചു ചിന്തിപ്പിച്ചു. അൽഹംദുലില്ലാ. സഫ്ന മുഹമ്മദ് പാണക്കാട്.
0: വരികൾ, ശബ്ദം, ഈണം എല്ലാം വ്യത്യസ്തം. ആദ്യമായാണ് കേൾക്കുന്നത്, ആദ്യമായാണ് നമ്മൾ സംപ്രേഷണവും ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ നല്ല പാട്ടുകൾ എഴുതാം, ശബ്ദം കൊടുത്ത് നമുക്ക് പുറത്തിറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഇൻഷാല്ലാ.
1: നല്ല അർത്ഥവത്തായ ഗാനം. ഹാരിസ് മൗലവിയുടെ എല്ലാ വരികളും വളരെ വളരെ നല്ലതാണ്, നന്നായി ആലപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മൈമന ചിക്കലോട്.
0: നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു ചിന്തയിലേക്ക് പോകുന്നു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ കൃത്യമായ ഇടവേളയിൽ നമ്മൾ ചില പരസ്പരം ഓർക്കാനും ഓർമ്മിപ്പിക്കാനും പറ്റുന്ന ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ പൊതുവെ എടുക്കാറുള്ളത് ഞാനിങ്ങനെ കണ്ടുപോകുന്ന ചില വീഡിയോസ് എന്നാണ് എടുക്കാറുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, ആ വീഡിയോയിലും കൊടുത്തിട്ടില്ല. ഞാനും അദ്ദേഹവും ഒരു വേദിയിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇടവണ്ണയിൽ വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അദ്ദേഹമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പ്രതിനിധിയായിട്ട് വന്നത്. അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. നമുക്കതിലെ ആ ഒരു ആദ്യ ഭാഗം കേട്ട് വരാം.
2: ഒരിക്കല് ഒരു ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ മോക്കൊരു അഫയർ ഉണ്ട്. സത്യം പറയാലോ, ഞാൻ പടച്ചോനെ വിളിച്ചു. കാര്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഈ പ്രേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകേണ്ടി വരും? ഞാൻ അപ്പം തന്നെ ചോദിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോയും അഡ്രസ്സും അയച്ചിട്ടുണ്ട്, സാറ് ആളെ പറ്റി ഒന്ന് അന്വേഷിക്കുക സാറേ, ഞങ്ങളെ നാളെ വിളിക്കാം. അത് പറഞ്ഞ് അയാൾ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു.
0: യെസ്. അപ്പോൾ അദ്ദേഹം വളരെ ദീർഘമായി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു പാർട്ട് എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോള് വന്നു. ഇന്നിപ്പം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്ന ആളുകൾക്കൊക്കെ പാരൻസിൻ്റെ വിളി വരും, സഹായിക്കണം, രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വിളി വരും. അതിപ്പം മത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളവർക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലുള്ള ആളുകൾ എന്നുള്ളവർക്കൊക്കെ നമ്മളൊക്കെ നിരന്തരം അറ്റൻഡ് ചെയ്യേണ്ട ഒരു സംഭവമാണിത്. അപ്പം ഇദ്ദേഹം കൊടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇതൊന്ന് പരിശോധിച്ചു. കേസ് ഡീറ്റെയിൽസ് അദ്ദേഹം പരിശോധിക്കാൻ ചുമതല കൊടുത്തു. അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
2: വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ ആളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അഡ്രസ്സ് നോക്കിയപ്പോൾ കൺഫേം, ഞാൻ തന്നെ പിടിച്ചിട്ടുണ്ട് കഞ്ചാവായിട്ട്. നേരെ ഞങ്ങളെ

0: ഓഫീസിലേക്ക് വിളിച്ചു. ഞാൻ ഈ നമ്മുടെ വനിതാ ജീവനക്കാരിന്റെ കമ്പ്യൂട്ടറിൽ ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ നമ്മുടെ എക്സൈസിന്റെ പേരിൽ എത്ര എക്സൈസിൽ എത്ര കേസുണ്ട് ഇവനെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഇതിൽ തന്നെ 4 കേസുണ്ട്, ഒക്കെ 4 ചെറിയ ചെറിയ കേസുകളാണ്. അപ്പൊ തന്നെ എന്റെ സഹപ്രവർത്തക പറഞ്ഞു, സാറേ പോലീസിലൊന്ന് അന്വേഷിക്കണം സാറേ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവക്ക് കാര്യം അറിയില്ല, സാറിന് എന്താ ആവശ്യമെന്ന് എനിക്കറിയില്ല, എന്നാലും പോലീസിൽ ഇവനെ പറ്റിയിട്ട് പോലീസിൽ നിന്ന് ഇങ്ങനെ 2 മാസം മുമ്പ് ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ആളെ പേരിൽ കേസുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. അവിടെ എന്തോ ഒരു കേസുണ്ട്, സംശയമുണ്ട് സാറേ. ഞാൻ അപ്പൊ തന്നെ പോലീസിലേക്ക് വിളിച്ചപ്പോ സംഭവം സത്യമാണ്, 1.5 കിലോ കഞ്ചാവായിട്ട് പിടിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടാതെ റിമാൻഡ് പോയിട്ടുള്ള ആളാണ്.
1: അതായത് 1.5 കിലോ എന്നുള്ളത് 1 കിലോ ആയാലും ജാമ്യം കിട്ടും. മുപ്പര് പറഞ്ഞപ്പോ തന്നെ ചെറിയ ചെറിയ കേസുകളാണെന്നാ പറഞ്ഞത് അല്ലേ, കാരണം ഒരു കുറെ വലിയത് വലിയത് കണ്ടിട്ട് കിലോ കണക്കിന് MDMA ഒക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ മദ്യം എന്ന് പറയുന്നത് ശരിക്കും ലഹരി അല്ല, മദ്യം തന്നെ വീര്യം കുറഞ്ഞതും, വീര്യം കുറഞ്ഞത് എന്തായാലും അല്ല, വീര്യം കുറഞ്ഞതിന്റെ നികുതിയും ഇതൊക്കെ നമ്മളിപ്പം പുതിയ ഗവൺമെന്റ് വന്നപ്പോഴും ചർച്ചയിൽ കണ്ടതാണ്. ഒരു ഭാഗത്ത് തൂഫാനും ഒരു ഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യവും, രണ്ടും ഒത്തുപോകില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂല എന്നൊന്നും തന്നെ എത്തിയ ഉത്തരം എത്തിയോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ചുരുക്കി പറയാം, ഈ കേസ് ഡീറ്റെയിൽസ് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് നല്ലൊരു വലിയ കേസാണ്, വലിയ ഇഷ്യൂ ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. മനസ്സിലായപ്പോൾ ഈ പാരൻ്റ് ആവശ്യപ്പെട്ടു, നിങ്ങൾ എൻ്റെ മോളോട് വന്നിട്ട് ഇതൊന്ന് പറയണം. വാപ്പാക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടുതന്നെ വേഗം ഫോട്ടോ അയച്ചു കൊടുത്ത്, വാപ്പ പറയുമ്പോൾ ഞാൻ മോള് വിശ്വസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉദ്യോഗസ്ഥനെ ക്ഷണിച്ചതാണ് വാപ്പ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി വിശദാംശം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞു വന്നോട്ടെ.
0: ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അതിന്റെ ക്രൈം നമ്പറും പിടിച്ച കേസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ഓഫീസിലുള്ള ക്രൈം രജിസ്റ്ററിന്റെ ഒക്കെ ഈ ഇതിന്റെയൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടാവുമല്ലോ, കേസുമായിട്ട് വന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ അയച്ചു വാങ്ങി. ഞാൻ അതിന് ശേഷം ഞാൻ ഈ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഫോൺ എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറിനാളെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായി സാർ, എനിക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി. സാറിന് ആളെ പറ്റി മനസ്സിലായിട്ടുള്ള കാര്യം അതിൻ്റെ മോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാർ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് രാത്രി തന്നെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി, അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി. ഈ മോക്ക് ഇത് മുഴുവൻ കാണിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നതും കേസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച.
1: അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഒരു ഒരു വലിയ സല്യൂട്ട് അദ്ദേഹത്തിനുണ്ട്. 100 കോളുകൾ വരുന്നു, അതല്ല അത് ഓരോന്നും കേസ് ബൈ കേസ് ആയിട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ക്ലിയർ ആണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ ഇടപെടലാണ്, അങ്ങനത്തെ ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ആവശ്യം. അപ്പം ഇപ്പം ശരിക്കും പോലീസിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം, കാരണം 3000-ലധികം ആളുകളെ അവരിപ്പോൾ ജയിലിലാക്കിയിട്ടുണ്ട്. ഒരു ആളെ ജയിലിൽ കയറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീഡിങ്സ് ഉണ്ട്. അതിൽ FIR വരികളൊന്ന് വയ്ക്കേ, അല്ലെങ്കിൽ FIR ഇടാൻ വൈകേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിറങ്ങും. അപ്പൊ പോലീസ് ഇപ്പൊ ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നുണ്ട്. പോലീസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളെപ്പോഴും പറയാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എസ്പെഷ്യലി അവര് വലിയ റോൾ ഇതിൽ എടുക്കുന്നുണ്ട്, നമ്മൾ അവരൊക്കെ അഭിനന്ദിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും ലൈം ലൈറ്റിൽ എത്തൂല, അവരെടുത്ത് വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും എത്തുക. വീഴ്ചകൾ വരണം വരണ്ടെന്നല്ല ഞാൻ പറയണത്, പക്ഷെ അവര് മനുഷ്യരാണല്ലോ. അപ്പൊ ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നമ്മൾ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പെൺകുട്ടി പ്രണയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് എങ്ങനെയാലും മനസ്സിലാവില്ല, ഇത്ര ബാഡായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ പ്രണയിക്കുന്നത്, എന്തൊരു കോലം, എന്നിട്ട് ആ ആളെയാണല്ലോ ഈ നല്ല സുന്ദരിയായി പെൺകുട്ടി പ്രണയിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. നമുക്കൊരു 7-8 കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകണം വളരെ വേഗത്തിൽ. ഇങ്ങനെ വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മാച്ചല്ലാത്ത എല്ലാ റൗഡിത്തരങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ ഉള്ള, പിന്നെ എന്താ പറയുക, എല്ലാ വെട്ടുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള, ഇതൊക്കെ കണ്ട് ഇതൊക്കെ അറിഞ്ഞ് ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഇവളൊരു ഫ്രോഡാണെന്ന് മനസ്സിലായാലും ആൺകുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ കാരണം, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഈ നെറ്റിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള ഒരു ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനമാണ് മനുഷ്യന് ശരിതെറ്റുകൾ വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥ കൊടുക്കുന്നത്, അതേപോലെ തന്നെ വികാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ സാധനം പൊതുവെ ടീനേജിൽ കുട്ടികൾക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നും മൈന്യൂട്ടായിട്ട് നമ്മൾ വേർതിരിക്കണ പോലെ ഓൽക്ക് വേർതിരിയില്ല. കഞ്ചാവാണല്ലോ ഉപയോഗിക്കുന്നത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാകൂല. അത് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ അടുത്തൊരു പ്രശ്നം ഇതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അതായത് ബുദ്ധി ഇത് വേണ്ടെന്ന് പറയുമ്പോഴും അവരുടെ ഇമോഷനുകൾ, ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു ഏജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വണ്ടി ഞാൻ സാധാരണ പറയാറുണ്ട്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, ആ വണ്ടിക്ക് ആക്സിലേറ്റർ ഉണ്ട്. ആക്സിലേറ്റർ ചവിട്ടി 200 വരെ എത്താം, 150 വരെ എത്താം, പക്ഷെ വണ്ടി നിർത്തണം തോന്നിയാൽ നിർത്താനുള്ള ബ്രേക്കില്ലാത്തൊരു വണ്ടി. അതാണ് ശരിക്ക് ടീനേജിൽ കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പം ആ നിലക്ക് അത്തരം ഒരു അപകടം മനസ്സിലാവില്ല. ഇമോഷൻസ്, വികാരങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം. അവൻ എൻ്റെ അതാണ്, ഇതാണ്, അവനിങ്ങനെ പറഞ്ഞത്, അവൻ്റെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, മൂന്നാമത്തൊരു കാര്യം, അവൻ എനിക്കവൻ നല്ലൊരാളാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പരസ്പരം പ്രണയിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല, ഈ പ്രണയിനിയുമായി അല്ലെങ്കിൽ പ്രേമിക്കുന്ന കാമുകനുമായി അവരുടെ ലൈഫിൻ്റെ ബാഡായ ഒന്നും പുറത്തുവിടില്ല, തനി സ്വഭാവങ്ങളൊന്നും പുറത്തു കൊടുക്കൂല. ബേബി, തേനെ, പാലേ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. അവളടുത്ത് വരുമ്പോൾ അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഒരു ഏരിയ കീപ്പ് ചെയ്യും, അഥവാ പ്രകൃതത്തിലുള്ള സ്വഭാവങ്ങളെ മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക. അപ്പം അവൻ എനിക്ക് നല്ലതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അനുഭവിച്ചൊരു കാര്യം നല്ലത് എന്നത് അവൾ അനുഭവിച്ചതാണ്. അതിനെതിരായിട്ട് വാപ്പയല്ല യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ വന്നാലും ഇതൊക്കെ ഇങ്ങനെ എന്താണ് നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടി പറയണതാണെന്നായിരിക്കും ഉണ്ടാകുക. പിന്നെ വേറൊരു കാര്യം, ചില പെൺകുട്ടികൾ ചിന്തിക്കും ചില സിനിമകളിലൊക്കെ ഭയങ്കര വെള്ളടിച്ച് നടന്ന ആളുകളൊക്കെ കാമുകിമാർ മാറ്റിയ കുറേ കഥ കണ്ടിട്ടുണ്ടാവും, അതേപോലെ എനിക്ക് അവനെ മാറ്റാൻ പറ്റും എന്നവർ ചിന്തിക്കും. എൻ്റെ സ്നേഹം കിട്ടിയാൽ അവൻ മാറി മറിയും. ചിലപ്പോൾ പറഞ്ഞ വാചകമൊക്കെ ഉണ്ടാവും, നീ വന്നപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി, ഇപ്പോഴാണ് ഞാനൊരു മനുഷ്യനായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൊതുവേ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടിച്ചു വരിക അപ്പം അമ്മ പറയും, എന്താ പോളെ കോലം, എന്ത് അടിച്ചു വരല്ല അത്, ഏയ് അപ്പം ഒന്ന് ചുട്ടുകൊണ്ടെന്നാൽ പറയും, എന്താ ഇത് ത്രികോണാകൃതിയിലുള്ള അപ്പം. ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വാപ്പിയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും അവരൊന്നും പ്രശംസിച്ചിട്ടുണ്ടാവില്ല. സ്കൂളിൽ നിന്ന് ടീച്ചറെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ആകെ നല്ലൊരു വാക്കൊക്കെ കിട്ടിയത്, നീ വളരെ ക്യൂട്ടാണ്, ഭംഗിയുള്ള കുട്ടിയാണ്, നീ ലൈഫിൽ വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉണ്ടാകും. അതും ഒരു കാരണമാണ്. ആറാമത്തെ കാര്യം, ചില അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ ആയിരിക്കും. അവളധികം സ്ഥലത്ത് പോവുകയോ കാണുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവർക്ക് അവൾക്ക് ചിലപ്പോൾ ഒരു ഒരു ഫ്രീ സോൺ കിട്ടിയിട്ടുണ്ടാവില്ല. ഈ പാരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആണ് ഇതൊക്കെ. അപ്പോൾ അവനത് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ സംഭവമായിരിക്കും. കഴിഞ്ഞൊരു സമയത്ത് എനിക്കറിയുന്ന ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ അവരവരുടെ ആരോ ഒരു കുട്ടിയുണ്ട് കൊണ്ടട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു. അവസാനം ആ കുട്ടിനോടാണ് കൂടുതൽ സംസാരിക്കേണ്ടി വന്നത്. ആ കുട്ടി, ഞാൻ എൻ്റെ എല്ലാം കയ്യിലുള്ള എല്ലാ ആയുധവും പുറത്ത് കെടുത്തു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്, അവൾ 8-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ്റെ കൂടെ പ്രണയത്തിലാണ്. അവർ സെക്ഷ്വലി എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ശാരീരിക ബന്ധത്തിലടക്കം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടീനെ നമുക്ക് അതിന് തിരിച്ചുകൊണ്ടുവരാൻ നിൽക്കാൻ പറ്റില്ല. ഇനി അവളുടെ ലൈഫിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ്റെ അടുത്ത് നിന്നുള്ള പിന്നെ സ്വഭാവങ്ങളും പ്രശ്നങ്ങളും പരിക്കുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ ഇമോഷനുകൾ അതിജീവിച്ച് പോകാൻ യഥാർത്ഥത്തിൽ കഴിയുള്ളൂ. അതുപോലെ തന്നെ ബന്ധം, ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഇനി എന്നെ ആരും എടുക്കൂല, കാരണം ഇതൊരു എസ്റ്റാബ്ലിഷാണ്, എല്ലാവരും അറിഞ്ഞതാണ് എന്നുള്ള ഒരു സംഭവം. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു, ഞാനും അവനും തമ്മിൽ ചുറ്റി കറങ്ങണമൊക്കെ കണ്ടതാണ്, ഇനി എനിക്ക് വേറെ കിട്ടൂല എന്നുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്നേഹവും കരുതലും ഒക്കെ, അതിങ്ങനെ അത്തരം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇതിലൊരു പ്രധാന കാര്യമാണ്. പിന്നെ വേറൊന്ന്, സ്വന്തം തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം ഈ പിന്നെ ഇതിൽ ഞാനെടുത്ത തീരുമാനം, ആ ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ. പിന്നെ അവൻ കുറേ കഥ പറഞ്ഞിട്ടുണ്ടാവും, അവനും ജീവിതത്തിൽ ഇങ്ങനെ കഥ പറയാൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ എത്തിയ കുട്ടിക്ക് ഫാമിലി എന്നുള്ള നിൽക്കും, എല്ലായിടത്തു നിന്നും കുറേ, പിന്നെ അവനായിട്ട് കുക്ക് ചെയ്ത കുറച്ച് കഥകൾ അത് വേറെ ഉണ്ടാകും, മനസ്സിലായല്ലേ. അപ്പോൾ ആ കഥകൾ, അതേപോലെ തന്നെ 11-ാമത്തൊരു കാര്യം, പ്രായവും അനുഭവവും കുറവും, ഈ പ്രായത്തിലും ഈ അനുഭവത്തിലും ഇത് ആവില്ല. ഇനി ഇതിന് വേറൊരു കാരണമുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു കാരണമുണ്ട്, അതും കൂടി നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ 10 കാര്യമാണ് പറഞ്ഞു തുടങ്ങിയത്, 11 കാര്യമാണ് ഇപ്പോൾ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പക്ഷെ 12-ാമത്തൊരു കാര്യമുണ്ട്, ആ കാര്യം ആ പെൺകുട്ടി പറയും. അയാൾ പോലീസ് ഉദ്യോഗസ്ഥനതൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട്, ആ മറുപടി കൂടി കേട്ടുള്ളൂ.
0: ആ അരമണിക്കൂറാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്നോട് ചോദിച്ചെന്താണെന്ന് അറിയും? സാറേ, നിങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ലേ സാറേ? ഇതൊക്കെ ഇപ്പം എല്ലായിടത്തുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൾ ഇതിന് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. ഈ പയ്യൻ പ്രേമം തുടങ്ങി ആദ്യം തന്നെ ചെയ്തത് ഇവക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇവളെ ഇതിനെ അഡിക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്.
1: യെസ്, അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇവൾക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടണമെങ്കിൽ അവൻ വേണം, അങ്ങനത്തെ അവസ്ഥയ്ക്കും എത്തിയിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു ഒരു കേസിൽ ആ കുട്ടിയുടെ പ്രതികരണ രീതികളൊക്കെ ഈ അവധി ദിവസങ്ങൾ, കോളേജില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ. അപ്പം അമ്മത് വേറെ കുറേ ഇത് എന്താ വല്ല പൈശാചിക ബാധയാണോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്ത് ഈ കേസ് ഒരു ലഹരി ബാധിതയാണ്. ആ കുട്ടി ലഹരി കിട്ടാത്തതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഏതൊരാൾ സ്ഥിരമായിട്ട് ലഹരി കൊടുക്കുന്നുണ്ട്, കോളേജിലുള്ള ആളായിരിക്കും, അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അവൾക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് വഴി മാത്രമേ സൈക്കോളജിസ്റ്റിലേക്ക് ഹോസ്പിറ്റലിൽ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള യൂറിൻ സാമ്പിൾ, ബ്ലഡ് കണ്ടൻറ്റൊക്കെ, പരിശോധനകളൊക്കെ നടത്തി ഡോക്ടർ എന്ത് ചെയ്തു, കുട്ടിനോട് പറഞ്ഞു നീ ലഹരി ഉപയോഗിക്കേണ്ട. കുട്ടി അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചുയിങ്കിൻ്റെ ഉള്ളിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നതാണ്. കുട്ടിക്ക് എന്തൊരു ചുയിങ്ക് കൊടുക്കുന്നുണ്ട്, ചുയിങ്ക് നല്ല രസമുള്ള ചുയിങ്കാണ്, അത് അവൾ വാങ്ങി കഴിക്കും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, ആൺകുട്ടികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തുക, വലിയ പണിയാണ്. ഇത്തരം കെണികളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോരാൻ അങ്ങനത്തെ ഒരു കാലത്തും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളിലെല്ലാം നമ്മൾ രാഷ്ട്രീയ മത സാമൂഹ്യ വേർതിരിവുകളില്ലാതെ ഒരൊറ്റ ശരീരമായി ഒറ്റ മനസ്സോടെ കൈകോർത്തു പോകണം എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർപ്പിക്കുകയാണ്.

0: മഷാല്ലാ. അപ്പോ ഇന്നത്തെ ഒരു ചിന്തയിലൂടെ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തെ നമ്മളൊന്ന് ആ വാചകങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. അപ്പത്തിലേക്ക് ഒരു ആഫ്റ്റർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബോധവാന്മാരാവുക, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ, എന്നാലും അത് വിസ്മരിക്കരുത് എന്നുള്ളതാണ്.
1: ഇൻഷാല്ലാ, വിജയികൾ 10 പേരെ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുന്നു നെഞ്ചിടിപ്പോടെ. ഇതൊരു ഒരു വലിയ കാര്യമായി പരിഗണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാലും നമുക്ക് ആ വിജയികളെ സലാമാഷ്.
0: യെസ്, വിജയികള് ആദ്യത്തെ മൂന്ന് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടല്ലോ ഇതിൽ. ആദ്യത്തെ മൂന്ന് ആളുകളുണ്ട്. ഒന്ന് ഷംന ഒദായി,
1: രണ്ട് ഹന ബഷീർ കുഴിപ്പുറം,
0: മൂന്ന് ബിനീഷ എൻ കെ കാളിക്കാവ്.
1: അപ്പോ മൂന്നാളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ മൂന്നും പിന്നുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ എണ്ണത്തിൽ ആ മൂന്നിനെ പ്രത്യേകം എടുത്ത് പറയാറുണ്ട് എന്ന് മാത്രം. സെമീർ ആണ്, സെമീർ. സെമീർ എവിടെ ഉള്ള ആളാണെന്നൊന്നും നമുക്ക് അറിയില്ല,
0: പറഞ്ഞിട്ടില്ല,
1: ഒരും പേരറിയില്ല. മഷൂർ കുറവില്ല. മറ്റേ ബീവിനെ കുറിച്ച് പറയാറുണ്ട്, നിറമാരി ഷമീർ, നിങ്ങളെ പേര് ചേർക്കണം.
0: സഫിയ കോട്ടക്കൽ, റഹ്മ ബി കീഷേരി,
1: ഖദീജ കടന്നമണ്ണ,
0: ഫറൂഖ് ഗുണ്ടൽപേട്ട്,
1: ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ,
0: ഷീജ പാറ്റിശ്ശേരി,
1: ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി,
0: ആസിയ കെ കെ പാലപ്പറ്റ,
1: ആസിയ ജമാൽ ചെറുകോട്.
0: യെസ്,
1: ഇവരാണ് നമ്മുടെ ഇന്നത്തെ വിജയികൾ. ബാക്കിയുള്ള കുറേ ആളുകൾ വിജയികളുണ്ട്, ഉത്തരം ശരിയാക്കിയവരുണ്ട്. പക്ഷേ ഇന്നത്തെ റാൻഡം സെലക്ഷനിൽ അവർക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഒരു ചോദ്യവും ഒരു ഉത്തരവും നമുക്ക് ഇന്ന്, ഒരു ചോദ്യത്തിൻ്റെ ഒരു ചോദ്യവും ഒരു ഉത്തരവും കേട്ടു പോകണം. നമ്മളിനി അതിലേക്കാണ് പോകുന്നത്.
2: ഒരാൾ മറ്റൊരാളുടെ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നൽകി അഥവാ അതിൻ്റെ ചിലവുകൾ വഹിച്ചു. കരാറായത് ആ പണം നിശ്ചിത ലാഭത്തോടെ ഒരു സമയം കഴിഞ്ഞാൽ തിരിച്ചു നൽകാമെന്നാണ്. രണ്ടുപേർക്കും സാധനത്തിൻ്റെ വിലയും മറ്റും അറിയാം. ഈ ഇടപാട് പലിശ ഇനത്തിൽ വരുമോ അതോ ലാഭം തന്നെയാണോ എന്നാണ് ചോദ്യം.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു വസ്തു കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇത്ര വിലയുടെ ഒരു സാധനം ഞാൻ നിനക്ക് നൽകുന്നു, അതിന് ഇപ്പോൾ നീ അതിന് വില നൽകുകയാണെങ്കിൽ ഇത്ര, അല്ല ഒരു മാസം കഴിഞ്ഞിട്ട് നൽകുകയാണെങ്കിൽ അതിന് ഇത്ര നൽകണം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ കച്ചവട രൂപങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊരു തരത്തിലുള്ള കച്ചവടമാണ്. ഇദ്ദേഹം ബിസിനസ്സിൽ പങ്കാളിയാവുകയല്ല ചെയ്യുന്നത്. അയാൾ ഈ കച്ചവടം ചെയ്യുന്ന മനുഷ്യന് ആവശ്യമായ വസ്തു എത്തിച്ചു നൽകുകയും അതിന് ലാഭം നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ കച്ചവടത്തിൽ അയാൾ ഒരു പങ്കാളിയല്ല, ഒരു ഷെയറല്ല രണ്ടുപേരും തമ്മിൽ. മറിച്ച് മറ്റേയാൾക്ക് ഇപ്പോൾ ചെലവാക്കാൻ പണമില്ല, അതുകൊണ്ടൊരാൾ സഹായിക്കുന്നു. അങ്ങനെ സഹായിക്കുന്ന സമയത്ത് 2 മാസമോ 4 മാസമോ അല്ലെങ്കിൽ കൊല്ലങ്ങളോ കഴിഞ്ഞായിരിക്കും ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത്. എത്രയായാലും അതിന് ഇത്ര ശതമാനം ലാഭം എനിക്ക് നൽകണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും പലിശയാകുന്നില്ല, മറിച്ച് അത് ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നേരത്തെ നിക്ഷേപിക്കുന്ന ലാഭവിഹിതം ഒരാൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലിശയായി കണക്കാക്കേണ്ടതില്ല. വല്ലാഹു ആലം.
0: മഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും. ബഹുമാന്യനായ ഹംസ മദീനിയാണ് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 നമുക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. മഷാല്ലാ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തേത്. ഇന്നൊരുപാട് ആളുകളുടെ മെസ്സേജുകൾ, പലതും പല വിഷയങ്ങളുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പലതും നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. വിജയിച്ച ആളുകളുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു. കറക്കി കുത്തി വിജയിച്ച് സന്തോഷമറിയിച്ച ധാരാളം ആളുകളുണ്ട്. അൽ ഇജാബയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ച ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുക്ക് സലാം പറഞ്ഞവർക്കൊക്കെ ഒരിക്കൽ കൂടി സലാം അടക്കിക്കൊണ്ട് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇതുവരെയും പ്രിയപ്പെട്ട താജു കെയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാമായിരുന്നു ഉണ്ടായിരുന്നു. നമുക്കിനി റേഡിയോ വൈബ്സിലേക്കാണ് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഹസൻ അൻസാരിയും അബ്ദുള്ള സലഫിയുമാണ് ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത്. അവരാണ് അവരുടെ കൂടെയാണ് നമുക്കിനി മുന്നോട്ട് പോകാനുള്ളത്. തൽക്കാലം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടുകൂടി ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: സുമാമയോട് പ്രവാചകൻ നിർബന്ധ പരിവർത്തനത്തിന് സുമാമയെ ഏർപ്പെടുത്തുന്നില്ല. സുമാമയോട് നിർബന്ധമായി ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് സുമാമ തന്നെ സുമാമയുടെ ഇഷ്ടപ്രകാരം സുമാമ പ്രവാചകൻ വെറുതെ വിട്ടത് അത് കേട്ട മാത്രയിൽ പ്രവാചകന്റെ സ്വഭാവഗുണവും ഇസ്ലാമിന്റെ അജയ്യതയും ബോധ്യപ്പെട്ടുകൊണ്ട് സുമാമ തിരിച്ചുപോയി കുളിച്ച് പ്രവാചകന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സുമാമ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമാണ് ചരിത്രം നമുക്ക് വരച്ചു കാട്ടുന്നത്. സുമാമ പറയുന്നത്, എനിക്കേറെ ഇഷ്ടമില്ലാത്ത, എനിക്ക് നീചമായി തോന്നിയ, എനിക്ക് വളരെ ദേഷ്യമുള്ള മുഖമായിരുന്നു താങ്കളുടേത്. എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ മുഖമാണ്. എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ നാടാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് താങ്കളുടെ മതമാണ് എന്നാണ് സുമാമ പ്രവാചകനോട് പറഞ്ഞത്. സുമാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നത് നിർബന്ധ പരിവർത്തനം ഇസ്ലാമിന് അന്യമാണ് എന്നതാണ്, ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് എന്നതാണ്. ചരിത്രകാരന്മാരെ എടുത്തു നോക്കിയാൽ, ചിന്തകന്മാരെ എടുത്തു നോക്കിയാൽ, അവരെല്ലാ ആളുകളും ഈ ഒരു ആശയത്തെ ഉറപ്പിച്ചതായി, ഈ ഒരു ആശയത്തെ ശരിപ്പെടുത്തിയതായി, ഇതാണ് മുസ്ലിമിൻ്റെ ആശയം എന്നവർ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അവർ രചിച്ചതായി അവരുടെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെൻറി ഡി കാസ്ട്രിയസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ചിന്തകൻ പറയുന്നത്, മുസ്ലിമീങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾ വളരെ സമാധാനപൂർവ്വത്തോടുകൂടിയാണ് ജീവിച്ചത്. അങ്ങനെ ക്രിസ്ത്യാനികൾ ജീവിച്ചതായി ചരിത്രത്തിൽ എനിക്കെവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിൽ ഡുറൻ്റ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സമാനമായ ആശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മുസ്ലിമീങ്ങളുടെ കീഴിൽ മറ്റു മതസ്ഥരെല്ലാം വളരെ സമാധാനത്തോടുകൂടിയാണ് കഴിഞ്ഞത്. വാക്കുകൾക്കതീതമാണ്, അതെനിക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല, അത്രയും സമാധാനപൂർവ്വത്തോടുകൂടിയായിരുന്നു ആളുകൾ ജീവിച്ചത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ യുദ്ധമെന്ന് പറയുമ്പോൾ ആ യുദ്ധം നടമാടുന്നത് അത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണ്, അതിൻ്റെ വഴികളും മാർഗങ്ങളും സംരക്ഷിക്കാനാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ നിർഭയത്വം ഉറപ്പുവരുത്തുവാനും അക്രമത്തെയും ശത്രുതയെയും ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് ഇസ്ലാമിലെ ജിഹാദുകൾ നടമാടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ജിഹാദ് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ജിഹാദും നടമാടിയിട്ടുണ്ട്, ജിഹാദു ത്വലബും ജിഹാദു ദഫ്ഉം, പ്രതിരോധം തീർക്കുകയും അക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം അങ്ങോട്ട് പോയി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അനീതിയല്ല, നേരെ മറിച്ച് നീതിയുക്തമായിട്ടാണ് ഇസ്ലാം ആക്രമിച്ചിട്ടുള്ളത്. ഇസ്ലാം ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള യുദ്ധമായിരിക്കരുത് നമ്മുടെ മനസ്സിൽ നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. കുട്ടികളെന്നോ വൃദ്ധരെന്നോ വയസ്സന്മാരെന്നോ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആളുകളെയും നിഷ്കരണം കൊന്നൊടുക്കുന്ന ഒരു പ്രവണത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന് യുദ്ധങ്ങളിലും കൃത്യമായ നിയമം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയെങ്കിലും അമീറായി നിശ്ചയിച്ചാൽ അവിടെ ആ അമീറിനോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, കുട്ടികളെ വധിക്കാൻ പാടില്ല, വയസ്സായ ആളുകളെ വധിക്കാൻ പാടില്ല, അതേപോലെ തന്നെ സ്ത്രീകളെ വധിക്കാൻ പാടില്ല എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമീറായി നിശ്ചയിക്കുന്ന ആളുകളോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വലാ തഅതദു, നിങ്ങൾ അതിരു കവിയരുത്, വലാ തുകല്ലു, നിങ്ങൾ വഞ്ചിക്കരുത്, വലാ തുമസിലു, നിങ്ങൾ അംഗവിച്ഛേദനം നടത്തരുത് എന്നായിരുന്നു പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കളെ അമീറായി നിശ്ചയിക്കുമ്പോൾ അവരോട് പറയാറുണ്ടായിരുന്നത്. ഇത്രയും സൂക്ഷ്മതയും കാരുണ്യവും നിറഞ്ഞ ഒരു യുദ്ധശൈലി ഒരു കാലത്തും കാണുകയില്ല എന്നാണ്. ലോകത്തിലെ ഒരു യുദ്ധതന്ത്രജ്ഞന്മാർക്കും ഇങ്ങനെയുള്ള ഒരു യുദ്ധം പരിചയമുണ്ടാവുകയില്ല എന്നത് തീർച്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് യുദ്ധമായി പരിഗണിക്കുക പോലും സാധ്യമല്ലായിരിക്കാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇസ്ലാമിലെ യുദ്ധം മുമ്പോട്ട് വെക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിമർശനങ്ങൾ അത് യാതൊരു സത്യസന്ധതയും പുലർത്താത്തതാണ് എന്നും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ മക്ക കാലഘട്ടവും സുമാമയുടെ ചരിത്രവും ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിരുപാധികമായി ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്ന വാദം ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇസ്ലാം വാളുകൊണ്ടാണോ പ്രചരിച്ചത് എന്ന തലക്കെട്ടിനെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മളോട് ഇതുവരെ സംസാരിച്ചത്.
2: മനോഹരമായ ഒരു ഗാനം കേൾക്കാനാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്വരം എന്ന പീസ് റേഡിയോയുടെ വളരെ വിശിഷ്ടമായ പ്രോഗ്രാം നമ്മളിലേക്ക് സമർപ്പിക്കുന്നു.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം എത്തീം എന്നെ പലരും വിളിച്ചു എന്ന വരികളുമായി. നമ്മുടെ കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന സ്വരത്തിലെ ഗാനത്തിൽ നിന്നുള്ള ഒരു ഗാനമായിരുന്നു. മാഷാല്ലാ, ഒട്ടനവധി ഗാനങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുള്ള ഈണം ചാനലിനെ കുറിച്ചുകൂടി ഈ ഒരു സമയത്ത് ശ്രോതാക്കളിലേക്ക് കൊണ്ടുവരികയാണ്.
1: കവിതയാണ് യഥാർത്ഥത്തിൽ എത്തീം എന്ന് പറഞ്ഞാൽ. വാപ്പയമ്മയും മരണപ്പെട്ടു പോയവർ മാത്രമല്ല എത്തീം, നേരെ മറിച്ച് ഉമ്മണ്ട്, പക്ഷെ ഉമ്മമ്മാൻ്റെ ജോലിയായിട്ട് ബിസിയാണ്. വാപ്പയുണ്ട്, വാപ്പ വാപ്പാൻ്റെ തിരക്കുകളിലാണ്. അങ്ങനെ ഉണ്ടായിട്ടും നോക്കാനില്ലാതെ പോകുന്ന ബാല്യങ്ങൾ, അതാണ് യഥാർത്ഥ എത്തീം എന്ന് അനാഥത്വം എന്ന് പറയുന്നുണ്ട്.
0: തീർച്ചയായും
1: ആരോഗ്യ വിചാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വയറുവേദന ഭാഗം 4.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്ത വയറുവേദനയുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളിലേക്കാണ്. അതിൻ്റെ 4 എപ്പിസോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് ശ്രോതാക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും എല്ലാം പാലിച്ചാൽ ഒരുവിധം അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വരാതെ സൂക്ഷിക്കാനും കഴിയും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നാം നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ചർച്ചയ്ക്കെടുക്കാനുള്ളത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായ പിത്താശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. പിത്താശയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ എന്ന ഒരു അവയവത്തിൻ്റെ അസുഖങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് അല്ലേ?
3: അതെ.
2: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സർജനായ ഡോക്ടർ മുഹമ്മദ് സലീം. ഡോക്ടറുടെ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു അവയവം, അത് ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം.
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് വയറിൻ്റെ വലത് ഭാഗത്ത് വാരിയലിന് താഴെയായി, ഒരല്പം താഴെയായി കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പൊ ഈ പിത്ത സഞ്ചി അതിന് വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാൻ കഴിയും. നമ്മുടെ ചർച്ച വയറുവേദനയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദനയുമായി ബന്ധപ്പെട്ട് പിത്തസഞ്ചിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്.
3: അതെ അതെ.
2: അപ്പൊ അത് നമുക്കൊന്ന്
3: വയറുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് പ്രധാനമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്തസഞ്ചിയുടെ നീർവീഴ്ച, രണ്ടാമത് കോളിലിത്തിയാസിസ് പിത്തസഞ്ചിയിൽ കല്ല് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റു കാർസിനോമ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതും പിത്തസഞ്ചിയെ ബാധിക്കാം. പക്ഷെ പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്.
2: അപ്പൊ ഈ പിത്തസഞ്ചിയുടെ ഈ അവയവത്തിന്റെ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം എന്താണ്? എന്താണ് ഈ ശരീരത്തിൽ ഈ പിത്തസഞ്ചിക്കുള്ള റോള്?
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളൊരു റോളിലല്ല ഉള്ളത്. അത് പിത്തം സ്റ്റോർ ചെയ്യുന്നു, കരളിൽ നിന്നും ഉൽപ്പാദിച്ചു വരുന്ന പിത്തം ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും അത് എന്താവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഈ പിത്തം വയറിനകത്ത് ഉണ്ടാകുന്ന വയറിനകത്തിനകത്തൂടെ കടന്നു വരുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള രസം കൂടിയാണ് ഇതിലുള്ളത്. ഇത് അതിൻ്റെ ആവശ്യാനുസരണം ചെറുകുടലിലേക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. മാത്രമല്ല ഈ സ്റ്റോർ ചെയ്യുന്ന വേളയിൽ അത് പിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും.
2: അപ്പൊ ഈ പിത്തസഞ്ചി ഇതിന് വരുന്ന അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ നീർവീഴ്ചയെ കുറിച്ചാണ്.
3: അതെ.
2: ഈ നീർവീഴ്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ കഴിയും?
3: തീർച്ചയായും. പ്രധാനമായും സംഭവിക്കുന്നത് പിത്തസഞ്ചിയിൽ നിന്നും പിത്തത്തെ ചെറുകുടലിലേക്ക് എത്തിക്കുന്ന മാർഗം ഉണ്ട്. അതായത് പിത്തത്തിൽ നിന്നും തുടങ്ങുന്ന സിസ്റ്റിക് ഡക്ടാണ് ആദ്യം ഇതിനെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ കരളിൽ നിന്നും വരുന്ന പിത്തക്കുഴൽ ബൈൽ ഡക്റ്റിലേക്ക് ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റാക്കി പോകുന്നു. അങ്ങനെയുള്ള ആ കോമൺ ബൈൽ ഡക്റ്റിൽ വീണ്ടും പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡക്റ്റായി കൊണ്ട് തന്നെ ചെറുകുടലിൽ ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ചെറുകുടലിൻ്റെ തുടക്ക ഭാഗമാണത്, അവിടെ വന്ന് ഇത് കയറുന്നു. ഇതാണ് അതിൻ്റെ ഘടന. ഈ പിത്തസഞ്ചിക്കുള്ളിൽ കല്ല് രൂപപ്പെട്ട് ആ കല്ല് പിത്തസഞ്ചിയിൽ നിന്നും ബൈലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റിക് ഡക്റ്റിൽ തടസ്സമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിത്തത്തിന് അളവ് കൂടുകയും ആ കെട്ടിനിക്കൽ കാരണം അതിന് വീക്കം സംഭവിക്കുകയും തന്മൂലം ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ചെയ്യും, അതായത് നീർവീഴ്ച. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. മിക്കപ്പോഴും കല്ല് തന്നെയാണ് തുടക്കം. ഇനി കല്ലല്ലാതെയും ചില അവസരങ്ങളിൽ മറ്റു പല കാരണങ്ങളാലും ഈ പിത്തത്തിന് ബ്ലോക്ക് സംഭവിക്കാം. ഉദാഹരണത്തിന് ഒരു ട്യൂമർ, ഈ പറഞ്ഞ പിത്തസഞ്ചിയിൽ നിന്നും തുടങ്ങി അത് കുടലിലേക്ക് എത്തുന്ന മാർഗത്തിന് എവിടെയെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടും ഈ പറഞ്ഞ അസുഖം, നീർവീഴ്ച, കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇതിനുണ്ടാകാം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് ബൈൽ ഡക്റ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഈ ബൈൽ ഡക്റ്റ് അത് വളഞ്ഞോ മടങ്ങിയോ ഒക്കെ പോകുന്ന അവസരം, അതുപോലെ സ്കാർ വന്നിട്ട് ചുരുങ്ങുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് സാങ്കേതികമായി തടസ്സമാണ് സംഭവിക്കുന്നത്. എങ്ങനെ എന്ത് മാർഗത്താലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിത്തത്തിന് പോകാൻ തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ പിത്തം കെട്ടി നിൽക്കുകയും ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും.
2: ഓക്കെ, പിത്തസഞ്ചയിൽ വരുന്ന പിത്തം ഒഴുകി പോകുന്ന അവിടെയുള്ള ഏത് മാർഗ തടസ്സങ്ങളും പിത്തസഞ്ചയിൽ നീർവീഴ്ച ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് ഈ രോഗി കടന്നു പോകുക, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ രോഗിക്ക് ഉണ്ടാവുക?
3: പ്രധാനമായും വയർവേദന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്ന ഭാഗമായ വലത് വശത്ത്, വയറിന്റെ മുകൾ ഭാഗത്ത് വലത് വശത്ത് വാരിയലിനെ ഒരൽപ്പം താഴെ ആയിക്കൊണ്ടാണ് വേദന ഉണ്ടാവുക. ചില അവസരങ്ങളിൽ വയറിന്റെ മധ്യഭാഗത്തും ഈ വേദന ഉണ്ടായേക്കാം. ഇനി ഈ വേദന അവിടെയാണ് ഉത്ഭവിക്കുന്നത് എങ്കിൽ കൂടിയും അത് തോളിൻ്റെ, വലത് തോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് റേഡിയേറ്റ് ചെയ്യാം, അത് റെഫർ ചെയ്യാം. അവിടെയും നമുക്ക് വേദന. കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണെന്ന് പറഞ്ഞല്ലോ, ഇത് അനുഭവപ്പെടുന്നു. അതുപോലെ മുതുക് ഭാഗത്തേക്കും ഇത് വേദന വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ നേരിയ തോതിലുള്ള പനിയും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരുന്ന ഒരവസ്ഥ, ഇത് രണ്ടും വളരെ കൂടുതലായും ഈ ഒരു അസുഖത്തിൽ നമുക്ക് കാണുന്നതാണ്.
2: ഓക്കെ, പ്രധാനമായി അപ്പോൾ വയറ് വേദന തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അല്ലേ?
3: അതെ.
2: അപ്പൊ ഈ വേദനയായി വരുന്ന രോഗിക്ക് ഈ പറഞ്ഞ പിത്തസഞ്ചിയിലുള്ള അസുഖമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്?
3: ഇതിനു വേണ്ടി നാം പ്രധാനമായും ഉപയോഗിക്കുന്നത് USG ആണ്. ആശ്രയിക്കുന്നത് നമ്മൾ USG എന്ന് പറയുന്ന അൾട്രാ സോണോഗ്രാം. ഇതിൽ ഇത് കോളിസിസ്റ്റൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തിരിച്ചറിയാൻ കഴിയും. കാരണം കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഈ പിത്തസഞ്ചിയുടെ ചുറ്റുഭാഗത്തും നീർക്കെട്ട് തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് USG കാണാം. പെരി സിസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് മിക്കവാറും ഇത് കാണുന്നത് കോളിസിസ്റ്റൈറ്റിസിലാണ്. മാത്രമല്ല അത് ഉണ്ടാകാനുള്ള കാരണം കല്ലാണെങ്കിൽ ആ കല്ല് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, എത്ര വലുപ്പത്തിലാണുള്ളത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ USG നിന്ന് തന്നെ മനസ്സിലാവാം. ഇനി USG അല്ലാതെ മറ്റും പല നൂതന മാർഗങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഹിഡാസ്കാൻ, ഹൈഡ്രോക്സി ഇമ്യുനോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു, അത് കയ്യിലെ ഞരമ്പ് വഴി കുത്തിവെച്ച് അത് അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞ് സമയങ്ങൾ ഇടവിട്ട് അതിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറെ കൂടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ലിവർ അതിൻ്റെ അത് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ അതായത് പിത്തസഞ്ചി അത് വേണ്ട രീതിയിൽ സങ്കോചിക്കുന്നുണ്ടോ, അതിൻ്റെ സങ്കോചനം പൂർണ്ണമായും എഫക്റ്റീവ് ആണോ അല്ലയോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈൽ ഡക്റ്റിൽ വല്ല കല്ലുകളോ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പൂർണ്ണ ചിത്രം USG നിന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഹിഡാസ്കയിൽ നമുക്ക് അറിയാൻ സാധിക്കും.
2: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ചികിത്സാ രീതി എന്തൊക്കെയാണ് ഇതിനുള്ളത്?
3: സാധാരണഗതിയിൽ വയറുവേദനയുമായി വരുന്ന ഇത്തരം രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറാണ് ചെയ്യുക. കാരണം അവർ വായിലൂടെ ഉള്ള ഭക്ഷണം കൊടുക്കാതെ പകരം ഞരമ്പ് വഴി ഇൻട്രാവിനസ് ഫ്ലൂയിഡ് IV ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കുക. കാരണം വായിലൂടെ ഭക്ഷണം കഴിച്ചാൽ വീണ്ടും ഗോൾ ബ്ലാഡർ എന്നെ പ്രവർത്തിക്കേണ്ടി വരും. ആ പ്രവർത്തനം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ വേദനാ സംഹാരികൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അണുബാധ വരാതിരിക്കാൻ നമുക്ക് വേണ്ട ആന്റിബയോട്ടിക്കുകളും നമുക്ക് IV വഴി കൊടുക്കാൻ സാധിക്കും.
2: അപ്പൊ ഒരു പിത്തസഞ്ചിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഉള്ള ഒരു ചികിത്സയാണ് ഇതിൽ പ്രധാന.
3: അതെ, തീർച്ചയായും.
2: അപ്പൊ ഇങ്ങനെ ഒരു ചികിത്സ ഇതിന്റെ ചികിത്സിക്കാതെ ഇരുന്നാൽ വയറുവേദന സാധാരണഗതിയിൽ എല്ലാവരും പല ടൈപ്പ് വയറുവേദനക്കും വേദന സംഹാരികൾ കുടിച്ച് വീട്ടിലിരിക്കാണ് ചെയ്യാറ്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ?
3: സാധ്യതകളുണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഒന്നാമത് ചിലപ്പോൾ അത് ഒരു നേരത്തെ ഉദ്ദേശിച്ച പോലെ അസുഖങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടും ഇല്ലാതെ മാറിപ്പോയേക്കാം. ഇനി അതല്ല എങ്കിൽ പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻ, ഒന്നാമത് ചെറുതായിട്ട് അണുബാധ സംഭവിക്കാം, ഇൻഫെക്ഷൻ. അങ്ങനെ അണുബാധ സംഭവിക്കും. അതുപോലെ പിത്തസഞ്ചിയിൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പിത്തസഞ്ചിയുടെ ഭിത്തിയുടെ ഒരു ഭാഗം നിർജീവമായി പോകുന്ന അവസ്ഥ, രക്തോട്ടമില്ലാതെ നിർജീവമായി പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം തുള വീഴാനും പെർഫറേഷൻ എന്ന് പറയും. പെർഫറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പിത്തരസം വയറിനകത്തേക്ക് അബ്ഡോമിനൽ കാവിറ്റിയിലേക്ക് ഇറങ്ങി അതിൽ അണുബാധ ഉണ്ടാകാനും തുടർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്സിസ് തുടങ്ങിയ അസുഖങ്ങളും രോഗിയെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നൊരവസ്ഥ വരെ അവിടെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് വളരെ ആവശ്യമാണ്,
2: ചികിത്സ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലായത്.
3: വീട്ടിൽ
2: ഇന്ന് വേദന സംഹാരി കഴിക്കുന്നത് അപകടമാണ് എന്നുള്ളതാണ് ഇത്,
3: ചിലപ്പോൾ അപകടമായേക്കാം എന്നാണ് പറഞ്ഞത്.
2: ഓക്കെ, അപ്പൊ ഇത് ഈ മരുന്ന് ചികിത്സ അല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് ആവശ്യമായി വരാറുണ്ടോ? എപ്പോഴും എല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണം വയറിലൂടെ കൊടുക്കാതെ IV ഫ്ലൂയിഡ് കൊടുത്ത് വേദന സംഹാരികൾ കൊടുത്ത് 2 ദിവസം അഡ്മിറ്റ് ആകുമ്പോഴേക്കും എല്ലാവർക്കും ക്ലിയർ ആകുമോ ഈ അസുഖം?
3: സാധാരണഗതിയിൽ ഈ ചികിത്സയിലൂടെ തന്നെ ഇത് മാറിക്കിട്ടും. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പിന്നീട് അതിനുള്ള ചികിത്സ സർജറി തന്നെയാണ്. ഇത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി, താക്കോൽ പഴുത് ശസ്ത്രക്രിയയായ ലാപ്കോളി എന്ന് പറയുന്ന സർജറിയാണ് ഇതിന് ചെയ്യാറ്.
2: പിത്തസഞ്ചി എടുത്തു കളയുന്ന ഓപ്പറേഷൻ,
3: അതാണ്.
2: അപ്പൊ അങ്ങനെ എടുത്തു കളഞ്ഞാല് ഇവർക്ക് ഒരു ശരീരത്തിലെ അവയവമാണല്ലോ സ്വാഭാവികമായിട്ടും പോകുന്നത്. അപ്പൊ അത് ഈ രോഗിക്ക് മാർഗമായുള്ള എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തിക്കോ ഈ അവയം ഇല്ല എന്നുള്ളതുകൊണ്ട്?
3: ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, അതിൻ ഗോൾ ബ്ലാഡറിന്റെ ധർമ്മം എന്ന് പറയുന്നത് പിത്തം ശേഖരിച്ചു വെക്കുകയും അത് വേണ്ട സമയത്ത് ചെറുകുടലിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ഭക്ഷണത്തിന്റെ തോതനുസരിച്ച് ചെയ്യും. ഇതാണ് ഗോൾ ബ്ലാഡർ ചെയ്യുന്നത്. ഇനി അതില്ലാതെ ഗോൾ ബ്ലാഡർ ഇല്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ആ പിത്തം എല്ലാ സമയവും കുറേശ്ശായി ഒഴുകി നേരെ നമ്മുടെ ചെറുകുടൽ എത്തുന്നു. അത് ഭക്ഷണത്തിന്റെ അളവ് അനുസരിച്ച് എത്താൻ കഴിയുന്നില്ല എന്നൊരു സംഗതി മാത്രമാണ് അവിടെ ഉള്ളത്. നല്ല കാര്യമായിട്ടുള്ള ഒരു തകരാറ് അതുകൊണ്ട് സംഭവിക്കുന്നില്ല.
2: ദഹനത്തിൽ വരുന്ന പ്രക്രിയയുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് വരും.
3: അതെ,
2: എന്നാൽ ശരീരത്തിന് ഹാനികരമായിരിക്കുന്ന ഒരു അവയവത്തെ നമ്മള് എടുത്തു കളയും ചെയ്യാന്നുള്ളതാണ് അതില്.
3: അതെ അതെ, കാരണം അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ആളുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത്, കുറച്ച് കൂടുതൽ ഗുണകരമുള്ള അതുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് ഇതിൻ്റെ.
2: പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോളിസിസ്റ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് വരുന്ന കല്ല് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഈ കല്ലില് പിത്തസഞ്ചിയിൽ വരുന്ന കല്ല്, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് മൂത്രാശയവുമായി ബന്ധപ്പെട്ട കല്ലിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോ ആ മൂത്രാശയത്തിൽ അഥവാ കിഡ്നിയിലും അതുപോലെ തന്നെ മൂത്രനാളി യൂറീട്രിലൊക്കെ വരുന്ന കല്ലിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ആ ഒരു കല്ലുകളും ഈ പിത്താശയത്തിലെ കല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മൂത്രനാളിയിലും കിഡ്നിയിലൊക്കെ കല്ല് വരുന്ന എല്ലാവർക്കും പിത്തസഞ്ചിയിലും കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? എല്ലാവരും പൊതുവെ ആശങ്കപ്പെടുന്ന ഒരു അസുഖമാണ് കല്ലിന്റെ അസുഖം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണിത്, അതൊന്ന് ദൂരീകരിച്ചാണ്.
3: പിത്താശയത്തിലെ കല്ലും മൂത്രത്തിലെ കല്ലും അത് രണ്ടും രണ്ട് തരമാണ്. മൂത്രത്തിൽ ഉണ്ടാവുന്ന കല്ല് നാം ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മൂത്രത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും സിസ്റ്റീൻ്റെയും എല്ലാം കോൺസെൻട്രേഷൻ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അതിൽ അങ്ങനെ സാധന സംഗതി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് പിത്തത്തിലുണ്ടാകുന്ന കല്ലിന് കാരണം അതല്ല. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നവർക്ക് പിത്തത്തിൽ കല്ലുണ്ടാവുമെന്നും തിരിച്ചങ്ങോട്ടും പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാവുമെന്നും നമ്മൾ കരുതേണ്ടതില്ല. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ടൈപ്പാണ്, രണ്ട് തരത്തിലുള്ളതാണ്. ഇവിടെ പിത്താശയത്തിലുള്ള കല്ല് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പിത്തത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ലിവറിൽ നിന്നും വരുന്ന കൊളസ്ട്രോളിനെ അതിനെ ലയിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ പിത്തത്തിലുള്ള പിത്തരസത്തിന് ഈ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ അധികം വരുന്ന കൊളസ്ട്രോൾ, ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോൾ അത് ഘനീഭവിച്ച് അത് കല്ലായി മാറും. ഇത് ആണ് ഒരു കാരണം. മറ്റൊരു കാരണം ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കൽ, അതായത് സാധാരണഗതിയിൽ ചുവന്ന രക്താണുക്കൾ അത് നശിക്കുമ്പോൾ അത് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ബിലിറുബിൻ ഉണ്ടായി വരും. ഈ ബിലിറുബിൻ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഘനീഭവിച്ച് കല്ലായി മാറും. ചില അസുഖങ്ങളിൽ ഇത് ധാരാളം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് അരിവാൾ രോഗം നിങ്ങൾ കേട്ടിരിക്കാം, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തലാസീമിയ, അതുപോലെ ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് എന്ന് പറയുന്ന ഇതെല്ലാം ഈ ചുവന്ന രക്താണുക്കളുടെ അതിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ കോമ്പോസിഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നശിക്കപ്പെടും. അങ്ങനെ നശിക്കുമ്പോൾ അത് വിഘടിക്കുന്ന അളവ് ക്രമാതീതമായി കൂടും. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ കല്ല് ബിലിറുബിൻ സ്റ്റോൺസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാരണം ഗാൾ ബ്ലാഡർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഗാൾ ബ്ലാഡർ ഭക്ഷണം കുടലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് സങ്കോചിച്ച് ഈ പിത്തത്തെ ചെറുകുടലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഇനി ഈ ഗാൾ ബ്ലാഡറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ, അതായത് അതിന് ശരിയാം വണ്ണം സങ്കോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഈ ബൈൽ കയറി ഇറങ്ങുന്ന ആ ഒരു ചംക്രമണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ തടസ്സം സംഭവിക്കുകയും അത് കല്ലായി മാറാൻ സാധ്യതയുണ്ട്.
2: അപ്പോൾ മൂത്രത്തിൽ വരുന്ന കല്ലും പിത്തത്തിലുള്ള കല്ലുകളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ കല്ലുണ്ടാവുകയാണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്താശയത്തിൽ നീർവീഴ്ചയും ബന്ധപ്പെട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കല്ല് എന്ന് പറഞ്ഞത്. അപ്പം ഇതിലും അത് രണ്ടിലും ഒരേപോലത്തെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക രോഗിക്ക്?
3: അതായത് സാധാരണ കോളിലിത്തിയസ്, അതായത് പിത്താശയത്തിലെ കല്ല് ഉള്ള രോഗികൾ, നമ്മൾ ഈ രോഗികൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് മറ്റു വല്ല കാരണങ്ങൾക്കും വേണ്ടി സ്കാനിങ്ങോ അതുപോലെ CTയോ ഒക്കെ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി അവരുടെ പിത്താശയത്തിൽ കല്ലുണ്ട് എന്ന് കാണും. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ മുന്നിൽ ഈ രോഗികൾ എത്തിപ്പെടുന്നത്.
2: അതായത് കല്ലുണ്ടാവുന്ന മിക്കവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല
3: എന്നാണ് അതിന്റെ സാരം. പക്ഷേ ചില ആളുകൾക്ക് ഈ കല്ലിന്റെ കൂടെ തന്നെ കോളിസിസ്റ്റൈറ്റിസ് ആയിട്ടും അതിന്റെ ഒപ്പം വേദനയായിട്ടും വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഉണ്ട്, ചുരുക്കമാണെന്നേ ഉള്ളൂ.

0: ഈ വേദന നമ്മുടെ മുതുകിലേക്കും വലത് തോളിന്റെ മുകൾ ഭാഗത്തേക്കും പകരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം.
1: ഓക്കെ, അപ്പൊ കല്ലുണ്ടായി എന്നുള്ളതുകൊണ്ട് വേദന ഉണ്ടാവണമെന്നില്ല, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്, ഈ പിത്തസഞ്ചിയിലേക്ക് ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
0: അതെ അതെ.
1: അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് മൂത്രക്കല്ല്. ഈ കല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഓർമ്മ വരുന്ന മൂത്രക്കല്ലുകളാണ്. ആ മൂത്രക്കല്ലിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാകൊണ്ടാണ് ഇത് കല്ലുണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഈ പിത്തത്തിൽ കല്ലുണ്ടാവുന്നത്, അതിന്റെ പ്രോസസ്സ് ആര് പറഞ്ഞു, കൊളസ്ട്രോൾ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ബിലിറുബിൻ സ്റ്റോൺസും, രണ്ട് ടൈപ്പുള്ള കല്ലുകളാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉണ്ടാവാൻ കൂടുതൽ സാഹചര്യമുള്ള ആളുകൾ അല്ലെ, അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. സ്ത്രീ എന്ന് പറയുന്ന തന്നെയാണ് ഒരു കാരണം. സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് സാധ്യത കൂടുതലാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും 60 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധ്യത രണ്ടുപേർക്കുമുണ്ട്. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യത ഉള്ള ഒരു സമയമാണ്. പിന്നെ ചില ആളുകൾ അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരിൻ്റെ അംശം കുറവാണെങ്കിൽ, അതായത് ഫൈബർ കണ്ടന്റ് കുറവാണെങ്കിൽ, അപ്പോഴും നമുക്ക് ഈ അസുഖം ബന്ധപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. സാധാരണ കഴിക്കുന്ന പോലെ ചോറും പലഹാരങ്ങളെല്ലാം കഴിച്ചു പോയാൽ അതിന് നമുക്ക് വേണ്ടത്ര നാരുകൾ കിട്ടാറില്ല. അതുപോലെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ അച്ഛന് സഹോദരങ്ങൾക്കുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പാരമ്പര്യമായിട്ടിത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി എന്നതുകൊണ്ട് കൊളസ്ട്രോൾ പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് രക്തം നോക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് സാറ്, അപ്പം ഇനി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവോ എന്ന് പഠിക്കാം. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു സംഗതിയുണ്ട്, നല്ല കൊളസ്ട്രോൾ, കൊളസ്ട്രോളിൻ്റെ ഒരു അംശമാണല്ലോ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL, ഇതിൻ്റെ അംശം കുറവായിരിക്കുകയും അതേസമയം ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന അംശം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അതുവഴി സംഭവിക്കുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കല്ല് കൂടാനാണ് സാധ്യത. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം, പക്ഷേ അത് വളരെ ക്രമാതീതമായിട്ടുള്ള കുറക്കലല്ല, വളരെ അളന്നുകൊണ്ടുള്ള രീതിയിലേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 1/2 കിലോ അല്ലെങ്കിൽ പരമാവധി 1 കിലോ കുറയുന്ന ഒരു അവസ്ഥയെ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ, ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ചില മരുന്നുകൾ കഴിക്കുന്നത് വഴിയും ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ മൂത്രവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകളെ നമ്മൾ കുറെ അതിൻ്റെ പ്രിവെൻഷൻ വിസമായി ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഈ ഒരു പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് ഈ കല്ല് വരാതെ നോക്കാനുള്ള കുറേ മാർഗങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു പോയിന്റ് ഒന്ന് വിശദമായി പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒന്ന്, നമുക്ക് മാറ്റം വരുത്താവുന്നത് ഒന്ന് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാറ്റി ഫുഡ് ഒഴിവാക്കുക എന്നാണ് അല്ലേ, ഏറ്റവും പ്രധാനമായിട്ട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഫൈബർ ഡയറ്റ് കൂടുതൽ കഴിക്കുക, ഫൈബർ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പച്ചക്കറികളല്ലേ,
0: പച്ചക്കറി, അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പും ഇതെല്ലാം പൊടിക്കുമ്പോൾ അത് തരിക്കാൻ പാടില്ല, തരിച്ച് എടുത്ത് അതിന്റെ തവിട് കളയാതെ ഉപയോഗിക്കണം,
1: തവിട് കൂട്ടി
0: ഹോൾ ഗ്രെയിൻ, അതെ
1: അതാണ് കൂടുതൽ നല്ലത്.
0: അതാണ്
1: ഫ്രൂട്ട്സും, അതുപോലെ തന്നെ
0: ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, ധാരാളം കഴിക്കാം.
1: അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു.
0: അതുപോലെ

0: കലോറി അളവ് കുറക്കാം നമ്മൾ കഴിക്കുന്നത്. പ്രധാനപ്പെട്ട ചോക്ലേറ്റ് അതുപോലുള്ള മധുരമുള്ള സ്വീറ്റ്സ് ഇത് കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുന്നതാണ് പല കാര്യങ്ങൾക്കും നല്ലത്.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഴയകാലത്തെ ഭക്ഷണ രീതിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ജങ്ക് ഫുഡ്സും ബേക്കറി ഐറ്റംസും വളരെ ഹാനികരമാണ് എന്നുള്ളതാണ് ഈ ഒരു വിശദീകരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് വെയിറ്റ് കുറക്കുന്നതും അത് പെട്ടെന്ന് കുറക്കരുത്, പതുക്കെ പതുക്കെ കുറക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ കല്ല് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പോയിന്റുകൾ. മറ്റുള്ള പോയിന്റുകൾ ഇപ്പോ എന്താ പറയാ, സ്ത്രീകൾക്ക് കൂടുതലാവുന്നു എന്നുള്ളതും അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ ആളുകൾക്ക് കൂടുതലാവുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ
0: കഴിയാത്ത മേഖലയാണ്.
1: അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. അപ്പോ ഇത്തരം ഒരു കല്ലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയും. എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കല്ല് തന്നെയാണ് ഈ അസുഖത്തിന്റെ വേദനയ്ക്ക് കാരണമെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക?
0: ഇത് നാം നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ അൾട്രാസൗണ്ട് അതായത് USG എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഹിഡാ സ്കാൻ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് CT സ്കാൻ എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം.
1: ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക്, ചികിത്സയിലേക്കും അതുപോലെ തന്നെയുള്ള അനുബന്ധ കാര്യങ്ങളിലേക്കും പ്രവേശിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ആരോഗ്യചാരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ മുഹമ്മദ് സലീമിന് അഗീതകമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വയറുവേദനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതിൻ്റെ 4 ഭാഗമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ നമ്മൾ കേട്ടത്.
3: വയറുവേദന എന്ന ഒരു വിഷയത്തെ അധികരിച്ചുള്ള ആരോഗ്യ വിചാരം പ്രോഗ്രാം നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ പലപ്പോഴും വയറുവേദന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്.
2: അതെ,
3: പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ, സ്ത്രീകൾ, അവരൊക്കെ ഈ വയറുവേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് അവർക്ക് ഏറെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
2: തീർച്ചയായും. അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പ്രയാസമുണ്ടായാൽ എന്ന തലക്കെട്ടിലുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അംജദ് ബിനു നസറുള്ള.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ആ ഒരു കാര്യം പ്രയാസമായി തീർന്നത് നമ്മുടെ വിധിയിൽപ്പെട്ടതാണെന്നും നമ്മുടെ റബ്ബ് നമുക്ക് തീരുമാനിച്ചതാണ് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം ഒരു വിശ്വാസി ഒരു പ്രയാസ ഘട്ടത്തെ തരണം ചെയ്യേണ്ടത്. അത്തരത്തിൽ അഥവാ ഒരു പ്രയാസകരമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ ഒരു മഹത്തായ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: اللهم لا سهل الا ما جعلته سهلا وانت تجعل الحزن اذا شئت سهلا اللهم لا سهل الا ما جعلته سهلا وانت تجعل الحزن اذا شئت سهلا. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുവേ, നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു എളുപ്പവുമില്ല. നീ ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസം നീ ഉണ്ടാക്കുന്നു. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹുസ്ന ഇദാ ശിഅ്ത സഹ്ല. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത تجعل الحزن اذا شئت سهلا. പ്രാർത്ഥന ഒരിക്കൽ കൂടി: അല്ലാഹുമ്മ ലാ സഹല ഇല്ല മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹല. ഒരിക്കൽ കൂടി, അല്ലാഹുമ്മ ലാ സഹല ഇല്ല മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹുസ്ന വ അൻത തജ്അലുൽ ഹുസ്ന തജ്അലുൽ ഹുസ്ന ഹായ ല ഹ വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹല. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു കാര്യവും എളുപ്പമില്ല. നീ എങ്ങാനും ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ അതിലൊരു പ്രയാസം നീ ഉണ്ടാക്കുന്നു. അഥവാ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളത് എപ്പോഴും സന്തോഷകരമായ അവസ്ഥയിലായിരിക്കില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ അല്ലാഹു കരുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പ്രയാസം നൽകിയേക്കാം, ചിലപ്പോൾ അതിലൂടെ നമ്മെ പരീക്ഷിച്ചേക്കാം. ആ ഒരു പരീക്ഷണത്തിൽ നാം വിജയിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സങ്കടത്തിലൂടെ എനിക്ക് എന്തെങ്കിലും ഈ ഒരു പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകാനിരിക്കുന്നത് വലിയ എന്തൊക്കെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകാനിരിക്കുന്നു എന്നുള്ളൊരു ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം നാം ഒരു പ്രാർത്ഥന ചെയ്യേണ്ടത്. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി, അല്ലാഹുമ്മ ലാ സഹല ഇല്ല മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹല. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ പഠനം അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനം വളരെ ഭംഗിയായി ഇന്നത്തെ പ്രാർത്ഥനാ പഠനം നമ്മൾ പഠിച്ചു. പ്രയാസമുണ്ടായാൽ നടത്തേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് അംജദ് ബിൻ നസറുള്ളയോടൊപ്പം ചേർന്ന് പഠിച്ചത്.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
6: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
7: Peace Radio. Tune to reality.

0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു പൂമരത്തണലിൽ. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് അംജദ് മദനിയാണ്. കരുണയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കാതോർക്കാം.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ലോകത്ത് അള്ളാഹുവാണ് കാരുണ്യം നൽകുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശലോകത്തുള്ള അള്ളാഹു നമ്മോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കരുണ കാണിക്കുന്നതിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹാനായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നാം ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ കേൾക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് ഇന്ന് പൂമരത്തണലിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്കു വേണ്ടി കൂട്ടുകാരികൾക്കു വേണ്ടി ഇവിടെ പറയുന്നത്. ഈ കഥകൾ, ഈ സംഭവങ്ങൾ നിങ്ങൾ നന്നായി കേൾക്കണേ. എന്നിട്ട് സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടുകാരിലുമൊക്കെയുള്ളവർക്ക് ഈ കഥകളും സംഭവങ്ങളും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയണം, ലോകത്തുള്ള എല്ലാത്തിനോടും കരുണ കാണിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നു പറയണം. അപ്പോൾ അവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കും. അങ്ങനെ അവർക്കും ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നൽകും. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ആദ്യത്തെ സംഭവം ഞാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച് 40 വയസ്സുവരെ അവിടെ ജീവിച്ച് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തു. അവിടെയുള്ളവരെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ. എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടവുമായിരുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, നബിയെ, നിങ്ങളെ പ്രവാചകനാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോട് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നു പറയണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവർക്കാണ് സ്വർഗം കിട്ടുകയുള്ളൂ എന്നുമൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ ആ നാട്ടിൽ നബിയെ സ്നേഹിച്ചിരുന്ന, നബിയെ ഇഷ്ടപ്പെട്ടിരുന്ന, അൽ അമീൻ എന്നു വിളിച്ചിരുന്നവരെല്ലാം കല്ലെറിഞ്ഞു, ചീത്ത വിളിച്ചു, അടിച്ചു, ഉപദ്രവിച്ചു, കളിയാക്കി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാർ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് പോവുകയാണ്. ആ നാടിൻ്റെ പേരാണ് തോഇഫ്. തോഇഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ നബിയുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ്. എൻ്റെ കുടുംബക്കാരുണ്ടല്ലോ അവിടെ, അവരെന്നെ സ്വീകരിക്കും, എനിക്ക് പിന്നെ സുഖമായിരിക്കും, സന്തോഷമായിരിക്കും എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് നടന്ന് നടന്ന് പോവാണ്. തോയിഫിലുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്തു എന്നറിയോ? ആ നാട്ടിലുള്ള വികൃതി കുട്ടികളെ വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ കൈകളിൽ വലിയ കല്ലുകൾ കൊടുത്ത്, കുറച്ചു കഴിഞ്ഞാൽ ഒരാളിങ്ങോട്ട് നടന്നു വരും, ആ നടന്നു വരുന്ന മനുഷ്യനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ എറിഞ്ഞോടിക്കണം എന്നു പറഞ്ഞ് റെഡിയാക്കി നിർത്തി. ഇതൊന്നും അറിയാതെ എന്റെ കുടുംബക്കാരാണല്ലോ, എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന് കരുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് നടന്നു വരികയാണ്. നടന്ന് തോയിഫിലെത്തുമ്പോൾ അതാ നേരത്തെ പറഞ്ഞ് റെഡിയാക്കി വച്ച ആ വികൃതി ചെക്കന്മാർ കല്ലുകളെടുത്ത് എറിഞ്ഞോടിച്ചു, ഒരുപാട് ചീത്ത വിളിച്ചു, അങ്ങോട്ടൊന്ന് കടക്കാൻ പോലും സമ്മതിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞോടി ഓടി ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലേറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ചോര വരുന്നുണ്ട്. നടന്ന് ക്ഷീണിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓട്ടവും കൂടെ ആയപ്പോൾ കൂടുതൽ ക്ഷീണിച്ചു. അങ്ങനെ കുറേ ഓടി ഓടി ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ കയറി ഇരുന്ന് വിശ്രമിക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, അവർ നിങ്ങളെ ഉപദ്രവിച്ചുവല്ലേ നബിയേ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലിയ ഒരു പർവ്വതം, ഒരു മല കൊണ്ടുവന്ന് ആ നാടിന് മുകളിലൂടെ എറിഞ്ഞ് അവരെ മുഴുവനും നശിപ്പിക്കട്ടേ എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നശിപ്പിച്ചോട്ടേ എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ എന്താണ് പറയുക? നമ്മെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്ന നമ്മെ കല്ലെറിഞ്ഞ് ചീത്ത വിളിച്ച് ആട്ടിയോടിച്ചാൽ നമ്മുടെ മനസ്സിൽ എത്ര ദേഷ്യമുണ്ടാവും, എത്ര സങ്കടമുണ്ടാവും! നാം എന്തായിരിക്കും പ്രതികരിക്കുക? അല്ലേ, മലയെറിഞ്ഞോ പർവ്വതമെറിഞ്ഞോ എങ്ങനെയെങ്കിലും അവരെ നശിപ്പിച്ചോളൂ എന്നല്ലേ പറയുക? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയില്ലേ എന്താ പറഞ്ഞത് അറിയോ? വേണ്ട വേണ്ട, അവരെ ഒന്നും ചെയ്യണ്ട, അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റുപറ്റിയത്, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് കാരുണ്യത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ വരുമ്പോൾ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കാണുകയാണ്. പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ നബിയുടെ ഒരു സ്വഹാബിയെ വിളിച്ചു. ജമീലുബിനു സുറാക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജമീലുബിനു സുറാക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, സുറാക്ക, ഇബിനു സുറാക്ക, നിങ്ങൾ ഇവിടെ നിൽക്കണം. അതാ സ്വഹാബികളെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ വരുന്ന സമയത്ത് അവരാരും ഈ പട്ടിയെ ശല്യപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പട്ടിയും ആ പട്ടിയുടെ കുഞ്ഞുങ്ങളും സുഖമായി അവിടെ കിടന്നുകൊള്ളട്ടെ. അതിന് ഉപദ്രവമുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ സ്വഹാബികളുടെ ഇടയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ട് അതുവഴി ആരും പോകാതിരിക്കാൻ ഇവിടെ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വഴി തിരിച്ചുവിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആലോചിച്ചു നോക്കൂ, ഒരു പട്ടിക്കു വേണ്ടി, ഒരു പട്ടിയുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി അതിനെ പ്രയാസപ്പെടുത്താതിരിക്കണം എന്നു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലേ? കരുണ പഠിപ്പിച്ച പ്രവാചകനല്ലേ? ആ പ്രവാചകനെ എനിക്കിഷ്ടമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമോ? കഴിയണം. അവർക്കാണ് അല്ലാഹു സ്വർഗം നൽകുക. രണ്ടു കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, മറ്റൊരു സംഭവം കൂടെ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തുകൂടെ നടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരൊട്ടകം ഓടി വന്നു. ഒരൊട്ടകം ഓടി വന്നു. ആ ഒട്ടകം ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞു ആ ഒട്ടകം. അപ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടകം പറയുന്നത് മനസ്സിലാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ അന്വേഷിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? ഇവിടെ ആരെങ്കിലുമുണ്ടോ? ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, അതെൻ്റെ ഒട്ടകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അതെന്നോട് കരഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി നിങ്ങൾ ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. നിങ്ങളതിനെ ഉപദ്രവിച്ചാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ആ ഒട്ടകത്തിന് വേണ്ടി പോലും സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ കരയുന്ന ഒരൊട്ടകത്തിൻ്റെ ആ കണ്ണീര് തുടച്ച് ആ ഒട്ടകത്തെ ഇനി ഉപദ്രവിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുന്ന ഒരു മഹാനായ പ്രവാചകൻ. ഇതല്ലേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ? ജീവികൾക്കു വേണ്ടി പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്കിഷ്ടമാണ് എന്ന് എല്ലാവരോടും നമുക്ക് പറയണ്ടേ? ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും. നിങ്ങൾക്കറിയുമോ, ബിലാൽ റളിയല്ലാഹു അൻഹു എന്നു പറയുന്ന സ്വഹാബിയെ, കറുകറുത്ത ഒരു സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെയധികം പ്രയാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട ആളായി നബിയെ സ്നേഹിച്ച് ജീവിക്കാണ്. മക്ക വിജയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കാൻ വിളിച്ചത് അങ്ങേയറ്റം മനോഹരമായി ബാങ്ക് വിളിക്കാൻ സാധിക്കുന്ന, അറിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് വല്ലാത്ത ബാങ്കായിരുന്നു. പിന്നെ സ്ഥിരമായി ബാങ്ക് വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. സ്വഹാബികൾക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അതിനുശേഷം ബാങ്ക് വിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നു പറയുമ്പോഴേക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ബിലാൽ റളിയല്ലാഹു അൻഹുവിനുണ്ടായി എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന രണ്ടാം ഖലീഫ ഭരണം നടത്തുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വരുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ ബാങ്കൊന്ന് വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സമയത്ത് നിങ്ങൾ വിളിച്ചിരുന്ന ബാങ്കില്ലേ, അതൊന്നുകൂടെ വിളിക്കണം, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചൊന്ന് ഓർക്കാനാണ് എന്നു പറയുമ്പോൾ, എനിക്കത് കഴിയില്ല എന്നു പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചു ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്നത് മുഴുവനായി പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹത്തിന് ബോധം നഷ്ടമായി എന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ നോക്കൂ, എത്രമാത്രമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊക്കെ അതുപോലെ ചെയ്താൽ, അതുപോലെ പഠിച്ചാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ പറ്റും. നമുക്കിരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? നാം ജീവിക്കുന്ന ഈ നാട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീത്തയാളാണെന്നും എന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ നമുക്ക് നല്ല രൂപത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. എനിക്ക് എൻ്റെ മുഹമ്മദ് നബിയെ ഇഷ്ടമാണ് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഞാൻ ജീവിക്കും എന്നും നമുക്ക് കാണിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടരികത്ത് നമുക്ക് ഇരിക്കണ്ടേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരിക്കണ്ടേ? അങ്ങനെ കണ്ട് ആ സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം കേൾക്കണം, നാം പഠിക്കണം, അങ്ങനെയുള്ള കഥകൾ വായിക്കണം, നല്ല പുസ്തകങ്ങൾ പഠിക്കണം. മദ്രസയിലും സ്കൂളുകളിലുമൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലൈബ്രറികളിൽ തിരഞ്ഞു നോക്കി അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പഠിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന നല്ല മക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. നമുക്ക് ഉറക്കെ പറയാം, ഇഷ്ടമാണ് എൻ്റെ നബിയെ, എനിക്ക് ഇഷ്ടമാണ് എന്ന് നമുക്ക് ഉറക്കെ പറയാം. അങ്ങനെ പറയുന്ന നല്ല കൂട്ടുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, പൂമരത്തണലിൽ അംജിദ് മദനി കരുണയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മുടെ കുട്ടികളുമായി ഒരല്പനേരം സംവദിച്ചു.
0: നുറുങ്ങുകൾ എന്ന സ്ലോട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രവാസ ജീവിതം ഫാരിസ് വേറ്റുമെലിൻ്റെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് ഇനി നമ്മൾ കാതോർക്കാൻ വേണ്ടി പോകുന്നത്.
3: പ്രവാസ ജീവിതം, രചന ഹാരിസ് ഫാരിസ് വേറ്റുമ്മൽ. ദുബൈയിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റുമടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്ക് കണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്നു ഞെട്ടിപ്പോയി. വിശപ്പ് തീരെയില്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തൻ്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രികച്ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തൻ്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ, ഉമ്മാ ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം, ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിൻ്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തൻ്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിൻ്റെ ഇടവഴിയുമായി പിന്നീടവൻ്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ, പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരു ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ രണ്ടു മൂന്ന് ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 ദിവസം കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 നാളുകളായില്ലേ ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട്? ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ? അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 മണി കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണു നനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
2: ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഹാരിസ് ഫാരിസ് വെറ്റുമ്പലിന്റെ പ്രവാസ ജീവിതം എന്ന രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
0: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒന്നാണ് അസ്മാവുൽ ഹസന. ഇന്നത്തെ അസ്മാവുൽ ഹസനയിൽ അൽ ഖരീബ് എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് ബഹുമാന്യനായ ഷമീർ മദീനി സംസാരിക്കുന്നു. ആ ഒരു ശബ്ദം നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഖരീബ് എന്നത്, അഥവാ ഏറ്റവും അടുത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരോടും ഏറെ അടുത്തവനാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിൽ നമ്മെ അറിയിച്ചു. വഇലാ സമൂദ് അഹാഹും സ്വാലിഹ, സമൂദുകാരിലേക്ക് അവരിലെ സഹോദരൻ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു അയച്ചു. قال يا قوم اعبدوا الله ما لكم من اله غيره. അദ്ദേഹം സമൂദുകാരോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഹുവ അൻഷഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു ثم തൂബു ഇലൈഹി. അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യങ്ങൾ ഒരുക്കിത്തന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂഹു, അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് പടച്ചവനിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങി പൊറുക്കലിനെ തേടണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ് ഏറെ അടുത്തവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ സൂറത്തുൽ ബക്കറയിൽ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ആ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അതുകൊണ്ട് ഉത്തരം തേടേണ്ടത് ചോദിക്കേണ്ടത് എന്നോടാണ്. അവരിൽ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, എങ്കിൽ തീർച്ചയായും അവർ സന്മാർഗം പ്രാപിക്കും എന്ന് ഖുർആൻ അവിടെ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറെ അടുത്തവനാണ്. നമ്മുടെ എല്ലാം അവൻ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നു. അവനറിയാതെ ഒന്നും ചെയ്യാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അവൻ കാണാതെ ഒന്നും പ്രവർത്തിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം നാം അടുത്തറിയുമ്പോൾ, പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു തന്നത്, അള്ളാഹുവിൻ്റെ സാമീപ്യം ഖുർബ് രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ഖുർബുൻ ആം ലികുല്ലിൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളോടും അള്ളാഹു സമീപസ്ഥനാണ്, അടുത്തവനാണ്. അഥവാ അള്ളാഹു അവരെ കാണുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു എന്ന അർത്ഥത്തിൽ. അള്ളാഹുവിനോട് ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾ, തേട്ടങ്ങളെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചുമൊക്കെ അള്ളാഹു കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാവരോടുമുള്ള ഒരു മഅയ്യത്ത്, എല്ലാവരെയും നിരീക്ഷിക്കുന്നു, എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും അറിയുന്നു, എല്ലാവരെയും കേൾക്കുന്നു, ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അവൻ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് നമ്മുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും എല്ലാം അള്ളാഹു സദാ നിരീക്ഷിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അവനൊന്നും അപ്രാപ്യമല്ല, ഗോപ്യമല്ല, നിഗൂഢമായി അവനിൽ നിന്നും മറച്ചു വെക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ എല്ലാവരോടുമുള്ള മഅ്യത്തും ഖുർബും. എന്നാൽ വിശ്വാസികളോട് അവൻ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അൽ ഖുർബ് അൽ ഖാസ്, പ്രത്യേകമായ അടുപ്പം, സാമീപ്യം, മഅ്യ അൽ ഖാസ, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ആ സാമീപ്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം? മഅ്യത്തുൻ നസർ വത്തഈദ്, അള്ളാഹുവിൻ്റെ പിൻബലവും സഹായവും പ്രത്യേകമായി അള്ളാഹു കൊടുക്കുന്നതാണ്. മഅ്യത്തു തൗഫീഖ്, മഅ്യത്തു തഈദ്, മഅ്യത്തുൽ ഹിഫ്ൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷ, അള്ളാഹു ശക്തി നൽകൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ്, അനുഗ്രഹം. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായി നൽകുന്ന കാര്യമാണ്. قال ربنا اننا نخاف ان يفرط علينا او ان يطغى قال لا تخافا انني معكما اسمع وارى. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനിന്റെ അടുക്കലേക്ക് ദഅവത്തുമായി പോകാൻ അല്ലാഹു പറയുമ്പോൾ അവർക്കുണ്ടായ ഒരു പേടിയും ആശങ്കയും വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞ കാര്യം, അതിന് അല്ലാഹു കൊടുത്ത മറുപടി, അയാളെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്നനീ മഅകുമ അസ്മ ഉ അറ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരുടെ കൂടെ ഇറങ്ങി വന്ന് നടക്കുന്നു, പോകുന്നു എന്നർത്ഥത്തിലല്ല. മറിച്ച് ഇന്നനീ മഅകുമ അസ്മ ഉ അറ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ നൽകുവാൻ, നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്നെ ചരിത്രത്തിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരുമായി കടക്കുമ്പോൾ ഫിറൌനും കൂട്ടരും അവരെ പിടികൂടാൻ വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലും അതേപോലെ സൂറത്തു യൂനസിലുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു ശുഅറയിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത് കാണാം, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഈ രണ്ട് സംഘങ്ങളും രണ്ട് സൈന്യവും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള വിശ്വാസികളും അഥവാ ബനു ഇസ്രായേല്യരും ഫിറൌനും ഫിറൌനിൻ്റെ സൈന്യവും നേർക്ക് നേർ വന്നു നിൽക്കുന്ന ഒരു ഘട്ടം, മുഖത്തോട് മുഖം അവർ നോക്കുന്നൊരു സാഹചര്യം, മുന്നിൽ പരന്നുകിടക്കുന്ന ചെങ്കടൽ, പിന്നിലേക്ക് നോക്കിയാൽ കാണുന്നത് ഫിറൗനിൻ്റെ സന്നാഹം, എല്ലാവിധ സർവ്വവിധ സന്നാഹങ്ങളുമായി വന്നിട്ടുള്ള പട്ടാളക്കാരും. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ബനു ഇസ്രായീലിയർ പറഞ്ഞു എന്നാണ്. ഇന്നാ ലമുദ്റഖൂൻ, ഇദാ, ഇപ്പോൾ നമ്മൾ തീർച്ചയായും പിടിക്കപ്പെടും, നമ്മുടെ കഥ കഴിഞ്ഞു എന്ന ഒരു നിരാശ നിറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല, ഒരിക്കലുമില്ല, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, റബ്ബുണ്ട്, അവനെനിക്ക് വഴി കാണിക്കും. അപ്പോൾ ആ മഅയ്യ അൽ ഖാസ്സ, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ അടുപ്പം, അത് ഹിഫ്ളിൻ്റെ, തഈദിൻ്റെ, നെസറിൻ്റെ അഥവാ സംരക്ഷണത്തിൻ്റെ, പിൻബലം നൽകുന്നതിൻ്റെ, ശക്തി പകരുന്നതിൻ്റെ, സഹായം നൽകുന്നതിൻ്റെ ഒരു പ്രത്യേകമായ സാമീപ്യമാണ് മഅയ്യത്താണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെ കൂടെയുണ്ട്? നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചലനങ്ങൾ അറിഞ്ഞും കേട്ടും, നമ്മുടെ വാക്കുകൾ കേട്ടും അറിഞ്ഞുമൊക്കെ നമ്മുടെ കൂടെയുണ്ട്, നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും വിശ്വാസികൾക്ക് നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു പോസിറ്റീവ് എനർജി, ഒരു പ്രേരണയും ഉൾക്കരുത്തുമായിരിക്കും അത് നൽകുന്നത്. അതോടൊപ്പം ശത്രുക്കൾ എത്ര കണ്ട് സംവിധാനങ്ങളും സന്നാഹങ്ങളും സൗകര്യങ്ങളും ഉള്ളവരാണെങ്കിലും അവരുടെ പ്ലാനുകളെയും പദ്ധതികളെയും അതിജയിക്കാൻ മാത്രം കഴിവും ശക്തിയും പ്രാപ്തിയുമുള്ള റബ്ബൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നിരാശയില്ലാതെ, ദുഃഖിതരായി തളർന്ന് തകർന്നു പോകാതെ കരുത്തരായി മുന്നേറാൻ വിശ്വാസികൾക്കതിലൂടെ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ സൂക്ഷിക്കുവാനും തിന്മകൾ അവൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ലജ്ജിക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും ഒക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നൊരു സംഭവമുണ്ട്. കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. ഫകുന്ന ഇദ അഷ്റഫ്ന അലാ വാദിൻ ഹല്ലൽന വകബ്ബർന, ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തഹ്ലീൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇർബഉ അലാ അൻഫുസിക്കും, അലയോ ജനങ്ങളെ, നിങ്ങൾ ഒരു മിതത്വം പാലിക്കുക. ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, ഇവിടെ നടക്കുന്ന ഒന്നും അറിയാത്ത, ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരു, ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, ഇവിടെ ഹാജരില്ലാത്ത ഒരാളെയോ ബദിരനായ ഒരുവനെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത്. ഇന്നഹു മഅക്കും, തീർച്ചയായും അവൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നഹു സമീഉൻ ഖരീബ്, അവൻ നിങ്ങളോട് സമീപസ്ഥനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. തബാറക്കസ്മുഹു വ തആല ജദ്ദുഹു, അവൻ്റെ നാമം മഹത്തരമാണ്, അനുഗ്രഹ പൂർണ്ണമാണ്, അവൻ്റെ മഹത്വം അത്യുന്നതമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആ മഅയ്യത്ത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് വാസ്തവത്തിൽ ഈമാനിൻ്റെയും മീതയുള്ള ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചറബ് എന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ എല്ലാ ചലനങ്ങളും അവൻ കാണുന്നു, എൻ്റെ ഏതൊരു വാക്കും അവൻ കേൾക്കുന്നു എന്നറിയുമ്പോൾ ഇഹ്സാനിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു എന്നതുപോലെ നീ അവന് ഇബാദത്തുകൾ ചെയ്യുക, അവന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഇഹ്സാനിൻ്റെ താൽപ്പര്യം. നിനക്ക് അവനെ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവിടെ വച്ച് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ വിശദീകരിച്ച ആ ഹദീസിൽ അക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പടച്ചറബിനോട് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ പ്രത്യേകം ഹദീസുകളിൽ പറഞ്ഞു തന്നതാണ്. ഉദാഹരണത്തിന് സുജൂദ്, അത് നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കണം, റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യമാണ് എന്നറിയുമ്പോൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദുൻ. ഒരു അടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഘട്ടമാണ്, സന്ദർഭമാണ് അയാൾ സുജൂദിലായിരിക്കെ. വഹുവ സാജിദുൻ ഫഅക്സിറു ഫീഹി ദുആ, അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ പ്രാർത്ഥനകൾ ദുആകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ദുആ ഉൽ ഇബാദ, അതാണ് സുജൂദിൽ പ്രത്യേകം അധികരിപ്പിക്കുന്നത്. അതിനും പുറമെ നമുക്ക് ചോദിക്കുവാനുള്ള ദുആ ഉൽ മസ്അല, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെയുണ്ടോ അത് നമുക്ക് സുജൂദിൽ വെച്ച് ചോദിക്കാം. അത് കൂടുതൽ ഉത്തരം കിട്ടാൻ അർഹതയുള്ളതാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് കാണാം. അപ്പോൾ ആ അള്ളാഹുവിനോടുള്ള അടുപ്പവും അതുവഴി പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ അൽ ഖരീബ് എന്ന നാമം നമ്മെ അറിയിക്കുന്നത്. പടച്ചറബിനെ അങ്ങനെ അറിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അവനോട് പറയാൻ, നമ്മുടെ കൂടെയുള്ള അള്ളാഹുവിനെ മാന്യമായ രീതിയിൽ നമുക്ക് വിളിക്കാൻ, നമ്മുടെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയാൻ, എല്ലാം കേൾക്കാൻ സന്നദ്ധനായ, ഏത് വിധേനയും സഹായിക്കാൻ ഒരുക്കമുള്ള അള്ളാഹു, ആ പടച്ചെറുപ്പ് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭങ്ങൾ, അതും ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ്സമാ ഇദ്ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈൽ അൽ ആഖർ. രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞത് ആ പ്രത്യേകമായ സമയത്തിൻ്റെയും നമുക്ക് പടച്ചറബിനോട് ചോദിക്കുവാനുള്ള സാഹചര്യത്തിൻ്റെയും ഒരു കാര്യമായിട്ടാണ്. അതുകൊണ്ട് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള റബ്ബിനെ നാം അറിയുക, അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായി നാം മനസ്സ് വെക്കുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ. അസ്മാഉൽ ഹുസ്നയുടെ 63-ാമത്തെ ഭാഗം അൽ ഖരീബ് എന്ന വിഷയത്തിൽ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെ മനോഹരമായൊരു വിഷയം തന്നെയായിരുന്നു. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇനി നമുക്കൊരു കഥ കേൾക്കാം, കഥ പറയാം. സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസ്സലാം വീറ്റി. യാത്ര കഴിഞ്ഞപ്പോൾ എന്ന ഒരു കഥയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
5: അധ്യായം 14. യാത്ര കഴിഞ്ഞപ്പോൾ. അജ്മലും സെൽവയും ഇപ്പോൾ എവിടെയായിരിക്കും? ഷാഹിദ് ചിന്തിച്ചു. സന്ധ്യയാവാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത്. മറ്റു കുട്ടികളോടൊപ്പം തൻ്റെ മക്കൾക്കും വിനോദയാത്ര പോകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും അവർ തിരിച്ചെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണമല്ലോ എന്ന ചിന്ത അസ്വസ്ഥതയുണ്ടാക്കി. അവരുടെ ഉപ്പ മരിച്ച ശേഷം ഇത്ര സമയം അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അജ്മലും സെൽവയും 3 കോഴികളുമാണ് ഇന്ന് തൻ്റെ ലോകം. ഇപ്പോൾ സമയം നീങ്ങാൻ പഴയപോലെ പ്രയാസം തോന്നുന്നില്ല. അല്ലാഹു ദുഃഖങ്ങൾ പലതും മറപ്പിക്കുന്നു. അവന് സ്തുതി. കോഴികൾ കൂടണയാൻ വന്നിരിക്കുന്നു. അവയെ കണ്ടപ്പോൾ അജ്മലും സെൽവയും വേഗം തിരിച്ചെത്തിയെങ്കിലെന്ന് തോന്നി. ഇന്നാണ് പുള്ളിച്ചിയും ചെമ്പിയും മുട്ടയിട്ടത്. അജ്മലിന് കോഴിമുട്ട തിന്നാൻ വലിയ ആഗ്രഹമാണ്. അതിനോടുള്ള കൊതിയേക്കാൾ അധികം അത് കഴിച്ചാൽ ശരീരം വേഗം തടിവെക്കുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യം വെച്ചാൽ ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന ചിന്തയുമാണ്. പാവം കുട്ടി. ഭർത്താവ് മരിച്ചുപോയെങ്കിലും അല്ലാഹു 2 നല്ല മക്കളെ തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. അവൾ ഒരു ചിരട്ടയിൽ വെള്ളമെടുത്ത് കോഴിക്കൂടിനടുത്തേക്ക് നീങ്ങി. എന്നും താൻ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന വെള്ളം കുടിച്ച ശേഷം മാത്രമേ സായിപ്പും പുള്ളിച്ചയും കൂട്ടിൽ കയറുകയുള്ളൂ. അവർ മൂന്നുപേരും ഒരേ ചിരട്ടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അജ്മലിനെയും സെൽവയും പോലെ നല്ല ഐക്യത്തിലാണവർ. കോഴിക്കൂടടച്ച് കൈ കഴുകി അകത്തെത്തിയപ്പോഴാണ് മഗരിബ് ബാങ്കു കൊടുത്തത്. ഉടനെ വധു ചെയ്ത് നമസ്കാരപായ നിവർത്തി. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് ഷാഹിദ ഞെട്ടി. യാ അല്ലാ, എന്തൊരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത്. മഗരിബ് നമസ്കരിച്ച് നമസ്കാരക്കുപ്പായം മാറ്റാതെ കിടന്നുകൊണ്ട് ദിക്റു ചൊല്ലുകയായിരുന്നു. അതിനിടയിലാണ് ഉറങ്ങിപ്പോയത്. വീണ്ടും ബെല്ല് മുഴങ്ങി. വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. അജ്മലും സെൽവയുമാണ്, കൂടെ പൊന്നമ്മയും ഹസീന ടീച്ചറുമുണ്ട്. നമസ്കാരക്കുപ്പായം മാറ്റാതെ വാതിൽ തുറന്നു. കുട്ടികൾ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അധ്യാപികമാരെ ചായക്കു സൽക്കരിച്ചെങ്കിലും മറ്റു കുട്ടികളെയും വീട്ടിലെത്തിക്കാനുള്ളതിനാൽ അവർ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി. എന്താ മക്കൾക്ക് കുടിക്കാൻ വേണ്ടത്? ചായയോ നാരങ്ങവെള്ളമോ? ആദ്യമൊന്ന് കുളിക്കട്ടെ ഉമ്മ, എന്നിട്ട് കുറച്ച് നാരങ്ങവെള്ളം കുടിക്കാം. അജ്മൽ കുളിക്കാൻ പോയപ്പോൾ സെൽവ ബാഗ് തുറന്ന് ഒരു ജോഡി ചെരുപ്പെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് പൊന്നമ്മ ടീച്ചർ ഉമ്മാക്കു വേണ്ടി വാങ്ങിത്തന്നതാ. ഇക്കാക്കയുടെ ബാഗിലും ഉണ്ട് കുറച്ച് സാധനങ്ങൾ, അത് ഹസീന ടീച്ചറുടെ വകയാ. അജ്മൽ കുളിച്ചു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഉമ്മാക്ക് യാത്രയിലെ ഹരങ്ങളൊന്ന് പറഞ്ഞുകൊടുക്ക്. അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം, ആദ്യം കുളിച്ചുവാ, എന്നിട്ട് നാരങ്ങവെള്ളം കുടിക്ക്, പിന്നെ നമസ്കാരം, ശേഷം ഭക്ഷണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിടന്നുകൊണ്ട് യാത്രാവിവരണങ്ങൾ നടത്താം. അതല്ലേ ഉമ്മ നല്ലത്? അജ്മൽ പറഞ്ഞു. അതെ. സെൽവ കുളിമുറിയിലേക്ക് പോയി. കുളിയും നമസ്കാരവും കഴിഞ്ഞ ശേഷം മലമ്പുഴ വിശേഷങ്ങൾ പറയാമെന്ന തീരുമാനത്തോടെ.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ പ്രക്ഷേപണം ചെയ്തു കേട്ടത് കഥ പറയാം പ്രോഗ്രാം. പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ്.

യും ഹൊഗനക്കൽ വെള്ളച്ചാട്ടവും 70 ഹെയർപിൻ വളവുകൾ കൂടിയ കൊല്ലിച്ചുരം ഒന്ന് കാണണമെന്ന് അന്നുമുതൽ മനസ്സിൽ പിടിമുറുക്കിയ ചിന്തയായിരുന്നു. അധികം വൈകാതെ ആ യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ചർച്ചയെക്കൊണ്ടെത്തിച്ചു. പലരും യാത്രയെന്ന് കേട്ടപ്പോഴേ വളരെ ആവേശത്തോടെ മുന്നോട്ടു വന്നു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. സാധാരണ ഒരു 5 സീറ്റുള്ള കാർ വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. പക്ഷേ അന്ന് 6 പേർ യാത്രയ്ക്ക് തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിനൊരു പ്രശ്നമുണ്ട്. ഒരു യാത്രയ്ക്ക് ഓരോരുത്തരുടെയും കൈയും കാലും പിടിച്ച് ചോദിക്കാറുണ്ട്, യാത്ര പോരുന്നോ, ഒരാളുടെ കുറവുണ്ട് എന്നൊക്കെ. പക്ഷേ എന്തു കൊടുത്താലും ചില ചങ്കുകൾ ഞങ്ങൾ ഇല്ല എന്നേ പറയാറുള്ളൂ. അങ്ങനെ എണ്ണം തികയാതെ എത്രയോ യാത്രകൾ മുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരൊക്കെയോ സംഘടിപ്പിച്ച് യാത്ര പോയി വന്നാലോ, അപ്പോൾ തുടങ്ങും മറ്റു ചിലർ എന്നെ എന്തേ വിളിക്കാഞ്ഞേ എന്നൊക്കെ പറഞ്ഞുള്ള വെറുപ്പിക്കൽ. പക്ഷേ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറെ സന്തോഷിച്ചിരുന്നു. ഇറങ്ങി തിരിച്ചപ്പോഴേക്കും സീറ്റ് ഫുള്ളായല്ലോ എന്ന് സമാധാനിച്ച്, പക്ഷേ ഇവിടെയും രക്ഷയില്ലല്ലോ, ഒരാളധികമുണ്ട്, എന്തു ചെയ്യാൻ, ഒരാളെ ഒഴിവാക്കാനും പറ്റില്ല, അടുത്ത യാത്രയും പോകേണ്ടതല്ലേ. അവസാനം ഒരു തീരുമാനമെടുത്തു. കാറൊന്ന് വലുതാക്കിയാലോ. ഉടനൊരു ടവേറ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇനിയും 2 പേരെയെങ്കിലും വേറെ കിട്ടണം. എല്ലാ യാത്രയ്ക്കും മുന്നോടിയായി ചെയ്യാറുള്ള സ്ഥിരം പല്ലവി ഇതിലും തുടരേണ്ടി വന്നു. മണിക്കൂറുകളോളം ഞങ്ങൾ മാറി മാറി പലരെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം 2 ചങ്കുകളെ ഒരു വിധത്തിൽ കിട്ടി എന്നു പറയാം. അങ്ങനെ ചിന്ത യാത്രയിലേക്ക് തള്ളിയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. രാത്രി 12 മണിക്ക് യാത്ര തുടങ്ങണം. രാത്രി 8 മണിയോടുകൂടി വണ്ടിയുമെല്ലാം സെറ്റാക്കി. 12 മണിവരെ ഒന്ന് മയങ്ങി. കാരണം 2 രാത്രികൾ വണ്ടി ഡ്രൈവ് ചെയ്യണമല്ലോ. കൂട്ടത്തിൽ ഡ്രൈവ് ചെയ്യുന്നവർ ആരുമില്ല. അങ്ങനെ 12 മണിക്ക് ശേഷം യാത്രയാരംഭിച്ചു. നല്ല മെലഡി പാട്ടും കേട്ട് വണ്ടിയെ അങ്ങനെ കൊല്ലി ലക്ഷ്യമാക്കി പായിപ്പിച്ചു. കൂട്ടത്തിൽ സംസാരിക്കാൻ എല്ലാ യാത്രയിലും 2 ചങ്കുകൾ മാത്രമേ ഉറങ്ങാതിരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുള്ള യാത്ര എത്ര ദൈർഘ്യമുള്ളതാണെങ്കിലും അതത്ര ഫീൽ ചെയ്യാറില്ല. പിൻസീറ്റിൽ ഞാൻ പറഞ്ഞ ചങ്കുകളിൽ 1 ചങ്കൊഴിച്ച് ബാക്കിയെല്ലാവരും സ്വപ്നം കണ്ടുറങ്ങുകയാണ്. ഞങ്ങൾ 3 പേരും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് ഡ്രൈവ് ചെയ്ത് നല്ല കാഴ്ചകൾ നല്ല ഉന്മേഷത്തോടെ അവർക്കെന്തിനു കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഒരു ചിന്ത മനസ്സിൽ തോന്നിയത്. കൂട്ടത്തിൽ ഉറങ്ങുന്ന ഒരു ചങ്കിന് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ ഒന്ന് ശരിയാക്കിയെടുക്കാനുണ്ട്. ആശാൻ വണ്ടി ഓടിക്കും, ആത്മവിശ്വാസമൊക്കെയുണ്ട്. ഡ്രൈവിംഗ് ശരിക്ക് പഠിക്കാത്തവരാകുമ്പോൾ ബാക്കിയുള്ളവർ ഉറങ്ങാൻ സാധ്യത കുറവായതുകൊണ്ടും വണ്ടി ഒതുക്കി എല്ലാവരെയും തട്ടിവിളിച്ച് കുറച്ച് ഡ്രൈവിംഗ് അറിയാവുന്ന ആ സുഹൃത്തിനോട് പറഞ്ഞു വണ്ടിയെടുക്കുകയെന്ന്. പക്ഷേ ആശാൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും അവസാനം തയ്യാറായി. എല്ലാവരോടുമായി പറഞ്ഞു, ശ്രദ്ധിക്കണട്ടോ, ആള് മാറിയിട്ടുണ്ട് ഡ്രൈവിംഗിന്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ വണ്ടി ബടായികളുടെയും മണ്ടത്തരങ്ങളുടെയും ഒരു കലവറ തന്നെയായിരുന്നു. പാട്ടുപെട്ടി വരെ നേരിയ ശബ്ദത്തിൽ എന്തൊക്കെയോ ചിലയ്ക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിൽ പറയാനുള്ളത്, ഒരു യാത്ര പോകുകയാണെങ്കിൽ പാട്ടുപെട്ടികൾക്ക് നമ്മൾ എത്ര ജോലി കുറക്കുന്നുവോ അതിനപ്പുറം എത്രയോ മധുരം നമ്മുടെ യാത്രയ്ക്ക് ലഭിക്കും. യഥാർത്ഥത്തിൽ യാത്രയിൽ പരസ്പരം മനസ്സു തുറന്നു സംസാരിക്കുക, കാരണം പിന്നെയും ഓർത്തുവയ്ക്കാൻ അതാണ് ബാക്കിയുണ്ടാവുക. പാട്ടുപെട്ടിക്ക് നമ്മുടെ തനിച്ചുള്ള യാത്രയിൽ മാത്രം അവസരം നൽകുക. തമിഴ്നാട്ടിലെ സുന്ദരമായ ഏതോ പാതയോരത്ത് ഞങ്ങൾ വണ്ടി ഒതുക്കി നല്ല ഭക്തിഗാനം കേൾക്കുന്ന ഒരു ചെറിയ ഹോട്ടലിൽ കയറി മസാലദോശ കഴിച്ച് പ്രഭാതഭക്ഷണം പൂർത്തീകരിച്ചു. അവർ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ദോശയ്ക്ക് അസാധ്യ രുചിയായിരുന്നു. വയറു നിറച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ കൊല്ലിമലയിലേക്കുള്ള ചുരത്തിൻ്റെ അടിവാരത്തെത്തിയ ഞങ്ങൾ ക്ഷീണമകറ്റാനായി ഒരു ലൈറ്റായ ചായ കുടിച്ചു. കൂട്ടത്തിലുള്ള ഒരു ചങ്ക് ചായ കുടിക്കാറേ ഇല്ല. അതുപോലെ അദ്ദേഹത്തിന് ഭക്ഷണത്തിനും പല നിയന്ത്രണങ്ങളുമുണ്ട്. പുള്ളി രാവിലെ തന്നെ കണ്ണിൽ കണ്ട ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിക്കഴിക്കുന്നത്. അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ പ്രഭാതഭക്ഷണം കഴിച്ചപ്പോഴും ആശാനൊന്നും കഴിച്ചില്ല. അങ്ങനെ കൊല്ലിച്ചുരത്തിലുള്ള ഓരോ ഹെയർപിൻ വളവും വീശിയൊടിച്ചുകൊണ്ട് ഞങ്ങൾ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ടു പോയി. ഞങ്ങളുടെ പിന്നിലുള്ള വണ്ടികൾക്ക് ഞങ്ങൾ നല്ല കോടയും കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ പിന്നിലുള്ള വണ്ടികളുടെ കാഴ്ചകൾ മറച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. കാരണം എന്തെന്നല്ലേ, ഞങ്ങളുടെ വണ്ടി കയറ്റം കയറുമ്പോൾ പിന്നിലോട്ട് നോക്കിയാൽ നിറയെ കറുത്ത പുക മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 70 വളവുകൾ താണ്ടി ഞങ്ങൾ കൊല്ലി വെള്ളച്ചാട്ടത്തിൽ വണ്ടി നിർത്തി. തൊട്ടുപിറകെ കേരള രജിസ്ട്രേഷനിൽ ഒരു ക്വാളിസും വന്നു. അവരെ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും വരികയാണ്. ഒരേ നാട്ടുകാരെ കണ്ടപ്പോൾ മനസ്സിന് നല്ല സന്തോഷവും കിട്ടി.
അതങ്ങനെയാണ്.

0: നാട് വിട്ടാൽ നാടാണല്ലോ നമുക്കൊക്കെ പ്രിയം. അവരോട് ചോദിച്ചപ്പോൾ അവരും ഇന്റർനെറ്റിൽ കണ്ടുവെന്നതാണ്. അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഇന്റർനെറ്റിൽ കണ്ടു വന്നതാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നിരാശ മാത്രമേ ബാക്കിയായുള്ളൂ. വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് കണ്ണുനീർ പോലെ വെള്ളം ചാടുന്നു. ഉടനെ മുകളിലെത്തി ചർച്ച തുടങ്ങി. എന്തു ചെയ്യണം? ഉടനെ തന്നെ ഗൂഗിൾ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഹൊഗനക്കൽ അടിച്ചു. 141 കിലോമീറ്ററുണ്ട്. ഹൊഗനക്കലിലേക്ക് പോകുകയാണെങ്കിൽ ഉടനെ പുറപ്പെടണം. എന്നാലേ അടയ്ക്കു മുമ്പേ എത്തുകയുള്ളൂ. ഉടൻ വണ്ടിയെടുത്തു. അങ്ങോട്ടേക്ക് പരമാവധി സ്പീഡിൽ പായിപ്പിച്ചു. ഏകദേശം 4 മണിയോടുകൂടി ഹൊഗനക്കലിലെത്തി. ഹൊഗനക്കലിലെ കാഴ്ച ഓരോ കാലാവസ്ഥയിലും ഓരോ കാഴ്ചകളാണ് സമ്മാനിക്കുക. നല്ല മഴ പ്രതീക്ഷിച്ചിട്ടാണ് 3 വർഷം മുൻപ് ജൂൺ മാസം ഹൊഗനക്കലും കൊല്ലിയും ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. പക്ഷേ കേരള അതിർത്തി കഴിഞ്ഞതും പുരിവെയിലായിരുന്നു. ആ സമയം നാട്ടിൽ കനത്ത മഴയുമാണ്. അപ്പോഴേ പണിപാളി എന്ന് കരുതിയതാണ്. ഏതായാലും ഇറങ്ങിത്തിരിച്ചില്ലേ? പക്ഷേ ഹൊഗനക്കലിൽ അല്പം ആശ്വാസമുള്ളത് അങ്ങനെ കാണാനും ഹൊഗനക്കലിന് ഒരു ഭംഗിയൊക്കെയുണ്ട്. അവിടെ നിറയെ വട്ടത്തിലുള്ള വഞ്ചികളാണ്. 4 പേർക്ക് യാത്ര ചെയ്യാൻ 750 രൂപയാണ് നിരക്ക്. ഞങ്ങൾ 4 പേർ അതിൽ യാത്ര ചെയ്യാൻ ധാരണയായി. ബാക്കി 4 പേർക്ക് എന്തോ ഒരു താൽപ്പര്യമില്ലായ്മ. എന്തായാലും ഞങ്ങൾ 4 പേരിൽ ഒരാൾ കാശ്മീർ സ്വദേശിയായിരുന്നു. ചങ്കിന്റെ കൂടെ പഠിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ യാത്ര നല്ലവണ്ണം ബോധിച്ചിരുന്നു. നന്നായി ആസ്വദിച്ചിരുന്നു ആ യാത്ര അദ്ദേഹം. അങ്ങനെ കുറച്ചാ വെള്ളത്തിലൊന്ന് നീരാടുകയും ചെയ്ത് ഞങ്ങൾ പതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു. മടക്കയാത്രയിൽ എന്റെ പ്രധാന വില്ലൻ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പല്ലുവേദന, സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനയാണത്. ഉടൻ വണ്ടി ചങ്കിന് കൈമാറി വണ്ടിയിലെ ഹീറ്റർ ഓൺ ചെയ്ത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പല്ലുവേദന പതുക്കെ പിന്മാറാൻ തുടങ്ങി.
1: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ഇന്നത്തെ ദൃശ്യത്തിൽ കൊല്ലി ഹൊഗനക്കൽ യാത്രയെക്കുറിച്ചാണ്. അർഷദ് വാഴക്കാടിൻ്റെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.

0: കുടുംബാംഗങ്ങളിൽ സ്നേഹത്തിന്റെ തണലായി സ്നേഹക്കോട് നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. വീണ്ടും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും ഭർത്താവിന്റെ പെങ്ങൾ എന്നൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള ചർച്ച കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ആദ്യം നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മൗലവിയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയധികം ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നതും അതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നതും?
2: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ വിലയിരുത്തുമ്പോൾ അതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ആളുകൾക്ക് മാനസികമായ വിഷാദങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ അതിൽ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അതിലൊന്ന് ഇപ്പോൾ രോഗം. അപ്രതീക്ഷിതമായ ഒരു വലിയ രോഗം ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അസ്വസ്ഥനാകും. കാരണം അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ആ രോഗം കൊണ്ട് മരിക്കുമോ എന്നുള്ളൊരു പേടിയും ഒക്കെ അയാൾക്കുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവും. അതേപോലെ വരുന്ന മറ്റൊരു ജീവിത പ്രശ്നമാണ് ജോലി സാമ്പത്തിക കാര്യങ്ങളിൽ വരുന്ന പ്രയാസങ്ങൾ. ഇത് വരുമ്പോഴും ആളുകളാകെ തകർന്നു പോകും. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. കാരണം നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വൈവാഹികമായ കാര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ മരണം വരെ ഒന്നിച്ച് കഴിയാനും അതിലൂടെ നമ്മുടെ മക്കൾ, നമ്മുടെ നല്ല ജീവിതം, സന്തോഷം എല്ലാം വിവാഹത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ വലിയ സ്വപ്നങ്ങൾ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ വിവാഹം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പ്രയാസകരമായി വരുമ്പോൾ അവർ വല്ലാതെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഈ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ നമ്മോട് ചോദിക്കുകയും അതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ചോദ്യങ്ങളുമായിട്ട് വരാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്തോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പക്ഷേ ഇതിനേക്കാളും പ്രശ്നങ്ങൾ മുമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ അന്നത്തെ പൊതുവേ ഉള്ളൊരു നിലപാടെന്താ വെച്ചാൽ ഏതായാലും വിവാഹം കഴിഞ്ഞു, ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന സഹിച്ച് എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് പൊതുവേ സ്ത്രീകൾ മുമ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിത സൗകര്യങ്ങളിൽ നിന്നും ഭർത്തൃ വീട്ടിലെത്തുന്ന ആളുകൾ അവിടെ എന്ത് കഷ്ടപ്പാടാണെങ്കിലും അതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇന്ന് നമ്മളൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടിൽ സാധാരണഗതിയിൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരൊന്നും ജീവിതത്തിൽ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. ഇനി ഏത് പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിലും അവരൊക്കെ വളരെ സമാധാനത്തിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ സുഭിക്ഷമായിട്ടാണ് ജീവിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളല്ല, ഒരു വിവാഹ ജീവിതത്തോടുകൂടെ ഭർത്തൃ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കൽ നിന്നൊക്കെ പ്രയാസങ്ങൾ വരുന്നതോടുകൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നിലയ്ക്ക് വിവാഹം കഴിയുന്ന ധാരാളം വിവാഹങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഇന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയക്കുണ്ട്, ഫോണിൻ്റെ ഉപയോഗങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഭൂരിപക്ഷവും എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാന വകുപ്പാണ് ഈ അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ അവിഹിത ബന്ധങ്ങൾ വരുന്നതോടുകൂടെ സാധാരണഗതി നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ഭർത്താവിനൊരു അവിഹിതമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട പോലെയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ ആവശ്യമില്ലാതായി അല്ലെങ്കിൽ ഞാൻ മതിയാകാത്തവളായി മാറി, അതുകൊണ്ട് സ്വാഭാവികമായും അയാളുടെ ഇപ്പോഴത്തെ മനസ്സും സ്നേഹവും ശ്രദ്ധയുമെല്ലാം മറ്റൊരു സ്ത്രീയിലാണെന്ന് വിചാരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു, അവിടെ നമ്മൾ വിചാരിക്കും ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും ഭർത്താവിന് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിഹിതങ്ങൾ ഭർത്താക്കന്മാർ സംഭവിച്ചു പോയാൽ ഒരു നിലക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ ദീനിയായിട്ട് ഇങ്ങനെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഹറാമിലേക്ക് തൻ്റെ ഭർത്താവ് പോയി എന്ന് പറയുമ്പോൾ അതും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ തീർച്ചയായും എന്ത് ചെയ്യും, ഭാര്യമാരിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ചില പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരും. പിന്നെ ഇപ്പം ഈ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ പഴയ കാലത്തെ പോലെ തന്നെ അതുപോലെ തന്നെ നിലനിൽക്കണം. കാലങ്ങളേറെ മാറിയിട്ടും അമ്മായിമാരികൾ പ്രശ്നങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഭർത്താക്കന്മാരുടെ ജോലി, പല ആളുകളും എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ എന്താണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നിച്ച് ജീവിച്ച് ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ അവർക്ക് വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകും. പക്ഷെ പലപ്പോഴും ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ചില ഉപദേശങ്ങൾ ആവശ്യമുണ്ടാവും, അപ്പോൾ അവളത് ആവശ്യപ്പെടും, നമ്മൾ കൊടുക്കും. പക്ഷെ ഭർത്താവിനൊരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ട് എനിക്ക് ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ ഭാര്യ സഹകരിക്കില്ല. രണ്ടുപേരും കൂടെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് എല്ലാവരും നയിക്കുന്ന പോലെ ഒരു കുടുംബജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും. അതിന് പറ്റുന്ന നിലക്കുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ഇസ്ലാമികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമം എന്ന നിലക്കാണ് എല്ലാവരും നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്.
3: മൗലവി പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യങ്ങളുടെയൊക്കെ അവസാനം അത്തരത്തിലൊരു വാചകം കാണും. അപ്പോൾ ഒരു ചോദ്യത്തിൽ പീസ് റേഡിയോയിൽ വളരെ നല്ല ചോദ്യങ്ങളും മറുപടികളുമാണ് ലഭിക്കുന്നത്. ദേഷ്യം, തെറിവിളി, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, കിടത്തന്നയിലിരിക്കുക, നിസ്കാരമില്ല, ഇങ്ങനെയെല്ലാം ചേർന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന ഭാര്യയാണ് ഞാൻ. ഈ ഒരു അവസ്ഥക്ക് എന്താണ് പ്രതിവിധി? ഒന്നും അങ്ങോട്ട് പറഞ്ഞു ചെല്ലാൻ കഴിയില്ല, ഒന്നു സഹായിച്ചാലും എന്ന്.
2: ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു നിലക്കും കൂടെ നിന്ന് മുന്നോട്ട് പോവാൻ കഴിയാത്ത എത്രയോ ഭർത്താക്കന്മാരുടെ കൂടെ പല സഹോദരിമാരും ഒരു ജീവിതത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവളിവിടെ ഉണ്ടാകും എന്ന് പൊതുവേ അത്തരം ഭർത്താക്കന്മാർ ധരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും എന്ത് ചെയ്യും, അവരൊരു പരിഹാരത്തിന് ശ്രദ്ധിക്കില്ല. അവരാ പോക്ക് അങ്ങനെ പോകും, മദ്യപാനങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കും, നിസ്കരിക്കാത്ത നിസ്കരിക്കാതെ അങ്ങനെ നടക്കും, ഭാര്യ നോക്കാത്തവൻ അങ്ങനെ പോകും. കാരണം ഇങ്ങനെയൊക്കെ പോയാലും ഇവൾ ഇവിടെ ഉണ്ടാകും എന്നതാണ് ഇതിന്. ഇല്ലെങ്കിൽ ഇതൊന്നും, ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ള ഒരാളെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഭർത്താവായി മുന്നോട്ട് കൊണ്ടുപോവുക? മതപരമായ കാര്യത്തിച്ചിട്ടില്ല, കുടുംബത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല, ജോലി ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അയാൾ നിർവഹിക്കേണ്ട ഒരു കടമയും നിർവഹിക്കാതെ ജീവിച്ചിട്ടും അവർ കൂടെ എന്തുകൊണ്ടാണ് ഒരു സഹോദരി കഴിഞ്ഞുകൂടുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നുകൊള്ളും എന്നാണ്. അപ്പോൾ സ്ത്രീകൾ പലരും വിചാരിക്കുന്നത് ഇതിനൊന്നും പരിഹാരമില്ല എന്നാണ്, സത്യത്തിൽ. അപ്പോൾ പരിഹാരമില്ല എന്ന് വിചാരിക്കുകയാണ്, ഞാൻ അങ്ങനെ തൽക്കാലം ഇനി മുന്നോട്ട് പോകണില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും, അത് സ്വാഭാവികമായും പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിഷമാവൂ, അതല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിലാവൂ, ഇനിയൊരു വിവാഹം എനിക്ക് ഇത് ഒഴിവാക്കി വരാതിരിക്കൂ, എൻ്റെ കുട്ടികൾ കഷ്ടപ്പെട്ടു പോകൂ, ഇങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചിട്ട് എന്താണ്, എന്തുതന്നെ ആയാലും ഞാനിതിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഏറ്റവും മിനിമം ഒഴിവാക്കി പോകണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു ചർച്ചയ്ക്കും ഒരു പരിഹാരത്തിനും അയാൾ തയ്യാറാവാനുള്ള ഒരു നിർബന്ധിതാവസ്ഥയെങ്കിലും അയാൾ സൃഷ്ടിക്കണം. ആയിക്കോട്ടെ, നമുക്കൊന്ന് പോയി നോക്കുക, ഒന്ന് സംസാരിച്ച് നോക്കുക, ഒരു പരിഹാരം ഉണ്ടാക്കുക, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയാവുന്നൊരു മാനസികാവസ്ഥയിലേക്കെങ്കിലും അയാൾക്കൊരു പ്രതിസന്ധി വരണം. അതൊന്നും വരാതിരുന്നാൽ ഒരു കാലത്തും എന്തു ചെയ്യൂല, ഇതിനൊന്നും ഒരു മാറ്റവും എന്തു ചെയ്യൂല, സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവണം. അപ്പോൾ ഈ സഹോദരി എന്തു ചെയ്യാം, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഇത്തരം ആളുകൾ എന്തു ചെയ്യണം, ഭർത്താക്കന്മാരെ എന്തു ചെയ്യണം, ഒരു നിർബന്ധിതാവസ്ഥ സൃഷ്ടിക്കണം. അതായത് ഈ പിന്നെ ഞാൻ എനിക്കിങ്ങനെ ആവുമ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പറയേണ്ട. അതിനു വേണ്ടി എന്തു ചെയ്യണം, സ്വാഭാവികമായും എനിക്കൊരു മനസ്സമാധാനമോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കുക. വീട്ടിലോ എവിടെയെങ്കിലും പോയി ഒന്ന് മാറി നിൽക്കുക. നമ്മൾ തെറ്റൊന്നുമില്ല, പണങ്ങളില്ല, പ്രശ്നം ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം എന്നൊരു ചോദ്യം വന്നാലോ? അതിനെങ്കിലുമുള്ളൊരു അവസരം എന്ത് ചെയ്യണം, സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
3: മറ്റൊരു ചോദ്യം ഉള്ളത്, ദീനീപരമായി പിന്നോട്ടുള്ള ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണം, കൃത്യമായി നിസ്കരിക്കാതിരിക്കുക എന്നീ കാര്യങ്ങളെ ചൊല്ലി എപ്പോഴും വഴക്കിടാറുണ്ട്, എന്നിട്ടും വലിയ മാറ്റമില്ല. ഭാര്യ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവ് കുറ്റക്കാരനാകുമോ? ഈ സാഹചര്യത്തിൽ ഭർത്താവ് എന്തു ചെയ്യണം? വർഷങ്ങളായി ഭാര്യയെ ദീനിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പലതവണ തൊലാഖിനെക്കുറിച്ച് ആലോചിച്ചു, ഒരു കുട്ടി ഉള്ളതുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല.
2: ഇതിപ്പോൾ ഇവരെ മാത്രം പ്രശ്നമല്ല, നമ്മൾ രണ്ട് വ്യക്തികളാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനോഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കരമായ സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ടാവും, ചില ആൾക്കാർക്ക് പിശുക്കുണ്ടാവും. രണ്ട് വ്യക്തികളാവുമ്പോൾ രണ്ടാളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ടാവും. ഇതേപോലെ തന്നെ ദീനിൻ്റെ ഒരു ഗ്രേഡും, നല്ലൊരു ദീനി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല ചിട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഭാര്യ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരിക്കില്ല വന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, മുമ്പ് ദീനുണ്ടായ ഒരു സഹോദരി ഇയാളുടെ ഭാര്യയായി വന്നതിന് ശേഷം തട്ടമടിച്ചതോ അല്ലെങ്കിൽ ഹിജാബ് സ്വീകരിക്കാത്തതോ അല്ല, അവർ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിവാഹങ്ങളിൽ നമുക്കുള്ളൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണ്ടല്ലോ, ഭാര്യയെക്കുറിച്ച് അറിയണില്ലേ, ഭർത്താവിനെക്കുറിച്ച് ചോദിക്കുന്നില്ലേ. അവിടെയൊക്കെ പറയുന്നൊരു നിബന്ധന, ഒരു പുരുഷൻ അന്വേഷണേറ്റ് വരികയാണെങ്കിലും ഇൻ തെറലവന് ദീന ഹുവഹുലുക്കുന്ന ദീനുള്ള ഒരാൾ ആൾക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോഴും അവളുടെ പല യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോഴും ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവരെ കൊണ്ട് നീ വിജയിക്കുന്നതാണ്. അപ്പോൾ ദീൻ എന്നുള്ളത് എപ്പോഴും എവിടുന്നും വിവാഹം കഴിക്കാം, ഏത് വിശ്വാസക്കാരെ വിവാഹം കഴിക്കാം, അതൊക്കെ എന്തു ചെയ്യും, ഒന്നിച്ച് ജീവിക്കുമ്പോൾ ശരിയാവും എന്ന വിശ്വാസം ശരിയല്ല. അവർ ശീലിച്ചു വന്നൊരു പശ്ചാത്തലത്തിൽ ചിലപ്പോൾ മാറാതിരിക്കാം. അപ്പോൾ നമ്മളൊരു ദീനിയായ ഭാര്യയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ എന്ത് ചെയ്യാണ്, ഹിജാബൊക്കെ സ്വീകരിക്കുന്ന ദീനി പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പരാതിക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് വിവാഹം കഴിഞ്ഞു, ഇതിനുവേണ്ടി ശ്രമിക്കണു, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചോദ്യമാണെന്ത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം, പൊതുവായിട്ട് പറയണമല്ലോ, മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് കൊണ്ട് അർത്ഥമല്ല. അപ്പം ഇവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ പറ്റുന്നൊരു അപകടം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഉൾക്കൊണ്ട ഒരു ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ഞാൻ ഉൾക്കൊണ്ട ദീനനുസരിച്ച് മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് സാധിച്ചോളുന്നില്ല. അതാണ് നമുക്ക് നമ്മളെ കുട്ടികളെ നിസ്കരിപ്പിക്കാൻ പറ്റാത്തത്. പുമ്മാരെപ്പോഴും നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിക്കും. അത് എത്രയോ വർഷങ്ങളായി ചോദിച്ചിട്ടും ചോദിച്ചെങ്കിലേ അവർ നിസ്കരിക്കുള്ളൂ. കാരണം ഉമ്മയുടെ ബോധ്യമാണ് അവർ നിസ്കരിക്കേണ്ടത്. ഉമ്മയുടെ ബോധ്യത്തിലെങ്ങനെ അവർ നിസ്കരിക്കുക, അവർക്ക് ബോധ്യമാകുമ്പോഴല്ലേ അവർ നിസ്കരിക്കുക. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത് ഒരാൾക്കും ഒരു ദീന അനുഷ്ഠിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ അനുഷ്ഠിച്ചു എന്ന് വിചാരിച്ചിരുന്ന കാര്യമുണ്ടോ? ഈ നിസ്കാരത്തിനൊന്നൊരു കഥയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇയാളിപ്പോൾ നിസ്കാരമല്ല, അയാളെ കൂടെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇയാൾക്ക് വേണ്ടി തട്ടമിട്ടിട്ടോ ഇയാൾക്ക് വേണ്ടി ഹിജാബ് സ്വീകരിച്ചിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബോധ്യപ്പെടുത്തുന്നിടത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവെ ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുമ്പോൾ അയാളുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും എന്ന് വെച്ചാൽ, അയാളൊരു അധികാരസ്ഥനാണല്ലോ, ഒരു രക്ഷിതാവാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അവരോട് നിസ്കാരത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ എന്തായാലും നിസ്കരിക്കണ്ടേ, നിസ്കാരം വേണ്ടേ, ഈ കോലത്തിൽ അപ്പം നീ എൻ്റെ കൂടെ പോരുന്നു എന്നാണ് ചോദിക്കുക. ഈ ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നത്, ഉപദേശം ഞാൻ കുറേ ഉപദേശിച്ചു പറഞ്ഞു നോക്കി എന്നൊക്കെ പറയണത്. സത്യത്തിൽ അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാവണം. കാരണം നമ്മൾ തമ്മിലൊരു ഹൃദയബന്ധവും ഒരു സൗഹാർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താല്പര്യപ്രകാരമാവാൻ അവർ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുപോലെ തന്നെ അവരെയും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, വാഹനത്തിൽ പോകുമ്പോൾ അവർ കേൾക്കട്ടെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഓണാക്കും. അപ്പോൾ അവർക്ക് മനസ്സിലത് കേൾക്കട്ടെ എന്ന്. അപ്പോൾ അവർ മനഃപൂർവ്വം എന്താണ്, അങ്ങനെ എന്നാ എന്താക്കണ്ട, എന്നോടൊന്നും പറയാതെ ഒരു കാസറ്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ റേഡിയോ ഓണാക്കി കണ്ട് എന്നെ നന്നാക്കാൻ വേണ്ടി വിചാരിക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെന്ത് ചെയ്യും, അറിയാതെ ആഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. കാരണം നേർക്ക് നേർ പച്ചയായി ജീവിക്കുന്ന ആളുകൾ എല്ലാം അങ്ങനെ തന്നെ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെയും ഗുണകാംക്ഷയോടുകൂടെയും ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുമ്പോൾ എന്ത് പറയാം, ഞാനൊരു കാര്യം ചേച്ചി പറഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കാം, നമുക്കെന്ത് ചെയ്യാം, ഒരു നല്ലൊരു മഫ്ത എടുത്താലോ, ഒരു പർദ്ദെടുത്താലോ, ഏറ്റവും നല്ലൊരു സാധനം എടുത്താലോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ, അനക്ക് പറ്റുന്നൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ ഒന്ന് നോക്കി നോക്കുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അതിൽ താല്പര്യമാവും. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ഒരാഴ്ച നമുക്കൊന്ന് പള്ളിയിൽ പോയി നോക്കുക, ചുമ്മാ പോയി നോക്കുക, അങ്ങാടിയിലൊക്കെ ഒന്ന് പോവുകയും ചെയ്യുക, നമുക്ക് നിസ്കരിച്ച് പോരാ എന്ന് പറയുമ്പോൾ കൂടെ ഒരു യാത്രയല്ലേ, അപ്പോൾ ഒന്ന് പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അവിടുത്തെ ഹുത്തുബ കൊണ്ട് അവരെന്തായിരിക്കാം, മാറാം, പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നല്ല അവസരങ്ങൾ ഉണ്ടാക്കി വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടുകൂടെയും നമ്മൾ പറഞ്ഞാൽ മാറും. പക്ഷേ ഇത് ഭർത്താക്കന്മാർ പലപ്പോഴും എന്താണ്, അവരൊരു അധികാരസ്ഥരും ഉള്ളാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവൾ കേൾക്കണ്ടേ, അത് ഈ ദീനി കാര്യങ്ങളിൽ എന്താവില്ല നടക്കുള്ളൂ. ചായ ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോഴോ അല്ലെങ്കിൽ വസ്ത്രം അലക്കാൻ വേണ്ടി പറയുമ്പോഴോ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നടന്നു. പക്ഷേ ദീനി കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ അത് അയാൾക്ക് ബോധ്യപ്പെട്ടെന്ന് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കണം. അത് തിരിച്ചാണെങ്കിലും അതേപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ദീനില്ലെങ്കിൽ ഭാര്യമാർ ഉപദേശിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ന്യായമാണെങ്കിൽ പോലും, ഇപ്പം നിങ്ങളൊരു അധ്യാപകനാണല്ലോ, അപ്പോൾ നിങ്ങളൊരു കുട്ടി ക്ലാസ്സിലുള്ള പിന്നെ അഞ്ചാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ കുട്ടി എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഒരു അപാകത വളരെ സ്വകാര്യമായി പോലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്കത് എത്ര ഉൾക്കൊള്ളാൻ പറ്റും. അത് ന്യായമാണെന്നറിയാം, ആ കുട്ടി പറയേണ്ടതാണെന്നറിയാം, പക്ഷേ നമ്മൾ ഒരു വിദ്യാർത്ഥി പറയുന്നു എന്നുള്ള നിലക്ക് നമുക്കതിലൊരു ഈഗോ ഉണ്ടാവില്ലേ, അപ്പോൾ അത് വരാൻ പാടില്ല. പക്ഷേ അതെന്തായിരുന്നാലും ഭാര്യ പറയുമ്പോണ്ടാവും, ഞാൻ ഇതുവരെ പോയൊരു രൂപമുണ്ടല്ലോ, അത് നേരാക്കാനും അത് മാറ്റാനും ഇന്നെ നന്നാക്കാനൊന്നും മെനക്കെടന്ന എന്നൊരു മനോഭാവത്തിലാണ് എടുക്കുക. അപ്പോൾ അത്തരം ഒരു ചിന്താഗതിയിൽ കാര്യങ്ങളെ കാണുന്നിടത്തേക്ക് ഉപദേശങ്ങൾ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഉപദേശങ്ങൾക്കൊക്കെ ഏറ്റവും ശക്തമായി അതിനെ എതിർക്കുകയാണ്, അതിന് വിപരീതമായി നീങ്ങാനാണ് സാധ്യത. എന്നാൽ വളരെ ഒരു റിക്വസ്റ്റായിട്ട് ഒരു അഭ്യർത്ഥനയായിട്ട് എന്ത് ചെയ്യാണ്, ഒരാഗ്രഹമായിട്ട് എന്ത് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യമാരുടെ സ്വാധീനം കൊണ്ടും ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടും മാറിയ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പരസ്പരം എങ്ങനെ ഉപദേശിക്കണം എന്നതിൽ എന്താണ് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഉദുഇല സബി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ക്ഷണിക്കൂ എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരെ, അത് ഹിക്മത്തോടുകൂടെ ആയിരിക്കണം, നല്ല അറിവോടും കാഴ്ചപ്പാടോടും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം, അതായത് ഉപദേശം എന്ന് പറയുമ്പോഴും പോരാ, ഉപദേശത്തിൽ എന്തായിരിക്കണം, ഏറ്റവും നല്ല ഗുണകാംക്ഷയോടുകൂടെ എന്ത് ചെയ്യണം, അവരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാകും.
3: ഈ നേരത്തെ മൊലി പറഞ്ഞത് വളരെ മോഡലായി നടന്നിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത ഒരാൾ ഭാര്യയെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിലേക്ക് മാറണം എന്നാഗ്രഹിക്കുക, സാധാരണ നമസ്കാരങ്ങൾക്കപ്പുറം രാത്രി നമസ്കാരം വരെ പൂർണ്ണമായി നിർവഹിക്കണം എന്നാഗ്രഹിക്കുക, അങ്ങനെ ആ ഭാര്യ പൂർണ്ണമായി നിഖാബ് ധരിച്ച് പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അദ്ദേഹത്തോടൊപ്പം സുന്നത്ത് നോമ്പും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട്. പിന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇസ്ലാമികമായി കുറ്റം കിട്ടുന്നൊരു കാര്യം എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഞാൻ വസ്ത്രം ഒഴിവാക്കുന്നതിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ ശരിക്ക് ബോധ്യപ്പെടുത്തൽ എന്നുള്ളത് കുറ്റമോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഖുത്ബയോ മാത്രം കൊണ്ട് അത് ഫലവത്താകുമോ എന്നൊരു പ്രശ്നം കൂടിയില്ലേ?
2: അല്ല, നമ്മളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണല്ലോ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമികമായ എന്ത് കാര്യമാണെങ്കിലും അതിലൊരു യുക്തിയും അതിലൊരു ലക്ഷ്യവും അതിലൊരു ഗുണവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഇസ്ലാമിനെ മാറ്റി നിർത്തി തന്നെ ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ ഒരു ദീനൊന്നും ഇല്ലാത്തൊരാളെ കൂടെ അയാളുടെ ഭാര്യ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വളരെ മോശം ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് എന്ത്, എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്, ഈ ഭാര്യയെ എങ്ങനെ ശ്രദ്ധിക്കുന്നു, വളരെ മോശമായ രൂപത്തിലുള്ള ആക്ഷൻസ് കാണിക്കുന്നു പലരും. അപ്പോൾ ഇവർക്കൊരു ഫ്രീഡം ഇല്ലാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യാണ്, നീ എൻ്റെ ആ സാരിയും തട്ടക്കൊന്നും നേരെ ഒന്ന് പുതച്ച് നടന്നോ എന്ന് അയാൾ പറയുമ്പോൾ അതിലൊരു യുക്തിയില്ലായ്മ കാണാൻ പറ്റുമോ? അതിലൊരു യുക്തി ഇല്ലേ? ഇനി മാത്രം എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയെ മറ്റൊരാൾ ആസ്വദിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൂടെ? എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീകൾ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട എന്നൊരു സ്ത്രീക്ക് വിചാരിച്ചൂടെ? അതൊക്കെ വളരെ ലോജിക്കുള്ള സംഗതികളാണ്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമ്മൾ പറയുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാമാണികമായും യുക്തിപരമായും തന്നെ ബോധ്യപ്പെടുത്തി. പക്ഷെ അത്തരമൊരു തുറന്ന ചർച്ചകൾക്ക് എന്തില്ല, ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാവണില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വജാദിലുക്കും ബില്ലത്തി ഹാസനുണ്ടല്ലോ, ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങളെ പരസ്പരം എന്ത് ചെയ്യാണ് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ, ന്യായമാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്.
3: ഇൻഷാല്ലാ. ഈ നിങ്ങൾ അങ്ങനൊരു പോയിന്റ് പറഞ്ഞപ്പോൾ, ബോധ്യപ്പെടുത്താവുന്ന ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ തന്നെ നമുക്കൊരു ചർച്ച, കുറെ കൂടുതൽ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാവുന്ന പോയിന്റുകൾ കിട്ടാവുന്ന രൂപത്തിൽ നമുക്കൊരു ചർച്ച വെക്കാൻ തോന്നുന്നു. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സഹോദരിക്ക് വേണ്ടിയാണ് ചോദ്യം. അവളുടെ വിവാഹം കഴിഞ്ഞു, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ അടുത്ത് ആണ് ഭർത്താവ് മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് പിടിക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവർ എന്നോട് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വിവാഹമോചനം ആവശ്യപ്പെടണോ, അതല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞുകൂടുകയാണോ വേണ്ടത്? പീസ് റേഡിയോയിൽ ചോദിച്ച് ഉത്തരം പറയാമെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറുപടി പ്രതീക്ഷിക്കുന്നു.
2: എന്തറിയില്ല, ലഹരി എന്നുള്ളത് പരിഹരിക്കാതെ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഇവർക്കൊരു ദാമ്പത്യം സാധ്യമാകും തോന്നണില്ല. കാരണം ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, സമൂഹത്തെ, എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. ഈ വ്യക്തിക്ക് തന്നെ അയാളുടെ സ്വസ്ഥമായ ഒരു ജീവിതം എന്താവില്ല, ലഹരിയോടൊപ്പം സാധ്യമാവില്ല. പിന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട പണം അയാൾക്ക് ഒരിക്കലും സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല. പിന്നെ ശാരീരികമായി തന്നെ അയാൾ തകർന്നു പോകും. പിന്നെ ഈ ഭാര്യയ്ക്ക് വരുന്ന ഉപദ്രവങ്ങൾ, കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിർദ്ദേശിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നാലും ലഹരി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നതിന് നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും വിവാഹം കഴിഞ്ഞു, ഇവർ ഇവരുടെ നിക്കാഹിലാണുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പിന്നെ ഈ ലഹരി പൂർണ്ണമായും അവസാനിച്ച് നിങ്ങളൊരു ശരിയായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതിന് ഉള്ള ശ്രമങ്ങൾക്ക് തയ്യാറാവണം എന്ന് പറയാം. അത് തയ്യാറാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള ചികിത്സകളും കാര്യങ്ങളും നടക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ കൂടെ ജീവിക്കുക, പിന്നെയും ലഹരി കാണുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇനി അതല്ല, തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ ന്യായമായൊരു കാരണം ഉണ്ടല്ലോ. എന്ത്, ഒരു ലഹരിയുണ്ടെന്ന് ഉറപ്പുള്ള തെളിയിക്കപ്പെട്ട ഒരാൾ ആ ലഹരിയിൽ നിന്ന് മുക്തനാവാൻ അയാൾ തയ്യാറാവാത്തത് കൊണ്ട് അയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് തകരാറുമില്ല. അതിൻ്റെ അപ്പോൾ അവിടെ ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ് വരുന്നത്, അയാൾക്കാണ് വരുന്നത്. അപ്പോൾ അയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാളെ ചികിത്സകൾക്ക് വിധേയമാക്കി അയാളെ കൂടെ ജീവിക്കാം. പിന്നെ എപ്പോഴാണോ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടെന്ന് വെക്കാം. അതല്ല, അയാൾ തയ്യാറാവുന്നില്ലെങ്കിൽ എന്താണ്, തയ്യാറാവുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. പലപ്പോഴും സ്ത്രീകൾ എന്താണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയില്ല, അവരങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യുക. പറഞ്ഞ സ്ഥിതിക്കും അറിഞ്ഞ സ്ഥിതിക്കും എന്താണ്, ഒരു പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകലിനായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്.
3: അസ്സലാമു അലൈക്കും. ഒരു ഭാര്യ ഭർത്താവിനെ ഭരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. ഭാര്യ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, പരിഹാസങ്ങൾ, ഒരു വിലയും കൊടുക്കാതെയുള്ള കൽപ്പിക്കൽ, കുത്തുവാക്കുകൾ എല്ലാം കേട്ട് മക്കളും ആ ഉപ്പാക്ക് നേരെ തിരിയുന്ന ദയനീയ അവസ്ഥ. ഭർത്താവ് അയാൾ വിവാഹം ചെയ്യുന്നതുവരെ വളരെ സ്നേഹത്തോടെ കുടുംബബന്ധം ചേർക്കുന്ന നല്ല ഒരു റബ്ബിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ്. പെണ്ണ് കെട്ടിയ ശേഷം അവൾ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ അയാളിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കുക, അകറ്റുക മാത്രമല്ല, ഇപ്പോൾ അയാൾക്ക് അയാളുടെ സ്വന്തം രക്തബന്ധമുള്ളവരെ കാണാനോ സഹായിക്കാനോ ഒന്ന് ചിരിച്ച് നല്ല വർത്തമാനങ്ങൾ പറയാൻ പോലും ആ ഭാര്യ സ്വാതന്ത്ര്യം കൊടുക്കാതെ അടക്കി ഭരിക്കുന്നു. ഭർത്താവിന് ഇപ്പോൾ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ഒന്നും പ്രതികരിക്കുക പോലുമില്ല, എല്ലാം കേട്ട് നടക്കും, ഇനി എന്തെങ്കിലും പറഞ്ഞാലും നേടില്ല. ഭർത്താവിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും നൽകാൻ പറ്റുന്ന നല്ലൊരു ഉപദേശവും അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും വിശദമാക്കുകയും വേണ്ടിയിരുന്നു എന്നാണ്.
2: ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന് പറഞ്ഞാൽ, നമ്മളൊരു കല്യാണം കഴിച്ചാൽ ആ ഭാര്യയെ മര്യാദക്ക് കൊണ്ടെടുക്കുക എന്നുള്ളത് എന്താണ്, ഒരു രക്ഷിതാവ് എന്നുള്ളവർക്ക് ഭർത്താവ്. ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ മോശമായൊരവസ്ഥയിൽ അങ്ങാടിയിലോ ഒരു മോശം സ്ഥലത്തോ കണ്ടാൽ ആ കുട്ടീനെ മാത്രമല്ല നമ്മൾ പ്രതിയായി പറയുന്നത്, ആരെ കുട്ടിയാന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, രക്ഷിതാവിനെപ്പോഴും എന്തുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ആരാണ്, ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ തന്നെ അനുസരിക്കുന്ന, തന്നെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരവസ്ഥയിൽ തൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കാൻ എന്ത് ചെയ്യണം, സാധിക്കുക എന്നുള്ളൊരു വശം അതിലുണ്ട്. അത് കഴിഞ്ഞിരിക്കണം, കാരണം അത് അയാൾക്ക് സാധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് സാധിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സ്വാഭാവികമായും ചെലവഴിക്കുന്ന വ്യക്തി ആരാണ്, ഭർത്താവല്ലേ. അപ്പോൾ സ്വാഭാവികമായി അയാളുടെ കീഴിൽ അയാൾ ചെലവഴിച്ച് അയാൾ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ആളുകൾ അയാളോടൊരു സ്നേഹത്തിലും ആദരവിലും പെരുമാറുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിച്ചിരിക്കും. അപ്പോൾ അംഫക്കും പിന്നെ അംബാലിക്കുന്നത് ധനം ചെലവഴിച്ചുകൊണ്ടാണ് പുരുഷന്മാരെന്ത് ചെയ്യേണ്ടത്, ആ ഒരു നേതൃസ്ഥാനം അവർ കരസ്ഥമാക്കേണ്ടത്. അടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ലല്ലോ, നമ്മൾ അവരെ നോക്കി സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണത് ചെയ്യേണ്ടത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ, വളരെ കുടുംബത്തിന് വേണ്ടി നിരന്തരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തി, അതേപോലെ തന്നെ അവരുടെ എന്ത് പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആൾ, അവരോട് വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ആൾ, അപ്പോൾ ഒരു ഭർത്താവിനോട് നമ്മൾ എന്തെങ്കിലും എതിരി കാണിച്ചാൽ ആ സ്നേഹം നഷ്ടപ്പെടും, ആ സംരക്ഷണം നഷ്ടപ്പെടും, ആ പരിഗണന നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഏതൊരു ഭാര്യയും ഏതൊരു മക്കളും ആ പിതാവിനെ ആ ഭർത്താവിനെ അനുസരിച്ചേ മുന്നോട്ട് പോകൂ. അപ്പോൾ ഇദ്ദേഹം പരിശോധിക്കേണ്ട കാര്യം, നമ്മൾ ഇവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തും അവരുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുന്നിടത്തും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കാം, ചില സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് ചില സഹോദരിമാർ അങ്ങനെ ആവാം. അത് നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ആയിരിക്കും ശീലം. സ്വാഭാവികമായും എന്ത് ചെയ്യാണ്, അത് ഭർത്താവിനോട് മാത്രമല്ല എവിടെയും ആർക്കും വഴങ്ങാത്ത, ആർക്കും ഒതുങ്ങിക്കൊടുക്കാത്ത, എല്ലായിടത്തും തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ താല്പര്യങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ സാമർത്ഥ്യവുമായി ജീവിക്കുന്ന അപൂർവം ആളുകളുണ്ടാവാം. ഇനിയിപ്പോൾ അങ്ങനെയാണോ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അഞ്ചു നേരം നിസ്കരിക്കും ദീനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഒരു പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ പരലോകത്തെ നന്നായി പ്രതികൂലമായി ബാധിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നാലും അന്യായമായി എന്ത് ചെയ്യാണ് ഭർത്താവിനെ ദ്രോഹിക്കുകയും അനുസരണക്കേട് കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ധിക്കാരത്തോട് ഭർത്താവിനോട് പെരുമാറുന്നു എന്നുള്ള വസ്തുതയാണെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹം പറയണതുള്ളൂ, ഒരു പക്ഷേ അവർ ഞാനങ്ങനൊന്നും ചെയ്യണില്ല എന്നായിരിക്കും അവിടെ ചോദിക്കുമ്പോൾ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണല്ലോ കുട്ടികൾ കാണുക. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളത് ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പിതാവിനോടുള്ള ഈ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ അവരുടെ ഭാവി വിവാഹങ്ങളിലും എന്തു ചെയ്യും, ഇത് ബാധിക്കും. എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു ഭാര്യ അനുസരണത്തോടെ നിൽക്കേണ്ടത് എന്നറിയില്ലെങ്കിൽ എന്തു ചെയ്യും, അത് ഭാവിയിൽ എന്തു ചെയ്യും, കുട്ടികളുടെ ഒരു സമാധാനപൂർണ്ണമായ കുടുംബ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് മനഃപൂർവ്വം ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പോൾ പരിഗണിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് എന്ത് ചെയ്യുക അത്തരം ഭർത്താക്കന്മാർ അനുഭവിക്കുക. ഭയങ്കരമായ വിഷമവും മാനസിക വിഷമം, അവരോട് പറയാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ ദ്രോഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായൊരു തെറ്റല്ലേ. പിന്നെ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം, മക്കളും എന്തുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു മുതിർന്ന ഒരാൾ അയാളുടെ ഉമ്മൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിച്ചപ്പോൾ, വാപ്പ വളരെ ഉമ്മനോട് മോശമായി പെരുമാറുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ഒരിക്കലും വാപ്പക്കെതിരല്ല. വാപ്പ എനിക്ക് വാപ്പില്ലേ, വാപ്പിനോട് ഞാൻ നല്ല നിലക്ക് നിൽക്കണ്ടേ. അപ്പോൾ അവിടെ വാപ്പ ഉമ്മൻ എത്രയ്ക്ക് ദ്രോഹിച്ചു എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും എന്തില്ല, വാപ്പനെ അദ്ദേഹം പ്രതിയാക്കുന്നില്ല. അപ്പോൾ അത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോടും ഒരു റെസ്പെക്റ്റ് നിലനിൽക്കേണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് ഇദ്ദേഹത്തോട് തോന്നാത്തത് എന്നുള്ളത് എന്ത് ചെയ്യണം. അപ്പോൾ അവരോടുള്ള സമീപനങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അതോ ബോധപൂർവം ഉമ്മ അവരെന്ത് ചെയ്യാണ് വാപ്പക്കെതിരാക്കി മാറ്റിയെടുത്തോ, അതൊക്കെ നമ്മളതിൽ പഠിക്കേണ്ട ഒരു കാര്യങ്ങൾ. എന്തായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരാൾക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും അച്ചടക്കത്തോടുകൂടെ സമാധാനത്തോടുകൂടെ കൊണ്ടുപോകാൻ കഴിയും ഒരു പരിധിവരെ ശ്രമിച്ചാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: ഈ മുലി ഈ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ, ഈ ഇതിൽ പറഞ്ഞത് കുടുംബാംഗങ്ങളിൽ നിന്ന് ഭാര്യയെ എന്ത് ചെയ്യുന്നു, ഭർത്താവിനെ അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് ആരാ ചോദ്യം ഇതിൽ വ്യക്തമാവണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങൾ ആരെങ്കിലും അവരുടെ ഒരു ഫീലിംഗ് ഇയാളെക്കുറിച്ചുള്ള ചോദ്യമാണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം ഭാര്യമാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത മറ്റു കുടുംബാംഗ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന്.
2: അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ, പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഭാര്യമാരെക്കാൾ തൻ്റെ ഭാര്യയെക്കാളും കുട്ടികളെക്കാളും പ്രാധാന്യം പെങ്ങന്മാർക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കാൻ ചോദിക്കും, നിങ്ങൾക്ക് പെങ്ങന്മാർ മതിയെന്നില്ല, എങ്ങനെ വെറുതെ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ കുടുംബ ബന്ധങ്ങളൊക്കെ വേണം, അതിലൊക്കെ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം, കുടുംബാംഗങ്ങളുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കാര്യങ്ങളെയും വിസ്മരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ചില സ്ത്രീകളുണ്ട്, അവരിപ്പോൾ നമ്മളെ കുടുംബങ്ങളിൽ വന്നാൽ എന്ത് ചെയ്യും, അവരിത് എല്ലായിടത്തും പ്രസാദും പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്ത് ചെയ്യും, എല്ലാവരും തെറ്റിച്ച്. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യും, ആരോടും നിലനിൽക്ക് നിൽക്കാത്തപ്പോൾ ഭർത്താവിനോടില്ല, ബന്ധുക്കളുള്ള കുടുംബങ്ങളോടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ എത്രയോ കാലങ്ങളായി തുടർന്നു വരുന്ന ബന്ധം ഇപ്പോൾ ഭാര്യ പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കതിലൊരു സ്റ്റാൻഡ് വേണ്ടേ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പം അത് നമ്മളിൽ എന്ത് ചെയ്യണം, അവരിപ്പം ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം.
3: എൻ്റെ ശബ്ദം ഉയർന്ന ശബ്ദമാണ്, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതു കാരണം മാനസികമായി ഭർത്താവിന് ഇഷ്ടക്കുറവാണ്. എപ്പോഴും എന്നെ അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആ നിമിഷം കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ വിട്ടുപോവുകയും ശബ്ദം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ശബ്ദം കുറക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജന്മനാ എൻ്റെ സൗണ്ട് വലിയ സൗണ്ടാണ്. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷേ സൗണ്ട് മാത്രം എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. മാനസികമായി ഞാൻ വളരെ തളർന്നിട്ടാണുള്ളത്. തഹജ്ജുദിൽ വരെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ഇതെന്തുള്ള ചില അയാൾ ഉൾക്കൊള്ളേണ്ട കാര്യമുള്ളൂ. അതായത് നമ്മളെല്ലാതും പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വിവാഹം കഴിച്ച് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ മാറ്റിയെടുക്കാമെന്ന് നോക്കുമ്പോൾ മാറ്റിയെടുക്കും, മാറ്റിയെടുക്കാൻ പറ്റാത്തൊക്കെ നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളല്ലേ. എൻ്റെ വൈഫിൻ്റെ നിറം, ചില ആൾക്കാർക്ക് വെളുപ്പായിരിക്കും ഇഷ്ടം, ചിലക്ക് കറുപ്പായിരിക്കും ഇഷ്ടം, ഏതെങ്കിലും ഒരു കളറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഇഷ്ടം എന്തായിരുന്നാലും എന്ത് ചെയ്യും, നമ്മളുടെ ഭാര്യ എന്നിലേക്ക് നമ്മളവരെ ഉൾക്കൊള്ളും, നമ്മളെ ഭർത്താവ് എന്നിലേക്ക് ഉൾക്കൊള്ളും. അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ ശബ്ദം സ്വാഭാവികമായി കുറച്ച് ഉയർന്ന ശബ്ദമാണ്. അപ്പം അങ്ങനെയുള്ള ശബ്ദം ഒരു കുറ്റമായി പറയാൻ പറ്റും നമ്മൾക്ക്? ഒരാൾ ശബ്ദം നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറക്കാൻ പറ്റാത്ത ഒരാളെ ശബ്ദം ഉച്ചത്തിലായി പോകുന്നു എന്നുള്ളതിൽ അയാളെ പ്രതിയാക്കാൻ പറ്റും? ഈ പറഞ്ഞ വാസ്തവമാണ്, അത് പ്രതിയല്ലല്ലോ, അത് അവൾക്ക് അങ്ങനെ ഒരു ശബ്ദമുണ്ട് എന്ന് അയാൾ ഉൾക്കൊള്ളണം. പിന്നെ അതിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അതിൻ്റെ പേരിൽ ശാസിക്കാനോ പാടില്ലല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ സ്ത്രീ വളരെ നിസ്സഹായമായിട്ടാണ് എന്ത് ചെയ്യണതിൽ പറയണത്. അപ്പോൾ അത് ഭർത്താവ് ഉൾക്കൊള്ളുക. എന്നോട് ഉച്ചത്തി പറയുമ്പോൾ അത് എന്നോടുള്ള അനുസരണക്കേട് കൊണ്ടല്ല, എന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല, കാരണം പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലൊക്കെ അവൾ അങ്ങേയറ്റം എന്നോട് അനുസരണവും താഴ്മയും കാണിക്കുമ്പോൾ ശബ്ദം ഒരു സ്വാഭാവികമായി അവൾക്ക് ഉച്ചത്തിലുള്ള ശബ്ദമാണ് എന്ന് അദ്ദേഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ അപാകത കാണുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളുക. പിന്നെ ഇവരെന്ത് ചെയ്യും, പരമാവധി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ശ്രമിക്കാൻ വേണ്ടി പറയൊടുക്കുക? പിന്നെ നമുക്ക് ആ എന്താ പറയുക സംസാരിക്കേണ്ട, ഭർത്താവിനോട് സംസാരിക്കണം, അത് പറ്റില്ലല്ലോ, സംസാരിക്കണമല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ട് പരമാവധി ശ്രദ്ധിച്ചു പോവുക. അതിലുപരി എന്ത് ചെയ്യുക, ഭർത്താവ് എൻ്റെ വൈഫിന് എന്താണ് പ്രകൃതിപരമായി അവളുടെ ശബ്ദം ഉയർന്നതാണെന്ന് അയാൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ശാശ്വത പരിഹാരം.
3: എൻ്റെ ഭർത്താവ് എന്നെ അറിയിക്കാതെ ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നിബന്ധനകൾ കാരണം പല പള്ളികളിലും പോയെങ്കിലും ഒരു മഹലിലും നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടില്ല. എന്നോട് മിണ്ടിയിട്ട് തന്നെ മാസങ്ങളായി. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ മർദ്ദിക്കുകയും എനിക്ക് അത് മുഖേന അപകടമുണ്ടായി സർജറി ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. എനിക്ക് ചിലവിന് തരുന്നില്ല, ഭർത്താവ് മരിച്ചവളെപ്പോലെ ഞാൻ ജീവിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചരിക്കേണ്ടൊരു സാഹചര്യമുണ്ടായി, നന്നായി പരിചരിച്ചു, എന്നിട്ടും എന്നോട് മിണ്ടിയില്ല. മക്കളോട് മാത്രമാണ് സംസാരിച്ചത്. ഞാൻ അയാളോട് കാണിച്ച ദേഷ്യത്തിന് വേണ്ടി റബ്ബിനെ പിടിച്ച് സത്യം ചെയ്തു, ഒന്നും പറയില്ല, നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി. എനിക്കെത്ര താഴാൻ പറ്റുമോ അത്രയും താന്നു, കാലിൽ വീണു. എന്നാലും അയാൾക്ക് ഇപ്പോഴും എന്നെ വേണ്ട. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഡിപ്രഷനിലായി. ഇയാൾ ചെയ്ത ഈ തമ്മാടിത്തരത്തിന് ഇത്ര താഴേണ്ട എന്ന് പലരും പറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
2: നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എന്ത് ചെയ്താലും അവൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇദ്ദേഹം ഇവരെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി. നമുക്ക് വായിക്കും മനസ്സിലാവും, കാരണം ചിലവിന് കൊടുക്കാത്ത അവിഹിത ബന്ധം, നിക്കാഹില്ലാത്ത അവിഹിത ബന്ധം. ഒരു പെണ്ണിന് ന്യായമായും എന്താണ് അയാളെ വിട്ടു പോവാൻ പറ്റുന്ന എത്രയോ കാരണങ്ങൾ നിലനിൽക്കണം. സത്യത്തിൽ നമ്മളെ ചിന്തിക്കും, എന്തിനാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ സഹോദരി അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? ആകെ എന്തുള്ളൂ, നമുക്ക് വിവാഹം കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഭർത്താവിനൊക്കെ ഒരു സ്നേഹം ഉള്ളിലുണ്ടാവും, എൻ്റെ ഭാര്യ എന്നുള്ളവർക്ക് ഒരു സ്നേഹം ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു സിമ്പതി ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നിലനിൽപ്പ്, അതല്ലെങ്കിൽ ആരെങ്കിലും നിലനിൽക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് അവരോട് വേർപെട്ട് പോകേണ്ടത് അവരുടെ തീരുമാനമാണ്. പക്ഷേ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഒന്ന് വേർപെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കെങ്കിലും വേണം എന്നുള്ളതാണ്. വെറുതെ ഡിപ്രഷനാവാതെ അയാൾ ഉപദ്രവിച്ചിട്ട് അപകടവും ഒക്കെ വരുന്നതിനേക്കാളും നല്ലതെന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് എന്താ ജീവിക്കാനൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ, അവനവൻ്റെ ബന്ധുക്കളുടെയോ ആങ്ങളമാരുടെയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകളുടെയെങ്കിലും ഒരു സഹായത്തിൽ എന്ത് ചെയ്യാൻ, ഒരു വാടകയ്ക്ക് അവനവൻ്റെ കുട്ടികളുടെ സമാധാനമായി ജീവിച്ചൂടെ, എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയ ജോലിയും ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക. കാരണം ഒരു ഭർത്താവ് നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ പീഡനങ്ങളും മനപ്രയാസവും സഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക? അവിടെ ഇസ്ലാം അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്കൊരു അവകാശമില്ലേ, അല്ലെ, ഹുൽ എന്ന് പറഞ്ഞാൽ എന്നെ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് ഭർത്താവിനോട് പറയാനുള്ള അവകാശം എന്തിനാണ് ഒരു സ്ത്രീക്ക് കൊടുത്തത്? അത് ആവശ്യം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അവരുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ശക്തമായ തീരുമാനങ്ങൾക്ക് അവർ തയ്യാറായെങ്കിൽ മാത്രമേ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ.
3: വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിലധികമായി, കുട്ടികളുണ്ട് അൽഹംദുലില്ല, ഭാര്യ ഇപ്പോൾ നല്ല ബിസിയാണ്, കുട്ടികളും വീട്ടിലെ പണികളും, സെക്സിൽ തീരെ താല്പര്യമില്ല, രാത്രിയായാൽ ക്ഷീണം എന്ന് പറഞ്ഞുറങ്ങും, ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, എപ്പോഴും പാചകവും വീട് വൃത്തിയാക്കലും തുടങ്ങിയ പണി തന്നെ, പല നെഗറ്റീവ് ചിന്തകളും കടന്നു വരുന്നു, സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്, എനിക്കും ഭാര്യയ്ക്കും എന്തുപദേശമാണ് തരാനുള്ളത്?
2: നമുക്കിങ്ങനത്തെ ഒരു പൊതുവായ വേദിയിൽ വെച്ച് പറയാനുള്ള കുറേ പരിമിതികൾ അതിലുണ്ട്. കാരണം കുടുംബങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു സദസ്സല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മൾക്ക് പേഴ്സണലായിട്ട് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, വിളിക്കായിരിക്കും നന്നായിരിക്കാൻ തോന്നണത്. നമുക്ക് പൊതുവായി പറയാൻ പറ്റുമെന്നുള്ള വെച്ചാൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും ചില കടമകളുണ്ടല്ലോ. ഈ കടമകളെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർ നിർവഹിക്കില്ല, അതവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ഇപ്പം എൻ്റെ മാതാപിതാക്കളോട് കടമുണ്ട്, അത് മക്കൾ നിർവഹിച്ചില്ലെങ്കിൽ മക്കളെപ്പോലെ അത് നിർവഹിക്കാൻ വേറൊരാളില്ല. ഭാര്യനോട് ഭർത്താവിന് കടമുണ്ട്, അത് ഭർത്താവ് നിർവഹിച്ചില്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് അത് കിട്ടാൻ വേറെ വഴി ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില കടമകളുണ്ട്, അത് അവൾ നിർവഹിച്ചില്ലെങ്കിൽ ഭർത്താവിനത് കിട്ടാതെ പോകും. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി എന്താണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, എന്നിൽ നിന്ന് മാത്രം നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്നത് എൻ്റെ ഇസ്ലാമികമായ കൂടെ ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കാൻ ആ സഹോദരിക്ക് പറ്റണം. പക്ഷെ ഒരിക്കലും എന്താ വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താ ഒരു കടമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാമിക മര്യാദ നിലനിൽക്കോ നിർവഹിക്കേണ്ടതല്ല. എല്ലാവരും താല്പര്യപൂർവ്വമാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ താല്പര്യപൂർവ്വം നിർവഹിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇവിടെ പരിശോധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ സംസാരങ്ങളിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ഇടരുത്. നാളെ ഇപ്പം എന്താ വെച്ചാൽ ഇയാൾ വേറൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുക, ഒരു അവിഹിത ബന്ധങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ അത് ഇവർക്കായിരിക്കും ഏറ്റവും അധികം
3: ബാധിക്കുക.
2: അതുകൊണ്ട് പലപ്പോഴും അതിലേക്ക് എത്തുമ്പോൾ എനിക്ക് ചിലത് ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുന്നതിൽ കഥല്ല. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് അവർ അന്വേഷിക്കണം. അത് രണ്ടുപേരുടെയും ജീവിതത്തെയും പരലോകത്തെയും ബാധിക്കുന്ന വിഷയമാണെന്നുള്ളതാണ് പൊതുവായി പറയാൻ.
3: ഇൻഷാല്ലാ അടുത്ത ആഴ്ച മിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.
4: നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, ഭർത്താവിൻ്റെ പങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഹാരിസ് മൗലവിയും അബ്ദുറഹ്മാൻ ചുങ്കത്രയും നടത്തിയ സംഭാഷണം നമ്മൾ ഇതുവരെ കാതോർത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നു അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ഇതര ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹ് അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിം സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുടനീളം നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട്, പ്രവാചകൻ്റെ തിരു മൊഴികളുമുണ്ട്. എഴുത്തിൻ്റെ ആരംഭത്തിൻ്റെ ചരിത്രവും ഇസ്ലാമിക സമൂഹത്തിൽ എഴുത്ത് എന്നു പറയുന്ന കാര്യമുണ്ടാക്കിയ വിപ്ലവവും ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടു പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു. അസ്സഹീഫത്തു അസ്സഹീഹ, അസ്സഹീഫത്തു അസ്സാദിഖ. ഈ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളും നിലനിൽക്കെ തന്നെ വേറെയും ചില ഗ്രന്ഥങ്ങൾ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതിയിരുന്നു എന്നുള്ളതിന് ചരിത്രം ചില തെളിവുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. മഹാനായ ഇബ്നു അബി കസീർ, യഹ്യ ഇബ്നു അബി കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം സുഹരിയുടെ കാലഘട്ടക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും പഠിച്ച് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം ഇമാം സുഹരിയുടെ കാലഘട്ടക്കാരനാണ് എന്ന് നാം പറഞ്ഞല്ലോ. അതിനുശേഷം മുഹമ്മദ് ഇബ്നു സൂഖയുടെ അടുത്ത് ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അത് തഫ്സീറിൻ്റെ വിഷയത്തിലായിരുന്നു എന്നുള്ളതാണ് തദ്ക്കിറത്തുൽ ഹുഫാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ ഒരുപക്ഷെ അതിലുണ്ടാവും. മൂസ ബിൻ ഉഖ്ബ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ അടുക്കലും ഇത്തരത്തിലുള്ള ചില മക്തൂബകൾ സഹീഫയിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അഖീൽ ബിൻ ഖാലിദ്, അദ്ദേഹം ഇമാം സുഹരിയിൽ നിന്ന് പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വക്കാന ആലമന്നാസ് ബി ഹദീസി, ജനങ്ങളിൽ തൻ്റെ ഹദീസുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അദ്ദേഹമായിരിക്കും എന്ന്. അതുപോലെ ഔഫ് ബിൻ അബി ജമീല, അദ്ദേഹത്തിന് ഹസനുൽ ബസറിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളുടെ ഗ്രന്ഥശേഖരമുണ്ട്. അതുപോലെ തുറഫാത്തുകൾ, അത്രാഫുകൾ, ഹദീസിൻ്റെ വിഷയത്തിലുള്ള അത്രാഫുകൾ, ബുഖാരിക്കും മുസ്ലിമിനും ആവശ്യത്തിൽ ഗ്രന്ഥങ്ങളില്ല. അത്രാഫുകൾ ഹദീസുകളുടെ ഭാഗം തന്നെയാണ്. ഹദീസുകളുടെ ഏതെങ്കിലും ഒരു വാചകം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് ഏതു ഭാഗത്താണെന്ന് നിഷ്പ്രയാസം കണ്ടെത്തുവാനുമുള്ള, അതിൻ്റെ ആദ്യത്തെ പദം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഹദീസുകളെ മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അതുപോലെ ജഅഫർ സാദിഖിൻ്റെ അടുക്കൽ ഇത്തരത്തിലുള്ള റിസാലകളുണ്ടായിരുന്നു. യൂനുസ് ബിൻ യസീദ് അബി നജാദിൻ്റെ അടുക്കൽ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മഹുള്ള അതിലുള്ള മുഴുവൻ ഹദീസുകളും സഹീഹാണ് എന്ന് അദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ല ബിൻ അത്ബ അൽ മസ്ഊദി, അദ്ദേഹം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കൈവശമുള്ള ആളായിരുന്നു. മഹാനായ സുഫിയാൻ അസ്സൗരി റഹ്മഹുള്ള, അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ മുഴുവനും അദ്ദേഹം എഴുതി സൂക്ഷിക്കാറുണ്ട്. അൽ ജാമിഉൽ കബീർ എന്ന പേരിലാണ് അദ്ദേഹം സുഫിയാൻ അസ്സൗരി റഹ്മഹുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ സ്വീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള അൽ മാജിഷൂൻ, അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഇബ്നു വഹബ് അദ്ദേഹത്തിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. തെഹദീബു തെഹദീബിൽ നമുക്കത് കാണാം. അബ്ദുല്ലാഹിബിൻ ഉവൈസ് അതുപോലെ മറ്റു പല പ്രമുഖരായ ആളുകളും വ്യക്തികളും അവരുടെയൊക്കെ കൈവശം ഹദീസ് ഗ്രന്ഥമല്ലാത്ത മറ്റു പല ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അതിൽ ആയത്തുകളുണ്ടാകും, പ്രവാചകൻ്റെ ഹദീസുകളുണ്ടാകും, പണ്ഡിതന്മാരുടെ വാക്കുകളുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഹദീസുകൾ മാത്രമല്ല അന്ന് നിലവിലുണ്ടായിരുന്ന എഴുത്ത് രീതിയെ പരിഷ്കരിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അവരൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹദീസുകൾ ധാരാളമായിക്കൊണ്ട് മനഃപ്പാടമാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. മുസ്തലഹുൽ ഹദീസിൻ്റെ വിശദമല്ലെങ്കിലും അതിൻ്റെ ചെറിയ രൂപങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വഹാബിമാരിൽ നിന്ന് പോയിട്ടുള്ള, അതുപോലെ താബിഈങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളെക്കൊണ്ട് സമ്പന്നമായിരുന്നു മുസ്ലിം ലോകം. രണ്ടാം നൂറ്റാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടാൻ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഈ ഉമ്മത്തിന്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സ്വാംശീകരിക്കാനും അതിനെ ഹൃദ്യസ്ഥമാക്കുവാനുമൊക്കെയുള്ള അതീവ താൽപ്പര്യം പണ്ടുകാലം മുതലുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളും അതുപോലെ ആ വിഷയവും സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടുതന്നെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഹദീസില്ല, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകളില്ല, താബിഈകളുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തള്ളിക്കളയാൻ പാകത്തിൽ നമ്മുടെ സമൂഹം വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, പ്രവാചകൻ്റെ സ്വഹാബത്ത് അത് എഴുതി വച്ചിട്ടുണ്ട്, പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ അവരിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള താബിഈകളും അവർ ആ

0: നമുക്കൊരു പുതിയ ഊർജവും പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു ആകാംക്ഷയുമാണ് നമ്മുടെ മുന്നിലെത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാനീയ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ഒന്നാം നൂറ്റാണ്ടിലെ ഇതര ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ ഇനി മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: Peace Radio, tuned to reality.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ നമ്മൾ മധുരം ഖുർആൻ കേൾക്കുകയാണ്. മധുരം ഖുർആൻ, മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിള്ളഹുള്ളയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم
2: ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون.
0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം 21-ാമത്തെ വചനമാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിള്ളഹുള്ളയുടെ ശബ്ദത്തിൽ നമ്മൾ പാരായണം ചെയ്തു കേട്ടിട്ടുള്ളത് മധുരം ഖുർആനിലൂടെ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിള്ളഹുള്ളയുടെ ശബ്ദം കേൾക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഹറമിൻ്റെ ചാരത്ത് നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ, അവിടെ പോയി ഉംറ ചെയ്ത് അതിനിടക്ക് വരുന്ന മഗ്രിബോ ഇശാവോ സുബഹോ ഒക്കെ നമസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷവും അനുഭവവുമാണ് അദ്ദേഹത്തിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ലോകപ്രശസ്തനായ വിശുദ്ധ ഖുർആനിൻ്റെ ഖാരിഉം, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും പ്രായം ചെന്ന ഇമാമും അവിടുത്തെ ഖതീബുമാണ് അദ്ദേഹം. മസ്ജിദുൽ ഹറമിൻ്റെയും മസ്ജിദുൽ നബവിയുടെയും കാര്യങ്ങൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മേധാവിയാണ് അദ്ദേഹം. മന്ത്രി പദവിയിലാണ് അദ്ദേഹമുള്ളത്. 1962 നവംബർ 22 സൗദി അറേബ്യയിൽ തന്നെ ജനിച്ച അദ്ദേഹം തൻ്റെ 12-ാമത്തെ വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ്റെ മനഃപ്പാഠം പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമാണ്. മാത്രമല്ല, മസ്ജിദുൽ ഹറമിൽ അദ്ദേഹം ഇമാമായി നിയോഗിതനാകുമ്പോൾ തൻ്റെ 22-ാമത്തെ വയസ്സിലാണ് ഇമാമായി ഹറമിൽ അദ്ദേഹം എത്തുന്നത്. അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇമാമാണ് അദ്ദേഹം എന്നുള്ളതും, ഇന്ന് അവിടുത്തെ ഏറ്റവും പ്രായമുള്ള മുതിർന്ന ഇമാമുമാരിൽ ഒരാളാണ് അദ്ദേഹം എന്നതും പ്രത്യേകം നമ്മൾ പരാമർശിക്കേണ്ട വിഷയമാണ്. 1995 ദുബായ് അന്താരാഷ്ട്ര ഖുർആൻ അവാർഡ് അദ്ദേഹം നേടി എന്നത് വളരെ പ്രത്യേകമായി നമ്മൾ പരാമർശിക്കേണ്ട കാര്യമാണ്. ഉസൂൽ ഫിഖ്ഹിലാണ്, കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കർമ്മശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. ആ വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളുള്ളത് എന്നതും ഈ സമയത്ത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലായാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ എന്നാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്? നിങ്ങൾ അവരുടെ അടുക്കൽ സമാധാനമടയാൻ വേണ്ടി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു വിവാഹബന്ധത്തിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവൻ സ്നേഹബന്ധവും കാരുണ്യവും അള്ളാഹു ഏർപ്പെടുത്തി എന്നാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക്, ഇന്ന ഫീ ദാലിക ലായാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് റബ്ബ് പറയുന്നത്.
3: വമിൻ ആയാതിഹി എന്ന് ഖുർആൻ പറയുന്നതിന് മുമ്പ് രാപ്പകലുകളുടെ മാറ്റത്തെയാണ് മറ്റൊരു ദൃഷ്ടാന്തമായി പറയുന്നത്. സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, ആകാശത്തിൻ്റെ, അങ്ങനെ ഒരുപാട് മഹാ അത്ഭുതങ്ങളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞതിനു ശേഷം രണ്ട് വീട്ടിൽ രണ്ട് സാഹചര്യങ്ങളിൽ കഴിഞ്ഞ രണ്ട് വ്യക്തികളെ വളരെ കൃത്യമായ ഒറ്റ വാക്കിലൂടെ, ഒരു കുഞ്ഞു മഹറിലൂടെ ഒന്നിപ്പിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് വമിൻ ആയാതിഹി, അതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയുകയാണ്. ശരിക്കും സംശുദ്ധമായ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ, ഒരിക്കലും നേരത്തെ കാണാത്തവരും ഒരിക്കലും കണ്ടുമുട്ടാത്തവരുമൊക്കെയായ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന വലിയ ആഴമുള്ള മാനസിക അടുപ്പങ്ങൾ, അതിന് ലോകത്ത് കോടിക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർക്കിടയിൽ ഉദാഹരണങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ എനിക്കൊരു ബന്ധമില്ലാത്തൊരാളുടെ കൂടെ പെട്ടെന്നൊരു ദിവസം, ഒരു രാത്രി മുതൽക്ക് ഞാനെങ്ങനെ ജീവിച്ചു തുടങ്ങും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് വേണം, ഞങ്ങൾക്ക് രണ്ടാക്കും ഒന്ന് സംസാരിക്കാൻ, എന്നിട്ട് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങണ ഒരു സാഹചര്യം വേണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയണേന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിലൊക്കെ തവക്കലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ പറഞ്ഞതാണ് എന്ത്, ഒമിനായതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതെന്ന്. അപ്പോൾ എന്നിലൂടെ ആ ദൃഷ്ടാന്തം സംഭവിക്കും, ഞാൻ എനിക്ക് വേറെ മാൽ പ്രാക്ടീസസ് ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, തെറ്റായ ലൈംഗിക ജീവിതമോ തെറ്റായ അത്തരം സമീപനങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, എൻ്റെയും എൻ്റെ കൂടെ വരുന്ന വ്യക്തിയുടെയും ഇടയിൽ ആവശ്യമായ കുഫുവുകൾ, രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാവുന്ന യോജിച്ച അന്തരീക്ഷങ്ങൾ ഉണ്ട് എന്ന് എൻ്റെ കുടുംബം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അയാൾക്ക് രോഗമില്ല, അവൾക്ക് വേറെ പ്രശ്നങ്ങളില്ല, അവൾക്ക് വേറെ മോശമായ ബാക്ക്ഗ്രൗണ്ടുകളില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു ദിവസം ഒരു വാചകത്തിലൂടെ ഒന്നിപ്പിക്കുമ്പോൾ രണ്ടുപേരും ഒന്നാകുന്നു എന്നുള്ളത്, അവർ വേറെ ആരെക്കാളും, ഓരോ അപ്പനേക്കാളും ഉമ്മാനേക്കാളും ഇക്കാക്കാനേക്കാളും ഒക്കെ ഒന്നാകുന്നു എന്നുള്ളതിൻ്റെ നൂറുനൂറ് ഉദാഹരണങ്ങൾ നമ്മൾ ശരിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കാരണം അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മവദ്ദത്താണ്, രണ്ട് റഹ്മത്താണ്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്, ഫഇന്ന റജുല യുംസികുൽ മർആ ഇമ്മാലി മഹബ്ബത്തിഹി ലഹ ഔ ലി റഹ്മത്തിഹി ബിഹ ബ അൻ യകൂന ലഹ മിൻഹു വലദുൻ ഔ മുഹ്താജതൻ ഇലൈഹ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇഷ്ടമാണ്. ഇവിടെ ഈ വുദ് എന്ന് പറയുന്നത് മഹബ്ബത്ത് എന്നതിലേറെ ഒന്നും കൂടിയും പ്രത്യക്ഷമായ ഒന്നാണ്. ഹുബ് എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഒരു വികാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് മവദ്ധത്ത് ആകുമ്പോൾ അത് ഒന്നുകൂടി പ്രകടമാക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുന്ന, വളരെ കൃത്യമായി ബോധ്യപ്പെടും വിധമുള്ള സ്നേഹം മനുഷ്യർക്കിടയിൽ നിന്ന് ഉണ്ടാക്കിക്കൊടുക്കും എന്നാണ്. അപ്പം ആ ഒരു സ്നേഹം അത് പ്രകടമായി പുറത്തു വരേണ്ടതാണ്, അത് പടച്ചോൻ തരേണ്ടതാണ് ഒരു വ്യക്തിനോടുള്ളത്. അത് ഉണ്ടാകാനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം പാലിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായും എന്തു ചെയ്യും, അത് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അത് പക്ഷെ അവിടെ ഒരു പ്രശ്നം സാധാരണഗതിയിൽ വരാറുള്ളത് ഇതിൻ്റെ പ്രകടനങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമൊക്കെ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ വെറുതെ ചിന്തിക്കുക, എനിക്ക് മൂപ്പര് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, മൂപ്പര്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കാറുള്ളത്, അതൊരു പ്രശ്നമാണ്. അത് പിന്നെ ചില ആളുകളൊക്കെ ദേഷ്യം പിടിച്ചിട്ടാണ് പ്രകടിപ്പിക്കുക, ഇഷ്ടം ദേഷ്യം പിടിച്ചാണ് പ്രകടിപ്പിക്കുക. ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയലൊരു ഒരു പ്രധാന കാര്യമാണ്. പരസ്പരമുള്ള പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു പറയൽ ഒരു പ്രധാന കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, നിനക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നാൽ ആ ചെയ്തു കൊടുത്ത കാര്യത്തിന് പ്രത്യേകം ശുക്ര പറയാം. അതേപോലെ ആ വ്യക്തിയെ പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യന് രണ്ട് മൂന്ന് പ്രകൃതങ്ങളുണ്ട്. നമ്മൾ ഇടയ്ക്കത് മോർണിംഗ് ലൈവിലും സ്നേഹക്കൂടിലും ഒക്കെ പൊതുവെ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരാളൊരു കാര്യം ചെയ്തു കൊടുത്താൽ ആ വ്യക്തി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് ഇങ്ങനെ വന്ന അവിടെ ടേബിളിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു ചായ കൊണ്ടുവന്നെടുത്തു. ചായ കൊണ്ടുവന്നെടുത്തപ്പോൾ എന്തേ കുട്ടികൾ നീച്ചല്ലേ എന്ന് ചോദിച്ചു വിചാരിക്കുക. അയാളിപ്പോൾ രാവിലെ തന്നെ അയാളെ ടോണ് കണ്ടില്ലെന്നൊന്നും ആലോചിക്കില്ല. എന്താണ്, അതൊരു മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, ഒരു ഒരു ഐറ്റമാണ്, ഒരു വിഭാഗമാണ്. ഒരു എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വാചകത്തിൽ ജസാകല്ല ഹൈർ, ബർഗല ഫീക്കി, അല്ലെങ്കിൽ ശുക്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒറ്റ ശബ്ദം മതിയാകും അവർ ഓക്കെ ആകാൻ. എന്നാൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരെ സംബന്ധിച്ചിടത്തോളം ആ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചിരി, ജസ്റ്റ് ഒരു ചിരി, ആ ചായ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഒരു വാക്കും ശബ്ദിച്ചിട്ടില്ലെങ്കിലും ഒരു ചിരി ചിരിച്ചു, അല്ലെങ്കിൽ കവിളത്തൊരു നുള്ളെടുത്തു ജസ്റ്റ്, അത് മതിയാകും, വേറെ ഒന്നും ആവശ്യമല്ല. അത് കൊല്ലങ്ങളോട് ഓർത്തു വെക്കും ചിലപ്പോൾ, ആ ഒരു ചിരി ഉണ്ടല്ലോ അത് പിന്നെ. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ഇത് മതിയാകില്ല, ഈ ഒരു വിസിബിലിറ്റി കൊടുത്തത് മതിയാകില്ല, അവർക്കൊന്ന് ചേർത്ത് പിടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ മനുഷ്യർക്കിടയിലുള്ള വ്യത്യസ്തതകളാണ്. അപ്പം ഇണകൾ തമ്മിലുള്ള ഈ മവദ്ധത്തിനെ പടച്ചോൻ ഹൃദയത്തിൽ നിക്ഷേപിച്ചു കൊടുത്തതിനെ അവിടെ ഇങ്ങനെ അണക്കെട്ട് കെട്ടി നിർത്താതെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വിടുക. അതെത്ര പ്രായമായാലും അവിടെ ഇങ്ങനെ ഭാര്യ ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യൻ്റെ കാലൊന്നും ഇങ്ങനെ ഞെക്കിക്കൊടുത്ത അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഞെക്കിക്കൊടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ മതി. അല്ലെ തിരിച്ച് ഭർത്താവിനെ എന്തോ ഒരു ഹെഡേക്കാണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ മുണ്ടൊന്ന് നനച്ചിട്ട് അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ മതി. ആ തലവേദനയൊക്കെ എപ്പോഴോ പമ്പ കിടന്നിട്ടുണ്ടാവും, ഒരു സംശയമല്ല. അപ്പം ആ രീതിയിൽ നമ്മൾ ആ ഒരു വിഷയം ഒരു സംസാരിച്ച് നീട്ടണില്ല. ഇന്നത്തെ ദിവസം ഈ ഒരു ഖുർആൻ വചനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മളിതിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ആ ആയത്തിൻ്റെ എല്ലാ വശവും പറയണില്ല, രണ്ട് വാക്കുകൾ മാത്രമേ പറഞ്ഞു പോകണുള്ളൂ.
0: എന്തായാലും ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമാണ് എന്ന് പഠിപ്പിച്ച ഒരു വിവാഹ ജീവിതത്തിൽ പരസ്പരം മവദ്ദത്തോടെ റഹ്മത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹൈജറിലെ 41 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി അടുത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജ്റിലെ 1 മുതൽ 40 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. 41 മുതലുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പഠിച്ച് ശേഷം 41-ാമത്തെ പുതിയ ആയത്ത് നമുക്ക് പഠിക്കാം.

0: അൽഹംദുലില്ല. സൂറ അൽ ഹിജ്റിലെ 41 മുതൽ 43 വരെ ഉള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കിയത്, ആവർത്തിച്ച് കേട്ടത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക, കേൾക്കുക, പരിശുദ്ധ ഖുർആനിനെ ഹിഫ്ളിനെ നിലനിർത്താൻ വേണ്ടി ആവർത്തിച്ച് പാരായണം ചെയ്യുക. അള്ളാഹു തആല മനസ്സിൽ നിലനിർത്തി തരികയും പരലോകത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ്റെ വക്താക്കളായി അള്ളാഹു നമ്മിൽ നിന്നും ഈ പുണ്യപ്രവർത്തനത്തെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 41 മുതൽ 43 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിപ്ലോമ. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന ഒരു വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനകാലത്ത് ട്യൂഷൻ ഫീ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായിരിക്കും. പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ 4,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റും നൽകും. ihm.fkhea.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ സംബന്ധിച്ച വിവരങ്ങൾക്കായി വിളിക്കാം. ഫോൺ 7306383129.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. എഴുത്ത് ടി കെ അഷ്റഫ്. ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. നാം ജീവിക്കുന്നത് ഒരു ബാഹ്യ പ്രദർശനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെയും താൻ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും യാത്രകളും ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വിശേഷങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും കയ്യടികൾ നേടാനും ഇന്ന് മനുഷ്യർ മത്സരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു പ്രവണത നമ്മുടെ മതജീവിതത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. സൽക്കർമ്മങ്ങളെ വെറുമൊരു ബാഹ്യപ്രകടനമോ പ്രദർശനവേളയോ ആക്കൽ. മനുഷ്യരിൽ രണ്ടു കൂട്ടരുണ്ട്. കാര്യങ്ങൾ ആത്മാർത്ഥമായി അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ചെയ്യുന്നവരും സമൂഹത്തിനു മുന്നിൽ ചെയ്യാൻ വേണ്ടി മാത്രം മറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ചെയ്യുന്നവരും. ഭൗതിക രംഗത്തെന്ന പോലെ മതരംഗത്തും ഈ രണ്ട് വിഭാഗങ്ങളെയും കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ മറ്റു ചിലർ ബാങ്ക് കേൾക്കുന്നത് തന്നെ ഒരു ഭാരമാണ്. നമസ്കാരം തീരാറാകുമ്പോൾ ഒരുവിധം പള്ളിയിലെത്തി കടമ തീർക്കുന്ന മനോഭാവമുള്ളവർ, ദാനം കൊടുക്കുമ്പോൾ വാങ്ങാൻ വരുന്നവരോട് നീരസം കാണിക്കുന്നവർ, പ്രബോധന ഉത്തരവാദിത്തങ്ങൾ ആരോ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം നിർവഹിക്കുന്നവർ, എന്തുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനിങ്ങനെ മടി തോന്നുന്നത്? മനുഷ്യൻ നന്മകൾ ചെയ്യുന്നതിൽ മടിയനും അലസനുമാകുന്നതിന് ചില കാരണങ്ങളെ ഖുർആനിക വെളിച്ചത്തിൽ നമുക്ക് ഓർക്കാം. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ജാഗ്രതയോ ഭയമോ ഹൃദയത്തിലില്ലാത്തൊരവസ്ഥ. രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ച് ബോധ്യപ്പെടാതെയുള്ള പരമ്പരാഗത വിശ്വാസം. കേവലം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുക. ഖുർആൻ സൂക്തങ്ങളെയും പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെയും തികഞ്ഞ ബോധ്യത്തോടെ ഉൾക്കൊള്ളാതിരിക്കുക. മൂന്ന്, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കൈവിട്ട് ശിർക്കിൽ, അള്ളാഹുവിന് പങ്കുചേർക്കലിൽ അഭയം തേടുന്നത്. പ്രതിസന്ധികളോ രോഗങ്ങളോ വരുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം സിദ്ധന്മാരെയും ജാറങ്ങളെയും തേടിപ്പോകുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കും. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനായിട്ട് മാറി നിന്നാൽ മോശമല്ലേ, എല്ലാവരും നോമ്പ് നോൽക്കുന്നു, ഞാനും നോൽക്കാം എന്ന രീതിയിൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഈ നാല് ആന്തരിക രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് നന്മകളിൽ ആവേശവും ധൃതിയുമുണ്ടാകൂ. അല്ലാത്ത പക്ഷം മനുഷ്യൻ്റെ ആവേശം തിന്മകളിലേക്ക് തിരിയുകയും സൽക്കർമ്മങ്ങൾ ഒരു ഭാരമായി മാറുകയും ചെയ്യും. ഖുർആൻ വരച്ചുകാട്ടുന്ന വിശ്വാസിയുടെ ചിത്രം. സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങളിൽ റബ്ബിൻ്റെ കാരുണ്യത്തിനർഹരായ യഥാർത്ഥ വിശ്വാസികളുടെ സവിശേഷത വിവരിക്കുന്നുണ്ട്. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കാത്തവരും, രക്ഷിതാവിങ്കിലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും, ആരോ അവരത്ര നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ, അവരത്ര അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും. ഈ വചനത്തിൽ പറഞ്ഞതിൻ്റെ വിവക്ഷയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞത് മദ്യം കുടിക്കുകയും മോഷണം നടത്തുകയും തിന്മകൾ ചെയ്യുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരെക്കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അല്ല, അബൂബക്കറിൻ്റെ മകളെ, അവർ നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ തങ്ങളിൽ നിന്ന് ഇത് അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണവർ. അവരാണ് നന്മകളിൽ ഓടി മുന്നേറുന്നവർ. ഇവിടെ വ്യക്തമാകുന്നത് നന്മകൾ ചെയ്യാത്തതിലുള്ള ഭയമല്ല, മറിച്ച് തങ്ങൾ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഉത്കണ്ഠയും എളിമയുമാണ്. നമസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും അതെല്ലാം സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്നോർത്ത് മഹാന്മാർ ഭയക്കുന്നുവെങ്കിൽ, അങ്ങനെ ഭയന്നിരുന്നെങ്കിൽ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിൻ്റെ തെളിവുകൾ 145 ഭാഗവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ അനേകം കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി മൊത്തത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വെളിച്ചം നൽകുന്ന ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതായത്, ഇസ്ലാം മൊത്തത്തിലെടുത്താൽ ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ ജീവിത ദർശനം, ഇസ്ലാമിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലെങ്കിൽ ഓരോന്നോരോന്നായി പഠന വിധേയമാക്കിയാൽ ഏത് വിഷയമെടുത്താലും അതിൻ്റെ അതുല്യത നമുക്ക് ബോധ്യമാകും. ഇസ്ലാമിൻ്റെ അഖീദ എടുത്താൽ അത് ഏറ്റവും ഉന്നതമായ അഖീദ വിഷയങ്ങളാണ്, വിശ്വാസകാര്യങ്ങളാണ്. ഇതുപോലെ ഇസ്ലാമിൻ്റെ ഓരോന്നും അതെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആരാധനാക്രമങ്ങൾ, ഇസ്ലാം ഉണ്ടാകണമെന്ന് പറയുന്ന സ്വഭാവങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ഇടപാടുകൾ, ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഏതൊക്കെയുണ്ടോ അതെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധ്യമാകും ഇതിൻ്റെ മഹത്വം. എന്തുകൊണ്ടാണ് ഇത് അള്ളാഹുവിൻ്റേതാണ്? ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അതുപോലെ ഇസ്ലാം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഏതെങ്കിലും ഒരുത്തൻ്റെ നിർമ്മിതിയല്ല, അതേതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്വപ്നമല്ല, അത് മനുഷ്യർ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയതല്ല. മറിച്ച് സകല ചിന്തകളെയും സകല രോഗങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അവൻ ഇറക്കിയ അവൻ്റെ വഹിയാണ്, അവൻ പഠിപ്പിച്ച വിഷയമാണ് എന്നതുകൊണ്ട് അത് ഏറ്റവും മികച്ചതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഈ കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പല വചനങ്ങളിലൂടെയുണ്ട്. ഒരു വചനം ഇങ്ങനെയാണ്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്നലഹും അജ്റൻ കബീറ. തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ഉന്നതമായതിലേക്ക് നയിക്കുന്നു. അതുപോലെ വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് സുഹൃതങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അന്നലഹും അജ്റൻ കബീറ, തീർച്ചയായും അവർക്ക് മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശ്വാസമാണെങ്കിൽ, ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ആ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും ചൊവ്വായതിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ മറ്റുള്ള ദർശനങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അത് ഏറ്റവും ഉന്നതമായതിലേക്ക്. ഇവിടെ ഒരു തഫ്സീറിൻ്റെ വാചകം ഞാൻ വായിക്കാം. ഷെയ്ഖ് സഅദി പറയാണ്, യുഹ്ബിറു തആല അൻ ഷറഫിൽ ഖുർആൻ വ ജലാലത്തിഹി, പരിശുദ്ധ ഖുർആൻ്റെ മഹത്വവും അതിൻ്റെ ഉന്നതിയെയും പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുന്നു. വന്നൌ യഹ്ദി ലില്ലത്തിഹി അഖ്വം, അത് ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക് അത് നയിക്കുന്നു. ഐ അഥവാ അഅദലു വ അഅല, ഏറ്റവും നീതിപൂർവമായതിലേക്ക്, ഏറ്റവും ഉന്നതമായതിലേക്ക്. അത് ഏതൊക്കെ വിഷയം? മിനൽ അഖായിദ് വൽ അഅമാൽ വൽ അഖ്ലാഖ്, അത് പഠിപ്പിക്കുന്ന അഖീദകൾ മുഴുവനും അത്യുത്തമമായ അഖീദയാണ്. വല്ല അമാൽ, അതുപോലെ അത് ചെയ്യണമെന്ന് പറയുന്ന അമലുകൾ, അത് ഏറ്റവും ഉന്നതമാണ്. വല്ല അഖ്ലാഖ്, അതുപോലെ സ്വഭാവങ്ങൾ. ഫമൻ ഇഹ്തദ ബിമാ യദു ഇലൈഹിൽ ഖുർആൻ കാന അക്മല അന്നാസ്, അതുകൊണ്ട് ഖുർആൻ ക്ഷണിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഹിദായത്ത് ഒരാൾ കിട്ടി. ശുദ്ധ ഖുർആന്റെ അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു നേർവഴി ഒരാൾക്ക് ലഭിച്ചു എന്ന് വെക്കുക. എങ്കിൽ ഖാന അക്മല നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തിയായി അയാൾ മാറും. വ അഖ്വാമഹും വ അഹ്ദാഹും, ഏറ്റവും നേരെ ചൊവ്വ നിലകൊള്ളുന്ന ഏറ്റവും വലിയ നേർവഴി സിദ്ധിച്ച ഫി ജമീ ഉമൂരി, അയാളുടെ എല്ലാ വിഷയത്തിലും. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അത് പറയുന്ന സ്വഭാവങ്ങൾ, ഇടപാടുകൾ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കാനാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയതെങ്കിൽ, അങ്ങനെയാണ് ഒരാൾ തൗഫീഖ് കിട്ടിയത് എങ്കിൽ, അയാൾ ഈ ലോകത്തിലെ ഏറ്റവും പൂർണ്ണത നേടിയ മനുഷ്യനായി മാറും. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതന്മാരായിരിക്കും. ഇതനുസരിച്ച് ജീവിച്ച കാലഘട്ടം അതിന് സാക്ഷിയുമാണ്. ഇപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ നബി തിരുമേനി ലോകത്തോട് ഇവിടെ പറഞ്ഞു, രണ്ടു വർഷത്തോളം ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടം, അതൊക്കെ എത്ര സുന്ദരമായ കാലഘട്ടമായിരുന്നു. ഇതുപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് 10 വർഷത്തോളം ഭരണം നടത്തി, എന്തൊരു നല്ല ഭരണമായിരുന്നു. അവിടെ 100% നീതി നടപ്പിലാക്കി. എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്ന നീതി? ഇതുപോലെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ജീവിത രീതി, അതനുസരിച്ച് ജീവിച്ച ആ തലമുറ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്നതല്ല, ഇതനുസരിച്ച് ജീവിച്ച സമൂഹത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന, മുമ്പോട്ട് വെക്കുന്ന അഖീദകൾ, അഖ്ലാഖുകൾ, അതുപോലെ ആദാബുകൾ, ഇബാദാത്തുകൾ, ഇതനുസരിച്ച് ജീവിക്കാൻ ആർക്കെങ്കിലും തൗഫീഖ് ലഭിച്ചാൽ അവർ ഈ ലോകത്തിലെ അത്യുത്തമന്മാരായിരിക്കും. അതിന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ദീന് റബ്ബിൻ്റേതാണ്. അതുകൊണ്ടാണ് ഇത് അത്യുത്തമമായത്. ഇത് മനുഷ്യരുടെ സൃഷ്ടിയല്ല, ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ ദീന് മാത്രം അവൻ സ്വീകരിക്കുകയുള്ളൂ. മറ്റതൊക്കെ ഒന്നുകിലും മനുഷ്യന്മാർ കൈകടത്തി, മുൻവേദങ്ങളിലൊക്കെ അവരുടെ കരവിരുതുകൾക്ക് സ്ഥാനം കിട്ടിയതുകൊണ്ട്, അതല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറി ഞങ്ങൾക്ക് തന്നെ സ്വയം ചില തത്വശാസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ രംഗത്ത് വന്നവരൊക്കെ ഉണ്ടല്ലോ, മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പോലെയല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് മനുഷ്യർ ഏറ്റവും നല്ല രൂപത്തിലാവണമെങ്കിൽ അത് സ്വീകരിക്കുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് വേറെ പലതും ആരൊക്കെ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല, ഇത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കാരണം മനുഷ്യനറിയുന്ന മനുഷ്യൻ്റെ റബ്ബ് അവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ അവൻ തന്നെ നൽകുകയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്, എങ്കിലേ മോചനം ലഭിക്കുകയുള്ളൂ ഈ ലോകത്തും പരലോകത്തും, ഒരു സംശയമില്ല. അതുകൊണ്ട് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും മതം അള്ളാഹുവിൻ്റെ അടുത്ത് അൽ ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാം ദീനൻ, മതമായി ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ, ആഗ്രഹിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും. സൂറത്ത് ആലി ഇമ്രാൻ 85-ാമത്തെ വചനമാണിത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന വചനം ആലി ഇമ്രാൻ തന്നെ 19-ാമത്തെ വചനം. അപ്പം ഈ ദീന് മാത്രം റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യമാവുള്ളൂ. ആ കാര്യം പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മതമാണ് മനുഷ്യർക്കുള്ളത്. ഇത് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മതമാണ്. അതുകൊണ്ട് ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇങ്ങനെ ഒരു മതമുണ്ട് എന്ന് പറഞ്ഞതല്ല, മറിച്ച് ആ മതത്തെ ആരാണോ നൽകി, ആ റബ്ബ് തന്നെയാണ് ഇത് ലോകത്തിൻ്റെ തുടക്കം മുതൽ നൽകിയത്. ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള സൃഷ്ടി, അത് ആദം അലൈഹിസ്സലാമാണ്. ആ ആദം അലൈഹിസ്സലാമിന് ഈ സന്ദേശം തന്നെയാണ് അത് നൽകിയത്, ഇതേ ഇസ്ലാം. ചില ശരീഅത്തിൻ്റെ വിഷയത്തിലൊക്കെ ചില്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടാവാം. അതേസമയം വിശ്വാസകാര്യങ്ങൾ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ ഒരേ സന്ദേശമാണ്. അപ്പം ഇതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് ആദം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ. അദ്ദേഹത്തോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന്. അവ റബ്ബിൻ്റെ സന്ദേശമായ അൽ ഇസ്ലാം, കീഴൊതുങ്ങലിൻ്റെ സമർപ്പണത്തിൻ്റെ ആ മതം എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് കീഴൊതുങ്ങലിൻ്റെ, അവൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ ആ മതം, അത് ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചതല്ല. അത് മനുഷ്യരെ സൃഷ്ടിച്ച അന്ന് മുതൽ മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന സന്ദേശമാണിത്. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ഇതേ കാര്യം തന്നെയാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. അള്ളാഹിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ലോകത്തുള്ളവർ മുഴുവനും അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആദം അലൈഹിസ്സലാമിനോട് റബ്ബ് കൽപ്പിച്ചത് അങ്ങനെയാണ്. ഇതുപോലെ ഇപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം വചനങ്ങൾ, അദ്ദേഹത്തെപ്പറ്റി ഉള്ള അധ്യാപനങ്ങൾ ഖുർആനും സുന്നത്തുമൊക്കെ നമുക്കെടുത്താൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഈ വിഷയം പ്രത്യേകം വന്നിട്ടുണ്ട്. അദ്ദേഹവും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ നിർമ്മിച്ചു. അതിനുശേഷം അവർ നടത്തുന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന്, റബ്ബന വജാൽന മുസ്ലിമേനിലക്കാം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മാറ്റണമേ. നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവർ, നിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ, റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ചാലേ രക്ഷയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം, അതിന് തൗഫീഖ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെയാവാൻ വേണ്ടി റബ്ബിനോട് ദുആ ഇരക്കണം. അതാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മുസ്ലിമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളെ മാത്രമല്ല, വമിൻ ദുര്യത്തിന് ഞങ്ങളുടെ സന്താനങ്ങളെ, അവരെയൊക്കെ നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിങ്ങളാക്കി നീ മാറ്റണമേ. അതുപോലെ ഉമ്മത്ത മുസ്ലിമത്തല്ല, നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമത്തായ ഒരു സമൂഹമാക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു വചനം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാമൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം പിന്തുടരാത്തവർ, അത് വെറുക്കുന്നവർ, അവർ സ്വന്തത്തെ വിഡ്ഢികളാക്കിയവരാണ്. വലിയ വിഡ്ഢികളാണവർ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മുസ്ലിമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജീവിതം ഒക്കെ റബ്ബിന് സമർപ്പിച്ചവനായിരുന്നു. എന്താണ് റബ്ബ് പറയുന്നത് അത് നോക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി വേറെ പലതും ഉണ്ടാക്കി നിർമ്മിച്ചുണ്ടാക്കി അത് ആണ് ഉയർന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിഡ്ഢിയാണ് അത്തരം ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ദീന് വിട്ട് വേറൊന്ന് സ്വീകരിക്കുമ്പോൾ അവർ എത്രമാത്രം വിഡ്ഢിത്തത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. വൈന്നഹു ഫിൽ ആഖിറത്തിൽ ലമിന സ്വാലിഹീൻ, പരലോകത്തിലും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വ വസ്വാ ബിഹ ഇബ്രാഹിം, എന്നിട്ട് ഇഖാല ലഹു റബ്ബു അസ്ലിം, അദ്ദേഹത്തോട് തൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? അസ്ലിം, താങ്കൾ മുസ്ലിമാവുക, കീഴൊതുങ്ങുക. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം അതാണ്, കീഴൊതുങ്ങുക. റബ്ബിൻ്റെ നിയമങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക, റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അതാണ്. അതുപോലെ സിൽമ് എന്നത് സമാധാനം എന്നർത്ഥമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ വഴിയാണ് അൽ ഇസ്ലാം എന്നത്. കാരണം അത് ഈ ലോകത്ത് സമാധാനമുണ്ടാവണം എന്ന് റബ്ബ് പറഞ്ഞ അതേ റബ്ബ് തന്നെയാണ് ഇസ്ലാം എന്ന സമാധാനത്തിൻ്റെ, സമാധാനമുണ്ടാക്കുന്ന മതം നമുക്കിവിടെ ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് മുസ്ലിമാവുക എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാല, മുസ്ലിമായി. എന്നിട്ട് വസ്സാബിഹ ഇബ്രാഹിം ബനീഹി വയാക്കും, ഇതേ കാര്യം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളെയൊക്കെ ഉപദേശിച്ചു. അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാമും അദ്ദേഹം പറഞ്ഞു, യാ ബനിയ ഇന്നല്ലാ സ്തഫാലുക്കുമുദ്ദീൻ, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീൻ അഥവാ ഇസ്ലാം ദീൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തു തന്നു. ഇനി ഫലാ തമൂത്തുന്ന ഇല്ലാവ അൻതു മുസ്ലിമുൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അവ യാക്കൂബ് അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു. മക്കളോടും പറയുന്നു, ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകരുത്, കാരണം ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ തെന്നിപ്പോകും. അള്ള നൽകിയ ഈ സന്ദേശത്തിൽ നിന്ന് മനുഷ്യന്മാർ വ്യതിചലിക്കും. അതുകൊണ്ട് അങ്ങനെ ഇടപെടരുത് എന്ന് പ്രത്യേകമായി അമ്പിയാക്കളൊക്കെ തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അം കുംതും ഷുഹദ, ഇത് ഹെലറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? എന്നിട്ട് യാക്കൂബ് അലൈഹിസ്സലാം ആ മരണ സമയത്ത് തൻ്റെ മക്കളോട് പറയണം, ഇത് കാലലി ബനി മാ താബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്താണ് ആരാധിക്കുക, ആരെയാണ്? കാലു, അവർ പറഞ്ഞു, അബുദു ഇലാഹ വ ഇലാഹ അബാ ഇബ്രാഹിം വ ഇസ്മായിൽ, ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യനെ നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം ആരെയാണ് ആരാധിച്ച്? അതേ അള്ളാഹുവിനെ. ഇലാഹം വാഹിദൻ, ഒരേ ഒരു ആരാധ്യനെ. വൻ അഹനു ലഹു മുസ്ലിം, ഞങ്ങൾ അവന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും. അപ്പം ഇവരൊക്കെ മക്കളെ ഉപദേശിക്കുകയാണ്, മരിക്കാൻ സമയത്ത് പോലും മുസ്ലിമായിട്ട് തന്നെ മരിക്കണം, വ്യതിചലിക്കരുത് എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ അള്ള സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബി കൊണ്ടുവന്ന എന്തോ ഒന്നാണ് ചിലർ മനസ്സിലാക്കുന്നുണ്ട്. അത് മുഹമ്മദ് നബിക്ക് ഇറക്കിയ അതേ റബ്ബ് തന്നെയാണ് മുമ്പുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇതേ മതം ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ഉന്നതമാണ്, ഇത് പണ്ടേ ഇത് തന്നെയാണുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത സംസാരത്തിൽ കേൾക്കാം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: ജസാകുമുല്ലാഹു ഖൈറ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ 145 ഭാഗവുമായി ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. സമ്പത്ത് പവിത്രമാക്കുക. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു വസ്തു വാങ്ങുമ്പോഴും അത് നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് വസ്തു എടുത്തു നോക്കൂ നിങ്ങൾ, അതൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചതും ചിന്തിച്ചതും എന്താണ്? ഏറ്റവും നല്ലതാകണം. എന്നാൽ സഹോദരങ്ങളെ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത്, ആ സമ്പത്ത് പരിശുദ്ധമാകണം, പവിത്രമാകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. എന്താ പറയുന്നത്? നബി പറയാണ്, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്ന, ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൽ ഹറാമായ സമ്പത്ത് അത് കൂടിക്കലരും. ശ്രദ്ധയില്ലാതെ ആളുകൾ ഹറാമായ സമ്പത്ത് സ്വന്തമാക്കുന്നൊരു കാലം വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ്. മനുഷ്യന് സമ്പത്തിനോട് സ്നേഹമാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ സ്നേഹത്തെ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു വരച്ചു കാണിക്കാണ്. സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു പറഞ്ഞു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, കഠിനമായ അങ്ങേയറ്റം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖൻതറത്തി മിനൽ ദഹബി വൽ ഫിള്ള, സ്വർണത്തിനോടും വെള്ളിയോടുമൊക്കെയുള്ള മനുഷ്യരുടെ താല്പര്യത്തെക്കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ച് സൂറത്തു ആലു ഇമ്രാനിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. അവൻ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അമിതമായി ലഭിക്കണമെന്നാണ് ആഗ്രഹം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, തഇസ അബ്ദുദ്ദീനാർ തഇസ അബ്ദുദ്ദിർഹം തഇസ അബ്ദുൽ ഖമീസ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, മുന്തിയ വസ്ത്രങ്ങളുടെ അടിമ നശിക്കട്ടെ. എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ, വല്ലതും ഒരാൾക്ക് കിട്ടിയാൽ അവന് തൃപ്തിപ്പെടും, എന്നാൽ കിട്ടിയിട്ടില്ലെങ്കിലോ തടയപ്പെട്ടാലോ അവൻ കോപിക്കും. മനുഷ്യന്റെ അവസ്ഥയാണ്. ദീനാറുകളുടെയും ദിർഹമുകളുടെയും പിറകയോടുകയാണ്, ദുനിയാവിലെ സൗകര്യങ്ങളുടെ പിറകയോടുകയാണ്. അത് വരുന്ന വഴി ഏതാണ്? അത് പരിശുദ്ധമാണോ? നല്ല മാർഗത്തിലൂടെയാണ്? അതൊന്നും ആലോചിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുകയാണ് മനുഷ്യൻ. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എത്ര കിട്ടിയാലും മതി വരാത്ത മനുഷ്യന്റെ സ്വഭാവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചിട്ടുണ്ട്. ആദം സന്തതിക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വര കിട്ടിയാൽ രണ്ടാമതൊന്ന് കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്ന, കിട്ടിയതിനെ കുറിച്ചല്ല പിന്നെ കിട്ടാനുള്ളതിനെ കുറിച്ചാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത, ആർത്തിയടങ്ങാത്ത മനസ്സ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വ മിൻ ഖൽബിൻ ലാ തഖ്ഷ വ മിൻ നഫ്സിൻ ലാ തഷ്ബഉ. ആർത്തിയടങ്ങാത്ത,

0: തീരാത്ത മനസ്സിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പത്ത് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, ചികിത്സയുടെ ആവശ്യാർത്ഥം, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അങ്ങനെ വിവിധ മേഖലകളിൽ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ സമ്പത്തെല്ലാം പരിശുദ്ധമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സമ്പത്ത് പരിശുദ്ധമാകണം. ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താ? സമ്പത്ത് ഒരു പരീക്ഷണമാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും അതേപോലെ തന്നെ മക്കളും അത് പരീക്ഷണമാണ്. ദുനിയാവിലെ പരീക്ഷണമായി കൊണ്ടാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്തിന, എല്ലാ ഉമ്മത്തിനും ഫിത്തിനുണ്ട്, എല്ലാ ഉമ്മത്തിനും ഫിത്തിനുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. വഇന്ന ഫിത്തിനത ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിനുള്ള പരീക്ഷണം അത് മാലാണ്, സമ്പത്താണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്ന ആളെ പരലോകത്ത്, ഇത് എവിടുന്ന കിട്ടിയത്, ഇതെങ്ങനെയാ സമ്പാദിച്ചത്, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആദമിന്റെ മക്കൾക്ക് അവരുടെ കാലടികൾ നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, മനസ്സിലായില്ലേ, സമ്പത്ത് നല്ലതാണെന്ന് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് അല്ല പറഞ്ഞു, നിങ്ങൾ അന്യായമായി അവിഹിതമായി മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല. വലത്ത ഉക്കുലു അമ്പാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യൂനം ചെയ്യാൻ പാടില്ല, സമ്പത്ത് നിങ്ങൾ അന്യായമായി കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ആ സൂറത്തുൽ ബക്കറയിലെ 188-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുവദനീയവും ന്യായവുമല്ലാത്ത ഏതൊരു മാർഗത്തിലൂടെയും ഒരാൾ മറ്റൊരാളുടെ ധനം കൈക്കലാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകളുണ്ട്, കേസ് കൊടുക്കുന്ന ആളുകൾ. സ്ഥലം, അതേപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, അതൊക്കെ അവിഹിതമായ മാർഗത്തിലൂടെ കരസ്ഥമാക്കാൻ വേണ്ടി കോടതികളെ സമീപിക്കുന്ന ആളുകൾ, മനസ്സിലായില്ല, അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതിര് മാന്തുന്ന ആളുകളുണ്ട്. സ്ഥലം അല്ലേ, നമ്മുടെ പറമ്പിന്റെ, നമ്മുടെ സ്ഥലത്തിന്റെ അതിര് നീട്ടിക്കുത്ത അയാളുടെ സ്ഥലത്ത് കൊണ്ടു എന്നിട്ട് കുറച്ച് മാന്തി എടുക്കുക, നമ്മുടേതാക്കി മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്ന ആളുകൾ, അവർ പരലോകത്ത് അവർ നേടുന്നത് എന്താണ് എന്ന് അള്ളാഹു റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ, അയാൾ എന്തിയാണ്, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പ്രശ്നമുണ്ടായി നബിയുടെ അടുക്കൽ വന്നിട്ട് അവർ കാര്യങ്ങൾ പറയും. അപ്പൊ നബി പറയുന്നുണ്ട്, നല്ല വാക്ചാതുര്യമുള്ള ചിലരങ്ങനെയാണ്, ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ അന്യായമായി കൊണ്ട് അയാളുടെ വാക്ചാതുര്യം കൊണ്ട് എന്ത് ചെയ്യാണ്, എന്റെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിച്ചാൽ എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് ഞാൻ എന്ത് ചെയ്യും, സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ ആ വാക്ചാതുര്യം കൊണ്ട് അസത്യമായ മാർഗത്തിലൂടെയാണ് ഒരാള് മറ്റുള്ളവരുടേത് വല്ലതും സ്വന്തമാക്കുന്നത് എങ്കിൽ അവൻ അറിയണം, അവൻ മനസ്സിലാക്കണം, അവൻ എന്താ ചെയ്യുന്നത്, നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് ഞാൻ അവന് വീതിച്ചു കൊടുക്കുന്നത്, ഞാൻ അവന് വിധി പറയുമ്പോൾ ഞാൻ അവന് അനുവദിച്ചു കൊടുക്കുന്നത് നരകത്തിൽ നിന്നുള്ളൊരു കഷ്ണമാണ്, അവിഹിതമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ അതാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്ന് ആരെ പറയണ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഹറാമിനാൽ പോഷിക്കപ്പെട്ട, ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കല്ല എന്നാണ്, സ്വർഗത്തിൽ കടക്കൂല. ഹറാമുകൊണ്ടല്ല നമ്മുടെ തടി വളരേണ്ടത്, ഹലാല് കൊണ്ടാകണം, പരിശുദ്ധമായത് കൊണ്ടാകണം. ഞാനതുകൊണ്ടാ തുടക്കത്ത് പറഞ്ഞത്, നമ്മൾ എന്തു വാങ്ങുമ്പോഴും നല്ലതാകണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം നല്ലതാകണ്ടേ? നമ്മുടെ ശരീരം നല്ലതാകണമെങ്കിൽ മാംസം കഴിച്ചാൽ നന്നാകും, നല്ല ഭക്ഷണം കഴിച്ചാൽ നന്നാകും. പക്ഷേ ആ ശരീരത്തെ നന്നാക്കിയിട്ട് നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം, പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടായിരിക്കണം. നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട രംഗത്ത് മര്യാദകൾ പഠിപ്പിച്ചു. അവിടെ ഹറാമുകൾ വരാതിരിക്കാനുള്ള നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു കൊടുത്തു. അളവിലും തൂക്കത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൃത്രിമം കാണിക്കരുത്, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നോക്കൂ, നിങ്ങൾ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിച്ച് അവിഹിതമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കരുത് എന്ന് കച്ചവടക്കാരോട് പറയാണ്. കൃത്യമായ നിർദ്ദേശമാണ്. ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞു. കച്ചവട വസ്തുവിനുമല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ അത് പറയണം, അത് മറച്ചു വെച്ച് കച്ചവടം നടത്തരുത്. അങ്ങനെ ആളുകളെ പറ്റിച്ച് നിങ്ങൾ പണമുണ്ടാക്കരുത്, അത് ഹലാലായ സമ്പത്താവുകയില്ല എന്ന് പഠിപ്പിക്കണം കൃത്യമായി കൊണ്ട്. കൊള്ള ലാഭമെടുക്കരുത് എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം കടന്നു വരാനുള്ള എല്ലാ വഴികളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയാണ്. ചികിത്സയുടെ രംഗം നോക്കൂ നിങ്ങൾ, ചികിത്സയുടെ രംഗത്ത് റസൂലുള്ളാഹി പറഞ്ഞ എന്താ, ഇന്നല്ലാഹ അൻസല ദാഅ വദബ, അള്ളാഹു രോഗം മരുന്ന് ഇറക്കിയിട്ടുണ്ട്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. നിങ്ങൾ രോഗമുണ്ടായാൽ നിങ്ങൾ ചികിത്സിക്കണം, എന്നാൽ ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. നിഷിദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ ചികിത്സ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. സഹോദരങ്ങളെ, എന്താണ് ഹറാമായത് ഭക്ഷിച്ചാലുള്ള പ്രശ്നം എന്താ, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഹറാമ് ഭക്ഷിച്ചാലുള്ള പ്രശ്നം, ഒന്ന്, നമ്മുടെ ബർക്കത്ത് നഷ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ബർക്കത്ത് ഉണ്ടാകില്ല നമ്മുടെ സമ്പത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്, രണ്ടാളുകൾ തമ്മിൽ കച്ചവടം നടത്താൻ, ആ കച്ചവടത്തിന്റെ സമയത്ത് ആ രണ്ടാളുകൾ തമ്മിൽ അവരെന്ത് ചെയ്തു, യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, ന്യൂനതകൾ വ്യക്തമാക്കി. ആ അങ്ങനെ കൃത്യമായി നിങ്ങൾ കച്ചവടം നടത്തിയാൽ അവരുടെ അവരുടെ ആ കച്ചവടത്തിൽ അനുഗ്രഹം ഉണ്ടാകും, ബർക്കത്ത് ഉണ്ടാകും. ഇനി മറച്ചു വെച്ചാലോ, വഞ്ചന കാണിച്ചാലോ, അവരുടെ കച്ചവടത്തിൽ അനുഗ്രഹമില്ലാതെയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്താ, അനുഗ്രഹം ഉണ്ടാകൂല, ബർക്കത്ത് ഉണ്ടാകൂല. രണ്ടാമത്തേത് പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്താ, പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ ദുആ സ്വീകരിക്കില്ല എന്തുണ്ടായാല്, നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നാൽ. സുദീർഘമായി യാത്ര ചെയ്തു വന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം നമ്മൾ ഒരുപാട് കേട്ടതാണ്. പ്രാർത്ഥന സ്വീകരിക്കും, ആരുടെ, യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പ്രാർത്ഥന സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളിലുണ്ട്, പക്ഷെ എന്നിട്ടും അയാളെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടം ഹറാമാണ്. എന്താ അങ്ങനെ പറഞ്ഞാല്? അവന് ഭക്ഷണം കഴിക്കുന്നത് കള്ളും പന്നിയിറച്ചിയാണെന്ന അല്ല. അവൻ താമസിക്കുന്നത് ഹറാമായ വീട്ടിലാണെന്ന, ഹറാമായ വീട്ടിലാണെന്നാണോ? അല്ല. പിന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അവൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, വസ്ത്രം വാങ്ങിയത്, വീടുണ്ടാക്കിയത്. ഹറാമിനാൽ പൊതിഞ്ഞപ്പെട്ട് കിടക്കുകയാണ് അവന്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു എന്നോട് നബി പറയുന്നുണ്ട്, സഅദ്, ഭക്ഷണം നന്നാക്കിക്കോ, ഭക്ഷണം നന്നാക്കിക്കോ, അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനക്ക് എന്ത് ചെയ്യും, അള്ളാഹു ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിനുശേഷം സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എന്റെ വയറ്റിലേക്ക്, എന്റെ വായിലേക്ക് ഒരു ഉരുള കൊണ്ടുപോകുമ്പോൾ അതെവിടുന്നാ വന്നത്, അതെങ്ങനെയാ വന്നത് എന്ന് കൃത്യമായി അന്വേഷിച്ച് ഉറപ്പു വരുത്തിയിട്ട് ഞാൻ ഭക്ഷിക്കാറുള്ളൂ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയും, നമുക്ക് വായിക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രശ്നം എന്താ അറിയോ, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഹറാം ഉണ്ടായാൽ ഇന്നല്ലാഹ തയ്യിബൻ, അള്ളാഹു നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലതല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. അത് ഗൗരവമുള്ള വിഷയ. അള്ളാഹു സ്വീകരിക്കണോ? നല്ലതേ പടച്ചോ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാം ഉണ്ടായാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഖ്ബലുല്ലാഹു സലാതമ്രീൻ വഫി ജൗഫിഹി ഹറാമൻ ഹത്താ യതൂബ ഇലല്ലാഹ്. ഒരാളുടെ ഉള്ളിൽ ഹറാം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് വരെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ക്ലിയറാണ്? അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യം നന്മയിൽ ദാനം ചെയ്യുന്നവൻ മൂത്രം കൊണ്ട് വസ്ത്രം ശുദ്ധിയാക്കുന്നവനെ പോലെയാണ്. വെള്ളം കൊണ്ടല്ലാതെ വസ്ത്രം വൃത്തിയാവില്ലല്ലോ. അതുപോലെ ഹലാലായ ധനം, ഹലാലായ സമ്പത്ത് കൊണ്ട് ദാനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പാപങ്ങൾ മായ്ക്കപ്പെടുന്നത്. നിഷിദ്ധങ്ങൾ കഴിക്കുന്നവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കപ്പെടുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം ഹറാം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാം കലരാൻ പാടില്ല. അത് ഗൗരവത്തോടു കൂടെ കാണണം. പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്, ഹറാം സമ്പാദിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഹറാമായ സമ്പത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകാഗ്നിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതുകൊണ്ട് സജീവമായ ശ്രദ്ധ ഉണ്ടാകണം. മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിരിപ്പിൽ ഈത്തപ്പന കിടക്കുന്നത് കാണും. അപ്പൊ അത് തിന്നാൻ വേണ്ടി ഞാൻ എടുക്കും. അപ്പൊ ഞാനത് ആലോചിക്കും, അത് സകാത്തിന്റെ വകയിൽപ്പെട്ടതാണോ, എനിക്ക് അവകാശപ്പെട്ടതായിരിക്കുമോ എന്ന് ഞാൻ എന്ത് ചെയ്യും, ആലോചിക്കും. അങ്ങനെ ഞാനത് വർജിക്കും. അവിഹിതമായതൊന്നും കഴിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹറാമായ ഒരു ദാനക്ക്, ഒരു ദിർഹമിന്റെ ആറിലൊന്നിനാണ് ദാനക്ക് എന്ന് പറയാ, അത് ഒഴിവാക്കുകയാണ് 100,000 അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, സംശയാസ്പദമായ ഒരു ദിർഹം വേണ്ടെന്ന് വെക്കലാണ് 600,000 ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹിമഹുള്ള പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും. അവരൊക്കെ ഹറാമുകളെ സൂക്ഷിച്ച ആളുകളാണ്, ഹറാമായ സമ്പത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചവരാണ്. നമ്മളും അത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ സമ്പത്തിൽ നിഷിദ്ധമായതില്ല എന്ന് ഉറപ്പുവരുത്തുക. പലിശ നിഷിദ്ധമാണ്, വഞ്ചനയിലൂടെ സമ്പാദിക്കുന്ന നിഷിദ്ധമാണ്, ചൂതാട്ടം നിഷിദ്ധമാണ്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സമ്പത്ത് പവിത്രമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സമ്പത്ത് സ്വന്തമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, സമ്പത്ത് പവിത്രമാക്കുക എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് സമീർ മുണ്ടേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ ആയത്തുകളുടെ മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുറാദിലെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമായിരുന്നു നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സൂഫി.
1: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരമായി പേനകൊണ്ടും നിലപാടുകളിലും പോരാടി വരുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ 2-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: ഇന്ന് പലപ്പോഴും ഇത് കുറേ സിമ്പലുകളിൽ ഒരു QR കോഡായി വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി അവരെ അവരുടെ വേഷത്തിൽ നിന്ന് തിരിച്ചറിയാം എന്ന് പറയുന്നു. അവിടെ മുതൽ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ താടി കാണുമ്പോൾ ആളുകൾക്ക് ഭയം തോന്നും, എൻ്റെ മുടി കാണുമ്പോൾ, തലമുടി കാണുമ്പോൾ ഭയം തോന്നില്ല. എൻ്റെ താടി കാണുമ്പോഴേക്ക് അത് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു QR കോഡിലേക്ക് ഒരു ഫോണിങ്ങനെ പിടിച്ചതുപോലെ, പിന്നീട് ആ സ്ക്രീനിലിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ തെളിയുന്നത് പോലെ കുറേ മനുഷ്യരുടെ ഉള്ളിൽ ഒരു വലിയ ചിന്തകൾ സൃഷ്ടിക്കുന്ന ഒരു സാധനമായി അത് മാറുന്നുണ്ട്. ഇത്തരം പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എവിടുന്നാണ്, അല്ലെങ്കിൽ അത്തരമൊരു ആ ഒരു പ്രസ്താവന, ഞാൻ ആ പറഞ്ഞ ഒരു പ്രസ്താവന ശരിയാണോ, ഇതിൻ്റെ ഒരു വിശകലനം സാറിൻ്റെ അടുത്ത് കേൾക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും.
3: അതായത് ഈ വംശീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചില ചിഹ്നങ്ങളിലൂടെ സംസാരിക്കുന്നത്. ചില ചിഹ്നങ്ങളെ ഇപ്പോൾ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ സ്ഥലമായതുകൊണ്ട് ഞാൻ കേരളം തിരഞ്ഞെടുക്കും. മുസ്ലിങ്ങളെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില രൂപകങ്ങളിലൂടെയാണ്. ഈ വംശീയവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് രൂപകങ്ങൾ, വംശീയ രൂപകങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ ജൂതന്മാരെ കുറിച്ച്, ജൂതന്മാരുടെ തൊപ്പി, അവരുടെ താടി, ഇതൊക്കെ ആ കാലഘട്ടത്തിലും ഈ വംശീയവൽക്കരണത്തിൻ്റെ ഭാഗമാവുകയും ഈ ചിഹ്നങ്ങളിലൂടെ അവർ അപരവൽക്കരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലരും തൊപ്പിയും താടി മാത്രമല്ല, മറിച്ച് ഇപ്പോൾ 600 എന്നുള്ള പ്രയോഗം, ഞങ്ങൾ ഇസ്ലാമോഫോബിയ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ധാരാളം കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? 600 എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, മുസ്ലിം സൂചനകൾ നൽകും. അതേപോലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. ഒരു സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥ, ബിരിയാണി വന്ന സമയത്ത് ഇതിനെ അവർ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നിരൂപണ ഭീകരത എന്ന വാക്കുകൊണ്ടിനാണ് ആ നിരൂപണ ഭീകരത എന്നാണ് ആ വാക്ക്, അതിനെ കുറിച്ച് വിമർശനങ്ങളെ പരാമർശിച്ചത്. അപ്പോൾ ഈ ഈ രീതിയിൽ പല രൂപകങ്ങളിലൂടെയാണ് ഭീകരത, പല രൂപകങ്ങൾ, അതേപോലെ താടി രൂപകമാണ്, തൊപ്പി രൂപകമാണ്,
2: പച്ചബെൽറ്റ്
3: അങ്ങനെ. അത് സ്വാഭാവികമായിട്ടും ഐഡൻറ്റിറ്റി, അതിനുള്ളിലൊരു സത്ത വൈയക്തികതകളെ ചോർത്തിക്കളയുകയും ഒരു പൊതുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വംശീയതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് പൊതുവാക്കി മാറ്റുക ചെയ്യാം. അതായത് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സവർണൻ ആയിട്ടുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, നമ്മൾ പറയുന്നത് ഇപ്പോൾ രാമകൃഷ്ണ നായർ എന്ന് പറയുന്ന ഒരാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ, രാമകൃഷ്ണൻ നായർ ആ തെറ്റ് ചെയ്തിരിക്കുകയാണ്. രാമകൃഷ്ണൻ നായർക്ക് ഒരു താടിയുണ്ടെങ്കിൽ താടിയുള്ള രാമകൃഷ്ണൻ നായർ ആ തെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. മറിച്ച് എല്ലാ താടിയുള്ള ആളുകൾക്കും അത്
2: പ്രശ്നമാവണമെന്നില്ല,
3: എല്ലാ രാമകൃഷ്ണന്മാർക്കും പ്രശ്നമാവണമെന്നില്ല. അപ്പോൾ വംശീയവൽക്കരണത്തിന് വിധേയമാവുന്നവർക്കാണ് സംഭവിക്കുക. ഒരു ഒരു ഉദാഹരണം പറയാം. അതായത് അത് മുസ്ലിമായി ബന്ധപ്പെട്ടുണ്ടല്ല, ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ, എൻ്റെ സുഹൃത്തായിട്ടുള്ള റിപ്പോർട്ടർ, ഞാൻ തേജസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഗോവിന്ദച്ചാമിയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് കേരളത്തിലെ 400 ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകളെ ട്രെയിനുകളിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് അദ്ദേഹം പറയണ്ടായി. അദ്ദേഹം ഒരു ഈ ഹാൻഡിക്യാപ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു സംഘടനയെ സമീപിച്ചിട്ട് അവരെ ഇൻ്റർവ്യൂയിലാണ് അവർ പറഞ്ഞത്, ഗോവിന്ദച്ചാമിയുടെ ആ പിടിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ 3 മാസക്കാലം അവർ അവരുടെ മെമ്പർമാരോട് പറഞ്ഞത് എന്ന് വെച്ചാൽ 3 മാസവും 4 മാസത്തേക്ക് നിങ്ങൾ ട്രെയിൻ യാത്ര ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ട്രെയിൻ യാത്ര ഒഴിവാക്കണം. അപ്പോൾ കൊഞ്ചു എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചതിന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, വ്യാപകമായിട്ട് കൈയില്ലാത്ത ആളുകൾ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമി, നമുക്കറിയാം ഗോവിന്ദച്ചാമിക്ക് ഒരു കൈയില്ല, അപ്പോൾ ഒരു കൈയില്ലാത്ത എല്ലാ ആളുകളും ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദി പ്രൊപ്പോർഷനിലേക്ക് ഒരു കാര്യം വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യക്തികൾ വ്യക്തിസത്തകളൊക്കെ ചോർന്നു പോകും. പൊതു അത് പൊതുവായിട്ട് മാറും. അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഒരു കൈയില്ലാത്തതുകൊണ്ട് എല്ലാ ഒരു കൈയില്ലാത്ത ആളുകളും അക്രമകാരികളാണ് എന്നൊരു ഒരു പൊതുബോധം തീവണ്ടിക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു, തീവണ്ടികൾ സൃഷ്ടിക്കപ്പെട്ടു, ട്രെയിനുകൾ സൃഷ്ടിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഒരുപാട് ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, യാത്ര ചെയ്യുന്ന ഒഴിവാക്കാൻ. അപ്പോൾ അന്ന് തേജസ്സിൽ അദ്ദേഹം അത് ആ റിപ്പോർട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതൊരു വംശീയവൽക്കരണത്തിന് വിധേയമാണ് ചെയ്തത്. ഒരു ആ അർത്ഥത്തിൽ ഞാൻ അത് അതിനേക്കാളും ഗ്രാവിറ്റിയുള്ള പ്രശ്നമാണ് മുസ്ലിം വിഷയം. അത് ഞാനെങ്കിലും ഒരു ഉദാഹരണത്തിന് വേണ്ടി
2: പറയുന്നത്.
3: അപ്പോൾ അതിൽ നിന്ന് വ്യക്തി സത്ത ചോർത്തി കളയുകയും എല്ലാത്തിനും പൊതുവാക്കി മാറ്റും. അപ്പോൾ താടി എന്ന് പറയുന്നത് ഒരു സൂചകമായി മാറുകയാണ്, മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ സൂചകമായിട്ട് മാറുകയാണ്. തൊപ്പി ഒരു സൂചകമായി മാറുകയാണ്. സുഡാപ്പി ഒരു സൂചകമാണ്. ഇപ്പം മൗദൂദി അതൊരു സൂചകമാണ്.
2: എല്ലാവരും അതാ വിളിക്കുക,
3: എല്ലാവരും അത് വിളിക്കുക. അത് ഇപ്പൊ ഈ അടുത്ത്
2: അവരുടെ ഏറ്റവും വലിയ വിമർശകനും കിട്ടുന്ന പേരാതാണ്
3: മൗദൂദി എന്നാണ്
2: അല്ലെ. ഇപ്പോ ഈ നിങ്ങളിപ്പോ സുഡാപ്പി എന്ന് പറഞ്ഞു, മൗദൂദി എന്ന് പറഞ്ഞു, ഇവരോടൊക്കെ വളരെ വളരെ ശക്തമായി ഐഡിയോളജിക്കലി വിയോജിച്ച് നിൽക്കുന്ന ഒരാൾ ആളെ വിളിക്കുന്നതും ഇതേ
3: പേരുകളാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് വംശീയവൽക്കരണത്തിന് ഭാഗമാണ്. അത് അവിടെ വ്യക്തിപരതകൾക്കൊന്നും വ്യക്തി തമ്മിലുള്ള വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. അതാണ് വംശീയവൽക്കരണത്തിന്റെ പ്രത്യേകത.
2: ഓക്കെ, ഇതിലിപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു സംഘപരിവാര സമൂഹത്തെ ഫേസ് ചെയ്യണൊരു കാലത്താണ് ജീവിക്കുന്നത്. ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി വയനാട് വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടികൾ മാറ്റുന്നത് സംബന്ധിച്ച അത് മാറ്റിയും കൊണ്ടുള്ളൊരു മൂവ് നടന്നിരുന്നു. അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് ഉത്തരേന്ത്യയിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഉള്ളൊരു സംഭവമാണ്. സാർ അതിനെങ്ങനെയാണ് കാണുന്നത്?
3: അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. കൊടികൾ എങ്ങനെയാണ്, കൊടികളുടെ ഒരുപാട് കേരള ചരിത്രം ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ കൊടി എന്ന് പറഞ്ഞിട്ടുള്ള കൊടികളെങ്ങനെയാണ് പാകിസ്ഥാൻ കൊടിയേറ്റ് മാറി, MSF കൊടി പാകിസ്ഥാൻ കൊടിയേറ്റ് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറേ കേരളത്തിൽ ഒരുപാട് ചരിത്രമുണ്ട് അതിന്. ഇങ്ങനെ കൊടികൾ നമ്മളിപ്പോൾ വയനാട്ടിലെ ആ ഒറ്റ ഇത് നമ്മൾ നമ്മുടെ പൊതുജന ശ്രദ്ധയിലുള്ളൂ. ഞങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഒരുപാട് അത്തരം സംഭവങ്ങളുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച കോളേജ് വിദ്യാർത്ഥികൾ പോയപ്പോൾ അത് IS ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിലുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ വംശീയവൽക്കരണത്തിന് ഉപാധിയായിട്ടാണ് ഈ പാകിസ്ഥാനായിട്ട് ഇതിനെ കണക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെ എല്ലായ്പ്പോഴും കണക്ട് ചെയ്തിരുന്നത് പാകിസ്ഥാനായിട്ടാണ്. അപ്പോൾ ശരിക്കും പാകിസ്ഥാൻ 1950 തന്നെ അബ്ദുൽ കലാം ആസാദ് ഒരു ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്, ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്നൊരു പ്രസ്താവന അബ്ദുൽ കലാം ആസാദ് നടത്തുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ, അതായത് 50 മുതൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനോടാണ് താല്പര്യമെന്നുള്ള ഒരു നരേഷൻ ഇന്ത്യയിൽ 47 മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ചാരന്മാരാണ് അവരെന്ന് പറയുന്നു, മുസ്ലിങ്ങൾ പാക് ചാരന്മാരാണെന്ന് പറയുന്നു, തിരൂര് പാകിസ്ഥാൻ്റെ കപ്പൽ വന്നെന്ന് പറയുന്നു, അങ്ങനെ പ്രചാരങ്ങളുണ്ടായിരുന്നു. മാറാട് നടന്ന സമയത്ത്, മാറാടത്തെ അക്രമണം നടക്കുന്ന സമയത്ത് ഒരു തീരദേശത്ത് മുഴുവൻ കോറിഡോർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഈ കോറിഡോറിലൂടെ പാകിസ്ഥാൻ്റെ കപ്പൽ വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രചാരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ എല്ലായ്പ്പോഴും പാകിസ്ഥാനുമായി സമീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവണതയാണ്, ഇസ്ലാമോഫോബിയുടെ പ്രവണതയാണ്. ഒരു ബലൂൺ കേസ് കഴിഞ്ഞ വർഷമുണ്ടായി. അതായത് തൃപ്പൂണിത്തറ ഒരു ബലൂൺ ചൈനയിൽനിന്നാണ് എല്ലാ ബലൂണും വരുന്നത്. അങ്ങനെ തൃപ്പൂണിത്തറയ്ക്ക് വന്ന ബലൂൺ ചൈനയിലേക്ക് അയക്കി, തൃപ്പൂണിത്തറ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർക്ക് വന്ന ബലൂൺ പാകിസ്ഥാനിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു ബലൂണാണ് ഇവിടെ തൃപ്പൂണിത്തറയ്ക്ക് വന്നത്.
2: ബലൂൺ മനസ്സിലായി സർ,
3: നമ്മൾ സാധാരണ ജന്മദിനത്തിന് ഉപയോഗിക്കുന്ന ബലൂണില്ലേ, ഈ ബലൂൺ ഒരു ഇസ്ലാമോഫോബിക് വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലേക്ക് പോകേണ്ടുന്ന ലോട്ട് ചൈനയിൽ നിന്ന് വരേണ്ടതായിരുന്നു, അത് പാകിസ്ഥാനിൽ പോകുന്നതിന് പകരം ഇന്ത്യയിലേക്ക് വന്നു. ആ ഡിസ്ട്രിബ്യൂട്ടർ നേരെ എടുത്തിട്ടത് അവരുടെ ഡീലർമാർക്ക് അയച്ചു. ഡീലർ, അങ്ങനെ ഒരു ഡീലർ നമ്മളുടെ തൃപ്പൂണിത്തറയിലൊരു കടയുടമയാണ്, അയാൾ കാസർഗോഡുകാരനായിട്ടാണ്. അയാൾ അത് വിറ്റു, വിറ്റപ്പോൾ അത് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അയാൾ അറിയുന്നത്, അത് വീട്ടിൽ അത് വാങ്ങിയ ആൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, അതിന് മുകളിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നാണ് അതിൻ്റെ മുകളിലുള്ളത്. അത് വലിയ വലിയൊരു വിവാദമാവുകയും കട പൂട്ടിക്കുകയും ആക്രമണം ബി ജെ പിക്കാർ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തു. ഇത് ആദ്യമായിട്ട് നടക്കുന്നത്. ഇതേപോലെ നിരവധി സംഭവങ്ങൾ. അപ്പോൾ പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ ദേശീയതയുടെ ഒരു രൂപം കൊണ്ടതിന് ശേഷം മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ സമീകരിക്കുന്ന പാകിസ്ഥാനായിട്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു ഒരു ക്വസ്റ്റ്യൻ അതോടൊപ്പം ഞാൻ ഒരു ഒരു കാര്യം കൂടി അതോടൊപ്പം പറയണം. അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഒരു ഹിന്ദുത്വരുടെ മാത്രം പ്രശ്നമല്ല. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വെച്ചാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഹിന്ദുത്വ രൂപം കൊടുക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ മാത്രമല്ല, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഹിന്ദുത്വർക്കും നമ്മൾ സോക്കോൾ മതേതരവാദികൾ കൂടി ഉൾപ്പെടുന്ന ഒരു ഒരു ഒരു പ്രവണതയാണ്. മതേതരവാദികൾക്കും ഇസ്ലാമോഫോബിയ ഉണ്ട്, അല്ലാത്തവർക്കും ഇസ്ലാമോഫോബിയ, ഹിന്ദുത്വർക്കും ഇസ്ലാമോഫോബിയ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അത് തമ്മിൽ, അത് ഒന്നല്ല. അത് അതേസമയം ഉദാഹരണത്തിന് ഹിന്ദുത്വവാദികൾ കരുതുന്നത് ഇവരെ വംശഹത്യ നടത്തണമെന്ന, അതായത് മുസ്ലിങ്ങളെ വംശഹത്യ നടത്തണമെന്നാണ് ഹിന്ദുത്വവാദികളുടെ ആവശ്യം. എന്നാൽ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുക എന്ന് പറയുന്നത് മതേതരവാദികളായിട്ടുള്ള ഇസ്ലാമോഫോബുകളുടെ ആവശ്യമല്ല, അവർ അതിനെ അംഗീകരിക്കുന്നില്ല. അവരുടെ പ്രശ്നം, മതേതരവാദികളായിട്ടുള്ള ഇസ്ലാമോഫോബുകളുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ സംഘാടനത്തെ തടയുക എന്നുള്ളതാണ്, സംഘാടനത്തെ കുറിച്ചുള്ള ആഖ്യാനങ്ങൾ രൂപം കൊടുത്തുക എന്നുള്ളത്. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിൻ്റെയും ഇവിടുത്തെ കോൺഗ്രസ് ഒരു മതേതര സംഘടനയായിട്ട് മനസ്സിലാക്കും, മതേതര പാർട്ടിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്സിന് മാത്രമല്ല, ഇടതുപക്ഷത്ത് വിവിധ സംഘടനകളിൽ ഹിന്ദുത്വരല്ലാത്ത എല്ലാ സംഘടനകൾക്കുള്ളിലും ഇസ്ലാമോഫോബിയുടെ എലമെൻറ്റുകളുണ്ട്. പക്ഷെ അത് ഹിന്ദുത്വമായിട്ടുള്ള ബന്ധമല്ല. അപ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു കൊടി ഉയർത്തുക എന്നുള്ള പറയുന്നൊരു പ്രശ്നം ഇവിടേക്ക് എത്തുമ്പോൾ, ഡൽഹിയിലേക്കും ഉത്തരേന്ത്യയിലേക്കും എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പാകിസ്ഥാനിൻ്റെ സമീകരിക്കുകയാണ്. അപ്പോൾ ഇവർക്കത് പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ ഒരു രീതി ഇസ്ലാമോഫോബിയ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതിൽ മതേതരമായിട്ടുള്ള ആളുകൾക്കും പങ്കുണ്ട്. അവർ ഇതിനെ തുടക്കം മുതലേ പ്രതിരോധിക്കേണ്ടതായിരുന്നു, പക്ഷെ അവർ തുടക്കം മുതലേ പ്രതിരോധിച്ചിട്ടില്ല. അതായത് പാകിസ്ഥാൻ വാദത്തെ പാകിസ്ഥാനികളെയും മുസ്ലിമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പ്രവണതയെ അവർ തുടക്കം മുതലേ ചോദ്യം ചെയ്തിട്ടില്ല. സ്വാഭാവികമായും വയനാട്ടിൽ ഇത് അവർക്കെതിരെ വരികയാണ്. ഇതാണ് ഇസ്ലാമോഫോബിയുടെ പ്രത്യേകത. നമ്മൾ ഇസ്ലാമോഫോബിയ പ്രതിരോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഇസ്ലാമോഫോബിയുടെ ഇരയായി മാറും. അപ്പോൾ മതേതരവാദികൾ, അപ്പോൾ വയനാട്ടിലെന്താ സംഭവിക്കുന്നത്, വയനാട്ടിൽ കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറയും. അത് പറയുന്നത് സംഘികളാണ്, സംഘപരിവാർ പ്രവർത്തകർ അത് ഉത്തരേന്ത്യയിലും പറയും. കോൺഗ്രസ് അത് ഉയർത്തേണ്ടതായിരുന്നു, പക്ഷേ കോൺഗ്രസ്സിന് ഉയർത്താൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് അതിന് ഉയർത്താൻ കഴിയണമായിരുന്നെങ്കിൽ പാകിസ്ഥാനെയും മുസ്ലിങ്ങളും തമ്മിൽ സമീകരിക്കുന്ന ആ യുക്തിയെ അവരിൻ്റെ തുടക്കം മുതലേ ചോദ്യം ചെയ്യണമായിരുന്നു, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താ, അത് ദേശീയതയെക്കുറിച്ചുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയതയുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് അത് കഴിയാതെ പോകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവരത് അത് നേരിടുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നേരിടാൻ പറ്റുന്ന സാഹചര്യം അവർക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാരണത്താലാണ്.
2: ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞ നമ്മൾ വേറൊരു ഒരു വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതായത് ഇപ്പം ചില ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം അനൂപമായിട്ടിരുന്നപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്തും പറയണം, ഞങ്ങളൊരു വളരെ മതേതരനായ ഒരു സംഘപരിവാരത്തോട് ഒരു നിമിഷം പോലും കോംപ്രമൈസ് ഇല്ലാത്ത ഒരു വ്യക്തി, വളരെ ഉയർന്നൊരു പൊളിറ്റിക്കൽ ലീഡർ, അദ്ദേഹം ഞങ്ങളെ തമാശയാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയൊരു പ്രയോഗം, ഇവർ താടിക്കാരാണെങ്കിൽ ഇവർ പ്രശ്നക്കാരല്ല എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്ന വാചകങ്ങൾ ഒരുതരം ഇസ്ലാമോഫോബിക് വേർഡിങ്സാണ് എന്ന് അറിയുക പോലും ചെയ്യാതെ ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ബോധപൂർവം മതേതര ചേരിയിൽ നിൽക്കുന്നവർ ഇൻറ്റൻഷൻലി ഒരു ഇൻസ്റ്റൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി, ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടി, ഒരു സിറ്റുവേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടി ഇസ്ലാമോഫോബിക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണോ?
3: തീർച്ചയായിട്ടും. കാരണം ഇസ്ലാമോഫോബിയെക്കുറിച്ച് സംസാരിക്കുന്നവർ, ഇസ്ലാമോഫോബിയക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആദ്യം പാലിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിയ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി മനസ്സിലാക്കരുത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വംശീയ ചിന്തയായതുകൊണ്ട് തന്നെ അത് എല്ലാ മനുഷ്യർക്കിടയിലും എല്ലാ സംഘടനകൾക്കിടയിലും ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ ഇസ്ലാമോഫോബിയെക്കുറിച്ച് ധാരാളം എഴുതുന്ന ഒരാളാണ്, ധാരാളം സംസാരിക്കുന്ന ആളാണ്, ഫേസ്ബുക്കിൽ എഴുതുന്നു, അല്ലാതെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിനർത്ഥം ഞാൻ ഇസ്ലാമോഫോബിയ യുടെ ഫ്രെയിം ഉപയോഗിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. കാരണം ഭാവിയിൽ ഞാനൊരു വിഷയത്തിൽ ചിലപ്പോൾ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു പ്രസ്താവനയാവാം നടത്തുന്നത്, അത് വിവിധ വിഭാഗങ്ങൾ, വിവിധ ആളുകൾ, സുഹൃത്തുക്കൾ, പൊതുസമൂഹം അത് തിരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഇസ്ലാമോഫോബിയ ഉണ്ട്, അതൊക്കെ നമ്മൾ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ ആഭ്യന്തരമായി അതിനാന്തരവൽക്കരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാമല്ലോ ഇപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ ആന്തരവൽക്കരിക്കാം, ഒരു മുസ്ലിമായിട്ടുള്ള തന്നെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രവർത്തനം നടത്താം. കാരണം വംശീയതയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വംശീയത അത് വ്യക്തികൾ ആന്തരവൽക്കരിക്കും. ആരാണോ വംശീയതയ്ക്ക് വിധേയമാവുന്നത് അവരും തന്നെ അതിനെ ആന്തരവൽക്കരിക്കും. അപ്പോൾ ഇസ്ലാമോഫോബിയ അതുപോലെ തന്നെ അത് അനുഭവിക്കുന്ന ആളുകൾ തന്നെ ആന്തരവൽക്കരിക്കും. പിന്നെ ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾ മാത്രമേ ആയിരിക്കും, മുസ്ലിങ്ങൾ മാത്രമല്ല ഇസ്ലാമോഫോബിയ അനുഭവിക്കുക, മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാളും ഇസ്ലാമോഫോബിയ അനുഭവിക്കുക, അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എല്ലാ ആളുകളിലേക്കും ഉൾക്കൊള്ളാവുന്ന, എല്ലാവരിലും ഉണ്ടാകാവുന്ന ഒരു പ്രവണതയാണ്. കാരണം അത് വംശീയതയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരു അങ്ങനെയില്ലാത്തൊരാൾ ഇത് പറയുകയാണെങ്കിൽ ഇത് അസ്വാഭാവിക ആയിട്ടൊന്നുമില്ല, പക്ഷെ അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ്.
2: ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ളിൽ നിന്ന് ഇസ്ലാമോഫോബിയ കണ്ടന്റുകൾ നന്നായി വരുന്നുണ്ട്.
3: തീർച്ചയായിട്ടും.
2: അതിൻ്റെ ഒരു റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
3: അതായത് സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ വംശഹത്യ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുത്വര്. അവരെ വലിയ തോതിൽ ഇസ്ലാമോഫോബിയ മുന്നോട്ട് വയ്ക്കുന്നവരാണ്, അതിൻ്റെ ലോജിക്കുകൾ പ്രചരിപ്പിക്കുന്നവരാണ്. എന്നാൽ മുസ്ലിങ്ങളെ അങ്ങനെ വംശഹത്യക്ക് വിധേയമാക്കണമെന്ന് വിശ്വസിക്കാത്തവരാണ് സംഘപരിവാർകാരല്ലാത്ത ബാക്കി ആളുകൾ. പക്ഷേ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇസ്ലാമോഫോബിയായിട്ടുള്ള യുക്തിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ സംഘപരിവാറിനെതിരാണ് എന്നുള്ളത് അയാൾ ഇസ്ലാമോഫോബിക്കെതിരാണ് എന്നതിന് ഒരു ഉറപ്പ് നൽകുന്നില്ല. ഒരാൾ സംഘപരിവാറിനുകാരനല്ലെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും അയാൾ ഇസ്ലാമോഫോബിക്കാവാം. അപ്പോൾ സംഘപരിവാറിനെ എല്ലാ തരത്തിലും സംഘടനാപരമായി എതിർക്കുന്ന ഒരാൾ തന്നെ സംഘപരിവാറിൻ്റെ ലോജിക്ക് പറയാം. ഉദാഹരണത്തിന് CPMന്റെ ഉള്ളിൽ ലൗജിഹാദ് എന്ന് പറയുന്ന ഇതിനെ ഇതായി ബന്ധപ്പെട്ടിട്ട് CPMന്റെ ഉള്ളിൽ ധാരാളം ചർച്ചകൾ കടന്നു വന്നിട്ടുണ്ട്. CPM തന്നെ ഈ ലൗജിഹാദ് എന്ന് പറയുന്ന CPMന്റെ നേതാക്കന്മാർ ലൗജിഹാദ് എന്ന് പറയുന്ന ഈ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഇത് ഈ ലൗജിഹാദ് അല്ലെങ്കിൽ അതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ ഇടതുപക്ഷക്കാരല്ലാത്തവരുണ്ട്. അതായത് അത് ആരും അതിന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഈ വംശീയചിന്ത ആർക്കൊക്കെ ഉണ്ടോ, വംശീയവൽക്കരണത്തിന് ആരൊക്കെ വിധേയമായിട്ടുണ്ടോ, ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ വിധേയമാക്കിയിട്ടുണ്ടോ, അവരൊക്കെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രസ്താവനകൾ നടത്തും. ആ പ്രസ്താവന ജനങ്ങൾ ചിലപ്പോൾ അത് സ്വാധീനം ചെയ്യും, സ്വാധീനിക്കും അവരെ. എല്ലായിടത്തും ഉണ്ടത്. പക്ഷെ അതിനർത്ഥം അത് ഒരുപോലെയാണെന്നത്, എല്ലായിടത്തും ഉള്ള ഒരു കാര്യം ഒരുപോലെ ആവണമെന്നില്ല. അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ ഹിന്ദുത്വരെ കാണുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് ശരിയല്ല. കാരണം ചില വ്യത്യസ്തതകളുണ്ട്, പക്ഷെ ആ വ്യത്യസ്തതകളോട് കൂടി നമ്മളതിനെ മനസ്സിലാക്കണം.
2: ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ സാറടക്കമുള്ളൊരു ടീമിൻ്റെ എഫേർട്ട് നമ്മളിവിടെ പരാമർശിച്ചു. ഇതിലെ ചില അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? നിങ്ങൾ ലിസ്റ്റ് ചെയ്തതിലെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊടിയുടെ സംഭവം പറഞ്ഞല്ലോ, കുറച്ചുകൂടി ബാക്കോട്ട് പോയി. അപ്പോൾ അന്ന് അവർക്ക് അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചില നല്ല പോയിൻ്റൊക്കെ നമ്മളിവിടെ പറയണ്ടായി. ചരിത്രപരമായി ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗമാണത്. അതാത് കാലത്തെ ഇസ്ലാമോഫോബിക് സാഹചര്യങ്ങളെ പ്രതിരോധിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. താൽക്കാലിക ശമനമല്ല, ആത്യന്തിക ശമന ഔഷധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് ഇന്ന് കിട്ടി. അത്തരം ഏതെങ്കിലും കുറച്ച് പോയിന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാമോ?
3: നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് നമ്മൾ ഡോക്ടർ കെ ആർ ഷെഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരാൾ. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഏകദേശം 30 വരുന്ന ആളുകൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് അതിലുള്ളത്. നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു നടത്താവുന്ന ഒരു നിരീക്ഷണം, 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് മലയാളികൾ വളരെ കുറവാണ് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 10 അഷ്റഫിനെ പോലുള്ള ആളുകളും അക്കാഡമീഷ്യൻസൊക്കെ ധാരാളം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, പുസ്തകങ്ങൾ തന്നെ വന്നിട്ടുണ്ട്, 6-7 പുസ്തകങ്ങൾ ആ സമയത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളൊന്നും ധാരാളം ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ കുറവായിരുന്നു. ഒരു 24 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ. അപ്പോൾ ഞങ്ങളതിൻ്റെ കണക്കെടുക്കുമായിരുന്നു. അതായത് ഇന്ന് ഇത്ര ആൾ പറഞ്ഞു, ഈ മാസത്തിൽ 4 ഇസ്ലാമോഫോബി, ഇന്ന നേതാവ് കോൺഗ്രസിൻ്റെ ഇന്ന നേതാവ് ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്ന ആൾ ഇസ്ലാമോഫോബിക്കെതിരെ സംസാരിച്ചു, അതൊക്കെ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യരുത്. ഏകദേശം 24 പകുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഡോക്യുമെൻറ്റേഷൻ നിർത്തി. കാരണം എന്ന് വെച്ചാൽ 24 പകുതി ആവുന്നതോടുകൂടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഇസ്ലാമോഫോബി എന്നുള്ള വാക്ക് ഒരു ഫ്രെയിം വർക്ക് എന്ന രീതിയിൽ ഇസ്ലാമോഫോബി പ്രയോഗം വളരെയേറെ വർദ്ധിച്ചു. 25 ഞങ്ങളുടെ ടീമിൽ തന്നെയുള്ള ആളുകൾ പറയുന്നത് 25 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നായിട്ട്, മലയാളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നായിട്ട് ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് മാറി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുന്ന അവർക്കെതിരെയുള്ള വംശീയവൽക്കരണത്തിന് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും പ്രതിരോധിക്കാൻ തുടങ്ങുകയും ഈ പ്രതിരോധത്തിനെതിരെ മറു സൈഡിൽ നിന്നൊരു പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം ഇസ്ലാമോഫോബിയയ്ക്ക് എന്താണ് ഇസ്ലാമോഫോബിയുടെ അർത്ഥം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം. അതായത് നേരത്തെ ഇസ്ലാമോഫോബി എന്നുള്ള വാക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമരമാണ് നടന്നിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമോഫോബി എന്നുള്ള വാക്ക് കേരളത്തിൽ സജീവമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്ലാമോഫോബിയ? ഇപ്പോൾ പല ആളുകൾക്കും പല അർത്ഥമാണ് ഇസ്ലാമോഫോബിയ്ക്കുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഇസ്ലാമോഫോബിക്കായുള്ള പുസ്തകങ്ങളൊന്നാണ് ജയരാജൻ്റെ കേരള മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പുസ്തകം. ഈ പുസ്തകത്തിൽ വിജയരാഘവൻ്റെ ആമുഖത്തിൽ അവതാരികയിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേരളത്തിൽ ഏറ്റവും ഇസ്ലാമോഫോബിക്കായിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അവതാരികയിൽ ഇസ്ലാമോഫോബിയ ഒരു വിഷയമാണ്, ആഗോള പ്രശ്നം എന്നുള്ള രീതിയിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ആഗോള ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബി കണ്ടൻറ് കൊണ്ട് സമൃദ്ധമാണ്. അതെന്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിക്കാണെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ ഞങ്ങൾ വിശദമായി തന്നെ അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ എന്താണ് ഇസ്ലാമോഫോബിയ എന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച. അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക്? അപ്പോൾ പല ആളുകളും പല അർത്ഥങ്ങളാണ് പറയുന്നത്. ഈ അർത്ഥത്തിനാണ് ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ പറഞ്ഞതാണോ ശരി, ഞങ്ങൾ പറഞ്ഞതാണോ ശരി? അപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല, ഇതാണ് ഇസ്ലാമോഫോബിയുടെ അർത്ഥം. മറ്റുള്ള അങ്ങനെയല്ല, അത് വിദേശത്തുള്ളൊരു കാര്യമാണ്, ഇവിടെ നിറക്കുകയും ചെയ്താണ് എന്നൊരാൾ, അതല്ല ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ചീത്ത പറയുന്ന മാത്രമാണ് ഇസ്ലാമോഫോബിയ എന്നൊരാൾ പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ മുസ്ലിങ്ങളെ ചീത്ത പറയുന്ന മാത്രമല്ല ഇസ്ലാമോഫോബിയ, അത് മതത്തെക്കുറിച്ച് കൂടെയുള്ള ചർച്ചയും മതവും രാഷ്ട്രീയവും തമ്മിലെ വേർതിരിവും ദേശീയതയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമോഫോബിയ എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇസ്ലാമോഫോബിയെക്കുറിച്ചുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയുടെ അർത്ഥത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതാണ് ഞങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു നിരീക്ഷണം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അശ്രാന്തമായി ശബ്ദമുയർത്തുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ് നാം കേട്ടുകഴിഞ്ഞത്.
4: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
5: Peace Radio. Tune to reality.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
5: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കാവൽ പ്ലസ് പദ്ധതി സന്നദ്ധ സംഘടനകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം വഴി നടപ്പിലാക്കുന്ന കാവൽ പ്ലസ് പദ്ധതിയുടെ നടത്തിപ്പിനായി കണ്ണൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കുന്ന സംഘടനകൾ തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് തുടങ്ങിയവ രജിസ്റ്റർ ചെയ്തതായിരിക്കണം. MSW BSW കോഴ്സുകൾ നടത്തുന്ന അക്കാദമിക സ്ഥാപനങ്ങളുടെ ഔട്ട്റീച്ച് വിങ്ങുകൾക്കും അപേക്ഷിക്കാം. August 10 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 9447862960.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: KSRTC സംസ്ഥാനാന്തര അധിക സർവീസുകൾ 18 മുതൽ. KSRTC 18 മുതൽ September 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും അധിക സർവീസുകൾ നടത്തും. www.keralartc.com എന്ന മൊബൈൽ ആപ്പിലൂടെയും കൗണ്ടർ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ.

0: വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ഫത്ഹിൻ്റെ 16-ാമത്തെ ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങിവെച്ചത്. അതിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗം കൂടി ഇന്ന് മനഃപ്പാഠമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ച് തുടക്കം മുതൽ മനഃപ്പാഠമാക്കണമെന്ന് ഉണർത്തുകയാണ്. ആയത്ത് ആദ്യമൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാം. അതിനുശേഷം ഇന്നലത്തെ ബാക്കി ഒരു ഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാം.

യുക്തിക്കുമുല്ലാഹു അജ്റൻ ഹസന യുക്തിക്കുമുല്ലാഹു അജ്റൻ ഹസന

0: ആയത്തിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കതുകൂടി മനഃപ്പാഠമാക്കി 16-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുദിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര. ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം. നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർകോസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പി കാർഡ് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പരാതികളും വേവലാതികളുമൊക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രയാസങ്ങളില്ലാത്ത ഒരാളും ഭൂമിലോകത്തില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ നമ്മുടെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടച്ചിട്ടില്ല. മറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യന് പൂട്ടപ്പെട്ട വാതിലുകളെല്ലാം തുറക്കാനുള്ള ഒരുപാട് താക്കോലുകൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി മഫാത്തിഹുകളുണ്ട്, കീകളുണ്ട്, താക്കോലുകളുണ്ട്. എന്നാൽ അത് കണ്ടെത്തുവാനും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പൂട്ടുകളെ തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു വെച്ച ഒന്നാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ നമസ്കാരം ജീവിതത്തിൽ പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയുടെ പരിസരത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ ചിന്തയിൽ ആലോചനകളിൽ ഇരിക്കുന്ന വേളയിലൊക്കെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിത പ്രയാസങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയും, അഖിമിസ് സ്വലാത്ത അരിഹ്നാ ബിഹ, ഇഖാമത്ത് വിളിക്കാനും അതിലൂടെ നമുക്ക് നമസ്കരിക്കാം, അതിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം എന്ന രൂപത്തിൽ ബിലാലിനോട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നൊരു മാറ്റം എന്നത് അനുഭവിച്ച് അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വാചാലരായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ പൂരിശയും മഹിമയും പ്രാധാന്യവും പ്രസംഗിച്ചതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഫലവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അതൊരാസ്വാദകരമായ ഇബാദത്തായി ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നതാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ നമ്മൾ നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും ആയിത്തീരണമെന്ന് നമുക്ക് ഈ ഒരു ആയത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ചരിത്രത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വിവരം കിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം യാത്രാവാഹനമായിരുന്ന ഒട്ടകത്തെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിലത്ത് ഒട്ടകത്തെ ഇരുത്തുകയും അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ നമസ്കാരത്തിന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യം തന്നെ മരണവാർത്ത കേട്ട സമയത്ത് ഇസ്തിർജ ഇൻ അദ്ദേഹം തേടി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു മാതൃകയാണ്, നമ്മൾ അപകടങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണത്. എന്നിട്ട് അദ്ദേഹം അവസാനം നമസ്കാരമൊക്കെ കഴിഞ്ഞ് തൻ്റെ വാഹനത്തിലേക്ക് ഒട്ടകത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വസ്തഈനു ബിസ്സബരി വസ്സല, ഈ ആയത്തിന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ വിഷമം വന്നൊരു സമയത്ത് അദ്ദേഹം നമസ്കരിക്കാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. അതായത് നമസ്കാരത്തിലൂടെ നമുക്ക് ചില പ്രയാസങ്ങളെ, ചില വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നത് നമ്മെ ഏറെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ പോരിശയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന്, മജ്ലബത്തുൻ ലിറിസഖ് എന്നാണ്, ഉപജീവനമാർഗം കൊണ്ടുവരും. നമ്മുടെ ഉപജീവനമാർഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ ഉപജീവന മാർഗം നമുക്ക് ലഭിക്കുവാനും അത് വിശാലമാകുവാനും അതിൽ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും നമസ്കാരമെന്ന ഇബാദത്ത് നമ്മെ സഹായിക്കുമെന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം, ഹാഫിളത്തുൽ ലിസ്സിഹ, ആരോഗ്യത്തിന് സംരക്ഷണം നൽകുമെന്നാണ്. നമുക്കറിയാം ഒരു ശാരീരികമായൊരു പ്രവൃത്തി കൂടിയാണ് നമസ്കാരം. അത് സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പല രൂപങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, രോഗികളായി കഴിഞ്ഞാൽ അവർ എങ്ങനെ നമസ്കരിക്കണമെന്നതൊക്കെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു നോർമൽ രൂപം എന്ന് പറയുമ്പോൾ കൃത്യമായി അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിന്നുകൊണ്ടും കുറേ സമയം പല രൂപത്തിൽ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു റോൾ അതിലുണ്ട്, അതിലുപരി പ്രാർത്ഥനകൾക്കുണ്ട്, എല്ലാം നമുക്കറിയാം. ഏതായിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്നൊരു ഇബാദത്താണ് നമസ്കാരമെന്നത്. നമ്മളേറെ ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തൊരു കാര്യം, ദാഫിഅത്തുല്ലിൽ അദ എന്ന് പറഞ്ഞാൽ നമുക്ക് ശല്യമാകുന്ന, നമുക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ അത്തരം ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ജന്തുജാലങ്ങളിൽ നിന്നാകാം, അതല്ലെങ്കിൽ അവയെക്കാളും മോശമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ ആകാം നമുക്ക് പല ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നേരിടേണ്ടി വരും. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് നമസ്കാരം സഹായിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് മത്തുറദത്തുല്ലിദ്ദാഇ എന്നാണ്, എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അകറ്റി നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് രോഗമില്ലാത്ത ഒരവസ്ഥ എന്നതാണ്. രോഗം മനുഷ്യനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തും. കാരണം അതവൻ്റെ ശാരീരികമായ ക്ഷീണം, അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യം, അല്ലേ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതിന് പ്രയാസങ്ങൾ വരും, സാമ്പത്തികമായി പ്രയാസങ്ങൾ വരും, എല്ലാം രോഗങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്ന് നമസ്കാരമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഭൗതികമായിട്ടും അതുപോലെ തന്നെ പാരിത്രികമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ കൊണ്ട് ധന്യമാണ് ഇബാദത്തായിട്ടുള്ള നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് മുഖവ്യത്തുല്ലിൽ കൽബി എന്നാണ്, ഹൃദയത്തിന് ശക്തി പകരുമെന്നതാണ്. വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈമാനും നമ്മുടെ അതുപോലെ തന്നെ ചിന്തകളും നമ്മളെ തീരുമാനങ്ങൾക്കുമൊക്കെ കൃത്യമായി ഒരു ശക്തി പകരുന്ന ഒരു ഇബാദത്തായിട്ട് നമസ്കാരം മാറുമെന്ന് പറയുമ്പോൾ, തീർച്ചയായും ആ ഒരു ശക്തവാന്മാരായ ഹൃദയത്തിൻ്റെ ആളുകളായിട്ട് മാറണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമസ്കാരത്തെ നിലനിർത്തണമെന്നത് നാം ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മുബയ്യിളത്തുല്ലിൽ വജിഹി എന്നാണ്, എന്ന് പറഞ്ഞാൽ മുഖത്തിന് പ്രകാശം നൽകുമെന്നാണ്. മുഖത്തിന് പ്രകാശം നൽകുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തലങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊരു മുഖപ്രസന്നതയോട് കൂടിയിട്ട് നടക്കാനും ആളുകൾക്കിടയിൽ ഒരു വിഷമമില്ലാതെ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാക്കുക എന്നതുകൂടി മുഖപ്രസന്നതയിലൂടെ, അല്ലെങ്കിൽ മുഖത്തിന് വെളിച്ചം ലഭിക്കുക, നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു വെളിച്ചം എന്നതിലപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുഫ്രിഹത്തുൽ ലിനഫ്സി എന്നാണ്, നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നൽകുന്നുള്ളതാണ്. പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന നമസ്കാരത്തെ മുന്നിൽ വെക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി, എ പി കാർഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മധുരം ഖുർആനാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമുക്ക് കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരവസരമാണ് ഈ ഒരു സ്ലോട്ടിലൂടെയുള്ളത്. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിഷാരി അൽ അഫാസി, സൂറ ബക്രയിലെ 68-69 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മിശാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ലാ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് മിശാരി റാഷിദ്. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. സൂറ അൽ ബഖറ 68-69 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്. ആ വചനങ്ങളുടെ ആശയം ഇപ്രകാരമാണ്: ഹേ മനുഷ്യരെ, ഭൂമിയിലുള്ളവയിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവിൻ. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. തിന്മക്കും നീചവൃത്തിക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും.
1: മാഷാല്ലാ, നമ്മളിവിടെ കേട്ടത് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഹലാലായതും തൊയ്യിബുമായത് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്, തൊയ്യിബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായത്. ഭക്ഷണകാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന്, അള്ളാഹു അനുവദിച്ചതായിരിക്കണം, അത് ഹലാലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഹലാലാക്കിയതിൽ തന്നെ വിശിഷ്ടമായത്, തൊയ്യിബായതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷമായ ശത്രുവാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ശത്രുവിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് നീചവൃത്തിക്കും തോന്നിവാസത്തിനും മാത്രമാണ് നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് പറയാനും വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പിശാചിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമ്മളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു മാർഗത്തിലല്ലാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ നാട്ടിലുടനീളം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചിട്ടില്ലാത്ത, അനുവദനീയമാക്കാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ. അപ്പം അതിൽ നമുക്ക് പിന്നെ പറയാൻ കഴിയും, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്, അള്ളാഹുവിൻ്റെ പേരിലല്ലാത്ത ആളുകളുടെ തൃപ്തിക്കും അവരുടെ താല്പര്യത്തിനും വേണ്ടി അറുക്കപ്പെട്ടത്. അതേപോലെ തന്നെ മറ്റുള്ള മനുഷ്യന്മാരുടെ വിയർപ്പണിഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് പലിശ പോലെ, അതേപോലെ തന്നെ മോഷ്ടിച്ചെടുത്തത്, അതേ രൂപത്തിൽ മറ്റുള്ളവരുടെ വിയർപ്പ് നിൽക്കുന്ന ഭക്ഷണങ്ങൾ, ആ ഒരു രൂപം നമ്മളോട് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിക്കുകയാണ്.
0: ഇവിടെ അൻസാരി ഈ പറയുന്ന കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഹലാലൻ തൊയ്യിബ എന്ന് പറയുമ്പോൾ ഏറെ കുപ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവന്ന ഒരു ടേമാണ് ഹലാൽ.
1: ഹലാൽ
0: ഭക്ഷണം അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഭക്ഷണമാണ്, അത് നമുക്ക് അനുവദനീയമല്ല എന്ന നിലക്കുള്ള അത് എന്തോ ഒരു പ്രത്യേക സംഗതിയാണ്. ശരിക്കും ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഹസൻ അൻസാരി ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എൻ്റെ ഭക്ഷണമാകണം. അന്യൊരുത്തൻ സമ്പാദിച്ചുണ്ടാക്കിയത് അവനർഹതപ്പെട്ടത്, ഞാൻ കവർന്നെടുക്കുന്നത് അത് ഹറാമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹലാലും ഹറാമും. ഇപ്പോൾ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നയിച്ചുണ്ടാക്കിയത് തന്നെയാണ് ഹലാലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു ടേമാണിത്. ഇപ്പം എന്തോ ഒരു ഉസ്താദുമാർ ഇപ്പോൾ തുപ്പി ഭക്ഷണം വിതരണം ചെയ്യാന്നൊക്കെ പറയുന്ന പല പ്രചരണങ്ങളും പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വെറുപ്പുൽപാദകരായ ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പം എന്താണ് ഹലാലായ ഭക്ഷണം എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്.
1: അതെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഹലാലിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അത് വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേമാണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ. അപ്പം നമ്മൾ ദുനിയാവിൽ കാണുന്ന ഭക്ഷണങ്ങളൊന്നും ഹലാലല്ല, ഏതൊഴികെ അള്ളാഹു അനുവദിച്ചതൊഴികെ. അപ്പൊ അള്ളാഹു അനുവദിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലേപ്പാ കുടുങ്ങിച്ചത്തത്. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പിന്നെ അറുക്കപ്പെട്ടത് അങ്ങനെ വൽ മുത്തറദ്ദിയത്തു വൽ മുൻഹനിഖത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടത് അള്ളാഹു ആയത്തിലൂടെ നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലല്ലാത്ത ഭക്ഷണങ്ങൾ അള്ളാഹു സുബഹാനഹു തആല എണ്ണിപ്പറഞ്ഞ ആ രൂപത്തിലല്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണ്. അതോടൊപ്പം അതാണ് ഈ ആയത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. അപ്പോൾ പിശാജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിൻ്റെ കാഠിന്യം എവിടെയാണ്? അവൻ അദൃശ്യനാണ്, അവനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവനും അവൻ്റെ സംഘാംഗങ്ങളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടതും വലതും മുമ്പിലും പിന്നിലും താഴെയും മുകളിലുമായിട്ട് നമ്മളെ പഴപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് അവൻ ശപഥം ചെയ്തതാണ്, എല്ലാവരെയും ഞാൻ പഴപ്പിച്ചു കളയും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഒരൊറ്റ ആൾക്കാർക്ക് മാത്രമാണ് പിശാജ് പിന്നെ വഴങ്ങിക്കൊടുക്കാത്തത്. അതാരാണ്? അള്ളാഹുവിൻ്റെ ഇഖ്ലാസുള്ള ദാസന്മാരിൽ അവന് ആക്സസ് ഇല്ല, അവന് സ്വാധീനമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ലക്ഷണമൊത്ത ഒരു ഭാഗത്തെക്കുറിച്ച് പറയണം. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഹ്ഷാഹുകളാണ്, തോന്നിവാസ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ തിന്മകളാണ് അവൻ നിങ്ങളോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
0: നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷേ അതെല്ലാം പിശാജ്. ഇപ്പൊ അതൊക്കെ ഒരു ന്യായീകരണങ്ങൾ പലരും പലതിനും കണ്ടെത്താറുണ്ട് എന്നുള്ളത് വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ്.
1: അതെ,
0: ഇതിലിപ്പോ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതുപോലെ ഫഹ്ഷാഇ വൽ മുൻകർ, നീച പ്രവർത്തനങ്ങൾ മാത്രമേ ഇവൻ നമ്മളോട്
1: കൽപ്പിക്കുന്നുള്ളൂ,
0: നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതാകട്ടെ നല്ലതായി തോന്നിച്ചു അലങ്കാരമാക്കി കാണിച്ചു തരികയും ചെയ്യും. ഇപ്പോ ഈ പ്രത്യക്ഷ ശത്രുവായ പിശാജ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഇടപെടുന്നതിനെ അങ്ങേയറ്റം ഗൗരവകരമായി സൂക്ഷിക്കണമെന്നും എപ്പോഴാണ് പൈശാചികമായ ഒരു പ്രയാസം നേരിട്ടതായും അനുഭവപ്പെടുന്നത് ആ ഘട്ടത്തിൽ ശപിക്കപ്പെട്ട പിശാജിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന ആ മനോഹരമായ പ്രാർത്ഥനയും ഇസ്തിആദത്തിന്റെ പ്രാർത്ഥനയും ഒക്കെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ വളരെ മനോഹരമായ അർത്ഥ തലങ്ങളുള്ള ആശയ തലങ്ങളുള്ള ഒരു ആയത്തുകളുൾക്കൊള്ളുന്ന മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്തു.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുഹമ്മദ് ഇസ്മായിൽ ചിറക്കൽപ്പടി.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകിയത് മുഹമ്മദ് ഇസ്മായിൽ, ചിറക്കൽപ്പടി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിന്റെ സമയമാണ്. സ്വർഗത്തിൽ പോകുമെന്ന് വ്യാമോഹിക്കുന്നവരോട് എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നാമൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നും നാം ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗപ്രവേശനം എളുപ്പമാണ്, അങ്ങ് കടന്ന് കളയാം സ്വർഗത്തിൽ എന്നൊക്കെ വിചാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. എന്നാൽ അറിയുക, സ്വർഗം എന്നത് പ്രവർത്തിച്ച് അധ്വാനിച്ച് നേടിയെടുക്കേണ്ടുന്ന ഒരു ലോകമാണ്. അതുതന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ കൃത്യമായ ഫലമൊന്നുമല്ല സ്വർഗം, നമ്മുടെ പ്രവൃത്തി കൊണ്ടങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നതുമല്ല. എന്നാൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമെന്നോണം, അവൻ്റെ ഫളലെന്നോണം നൽകുന്ന സമ്മാനമാണ് സ്വർഗലോകം. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാത്ത ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുകയില്ല, അവർക്ക് സ്വർഗവും ലഭിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ വെറുതെ അങ്ങ് പ്രവേശിച്ച് കളയാം, ഒരധ്വാനവുമില്ലാതെ സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് വ്യാമോഹിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. സൂറത്തു ആലു ഇമ്രാൻ 142-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലങ്ങ് പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമം ചെയ്യുവാനും കഠിനാധ്വാനം ചെയ്യുവാനും അഥവാ ജിഹാദ് ചെയ്യുവാൻ തയ്യാറുള്ളവർ ആരാണ് എന്ന് അല്ലാഹു അറിയാതെ? വയഅലമസ്സാബിരീൻ, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാലുക്കൾ ആരാണ് എന്നും അല്ലാഹു അറിയാത്തിടത്തോളം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നു പറഞ്ഞാൽ സ്വർഗത്തിൽ വെറുതെ അങ്ങ് കടന്നു കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹുവിന് അറിയണം ആരാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ജിഹാദിന് തയ്യാറുള്ളത് എന്ന്. സ്വന്തം ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും മറ്റു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എന്തെല്ലാം നിഅമത്തുകളുണ്ടോ ആ നിഅമത്തുകൾ കൊണ്ടൊക്കെ ജിഹാദ് ചെയ്യുവാൻ, ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള കഠിന പരിശ്രമത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ശരീരം കൊണ്ടുള്ള യുദ്ധമാകാം, സമ്പത്ത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടാകാം, നമ്മുടെ സമയവും ആരോഗ്യവും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന രംഗത്ത് ചെലവഴിച്ചുകൊണ്ടാകാം. അങ്ങനെ ജിഹാദിൻ്റെ മേഖലകൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ തന്നെ ത്യാഗപരിശ്രമം നടത്തുവാൻ സന്നദ്ധതയുള്ള, അതിന് ഉത്സാഹമുള്ള, അതിന് ആവേശമുള്ള ആളുകൾ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കിയിട്ട് അത്തരം ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകം നൽകുക. അതേപോലെ തന്നെ വയഅലമസ്വാബിരീൻ. ജിഹാദ് ചെയ്യുവാനുള്ള ക്ഷമ ആർക്കാണുള്ളത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള ശേഷി ആർക്കാണുള്ളത്? ആ അധ്വാനത്തിൻ്റെ മേഖലയിൽ ക്ഷമ കൈക്കൊള്ളുവാനും തയ്യാറുള്ളവരെ അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ നിങ്ങളെ വെറുതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ള, ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള, ആ മേഖലയിൽ ക്ഷമ കൈക്കൊള്ളാൻ തയ്യാറുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചറിയും. അത്തരം ആളുകൾക്ക് മാത്രമാണ് സ്വർഗത്തിൽ പോവാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവല വ്യാമോഹങ്ങൾക്കപ്പുറത്ത് പ്രവൃത്തിയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ത്യാഗപരിശ്രമം അഥവാ ജിഹാദാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അവൻ ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവർ ആരാണ്, അവർക്കാണ് യഥാർത്ഥത്തിൽ സ്വർഗം ലഭിക്കുക എന്നാണ് സൂറത്തു ആലു ഇമ്രാനിലെ 142-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ, കണക്കുകൂട്ടിയിരിക്കുകയാണോ? വലമ്മായത്തിക്കും മഥലുല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവർക്ക് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടല്ലാതെ? എന്താണ് കാര്യം? മസ്സതുഹുമുൽ ബസാഉ വദ്ദറാ, അവർക്ക് അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നുപെട്ടു, രോഗങ്ങളും കഷ്ടപ്പാടുകളും അവർക്കുണ്ടായി. വസുൽസിലു, അതേപോലെ തന്നെ ശത്രുക്കളുടെ അതിക്രമങ്ങൾ കൊണ്ട് അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടു. ഹത്ത യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, എത്രത്തോളമെന്ന് ചോദിച്ചാൽ പ്രവാചകനും ആ പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികളും ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നതുവരെ. എന്താണവർ ചോദിച്ചത്? മതാ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ്? അല അറിയുക, ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം വളരെ സമീപസ്ഥമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ വചനത്തിലൂടെ പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും, അങ്ങേയറ്റത്തെ പ്രയാസങ്ങളുണ്ടാകും, ശത്രുക്കളുടെ ഭീഷണികൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും കിടുകിട വിറപ്പിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഈ അവസ്ഥകളൊക്കെ തരണം ചെയ്യുകയും അതിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും അവിടെയെല്ലാം ജിഹാദിൻ്റെ എല്ലാ മേഖലകളിലും ക്ഷമയോടുകൂടി പ്രവേശിക്കുകയും ചെയ്യുന്നവനാരോ അവന് മാത്രമാണ് സ്വർഗം ലഭിക്കുക എന്നും, അതല്ലാതെ ഒരു പ്രയാസവും അനുഭവിക്കാതെ, ഒരു ദുരിതവും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. സൂറത്തു മുഹമ്മദിലെ 31-ാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലനബുലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബുലുവ അഖ്ബാറക്കും, നിങ്ങളിൽ നിന്ന് ക്ഷമാലുക്കളായ ആളുകളെയും ജിഹാദിന് സന്നദ്ധതയുള്ള ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാൻ വേണ്ടി അവൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ വർത്തമാനങ്ങൾ അറിയാൻ വേണ്ടി അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യാമോഹങ്ങൾക്കപ്പുറത്ത് പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ത്യാഗപരിശ്രമം ചെയ്യാനും ക്ഷമ കൈക്കൊള്ളുവാനും നാം തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗലോകം ലഭിക്കുകയുള്ളൂ എന്ന പാഠം നാം ഉൾക്കൊള്ളണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. സ്വർഗത്തിൽ പോകുമെന്ന് വ്യാമോഹിക്കുന്നവരോട് ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹേ മഷ്റൂബ,
3: മഷ്റൂബ
2: നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം.
3: അതെ,
2: അതായത് അതിലെ ആ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തി. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മോളും ഉണ്ടല്ലോ,
3: മകളുണ്ട്.
2: അപ്പോൾ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. അഫ്സയുടെ ആദ്യം അഫ്സയുടെ വീട്ടിൽ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ? നബി തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ നിൽക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയാ കിടക്കുന്ന ആ മഷ്റബിയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബിയെ ഒന്ന് കാണാൻ പറ്റും? അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരുകയാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമം ഉണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹുവിനോടൊന്ന് റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിന് നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെയുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂം സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു പറയണ, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ ആ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാ കൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമ ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ല ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം, നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം. അപ്പോൾ നമ്മളൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചതാണ് റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്. ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
3: യെസ്,
2: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമറുള്ളാഹിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
3: തീർച്ചയായിട്ടും അവിടെ അവസാന റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കില്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മളെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
2: പിന്നെ അതുമല്ല, റസൂലിൻ്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാർ അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
3: അതെ അതെ അതെ.
2: പക്ഷെ നബി അതിന് എത്ര സംയമനത്തിൽ എത്ര വിഷമം ഉണ്ടാവും
3: തന്നെ.
2: അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോൾ അതിങ്ങനെ
3: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
2: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
3: ഇണക്കവും മാറി നിർത്തി.

الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أبو خالد حكيم بن حزام رضي الله تعالى عنه بالنظر الحديث عنه നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ആ ഹദീത്തിലെ പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുകയും ന്യൂനതകളുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഇടപാടിൽ ബർക്കത്ത് ചെയ്യും എന്നാണ്. വസ്തുവിൻ്റെ ന്യൂനതകൾ മറച്ചുവെക്കുന്നതും അത് മറച്ചുവെച്ചുകൊണ്ട് ആളുകൾക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണെന്നും വലിയ വഞ്ചനയാണതെന്നും അത്തരം ആളുകളിൽ ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല എന്നു വരെ റസൂലുള്ള പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അല സുബ്റത്തി തുആമിൻ, ഒരു ഭക്ഷണ കൂമ്പാരത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. വിൽക്കാൻ വേണ്ടി കൂട്ടിവെച്ചിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു, അതിൻ്റെ അരികിലൂടെ റസൂലുള്ള നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പ്രവാചകൻ കൈ ഇട്ട് നോക്കി, തൻ്റെ കൈ അതിൻ്റെ ഉള്ളിലൊന്ന് പ്രവേശിപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ്റെ കൈ നനവ് ബാധിച്ചു. റസൂലുള്ള ചോദിച്ചു, മാഹാദ യാ സ്വാഹിബത്വാം, ഈ ഭക്ഷണം വിൽക്കാൻ വേണ്ടി, ഈ ഭക്ഷ്യവസ്തു വിൽക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഈ മനുഷ്യ, എന്താണിത്? എന്താണ് ഈ ഭക്ഷണത്തിന്, ഈ ഭക്ഷ്യവസ്തുവിന് എന്താണിങ്ങനെ നനവ്? ഇതിന് നനവുണ്ടല്ലോ എന്ന് റസൂലുള്ള അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, അത് മഴയേറ്റ് നനഞ്ഞതാണ് നബിയേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഫലാ ജാൽതഹു ഫൗഖത്വാം, നിനക്കത് ഈ ഭക്ഷണത്തിൻ്റെ നനഞ്ഞത് ഇതിൻ്റെ മീതെ വെച്ചുകൂടെ? ഖൈറാഗുന്നാസ്, അങ്ങനെ മീതെ വെച്ചാൽ ജനങ്ങൾക്കത് കാണാമല്ലോ. കാണുമ്പോൾ അവർക്കെന്ത് ചെയ്യാം, നല്ലത് തിരഞ്ഞെടുക്കാം. അപ്പം അവരത് കാണണം, അറിയണം ഇങ്ങനെ നനഞ്ഞതാണ് എന്നവരറിയണം. അതിന് നിനക്കത് മീതെ വെച്ചുകൂടെ എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് അവസാനമൊരു താക്കീത്, മൻ ഖശ്ശനാ ഫലൈസ മിന്ന, ആര് നമ്മെ ചതിക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല, ചതിയന്മാർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ള പറഞ്ഞു. സാധാരണ ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാറുള്ളത് മഹാപാപത്തെ സൂചിപ്പിക്കാനാണ്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അതുപോലെ മൻ ഖശ്ശന ഫലൈസ മിന്ന, ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാറുള്ളത് മഹാപാപത്തെ സൂചിപ്പിക്കാനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ വസ്തുവിൻ്റെ ന്യൂനതകൾ മറച്ചുവെച്ചുകൊണ്ട് ഉപഭോക്താവിനെ ചതിക്കുന്നത് മഹാപാതകമാണ്, മഹാപാപമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വേറെയും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സലാസുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻറു ഇലൈഹിം വലഹും അദാബുൻ അലീം. മൂന്ന് വിഭാഗം ആളുകൾ, അവരെ യൗമൽ ഖിയാമയിൽ അല്ലാഹു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. പുറമേ വലകും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാബു വഖസിറു മൻ ഹും യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇപ്പറയപ്പെട്ടതാണ് അവരുടെ അവസ്ഥ എങ്കിൽ അവർ നഷ്ടകാരികളാണ്, അവർ പരാജിതരായിരിക്കുമല്ലോ, ആരാണവർ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്

0: അവർ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് സ്വഭാവങ്ങളെക്കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. ഒന്ന്, അൽ മുസ്ബിൽ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷന്മാർ. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഇപ്പോൾ. എന്നിരുന്നാലും ഞെരിയാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രമെടുക്കുന്നത് അത് മഹാപാപമാണ് എന്നാണ് ഹദീസിൻ്റെ പരാമർശങ്ങളിൽ നിന്നും പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അല്ലാഹു നോക്കുകയോ സംസാരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യില്ല, വേദനാജനകമായ ശിക്ഷ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്ന് റസൂലുള്ള പറഞ്ഞത് മുസ്ബിലാണ്, ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷന്മാർ. രണ്ട്, അൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. ഒരാളെ സഹായിച്ചത്, ഒരാൾക്ക് സാമ്പത്തികമോ മറ്റോ നിലക്കുള്ള എന്ത് സഹായമായിരുന്നാലും ശരി, ചെയ്തു കൊടുത്ത സഹായങ്ങൾ എടുത്തു പറയുക. അങ്ങനെ എടുത്തു പറയുമ്പോൾ ആ സഹായം സ്വീകരിച്ച സ്വീകർത്താവിന് അതുവഴി പ്രയാസങ്ങളുണ്ടാകും. അത് മഹാപാതകമാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. മൂന്നാമതായാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന പരാമർശം വരുന്നത്. റസൂലുള്ള പറഞ്ഞു മൂന്നാമത്തേത് അൽ മുൻഫിഖു സിലാതഹു ബിയമീനിൻ കാദിബ, കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവർ. കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവൻ, അവന് പരലോകത്ത് കിട്ടാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് റസൂലുള്ള ഇവിടെ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സംസ്കരിക്കുകയോ നോക്കുകയോ ഇല്ല, വളരെ വേദനയേറിയ ശിക്ഷ അവനുണ്ടായിരിക്കുകയും ചെയ്യും. അവിഹിതമായ മാർഗത്തിലൂടെ ഒരാൾ ഒരു മുസ്ലിമിൻ്റെ ധനം അതപഹരിച്ചെടുത്താൽ അതിൻ്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടി വരുമെന്നും പരലോകത്ത് കടുത്ത ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും പരാമർശിക്കുന്ന ധാരാളം ഹദീസുകൾ വേറെയും കാണാം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് മനി ഖത്തത ശിബ്റൻ, ഒരാളൊരു ചാൺ അപഹരിച്ചെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വ്യക്തിയുടെ കഴുത്തിൽ നാളെ ഏഴ് ഭൂമികൾ ഇട്ടുകൊടുക്കും എന്ന് റസൂലുള്ള പറഞ്ഞതായി സ്വഹീഹ ഹദീസിൽ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ അന്യൻ്റെ ധനം അപഹരിച്ചെടുക്കുന്നതും അവിഹിതമായ മാർഗത്തിൽ അത് സമ്പാദിക്കുന്നതും വളരെ കടുത്ത പാപമാണെന്നും ആ വിഷയങ്ങളിലും അഥവാ ഇടപാടുകളിലും സത്യസന്ധതയും തഖ്വയും കൈവിടാതെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഈ ഹദീസിലെ പ്രധാന പാഠമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിൽ നിന്ന് തന്നെ നേർക്കുനേരം അത് വ്യക്തവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ഹദീസുകൾ കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയാംവിധം അവനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, വഞ്ചനയുടെ പര്യവസാനം എന്ന വിഷയത്തിൽ നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി നാം പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്.
1: വിശുദ്ധ ഖുർആനിലെ ശ്രവണ മനോഹരമായ വചനങ്ങളിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങി പോകാം
0: ഇൻഷാല്ലാ. ഇന്ന് 19 അധ്യായം സൂറത്ത് മറിയമിലെ 16 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: നമ്മളിന്ന് കേൾക്കുന്ന ശബ്ദം വിശുദ്ധ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ബന്ദർബലീലയുടെ പാരായണമാണ്.
0: തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: അടുത്തതായി ആരോഗ്യചിന്തകൾ. വായ്പുണ്ണ് വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
1: അസ്സലാമു അലൈക്കും. ആരോഗ്യചിന്തകളെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ വായിലെ പുണ്ണിനെ കുറിച്ചാണ്, മൗത്ത് അൾസർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് എങ്ങനെ ഉണ്ടാകുന്നത്, ബാക്കി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വായിലെ പുണ്ണുണ്ടായാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നല്ല ആയത്തിലുള്ള മുറിവൊക്കെ ആണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും, സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവും. ആകെ നമ്മുടെ ദിവസത്തെ തന്നെ ബാധിക്കാൻ വായ്പുണ്ണിന് സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വായ്പുണ്ണ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കുറവാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സിയുടെ ഒക്കെ കുറവ് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വായ്പുണ്ണുണ്ടായാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിക്കാം വൈറ്റമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റുകൾ വാങ്ങി കഴിക്കാം, അതേപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നെല്ലിക്ക ഒക്കെ, അതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ ബി വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്, അത് കഴിക്കാം. അത് കഴിച്ചാലും സംഭവം മാറിപ്പോക്കോളും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ, വായ്പുണ്ണ് നിങ്ങൾ നെല്ലിക്ക കഴിച്ചു, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഗുളിക കഴിച്ചു, മാറി, പക്ഷേ വീണ്ടും വരുന്നു, വീണ്ടും വായിലെ പുണ്ണ് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ദഹന പ്രക്രിയ റെഡി ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ദഹനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദഹന പ്രക്രിയയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ദഹന പ്രക്രിയ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മനസ്സിൽ നിങ്ങളുടെ സ്ട്രെസ്സ്, വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠ. നിങ്ങളുടെ ലൈഫിൽ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വയറിൻ്റെ ദഹനത്തെ ബാധിക്കും. ദഹനം റെഡിയായിട്ട് നടന്നില്ല, വൈറ്റമിൻ ബി സി റെഡിയായിട്ട് ശരിക്ക് ആഗീകരണം അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് വായ്പുണ്ണ് വരും. അത് നമുക്ക് പുറത്തേക്ക് കാണിച്ചു തരുന്ന സിംറ്റമാണത്. അപ്പോൾ നിങ്ങളത് പരിഹരിക്കണം. ഇത് പരിഹരിക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമാണുള്ളത്, റിവേഴ്സ് സൈക്കോളജി എന്നാണ് ഇതിനെ വിളിക്കുക. വൈറൽ ബുദ്ധിമുട്ടുകൾ അധികം ആൾക്കാർ ഇത് ഗൂഗിളിലെടുക്കും, യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കും, എന്നിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണോ എന്നിങ്ങനെ ചിന്തിച്ച് ബേജാറായിട്ടിരിക്കും. തവക്കൽ ത്വലല്ല, അല്ല വിചാരിച്ചാൽ ഏത് അസുഖമായിരുന്നാലും എനിക്ക് തിരിച്ച് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ബോധ്യം മനസ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ തവണ പേടി വരുമ്പോഴും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നിട്ട് ഈ ആങ്സൈറ്റി ഉത്കണ്ഠ നിങ്ങൾ മാറ്റണം. അങ്ങനെയെങ്കിൽ ദഹന പ്രക്രിയയിലെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരുന്നത്, മാജിക്കലി മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ഭക്ഷണം സമയത്ത് കഴിക്കണം. ഭക്ഷണം സമയം തെറ്റിച്ച് കഴിച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയ റെഡിയായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം നമ്മുടെ ആമാശയത്തിന് അറിയാം, നമ്മുടെ വയറിന് അറിയാം എപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനത് തെറ്റിച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ശരിയായിട്ട് നടക്കില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ സമയം തെറ്റിക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളം കുടിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ എന്നും ദിവസം എക്സസൈസ് ചെയ്യണം, ഒപ്പം തന്നെ ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മൗത്ത് അൾസർ വരുന്നത്, വായ്പുണ്ണ് വരുന്നത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, വായ്പുണ്ണ് വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നമുക്ക് പീസ് ടൈമിൽ എന്താണ് ഒന്ന് നോക്കാം.
1: ഇത് പീസ് ടൈമിൽ നമ്മുടെ ശ്രോതാക്കളെ അയച്ച കമൻറ്റുകളിൽ നിന്ന് ഫീഡ്ബാക്കിൽ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് ലഭിച്ച ഫീഡ്ബാക്ക്, അത് ഇന്നത്തെ കാലത്ത് അനാവശ്യ കാര്യങ്ങൾ കേൾക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കാൻ പീസ് റേഡിയോ പോലുള്ള വേദികൾ വളരെ അപൂർവമാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ കാലിക പ്രസക്തവും എന്നാൽ വളരെയധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമ്മൾ വായിച്ചത്. കാരണം ഇന്ന് ഒരാൾക്കൊരു ഒരു തിന്മ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് യൂട്യൂബ് മതി.
0: അതെ
1: അല്ലേ? ആ യൂട്യൂബിൽ കയറി നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫീഡുകളും. നമ്മൾ യൂട്യൂബ് തുറന്നാൽ തന്നെ നമ്മുടെ അടുക്കലേക്ക് വരിക. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം, നല്ലൊരു കാര്യങ്ങൾ, അതിങ്ങനെ ഒരു സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫീഡിൽ അതേ വരുള്ളൂ. എന്നാൽ മോശപ്പെട്ടതാണ് കാണണമെങ്കിൽ നമ്മുടെ ഫീഡിൽ അതായിരിക്കും വരിക. അപ്പോൾ അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആഡുകളായിട്ടും റെക്കമെൻഡുകളൊക്കെ ആയിട്ടും വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ എന്തുണ്ട്, മോശപ്പെട്ടത് കാണാൻ അവസരമുണ്ട്. പക്ഷേ നന്മകൾ കേൾക്കാൻ അപൂർവമാണ്. അപ്പോൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെല്ലാ നന്മകൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈ നല്ലതിനൊക്കെ വളരെ അപൂർവമായിരിക്കുമല്ലോ, അത് തിരഞ്ഞെടുക്കുന്നത് വേണം. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടത്താനുള്ളൊരു തൗഫീക്ക് ലഭിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
4: ഒരു സ്ത്രീ വുളു ചെയ്ത ശേഷം അമുസ്ലിം സഹോദരിക്ക് കൈകൊടുത്താൽ വുളു ബാത്തിലാവുമോ എന്നാണ്.
5: ഈ തൊട്ടാൽ വുളു മുറിയുക എന്ന് പറയുന്ന ഒരു രൂപം, അത് അമുസ്ലിങ്ങളെ തൊട്ടാൽ വുളു മുറിയില്ല, സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല, പുരുഷന്മാരെ സ്ത്രീകൾ ഇങ്ങോട്ട് തൊട്ടാൽ വുളു മുറിയില്ല, ഇതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളെ പുരുഷന്മാർ തൊട്ടുപോയി. അപ്പോൾ ഈ തൊടുക എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, മുറിയും എന്ന് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്നത്, കൈവെള്ള കൊണ്ട് വസ്ത്രം ഇല്ലാത്ത ഭാഗത്ത് തൊടണം, മറ്റൊരാളുടെ ശരീരത്തിൽ തൊലിയിൽ തൊട്ടാൽ അത് തന്നെ എങ്ങനെയെങ്കിലും തട്ടിയാൽ പോരാ, കൈവെള്ള കൊണ്ട് തന്നെ തൊടണം, ആ രൂപത്തിൽ തൊട്ടാൽ മാത്രമേ വുളു പോകൂ എന്നാണ് വുളു നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, മുബാഷറത്തുണ്ടാകണമെന്ന്. ബഷറും ബഷറെന്ന് പറഞ്ഞാൽ തൊലികൾ തമ്മിൽ മുട്ടണം, അതല്ലാതെ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തൊട്ടുപോയി എന്നതുകൊണ്ട് ഉളുമുറിയില്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് പ്രാമാണികമായി ശരിയാണോ? നമ്മൾ പ്രമാണങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ തെളിവുകൾ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തെ സ്പർശിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി പോയ സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണമായിട്ടുള്ളത് ഒരു പക്ഷേ സ്ത്രീകളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് എങ്കിൽ വൈകാരികത വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. വൈകാരികതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വല്ലതും സംഭവിച്ചാലോ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷനെ തൊട്ടാലോ പുരുഷൻ സ്ത്രീയെ തൊട്ടാലോ ഒരു അമുസ്ലിമിനെ സ്പർശിച്ചാലോ ഉളുമുറിയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇന്നമൽ മുഷിരിക്കൂന നജസുൻ, മുഷിരിക്കുകൾ നജസാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, അപ്പം നജസാണെങ്കിൽ അത് തൊട്ടാൽ ഉളുമുറിയില്ലേ എന്നാണ്. അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലം മൂത്രം പോലുള്ള ഒരു നജസല്ല. മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ മാലിന്യമാണ്. ഷിർക്ക്, കുഫ്ർ, അതേപോലെ തന്നെ നിഫാഖ് തുടങ്ങിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങളിൽപ്പെട്ടതാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല ആ റബ്ബിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആ വിശ്വാസം മലിനമാണ്. ആ ദൈവത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതാണ് മാലിന്യമെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മാലിന്യമാണ്, അതല്ലാതെ മലമൂത്ര വിസർജന വസ്തുക്കൾ പോലെ മലിനമായ ഒന്നാണ് എന്നല്ല, തൊട്ടാൽ ഉളുമുറിയുന്ന ഒന്നാണ് എന്നല്ല, അത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്.
6: ഞാൻ പോകുന്ന പള്ളിയിൽ മൊബൈലിലെ ഖിബ്ലയുടെ ആപ്പ് വെച്ച് നോക്കുമ്പോൾ വലത്തേക്ക് ചെരിഞ്ഞാണ് കാണിക്കുന്നത്, എന്നാൽ അവിടെ നേരെയാണ് നിന്ന് നിസ്കരിക്കുന്നത്. അവിടുത്തെ ഖത്തീബിനോട് ചോദിച്ചപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഖിബ്ലയിലേക്ക് തിരിഞ്ഞാൽ മതിയെന്നും കറക്റ്റ് പൊസിഷനിൽ വരേണ്ടതില്ല എന്നും പറയുന്നു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യം.
7: ഈ അടുത്ത കാലങ്ങളിലായിട്ടാണല്ലോ കൃത്യമായ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിച്ചത്. പഴയ കാലത്ത് പണ്ഡിതന്മാരൊക്കെ ഗോളശാസ്ത്രം പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിശ നോക്കിയിരുന്നതും അതേപോലെ ഖിബ്ല നോക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഖിബ്ലയിലേക്ക് തിരിയുക എന്നാണ്. നമ്മൾ ഇവിടെ നമസ്കരിക്കുമ്പോൾ നേരെ കഅബയിൽ പോയി മുട്ടണം എന്ന ഒരർത്ഥം അതിലില്ല. അല്പം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ആ നമസ്കാരം സഹിയാകുന്നതാണ്. അല്ലാഹു തആല ആലം.
6: എനിക്ക് 22 വയസ്സുള്ള ഒരു മകനുണ്ട്. അവൻ അൽഹംദുലില്ലാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മകനാണ്. എനിക്ക് 42 വയസ്സായി. എൻ്റെ അതേ പ്രായത്തിലുള്ള അവൻ്റെ മൂത്തമ്മയും ഇളാമയും വീട്ടിൽ വന്നാൽ തിരിച്ചു പോകുമ്പോൾ മകനോട് ഞാൻ അവരെ ബൈക്കിൽ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറയും. അവന് പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് അത് തെറ്റല്ലേ എന്നാണ് പറയുന്നത്. നിന്നെ ജനിച്ചത് മുതൽ കാണുന്നവരല്ലേ, അവരെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മുത്തമ്മാൻ്റെ മക്കളോ 50 വയസ്സ് പ്രായമുള്ളവരൊക്കെ വീട്ടിൽ വന്നാലും ചിലപ്പോൾ ഞാൻ റോഡിലേക്ക് ആക്കി കൊടുക്കാൻ പറയാറുണ്ട്. മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. കുറേ ദൂരം നടക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ മകനോട് നിർദ്ദേശം നൽകുന്നത് തെറ്റാണോ? ഇത്രയും പ്രായമായവർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവൻ്റെ പ്രായമുള്ള കസിൻസൊക്കെ ആണെങ്കിൽ ഞാനും പറയാറില്ല എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
7: ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷന് അവൻ്റെ ഇളയമ്മ മൂത്തമ്മ എന്ന് പറഞ്ഞ ഉമ്മയുടെ അനിയത്തി ജ്യേഷ്ഠത്തി എന്ന് പറയുന്നത് മഹറമാണ്. അവരോട് സലാം പറയുവാനും അവർക്ക് കൈ കൊടുക്കുവാനും ഒക്കെ അനുവാദമുണ്ട്. അങ്ങനെയുള്ള ഉമ്മയുടെ സഹോദരി, ഇളയമ്മ മൂത്തമ്മ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉമ്മയുടെ അനിയത്തി, അവരെ ഒരു ബൈക്കിലിരുത്തി വീട്ടിലേക്ക് ആ റോട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഹറാമായ കാര്യമല്ല, കാരണം അവർ തമ്മിൽ മഹ്റമാണ്. എന്നാൽ അവരുടെ മക്കളാണ് എങ്കിൽ അത് മഹ്റമല്ല, അവരെ ബൈക്കിലിരുത്തുവാനും അവർ കൈ കൊടുക്കുവാനും ഒന്നും പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
4: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത ഡി എൽ എഡ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു എൽ പി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു. സ്കൂളിൽ നടക്കുന്ന ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ്, ടീച്ചേഴ്സ് ഡേ, കലോത്സവം എന്നീ ആഘോഷങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു എൽ പി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ മാറി നിൽക്കാനാകും? ടീച്ചേഴ്സ് ഡേ പോലുള്ള സെലിബ്രേഷൻ ഒരു വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണല്ലോ. വിവിധ മത്സരങ്ങൾക്കായി പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. കലോത്സവം, സോങ്സ്, ഡാൻസ് എക്സെട്ര. എൽ പി സ്കൂൾ അധ്യാപികയാകാൻ ഏറെ ഇഷ്ടമുള്ള എനിക്ക് വർദ്ധിച്ചു വരുന്ന സെലിബ്രേഷൻസ് എങ്ങനെ ഭാവിയിൽ തടുക്കാനാകും, പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ് സ്കൂളുകളിൽ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്ത്? അധ്യാപിക എന്ന നിലയിൽ നാം എന്ത് നിലപാടാണ് ചെറിയ കുട്ടികളോട് സ്വീകരിക്കുക എന്നാണ്.
7: നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും ചിന്താഗതിയുള്ള ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒരേ കലാലയത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അത്തരം കലാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ, വിശ്വാസികളായ ആളുകളുടെ മക്കൾ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പഠനങ്ങളും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാകുവാൻ പാടില്ല. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് കുരങ്ങിൽ നിന്നാണ് എന്ന എല്ലാവരും തള്ളിക്കളയുന്ന സിദ്ധാന്തം പഠിക്കപ്പെട്ടപ്പോഴും ഒരു കുട്ടിയും അപ്രകാരം വിശ്വസിച്ചിട്ടില്ല. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന തത്വം തന്നെയാണ് മുസ്ലിം മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പഠിച്ച വിദ്യാർത്ഥിക്ക്, അധ്യാപകന് മറ്റ് മതവിഭാഗങ്ങളോട് എല്ലാവിധ സഹവർത്തിത്വവും സഹകരണവും സഹായവും നൽകിക്കൊണ്ടും കൊടുത്തും വാങ്ങിയും കൊണ്ടും തന്നെ അവരുടെ മത ആചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ സാധിക്കണം. മുമ്പില്ലാത്ത വിധം ആഘോഷങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട്, ആഘോഷങ്ങൾ നടക്കട്ടെ, പക്ഷേ അത് കലാലയത്തിന് പുറത്ത് ഓരോരുത്തരും അവർക്കിഷ്ടമുള്ള ആഘോഷങ്ങൾ സ്വീകരിക്കട്ടെ, കലാലയത്തിലേക്ക് അത് കടന്നു വരേണ്ടതില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് സ്കൂളുകളിൽ മുന്നോട്ട് പോകട്ടെ. മുസ്ലിം പെരുന്നാളുകളോടനുബന്ധിച്ചുള്ള മൈലാഞ്ചിയിടൽ മത്സരം നടത്തേണ്ടതില്ല. ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടതില്ല. അതേപോലെ തന്നെ ഏതോ കഥകളിൽ നിന്നും മെനഞ്ഞെടുക്കപ്പെട്ട ആഘോഷങ്ങളും ഐതിഹ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളും സ്കൂളുകളിൽ നടത്തേണ്ടതില്ല. അത് ആണ് തൻ്റെ വിശ്വാസമെന്ന് നമ്മുടെ പെരുമാറ്റത്തിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റ് സഹപ്രവർത്തകർക്കും അറിയേണ്ടതുണ്ട്. എല്ലാ നന്മകളിലും സ്കൂളിൽ മുന്നിട്ട് നിൽക്കുന്നവനായിരിക്കണം ഒരു മുസ്ലിം വിദ്യാർത്ഥിയും അധ്യാപകനും. ഭക്ഷണ വിതരണത്തിനായിരുന്നാലും അനുവദിക്കപ്പെട്ട ഏതേത് രംഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ഒന്നാം സ്ഥാനത്ത് താനുണ്ടായിരിക്കും. എന്നാൽ തൻ്റെ ആദർശത്തിന് എതിരാവുന്ന വിഷയങ്ങളിൽ തീർത്തും താൻ ഉണ്ടായിരിക്കയില്ല എന്ന് മറ്റുള്ളവർ അറിയണം. അത്തരമൊരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വൈരാഗ്യത്തിനോ വർഗീയതക്കോ ഇടനൽകാതെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ശബരിമലയിലേക്ക് പോകുന്ന ആളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും വ്രതമെടുത്ത നാളുകളിൽ ഹോട്ടലുകളിൽ നിന്നോ മറ്റ് വീടുകളിൽ നിന്നോ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസങ്ങളൊക്കെ തനിക്കെതിരായതുകൊണ്ട് മാത്രമാണ് താൻ ആ ഭക്ഷണം സ്വീകരിക്കാത്തത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത കാലങ്ങളിലും നാളുകളിലും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനോ അവനൊന്ന് ഒരുമിച്ചു കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നതിനോ യാതൊരു തെറ്റുമില്ല എന്നത് പരക്കെ അറിയപ്പെടേണ്ട വസ്തുത കൂടിയാണ്.
4: നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മടക്കി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടു. ഉദാഹരണത്തിന് പാൻസിൻ്റെ അടിഭാഗം മടക്കൽ, അതുപോലെ ഷർട്ടിൻ്റെ കൈ മടക്കി വയ്ക്കൽ എന്നിവ പറ്റില്ല എന്നാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ മാത്രമാണോ അതോ എല്ലായ്പ്പോഴും വിരോധമുണ്ടോ എന്നാണ്.
8: ഇവിടെ നമസ്കാരത്തിൽ വസ്ത്രവും മുടിയും ചുരുട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത് പാടുള്ളതല്ല. നബിസ്ലാസ്ലം തങ്ങൾ പറഞ്ഞു, വല അക്കു ഫുസൗബൻ വലാഷാറ, ഞാൻ മുടിയോ വസ്ത്രമോ ചുരുട്ടുകയില്ല മടക്കുകയില്ല. ചില റിപ്പോർട്ടുകളിൽ വല നഖ്ഫുതു സിയാബ വഷാർ. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ ഉമീർത്തൻ അസ്തുദാല സബഅത്തി അഉദുമിൻ, ഏഴ് അവയവങ്ങളിൽ അസ്ഥികളിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു. അലൽ ജബ്ഹത്തി, നെറ്റിയിൽ. അപ്പൻ സഹസ്രമോ തങ്ങൾ മൂക്കിലേക്കും വിരൽ ചൂണ്ടി. വലിയ അതൈനി വർ റുക്കുബത്തൈനി വാത്രാഫിൽ ഖദബൈ, കൈകൾ, കാൽമുട്ടുകൾ, കാൽപാദങ്ങളുടെ അറ്റഭാഗം, ഇവയിൽ സുജൂതി എന്നാൻ കൽപ്പിക്കപ്പെട്ടു. വല നഖ്ഫുതു സിയാബ വഷാർ, മുടിയോ വസ്ത്രമോ മടക്കാതിരിക്കാനും കൽപ്പിക്കപ്പെട്ടു എന്നാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഇതിനാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് തന്നെ ഇങ്ങനെ വരരുത് എന്നഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായാലും നമസ്കാരത്തിൽ ഒരാൾ തൻ്റെ വസ്ത്രം ചുരുട്ടി അല്ലെങ്കിൽ മുടി ചുരുട്ടി വ്യാപൃതമാകുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരാൾ മടക്കി വെച്ച പാൻസ് അല്ലെങ്കിൽ കൈൻ്റെ ഈ കഫ് ഭാഗം മടക്കി വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നതിനർത്ഥമല്ല. ഒരു നാട്ടിലെ ഡ്രസ് കോഡ് ആ രീതിയിലാണ് എങ്കിൽ, അത്തരമൊരു ഡ്രസ് കോഡിൽ വന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഈ ഹദീസ് പ്രകാരം തെറ്റാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറ്റൊരു വിഷയം ഇവിടെ ടൈറ്റുള്ള പാൻസ് ഇട്ട് നമസ്കരിച്ചുകൂടെ എന്നാണ്. ടൈറ്റുള്ള പാൻസ് ഇട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം ശരീരാവയവങ്ങളെ മുഴച്ചു കാണിക്കും വിധം മറ്റുള്ളവരെ നമസ്കാരത്തിൽ അവരുടെ ശ്രദ്ധ വരെ തെറ്റിക്കും വിധമാണ് ചില ആളുകളുടെ ഇത്തരം വസ്ത്രങ്ങളാണ് ഇങ്ങനെ നിസ്കാരം. മറ്റ് ടൈറ്റുള്ള വസ്ത്രങ്ങളാണ് എങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരെ വെളിപ്പെടുന്ന രീതിയിലാണ് ഈ ടൈറ്റുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോകുന്നത്. പണ്ഡിതന്മാരത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അലം.
4: ചോദ്യം ഇപ്രകാരമാണ്. ഞങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പോൾ BPL ആണ്. ഇപ്പോൾ വീട് ചോർച്ച കാരണം മുകളിലേക്ക് എടുത്തിട്ടുണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാർഡ് കൊണ്ട് അരി വാങ്ങാൻ അർഹതയുണ്ടോ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
7: ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളും പുറവും അകവും പുറവും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അതാണ് അതിൽ നീതി. ഉള്ളിൽ എന്താണോ അത് തന്നെയായിരിക്കണം പുറത്തും ഉണ്ടാകേണ്ടത്. ഒരിക്കലും നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സമ്പാദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതുമല്ല ധർമ്മം പോലും. ഇവിടെ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യമാണ് റേഷൻ. ആ റേഷൻ അതിൽ തന്നെയും ഒരു കാശുമില്ലാതെ ലഭിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അല്പം കാശിന് റേഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി കബളിപ്പിക്കൽ, അത് സത്യത്തിൽ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല, ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തും. അതേപോലെ തന്നെ നാം ജീവിക്കുന്ന നാട്ടിൽ ഇവിടെയുള്ള ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഒരു രാജ്യത്തുള്ള ഗവൺമെൻറ് അവിടെ ചില നിയമങ്ങൾ വെക്കുന്നത് ആ രാജ്യത്തുള്ള സർവ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള അത്തരം നിയമങ്ങൾ പാലിക്കൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ 2 രൂപയ്ക്ക് റേഷൻ അരി ലഭിക്കുവാൻ വേണ്ടി വരുമാനമുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് കാണിച്ചു, ഇപ്പോൾ വലിയ ഫൈനുകൾ വന്നപ്പോൾ അത് എങ്ങനെയാണ് പഴയ അവസ്ഥയിലേക്ക് മടക്കുക എന്നിവരെ ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും സത്യസന്ധമായിരിക്കണം. തനിക്ക് കാണിക്കുവാനുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ്.
4: അത്യാവശ്യമുള്ളൊരു ചികിത്സയ്ക്ക് വേണ്ടി പന്നിനെയ്യ് ശരീരത്തിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? വിലയേറിയ മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു എന്നാണ്.
7: പന്നി അത് ഐനു നജസാണ്, അത് നജസാണ്, അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അവയവങ്ങളും ഉപയോഗിക്കുവാൻ പാടില്ല. ഷേഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മാംസം പോലെ തന്നെയാണ് അതിൻ്റെ നെയ്യം എന്നതുകൊണ്ട് ഒരിക്കലും ഇത്തരം വസ്തുക്കൾ മരുന്നായി ഉപയോഗിക്കുവാൻ പാടില്ല. അല്ലാഹു തആല ആലം.
4: സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അപ്പോൾ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിസ്കാര ശേഷം നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ? അതേ പ്രതിഫലം ലഭിക്കുമോ എന്നൊക്കെയാണ്.
9: വാസ്തവത്തിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ വലുതായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുമൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റവാത്തിബ് സുന്നത്തിൻ്റെ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ യാത്രക്കാർക്ക് ഫർദ് നമസ്കാരം തന്നെ യാത്രയിൽ കസറാക്കി ചുരുക്കി നമസ്കരിക്കുകയാണല്ലോ. എന്നാൽ സുബഹിയുടെ മുമ്പുള്ള ഈ രണ്ട് റക്അത്ത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളകളിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പഠിപ്പിച്ച വളരെ പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും കാരണത്താൽ മിസ്സായിപ്പോയി, ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസോ തിരക്കൊക്കെ ആയി നമുക്ക് ജമാഅത്തിനെത്തിയപ്പോൾ നമസ്കാരം തുടങ്ങുന്നുണ്ട് അഥവാ സുന്നത്ത് നമസ്കരിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ ആ നമസ്കാരം നമുക്ക് ഖളാ വീട്ടാം. ഫറള നമസ്കരിച്ചതിന് ശേഷം നമുക്കത് നിർവഹിക്കാം. അതിന് ലുഹാ നമസ്കാരത്തിൻ്റെ സമയം വരെ സൂര്യനുദിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയും നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ലാത്ത മറ്റ് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഫർദ് നമസ്കാരമായ സുബ്ഹി ജമാഅത്തിൽ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയത് കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ, പിന്നെ അയാൾ വന്നാൽ അയാൾക്ക് പിന്നെ നിസ്കാരമില്ല എന്നല്ലോ, അയാൾക്ക് അപ്പോൾ അത് നമസ്കരിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ സുബഹിയുടെ മുമ്പ് നമസ്കരിക്കേണ്ട സുന്നത്തായിരുന്നു ഫജറിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അത് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടായാൽ ഫർദ് നമസ്കാരത്തിന് ശേഷം അയാൾക്ക് അത് നിർവഹിക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. അല്ലാഹു തആല അഅലം.
2: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഷമീർ മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: قبل منامي مر ببالي وحي سؤال
0: രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് റേഡിയോയിലിനി സ്വരം. കെട്ടുകൾ മൂന്നും കെട്ടി എന്ന വരികൾ. ആലാപനം ഹിഷാം അങ്ങാടിപ്പുറം.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്വരം എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കെട്ടുകൾ മൂന്നും കെട്ടി എന്ന് തുടങ്ങുന്ന വരികൾ ആലപിച്ചത് ഹിഷാം അങ്ങാടിപ്പുറം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾ

0: പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: ഇന്നാ സമിഅ്നാ ഖുർആനാ അജബാ.
3: അവിടെ ഖുർആനാ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനാ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനാ അജബാ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ശ്രോതാക്കളുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുന്നത്. പീസ് റേഡിയോ വ്യത്യസ്ത സമയങ്ങളിലായി വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ക്ഷണിച്ച് ഒരുപാട് സ്റ്റാർ ക്വസ്റ്റുകൾ നടത്തിയതായി നമ്മൾ കേട്ടുകഴിഞ്ഞു. വിവിധ പ്രോഗ്രാമുകളിലൂടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം സ്റ്റാർ ക്വസ്റ്റുകളിലേക്ക് ഒരുപാട് എൻട്രീസ് വന്നുകൊണ്ടിരിക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥിനികൾ ഇത്തരം പ്രോഗ്രാമുകൾ

0: പങ്കെടുക്കുന്നു. എല്ലാ കുട്ടികൾക്കും വളരെ നല്ല നിലയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പീസ് റേഡിയോയുടെ ഇത്തരം പ്രോഗ്രാമുകളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഗുരുനാഥന്മാർക്കുമൊക്കെ പ്രത്യേകിച്ചും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേൾക്കുന്നത് എന്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലാണ്. ഇൻഷാല്ലാ ഇവിടെ ഒരു പുതിയ സ്റ്റാർ ക്വസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ നസ്രുല്ല, എന്റെ കൂടെ അമീർ ഒറ്റപ്പാലം. അമീർ സാർ, നമ്മൾ ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ഗുരുനാഥൻ എന്ന ഈ വിഷയം നമ്മൾ കൊടുത്ത സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഥയായിട്ടും കവിതയായിട്ടും പ്രസംഗങ്ങളായിട്ടും അതുപോലെ തന്നെ പാട്ടുകളായിട്ടൊക്കെ ഒരുപാട് അനുഭവ കുറിപ്പുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം പലതും ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, കൂടുതൽ നല്ല ഒരു ശബ്ദത്തോടുകൂടി അത് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ.
1: തീർച്ചയായും അപ്പോഴാണ് നമുക്ക് അത് റേഡിയോ പ്രക്ഷേപണ യോഗ്യമാക്കി.
0: അതെ അതെ അതെ, കാരണം നമ്മൾ ആദ്യം അറിയിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഫീഡ്ബാക്ക് വഴി അയക്കുമ്പോഴും അതുപോലെ തന്നെ വാട്സാപ്പ് വഴി അയക്കുമ്പോഴും ഒക്കെ ശബ്ദം പതറാതെ, അതിൻ്റെ ഒരു പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും തന്നെ ഇതിലേക്ക് ഉൾക്കൊള്ളാതെ നല്ല രൂപത്തിൽ അത് റെക്കോർഡ് ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആളുകൾ അത്
1: ചെയ്തിട്ടുള്ളത്.
0: എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ആളെ ക്ഷണിക്കാം. ആരാണ് അമീർ സാർ ഇന്ന് ഒന്നാമതായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്?
1: ഒന്നാമതായി മറിയം ബിൻത് യാസിർ.
0: മാഷാല്ലാ, മറിയം ബിൻത് യാസിർ നമ്മുടെ റേഡിയോ പ്രോഗ്രാമിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മറിയം ബിൻത് യാസിർ ചുങ്കത്തറ, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ നിവാസിയാണ്. എന്തായാലും മറിയം ബിൻത് യാസിറിന്റെ ഒരു പ്രസംഗമാണ് ഇൻഷാല്ലാ നമ്മൾ
1: കാതോർക്കുന്നത്.
0: ഓക്കെ ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്റെ പേര് മറിയം ബിൻത് യാസിർ. നിലമ്പൂർ ചുങ്കത്തറ MPM HSS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് അറിവും വിദ്യയും പകർന്നു തരുന്ന നമ്മുടെ ഗുരുനാഥർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ. തുടക്കം തന്നെ നമ്മുടെ അന്ത്യപ്രവാചകനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ അറേബ്യയുടെ ചിത്രം വളരെ ഇരുണ്ടതായിരുന്നു. ഉയർന്ന നിലയ്ക്കുള്ള യാതൊരു നാഗരികതയും ഇല്ലാതിരുന്ന അവിടെ പാഠശാലകളോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗ്രന്ഥശാലകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അറേബ്യയെ വെളിച്ചത്തിലേക്ക് നയിച്ച മഹാനായ നബി ഒരു മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ട, അതായത് മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നിത്യജീവിത ശൈലികൾ എങ്ങനെ ചുറ്റപ്പെടുത്തണം എന്നും വരെ പഠിപ്പിച്ച നിരക്ഷരനായ ഒരു അധ്യാപകനാണ് ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തന്നെ തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതുപോലൊരു അധ്യാപകനും അധ്യാപക ശൈലിയും മറ്റെങ്ങും കാണാനാവില്ല. ഇനി കുറച്ച് സാഹിത്യമായി പറഞ്ഞാലോ, എന്നിലെ അക്ഷരങ്ങളുടെ വാക്കുകൾ പാകമായി വന്നതും അതിൽ ഇലകളും ഇടതൂർന്ന ശാഖകളും പിന്നെ വർണ്ണ ശബളമായ പൂക്കളും പാകപ്പെട്ട കായ്ക്കനികളും സർവവും അറിവിൻ്റെ മണ്ണിൽ ഗുരുനാഥന്മാർ പകർന്നു തന്ന വിജ്ഞാനത്തിൻ്റെ ചിന്തകളിൽ നിന്നുമായിരുന്നു. അതെ, എന്നെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ ഗുരുനാഥന്മാർ അധ്യാപകർ. ഞാനടക്കം എന്നെ പോലുള്ള എൻ്റെ കൂട്ടുകാർ ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് പ്രചോദനവും കാരണവും അതിനുള്ള അറിവ് തന്നതും നമ്മുടെ അധ്യാപകരാണ്. എൻ്റെ സ്കൂളിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ ഗുരുക്കന്മാരാണ്. കാരണം ഞാൻ ആ അധ്യാപക ശൈലിയെ നല്ലവണ്ണം നിരീക്ഷിച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു നല്ല ഗുരുനാഥൻ മെഴുകുതിരയെ പോലെയാണ്. അന്യർക്ക് വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ചുറ്റിലും ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. വളരുന്ന തലമുറയ്ക്ക് വിദ്യ അഭ്യസിപ്പിച്ചും ശ്രേഷ്ഠമായ ഒരു വിദ്യാർത്ഥി സമൂഹം കെട്ടിപ്പടക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാർ അധ്യാപകർ പ്രധാന പങ്ക് വഹിക്കുന്നു. പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അവ തന്റെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ എത്തിക്കാനും നമ്മുടെ ഗുരുനാഥന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാർക്കും നമ്മുടെ അധ്യാപകർക്കും ഹൃദയത്തിൽ നിന്നുള്ള കൃതജ്ഞത ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറിയം ബിൻ യാസിർ മോള് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നല്ല
1: അവതരണമായിരുന്നു,
0: നല്ല അവതരണം, നല്ല ശബ്ദം. അതോടൊപ്പം തന്നെ വിഷയത്തിൽ തന്നെ
1: ഊന്നിനിന്നുകൊണ്ടുള്ള
0: ഒരു പ്രസംഗമായിരുന്നു. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ രണ്ടാമത്തെ പാർട്ടിസിപ്പൻ്റ് നമ്മളിലേക്ക് എത്തുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനിയാണ്
1: സയ്യിദ മിന്ന.
0: അതെ അതെ, സയ്യിദ മിന്ന ഒരു കവിതയാണ് എന്ന് തോന്നുന്നു അല്ലേ മാഷേ?
1: അതെ അതെ.
0: മദ്രസത്വന്മിയ ഇസ്ലാമിയ ആറാം തരം വിദ്യാർത്ഥിനി സയ്യിദ മിന്നയുടെ കവിതയാണ് നമ്മൾ കേൾക്കുന്നത്.

പെട്ടവർ. ഓർമ്മതൻ പുസ്തകത്താളിൽ തെളിഞ്ഞിടും ഒത്തിരി പേരെന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്ന് ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ടവർ.

0: എന്റെ ഗുരുനാഥന്മാർ. ഒന്നെന്നു ചൊല്ലി പഠിപ്പിച്ചിടം തൊട്ട് അറിവിന്റെ വാതിൽ തുറന്നിട്ട്.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അമീർ മാഷെ, നല്ല നന്നായിട്ടുണ്ടല്ലേ കഥ.
2: അതെ, വിഷയത്തിൽ ഊന്നി നിന്നിട്ടുള്ള വരികളൊക്കെ നമ്മുടെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള ആ ഒരു വിഷയത്തിനോട് നീതി പുലർത്തുന്ന വരികളാണ്.
1: ഓക്കെ ഓക്കെ. എന്തായാലും സയിദ മിന്ന നല്ല ഒരു കവിതയിൽ അത്യാവശ്യം അത് ചെല്ലാനുള്ള അത്യാവശ്യം നല്ലൊരു കഴിവും കാര്യമൊക്കെ ഉണ്ട്. വീണ്ടും
2: ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു.
1: ഇൻഷാല്ലാ
2: തൗഫീഖ് നൽകട്ടെ.
1: ആമീൻ ഇൻഷാല്ലാ. സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ പ്രോഗ്രാമിൽ അടുത്ത ഒരു വിദ്യാർത്ഥിനിയെ നമുക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായി വരുന്നത് ഇഷ നിഷാദ്.
2: അതെ, അരീക്കോട് സുല്ലമുസലാം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: സുല്ലമുസലാം പബ്ലിക് സ്കൂൾ അരീക്കോടിലെ ഒന്നാം തരം വിദ്യാർത്ഥിനി ഇഷ നിഷാദ് അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്.
2: നമുക്കതിനെ കാതോർക്കാം.
0: കരതലം നുകരും കരളിനെ തഴുകും കരുണാദ്രരാകുമെൻ ഗുരുഭൂതർ.

0: അനുഗ്രഹിക്കും, എന്നിൽ വനമുത്ര ചാർത്തി അനുഗ്രഹിക്കും. കരതലം നുകരും, കരളിനെ തഴുകും, കരുണാദ്രരാകുമെൻ ഗുരുഭൂത്. കരതലം നുകരും, കരളിനെ തഴുകും, കരുണാദ്രരാകുമെൻ ഗുരുഭൂത്.
1: മാഷാല്ലാ ഇശാൻ ഇശാദ്, അമീർ മാഷെ നല്ല ഒന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു അത്രത്തോളം ഒരു വ്യക്തതയൊന്നും ഉണ്ടാവില്ല.
2: ഓരോ അക്ഷരങ്ങൾ വളരെ നന്നായിട്ട് തന്നെ
1: അവതരിപ്പിച്ചു ഇശാൻ ഇശാദ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെ ഒക്കെ പങ്കുണ്ടാവും. എന്തായാലും അവരെ നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും മോളു അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾ
2: നമ്മളെ പീസ് റേഡിയോയിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: ഇശ നിഷാദിന്റെ ഈ ഒരു കവിതക്ക് ശേഷം ഇൻഷാല്ലാ നമ്മൾ ഈ എപ്പിസോഡിൽ അടുത്തതായി കേൾക്കുന്നത് ആരാണ് മാഷെ? അടുത്തതായിട്ട് നമുക്ക് വരാനുള്ളത് ആ കുട്ടിയെ നമുക്ക് ക്ഷണിക്കാം.
2: ഐഷ എം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ലാ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ എം അവതരിപ്പിക്കുന്ന ഒരു ഗാനം നമുക്ക് ഇൻഷാല്ലാ കേൾക്കാം.
0: ഒന്നെന്നെ ചെല്ലുമ്പോ ലാർമ വേണം.

0: ഞാൻ വന്നേ.
1: മാഷാല്ലാ, വളരെ നല്ല രൂപത്തിൽ ആയിഷ പാടിയിട്ടുണ്ട്. ആ ഒരു പ്രായത്തിനനുസരിച്ചുകൊണ്ട് വരികളൊക്കെ കൃത്യമായിക്കൊണ്ട് തെറ്റാതെ തന്നെ പാടിയിട്ടുണ്ട്.
2: ഐഷമ്മ, ഇവിടെ അമീർ മാഷെ, ഇവിടെ ഒരു മറ്റൊരു വിഷയം പറയാനുള്ളത് വെച്ചാൽ, പല പ്രോഗ്രാമുകളും നല്ല പ്രോഗ്രാമുകളായിരിക്കും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക, പക്ഷേ കുട്ടികളുടെ അഡ്രസ്സ് പറയാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്കത് അവരെ എങ്ങനെയാണ് അവരെ അസൈൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ എന്തായാലും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അയക്കുന്ന നേരത്ത് കുട്ടികളുടെ പഠിക്കുന്ന സ്കൂൾ, അതുപോലെ തന്നെ അഡ്രസ്, സ്ഥലം
1: കൃത്യമായിട്ട് അത് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിന് വളരെ സുഖകരമാണ്. മാത്രമല്ല കേൾക്കുമ്പോൾ അവരുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കാനും കഴിയും.
2: എന്തായാലും ഐഷമോൾ വളരെ നന്നായിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്തായാലും ഐഷമോൾ കേൾക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നന്നായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് കാണാതെ അത് ചൊല്ലിയിട്ടുണ്ട്, ഒരു തെറ്റും വരാതെ. മാഷാല്ലാ, അല്ലാ ബർക്കത്ത് നിർമാറാവട്ടെ. പിന്നെ ഇനി ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഒരുപാട് കുട്ടികൾ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളായിട്ടും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. പല എപ്പിസോഡുകളായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടത്തേണ്ടതുണ്ടാവും. എന്തായാലും അടുത്ത ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്.
1: നഹിയ കെ LKG സ്റ്റുഡൻ്റാണ്, ഗവൺമെൻറ് LP സ്കൂൾ, മമ്പാട്ടുമൂല.
2: അതെ, ആ മലപ്പുറം ജില്ലയിലെ മമ്പാട്ടുമൂല പ്രദേശത്തുനിന്നുള്ള LKG വിദ്യാർത്ഥിനിയാണ്. എന്തായാലും
1: നമുക്ക് പ്രോഗ്രാം വീക്ഷിക്കാം.
2: തീർച്ചയായിട്ടും നഹിയ,

0: മണ്ണറിഞ്ഞു നടന്നിടാം. കഥയും കഥയും കളിയും കാലവുമായി നമ്മൾ അയച്ചവർ ഗുരുനാഥർ. അവരാണ് അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നന്നായിട്ടുണ്ട് അല്ലേ? എന്തായാലും നഹിയ കെ മമ്പാട്ടുമൂല ജി എൽ പി എസിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്ഷിതാക്കളുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഉണ്ടായത് തന്നെയാണ്. ഇതിന്റെ ഇത്തരം പ്രോഗ്രാം
2: ഒരു കൊഞ്ചല് മാറാത്ത ഒരു കുട്ടിയാണ്, എന്നാലും വളരെ തന്മയത്വത്തോടുള്ള അവതരണം,
1: ഏറ്റവും നല്ലൊരു.
2: മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ ശ്രോതാക്കൾ നമ്മുടെ കൂട്ടുകാർ കേൾക്കുന്നവർ കൃത്യമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെ
1: സമയത്ത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോഗ്രാമുകൾ വരട്ടെ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
2: അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക്.
1: അതെ അതെ അതെ.
2: ആലപ്പുഴ ജില്ലയിലെ മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലുള്ള ഹഫ്സ ബിൻത് അനസ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
1: ഇൻഷാല്ലാ ഹഫ്സ ബിൻത് അനസിന്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം. പാട്ടാണെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ
0: ആയിക്കോട്ടെ. ഒന്നങ്ങു ചേർത്തു പിടിച്ചതാരോ, രണ്ടെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ രണ്ടുമ്മ നൽകിയതാരാണ്, മൂന്നെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ മിഞ്ഞും സമ്മാനം തന്നതാരോ, നാലെന്നു ചൊല്ലി പഠിച്ചപ്പോൾ നാരങ്ങ മിഠായി നൽകിയില്ലേ, അഞ്ചെന്ന് ചൊല്ലി പഠിച്ചപ്പോൾ പഞ്ചാര വാക്കിൽ മയക്കിയതോ. അവരാണ് അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും. അവരാണ് അവരാണ് എൻ ഗുരുനാഥർ, അറിവിൻ ദീപം തെളിച്ചവരും.
1: ആ മാഷാല്ലാ, ഹഫ്സ ബിൻത് അനസ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങളുടെ എണ്ണി പറഞ്ഞ് അല്ലേ ഒരു ഗുരുനാഥന്മാരുടെ
2: കിട്ടേണ്ട കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് അവസാനം ആ ഗുരുനാഥൻ എങ്ങനെയാണ് ആയിരിക്കണമെന്ന് കൃത്യമായി ഗുരുനാഥന്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു.
1: മാഷാല്ലാഹ്, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല
2: നല്ല പ്രോഗ്രാമുകൾ ഹഫ്സ ബിൻ അനസിനെ പോലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മിടുക്കനായ വിദ്യാർത്ഥിയെ നമുക്ക് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. എനിക്ക് തോന്നുന്നു അടുത്തതൊരു പ്രസംഗമാവാം. പരപ്പനങ്ങാടി ജി എൽ പി സ്കൂളിലെ നാലാം തരം ജി എം എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥി അഫ്രീദ് അഹമ്മദാണ് അല്ലേ? പ്രസംഗമല്ലേ അമീർ മാഷേ?
2: അതെ, ഒരു പ്രസംഗം.
1: ഇൻഷാല്ലാ അഫ്രീദ് അഹമ്മദ് തുടങ്ങിക്കോളൂ.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബി അജ്മാഇൻ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും കടപ്പാടുള്ളത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ്, പിന്നീട് മാതാപിതാക്കൾ, അതു കഴിഞ്ഞാൽ പിന്നെ ഗുരുനാഥമാരാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അറിവുകളാണ്. അത് നമുക്ക് പകർന്നു തരുന്നവരാണ് ഗുരുനാഥമാർ. ഏതൊരു ചെറിയ അറിവ് നമുക്ക് ആര് നൽകിയാലും ഗുരുനാഥമാരുടെ സ്ഥാനത്ത് കാണണം. ഒരു സമൂഹത്തെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നത് വലിയ ഒരു കടമയാണ് ഗുരുനാഥമാർ നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് രക്ഷ നൽകും. അവന്റെ മലക്കുകളും വെള്ളത്തിലെ മത്സ്യം വരെ അവർക്ക് വേണ്ടി രക്ഷക്കായി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ നന്മകളും ഗുരുനാഥമാർ കാരണം നമുക്ക് ലഭിച്ചതാണ് എന്ന ബോധം നിർബന്ധമായും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ ഗുരുനാഥമാർക്ക് നമുക്ക് തിരിച്ചു നൽകാനുള്ള വലിയ സമ്മാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. എന്റെ ഗുരുനാഥനെ നമ്മൾ എന്നും ഓർക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
1: അടിപൊളിയായിട്ടുണ്ട്,
2: കൃത്യമായിട്ട് ഇങ്ങനെ
1: എനർജറ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ വീട്ടിലിരുന്നത് മുതലാക്കിയത് അഫ്രീദിനെ പോലുള്ള ആളുകളാണ് എന്ന് പറയാതിരിക്കാൻ
2: വയ്യ. റേഡിയോ ശ്രോതാക്കളായ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നല്ല പണ്ഡിതന്മാരായിട്ട് അതുപോലെ തന്നെ നല്ല പ്രഭാഷകരായിട്ട് മാറുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ
1: ഇൻഷാ അല്ലാഹ്. എന്തായാലും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫ്രീദിന്റെ രക്ഷിതാക്കൾക്കും നമുക്കൊരു ഒരു ഒരു ബിഗ് സല്യൂട്ട് അല്ലേ കൊടുക്കാം. എന്തായാലും അള്ളാഹു അതിനുള്ള കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്താനുള്ളൊരു സൗഭാഗ്യം നൽകുമാറാവട്ടെ.
2: അമീൻ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. ഇനി നമ്മൾ കേൾക്കുന്നത് തോട്ടശ്ശേരിയറ AMLP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മൻഹൽ സ്വന്തമായി രചിച്ച, മൻഹൽ തന്നെ പാടുന്ന ഒരു മനോഹരമായ ഗാനമാണ്. അതിന് നമുക്ക് കാതോർക്കാം.

പ്രാർത്ഥന അല്ല.

ഉറച്ചവൻ. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കും.

0: മാഷാല്ല, വളരെ ഉഷാറായിട്ടുള്ള ഗാനമായിരുന്നു മൻഹൽ പാടിയത് അല്ലേ. സ്വന്തമായിട്ട് ആ ഈണം നൽകി പാടിയത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഇതൊരു പ്രചോദനമായി ഉൾക്കൊള്ളണം, ഒരു മോട്ടിവേഷനായി കാണണം. ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് എഴുതുകയും രചിക്കുകയും അതുപോലെ തന്നെ പാടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈയൊരു അടിപൊളി ഗാനത്തിന് നമുക്ക് നൽകാം. അള്ളാഹു സുബ്ഹാനഹു വതാല മൻഹലിന് ഇതുപോലെയുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായ എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
1: എന്തു തന്നെയായാലും ഇത്തരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
2: ഈ ഒരു എപ്പിസോഡിലെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ സന്തോഷം നൽകുന്ന പ്രോഗ്രാമുകളാണ്. മാഷാല്ലാ, വളരെ ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇനിയും ആ കുട്ടികൾക്കൊക്കെ ഇതിനേക്കാൾ നല്ല രൂപത്തിൽ, മികച്ച രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാനും നല്ല ഒരു അവസരങ്ങളായി ഉപയോഗപ്പെടുത്താനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും.
1: ഇൻഷാല്ലാ. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ എൻ്റെ അധ്യാപകൻ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ, തുടർന്നും ഇതേ ടൈറ്റിലിൽ കുട്ടികൾ പങ്കെടുത്ത, കുട്ടികൾ അയച്ചു തന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഷാല്ലാ ശ്രോതാക്കൾക്ക് കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പീസ് റേഡിയോയിൽ നിന്ന് ഞാൻ നസ്റുല്ല, എൻ്റെ കൂടെ അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി അൽ മിമ്പർ അബൂബക്കർ സലഫിയുടെ ഖുത്ബയിലേക്ക്.
1: ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, അതുപോലെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, അതിനൊക്കെ റബ്ബിന് ചില സമ്പ്രദായങ്ങളുണ്ട്. അള്ളാഹുവിന് ഈ വിഷയത്തിലുള്ള നടപടിക്രമം അത് പല രൂപത്തിലാണ്. അതിൻ്റെ ഒരു രൂപം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ്. അതിൻ്റെ അടുത്ത ഭാഗം ചോള പിന്നെ. അപ്പൊ അതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. വമാ അസാബക്കും ഈ മുസീബത്തിൻ, സൂറത്ത് ശൂറയിലുള്ളൊരു വചനമാണ്. നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അത് ഫബിമ കസബത്ത് ഐദീക്കും, അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അത് മനുഷ്യർക്ക് ബാധിക്കണം. മുസീബത്ത്, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, ശിക്ഷകൾ. അപ്പൊ അതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞത്. അതിലൊന്നിങ്ങനെ അല്ലെങ്ങനെയല്ല, അതൊരു ഭാഗം ഇവിടെ പറയണം. അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, കുഴപ്പം കടലിലും കരയിലുമൊക്കെ പ്രകടമായിട്ടുണ്ട്. അതും ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ മനുഷ്യരിപ്പത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിസന്ധികളും സമൂഹമെന്ന നിലക്കുമുണ്ട്, വ്യക്തികൾ എന്ന നിലക്കുമുണ്ട്. വ്യക്തികളും ശിക്ഷകൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയമാവുന്നുണ്ടല്ലോ, സമൂഹവും ആകുന്നുണ്ട്. വ്യക്തികൾ എന്ന നിലക്ക് പറഞ്ഞാൽ ഒരാള് കളവ് നടത്തി നിൽക്കാം. അപ്പൊ ആ നാട്ടിൽ എന്താണോ ശിക്ഷ, ചിലപ്പോൾ ഏൽക്കേണ്ടി വരും, ചിലപ്പോൾ ജയിലിലടക്കപ്പെടും. അതുപോലെ കൊള്ള, വ്യഭിചാരം, അങ്ങനെയൊക്കെ പലതും. ഇനി അതല്ല കദരിയായിട്ടുള്ള ശിക്ഷകൾ. കദരി എന്ന് പറഞ്ഞാൽ അള്ളാഹു വിധിച്ചത്, ദോഷറയായിട്ടാണ്. ഒരു തിന്മ ചെയ്താൽ ചിലതിനൊക്കെ ഇവിടെ ശിക്ഷ ഉണ്ട്. ചിലതിന് ഇസ്ലാമിക രാജ്യത്താണ് അതിന് ശിക്ഷ ഉണ്ടല്ലോ. ചിലതിന് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ശിക്ഷകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. സമൂഹം അവിടെ സ്വസ്ഥമായി ജീവിക്കണം. ഇനി കദരിയായ വ്യക്തികളെ ബാധിക്കുന്ന ചില ശിക്ഷകൾ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നിങ്ങനെ. ഖുർആൻ ഒരാളെ പറ്റി പറഞ്ഞു, അയാൾക്ക് ഒരുപാട് സമ്പത്തൊക്കെ അള്ള കൊടുത്ത്, ഒരുപാട് സൗകര്യങ്ങൾ. അപ്പൊ അയാൾ നിലവിട്ട് പെരുമാറി, അയാൾക്ക് അഹങ്കാരം കൂടി. അപ്പൊ പലരും അയാളോട് ഉപദേശപ്പോഴൊക്കെ അയാൾ പറയാണ്, ഇന്നമ ഊത്തീത്തു അല ഇൽമിൻ, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്. ഞാൻ അധ്വാനിച്ചതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. ഇതൊക്കെ എൻ്റെ സാമർഥ്യം കൊണ്ട് ലഭിച്ചതാണ്. അപ്പൊ അതൊരു വ്യക്തിൻ്റെതാണ്, അതൊരു വ്യക്തി ചെയ്ത തെറ്റാണ്. ചിലപ്പോ വ്യക്തികളെ ചിലപ്പോ എല്ലാരും പിടികൂടി എന്ന് വരൂല. ഇവിടെ വയാഫു ആൻഡ് കസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ അതങ്ങനെ വിട്ടുകൊടുക്കും എല്ലാരും പിടികൂടാതെ, എന്നാ ചിലത് പിടികൂടും. അപ്പൊ നമ്മള് ഭയപ്പെടണത്. അപ്പൊ എന്താ പിടികൂടിയ? ഫഹസഫ്നാബിഹി വബിദാരിയിൽ അറിഞ്ഞു. അയാൾ നമ്മൾ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു അയാളുടെ കൊട്ടാരങ്ങളെയും. അത് കാറൂനെ പറ്റിയാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. ഇതേപോലെ അവരെ തോട്ടം നന്നായി വളവെടുത്തു. അപ്പൊ അവരൊരു ദിവസം അതിന്റെ വളവെടുക്കാൻ തീരുമാനം, നല്ല വിളവ് ഉണ്ടായിട്ടുണ്ട്, നല്ല വരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് തീരുമാനിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് രണ്ടാൾക്കാർ ഇതാണ്, സഹോദരന്മാർ ഇതാണ്, ജ്യേഷ്ഠനും മനുഷ്യൻ്റെ ഒക്കെ. അവര് പറഞ്ഞു, നമുക്ക് നന്ന രാവിലെ പോയിട്ട് ഇതിന്റെ വളവെടുക്കണം, ആരും കാണരുത്. അപ്പൊ അവർ പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. അവർ പോണലെങ്ങും പറയാം, ഫൻതലഖു വഹും യതഖാഫത്തുൻ. ഇങ്ങനെ നന്ന രാവിലെ അവർ പോവാണ്. പരസ്പരം മന്ത്രികൾ എന്തറിയോ, അല്ലാ യദുഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഒരൊറ്റ മിസ്കീനും പ്രവേശിക്കാൻ ഇടവരരുത്, ഒരു മിസ്കീനും കാണരുത്. സുബൈന്റെ മുമ്പൊക്കെ ആയിരിക്കും അവർ പുറപ്പെടുന്നത്, ആരും അറിയരുത്. അങ്ങനെ ഒരാളുടെ അവകാശം കൊടുക്കുക, അതൊക്കെ നമുക്ക് തന്നെ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചിട്ട് അവരുടെ വിളവെടുത്ത് നിൽക്കുന്ന മഹാത്തോട്ടം, അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ എന്താ, ഇതൊക്കെ ഒരു തീരുമാനിച്ചപ്പം ഫതോഫ അലൈഹ തോയ്ഫു മിർ റബ്ബിക വഹും നായിമുൻ. അവരുറങ്ങുമ്പോ തന്നെ അള്ളാവിന്റെ ഭാഗത്തുള്ള ശിക്ഷ ആ തോട്ടത്തിനെ ബാധിച്ചിരുന്നു. നേരം വെളുത്ത് അവർ ചെന്നപ്പോ ഇതൊക്കെ മുറിഞ്ഞു കിടക്കുന്നതാ കണ്ട്, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ചിലപ്പോ ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടും, വ്യക്തികൾക്ക് കിട്ടിയാളപ്പ് ഈ പറഞ്ഞത്, വ്യക്തികൾക്ക്. ഇതുപോലെ അഹങ്കാരം പല രൂപത്തിലാണ് വരിക, തിന്മകൾ പല രൂപത്തിൽ വരും. അതിനൊക്കെ ചിലപ്പോ കിട്ടിയതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ലാം പറയുന്നത് അഹങ്കാരപൂർവ്വം അംഗീകരിക്കാതിരുന്ന ചിലപ്പോക്കാരോ ജീവിക്കാൻ അങ്ങനെ വിടും, ചിലപ്പോൾ പിടികൂടും. ഹൈപ്പെട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരാൾ ഇടത് കൈ കൊണ്ട് തിന്നണണ്ടപ്പോ നബി വിലക്കി, അങ്ങനെ ചെയ്യരുത് പറഞ്ഞു. ഇടതിക്കാരെ പോലും എനിക്ക് കഴിയില്ല, അറിഞ്ഞിട്ട് ഇടത് കൊണ്ട് തന്നെ തിന്നു. അപ്പൊ നബി പറഞ്ഞു, വലതിനോട് കഴിയൂലെങ്കിൽ ഇങ്ങനൊക്കെ ഇനി കഴിയില്ല എന്ന്. അപ്പൊ അതോടുകൂടിയുള്ള വലത് കൈയിന്റെ സ്വാധീനം പോയി. അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപടി ഉദാഹരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇവിടെ കയറുന്നില്ല. ഇനി മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കുന്ന തിന്മകൾ വ്യക്തികൾ തന്നെ പല രൂപത്തിലുണ്ട്, അതിൻ്റെ സൂചന മാത്രം തന്നിട്ടുണ്ട്. അയ്പെട്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്, ബഹ്റൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ, കടലിലും കരയിലുമൊക്കെ ഫിത്തനകൾ വ്യാപിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ശിക്ഷകൾ ബാധിച്ചത് ബിമാ കസബത്തായതിന്, അതൊക്കെ മനുഷ്യന്മാരുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ ആ പല രൂപത്തിലായിരിക്കും അള്ളാഹുന്റെ ശിക്ഷകള്. അത് ചിലപ്പോ അവന്റെ വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടാവും, അവന്റെ കൃഷി തകർന്നുകൊണ്ടാവും, ചിലപ്പോ ജലപ്രളയം വഴിയാവും, ചിലപ്പോ ഭൂകമ്പങ്ങൾ വഴിയാവും, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വഴിയാവും, പല വഴികളുണ്ടാവും. പലരും സമ്പാദിച്ച കഥയോടുകൂടി പറ്റങ്ങട്ട് നഷ്ടപ്പെടും. അതിന്റെ ഒരു കാരണം, പല കാരണങ്ങളും ഉണ്ടാവും. റബ്ബിന്റെ ഒരു സമ്പ്രദായം ഇവിടെ പറയണേ, അത് അവർ ചെയ്ത തിന്മകൾ കൊണ്ട് അള്ളാഹു അവരെ എന്ത് ചെയ്യാണ്, പിടികൂടുകയാണ്. അങ്ങനെ ചില സമൂഹത്തെ ഒന്നടങ്കം തകർത്തിട്ടുണ്ട്. നബി അലൈഹി ഇസ്ലാമിന്റെ ചിലത് ഒന്നടങ്കം അള്ളാഹു എന്ത് ചെയ്തിട്ട് മുക്കിക്കൊന്നിട്ടുണ്ട്. ഇതുപോലെ ഫിറൗനെയും കൂട്ടരെയും ഒരുമിച്ച് മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. സമൂഹ ഗോത്രം അവർ കിട്ടിയ വലിയ മൂജത്തായ ആ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു. ഫഹദത്തും അസ്വൈഹത്തും അവരെ അട്ടഹാസം പിടികൂടി, ഒന്നടങ്കം അവർ തകർക്കപ്പെട്ടു. അതുപോലെ ഏത് സമൂഹം അവരുടെ അള്ളാഹു തകർത്തത് അതിശക്തമായ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടാണ്. ലൂത് അലൈഹി സ്വലാമിന്റെ ജനതയെ തകർത്തത് അവരുടെ താമസ സ്ഥലം കീഴ്മേൽ മറിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ പല രൂപത്തിൽ മനുഷ്യർ ചെയ്യുന്ന തിന്മകളുടെ ഫലമായി അള്ളാഹു ചിലരെ തകർക്കും, അതിന്റെ ആ ഒരു സമ്പ്രദായം ഇവിടെ പറഞ്ഞു. ഞാനിവിടെ ആദ്യം പറഞ്ഞു, വ്യക്തികൾ അവർ ചെയ്ത തിന്മകൾ, അവർ ചെയ്ത തിന്മകൾക്ക് അവർക്ക് ശിക്ഷ കിട്ടുന്നതാണ്. ആദ്യം പറഞ്ഞ ഭൗതികമായ ചില ശിക്ഷകളാണ്. ഇനി ആന്തരികമായ ശിക്ഷകളുണ്ട്, അത് പലരും അറിയില്ല. അതാണ് അപകടം പിടിച്ചതെന്ന് പറഞ്ഞു. വലിയ അപകടമുള്ള വേറൊരു കാര്യമാണ്. അതെന്താണ് ഈ ആന്തരികമായ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ എന്ന് പറഞ്ഞത്? അത് ഒന്ന് ഒന്ന് ഹൃദയം, അതിനെന്നും പ്രശ്നം, ഒരു സുഖമില്ല, എന്നും ടെൻഷൻ, ഒരു സമാധാനമില്ല. വാസ്തവത്തിൽ ഇത് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയായിരിക്കും. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ദിക്രിയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞ് ജീവിച്ചാൽ, അള്ളാഹുവിന്റെ ദിക്ർ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തൊക്കെയാണ്, അതിൽ നിന്നൊക്കെ ആരെങ്കിലും പിന്തിരിഞ്ഞ് ജീവിച്ചാൽ എന്ത് ചെയ്യും? ഫൈനലഹു മഈശത്തുല്ലങ്ക, അവനൊരു ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. പക്ഷെ അവന്റെ ടെൻഷനോ അവന്റെ പ്രതിസന്ധിയോ ഒക്കെ അവൻ ഇത് അള്ളാഹു കൊടുത്ത ശിക്ഷ ചിലപ്പോ അറിയില്ല. അവർ വലിയ ശിക്ഷ ചിലപ്പോ ചിലത് അറിയാതെ പോകുന്നുണ്ട്. ഇതുപോലെ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം എന്ന് പറയും, അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ് ഖസ്വത്തുൽ ഖൽബ്. പലരെ ഹൃദയം കടത്തു പോയിട്ടുണ്ട്, അവർക്ക് അറിയില്ല അതിന്റെ ഹൃദയം കടത്തു പോയിട്ടുണ്ടെന്നുള്ളത്. അതിന് ലക്ഷണമൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എപ്പോഴാണ് ഹൃദയം കടുത്തു പോകുക എന്നും അതും പറയുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരായത്തിൽ ഇങ്ങനെയാ, ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയാ. നമ്മുടെ കരാർ അവർ ലംഘിച്ചു. നമ്മുടെയൊക്കെ ഒരു കരാറിലാണ്, വല്ലൊരു കരാറിലാണ് കേട്ടോ, അശ്വതല്ല ഇലാ ഇല്ലല്ലാഹ് വശുദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുമ്പോൾ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അള്ളല്ലാതെ ആരാധ്യനയില്ലെന്ന് പറഞ്ഞ പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് കൊടുക്കുള്ളൂ എന്നൊരു കരാറാണത്. അള്ളാഹ് പറഞ്ഞ് കേൾക്കുന്നൊരു കരാറാണത്. വശുദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലോ, മുഹമ്മദ് നബി അള്ളാഹുന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ നബി പറയുന്നത് ഞാൻ കേൾക്കും, ആ നബി പറയും വിലക്കുന്നത് ഞാൻ ഒഴിവാക്കും, റസൂൽ പഠിപ്പിക്കുന്നത് ഞാൻ സത്യപ്പെടുത്തും, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു തരം കരാറാണ്. പക്ഷെ ഇത് ഓരോരുത്തർ ലംഘിച്ചു, പിന്നെ ലംഘിച്ചു. അങ്ങനെ ലംഘിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ, റബ്ബിന്റെ ശാപം കിട്ടും. ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകും, ഖസ്വത്തുൽ ഖുലൂബ് ഉണ്ടാകും. ഖസ്വത്തുൽ ഖുലൂബ് ഉണ്ടായ പിന്നെ എന്താ പ്രശ്നം അറിയോ, ഒന്നുലാ യബ്കി മിൻ ഖശ്യത്തില്ലാഹ്, അവനല്ലാഹുവിനെ ഭയന്നിട്ട് കരയുന്ന പ്രശ്നം ജീവിതത്തിലില്ല. ഇതൊക്കെയുള്ള മനുഷ്യന്മാരെ ഖുർആൻ ഓതിയിട്ട് കരയുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, മുർശിദ്ദീഖിനെ പറ്റി, അതുപോലെ സഹാബികളെ പറ്റി, അതുപോലെ നല്ലവരെ പറ്റിയൊക്കെ. ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ സാധനം തന്നെ അല്ല. അതുപോലെ ലാ യത്തലദ്ദുബിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോ ആസ്വാദനം ഉണ്ടാവില്ല. ഖുർആൻ വേറെ ചിലർ ഖുർആൻ ഓതുമ്പോ അവർക്ക് ഒഴിവാക്കുമ്പോ നിത്യവിശുദ്ധ ഖുർആൻ ഓതുമല്ലേ, അത് റബ്ബിന്റെ കലാമാണല്ലോ, അതിങ്ങനെ ഓതുമ്പോ അവരുടെ മനസ്സിനും വല്ലാത്തൊരു സുഖം കിട്ടും. അതുപോലെ ലാ യത്തസർബിൽ മവായിൽ, അത്തരം ആൾക്കാർ ഉപദേശം കൊണ്ടൊരു കാര്യമില്ല, ഉപദേശത്തിൽ ഇത്ര കൊടുത്താലും അവരുടെ മനസ്സിലേക്ക് അത് പോവുക എന്നല്ല, നനയുടെ ഉള്ളിലേക്ക് കയറൂല. യസ്തസ്ഖിറുസ്സുനൂബ്, തിന്മകളൊക്കെ അവർ നിസ്സാരമായി കാണും. എന്ത് തിന്മയോ എന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. നല്ലവർക്ക് ഒരു ചെറിയ തിന്മ ചെയ്താൽ തന്നെ പേടിയിരിക്കും, എന്നാൽ ഇതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. തിന്മകൾ അതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് അവർ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരുടെ ഹൃദയത്തെ പറ്റി ഒരുക്കം പറഞ്ഞു ഇങ്ങനെയാ, തോറലുൽ ഫിതൻ അലൽ ഖുലൂബി കൽ ഹസീർ ഔദൻ ഔദ. ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രശ്നം പറഞ്ഞു, ഇവിടെ ഫിത്തനകൾ അവന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കട്ടു കൊണ്ടുകൊണ്ടിരിക്കും. ഏതുപോലെ ഒരു പായയുടെ ഓരോ ഇതളും നോക്കി, ഓരോ ഓല ഒന്ന് കഴിഞ്ഞ അടുത്ത്, ഒന്ന് കഴിഞ്ഞ അടുത്തല്ലേ, ഇതുപോലെ ഒന്ന് കഴിഞ്ഞ അടുത്ത ഫിത്തന, ഒന്ന് കഴിഞ്ഞ അടുത്ത ഫിത്തന. ഒരു മനുഷ്യൻ ഇവിടെ നന്നാൻ വിചാരിച്ചാൽ തന്നെ എന്താ, എന്തെല്ലാം തടസ്സങ്ങളാണ്. ഒന്നുകിൽ അവനെ കൂട്ടുകാരായിരിക്കും, ഇപ്പൊ എന്നേ നന്നായി വെച്ചിട്ട് കളിയാക്കും. അവനൊരു ഇസ്ലാമിന്റെ വേഷമൊക്കെ ധരിച്ചിട്ട് ഇനി സത്യം പറയണം, ഇനി അക്രമം പാടില്ല, കച്ചവടത്തിൽ അധർമ്മം പാടില്ല, സത്യസന്ധത വേണം എന്ന് പറഞ്ഞാല് ഈ കാലത്ത് ഇപ്പൊ ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് കാര്യമുണ്ടാണ്, നന്നാവാൻ സമ്മതിക്കൂല. ഫിത്തനകൾ പല രൂപത്തിലാണ് വരും കേട്ടോ, പല രൂപത്തിൽ വരും. വേറെ ചില സ്വന്തം ഭാവ നന്നാൻ വിചാരിക്കുന്നൊരു ആവേശം ഉണ്ടാകുമ്പം, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ ആവേശം പോവും, പിന്നെ അവന്റെ തന്നിഷ്ടം അവനെ പഴയ തിന്മയിലേക്ക് തന്നെ കൊണ്ടുപോകും. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിങ്ങനെ വരും, അല്ലെങ്കിൽ പിശാജ് അവനെന്ത് ചെയ്യും, തിന്മയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും പിശാജ്. അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെ എന്തായാലും നന്നാണ് ചെന്നില്ല, അവന് മൊബൈൽ തന്നെ മതി, മൊബൈലെടുത്തത് നല്ല കാര്യം തീർക്കുമ്പോൾ കാണാൻ വേറെന്തൊരു സാധനം വരുന്നത്. പിന്നെ ആയിക്കൂടാണ് പോയി, ആയിക്കൂടാണ് പോയി, ഒരുപാട് സമയം അങ്ങനെ നല്ലതിന് വിചാരിച്ച് അതിന് കഴിയൂല. മനുഷ്യന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന തിന്മകൾക്ക് ഒരു കൈയും കണക്കൂല. അങ്ങനെ ആ തിന്മകളൊക്കെ ഇങ്ങനെ ചെയ്യാണ് ചിലർ, പിന്നെയും ചെയ്യും പിന്നെയും ചെയ്യും. അവസാനം അവന്റെ ഹൃദയം എങ്ങനെയാവുന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ, അവന്റെ ഹൃദയം ഓരോ തിന്മ ചെയ്യുമ്പോഴും ഒരു കറുത്ത പുള്ളി ഇങ്ങനെ വീഴുന്നുണ്ടാവും. അവസാനം അത് അസ്വദ് മുർബദ കറുത്തിരണ്ടിട്ട് കൽഖൂസി മുജഖിയ, കമിഴ്ത്തി വെച്ചൊരു പാത്രം പോലെ. ഒരു പാത്രം കമിഴ്ത്തി വെച്ചേക്ക് വെള്ളം പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ കുലല്ലോ, അതൊക്കെ പുറത്തേക്ക് പോകും. ഇതുപോലെ അവൻ ഉപദേശങ്ങൾ ഏൽക്കൂല, അതെല്ലാം പുറത്തേക്ക് പോകും. ലായാരിഫു മാറൂഫം വല ഇൻകിറു മുൻകറൻ, എന്താണ് നന്മ എന്നാൻ അറിയില്ല, എന്താണ് തിന്മയെ എതിർക്കുക ഇതൊന്നും അവൻ അറിയില്ല. അവൻ ഇല്ലാമ ഉശ്രീപമിൻ ഹവ, അവന്റെ തന്നിഷ്ടത്തിൽ എന്താണല്ലോ അതങ്ങനെ മൃഗങ്ങളെ പാതി അങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുള്ള വിഷയമാണിത്. അപ്പൊ മനുഷ്യന്മാർ കിട്ടുന്ന വലിയൊരു ശിക്ഷയാണ് ഇപ്പത്. പലരും അറിയില്ല, അവരുടെ ഹൃദയം നശിച്ചു പോയിട്ടുണ്ടാവും, അവരുടെ ഹൃദയം കടുത്തു പോയിട്ടുണ്ടാവും, അവരുടെ ഹൃദയം എന്തോ ആയിട്ടുണ്ടാവും, അവർക്ക് അറിയാത്ത വലിയ ശിക്ഷ എന്ന് പറയുന്നത്. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഉസ്താദ് വഖീബിൻ ജറാഹിനോട് പറഞ്ഞിരിക്കുക, എന്താ പറയുന്നത് അറിയോ? എനിക്ക് ഇഫുദാക്കാൻ കഴിയുന്നില്ല. ഇമാം ഷാഫി പരാതി പറയാം, വലിയ ഇഫുദാക്കാക്കിയ ആളാണ്, പക്ഷെ ചെറുപ്പത്തിൽ പറയാണ് പരാതി, ഇഫുദാക്കാൻ കഴിയുന്നില്ല, ഹൃദയസ്ഥമാക്കാൻ കഹിയണില്ല. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞതെന്തറിയോ? ഫർഷദിനി ഇലാ തർക്കിൽ മായസി, ഭാര്യം ചെയ്താൽ മതി, തിന്മകൾ ഒഴിവാക്കുക, തിന്മകൾ ഒഴിവാക്കുക. ഇഫുദാക്കാൻ കഴിയുന്നതിന്റെ കാരണം പറഞ്ഞതാണ്. വഹബർ അനീബി അന്നൽ ഇൽമനൂർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൽമ് ദീനിനെ പറ്റിയുള്ള ഇൽമ അത് പ്രകാശമാണ്, പ്രകാശമാണ്. വനൂറുള്ള ഇലാ യഹുദാലി ആസിൻ, അള്ളാഹനെ ധിക്കരിക്കുന്നവർക്ക് ആ പ്രകാശം അള്ളാഹു നൽകുകയില്ല. അപ്പൊ പലർക്കും പലതിനും കഴിയുന്നില്ല, ചിലപ്പോൾ ശിക്ഷയായിരിക്കുമോ, നമ്മൾ പേടിക്കണം. ദീനിൽ നിന്ന് മാറി ജീവിക്കുന്നതുകൊണ്ടേ തിന്മകൾ നമ്മുടെ മുമ്പിലേക്ക് വരും, അതൊക്കെ നമ്മളിങ്ങനെ വാരി പൊണരാണെങ്കിൽ കറുത്തിരുണ്ട്, ഹൃദയം മാറിപ്പോയിട്ടുണ്ടാവും, അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. ഇസ്രായേലിൽ പെട്ട ഒരാളെ പറ്റി പറയുന്നുണ്ട്, ഒരു ഇസ്രായേലി ഇതിലുള്ള ഒരു സംഭവമാണ്. ഒരാള് ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ഒരാൾ ഒരുപാട് തിന്മ ചെയ്യും, റബ്ബിനോട് പറഞ്ഞു, എന്താണ് നീ തിന്മകളൊന്നും ചെയ്തിട്ട് എനിക്കൊരു ശിക്ഷയും കിട്ടാത്തതൊന്നുമില്ലല്ലോ. അപ്പൊ ആ കാലഘട്ടത്തിലെ പ്രവാചകന് അള്ളാഹു വഹ്യ കൊടുത്തത്രേ, അവനൊരുപാട് ശിക്ഷ അർഹി കൊടുത്തിട്ടുണ്ട്, അവനത് അറിയണില്ല. അതിലൊന്നെന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? കമ്മിന് ഖൂബ് അൻസൽത്തു അല്ലെ, ഞാൻ നിനക്ക് ഒരുപാട് ശിക്ഷർക്കി തന്നിട്ടുണ്ട്, വൻതലാത്തത് എനിക്കത് അറിയില്ല. അല മസലുബുക്ക ഹലാവത്ത മുനാജാത്തി, എന്നോട് മുനാജാത്തി നടത്തുമ്പോഴൊരു മാധുര്യം ഉണ്ട്, അതൊക്കെ ഞാൻ ഉരിക്കളഞ്ഞ് നിനക്ക് അറിഞ്ഞൂടെ. അപ്പൊ നമസ്കാരം റബ്ബിനോടുള്ള മുനാജാത്താണ് അല്ലെ, അള്ളാഹുമായുള്ള സംസാരമാണ്. അതുകൊണ്ട് റസൂൽ തിരുമേനിയൊക്കെ പറഞ്ഞ് ബിലാൽ ഒന്ന് ഇഫാം കൊടുക്ക്, നിസ്കാരം നിസ്കരിക്കട്ടെ എന്ന് പറയുന്നത് നബിക്ക് വല്ലാത്തൊരു കൺകുളിർമയാണ്, വല്ലാത്തൊരു കുളിർമയാണ് റബ്ബിനോടുള്ള സംസാരം. ഒരൊറ്റയ്ക്കിരുന്ന് റബ്ബിനോർക്ക് അതിനൊക്കെ വല്ലാത്തൊരു മാധുര്യം കിട്ടും. ഇതൊക്കെ നിന്നിൽ ഊരിക്കളഞ്ഞ തന്നെ വലിയൊരു ശിക്ഷയായിട്ട് അള്ളവിടെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷകൾ പലരും അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയുക, നമ്മൾ നന്നാവുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. എന്താണ് തിന്മകൾ നമ്മുടെ ഹൃദയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ ഓരോന്ന് വരുമ്പോ അത് ഒഴിവാക്കുക, ഒഴിവാക്കാൻ കഴിയണം. അങ്ങനെ ഒരു തിന്മ നമ്മുടെ മുമ്പിൽ വരുമ്പോ അത് ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളിയാണ് ഉണ്ടാവുക എന്ന്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീണ്ടും വരുമ്പോ വീണ്ടും അത് ഒഴിവാക്കും. അങ്ങനെ ഹൃദയം വെളുത്ത ഏതുപോലെയാവും അറിയോ? ഹത്ത യസീർ അൽ ഖൽബ് അബിയള്‍, ഹൃദയം മൊത്തം വെള്ള നിറത്തിലാകും. മിസല സഫ എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള വെളുത്ത മാർബിൾ പോലെ. അതിലേക്ക് പിന്നെ ഒരു തിന്മയായിട്ട് അതൊക്കെ അതങ്ങനെ പോകും, ആ വെളുത്ത് കൊണ്ട് തന്നെ നിൽക്കും അർത്ഥം. ലാതദുറു ഫിത്ന, പിന്നെ അതിന് ഫിത്ന, ഒരു ഫിത്നയും അതിനെ ഉപദ്രവിക്കുകയില്ല. മാതാമത്തി സമാവാത്ത് വല്ലർ, ആകാശം ഭൂമി നിലനിർത്തുന്നോടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഓന് മരിക്കണ വരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ തിന്മകളോട് അവന്റെ നിലപാടെന്താ, ഒരു തിന്മ ചെയ്യാം, അതൊക്കെ ഇങ്ങനെ വരുമ്പം അതൊക്കെ ഒഴിവാക്കുക. അപ്പോ നന്നാവുള്ളൊരു വഴിയാണ്. അപ്പൊ വ്യക്തികൾ അവരെ പല രൂപത്തിൽ ശിക്ഷിക്കുന്നുണ്ടല്ലോ, അതിന് രക്ഷപ്പെടാനുള്ളൊരു വഴി അതാണ് അള്ളാഹുന്റെ മറ്റൊരു സമ്പ്രദായം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മന്നമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, വഹുവ മോമിൻ, ഈമാനോടുകൂടി വിശ്വാസിയാണ് അവൻ, അതോടുകൂടി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആണായാലും പെണ്ണായാലും, എന്നാൽ ഫല നുഹി അന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നമ്മൾ നല്ല ജീവിതം കൊടുക്കും, സ്വസ്ഥമായ ജീവിതം, സമാധാനം നിറഞ്ഞ ജീവിതം. വല നജസി അന്നഹും അജ്റഹും, പിന്നെ അവർക്ക് പരലോകത്ത് നല്ല കൂലി കൊടുക്കും. ബിഹ്സനിമാക്കാനു യഅമലുൻ, അവർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല കൂലി നമ്മൾ നൽകും. അപ്പൊ വ്യക്തികൾ ഇതുപോലെ സമൂഹം, സമൂഹമാണെങ്കിലും വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ രൂപത്തില് തിന്മകൾക്ക് നേരെ നമ്മുടെ നിലപാട് അതൊരു നല്ല നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഈ ലോകത്തെയും പരലോകത്തെയും ഗുണമാണ് ഇപ്പം ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുക, തിന്മകളുമായി നമ്മുടെ നിലപാട് എങ്ങനെയാണ്. റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിയുടെ കുറി ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ, അതിൻ്റെ ഒരു സമ്പ്രദായം, അതിലൊരു കാര്യം പറഞ്ഞു. അതുപോലെ അവർക്ക് രക്ഷ കിട്ടുന്നതിൻ്റെ ഒരു വഴി, റബ്ബിൻ്റെ നടപടിക്രമം. ആ വ്യക്തികൾ നമ്മൾ പറഞ്ഞു, തിന്മകളൊക്കെ വരുമ്പം മാറിക്കാൻ കഴിയണം എല്ലാവിധ തിന്മകളിൽ നിന്നും. ഇതുപോലെ സമൂഹം, ആ സമൂഹത്തിന് പൊതുശിക്ഷ വരുന്നുണ്ടല്ലോ, പൊതുശിക്ഷ വരും ചിലപ്പോൾ. അതില്ലാതിരിക്കാനുള്ളൊരു വഴി, ഒരു വഴി കൂറാൻ പറഞ്ഞ എന്താ നിങ്ങൾ, ഒരു നാടിനെയും അല്ല നശിപ്പിക്കൂല, നിന്റെ റബ്ബ് നശിപ്പിക്കൂല. എങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത തിന്മ കൊണ്ട് തന്നെ, മുസ്ലിം ആ നാട്ടുകാർ ഇസ്ലാം നടത്തുന്നുണ്ടെങ്കിൽ, എന്താ ഇസ്ലാം നടത്താൻ നന്നാക്കി തീർക്കുക, സ്വയം നന്നാവുക മാത്രമല്ല പറഞ്ഞത്, സ്വാലിഹ് എന്നാ പറയാ, സ്വന്തം നന്നായാലേ. ഇസ്ലാഹ് മുസ്ലിം മറ്റുള്ളവരെ നന്നാക്കുക, സ്വയം നന്നാവും ചെയ്യാൻ മറ്റുള്ളവരെ നന്നാക്കുക. അപ്പൊ സമൂഹത്തിൽ തിന്മ ഉണ്ടെങ്കിൽ ആ തിന്മക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാ സമൂഹത്തിന്റെ ഒരു ഭാഗ്യമാണ് അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ. പക്ഷെ പലർക്കും ഈ നന്മകൾ പറയുന്നവർ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ആ നന്മ പറയുന്നവരെ കൊണ്ടാണ് ആ സമൂഹത്തിന് പൊതുശിക്ഷ കിട്ടാതിരിക്കുന്നതെന്നുള്ള വസ്തുത അവരറിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരു നാടിനുള്ള പൊതുശിക്ഷ കൊടുക്കൂല, അഹ്ലുൽ മുസ്ലിം ആ നാട്ടുകാരിൽ ഇസ്ലാം നടത്തുന്നവരുണ്ടെങ്കിൽ, അവ നാട്ടിൽ ശിർക്കും ബിദ്അത്തുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുന്നവരുണ്ടാകണം. ആ നാട്ടിൽ മറ്റ് സാമൂഹ്യ തിന്മകൾ ഉണ്ടെങ്കിൽ ഉണ്ടാതിരിക്കല്ല, ഓരോ കാര്യം നോക്കിക്കോട്ടെ എന്നല്ല, മറിച്ച് അതിനെ എതിർക്കുന്നവരുണ്ടാകണം. അതെന്താണ്? അവർക്കും രക്ഷയാണ്, സമൂഹത്തിനും രക്ഷയാണ്. അവ രക്ഷാമാർഗമാണ്. അപ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കുറേ വഴികളിൽ ഒരു വഴിയാണ് പറഞ്ഞത്. മറ്റൊന്ന്, ആ നാട്ടുകാർ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്, പശ്ചാത്താപം. ചിലപ്പോൾ നാട്ടുകാരൊക്കെ തിന്മ ചെയ്തുകൊണ്ട് അവസാനങ്ങൾ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു നാടിൻ്റെ കഥ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അത് യൂനുസ് നബിൻ്റെ നാട്ടുകാരെ പറ്റി പറയാൻ ഒരു പറഞ്ഞിട്ടാണ് ഇപ്പം അവസാനിപ്പിക്കുക. എന്താ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞറിയോ? ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത്, ഒരു നാട്ടുകാരെ വിശ്വസിക്കുകയും, ഫനഫഹ ഈമാനുഹ, ആ നാടുകാരുടെ ഈമാൻ അവർക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടുകാർ വിശ്വസിച്ചാൽ അതുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടും അവർക്ക്. ഒരുപാട് ദുനിയാവിൽ തന്നെ നല്ല ജീവിതം കിട്ടും, ഭൗതികമായി പുരോഗതിയൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഇല്ല ഖൗമ യൂനുസ്, ഖൗമ യൂനുസ്, യൂനുസ് നബിയുടെ ജനത ഒഴികെ, ലമ്മാമനു, അവർ വിശ്വസിച്ചപ്പോൾ, കശഫ്ന അൻഹും അദാബൽ ഖിസി, നിന്നെതിരെ ശിക്ഷ, അതിൽ നിന്ന് അവരെ നമ്മൾ രക്ഷപ്പെടുത്തി. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തും, ഈ ലോകത്തും വമത്തായനാവും ഇലാഹിൻ, അവർക്കൊരു സമയം വരെ നമ്മൾ നല്ല സുഖജീവിതം നൽകി. സാധാരണഗതിയിൽ ഒരു നാട്ടുകാർ അവരൊക്കെ മോശമായി ജീവിച്ചാൽ അവസാനം അതെന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരുടെ തകർക്കും, അങ്ങനെയൊക്കെ വരും. പിന്നെ അവസാനം അവര് മരണത്തിന്റെ നേരത്ത് കേതിച്ചിട്ട് കാര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ആ നേരം ഫിർഔൻ തൗബയുമായി ചെയ്ത മാതിരി തൗബ ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. ശിക്ഷ വരുന്ന സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യം, അതിന് മുമ്പ് ചെയ്യണമെന്നാ. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്ന് നൽകി യൂനുസ് നബിന്റെ ജനതയ്ക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ടുണ്ടാവും, അതിന് പല ഹിക്മത്തും ഉണ്ടാവും. യൂനുസ് അലൈഹി ഇസ്ലാം നബി അവിടുന്ന് പോയി ഇവരൊന്നും പറഞ്ഞു കേൾക്കാഞ്ഞിട്ട് വളരെ മോശമായിട്ട് അവർ ജീവിച്ചു. യൂനുസ് അലൈഹി ഇസ്ലാമിനോട് മോശമായി പ്രതികരിച്ചപ്പോൾ അവസാനം വരും നന്നാളിലാറിട്ട് അദ്ദേഹം നാട് വിട്ടുപോയി അറിഞ്ഞു. അദ്ദേഹത്തിന്റെ കഥ അറിയാലോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യൂനുസ് നബി പോയി ആ സമയം ആ നാട്ടുകാർക്ക് ശിക്ഷന്റെ അടയാളങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി, പല ശബ്ദങ്ങളും മറ്റതൊക്കെ. ആ നേരം നാട്ടുകാരൊന്നിച്ച് നന്നാൻ തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്ന് അവരവരുടെ കുട്ടികളെയും ഭാര്യമാരെയും അതുപോലെ മൃഗങ്ങളെയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹ് പൊതുശിക്ഷ തരരുത്, ഞങ്ങളിത് നന്നായിട്ടുണ്ട്, ഇനി മോശമില്ലാതെ ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പം അവർക്ക് അള്ളാഹ് പൊതു നിയമത്തിൽ നിന്നൊരു ഭേദഗതി നടത്തിയതാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് പിന്നെ പുറത്തു കൊടുത്തു, പിന്നെ യൂനുസ് നബി അവർക്ക് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മോട് അത് പറഞ്ഞുള്ള ഇതിന്റെ പല ഭാഗങ്ങളും. അപ്പൊ പശ്ചാത്താപം അത് വല്ലാത്തൊരു സുരക്ഷയാണ് മനുഷ്യന്മാർക്ക്, പൊതുസമൂഹത്തിനൊക്കെ സുരക്ഷ. നമ്മൾ ചെയ്ത തിന്മയിൽ നിന്ന് മാറുക, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ജീവിതം പിന്നെ നന്നാക്കി തീർക്കുക, ഇതൊക്കെ സമൂഹത്തിന് പൊതുശിക്ഷ കിട്ടാതിരിക്കാനുള്ള കാര്യം. അങ്ങനെ അവരൊക്കെ നന്നായാലോ, വലിയ സമൂഹം. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമൂഹം, സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ സമൂഹം, അങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റബ്ബിൻ്റെ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ശിക്ഷകളും നമുക്ക് അറിയുന്നില്ല, കാരണം നമ്മുടെ ശിക്ഷ ആന്തരികമാണ്, നമ്മുടെ ഹൃദയം കടുത്തു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഖുർആൻ സുന്നത്തും പറയണമെന്നും അവർക്കും മൈൻഡ് ഉണ്ടാവില്ല. അവരിങ്ങനെ ഒരു പ്രത്യേക ഹവയിൽ ഇങ്ങനെ ജീവിച്ചു പോകും, എന്തായത്ത് എന്ത് ഹദീസ്, അതൊന്നും ഹൃദയക്ക് പോലും. നബി പറഞ്ഞേ പാത്രം കമിഴ്ത്തി വെച്ച പോലെ, അതിൽ വെള്ളം പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, ആ ഒരു ഉപദേശം ഒരു പ്രകാശമൊന്നും കയറാതെ. ഈ രൂപത്തിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടാവും പലരും. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ തിന്മകളെ ഇല്ലായ്മ ചെയ്യാം. അവസാദിപ്പിച്ച് മണക്കുമ്പോൾ നിരന്തരം ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ തിന്മകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് എത്രയോ വചനങ്ങളിലൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട്

0: നിങ്ങൾ ഇതുവരെ കേട്ടത് അൽ മിമ്പർ ഖുത്ബ അബൂബക്കർ സലഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം. August 20 വരെ അപേക്ഷ സ്വീകരിക്കും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ PG PhD പ്രോഗ്രാമുകൾക്ക് August 20 വരെ അപേക്ഷ നൽകാം. വിവിധ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ICIRPG PhD പ്രവേശന പരീക്ഷകളുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രത്യേകം പ്രവേശന പരീക്ഷകൾ നടത്തും. കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ടത് www.admissions.kau.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 119

0: കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം, തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാംഘട്ട CBT ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in. പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, കർബലയുടെ ചരിത്രം. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി, പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. മുഹറമിനൊരു കഥനകഥ പറയുവാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം. കർബല എന്ന നാടുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം. ഇസ്ലാമിക ചരിത്രങ്ങളിൽ പലയിടങ്ങളിലായി വ്യത്യസ്ത പേരുകളിലായി നമുക്ക് കേട്ട് പരിചയമുള്ള നാമമാണ് കർബല. മുമ്പ് നീനവ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ചെറിയ ഈത്തപ്പന മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു നാടാണ്, ഒരു പട്ടണമാണ് കർബല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹുനഹുവിനെക്കുറിച്ച് കർബലയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഹുസൈനു ബിനു അലി. അലി റളിയല്ലാഹുനഹുവിൻ്റെ കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹുനഹു. ഖിത്വഅതുകബ്ദീ, എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവാചകൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹുനഹയുടെ മകനാണ് ഹുസൈൻ റളിയല്ലാഹുനഹു. ഹിജറ രണ്ടിൽ ബദർ യുദ്ധത്തിന് ശേഷമാണ് അലി റളിയല്ലാഹുനഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹുനഹയുടെയും വിവാഹം കഴിയുന്നത്. ഹിജറ മൂന്നിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ഹർബ് എന്ന് പേര് വെക്കുവാൻ അലി റളിയല്ലാഹുനഹു ഇഷ്ടപ്പെട്ടു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ എന്ന കുഞ്ഞിന് പേര് വെച്ചു. ഹിജറ നാലിൽ അവർക്ക് മറ്റൊരാൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനും ഹർബ് എന്ന് പേര് വെക്കുവാൻ അലി റളിയല്ലാഹുനഹു ആഗ്രഹിച്ചു. എന്നാൽ പ്രവാചകൻ ഹുസൈൻ എന്ന് ആ കുഞ്ഞിന് പേര് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ നിർവഹിച്ച കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹുനഹു. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഹുമാ റൈഹാനത്തായ ഫിദ്ദുനിയ, ദുനിയാവിലെ എൻ്റെ രണ്ട് പുഷ്പങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് സുഗന്ധങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹുനഹുമ. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും. അപ്പോൾ പ്രവാചകൻ്റെ ചുണ്ടിലൂടെ സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിഞ്ഞ വ്യക്തി കൂടിയാണ് ഹുസൈൻ റളിയല്ലാഹുനഹു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുനഹുവിനെയും ഫാത്തിമ റളിയല്ലാഹുനഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹുനഹുമയെയും ചേർത്ത് അവരഞ്ചു പേരും ചേർന്ന് ഒരു പുതപ്പിനുള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാഉലാ അഹ്ലു ബൈതി, അല്ലാഹുവെ ഇവരെല്ലാം എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ, അതുകൊണ്ട് അവരിൽ നിന്ന് നീ മ്ലേച്ഛതയെ നീക്കം ചെയ്യണമേ. വത്വഹിർഹും തത്വഹീറ, അവരെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അപ്പോൾ പ്രവാചകൻ്റെ പ്രത്യേക പ്രാർത്ഥന കൂടി ലഭിച്ച വ്യക്തിയാണ് ഹുസൈൻ റളിയല്ലാഹുനഹു എന്നർത്ഥം. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ഹുസൈനിൽപ്പെട്ടവനാണ്. അഹബ്ബല്ലാഹുമൻ അഹബ്ബ ഹുസൈന, ഹുസൈനിനെ ആരിഷ്ടപ്പെടുന്നുവോ അവനെ അല്ലാഹു ഇഷ്ടപ്പെടും. ഹുസൈനുൻ സിബുത്തും മിനൽ അസ്ബാത്ത്, ധാരാളം നന്മകൾ ഒത്തുചേർന്ന ഒരു വ്യക്തിയാണ് ഹുസൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ചുണ്ടിലൂടെ ധാരാളം ചുംബനങ്ങൾ ലഭിച്ച വ്യക്തി കൂടിയാണ് ഹുസൈൻ റളിയല്ലാഹുനഹു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹുസൈൻ റളിയല്ലാഹുനഹുവിനെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹം ഷഹീദാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹുനഹയുടെ വീട്ടിൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ മഴയുടെ മലക്ക് അല്ലാഹുവിനോട് സമ്മതം ചോദിച്ച് വരികയും പ്രവാചകൻ്റെ അരികിലേക്ക് എത്തുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, ഉമ്മു സലമ വാതിലുകൾ അടക്കണം. ലാ യദുഖുലു അലൈന അഹദുൻ, ഈ സമയത്ത് ഞങ്ങളിലേക്ക് ഒരാളെയും പ്രവേശിപ്പിക്കരുത്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹുനഹു കുട്ടിയാണ്. അദ്ദേഹം വാതിൽ പഴുതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രവാചകൻ്റെ മടിയിൽ വന്നിരുന്നു. മഴയുടെ മലക്ക് ചോദിച്ചു, അത്വഹിബുഹു, പ്രവാചകരെ താങ്കൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രവാചകൻ അതേ എന്ന് പറഞ്ഞപ്പോൾ മലക്ക് പറഞ്ഞു, അമാ ഇന്ന ഉമ്മത്തക്ക സതഖ്തുലു, താങ്കളുടെ സമൂഹം, താങ്കളുടെ ഉമ്മത്ത് ഈ കുട്ടിയെ വധിച്ചു കളയും. താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ കുട്ടി മരണപ്പെട്ടു വീഴുന്ന നാട്ടിലെ മണ്ണ് ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്നു തരാം. അങ്ങനെ മലക്ക് മണ്ണ് കൊണ്ടുവന്നു തരികയും ഉമ്മു സലമ റളിയല്ലാഹുനഹ അത് തൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെക്കുകയും ചെയ്തു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിലെ റാവി പറയുകയാണ്, ആ മണ്ണ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കർബലയിലെ മണ്ണാണ്. ഒരല്പം വിശാലമായ ചരിത്രമാണ് യഥാർത്ഥത്തിൽ കർബല. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി സലാസൂന ആമ, എനിക്ക് ശേഷം ഖിലാഫത്ത് 30 വർഷമായിരിക്കും. അഥവാ 30 വർഷത്തിന് ശേഷം പിന്നീട് മുലൂക്കിയത്ത് കുടുംബ പരമ്പരയായി വരുന്ന രാജ്യഭരണമായിരിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ മുലൂക്കിയത്ത് ഭരണത്തിന് തുടക്കം കുറിച്ച മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കളെ ചീത്ത പറയുവാനോ വിമർശിക്കുവാനോ ഒരിക്കലും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. 29 വർഷവും 6 മാസവും കഴിഞ്ഞതോടെ അലി റളിയല്ലാഹു അൻഹു വഫാത്തായി. പിന്നീടുള്ള 6 മാസം രാജ്യം ഭരിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. ഹിജ്റ 40 റബീഉൽ അവ്വൽ 12 ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം കൈമാറി. ഹിജ്റ 60 മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ അവസാന സമയത്ത് തൻ്റെ മകനായ യസീദിന് ഭരണം കൈമാറി. അതിന് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില കാരണങ്ങളുണ്ട്. സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അമവികളെ അംഗീകരിക്കുന്നവരാണ് സിറിയക്കാർ. ഭരണം മറിക്കാൻ മാത്രം ശക്തമായ ആൾക്കൂട്ടം അവരിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകണം. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ രക്തം ചിന്തുന്ന ഇസ്ലാമിക ലോകത്തു നിന്ന് തന്നെ ഭരണം ഇല്ലാതായി പോകുന്ന ഒരു ഫിത്നയെ മുആവിയ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം മകൻ യസീദിന് ഭരണം കൈമാറി. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. അതിന് അദ്ദേഹത്തിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. 1, ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം കൈമാറുമ്പോൾ അന്ന് വച്ച കരാറാണ് അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. ആ കരാർ ഇവിടെ ലംഘിക്കപ്പെട്ടു. 2, അബ്ദുല്ലാഹിബിന് അബ്ബാസ്, ജാബിർബിന് അബ്ദില്ല, അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഈ സ്വഹാബാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. തലയെടുപ്പുള്ള സ്വഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും യസീദിനല്ല ഭരണം ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിച്ചില്ല. ആ സമയത്താണ് ഇറാഖിൽ നിന്നും 1000 കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് വരണം. താങ്കൾ ഇവിടെ വന്നാൽ താങ്കൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം, താങ്കളെ ഞങ്ങൾ നേതാവാക്കാം, ഇസ്ലാമിക രീതിയിലുള്ള ഭരണം താങ്കൾക്കിവിടെ കാഴ്ചവെക്കാം. 10,000 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. കൂഫ, ഇറാഖ് എന്നൊക്കെ പറഞ്ഞാൽ കൊടിയ ചതിയുടെ ചരിത്രം മാത്രം പറയാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞപ്പോൾ 1,000 കത്തുകൾ അവർ അയച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം എന്നു പേരുള്ള ഒരു വ്യക്തിയെ ഇറാഖിലേക്ക് അയച്ചു. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മുസ്ലിം അവിടെ എത്തി ഇറാഖിലെ സാഹചര്യം പഠിച്ച് മനസ്സിലാക്കി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തയച്ചു. ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് വരണം. താങ്കളെ സ്വീകരിക്കാൻ ഇറാഖുകാർ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ എന്തിനും പോന്ന കളമൊരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് യാത്ര തിരിക്കുക. അങ്ങനെ ഹിജ്റ 60 ദുൽഹിജ്ജ 8 ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടാൻ നിൽക്കുന്നു. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യബ്ന ബിൻതി റസൂലില്ലാ ഇന്നഹും ലയൻസുറുക്, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മകളുടെ മകനെ, അവർ താങ്കളെ സഹായിക്കുകയില്ല, താങ്കൾ യാത്ര പോകരുത്. ചരിത്രത്തിൽ കാണാം, കരഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അതിർത്തി വരെ പിന്തുടർന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ യാത്രയെ തടഞ്ഞു. ജാബിർബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ ആ യാത്രയെ തടഞ്ഞു. ആ സമയത്താണ് അംറ ബിൻത് അബ്ദുറഹ്മാൻ എന്ന ഒരു സ്വഹാബ വനിതയുടെ കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്നത്. ആ കത്തിലുള്ളത്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബാബിൽ എന്ന നാട്ടിൽ വെച്ചാണ് ഹുസൈൻ താങ്കൾ ഷഹീദാവുക. ബാബിൽ എന്ന് പറഞ്ഞാൽ ബാബിലോണിയ, അത് ഇറാഖിനടുത്തുള്ള സ്ഥലമാണ്. കത്ത് വായിച്ച ഉടനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇറാഖിൻ്റെ മണ്ണിൽ വെച്ച് ഷഹീദാകുമെന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ആ ഷഹാദത്ത് കൊതിച്ചുകൊണ്ട് ഞാൻ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പാടുള്ളതല്ല. കാരണം ഷഹാദത്ത് എന്ന വലിയ പദവി നൽകി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തായിരുന്നു. യാത്ര പുറപ്പെട്ടു. യസീദിൻ്റെ ഗവർണർ ആ സമയത്ത് ഇറാഖിലെത്തുകയും ഇറാഖുകാർക്ക് ശക്തമായ താക്കീദ് നൽകുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയെ വധിച്ചു കളയുകയും ചെയ്തു. ഇറാഖുകാർ മുഴുവൻ ചതിയുടെ ചരിത്രം ആവർത്തിച്ചു. ഹുസൈൻ താങ്കളെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് കത്തുകൾ അയച്ചവർ, 10,000 അവരെല്ലാവരും കാലുമാറി അവരുടെ ചതിയുടെ ചരിത്രം ആവർത്തിച്ചു. യാത്രാമധ്യേ ഹുസൈൻ റളിയല്ലാഹുഅൻഹു വിവരമറിഞ്ഞു. അദ്ദേഹം തിരിച്ചു മടങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ കൂടെയുള്ളവർ പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് അവർ യാത്ര തുടരാൻ പറഞ്ഞു. യാത്രാമധ്യേ ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ ചോദ്യം, ഇതേതാണ് നാട്, നമ്മൾ എത്തി നിൽക്കുന്ന ഈ നാടേതാണ്? മറുപടി ലഭിച്ചു, ഇത് കർബലയാണ്. ഹുസൈൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, ഇത് കർബലയാണെങ്കിൽ ഇനിയുള്ള യാത്ര കർബുൻ വബലാ, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കും. ആ സമയത്ത് യസീദിൻ്റെ ഗവർണർ അവിടേക്ക് എത്തുകയും ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിനെ തടയുകയും ചെയ്തു. ഹുസൈൻ റളിയല്ലാഹുഅൻഹു 3 കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. 1, നിങ്ങൾ എന്നെ മദീനയിലേക്ക് തിരിച്ചയക്കണം, അല്ലെങ്കിൽ നിങ്ങളെനിക്ക് യസീദിനെ കാണിച്ചു തരണം, ഞാൻ അയാൾക്ക് ബൈഅത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ യൂഫ്രട്ടീസിൻ്റെ നദീതീരത്തേക്ക് അയക്കണം, ഞാനതിൻ്റെ കാവൽക്കാരനായി ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടാം. എന്നാൽ 3 ആവശ്യങ്ങളും യസീദിൻ്റെ ഗവർണർ അംഗീകരിച്ചില്ല. അയാളുടെ ആവശ്യം, ഹുസൈൻ റളിയല്ലാഹുഅൻഹു അടിമയായി കീഴൊതുങ്ങണം. പ്രവാചകന്റെ പേരക്കുട്ടി അടിമയായി കീഴൊതുങ്ങുകയോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ പോരാട്ടം നടക്കുകയും ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തല അവർ വെട്ടിമാറ്റുകയും ചെയ്തു. ഒരിക്കലും യസീദിൻ്റെ കൽപ്പനയായിരുന്നില്ല ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിനെ വധിക്കണമെന്നത്. ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ മക്കൾ അലിയുൽ അക്ബർ അതുപോലെ അബ്ദുള്ള രണ്ടുപേരെയും കർബലയുടെ മണ്ണിൽ അവർ കൊന്നുകളഞ്ഞു. അലിയുൽ അസ്ഗർ, സൈനുൽ ആബിദീൻ എന്ന ഒരു കുട്ടി മാത്രമാണ് പിന്നീട് ബാക്കിയായത്. അലി റളിയല്ലാഹുഅൻഹുവിൻ്റെ മക്കൾ അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ് 3 പേരെയും കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. ഹസൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ കുട്ടികൾ ഔൻ, അബ്ദുള്ള 2 കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. അഹ്ലുബൈത്തിൽപ്പെട്ട 72 ആളുകളെ കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. പിന്നീട് വെട്ടിമാറ്റിയ ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തലയുമായി യസീദിൻ്റെ ഗവർണർ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ, പ്രവാചകന്റെ ഒരുപാട് ചുംബനങ്ങൾ ലഭിച്ച തലകളാണല്ലോ നിങ്ങൾ വെട്ടിമാറ്റിയത് എന്ന് പറഞ്ഞ് കരയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരെ നമുക്ക് ആ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. ആ വധത്തിന് ആരെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. യസീദിൻ്റെ ഗവർണർ ഉബൈദ് ഇബ്നു സിയാദ് ഹിജ്റ 67 മുഹറം 10 എങ്ങനെയാണോ ഹുസൈൻ റളിയല്ലാഹുഅൻഹു മരണപ്പെട്ടത് അതുപോലെ അയാളും കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ചരിത്രമാണ് കർബല. മുസ്ലിം ഉമ്മത്തിനേറ്റ ഒരു വലിയ മുസീബത്താണ് കർബല. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതിന് പകരം വഴിമാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തി നിൽക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യേശു ക്രിസ്തു അദ്ദേഹത്തെ കുരിശിലേറ്റിയെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ആ കുരിശിനെ ആരാധിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പിഴച്ച വിശ്വാസത്തിലേക്കാണ് അവരെത്തിച്ചേർന്നത്. അതുപോലെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഹുസൈൻ റളിയല്ലാഹുഅൻഹു ഷഹീദായി വീണ ആ കർബലയുടെ മണ്ണിന് ഒരു പവിത്രത കാണുന്നു. ആ മണ്ണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. രോഗം ശിഫയാകുന്നതിനു വേണ്ടി, ബർക്കത്തിനു വേണ്ടി ആ മണ്ണ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു. അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സിയാറത്ത് ടൂറുകൾ പോലും കർബലയിലേക്ക് സംഘടിപ്പിക്കുന്നു. എന്തിനാണ് യാത്ര? ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ ഖബർ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അറിയപ്പെട്ട ചരിത്രപ്രകാരം ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തല ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് അത് മദീനയിലേക്ക് കൊണ്ടുവന്ന് ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ അരികിൽ മറമാടി എന്നുള്ളതാണ്. ഇനി എന്തിനാണ് മുഹറം 10 ബോംബെ തെരുവുകളിലും ഇറാഖുകളിലും കറുത്ത വസ്ത്രം ധരിച്ച് വലിയ വാളുകളുമായി ആയുധങ്ങളുമായി ശരീരത്തിലേക്ക് വെട്ടി ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത്? അതിനവർക്ക് പറയാനുള്ള ന്യായം, 12 ഇമാമുമാരിലാണ് ഷിയാക്കളുടെ വിശ്വാസം. അതിൽ 3 ഇമാമാണ് ഹുസൈൻ റളിയല്ലാഹുഅൻഹു. അദ്ദേഹത്തിൻ്റെ വധത്തിൽ അവർ സങ്കടം പ്രകടിപ്പിക്കുകയാണ് പോലും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. ആ ദിവസം പായസം കൊടുത്തും ഹലുവ കൊടുത്തും പാട്ടുപാടിയും മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കുന്നു. മുഹറം പത്തിന്റെ അന്ന് ഹുസൈൻ റളിയല്ലാഹുഅൻഹു വഫാത്തായതാണ് എന്ന് പറഞ്ഞ് അന്ന് സങ്കടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിന് ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധവുമില്ല. നഖം വെട്ടണം ശുദ്ധ പ്രകൃതിയിൽ പെട്ടതാണ്. എന്തിനാണത്? ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പറഞ്ഞ ഒരു ഹിക്മത്ത് സ്വന്തം നഖം സ്വന്തം ശരീരത്തിൽ തട്ടി മുറിവാകരുത് എന്നതുകൊണ്ടാണ്. നമ്മുടെ നഖം നമ്മുടെ ശരീരത്തിൽ തട്ടി മുറിവാക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല എങ്കിൽ എങ്ങനെ വലിയ വാളുകളും ആയുധങ്ങളും എടുത്ത് ശരീരത്തിലേക്ക് കുത്താൻ ഇസ്ലാം അനുവദിക്കും? പ്രിയമുള്ളവരെ, ഇതിന് ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് കർബലയുടെ ചരിത്രം യഥാർത്ഥ രൂപത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, കർബലയുടെ ചരിത്രം. വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തൂൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: قد كفاني علم ربي من
1: അയ്യോ,
0: سؤالي
1: ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
2: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
1: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
2: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഖാരി അഹമ്മദ് ബിൻ അലി അൽ അജ്മി, അദ്ദേഹം സൂറത്തുൻ നബഇന്റെ വചനങ്ങളാണ് അദ്ധ്യായം 78 ആ പാരായണത്തിലേക്ക് കാതോർക്ക.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

وكذبوا بآياتنا كذابا وكل شيء

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇലെ മുഴുവൻ ആയത്തുകളുടെയും പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മധുരം ഖുർആനിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ അജ്മിയാണ് പാരായണം നിർവഹിച്ചത്.
1: പ്രിയ ശ്രോതാക്കളിൽ ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ? ഓരോ വർഷവും കേരളത്തെ പിടിച്ചുകുലുക്കും വിധം മഴക്കെടുതികൾ കടന്നുവരുന്നു. ഒരു കാലത്ത് സമൃദ്ധിയുടെയും കുളിർമയുടെയും വേളയായിരുന്ന മഴക്കാലം ഇന്ന് വിറങ്ങലിക്കുന്ന ഭയത്തിന്റെയും കണ്ണീരിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ തുടങ്ങിയവ പ്രകൃതിയുടെ സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണോ, അതോ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിന്റെ തിരിച്ചടിയോ? ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതിക്കുമേൽ മനുഷ്യർ നടത്തുന്ന ക്രൂരമായ ചൂഷണത്തിന്റെ ബാക്കിപത്രമാണെന്നതിന് അടിവരയിടുന്ന ചില ഘടകങ്ങളുമുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മലയോര ചൂഷണവുമാണ് അതിൽ പ്രധാനം. ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും വർദ്ധിക്കാൻ പ്രധാന കാരണം അശാസ്ത്രീയമായ ഭൂവിനിയോഗമാണെന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പോലുമുള്ള അനിയന്ത്രിതമായ പാറമട പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും മലനിരകളുടെ സ്വാഭാവിക ഘടനയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടിമാറ്റി കാടുകളില്ലാതാക്കുമ്പോൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷി ഭൂമിക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് കനത്ത മഴയിൽ മലയിടിച്ചിലിനും വഴിവെക്കുന്നു. മഴവെള്ളത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വയലുകളും ചതുപ്പുകളും തടാകങ്ങളും നികത്തി വൻകിട കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു. അതോടെ വെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനും ഭൂമിയിലേക്ക് ഇറങ്ങാനുമുള്ള വഴികൾ അടയുന്നു. പുഴകളുടെയും തോടുകളുടെയും തീരങ്ങൾ കയ്യേറിത്തുടങ്ങിയതോടെ അല്പം മഴ പെയ്യുമ്പോഴേക്ക് നഗരങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിലാകുന്ന അവസ്ഥയായി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പരിസ്ഥിതി പഠന റിപ്പോർട്ടും മുന്നറിയിപ്പുകളെയും അവഗണിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആഗോള താപനത്തിന്റെ അനന്തരഫലമായി ഒന്നു രണ്ടു ദിവസങ്ങൾ കൊണ്ട് ഒരു മാസത്തിൽ പെയ്യേണ്ട മഴ ഒരുമിച്ച് പെയ്യുന്ന അവസ്ഥയും വർദ്ധിച്ചുവരുന്നു. അറബിക്കടലിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മഴ വിസ്ഫോടനങ്ങൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും തീവ്രമഴകൾക്കും കാരണമാകുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുള്ള മഴയിൽ ഡാമുകൾ നിറഞ്ഞു കവിയുന്നതും റോഡിലും വീട്ടിലുമൊക്കെ വെള്ളം നിറയുന്നതും എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് വൻതോതിലുള്ള വെള്ളം സംഭരിക്കാൻ ഡാമുകൾ കാഴമില്ല. അത്രമാത്രം മണൽ അവയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. മണൽ നിറഞ്ഞതുമൂലം നദികളുടെ ആഴം കുറഞ്ഞിരിക്കുന്നു. ഒഴുകിപ്പോകാൻ പറ്റാത്തതിനാൽ വെള്ളം കരകളിലേക്ക് ഒഴുകിപ്പരക്കുന്നു. നദികളിലെ മണൽവാരൽ വീണ്ടും തുടങ്ങി. നദികളുടെ ആഴം കൂട്ടിയാൽ വെള്ളക്കെടുതി മൂലമുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇല്ലാതാക്കാം. മണൽ വിൽപ്പനയിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാൽ ഒരു പരിധിവരെയെങ്കിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്കാസ്വദിപ്പിക്കാൻ വേണ്ടിയത്രയത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. വിശുദ്ധ ഖുർആൻ അധ്യായം 30:41.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, നുറുങ്ങുകൾ കേൾക്കാം. ഷിയയിസത്തിന്റെ തായ് വേരുകൾ, രചന ഡോക്ടർ ടി കെ യൂസുഫ്, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
0: ഷിയയിസത്തിന്റെ തായ് വേരുകൾ, ഡോക്ടർ ടി കെ യൂസുഫ്. ഇസ്ലാമിന്റെ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ പ്രവാചക കാലഘട്ടം മുതൽ അറേബ്യയിലെ ജൂതരും ഇറാനിലെ അഗ്നിയാരാധകരും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുമുള്ള വിഗ്രഹാരാധകരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ ശത്രുത കൊണ്ട് കാര്യമായ നേട്ടമൊന്നും കൊയ്തെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പരോക്ഷമായി പലവിധ കുതന്ത്രങ്ങളിലൂടെയും ഇസ്ലാമിനെ തകർക്കാനാണ് അവർ കരുക്കൾ നീക്കിയത്. ഇസ്ലാമിനോട് കൊടിയ ശത്രുത പുലർത്തുകയും ബുദ്ധിയിലും വിവരത്തിലും സാമർത്ഥ്യത്തിലും കുതന്ത്രങ്ങളിലും ലോകത്തെ മറ്റേതു ജനവിഭാഗങ്ങളെയും പിന്നിലാക്കുകയും ചെയ്യുന്ന ജൂതന്മാർ ഈ രംഗത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുകയും മുസ്ലിം ലേബലിൽ ഇസ്ലാമിക ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന രംഗത്ത് വിജയിക്കുകയും ചെയ്തു. വിശ്വാസികളായി അഭിനയിച്ച് ഈ മതത്തിൽ നുഴഞ്ഞു കയറിക്കൊണ്ടാണ് അവരതിനവസരം കണ്ടെത്തിയത്. അറേബ്യൻ ഉപദ്വീപിൽ ആകെ ഇസ്ലാം പ്രചരിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂതൻ രംഗത്തു വന്നു. ഇസ്ലാമുമായി നേരിട്ടേറ്റുമുട്ടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയാൾ ഇസ്ലാമിൽ നുഴഞ്ഞു കയറി തകർക്കാനായി വളഞ്ഞ മാർഗം സ്വീകരിച്ചത്. മുസ്ലിങ്ങളുമായി ഒരു സായുധ പോരാട്ടത്തിലൂടെ വിജയം നേടാനോ അവരെ തകർക്കാനോ സാധ്യമല്ലെന്ന് അയാൾക്ക് തന്റെ മുൻഗാമികളായ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ എന്നീ ഗോത്രങ്ങളുടെ പരാജയത്തിന്റെ തിക്താനുഭവത്തിൽ നിന്ന് ശരിക്കും ബോധ്യപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂതവംശജനായ ഈ കപടവിശ്വാസി സെന്നായിലെ യഹൂദികളുമായി ചേർന്ന ഒരു സംഘത്തെ മദീനയിലേക്ക് അയച്ചു. അന്നവിടം ഭരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനും ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ യഹൂദസംഘം അവരുടെ കുടില ലക്ഷ്യത്തിനു വേണ്ടി സമർത്ഥമായി കരുക്കൾ നീക്കുകയും ആദ്യമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആരാധകരായി ചമഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു. സത്യത്തിൽ അലി തൻ്റെ പേരിൽ നടക്കുന്ന ഈ ഭരണവിപ്ലവ നീക്കത്തിൽ തികച്ചും നിരപരാധിയായിരുന്നു. തുടർന്ന് അവർ പരസ്യമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പത്തിൻ്റെ വിത്തുകൾ പാകാൻ തുടങ്ങി. പിന്നീട് അവർ സൗമ്യശീലനും സമ്പന്നനും മറ്റാരെക്കാളും കൂടുതൽ തൻ്റെ സമ്പത്തുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ജിഹാദ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ച് മോശമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും പലപ്പോഴും പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തികഞ്ഞ അപരാധമായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തൊരു വിപ്ലവത്തിന് പടയൊരുക്കുന്നതോടൊപ്പം ഇക്കൂട്ടർ വിശ്വാസരംഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഷിഅത്തു അലി അലി റളിയല്ലാഹുവിൻ്റെ കക്ഷി എന്ന പേരിലാണ് ഇക്കൂട്ടർ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അലി തൻ്റെ ജീവിതകാലത്ത് ഇക്കൂട്ടരെ അംഗീകരിച്ചില്ല എന്നത് മാത്രമല്ല, ഇവരിൽ പലരെയും കഠിനമായി ശിക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ കാലശേഷം അദ്ദേഹം ഈ വിഭാഗത്തോട് സ്വീകരിച്ചിരുന്ന നിലപാടെന്തായിരുന്നുവെന്ന് ജനങ്ങൾ അറിയാതെ പോവുകയും ഇക്കൂട്ടരുടെ വാദങ്ങൾ ഏറെക്കുറെ സത്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ സന്ദേശപ്രചാരണത്തേറെ ഭയപ്പെട്ടിരുന്ന വിഗ്രഹാരാധകരും അഗ്നിയാരാധകരും മുസ്ലിങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അകറ്റുന്ന ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പരോക്ഷമായി തങ്ങളാലാകുന്ന എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കുകയും ചെയ്തു. മനുഷ്യർ മരിച്ചതിനുശേഷം വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചു വരിക, പ്രവാചകന്മാർ അവർക്കല്ലാഹു ദൃഷ്ടാന്തമായി നൽകിയതിനേക്കാൾ വലിയ അമാനുഷിക പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങി ഖുർആനിനും ഹദീസിനുമെതിരായ പല സിദ്ധാന്തങ്ങളും ഇവർ പ്രചരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രശംസിച്ച മൂന്ന് ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധരായ സഹാബിമാരെക്കുറിച്ചും എന്തിനേറെ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുപോലും ഷിയാക്കൾ വളരെ മോശമായ പരാമർശങ്ങളാണ് നടത്താറുള്ളത്.
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാഇ പ്രസ്ഥാനത്തിന്റെ തായ്വേരുകൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസുഫ്. ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹ നാസ് തഖുല്ലാഹാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഞാനടക്കമുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 53 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. അതിനുശേഷമുള്ള ഏതാനും വചനങ്ങൾ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈയൊരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് അതിലായത്തുകൾ ശ്രദ്ധിച്ച് നോക്കി പാരായണവും പദങ്ങളും അർത്ഥവും മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്ത് ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം.
5: أعوذ بالله من الشيطان الرجيم
4: وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് ഇപ്പോൾ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പുള്ള 2-3 ആയത്തുകളിലായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളാണ് സൂചിപ്പിച്ചത്. ഇസ്രായേൽ വർഗത്തിനിടയിൽ, ഇസ്രായേലിയർക്കിടയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 40 രാത്രികൾ 40 ദിവസങ്ങൾ ആ ജനതയിൽ നിന്ന് വിട്ടുനിന്ന് സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മാറി നിന്ന് തിരിച്ച് ചെല്ലുന്നതിനിടക്കുണ്ടായ ആ സമയത്തുണ്ടായ കാഴ്ചയും സംഭവവുമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യാസത്യ വിവേചന ഗ്രന്ഥമായ തൗറാത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയ തൗറാത്തുമായി ചെന്നപ്പോൾ കണ്ട ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ആ തൗറാത്ത് അവർക്ക് കൃത്യമായിട്ട് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് നൽകിയതും അദ്ദേഹം തൻ്റെ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തതും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ പറയണമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ أَنفُسَكُمْ ഇതാണ് ഇഖ്ഫാ ബിഗുന്നിൽ ഫുസാക്കിനൂൻ്റെ ശേഷം ഫ വന്നു, അപ്പം മണിച്ച് മറച്ചോതണം. അതുപോലെ അൽ അഴിജില അഴിജില കൽക്കലത്തിൻ്റെ ഹർഫാണ് ജീമ്, സുക്കൂൻ വന്നാൽ ശബ്ദം കനപ്പിച്ചോതണം, ഉച്ചരിക്കണം. ശേഷം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മദ്ദുണ്ട്, വാവിലാണ് മദ്ദ്, മദ്ദ് ഹർഫ് മദ്ദിൻ്റെ ഹർഫ് വാവാണ്, മദ് ഫറാഴിയാണ്, രണ്ടിടത്തും മദ് മുൻഫസിലാണ്. അപ്പോൾ അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. ദാലിക്കും ഖൈറുല്ലക്കും ഇഅ്ദ ബാരിഇക്കും ദാലിക്കും ഖൈറുല്ലക്കും ഇഅ്ദ ബാരിഇക്കും ഖൈറുല്ലക്കും അവിടെ ഇതാവും ബിലാ കുഞ്ഞാണ്, മണിക്കേണ്ട ആവശ്യമില്ല. ഇഅ്ദ ബാരിഇക്കും ഇഅ്ദ ഇഖ്ഫാ ബി കുഞ്ഞാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. فتاب عليكم انه هو التواب الرحيم هو التواب ഒരിക്കലും മായി പോയി കൂടാ. ത ആണ്, തായിന് ശബ്ദമുണ്ട്. ഹുവ തവ്വാബ്, ഹുവ തവ്വാബ് റഹീം, ആ നിലക്കാണ് ഓതേണ്ടത്. അപ്പോൾ പാരായണം അതിൻ്റെ നിയമങ്ങളും ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചതിനെ പറ്റി ഇസ്രായേലിയർ ഖേദിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകും എന്നവർ വിലപിക്കുകയും ചെയ്തു. സൂറത്തുൽ അഅ്റാഫിലെ 149-ാമത്തെ ആയത്തിൽ വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ദല്ലു ഖാലൂ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ എന്ന് പറയുന്ന സൂറത്തുൽ അഅ്റാഫിലെ 149-ാമത്തെ ആയത്തിൽ അവർ എന്തിനാണ്, അവർ ഖേദം അറിയിക്കുന്നുണ്ട്. ഞങ്ങൾക്കെങ്ങാനും ഞങ്ങൾ റബ്ബ് ഞങ്ങൾക്കെങ്ങാനും പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകുമല്ലോ എന്നവർ വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കൂ. വ ഇദ് ഖാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരോട്? ലി ഖൗമിഹി, തൻ്റെ ജനതയോട്. എന്താ പറഞ്ഞത്? യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, എൻ്റെ ജനതയെ, ഇന്നക്കും ളലംതും ഔഫുസക്കും, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ളലംതും നിങ്ങൾ അക്രമം ചെയ്തു, ളലംതും നിങ്ങൾ അനീതി ചെയ്തു, അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഔഫുസക്കും, ആരോട്? നിങ്ങളോട് തന്നെ, നിങ്ങളുടെ സ്വന്തത്തോട്, സ്വന്തങ്ങളോട്. നഫ്സിൻ്റെ ജമാണ് ഔഫുസ്, ബഹുവചനമാണ്. ഔഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട്, സ്വന്തങ്ങളോട് തന്നെ അക്രമം ചെയ്തു. എങ്ങനെയാണ് അക്രമം? വിത്തിഹാദിക്കുമുൽ അജ്ല, ഇത്തഹദ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ വചനങ്ങളിൽ. വിത്തിഹാദിക്കും, നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്. എന്തിന്? അൽ അജ്ല, പശുക്കുട്ടിയെ, അല്ലേ മുമ്പ് വന്ന വാക്കാണ്. അപ്പോൾ വിത്തിഹാദിക്കുമുൽ അജ്ല, നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ, സ്വന്തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അക്രമം അനീതി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫത്തൂബു ഇലാ ബാരിഇക്കും, ഫത്തൂബു ഫ, അതിനാൽ തൂബു, നിങ്ങൾ തൂബ ചെയ്യണേ. നിങ്ങൾ താബ എന്നാണ് പശ്ചാത്തപിച്ച് മടങ്ങി, മടങ്ങി. ഫത്തൂബു തന്നെ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക, തൂബ ചെയ്യുക. ഇലാ ബാരിഇക്കും, ആരിലേക്ക്? ആരോട്? നിങ്ങളുടെ സൃഷ്ടിച്ചുണ്ടാക്കിയവയിലേക്ക്. ബാരി, ബാരി ഖാലിഖ്, സൃഷ്ടിച്ചവൻ. ഇലാ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവയിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക. ഫഖ്തുലു ഔഫുസക്കും, ഫഖ്തുലു ഫ, അതുപോലെ തന്നെ അങ്ങനെ. ഉഖ്തുലു ഖതല, അതിൻ്റെ അമ്രാണ് ഉഖ്തുൽ, ഖതല യഖ്തുലു ഉഖ്തുൽ. ഫഖ്തുലു, നിങ്ങൾ കൊന്നുകളയുക. ഔഫുസക്കും, നിങ്ങളെ തന്നെ, നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുവിൻ. ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇക്കും, ദാലിക്കും അതാണ് ഖൈറുൻ, ഉത്തമമായത്. ലക്കും, നിങ്ങൾക്ക്. ഇന്ദ ബാരിഇക്കും, നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുത്ത്, നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ അടുത്ത് നിങ്ങൾക്കതാണ് ഉത്തമം. അത്രമാത്രം ഗൗരവതരമായ, പാപതരമായ, പാപം നിറഞ്ഞ, വലിയ തെറ്റാണ്, ഗുരുതരമായ പാപമാണ് അല്ലേ, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഫതബ അലൈക്കും, ഫതബ അലൈക്കും, എന്നിട്ടവൻ നിങ്ങളുടെ പശ്ചാത്തപം സ്വീകരിച്ചു. താബ അല എന്ന് പറഞ്ഞാൽ പശ്ചാത്തപം സ്വീകരിച്ചു എന്ന. ഫതബ, പശ്ചാത്തപം സ്വീകരിച്ചു. അലൈക്കും, നിങ്ങളുടെ, നിങ്ങളുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു, തീർച്ചയായും അവൻ, അള്ളാഹു സുബ്ഹാനഹു വതആല, ഹുവ, അവനാണ് തവ്വാബ്. അർറഹീം, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങളിൽപ്പെട്ട അല്ലെ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രണ്ട് നാമങ്ങളാണ് അത്തവ്വാബ്, അർറഹീം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അത്തവ്വാബ്, ഏറ്റവും കൂടുതലായി പശ്ചാത്തപം സ്വീകരിക്കുന്നവനും, അർറഹീം, കരുണാനിധിയുമാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഈ ആയത്തിൽ പരാമർശിക്കുന്നത്, ഇസ്രായേലർ ആ നിലക്ക് പശുക്കുട്ടിനെ ഉണ്ടാക്കി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്ന് 40 ദിവസം മാറി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വിട്ടുപോയപ്പോൾ, ആ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബിയുടെ സഹോദരനെ ഏൽപ്പിച്ച് പോയപ്പോൾ, സഹോദരൻ അവരോട് നിങ്ങളിങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ ശക്തമായി പറഞ്ഞിട്ടും അവർ ആ പശുക്കുട്ടിയെ ഉണ്ടാക്കി, അതിനെ പ്രതിമയുടെ രൂപത്തിലാക്കി ദൈവമാക്കി തീർത്ത ആ ഒരു സംഭവം, അത് വളരെ ഭീകരമായൊരു അക്രമമാണ് ചെയ്തത്. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഒരു അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളിയും, പശ്ചാത്തപിച്ച് മടങ്ങണം. നിങ്ങളുടെ പശ്ചാത്താപത്തിൻ്റെ പൂർത്തീകരണവും നിഷ്കളങ്കതയുടെ സാക്ഷ്യമെന്ന് നിന്ന നിലക്ക് നിങ്ങളെ തന്നെ, അഥവാ നിങ്ങൾ ചിലർ ചിലരെ കൊലപ്പെടുത്തേണ്ടതാണ്. ആ പ്രവൃത്തി ചെയ്താൽ മുന്നിൽ നിന്ന ആളുകൾ, അത് പറഞ്ഞ ആളുകൾ, അതൊരു വലിയ കാരണക്കാരായ ആൾക്കാരൊക്കെ, അപ്പോൾ നിങ്ങൾ കൊല്ലേണ്ടതാണ്. ഈ കൊല വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്ത അക്രമത്തിൻ്റെ ഗൗരവവും അതിൻ്റെ തിക്തഫലവും നോക്കുമ്പോൾ അതാണ്

അതാണ് ഈ കൊലയുടെ സ്വഭാവം. അത് പിന്നെ എങ്ങനെയായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ, കൊല്ലാൻ പറഞ്ഞതിൻ്റെ സ്വഭാവം, അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു എന്നതിൽ വ്യത്യസ്തങ്ങളായ മുഫസ്സിലുള്ള റിവായത്ത് കാണാൻ പറ്റും. എന്നാലും പശുക്കുട്ടി ആരാധനയിൽ പങ്കില്ലാത്തവർ, പശുക്കുട്ടിയുടെ ആരാധനയിൽ പങ്കില്ലാത്തവർ, പശുക്കുട്ടിയെ ആരാധിച്ച തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊല ചെയ്യുവാനായിരുന്നു തീർച്ചയായും എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഫസ്സിൽ സ്വഹാബി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞത്. ഇബ്നു ജരീർ, നസായി, ഇബ്നു അബി ഹാതിം റഹ്മഹുമുല്ലാ എന്നിവർ ഉദ്ധരിച്ച റിവായത്തിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് മൂസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ തുടർന്ന് ആ ഒരു പ്രവർത്തനം നിർത്തൽ ചെയ്യപ്പെട്ടുവെന്നും ഒക്കെ പറഞ്ഞു കാണുന്നു. അല്ലാഹു അഅലം അസ്സവാബ്. ബൈബിളിൻ്റെ പ്രസ്താവനയും ഇതേ പ്രകാരം തന്നെ കാണാൻ പറ്റും. അത് പുറപ്പാടിൽ 32 27 28 ഭാഗം നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ ഫഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തങ്ങളെ നിങ്ങളെ തന്നെ കൊല്ലുവിൻ എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ, വാചകത്തിൻ്റെ താല്പര്യം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ അടക്കി നിർത്തി അവയെ അടക്കി നിർത്തി ദണ്ഡിപ്പിക്കുവിൻ എന്നാണെന്ന് ചില ആളുകൾ പറഞ്ഞു കാണും. പശ്ചാത്താപത്തിൻ്റെ തൗബയുടെ ഭാഗമായി കൊലയെ നിശ്ചയിക്കുന്നതിലും വളരെ ആളുകളുടെ ജീവൻ നശിപ്പിക്കുവാൻ കൽപ്പിക്കുന്നതിലും ന്യായീകരണമൊന്നുമില്ല എന്നാണ് അവരുടെ വ്യാഖ്യാനം. സൂറത്തുൻ നിസാ 153, പിന്നെ അവർക്ക് തെളിവുകൾ വന്നതിന് ശേഷം അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി എന്നിട്ട് അതിനെപ്പറ്റി മാപ്പ് നൽകി, നാം മാപ്പ് നൽകി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ചിലർ വ്യാഖ്യാനത്തിന് തെളിവാക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ടിയിൽ ഈ വാദത്തിൽ എന്തോ കഴമ്പുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു ഇവിടെ പറഞ്ഞ വാക്കുകളും മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, മേൽ പറഞ്ഞ സൂചിപ്പിച്ച മുഫസ്സിലുകൾ പറഞ്ഞ റിവായത്തുകളൊക്കെ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ പൊതുവെയുള്ള പ്രസ്താവനകൾ നോക്കുമ്പോൾ ഈ പുതിയ വ്യാഖ്യാനത്തിന് വില കൽപ്പിക്കുവാൻ യാതൊരു മാർഗ്ഗവും ഒരു സാധ്യതയും കാണുന്നില്ല. അത് കൂടാതെ പിന്നെ ചില വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം, ആ ഇസ്രായേലിൽ പശുക്കുട്ടിയെ ആരാധിച്ച ആ ഒരു പ്രവർത്തനം, സംഭവം ഒരു സാധാരണ വിഗ്രഹാരാധനയുടെ സംഭവമല്ല. അതിന് അതിൻ്റേതായ ആ സമയം, ആ സന്ദർഭവും, അവരുടെ അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചില പ്രത്യേകതകൾ അതിനുണ്ട്. ആരാണ് ഇസ്രായേലിയർ? അവരുടെ സ്ഥിതിഗതികൾ എന്താണ്? ഏത് സന്ദർഭത്തിലാണ് അവർ ചെയ്തത്? അപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ചുറ്റുപാടെന്തായിരുന്നു? ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. തൗഹീദിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച ആളാണ് അല്ലേ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളും പിൻഗാമികളായ ഇസ്ഹാഖ്, യാഖൂബ് അലൈഹി അലൈഹി വസ്സലാം, ഈ പ്രവാചകന്മാരുടെയൊക്കെ പാരമ്പര്യം നിലനിർത്താൻ ബാധ്യസ്ഥരായ അനന്തരാവകാശികളാണ് ശരിക്കാര് ഇസ്രായേലിയർ, ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ തൗഹീദിൻ്റെ പാരമ്പര്യം അവരിൽ പുനർജീവിപ്പിക്കുവാനും നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമത്തത്തിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കാനും വേണ്ടി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി. അദ്ദേഹത്തിൻ്റെ കൈക്ക് പിന്നെ വെളിപ്പെട്ട വമ്പിച്ച പല ദൃഷ്ടാന്തങ്ങളും, ദിവ്യ ദൃഷ്ടാന്തങ്ങളും, അത്ഭുതങ്ങളും നേരിൽ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇസ്രായേലിയർ. പിന്നെ മുമ്പോ ശേഷമോ ഒരു മനുഷ്യരും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതത്തിലൂടെയാണ് അവർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് ഇപ്പം അവർ താമസിക്കുന്ന ആ സീന പർവ്വതത്തിൽ, സീന മരുഭൂമിയിൽ അവർ പാളയമടിച്ച് താമസിക്കുന്നത്. അന്ന് ലോകത്തറിയപ്പെട്ട ഏറ്റവും പ്രതാപശാലിയായ അല്ലേ ഫിറഔനും സൈന്യവും അവർ അവരെ കൺമുമ്പിൽ വെച്ച് ഒരു അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത ദൃഷ്ടാന്തമെന്ന നിലക്ക് കൺമുമ്പിൽ വെച്ച് ആ കടലിങ്ങനെ കടന്നു പോകുമ്പോൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെടും. അതൊന്നും ഒട്ടും അവർ മറന്നുപോയിട്ടില്ല, അതിനൊന്നും സമയമായിട്ടില്ല. ഈ ഒരവസരത്തിലാണ് അത്രയും വലിയ അനുഗ്രഹം പടച്ച റബ്ബ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് അവരുടെ എല്ലാ കാലത്തുള്ള നന്മക്കും അവരുടെ ജീവിതത്തിനും നിധാനമായ ഒരു വേദഗ്രന്ഥം അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബി, സഹോദരനായ ഹാറൂൻ നബിയെ അവരെ ഏൽപ്പിച്ച് അല്പം സമയം, അല്പം ദിനങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നത്, ഏതാനും ദിവസങ്ങൾ അല്ലേ, 10-40 ദിവസങ്ങൾ. അപ്പോഴേക്കും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തേടിപ്പോയ ദൈവമാണ് എന്ന് പറഞ്ഞ് അവരിൽപ്പെട്ട ഒരാൾ സ്വർണം കൊണ്ട് പിന്നെ വാർത്ത ഉണ്ടാക്കിയാണ്ട് ഒരു പശുക്കുട്ടിനെ ദൈവമാക്കി
അതിൻ്റെ ചുറ്റും ഭജനം വരുന്ന

0: ഞാൻ ആരാധിക്കുന്ന ഒരു പ്രവണത. അങ്ങനെ ഭജനമിരിക്കുക, പൂജാകർമ്മങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്തു. അപ്പോൾ ബുദ്ധിപരമായ ചില വീണ്ടും വിചാരങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ നേതൃത്വം വഹിക്കുന്ന ഏൽപ്പിച്ചു പോയ ഹാറൂൻ അലൈഹി സ്വലാമയുടെ വിലക്ക് ശക്തമായി അവർ എതിർത്തു. പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവർ കേൾക്കാനോ അത് പിന്നെ ശ്രദ്ധിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഏതാനും ദിവസം കൊണ്ട് മടങ്ങിയെത്തുന്ന മൂസ അലൈഹി സ്വലാമയുടെ വരവ് വരെ ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കാനോ അവർക്ക് അതിനുള്ള ക്ഷമ അവർ കാണിച്ചില്ല. ഇതൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഇസ്രായേലിയുടെ ധിക്കാര ബുദ്ധിയും വിഡ്ഢിത്തവും അനുസരണമില്ലായ്മയും വളരെ പ്രസിദ്ധമാണ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലേ. ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു പോരുന്ന അതിനിടക്ക് ചില ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ദൈവങ്ങളെ ഉണ്ടാക്കുവാൻ അനുവദിച്ചു തരണമെന്ന് അവർ മൂസ അലൈഹി സ്വലാമയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വിഡ്ഢികളായ ഒരു ജനത തന്നെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഏഴാം അധ്യായം 138-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ യാത്രാ ലക്ഷ്യമായിരുന്ന രാജ്യത്ത് ബൈത്തുൽ മുഖദ്ദസ് ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മടിച്ചു നിന്ന അവർ പിന്നെ നിരീക്ഷകന്മാർ മുഖേന ശത്രുക്കളുടെ ശക്തി ദുർബലമാണെന്ന് അറിഞ്ഞിട്ട് പോലും മൂസ നബിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും അതിൽ പ്രവേശിക്കൂല, ആ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ തയ്യാറല്ല. താനും തൻ്റെ റബ്ബും പോയി യുദ്ധം നടത്തിക്കൊള്ളുക, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് സൂറത്തുൽ മാഇദ അഞ്ചാം അധ്യായത്തിൽ 24-ാമത്തെ ആയത്തിൽ. ഇതുപോലുള്ള ധിക്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ, അനുസരണക്കേടിൻ്റെ ഉദാഹരണങ്ങൾ മറ്റു പല അധ്യായങ്ങളും ധാരാളം കാണാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആ പശുക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ ഗൗരവവും പ്രത്യേകതയും നമ്മൾക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ, അത് കാലാകാല നരകശിക്ഷയും, ആ ശിക്ഷ ഒഴിവായി കിട്ടാനും അവർ ധിക്കാരപൂർവ്വം പ്രവർത്തിച്ച ഈ നീചകൃത്യത്തിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് അവർക്കുള്ള യഥാർത്ഥ പശ്ചാത്തലം തെളിയിക്കുവാനും അവശേഷിക്കണ ബാക്കിയുള്ള ആളുകളിൽ ഇത്തരം ഒരു സംഭവം ഇനിമേലിൽ ഉണ്ടാകാതിരിക്കാനും, അതേസമയത്ത് കൊല്ലപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാപ്പിനും പ്രീതിക്കുമായി ജീവൻ ത്യജിക്കുന്നത് നിമിത്തം അവരുടെ മഹാപാപം പൊറുക്കുവാനും, ഇങ്ങനെ പലതിനുമായി ആ കൊടും പാതകത്തിൽ മുൻകൈയെടുത്തവരെ കൊലപ്പെടുത്തണമെന്ന് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ചു എങ്കിൽ അതിൽ ശരിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമായിരിക്കും ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വല്ലാഹു അഅലം അസ്സവാബ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് എമ്പാടും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും ബറക്കത്തും ലഭിച്ച അതിന് അർഹരായ, അതനുഭവിച്ചറിഞ്ഞ ആളുകൾ ഈ നിലക്കുള്ള ഗൗരവമുള്ള അല്ലെ, ഒരു പ്രവാചകൻ കൂടെയുണ്ടായിട്ടും അല്ലെ, രണ്ട് പ്രവാചകന്മാർ കൂടെ ഉണ്ടായിരുന്നു, എന്നാലും ഒരാൾ പോയാലും മറ്റേ പ്രവാചകൻ കൂടെയുണ്ട്, ആ സമയത്ത് വേണ്ട അത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ ധിക്കാര മനസ്ഥിതിയോടെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ചെയ്ത ആ ഒരു തെറ്റായ പ്രവർത്തനം പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു അതിന് നേതൃത്വം നൽകിയ ആളുകൾ. അപ്പോൾ അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുമ്പോൾ അല്ലേ, ഫതൂബു ഇലാ ബാരീക്കും ഫഖ്തുലു അൻഫുസക്കും, നിങ്ങളിങ്ങനെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചു, വലിയ ലുൽമ്, അള്ളാഹുവിന് പുറമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ ആരാധിച്ചല്ലോ, ഇബാദത്ത് റബ്ബിന് മാത്രമുള്ളതാണല്ലോ, ആ ഏകത വിശ്വാസത്തിനെതിരായ പ്രവർത്തനം നിങ്ങൾ ചെയ്തു, അള്ളാഹുവിന് പങ്കു ചേർത്തു നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്, നിങ്ങളിൽ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊന്നുകളയണം എന്നുള്ള നിർദ്ദേശവും ആ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ്റെ അടുക്കൽ നിങ്ങൾക്കതാണ് ഏറ്റവും ഹയർ, നിങ്ങൾ ആ നിലക്ക് പിന്നെ റബ്ബിലേക്ക് ആത്മാർത്ഥമായി കെതിച്ച് മടങ്ങിയാൽ അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു അങ്ങേയറ്റം പശ്ചാത്തലം സ്വീകരിക്കുന്നവനും പരമകാരുണികനുമാണ് കരുണാധിയുമാണ് എന്നൊരായത്ത് പറയുമ്പോൾ ആ ആയത്തിനെ തൻ്റെ ഇച്ചക്കൊത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ന്യായീകരിച്ച് കൊണ്ടുപോകേണ്ട, തെറ്റായി വാദിക്കേണ്ടവരല്ല സത്യവിശ്വാസികൾ. അള്ളാഹു ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും എതിർ ചെയ്യുമ്പോൾ ആ ചെയ്തു കൊടുത്ത, അവരെ പടച്ച, ലോകത്തെ പടച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അതിന് പരിഹാരം നിർദ്ദേശിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായും അവർ അതിന് അത് ചെയ്യാൻ ബാധ്യസ്ഥരാകും. അതിൽ പൂർണ്ണമായും നമ്മുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അതിൻ്റെ എല്ലാ വശവും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുകൂടെ നമ്മളിതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ലി ഖൗമിഹി തൻ്റെ ജനതയോട്, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇന്നക്കും ലലംതും തീർച്ചയായും നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, അംഫുസക്കും നിങ്ങളോട് തന്നെ, ബിത്തിഹാദിക്കും ഉൽഇജ്ല പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട്, പശുക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് അതിനാരാധന നടത്തിയല്ലോ, അതാണ് ഫതൂബു, അതിനാൽ നിങ്ങൾ തോപ്പ് ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളുക, ഇലാ ബാരിഇക്കും നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക്, നിങ്ങൾ സൃഷ്ടിച്ചവനിലേക്ക്, ബാരി പറഞ്ഞ സൃഷ്ടിച്ചവൻ, ഫഖ്തുലു അംഫുസക്കും, അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുകയും ചെയ്യുക, ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഇന്ദ ബാരിഇക്കും നിങ്ങളുടെ സൃഷ്ടിച്ചവനാവൻ്റെ അടുക്കൽ, ഫത്താബ അലൈക്കും, അപ്പോൾ നിങ്ങളുടെ പശ്ചാത്താപം, ഫത്താബ അലൈക്കും നിങ്ങളുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചിരിക്കുന്നു, ഇന്നഹു ഹുവ തവ്വാബ്, തീർച്ചയായും അവൻ കൂടുതലായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർറഹീം കരുണാനിധിയുമാണ് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ റബ്ബ് അത് പുറത്തു തരാൻ തയ്യാറാണ്. അല്ലാതെ ധിക്കാര മനസ്ഥിതിയോടുകൂടി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങാതെ നമ്മൾ പാപിയായിക്കൊണ്ട് നടക്കാൻ പാടില്ല. പശ്ചാത്തപിച്ച് മടങ്ങിയ ശേഷം പിന്നെ ആ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുകയും ആ പാപം ചെയ്തതിന് പേരിൽ ഖേദിക്കുകയും വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ തൗബയുള്ള അള്ളാഹുവിൻ്റെ അടിമയുടെ മനസ്സുമായി ജീവിക്കാനും തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുവാനും യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാനും ഒക്കെയുള്ള തൗഫീഖ് ലഭിക്കുന്ന അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ഇസ്രായേലിയരുടെ പശ്ചാത്താപത്തിൻ്റെ പൂർത്തീകരണം, പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്ന മഹാ അക്രമം ചെയ്തതിലുള്ള ഖേദം ഏറ്റുപറഞ്ഞപ്പോൾ റബ്ബ് തൗബ സ്വീകരിച്ചു. എത്ര വലിയ തെറ്റായാലും അള്ളാഹു തൗബ സ്വീകരിക്കും. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഇതാണ് നാം മനസ്സിലാക്കിയത്.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വ ഖൈറ മാ ബഅദഹ വ അഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വ ശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇൻഷാഅള്ളാ പീസ് റേഡിയോ ഈവനിങ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്നും നമ്മളൊപ്പം ഇന്ന് ഈ ഒരു ഈവനിങ് സെഷനിൽ ചേരുന്നത് എൻ്റെ പേര് മുഹമ്മദ് ഷമീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഷർജ ചെറുവാടി. നമ്മൾ പല ആളുകളും മെസ്സേജ് വരുന്നുണ്ട്, ഇന്നെന്താ ലൈവ് ഇല്ലേ എന്നൊക്കെ തുടങ്ങിയിട്ട്. ഇൻഷാല്ലാ ചെറിയ ടെക്നിക്കൽ എറർ ആയിരുന്നു, ഇൻഷാല്ലാ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ലൈവിലേക്ക് വരികയാണ്. നമ്മുടെ കൂടെയുള്ള ശ്രോതാക്കൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൈവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് തുടങ്ങാം. അതേപോലെ നമ്മളെ ഇന്നത്തെ ഗസ്റ്റിലേക്ക് കിടക്കാൻ തോന്നുന്നുണ്ട് അല്ലേ?
0: യെസ്, ഗസ്റ്റ് പോലെ തന്നെ പരിചയപ്പെടുത്തു.
1: ഇൻഷാല്ലാ പേര് പറയുള്ളൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് ശാമിർ. എൻ്റെ വീട് കോഴിക്കോട് പുതിയറ. ഞാനിവിടെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ പഠിക്കുന്നു.
1: ഓക്കെ, അടുത്താള്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേരാണ് ഒമേർ. ഞാൻ പഠിക്കുന്നത് ഫിഫ്ത്ത് എയിലാണ്. ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നതാണ്.
1: വീട് സ്ഥലം
3: കോഴിക്കോട് കല്ലേ.
1: ഓക്കെ, ഇൻഷാല്ലാ രണ്ട് കോഴിക്കോട് ടൗൺ ഉള്ളവർ തന്നെയാണ്.
0: യെസ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവരെ പാട്ടും
1: അതെ
0: എന്തൊക്കെ അവതരിപ്പിക്കാല്?
3: ഞാൻ കഥയും സ്പീച്ചും.
0: കഥയും സ്പീച്ചും. ഷാമിറോ?
2: രണ്ട് കഥയും ഒരു സ്പീച്ചും.
0: ഓക്കെ,
1: ഒരു കഥയെന്ന് ഇരട്ടി, രണ്ട് കഥയാണ്.
0: രണ്ട് കഥയാണ്.
1: ഒരുപാട് പേര് നമുക്ക് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ
0: റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ആയിഷ തോട്ടശ്ശേരിയറ, മെഹനാസ് ഗഫൂർ, ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, ഷംനാദ് ഖാൻ ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ള. തുടർന്ന് ആയിഷ കരുമ്പിൽ, താഹിറ ടി കെ, നഫീസ പി എ താമരശ്ശേരി, അതുപോലെ തന്നെ സഫിയ കെ തിരുഴങ്ങാടി, സമീം അബ്ദുള്ള ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാല്ലേ? ഒരു അഞ്ച് മിനിറ്റ് വൈകിയത് അല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ നമ്മളെ അമീർ ടി എടുത്ത നാടുകാരൻ്റെ ഒരു എഴുത്തുണ്ട്, ഒരു നീണ്ടൊരു എഴുത്തുണ്ട്.
1: ഓക്കെ,
0: അത് നമുക്ക് വായിച്ചു തുടങ്ങാലേ?
1: അതെ.
0: ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദിനേന എത്ര തവണ വിശുദ്ധ ഖുർആൻ നമ്മൾ കേൾക്കാറുണ്ട്? ഇങ്ങനെ ഖുർആൻ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ പ്രശസ്തമായ സംഭവം പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങളിൽ ഉണ്ടാക്കേണ്ട ചലനങ്ങളെക്കുറിച്ച് നമുക്ക് ഗൗരവമായി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ
0: തങ്ങളുടെ നമസ്കാരത്തിൽ സൂറത്ത് തൂറിലെ തീർച്ചയായും നിന്റെ നാഥൻ്റെ ശിക്ഷ യാഥാർത്ഥ്യമാകുന്നതാകുന്നു, അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു വചനം പാരായണം ചെയ്യുന്നത് ഉമർ അള്ളാഹു കേൾക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യവും ഗൗരവവും വിളിച്ചോതുന്ന ആ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കുകയും താങ്ങാനാവാത്ത ഭയത്താൽ അദ്ദേഹം ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഉമർ അള്ളാഹു പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ പോലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ദിനം പ്രതി ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും ഖുർആൻ പാരായണം വെറും ഒരു അനുഷ്ഠാനമായി മാത്രം ചുരുങ്ങിപ്പോകുകയും അതിൻ്റെ അർത്ഥങ്ങളും സന്ദേശങ്ങളും ഹൃദയത്തെ സ്പർശിക്കാതെ കടന്നു പോകുകയും ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. എന്നാൽ ഖുർആൻ അവതരിച്ചത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാനും ഈമാൻ വർദ്ധിപ്പിക്കാനുമാണ്. അതിനാൽ ഖുർആനെ വെറുമൊരു വായന പുസ്തകമായി കാണാതെ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം മാറ്റിയെഴുതാനും നമ്മുടെ ഈമാൻ പുതുക്കാനും ഈ ഒരു ചരിത്ര സംഭവം നമുക്കൊരു ശക്തമായ ഓർമ്മപ്പെടുത്തലായി മാറട്ടെ.
1: അമീർക്ക് ആ ഒരു നല്ലൊരു സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുണ്ട് ഖുറാനുമായി ബന്ധപ്പെട്ടിട്ട്. അതേപോലെ സഫിയ എടപ്പാൾ, ഉമേറ തൃശൂർ, ഇമ്രാൻ എൻ വി കുമാരനെല്ലൂർ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഗസ്റ്റുകളിലേക്ക് പോവാം. ചലാദ്യം ആരാ പരിപാടി അവതരിപ്പിക്കുന്നത്?
0: എന്താണ് അവതരിപ്പിക്കുന്നത് ആദ്യം?
2: ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥ.
1: യെസ്, നമ്മൾ അമീർക്ക ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞതോടുകൂടി ഇനി അടുത്തത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു കഥയാണ് പറയുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹബി അജ്മഈൻ, അമ്മാബാദ്. പ്രിയ കൂട്ടുകാരെ, നമ്മൾക്ക് എല്ലാവർക്കും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അറിയുന്നതാണ്. നമുക്കെല്ലാവർക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥകൾ കേൾക്കാനും ഭയങ്കര താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിൽ സമർപ്പിക്കാൻ പോകുന്നത് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യകാലത്തെ കുറിച്ചാണ്. ഹിജറ 582 മക്കയിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ഖുറൈസ് ഗോത്രത്തിലെ ഉപശാഖയായ അദീ ഗോത്രത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു ഉമറിന്റെ പിതാവായ ഖത്താബ്. അറബികൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് അദ്ദേഹമായിരുന്നു. ഇബ്നു മഹ്സൂം ഗോത്രക്കാരിയായിരുന്ന ഖൻതമയാണ് അദ്ദേഹത്തിന്റെ മാതാവ്. ചെറുപ്പത്തിൽ മറ്റു കുട്ടികളുടെ കൂടെ ആടുമേയ്ക്കാൻ പോകുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാമായിരുന്നു. ശക്തനും നല്ല സ്വഭാവത്തിനുടമയുമായിരുന്നു അദ്ദേഹം. നല്ലൊരു കുതിര സവാരിക്കാരനുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആത്മാർത്ഥതയും ശക്തമായ നിലപാടുകളുമുള്ള വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തെറ്റുകൾ മനസ്സിലാക്കുന്നതിലും തിരുത്തുന്നതിലും അതീവ താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം തെറ്റുകൾ തിരുത്തുന്നവരോട് നന്ദിയുള്ളവനും പ്രശംസ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവനുമായിരുന്നു. കൂട്ടുകാരെ, ഗുണദോഷിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? മറ്റുള്ളവർ നമ്മുടെ തെറ്റുകൾ സൂചിപ്പിക്കുമ്പോൾ എന്താണ് കൂട്ടുകാരുടെ പ്രതികരണം? യുവാവായപ്പോൾ കച്ചവടം ആരംഭിച്ചു. സിറിയ, യമൻ, പേർഷ്യ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലേക്ക് കച്ചവടത്തിനായി യാത്ര ചെയ്തിട്ടുണ്ട്. ഉപ്പയെ പോലെ ഖുറൈശി ഗോത്രത്തിന്റെ പ്രതിനിധിയും മധ്യസ്ഥനുമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടതല്ലേ?
1: ചെറിയൊരു ഭാഗം.
0: യെസ്, അതായത് എല്ലാവർക്കും അറിയാം ഒരു ധീരനായ ഒരു ഭരണാധികാരിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താ ഉമർ റളിയല്ലാഹു അൻഹു അതായത് മുസ്ലിം ആകുന്നതിന് മുമ്പ് അല്ലേ നബിനെയും ഇസ്ലാമിനെയും കുറ്റം പറഞ്ഞ് അല്ലെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ അദ്ദേഹം ധീരനായിരുന്നു. ആ ഒരു ധീരത പിന്നെയാണ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ ധീരത എന്തായി ഇസ്ലാമിൽ ഒരു അനുഗ്രഹമായി അള്ളാഹിൻ്റെ അനുഗ്രഹമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് എന്താ ഇസ്ലാം ചരിത്രത്തിലെ അബൂബക്കർ അള്ളാഹു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഖലീഫയായി ഉമർ അള്ളാഹുവിനെ എണ്ണുന്നത്. അല്ലേ, ആ ഒരു ഭരണത്തിൽ രാത്രി നടക്കുകയും മറ്റുള്ളവരെ ഭക്ഷണം നൽകുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ധീരനായ ഭരണാധികാരിയാണ് ഉമർ അള്ളാഹു. അപ്പോൾ ഇൻഷാല്ലാ
1: ഒരു കുസൃതി ചോദ്യം വന്നിട്ടുണ്ട്. കുസൃതി ചോദ്യം അല്ല, ഒരു കടങ്കഥ തന്നെയാണെങ്കിൽ പറയാം നമുക്ക്.
0: സഫിയ എടപ്പാൾ ചോദിച്ചു.
1: അതെ, സഫിയ എടപ്പാൾ. സൂചിയില്ലാ ഘടികാരം, മറ്റുള്ളവരാൽ കാണാൻ കഴിയാത്ത ഘടികാരം, എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത് ചോദ്യം ഒന്നുകൂടെ. സൂചിയില്ലാ ഘടികാരം, മറ്റുള്ളവരാൽ കാണാൻ കഴിയാത്ത ഘടികാരം. അറിയുന്ന ആൾക്കാർ പെട്ടെന്ന്.
0: ഓക്കെ, നമുക്ക് എന്നാ നമ്മളെ സാരോപദേശം കേട്ടിട്ട് അല്ലെ ഉത്തരം സാരോപദേശം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാഴ്ചക്ക് പരിമിതിയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കാണുന്നതൊന്നും അവർ കാണുന്നില്ലല്ലോ. നമ്മൾ വായിക്കുന്നതൊന്നും അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർക്ക് വായിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഖുർആനൊന്ന് നോക്കി വായിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ വായിക്കുന്ന പോലത്തെ കഥാപുസ്തകങ്ങളും മറ്റൊക്കെ വായിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു പരീക്ഷണമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ അവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെങ്ങനെയാണ് വായിക്കാം? ഖുർആൻ ഓതാൻ അവരുടെ ആഗ്രഹം, പുസ്തകങ്ങൾ വായിക്കാൻ അവരുടെ ആഗ്രഹം, അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് അവർ കണ്ടെത്തിയത് ഈ കാഴ്ചക്ക് പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകമായിട്ടൊരു ലിപിയുണ്ട്, ബ്രെയിൻ ലിപി എന്ന പേരിലറിയപ്പെടുന്ന ആ ഒരു പ്രത്യേക പേജിൽ എഴുതിയിട്ടുള്ള ഒരു എഴുത്ത് അവരുടെ കൈകൾ കൊണ്ട് തടഞ്ഞു വായിക്കാൻ പറ്റുന്ന കോലത്തിൽ, കൈ കൊണ്ട് തടവിയിട്ട് വായിക്കാൻ പറ്റുന്ന കോലത്തിലാണ് അതിൻ്റെ ലിപിയുള്ളത്. ആ ലിപി പഠിച്ചാണ് അവർ ഖുർആൻ ഓതുന്നതും ഖുർആൻ പഠിക്കുന്നതും. ഈ അടുത്തൊരു ദിവസം ഈ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മനോഹരമായിട്ട് സൂറത്തു മറിയം ആ ബ്രെയിൻ ലിപി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കുട്ടി ഓതിയതിൽ സന്തോഷം തോന്നി, നമ്മളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എന്തേ, കണ്ണിന് കാഴ്ചയുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിട്ടും നമ്മളൊക്കെ എത്ര ഖുർആൻ ഓതുന്നുണ്ട്, എത്ര പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് അല്ലേ. നമുക്കൊരുപാട് പുസ്തകങ്ങൾ അവൈലബിളാണ്, നമുക്ക് എന്ത് കാണാനാണ് ഇഷ്ടം. ഈ അടുത്തൊരു മീറ്റിങ്ങിന് വേണ്ടി പോയപ്പോൾ, പാരൻസിൻ്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ, ആ മീറ്റിംഗ് തുടങ്ങിയത് മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് സമയം വരെ അവരുടെ മക്കൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിം കൊണ്ട് അവരുടെ കണ്ണിന്, അവരുടെ തലച്ചോറിന്, അവരുടെ ബുദ്ധിക്ക് ഒക്കെ വലിയ പരിക്കുകളുണ്ടാവും ഭാവിയിൽ അല്ലേ. അപ്പോൾ കണ്ണ് തന്ന പടച്ചോൻ ആ കാഴ്ച ശക്തി എന്തിനുപയോഗിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നല്ലത് കാണാനും നല്ലത് വായിക്കാനും നല്ലത് പഠിക്കാനുമൊക്കെയാണ് അള്ളാഹു നമുക്ക് കാഴ്ച ശക്തി നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്തിനാണത് ഉപയോഗിക്കാറുള്ളത്? നമുക്ക് എന്തിനെ ഉപയോഗിക്കാനാണ് ഇഷ്ടം അല്ലേ? ഇപ്പോൾ ഒരു വായനാദിനം നമ്മുടെ മുന്നിൽ വരികയാണ്. വായനാദിനത്തിൻ്റെ അന്ന് വായിക്കണം, വായനയുടെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ആളുകൾ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് തോന്നും വായിക്കണം എന്നൊക്കെ തോന്നും അല്ലേ. ചിലപ്പോൾ നമുക്ക് തോന്നും എന്ത് വായിക്കാം, വായിക്കണം വായിക്കണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്നിങ്ങനെ പറയും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്കൊക്കെ വായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് കാഴ്ചയില്ല. നമുക്ക് കാഴ്ചയുണ്ടായിട്ടും നമ്മൾ വായിക്കേണ്ടത് വായിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര മോശമാണത്, എത്ര നന്ദികേടാണത് അല്ലേ. അതുകൊണ്ട് ഖുർആൻ മുതൽക്ക് നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് നല്ല പുസ്തകങ്ങൾ അല്ലേ, ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ മദ്രസാ പുസ്തകങ്ങൾ, അതൊക്കെ താല്പര്യത്തോടെ സന്തോഷത്തോടെ വായിക്കാൻ നമുക്ക് പറ്റണം. വായിക്കുമ്പോഴാണ് നമ്മുടെ ചിന്ത വളരുന്നത്, വായിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നത്, വായിക്കുമ്പോഴാണ് നമുക്ക് ഭാഷയിലുള്ള പ്രയോഗങ്ങളും അതിലുള്ള പദസമ്പത്ത്, വൊക്യാബുലറിയും എല്ലാം കൂടുന്നത്. വായിക്കുന്ന ആളുകൾക്കാണ് വളരെ വളരെ നല്ല ചിന്തയും നല്ല പക്വതയും നല്ല വിവേകവും നല്ല കഴിവും പ്രായത്തെ വെല്ലുന്ന ബ്രൈറ്റ്നെസ്സുമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് വായിക്കുന്നവർക്കാണ്. അല്പനേരം നമ്മൾ ബുക്കെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അറ്റൻഷൻ കൂടും. കാരണം നമ്മുടെ ഈ ഷോർട്സും റീൽസൊക്കെ കണ്ട് ഒരു സാധനം കേൾക്കാനോ അത് വായിക്കാനോ ഒക്കെ ഉള്ള ഒരു സംഗതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം നമ്മളറിയാതെ നമുക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ വായിക്കുന്നതിലൂടെ ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റൻഷൻ കൊടുക്കാനും ചിന്ത ഉണർന്നിരിക്കാനും തലച്ചോറ് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പം നമ്മുടെ ലൈഫിന് മൊത്തത്തിൽ ചൂഴ്ന്നു കിടക്കുന്നതാണ് വായന. അതുകൊണ്ടല്ലേ ഖുർആൻ ആദ്യമിറങ്ങിയ ആയത്തേതാണ്, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് അല്ലേ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ വായിക്കാനാണ് അള്ളാഹു നമ്മളോട് ആദ്യമായി കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ എഴുത്തിനെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ വായിക്കാനും എഴുതാനും ചിന്തിക്കാനുമൊക്കെ ഖുർആൻ പറയുമ്പോൾ ഒരു വായനാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് നാം ഉള്ളത്. അതുകൊണ്ട് വായനയ്ക്ക് നമ്മൾ സമയം കാണണം. നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കാനും അത് വായിക്കാനും അതിലൂടെ വളർന്ന് ഉയരങ്ങളിലെത്താനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ സാരോപദേശത്തിൽ വായനയുമായി ബന്ധപ്പെട്ടാണ് മുനവ്രസ്വലായി സൂചിപ്പിച്ചതല്ലേ?
1: അതെ, ഖുർആൻ ഓത്തുമായി ബന്ധപ്പെട്ട് പലതും നമ്മൾ വായിക്കാറുണ്ട്, പക്ഷെ നമ്മൾ എന്തില്ല, ഖുർആൻ
0: ഇപ്പോ അമീർ ടി അടുത്ത നാട്ടുകാരന്റെ നമ്മള് വായിച്ചല്ലോ, അതായത് ഖുർആൻ എത്ര ഓതിയിട്ടും നമ്മള് കുറെ കാലത്തിൽ ഖുർആൻ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആന് മഗ്രിബിന് ശേഷവും സുബൈക്ക് ശേഷവും ഓതുന്നുണ്ട്. പക്ഷെ ഓതുന്നുള്ളൂ, വായ കൊണ്ട് അനക്കുന്നുള്ളൂ, പക്ഷെ അതിന്റെ ആശയം എന്താണ്, അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നില്ല, അതിന്റെ അർത്ഥം വായിക്കുന്നില്ല. അപ്പോൾ വായന എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഖുർആൻ വായിക്കുക എന്നുള്ളതും അതിൻ്റെ അർത്ഥം വായിക്കുക എന്നുള്ളതും മറ്റുള്ള ചരിത്ര പാഠങ്ങളും കർമ്മ പാഠങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതും എന്ത് വായനയുമായി ബന്ധപ്പെട്ട്, ഒന്നാമത് വായിക്കുമ്പോൾ നമ്മുടെ എന്ത് നമുക്ക് അറിവ് കൂടും, വായിക്കുന്നതോട് അറിവ് കൂടും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അല്ലേ? അതല്ലേ? ആ കറക്റ്റാണ്. കറക്റ്റ് അല്ലെങ്കിൽ എന്താ നമ്മളെ ശ്രോതാക്കള് തിരുത്തും. ഓക്കെ, അപ്പോ ഇൻഷാ നമ്മള് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഉത്തരം വന്നിട്ടുണ്ടോ?
1: ഇല്ല, രണ്ടുപേര് ഉത്തരം അയച്ചിട്ടുണ്ട്.
0: അയച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം പറയല്ലേ. അടുത്ത ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അമീർഖാന്റെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതിന്റെ ഇടയിൽ വേറൊരു ചോദ്യം കണ്ടു. പക്ഷേ നമുക്ക് അതിന്റെ ഉത്തരം രണ്ടുപേര് അതിന് ഉത്തരം അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു കുസൃതി ചോദ്യം. ചോദ്യം ഇതായിരുന്നു, സൂചിയില്ലാത്ത ഘടികാരം മറ്റുള്ളവരാൽ കാണാൻ കഴിയാത്ത ഘടികാരം. ഉത്തരം ഹൃദയമാണ്. അതെപ്പോഴും ടിക് ടിക് എന്നടിക്കുന്നത് കൊണ്ടാണ് കണ്ണാ ഒരു ഘടികാരവുമായി അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
0: അത് ആദ്യമായി ഉത്തരം പറഞ്ഞത് ആരാണ്?
1: സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്.
0: യെസ്,
1: അതേപോലെ ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരാള്
0: താഹിറ ടി കെ കാസർഗോഡ്.
1: പേരിന്റെ ഒരു സാമ്യത ഉണ്ട്, താഹിറ ഒന്ന് കാസർഗോഡും താഹിറ ഒന്ന്
0: സാഹിറ.
1: അല്ല, രണ്ട് താഹിറ എന്ന് തന്നെയാണ്. ആ സോറി, ഒന്ന്
0: സാഹിറയും പിന്നെ. അതിനുശേഷം സെഫിയ കെ തിരുവനങ്ങാടി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പിന്നെ സെഫിയ കെ തിരുവനങ്ങാടി, അസ്സലാമു അലൈക്കും, നല്ലൊരു സാരോപദേശം, അൽഹംദുലില്ല, നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ കഴിയട്ടെ എന്നുള്ളതാണ്.
1: അതെ, നമ്മളൊരു കേൾക്കുന്ന ഒരു ആവേശത്തിൽ നിന്ന് അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, ഖുർആൻ എടുത്തു തുടങ്ങും. പിന്നീട് അതൊരു നമുക്കൊരു സമയമില്ലാതെ പോവുകയാണ്. സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ തോണ്ടുന്ന സമയത്തും ഇത് സമയമില്ലാതെ പോകുന്ന ഇതാണ് ഖുർആൻ എടുക്കാൻ.
0: ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഗസ്റ്റിലേക്ക് പോലെ.
1: അതെ,
0: ഓക്കെ, ബറാമി എന്താണ് അവതരിപ്പിക്കാല്ലേ?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 ഇസ്ലാം കാര്യങ്ങളാണ്. ഇസ്ലാം വിശ്വാസം എന്നത് മനസ്സിൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. ഒന്നാമത്തതാണ് ഷഹാദത്ത്. അള്ളാഹുവിന് മാത്രം ആരാധിക്കാനും മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നുമുള്ള സാക്ഷ്യവുമുണ്ട്. രണ്ടാമത്തതാണ് നമസ്കാരം. ദിവസമുള്ള 5 നേരം നമസ്കാരം, ഇത് മനുഷ്യനെ അള്ളാഹുമായി നിർദ്ധാരണ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഭാഗത്തിലാണ്. മൂന്നാമത്തത് സക്കാത്ത്. സമ്പത്തുള്ളവർ തങ്ങളുടെ സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവർക്കായി നൽകണം. ഇത് സമൂഹത്തിലെ സാമത്രക്കുന്ന ആണ്. നാലാമത്തതാണ് റമദാൻ. നോമ്പ്, റമദാൻ മാസത്തിൽ ഉപവാസം ഇത് നിയന്ത്രണവും വിശക്കുന്നവന്റെ സങ്കടം മനസ്സിലാക്കുന്നു സഹായിക്കുന്നു. ഹജ്ജ്. കഴിവുള്ളവർ ഒരിക്കൽ മക്കയിൽ നടത്തുന്ന തീർത്ഥാടനം. ഇത് വംശവാസ വ്യത്യാസങ്ങളിലെ മനുഷ്യരുടെ സമത്വത്തെ കാണിക്കുന്നു.
0: ഇസ്ലാമിക കാര്യങ്ങൾ പറഞ്ഞത് അഞ്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ, അത് ചൊല്ലിയാണ് ഒരാള് മുസ്ലിം ആകുള്ളൂ. ഒരു മനുഷ്യന് മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് കലിമ അംഗീകരിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, അത് കഴിഞ്ഞിട്ടില്ലേ അത് വിശ്വസിച്ചാൽ മാത്രമാണ് രണ്ടാമത്തെ കാര്യം നിർബന്ധമാകുള്ളൂ. അത് വിശ്വസിച്ചില്ലെങ്കിൽ തൗഹീദ് ശരിയായാലാണ് രണ്ടാമത്തെ കാര്യമായ നമസ്കാരമാകട്ടെ സക്കാത്ത് ആകട്ടെ. പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കണമല്ലോ, 2.5% പറഞ്ഞു സക്കാത്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞത് നോമ്പാണ് അല്ലേ, റമദാൻ മാസത്തിലും അല്ലാത്ത എല്ലാ നോമ്പ് ഐച്ഛികമായ നോമ്പ് നോൽക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അവസാനത്തെ ഹജ്ജ്. കഴിയുന്ന ആളുകൾ, പൈസയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യൽ. ഓക്കെ, ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ബറാമി നമ്മുടെ ഗസ്റ്റ് സൂചിപ്പിച്ചിട്ടുള്ളത്.
1: ഓക്കെ, നമുക്ക് അമീർ ടി അടുത്തനാട്ട് ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. കുസൃതി ചോദ്യമാണ്, എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന പഴം ഏതാണ്? ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന പഴം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഉമ്മഗുൽസു ചിറമംഗലം, എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു.
0: റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒന്നും കേൾക്കുന്നില്ല.
1: ടെക്നിക്കൽ വിങ് അതൊന്ന് പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വിങ് എല്ലാവരും പരസ്പരം എന്ത് ചെയ്യ, പ്രാർത്ഥിക്കുക. ആ സൗണ്ട് വന്നു,
0: ആ സൗണ്ട്. ആ ഓക്കെ, സമീം അബ്ദുള്ള പറഞ്ഞ സൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സഫി അടപ്പാൾ മാഷാല്ലാ നല്ലൊരു സാരോപദേശമാണ്, ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞു.
1: നമുക്ക് അങ്ങനെയാണെങ്കിൽ ചോദ്യം നേരത്തെ കേൾക്കാത്ത സമയത്ത് പോയിട്ടുണ്ടെങ്കിലേ
0: ഒന്ന് ചോദിക്കാം,
1: ഒന്നും കൂടി നമുക്ക് ചോദിക്കാം. എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന പഴം ഏതാണ്? ഫ്രൂട്ടിന്റെ കൂട്ടത്തിൽ എപ്പോഴും
0: പോയും കട്ടക്ക് കൂടെ
1: ഗസ്റ്റുകൾക്കറിയോ അറിയോ
0: സാമറെ, എപ്പോഴും കട്ടക്ക് കൂടെ നിൽക്കുക ഒരു പഴമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കട്ടക്ക് നമ്മൾക്ക് എന്താ ചങ്ക് ബ്രോസ് ഉണ്ടാവും കട്ടക്ക് നിൽക്കണെ അങ്ങനെ പറയല്ലോ, അതേപോലെ നമ്മൾ കട്ടക്ക് നിൽക്കണെ ഇത് അങ്ങനെ എടുക്കണം കേട്ടോ. അതായത് ഒരു
1: കുസൃതി ചോദ്യമാണ്,
2: അല്ലാതെ ചെറുപഴം നിൽക്കുന്നതാണ്.
0: ബറാമി അറിയില്ല. ഓക്കെ, എന്തായാലും നമ്മള് ശ്രോതാക്കള് ആരാണ് ഫസ്റ്റ് അയക്കോ നോക്കല്ലേ,
1: ഓക്കെ.
0: അമീർ ടി അടുത്തനാട്ട് വരെ പറഞ്ഞു, അള്ളാഹു ആ ഉമ്മാക്ക് പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, കുടുംബത്തിന് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ട് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗസ്റ്റ് എന്താണ്, അടുത്ത പരിപാടി എന്താണ്?
2: സ്പീച്ച്.
0: ആ സ്പീച്ച്.
1: ഏതാ സബ്ജക്റ്റ്?
2: നല്ല സ്വഭാവത്തെ കുറിച്ചും സമത്വവും നീതിയും പിന്നെ ജീവിതത്തിന്റെ പവിത്രത. നല്ല സ്വഭാവം. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നല്ല സ്വഭാവമുള്ളവനാണ്. ഒരാളോട് പുഞ്ചരിക്കുക, കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക, അയൽക്കാരെ സഹായിക്കുക എന്നിവയെല്ലാം ഇസ്ലാമിൽ പുണ്യപ്രവർത്തികളാണ്. സമത്വവും നീതിയും വർണ്ണവിവേചനത്തിനും വംശീയതയ്ക്കും ഇസ്ലാമിൽ സ്ഥാനമില്ല. ദൈവഭയവും നല്ല കാര്യങ്ങളും മാത്രമാണ് ഒരാളെ മറ്റൊരാളാക്കാൻ മികച്ചവനാവുന്നത്. ജീവിതത്തിന്റെ പവിത്രത. ഖുർആൻ പറയുന്നു, ഒരാൾ ഒരാളെ രക്ഷിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യകുലത്തെയും രക്ഷിച്ചതിന് തുല്യമാണ്. അക്രമവും അനീതിയും ഇസ്ലാം പൂർണമായും എതിർക്കുന്നു എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. രണ്ട് പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യരെ എല്ലാവരെയും, ഒരു മനുഷ്യനെ അല്ലേ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും. ഒരു ആയത്തുണ്ട് സൂറത്തുൽ മാഇദയിൽ, മിൻ അജ്ലി ദാലിക് കതബന അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖത്ല, അതിലെ ഒന്നാമത്തെ പറഞ്ഞത് അന്നഹു മൻ ഖത്ല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമ ഖത്ല അന്നാസ ജമീഅ. അതായത് ഒരു മനുഷ്യനെ അന്യായമായി ഒരാളെ കൊന്നാൽ ഒരു വ്യക്തിയെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒമൻ അഹ്യാഹ ഫക അന്നമ അഹ്യൻ നാസ് ജമിയ, അതാണ് ഈ ഒരു സ്പീച്ചിലൂടെ നമ്മൾ കേട്ടത്. ഒമൻ അഹ്യാ ഫക അന്നമ അഹ്യൻ നാസ് ജമിയ, അതായത് ഒരാളെ രക്ഷപ്പെടുത്തിയാലോ, ജീവൻ തിരിച്ചു നൽകിയാലോ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മള് നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ?
1: ഇല്ലല്ലോ, ഉത്തരം പറഞ്ഞിട്ടില്ല.
0: അതെ, ഉത്തരം പറഞ്ഞു വന്നിട്ടുണ്ടോ?
1: ഉണ്ട്, ഉത്തരം വന്നിട്ടുണ്ട്. ഉത്തരങ്ങൾ വരുമോ നോക്കാം നമുക്ക്.
0: ഓക്കെ,
1: ഉത്തരങ്ങൾ ആൾക്കാർ കുറവാണ്. ഇൻഷാ അള്ളാ നമുക്ക് ആരെങ്കിലും ഒക്കെ വരും.
0: ചോദ്യം
1: മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചോദ്യം ഇതാണ്, എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന ഫ്രൂട്ട് ഏതാണെന്ന്, പഴം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
0: ആ ഉത്തരം രണ്ടു മൂന്ന് ആൾക്കാർ അയച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടില്ലേ, ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരം പറയാം
1: അടുത്തൊരു പരിപാടിക്ക് ശേഷം. എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന പഴം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
3: അല്ല,
1: അടുത്ത പരിപാടി എന്താ?
3: അടുത്ത പരിപാടിയാണ് ഒരു കഥ ആണ്.
1: എലിയും സിംഹത്തിന്റെ കഥ. ഓക്കെ,
3: ഒരു ദിവസം കാട്ടിൽ ഒരു സിനിമ ഉറങ്ങുകയായിരുന്നു. അപ്പം ഒരു എലി വന്നപ്പോൾ എലി അതിൻ്റെ കണ്ണിലേക്ക് ചാടി. അപ്പം അത് സിംഹത്തിൻ്റെ കണ്ണിലേക്ക് ചാടിയപ്പോൾ സിംഹം ആർത്ത് വിളിച്ച്. അപ്പം സിംഹം പറഞ്ഞ്, ഞാൻ എന്നത്ത് തിന്നാൻ പോവുകയാണ്. അപ്പം എലി പറഞ്ഞു, എന്നെ തിന്നരുത്, സിംഹത്തിന് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ ഞാൻ എന്നെ രക്ഷിക്കും. അപ്പം സിംഹം അതിനെ വിട്ടയച്ച്. എന്നിട്ട് ഒരു ദിവസം കാട്ടു പിടിക്കുന്ന ആൾക്കാരുകൾ വന്ന്. അപ്പം സിംഹത്തിനെ പിടിച്ചപ്പോൾ, സിംഹം ഹാർത്ത് വിളിച്ചപ്പോൾ എലി വന്നിട്ട്, ഇത് അന്നിനെ രക്ഷിച്ച സിംഹമല്ലേ? അപ്പം ആ എലി വന്ന് അതിൻ്റെ നെറ്റ് ഊരി അതിനെ വിട്ടയച്ചു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഈ നമ്മൾ എന്തെങ്കിലും ഓരെ സഹായിച്ചാൽ ഓരെ നമുക്ക് തിരിച്ച് സഹായം തരും. നമ്മൾ എല്ലാവരും നല്ല മനസ്സോടെ സ്നേഹിച്ചിട്ടും നല്ലോണം നിൽക്കണം. ഞാൻ എൻ്റെ കഥ നിർത്താം.
1: ഓക്കെ, ആരെയും നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളതാണ് ഈ കഥയിലൂടെയുള്ള ചെറിയൊരു കഥയിലൂടെയുള്ള ഒരു പോയിന്റ്. അതായത് എലി എന്താണ്, വലിയൊരു മൃഗമായിട്ടുള്ള സിംഹത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചു എന്നുള്ളതാണ്. ചെറുതൊന്നോ വലുതൊന്നോ ഇല്ലാതെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് അല്ലേ. എലിയുടെ കഴിവെന്താണ്, ഈ സമയത്ത് സിംഹത്തിനെ രക്ഷപ്പെടുത്താൻ നെറ്റ് അഴിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതേപോലെ നാം ചെയ്ത നന്മകൾ പോലും വലിയ ഉപകാരമായി തിരികെ വരുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠ കഥയാണിത്. ഓക്കെ, ഇൻഷാ അള്ളാ. അടുത്തതെന്താ, അടുത്ത ആള്?
0: നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്,
1: ഉത്തരങ്ങളിലേക്ക് പോകുന്നല്ലോ. അങ്ങനെയാണ്,
0: ഉത്തരം വന്നിട്ടുണ്ട്, അപ്പോ ഉത്തരത്തിലേക്ക് പോവാ.
1: പലതരം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ ഫ്രൂട്ടിന്റെ പേര് വന്നിട്ടുണ്ട്. നേരത്തെ ഉത്തരം പറഞ്ഞ പോലെ പലതരം ഫ്രൂട്ടിന്റെ പേര് വന്നിട്ടുണ്ട്.
0: നമുക്ക് ഫസ്റ്റ് ഉത്തരം പറയാം, എന്നിട്ട് ആരാ പറഞ്ഞതെന്ന് നോക്കാം.
1: അതില്
0: ഉത്തരം, ചോദ്യം ഒന്ന് ആവർത്തിക്കല്ലേ?
1: അതെ.
0: ഓക്കെ, ചോദ്യം എന്താണ്?
1: ചോദ്യം എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന പഴം ഏതാണ് എന്നുള്ളത്.
0: ഉത്തരം സപ്പോർട്ട.
1: അതെ,
0: സപ്പോർട്ട് എന്താ ഇംഗ്ലീഷ്, സപ്പോർട്ട് എന്താ, സപ്പോർട്ട് ചെയ്ത് വെക്കാറില്ലേ, അതാണ് സപ്പോർട്ട. അതാണ് ഞാൻ പറഞ്ഞത് ചോദിക്കുമ്പോ തന്നെ ആ മൈൻഡിൽ കാണുന്നത്, സപ്പോർട്ടാണ്. അപ്പോ അത് ആദ്യമായി ഉത്തരം അയച്ചിട്ടുള്ളത് സഫിയ എടപ്പാളാണ്. സഫിയ എടപ്പാളാണ് ആദ്യമായി സപ്പോർട്ട എന്ന് അയച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം സഫിയ കെ തിരുരങ്ങാട് അയച്ചിട്ടുണ്ട്, അബ്ദുൽ സത്താർ ഉപ്പള അയച്ചിട്ടുണ്ട്, സഫിയ കെ തിരുരങ്ങാടി രണ്ട് തവണ അയച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടക്ക് ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി മുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: മുന്തിരി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും
0: ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ താഹിറ ടി കെ കാസർഗോഡ് പറഞ്ഞിട്ടുള്ളത് കടയിലെ പഴം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: എന്താണ് അതും ഒരുമയിൽ നിൽക്കുന്നു എന്നുള്ളത്, സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്ന് ഉദ്ദേശിച്ച് ഒരു പഴം മറ്റൊരു പഴത്തിന്റെ കൂടെ നിൽക്കുക.
0: ഇമ്രാൻ എൻ വി പറഞ്ഞിട്ടുള്ളത് വാഴപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉത്തരം സപ്പോർട്ട എന്നുള്ളതാണ്.
1: കുസൃതി ചോദ്യത്തിന്റെ ആ ഒരു ലെവലിൽ കണ്ടാൽ ഇൻഷാ അള്ളാ.
0: ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചല്ലേ. സെഫിയ കെ തിരുരങ്ങാടി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര്?
1: ഇതും ഒരു കുസൃതി ചോദ്യമാണ്. ആ കുസൃതി ചോദ്യത്തിന്റെ ലെവലോട് കാണും.
0: ഒന്നുകൂടി ആവർത്തിക്കാം, കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര്?
1: കുസൃതി ചോദ്യമാണ്.
0: നോക്കാം നമുക്ക് ശ്രോതാക്കള്,
1: ശ്രോതാവിന്റെ, അതായത് ചോദ്യം ചോദിച്ച ആൾക്കാർ ഉത്തരമാണ് അതിന് അവസാന ഉത്തരം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.
0: അതായത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇസ്ലാമികപരമായിട്ടാണ് അതിൽ നമുക്ക്
1: ഫൈനലി ഒരു ഉത്തരം ഉണ്ടാവും.
0: ഓക്കെ, ഉത്തരം ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പാഠക്കുറിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക്
1: ഉത്തരം ഒന്ന് തുടങ്ങിയിട്ടുണ്ട്.
0: ഓക്കെ, പാഠക്കുറിപ്പ് കേട്ടിട്ട് നമുക്ക് ഇൻഷാല്ല തിരിച്ചു വരാം.
5: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വബിഹി നസ്തഈൻ, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ്, മൻ ലാ യഷ്കുറു നാസ് ലാ യഷ്കുറുല്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനല്ല എന്നതാണ്. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അതെത്ര വലിയ ഒരു മോശപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരാളൊരു സഹായം ചെയ്തു തന്നാൽ അയാളോട് നമ്മൾ താങ്ക്സ് എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയുന്നതോ ഒരു പക്ഷെ നമുക്ക് അറിയുന്നുണ്ടാകും. നമ്മളത് പറയേണ്ടതും കൂടെ ആവശ്യമായ ഒരു കാര്യമാണത്. നമ്മൾ നമുക്കൊരാൾ നന്മ ചെയ്തു തന്നാൽ തിരിച്ചങ്ങോട്ട് മറുപടി കൊടുക്കുക എന്നത് ഒരു അർത്ഥത്തിൽ നമ്മൾ ജനങ്ങളോട് നന്ദി കാണിക്കാത്തത് അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തതായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അയാളോട് നമ്മളൊന്ന് ഒരു പുഞ്ചിരിയിലെങ്കിലും അയാളോട് നന്ദി കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രകടമായ രൂപം നമ്മൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ ജനങ്ങളോടുകൂടെ നന്ദി കാണിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞ ഹദീസിൻ്റെ ആ ഒരു പച്ചയായ അർത്ഥം. മൻ സുനിയ ഇലൈക്കും മഅറൂഫൻ ഫക്ഫി ഓഹു എന്നാണ്. നിങ്ങൾക്ക് പിന്നെ ആരെങ്കിലും ഒരു നന്മ ചെയ്തെന്നാൽ അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ആ നന്മക്ക് പകരം ഇല്ലം തജിദു മാ തക്കാഫ ഓഹു മാ തുക്കാഫി ഓഹു, നിങ്ങൾക്ക് അതിന് പകരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച അവസാനങ്ങൾക്ക് ആ ഞാൻ അയാൾ എനിക്ക് ചെയ്തു തന്ന നന്മക്ക് പകരമായി എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാലോ, ഈ പ്രാർത്ഥനയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാലോ, അതൊരു മനസ്സിൽ മാനസികമായി മനസ്സിൽ അതൊരു സമ്പൂർണ്ണമായൊരു തൃപ്തി നമുക്ക് കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തണവരെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഹദീസിൽ പറയണത്. ഒന്നാലോചിച്ച് നോക്കുകയാണ്, അപ്പോൾ എത്ര വലിയൊരു ഗൗരവമുള്ള വിഷയമാണത്. നമ്മളൊരാൾക്ക് നമ്മൾ പലപ്പോഴും പല ആളുകളുടെ നന്മകൾ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് സഹായങ്ങൾ സ്വീകരിച്ച് തിരിച്ചൊരു ഒരു പ്രാർത്ഥന പോലും പറയാതെ പോരുക എന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ള പറഞ്ഞൊരു ഹദീഫിൽ കാണാം, മൻ സുനിയ ഇലൈഹി മഅറൂഫൻ ഫഖാൽ ലിഫ ഇലഹി ജസാക്കല്ലാഹു ഖൈറാ, ആരെങ്കിലും ഒരു നന്മ ലഭിച്ചു കഴിഞ്ഞാൽ അവനെ ചെയ്തു തന്ന ആളോട് ആരെങ്കിലും ഒരു നന്മ ചെയ്തു തന്നാൽ ചെയ്തു തന്ന ആളോട് തിരിച്ച് പറയുന്ന കാര്യമാണ് എന്ത്? ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറയുന്ന വാക്ക്. പെൺകുട്ടികളോടാവുമ്പം പെൺകുട്ടികൾ പറയേണ്ട ജസാക്കില്ലാഹു ഖൈറ എന്ന വാക്ക്, അത് വലിയൊരു പിന്നെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് എന്നതാണ്. കാരണം അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ എന്നാണ് അതിൽ പറയുന്നത്. ജസാക്കല്ലാഹു, ജസാക്കില്ലാഹു എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്ന ആ വാക്ക്. അപ്പോൾ ജസാക്കുമുല്ലാഹു ഖൈറ എന്ന് പറയാൻ നമ്മൾ ശീലിക്കുക എന്നതാണ്. അവിടെ അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങളോട് നന്ദി കാണിക്കുന്ന ആളുകളായി മാറണ്ടേ? ജനങ്ങളോട് നന്ദി കാണിക്കുന്ന ഒരാളല്ല എങ്കിൽ സ്വാഭാവികമായി പിന്നെ നമ്മൾ അങ്ങനൊരു വാക്ക് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ എന്നതാണ് അതിലുള്ളൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ നമ്മൾ നന്ദി ജനങ്ങളോട് കാണിക്കുക എന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ളത്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി കൂടെ ആയി മാറുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു ചെയ്തുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൗഹീദിൻ്റെ വശമാണ് അത്. നമ്മൾ എന്തായാലും ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ശുക്ർ പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹു ഇനി എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തനാണ് എന്ന് നമ്മൾ അള്ളാഹിനോട് പറയണം. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്തണം. ചെറിയ മക്കളാണ് നമ്മളെല്ലാവരും, ചെറിയ കുട്ടികളാണ്. ഒരുപാട് നന്മകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഈ നന്മയെ കൂടെ ചേർത്ത് വെച്ച് ഇത് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രാവർത്തികമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഈ പാഠക്കുറിപ്പിലൂടെ ഫൈസൽ അൽഹിക്കമി നല്ലൊരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇൻഷാല്ലാ, നമ്മളെ നേരത്തെ ചോദ്യം നമ്മൾ ചോദിച്ചല്ലോ,
1: കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന
0: രസകരമായ ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശ്രോതാക്കൾ കുറെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്.
1: എല്ലാവരുടെയും കഴിച്ചാലും ഉത്തരം ശരിയാണെന്നുള്ളത്.
0: ഏതായാലും ഫൈനലായ ഉത്തരം അല്ലേ ആ ചോദ്യം ചോദിച്ച വ്യക്തി എന്താണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ഉത്തരമായിരിക്കും. ഓക്കെ, അപ്പോ ചോദ്യം നമുക്ക് ഒന്ന് ആവർത്തിക്കല്ലേ. അതായത് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആര്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന

0: അതിനുശേഷം ഫസീല മഞ്ചേരി പറഞ്ഞിട്ടുള്ളത് എലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എലി എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല.
1: അത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ
0: എലി. പിന്നെ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഉള്ളി നമ്മളെ
1: അരിയുന്ന സമയത്ത് കരഞ്ഞ്
0: സമയത്ത്
1: കരച്ചിൽ വരും, കണ്ണീര് വരും, അതുകൊണ്ടാണ് സവാളകൾ ഉത്തരം വന്നിട്ടുണ്ട്.
0: പിന്നെ റെയ്ഹാന ബാനു തോട്ടുശ്ശേരിയുടെ പറഞ്ഞിട്ടുള്ളത് കാട് വെട്ടുന്ന മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: സൗണ്ട് ഉണ്ടാവും,
0: സൗണ്ട് ആ കരച്ചിലെ സൗണ്ട് ഉണ്ടാവൂലേ, കാട് വെട്ടുന്ന മെഷീൻ. പിന്നെ സാഹിറ ചെറുവണ്ണൂർ പറഞ്ഞിട്ടുള്ളത് മിക്സി, മിക്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്സി ആ സൗണ്ട് അല്ലേ, യന്ത്രത്തിൻ്റെ സൗണ്ട് എന്ന് ഉദ്ദേശിച്ചേക്കാം. പിന്നെ അബ്ദുസത്താർ പറഞ്ഞിട്ടുള്ളത് ഉള്ളി അരിയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം പറഞ്ഞത് കൊല്ലന്മാർ. ഈ കൊല്ലന്മാർ എന്താണ്, ആ ഒരു ആലലി ഇരിക്കുമ്പോൾ ആ ഒരു തീ കൊണ്ട് കരയുന്ന ഏക്കറല്ലേ
1: ഉദ്ദേശിച്ചിട്ടുണ്ടാകും.
0: എന്തെങ്കിലും നിങ്ങളെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു ഈവനിംഗ് ലൈവിൽ നമ്മൾ ഇപ്പോൾ പാടക്കുറിപ്പ് കേട്ടു. ഇമ്രാൻ എം വി കുലമല പറഞ്ഞ സവാള എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഒരാൾ ഉത്തരം കറക്റ്റ് ചെയ്തിട്ടുള്ളൂ.
0: എന്തായാലും മെഴുകുതിരിയാണ് ഉത്തരം. ഓക്കെ, മെഴുകുതിരിയാണ്
1: ഉത്തരം. ഓക്കെ, ഇൻഷാല്ലാ നമുക്കിനി അങ്ങനെയാണെങ്കിൽ അടുത്തതൊരു പരിപാടി, ഗസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആങ്കേഴ്സ് ഡെസ്കിൽ നിന്നും അടുത്തത് ഷമീം സാർ ഒരു പാട്ട് പാടും. ഷമീം സാർ സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ? പാടലുണ്ട്.
0: ഏഹ്,
1: സ്കൂളിലൊന്നും പാടാറില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ ഒരു

0: മഷാല്ലാ, നല്ലൊരു പാട്ട്. മഷാല്ലാ, ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടിട്ടുള്ളത്. ആനന്ദങ്ങളെ ഇല്ലാതാക്കുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞ പോലെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അടിപൊളി പാട്ട്. ഇത് പഠിച്ചതാണോ അതല്ലെങ്കിൽ ഇങ്ങനെ?
1: സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പാട്ട് പാടുന്നത്.
0: പാട്ടാണ്. അല്ല, ഇതൊരു അവസരമാക്കി എടുത്തിട്ട് ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മളെ ഫീഡ്ബാക്കിൽ ഒരുപാട് പേര് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഷാല്ല മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വളരെ അർത്ഥവത്തായ ഗാനം, അതിമനോഹരമായി പാടി ജസാക്കുമുള്ള ഹൈറെന്ന് സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
1: ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് സലാം പറഞ്ഞു വന്നിട്ടുണ്ട് ഇരു ടൈമിലും. ഷമീജ പാറൽ സലാം അലൈക്കും പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ചോദ്യമുണ്ട്, ചോദ്യമല്ല, ഇമ്രാൻ എൻവി കുമാരൻ എന്നൊരു ചോദിച്ചിട്ടുള്ളത്. അക്കരെ നിൽക്കും ഇഞ്ചാണി, ഇക്കരെ നിൽക്കും ഇഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. അത് ഒരു പഴഞ്ചൊല്ലല്ലേ? അല്ലേ? പഴഞ്ചൊല്ലല്ല. അക്കരെ നിൽക്കും ഇഞ്ചാണി, ഇക്കരെ നിൽക്കും ഇഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി.
0: അത് ഒരു കടങ്കഥയാണ്.
1: കടങ്കഥയാണ്,
0: കടങ്കഥയാണ്. വായിച്ചപ്പോഴാണ് അത് ഒരു ഇത് മനസ്സിലായത്. കടങ്കഥയാണ്. കടങ്കഥന്റെ ഉത്തരം അറിയോ?
2: ചോദ്യം.
0: അക്കരെ നിൽക്കും ഇഞ്ചാണി, ഇക്കരെ നിൽക്കും ഇഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. ഉത്തരം, ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ഉത്തരം ഒന്ന് മനസ്സിലാവും. ഉത്തരം വലിക്കണമെന്നല്ല, നമ്മളെ ശരീരത്തിലുള്ളൊരു അവയവമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
1: ബറാമി അറിയ എന്താണ്?
0: അറിയില്ല. നമുക്ക് എന്നാ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാം.
1: ചോദ്യ ഉത്തരങ്ങൾ വരുന്നുണ്ട്.
0: അതെ.
1: അമീർട്ടി എടത്തനാട്ടുകര പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഫിയ കെ തിരുവിടങ്ങാടി പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, മനോഹരമായ പാട്ട്, അൽഹംദുലില്ല. മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. എല്ലാവരുടെയും മരണം ഈമാനോട് കൂടിയായിരിക്കട്ടെ എന്നാണ്.
0: ഏതായാലും നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ അടുത്ത ലൈവിലും ഇതേപോലെ ആങ്കർ ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു പാട്ടുമായിട്ട് വരിക.
1: ഇൻഷാല്ലാ നമുക്ക് ഉത്തരം അറിയില്ലെന്നാ.
0: അതെ, ഉത്തരങ്ങൾ ഇങ്ങനെ ചറവറ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു റെയ്ഹാന ബാനു തൊട്ടശ്ശേരി ആരാ, പാട്ട് നല്ലവണ്ണം നന്നായിട്ടുണ്ട്. ഞാൻ അവസാനം വരെ കേട്ടു, കേട്ടത് ഉഷാറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻഷാല്ലാ അഭിനന്ദനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആദ്യമായിട്ട് പാടുന്നവൻ്റെ ഒരു ഫീൽ അല്ല വരുന്നത് എനിക്ക്.
1: ആദ്യമായിട്ടാണ് ഞാൻ പാടി.
0: ബറാമി സഫാൻ ബറാമിയുടെ മോനാണോ ചോദിക്കുന്നുണ്ട്. ആയ് അല്ല, സഫാൻ ബറാമിക്ക് ചെറിയ മോനാണ്.
1: കുടുംബക്കാരാണ് പറയുന്നത്.
0: കുടുംബല്ലേ ബറാമി, കോഴിക്കോട് വലിയൊരു കുടുംബമാണ്.
1: എന്തായി നമുക്ക് ഉത്തരം പറയാം, ഒന്നുകൂടിയും ആവർത്തിക്കാം. അക്കരെ നിൽക്കും ഇഞ്ചാണി, ഇക്കരെ നിൽക്കും ഇഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി.
0: ശരീരത്തിന്റെ പുറത്തുള്ളൊരു അവയവാണ്. ആലോചിച്ച് നോക്കി, പുറത്തുള്ളൊരു അവയവാണ്. മൂക്കല്ല, മൂക്കിന്റെ മേലുള്ളത്. കൺപോള കണ്ണ് എന്നൊക്കെ പറയും. അതായത് കണ്ണുകൾ തമ്മിൽ, പോളകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുണ്ടല്ലോ, അതാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ കൺപീലിയാണ് ഉത്തരല്ലേ?
0: അതെ.
1: ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മളെ ഈവനിങ് സെഷന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ
0: ഉത്തരങ്ങൾ ഇതാ: അമീർട്ടി എടത്തനാട്ടുകര, ഷംനാദ് ഖാൻ, അതേപോലെ താഹിറ കെ, ആരിഫ കക്കേങ്ങാട്, റിസാന വർക്കല ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഉത്തരം അയച്ചിട്ടുണ്ടല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പോ ഇൻഷാല്ലാ അവസാനമായി കൊണ്ട് പറയാനുള്ളത്, ഇൻഷാല്ലാ നമുക്ക് അറിയാം ഓഗസ്റ്റ് 15-ന്,
0: അതെ,
1: മറ്റന്നാളാണ്, ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് 15, നാളെ വെള്ളിയാഴ്ചയാണ്, മറ്റന്നാൾ ഓഗസ്റ്റ് 15. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 15 അതിൻ്റെ അന്ന് വിസ്ഡം സ്റ്റുഡൻസും പീസരുടെയും ആദ്യമായി പ്രഖ്യാപിച്ചൊരു എക്സാം ഉണ്ട്, നോളജ് എക്സാം, വിസ്ഡം സ്റ്റുഡൻസ് നോളജ് എക്സാം. അത് അതിൻ്റെ ഒരു ഒന്നാമത്തെ ഘട്ടം എന്നോണം ഈ ഒരു ഓഗസ്റ്റ് 15-ന് അന്ന് കൗതുക വിജ്ഞാനോത്സവം, ഓരോ മദ്രസയിലും കൗതുക വിജ്ഞാനോത്സവം ഉണ്ടാവും. അപ്പം ഈ ഒരു കൗതുക വിജ്ഞാനോത്സവത്തിൻ്റെ അന്നാണ് ഈ ഒരു എക്സാം എന്താ മണ്ഡലം തലത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ അറിവിലുള്ള ശ്രോതാക്കൾ കേൾക്കുക, നമ്മളെ അറിവിലുള്ള മക്കളെ, 2013 ശേഷം ജനിച്ച മക്കളെ ആ ഒരു എക്സാമിൽ രജിസ്റ്റർ ചെയ്യാനും തൊട്ടടുത്തുള്ള തൊട്ട മണ്ഡലത്തിലുള്ള സെൻറ്ററിൽ പോയി എഴുതാനും അതിനുശേഷം ജില്ലാ തലത്തിൽ എക്സാം ഉണ്ടാവും, സ്റ്റേറ്റ് തലത്തിൽ വരെ എക്സാം ഉണ്ടാവും. അതിനുശേഷമാണ് സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം റാങ്കും രണ്ടാം റാങ്കും മൂന്നാം റാങ്കും കിട്ടിയവർക്കാണ് ഇത് ഈ 75,000 രൂപയുടെ സ്കോളർഷിപ്പ് ഉണ്ടാകുക. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ സിലബസ് എന്നുള്ളത് GK ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15-ന്റെ ആ ഒരു ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളെ പീസ്റേഡിയോയിൽ ഇപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് തുടങ്ങി വെച്ച ഈ മദ്രസ ജൂനിയർ ആൻഡ് സീനിയർ വിസ്ഡം സ്റ്റുഡൻസും പീസ്റേഡിയോയും കൂടി ചേർന്ന് തുടങ്ങി വെച്ച ഒരു ഈ മദ്രസ കോഴ്സ്, അത് രജിസ്റ്റർ ചെയ്ത് അതായത് പീസ്റേഡിയോ കോഴ്സ് വഴി രജിസ്റ്റർ ചെയ്താൽ ആ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതെല്ലാം ഈ ഒരു എക്സാമിനുണ്ടാകും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരെയും കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്ത് തൊട്ട അടുത്തുള്ള മണ്ഡലത്തിലെ മദ്രസയിലോ അതുപോലെ തന്നെ പല സെൻറ്ററിലോ പോയിട്ട് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഉണർത്തുകയാണ്.
0: അതേപോലെ ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് എന്ന് പറഞ്ഞ് പ്രത്യേക പരിപാടികൾ ഓഗസ്റ്റ് 15-ന്റെ ദിവസം ഉണ്ട്. അന്നാണ് നമ്മുടെ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നുള്ള പ്രഭാഷണങ്ങളുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങളുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സംരക്ഷണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഓഡിയോ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രഭാഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് കേൾക്കുക.
1: ഇപ്പോൾ ഉത്തരം പറയുന്നുണ്ട്, നേരത്തെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ ഇവനി ലൈവ് ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സാരോപദേശം കേട്ടു അല്ലേ, വായനയെക്കുറിച്ച്. അതിനു മുമ്പ് നമ്മൾ എന്ത് കേട്ടു, അമീർ ടി എടത്തനാടുകളൻ്റെ ഖുർആൻ ഓതുകയാണെങ്കിൽ അല്ലേ, ഖുർആൻ ഓതുകയല്ല മറിച്ച് ആ ഖുർആൻ ഓതുകയും അതിൻ്റെ ഒപ്പം അതിൻ്റെ അർത്ഥം ആശയം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. അതിൻ്റെ തുടർച്ച എന്നോണം നമ്മുടെ വായന ശ്രദ്ധിക്കുക. അത് ഖുർആനാണ് ഇമ്പോർട്ടൻ്റ് ആയ വായന. മഗ്രിബിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഖുർആനാണ് വായനക്ക് ആദ്യമായി കൊണ്ടുവരുന്ന കിതാബിലെ പുസ്തകം എന്നുള്ളത്, അത് എന്താ ഖുർആനായിരിക്കണം. അതിനുശേഷം എന്താ മറ്റുള്ള നമ്മുടെ ഇസ്ലാമിക് പരമായിട്ടുള്ള എന്താ വിഷയങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്യാനുള്ള അങ്ങനെയുള്ള വായനയൊക്കെ വായിച്ചാലേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. അപ്പോൾ വായനയുമായി ബന്ധപ്പെട്ടുള്ള സാരോപദേശം നമ്മൾ കേട്ടു. അതിനുശേഷം നമ്മുടെ ഗസ്റ്റുകൾ അവതരിപ്പിച്ച ഓരോ കഥകൾ, ഉമർ റളിയല്ലാഹുവിൻ്റെ ധീരതയുടെ ചരിത്രം നമ്മൾ കേട്ടു. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക കാര്യങ്ങളിലെ 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഷഹാദത്ത് കലിമ, നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്, 5 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഒരു കഥ അവതരിപ്പിച്ചു. പിന്നെ നമ്മൾ പാഠക്കുറിപ്പ് കേട്ടു, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ആ ഒരു പാഠക്കുറിപ്പ് കേട്ടു. ഏതായാലും ഇൻഷാ അള്ളാ നമുക്ക് ഒരു ഈവനി ലീവ് അവസാനിപ്പിക്കല്ലേ.
0: അതെ, ഇൻഷാല്ലാ. ഇപ്പോഴെന്താ സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്.
1: അവസാനമായിട്ട് തിരക്കുണ്ടാവൂലേ.
0: അതെ, ഓരോരുത്തർക്കും ഓരോരോ ചുറ്റുപാടുകളാണ്, പരീക്ഷയുടെ സമയമാണ്, പലർക്കും പലരുതായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവും. ഇൻഷാല്ലാ എല്ലാവരും,
1: പല ആൾക്കാരിപ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന ടൈമിലും അതുപോലെ തന്നെ ഡ്രൈവും ചെയ്യുമ്പോഴും ഈ ഒരു ഈവനി ലീവ് കേൾക്കുന്നുണ്ട്.
0: അതെ,
1: മഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഏതായാലും ഈ ഒരു ടൈമിലും വന്നതിന് അഭിനന്ദനം അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഈ ഒരു ഈവനി ലൈവിൽ പങ്കെടുത്ത കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളൊപ്പം ചേർന്നിട്ടുള്ളത് എൻ്റെ പേര് മുഹമ്മദ് ഷമീം ചുങ്കത്തറ,
0: ഞാൻ ഷർജ ചെറുവാടി,
2: എൻ്റെ പേര് ഒമേർ, എൻ്റെ പേര് ശാമിർ.
1: തരും സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.

പീസ് റേഡിയോ സ്വരം. ബഹ്റിൻ മൗജുകൾ പൊന്തിയിടുമ്പോൾ. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
1: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സാമൂഹിക പരിവർത്തനത്തിന്റെ പാതയിൽ ജീവിതം ചെലവഴിച്ച ഒരു മഹാമനുഷ്യയുടെ ചരിത്രകഥ. ഓർമ്മകളുടെ തീരത്ത് എന്ന കെ ഉമർ മൗലവിയുടെ രചനക്ക് ശബ്ദം നൽകുകയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിലൂടെ. കോഴിക്കോട് മുഹ്യുദ്ദീൻ മൗലവി. പങ്കെടുക്കുന്നവർ മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
2: പാളയം മുഹ്യുദ്ദീൻ പള്ളി. കോഴിക്കോട് ഞാൻ ബന്ധപ്പെടുന്ന കാലത്ത് ഉണ്ട മൊയ്തീൻ കോയ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ പള്ളിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നത്. പള്ളിയുടെ തൊട്ട് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന പച്ചക്കറി ബസാറിലെ മുഖ്യ വ്യാപാരിയായിരുന്നു മൊയ്തീൻ കോയ ഹാജി. ഒരു കോൺഗ്രസ് നേതാവായിരുന്ന ഹാജി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അനുയായിയും മതകാര്യങ്ങളിൽ സലഫി മാർഗത്തിൽ നിഷ്ഠയുള്ളവനുമായിരുന്നു. പട്ടാളപ്പള്ളി കമ്മിറ്റിയിലും അദ്ദേഹമുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. മാല, മൗലിദ്, റാത്തീബ്, ദിക്ർ ഹൽക തുടങ്ങിയ ഷിർക്ക് ബിദാത്തുകളുടെ കോലങ്ങൾ അവിടെ നിലനിന്നിരുന്നു. പള്ളിയുടെ തെക്കുഭാഗത്ത് ഇന്ന് മസ്ജിദ് ബസാർ സ്ഥിതി ചെയ്യുന്നിടത്തായിരുന്നു റാത്തീബ് ഖാന ഉണ്ടായിരുന്നത്. അനുഗ്രഹീതനായ ഉണ്ട ഹാജിയുടെ സമർത്ഥവും നിശബ്ദവുമായ പ്രവർത്തനത്തിലൂടെ പള്ളിക്കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷവും സലഫി ആദർശത്തിലേക്ക് വന്നു. കാര്യങ്ങൾ അവരെ ശരിക്ക് ബോധ്യപ്പെടുത്തി. ഞാൻ അന്നൊക്കെ ഉണ്ട ഹാജിയുമായി നിരന്തരം സമ്പർക്കത്തിലായിരുന്നു. പള്ളി പൊളിച്ച് ഇന്നത്തെ പ്രൗഢഗംഭീരമായ നിലയിൽ പുനർനിർമ്മാണം ചെയ്യാൻ കമ്മിറ്റി തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം നിയമപരമായി തന്നെ ശിർക്കുപരമായ എല്ലാ അനാചാര കർമ്മങ്ങളും ഒഴിവാക്കി സലഫി ആദർശപ്രകാരം കർമ്മങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. 60s ആരംഭത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. AP ഇബ്രാഹിം ഹാജി എന്ന പൗരമുഖ്യന്റെ അധ്യക്ഷതയിൽ നിലവിൽ വന്ന ബിൽഡിംഗ് കമ്മിറ്റി പള്ളി ഇന്നത്തെ രൂപത്തിൽ പുനർനിർമ്മിച്ചു. ഞാനന്ന് താമസം ഫറൂഖിലായിരുന്നു. എന്റെ മൂത്ത മകൾ പ്രൊഫസർ കെ ഹബീബ അക്കാലത്ത് ഫറൂഖ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവളുടെ സൗകര്യാർത്ഥം കുടുംബതാമസം അങ്ങോട്ട് മാറ്റിയതാണ്. കോഴിക്കോടുമായി വളരെ അടുത്തായിരുന്നതിനാൽ പലപ്പോഴും കമ്മിറ്റികളിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. എന്റെ ആത്മസുഹൃത്ത് ഇട്ടോളി അഹമ്മദ് കുയ ഹാജിയുടെ സജീവ സഹകരണവും പള്ളി നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയമായിരുന്നു. പുനർനിർമ്മാണത്തിനു ശേഷം ഹത്തീബിനെ നിയമിക്കുന്നതിൽ രണ്ടഭിപ്രായമുണ്ടായി. ഞാനും CP അബൂബക്കർ മൗലവിയുമാണ് നിർദ്ദേശിക്കപ്പെട്ടത്. CP ചാവക്കാട് സ്വദേശിയാണ്. ഫറോക്കിലെ പ്രസിദ്ധമായ റൗളത്തുൽ ഉലൂം അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് CP ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചത്. ശേഷം ഫറോക്കിൽ തന്നെ സ്ഥിരതാമസമാക്കി. പ്രഗത്ഭനായ അബുസബാഹ മൗലവിയുടെ കർമ്മസമ്പുഷ്ടമായ സന്തതിയാണ് ഫറൂഖ് കോളേജും അകത്തുള്ള റൗളത്തുൽ ഉലൂം അറബി കോളേജും. ഒരു കാട്ടുപ്രദേശമായിരുന്ന ഫറൂഖ് കേരളത്തിലെ കേളികേട്ട മുസ്ലിം വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നു വന്നതിന്റെ പിന്നിൽ പല മഹാന്മാരുടെയും ചോരയും നീരും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എങ്കിലും വിശുദ്ധമായ ഉദ്ദേശ ലക്ഷ്യത്തിൽ അതിന്റെ സ്ഥാപകൻ എന്ന ബഹുമാന്യ പദവിയിൽ മൗലാന അബുസബാഹ മൗലവി എന്നും സ്മരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കോളേജ് കോമ്പൗണ്ടിൽ തന്നെയാണ് മൗലാന മറമാടപ്പെട്ടിരിക്കുന്നത്. അത്ര കണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മിടുപ്പുകൾ ഈ സ്ഥാപനവുമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഫാറൂഖ് കോളേജുമായി സ്മരണകളെ ബന്ധിപ്പിക്കുമ്പോൾ മഹാനായ സീതി സാഹിബിനെയും പ്രത്യേകം ഓർത്തുകൊണ്ടല്ലാതെ പേനം പിൻവലിക്കാൻ കഴിയുകയില്ല. ഫാറൂഖ് കോളേജുമായി എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണുള്ളത്. എന്റെ മക്കളിൽ പലരും അവിടുത്തെ വിദ്യാർത്ഥികളാണ്. മരുമക്കളും പേരമക്കളും പലരും അവിടെ നിന്നും പഠിച്ചുയർന്നു വന്നവരാണ്. എന്റെ സഹോദരി പുത്രൻ മുഹമ്മദ് ഫാറൂഖി റൗളത്തുൽ ഉലൂമിൽ നിന്നും അഫ്ളൽ ഉലുലമ പാസായി. പിന്നീട് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹൈറോ അൽ അഹസർ സർവകലാശാലയിൽ നിന്നും ഉന്നത ബിരുദം നേടി. പഠിക്കാൻ ബഹുസമർത്ഥനായിരുന്നു മുഹമ്മദ്. പാണ്ഡിത്യവും ബുദ്ധിയും കൊണ്ട് എന്റെ കുടുംബത്തിലെ ഒന്നാം സ്ഥാനക്കാരനായി മുഹമ്മദ് ഫാറൂഖി. തന്റെ വന്യ ഗുരുഭൂതനായ മൗലാന അബുസബാഹിന്റെ മൂത്ത പുത്രി സനിയയെ വിവാഹം ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുടുംബതാമസമാണ്. മുഹമ്മദിനെ കുറിച്ച് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നത് എന്റെ ഒരു നിർഭാഗ്യവും കൂടി അനുസ്മരിച്ചുകൊണ്ടാണ്. എന്റെ രണ്ടാമത്തെ മകൾ ആമിനയെയാണ് അവൻ ആദ്യമായി വിവാഹം ചെയ്തത്. ഞാൻ തന്നെ മുൻകൈയെടുത്താണ് അത് നടത്തിയത്. ഖേദകരമെന്ന് പറയട്ടെ, അവർ തമ്മിൽ യോജിച്ചില്ല. വളരെ വേഗം ആ ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു. എന്റെ സ്വകാര്യ ദുഃഖങ്ങളിൽ തേങ്ങി നിൽക്കുന്ന ഒരു ദുരന്തമാണത്. പഠനാനന്തരം മുഹമ്മദ് സൗദി അറേബ്യയിലേക്ക് പോയി. അറിവും കഴിവും പരിഗണിക്കുമ്പോൾ അവിടെ ഉയർന്ന ഉദ്യോഗം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് രംഗമാണ് അവൻ തിരഞ്ഞെടുത്തത്. അത് ഫലവത്തായതുമില്ല. എന്റെ പ്രബോധന വീതിയിൽ ഏറ്റവും ശക്തനായ സഹായിയായി വരാൻ ഞാൻ കൊതിച്ചതും അതിനുള്ള എല്ലാ യോഗ്യതയും നിറഞ്ഞതുമായ മുഹമ്മദിന്റെ കഴിവുകൾ എനിക്ക് ലഭ്യമായില്ലെന്നതും മറ്റൊരു നിർഭാഗ്യമായിരുന്നു. ദീനി രംഗത്തേക്ക് മുഹമ്മദ് സവിജീവമാകാതിരിക്കുന്നതിൽ എനിക്കവനോട് വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ വിധിയെ പഴിച്ചിട്ടെന്തു കാര്യം, ഇപ്പോൾ അബുദാബിയിൽ ഒരു സ്ഥാപനം നടത്തി വരികയാണ്. ഞാൻ ഗൾഫിൽ പോകുമ്പോഴും അവൻ നാട്ടിൽ വരുമ്പോഴും തമ്മിൽ കാണുകയും നല്ല ബന്ധം പുലർത്തിപ്പോരുകയും ചെയ്യുന്നു. തന്റെ പ്രിയ ശിഷ്യൻ മുഹമ്മദ് ഫാറൂഖിയെ മൗലാന അബു സബാഹ് ഏറെ പ്രത്യാശയോടെയാണ് നോക്കിക്കണ്ടത്. മുഹമ്മദിന്റെ പഠനത്തിലുള്ള സാമർത്ഥ്യവും കാര്യബോധവും ചിന്താശക്തിയുമെല്ലാം ഏതൊരു ഗുരുനാഥനെയും ആഹ്ലാദിപ്പിക്കുന്നതും അഭിമാനം കൊള്ളിക്കുന്നതുമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിനും വളർച്ചയ്ക്കുമുതകുന്ന ബുദ്ധികേന്ദ്രമായി അഥവാ തന്റെ പിൻഗാമിയായി മൗലാന ശിഷ്യൻ മുഹമ്മദിനെ ആശിച്ചു. അതും ഫലപ്രദമായില്ല. ഇപ്പോൾ എനിക്കൊരാശയുണ്ട്. മകൻ മുബാറക്കിന് അതറിയാം. ഞാനിപ്പോൾ തയ്യാർ ചെയ്തു വരുന്ന ഖുർആൻ തർജ്ജമയുടെ പരിശോധനയിലും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൊണ്ട് എന്നെ സഹായിക്കുന്നതിലും മുഹമ്മദിന്റെ സഹകരണം എനിക്ക് ലഭിച്ചേക്കും. ലഭ്യമായാൽ അതൊരു വിലപ്പെട്ട കാര്യമായിരിക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
3: പാളയം മുഹിദ്ദീൻ പള്ളിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. അല്പം ചിന്ത ചിതറിപ്പോയി. ഖത്തീബ് സ്ഥാനത്തേക്ക് എന്നെയും CPI അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ. എന്നോട് ആലോചിച്ചവരോട് CPI ആണ് ഞാൻ ശുപാർശ ചെയ്തത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹമായിരുന്നു അവിടെ ഫിറ്റായ ഖത്തീബ് എന്നെനിക്ക് തോന്നി. കാരണം CP ഒരു മിതവാദിയും രസികനായ പ്രഭാഷകനും നല്ല പണ്ഡിതനുമായിരുന്നു. ഞാൻ നേരെ മറിച്ചു. മുഹിദ്ദീൻ പള്ളിയുടെ കാര്യത്തിൽ സുന്നികൾ വളരെ അസംതൃപ്തരായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന റാത്തീബ് ഖാന എന്ന ഷിർക്കിന്റെ കൊത്തളം നശിച്ചുപോയതാണ് അവരുടെ ഏറ്റവും വലിയ ദുഃഖം. പള്ളിയേക്കാൾ അവർ സ്നേഹിക്കുന്നത് ജാറങ്ങളെയും അവയെ പരിപോഷിപ്പിക്കുന്ന ദിക്ര് റാത്തീബ് ഹൽക്കകളെയും മൗലീദുപുരകളെയുമാണ്. ആലുവക്കും പെരുമ്പാവൂരിനുമിടയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പള്ളിക്കവല ബസ് സ്റ്റോപ്പിൽ പച്ച പെയിന്റിട്ട ഒരു ഭണ്ഡാരം നിങ്ങൾക്ക് കാണാം. അതിന്മേൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചാൽ ചിരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ആഴത്തിൽ ചിന്തിച്ചാൽ കണ്ണീർ പൊടിയും. ഈ സമുദായത്തിന്റെ മതപരമായ ദുരവസ്ഥയെ ഓർത്തുകൊണ്ടാണത്. മൗലീദുപുര ജുമാഅത്ത് പള്ളി വക എന്നാണ് ബോർഡ്. മൗലീദുപുര എന്നാൽ നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നേർച്ച നടത്തുന്ന ഇടം. മൗലീദ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന ഷിർക്കിന്റെ പാട്ട്. സൃഷ്ടിയുടെ പൊരുത്തം ആശിച്ചുകൊണ്ട് പുണ്യത്തിനായി ഒരു കർമ്മം ചെയ്യുന്നതും സൃഷ്ടികളെ വിളിച്ചു തേടലും രണ്ടും ഷിർക്കിന്റെ നടപടികൾ തന്നെ. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനും അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഖുർആൻ പറയുന്നു, നിശ്ചയമായും മസ്ജിദുകൾ അള്ളാഹുവിൻ്റേതാണ്. അതിനാൽ അള്ളാഹുവിനോട് ഒപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. സൂറത്തുൽ ജിന്ന് 18-ാമത്തെ ആയത്ത്. മൗലീദുപുരയെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും വിവരമില്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് രക്ഷപ്പെടുക? മൗലീദുപുര ജുമാഅത്ത് പള്ളി എന്ന പേരിട്ടതിലുള്ള ആശയവൈരുദ്ധ്യവും വിവരക്കേടിന്റെ വലുപ്പവും എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. കഷ്ടം. കോഴിക്കോട് മുഹിദ്ദീൻ പള്ളി തങ്ങളുടേതാണെന്നും അത് തിരിച്ചു പിടിക്കണമെന്നും ആക്രോശിച്ചുകൊണ്ട് കാന്തപുരം ഗ്രൂപ്പുകാർ ടൈഗർ സിന്നി ഉണ്ടാക്കി അടുത്ത കാലത്ത് പോലും ചില ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വെള്ളത്തിൽ വരച്ച വര തന്നെ.
1: മാഷാഅല്ലാഹ്. ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ സമാപിക്കുന്നു. കോഴിക്കോട് മുഹിദ്ദീൻ മൗലവി. പങ്കെടുത്തവർ മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
5: പീസ് റേഡിയോ. Tune to reality.
0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000+ സ്ഥിരം അവതാരകർ. 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല. എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്വന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു, വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പൊ അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പൊ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബെൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്? ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും സാധ്യതയുള്ള ഒരു സംഭവം.
6: ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി, നമസ്കാരത്തിന് കൂടി. അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വാഴങ്ങൾ ആളുകളെ വന്ന
2: സന്ദർഭത്തിൽ
6: എടുത്ത് കയ്യിൽ നിന്നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജനത സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല. പക്ഷെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാം അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പർ നടത്തുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിൻ്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പതികാണ്, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഇണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
6: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
8: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. പ്രമേഹം കണ്ണുകളെ ബാധിക്കാതിരിക്കാൻ എന്തു ചെയ്യാം? ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പ്രമേഹം കണ്ണുകളെ ബാധിക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു വിഷയമാണ്. ഇന്ന് പ്രമേഹമുള്ള ആളുകളാണ് വളരെ കൂടുതലായിട്ട് നമ്മൾക്കിടയിലുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും പ്രമേഹം വരുന്നുണ്ട്. പ്രമേഹം ഒരു ജീവിത ശൈലി രോഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ ഈറ്റിംഗ് ഹാബിറ്റ്സൊക്കെ നമ്മളെ പ്രമേഹത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ നമ്മുടെ ജീവിത ശൈലികൾ തന്നെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പ്രമേഹ രോഗം വരാതിരിക്കുന്നതിന് സഹായമാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കണ്ണുകളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹത്തിൻ്റെ പ്രായം, അതായത് ഒരാൾക്ക് 5 വർഷമായി പ്രമേഹമുണ്ട് അല്ലെങ്കിൽ 10 വർഷമായി പ്രമേഹമുണ്ട് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണുകളെ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു. അതായത് പ്രമേഹം ശരീരത്തിൽ എത്ര കാലമുണ്ട് എന്നതിനനുസരിച്ച് കണ്ണുകളെ പ്രമേഹം ബാധിക്കാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രമേഹം ജീവിതശൈലി രോഗമാണ്. പ്രമേഹത്തിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യതകളും കൂടി വരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് അടുത്ത ചോദ്യം. പ്രമേഹമുള്ള ആളുകൾ സാധാരണയായി നേത്ര പരിശോധനയ്ക്ക് വരുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രമേഹ രോഗികൾ സാധാരണ കണ്ണ് പരിശോധനയ്ക്ക് വരുന്നത്. എന്നാൽ ഇത് മാറ്റേണ്ട ഒരു രീതിയാണ്. പ്രമേഹം കണ്ടുപിടിച്ച അന്ന് മുതൽ തന്നെ നമ്മൾ നേത്രരോഗ വിദഗ്ധനെ കാണുകയും കണ്ണിൽ മരുന്നൊഴിച്ച് ഞരമ്പിൻ്റെ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രമേഹത്തിൽ യഥാർത്ഥത്തിൽ കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് വിധത്തിലായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന്, കണ്ണിനാവശ്യമായ ഓക്സിജൻ കിട്ടാത്ത ഒരവസ്ഥ. നമുക്ക് പറയുന്ന മനസ്സിലാവുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ണിന് ഓക്സിജൻ കിട്ടാവുന്ന അവസ്ഥ അതല്ലെങ്കിൽ കണ്ണിന് യഥാർത്ഥ ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ കണ്ണ് അതിൽ പ്രതികരിക്കുന്നത് പുതിയ പുതിയ രക്തക്കുഴലുകൾ വന്ന് കണ്ണിൻ്റെ ഉള്ളിൽ നിറയുക എന്ന ഒരവസ്ഥ കൊണ്ടാണ്. രണ്ടാമത്തേത്, കണ്ണിൻ്റെ ഉള്ളിലൂടെ ഉള്ള കണ്ണിൻ്റെ ഞരമ്പിൽ റെട്ടിനയിലൂടെ ഉള്ള രക്തക്കുഴലുകൾക്കുള്ള ഭിത്തികളിൽ അതിൻ്റെ ദ്വാരങ്ങൾ വീഴുകയും കണ്ണിൻ്റെ രക്തക്കുഴലുകളുടെ ഉള്ളിലൂടെ പോകുന്ന സാധനങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കണ്ണിനുള്ളിൽ സംഭവിക്കുന്നത്, ഷുഗറുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒന്ന്, പുതിയ രക്തക്കുഴൽ വരുന്നു. രണ്ടാമത്, കണ്ണിനുള്ളിൽ രക്തക്കുഴലുകളുടെ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ പുതിയ രക്തക്കുഴലുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ തുടക്കത്തിലാണ്. തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ലേസറിലൂടെ നശിപ്പിക്കാൻ കഴിയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പുതിയ രക്തക്കുഴൽ കൂടുതൽ വലുതാകുകയും മർമ്മത്തിലെത്തുകയും അത് പൊട്ടി കാഴ്ച നഷ്ടപ്പെടുകയും ഞരം പറ്റുപോവുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് തടയാൻ കഴിയും. രണ്ടാമത്തെ, നീർക്കെട്ട് എന്നതാണ്. നീർക്കെട്ട് രക്തക്കുഴലിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ നീർക്കെട്ടുണ്ടാക്കുന്നു. ഇതും യഥാർത്ഥത്തിൽ ഒരു തുടക്കത്തിൽ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശം എന്താണെങ്കിൽ, നമ്മൾ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ, അതായത് ഷുഗർ കണ്ടുപിടിച്ച അന്ന് മുതൽ തന്നെ 6 മാസം കൂടുമ്പോഴോ വർഷത്തിലൊരിക്കലെങ്കിലുമോ നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് പരിശോധിക്കണം. അപ്പോൾ ഈ സംഗതി നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ചികിത്സ ഒരു ഡോക്ടർ നിർദ്ദേശിച്ചു. നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ലേസർ ആയിരിക്കാം, ചിലർക്ക് ഇഞ്ചക്ഷൻ ആയിരിക്കാം, ചിലർക്ക് അവസാനത്തെ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന അതിലേക്കാണ് അവസാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഷുഗർ നിയന്ത്രണമായിട്ട് നമ്മൾ നിയന്ത്രണത്തിൽ വിധേയമാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, റെഗുലറായിട്ട് കണ്ണ് പരിശോധിക്കുക. രണ്ട്, ഷുഗർ നമ്മളുടെ നിയന്ത്രണത്തിലാക്കുക. അതിന് ഡോക്ടറെ കാണിക്കണം, ഷുഗറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അവർ പറയുന്ന പോലെ ഭക്ഷണത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്. റെഗുലറായിട്ടുള്ള വ്യായാമം കണ്ണിന് സഹായകരമാണ്. അപ്പം പിന്നെ വ്യായാമം ചെയ്യുക എന്നുള്ളത് കണ്ണിനുകൂടി സഹായിക്കും. പുകവലി തെറ്റാണ് കണ്ണിൻ്റെ ആവശ്യത്തിനും അല്ലാത്ത ആവശ്യത്തിനും യഥാർത്ഥത്തിൽ പുകവലി നിർത്തുക. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചില ആളുകൾക്ക് ശരീരത്തിൻ്റെ രക്തക്കുറവ് ഉണ്ടായേക്കാം, അനീമിയ എന്ന് പറയുന്ന അസുഖം. അതിനെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുക, അതല്ലെങ്കിൽ അനീമിയ മാത്രം, രക്തക്കുറവ് മാത്രം പരിഹരിക്കുക. പിന്നെയുള്ളത് അമിതമണ്ണമുള്ള ആളുകൾ, അത് കുറയ്ക്കുക. പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, അത് പിന്നെ നിയന്ത്രിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ നിയന്ത്രണത്തിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതെല്ലാം നിയന്ത്രിച്ച് കഴിഞ്ഞാലും ചില ആളുകൾക്ക് പിന്നെ കണ്ണിന് ഷുഗർ ബാധിക്കാം. അത് നമ്മുടെ നിയന്ത്രണത്തിലില്ല അല്ലല്ലോ. അതുകൊണ്ട് റെഗുലറായിട്ട് പരിശോധന നടത്തുക. പിന്നെ തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സ ചെയ്യുക എന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഷുഗർ കണ്ണിനെ ബാധിക്കാതിരിക്കാൻ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.
0: മാഷാല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പ്രമേഹം കണ്ണുകളെ ബാധിക്കാതിരിക്കാൻ എന്തു ചെയ്യാം. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
2: യോ ഇൻസൈറ്റ് സ്ത്രീ ഇസ്ലാമിൽ സലീം സുല്ലമി അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون ഈ ആയത്തിലെ ഓരോ വാക്കുകളിലും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഒന്നാമത്തത് നോക്കൂ, നിങ്ങൾ വൈദാ ബുഷീറ അഹദുഹും, അവരിലൊരാൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, എന്ത് ബിൽ ഉൻസ, ഒരു പെൺകുട്ടിയെക്കൊണ്ട്, ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകുട്ടി പിറന്നു എന്ന വാർത്ത എന്നതിന് പകരം സന്തോഷ വാർത്ത എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരു സന്തോഷ വർത്തമാനമാണത് എന്നർത്ഥം. എന്നിട്ടോ ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞു തരാണ്. വല്ല വജുഹു മുസ്വദ്ദം വഹുവ കലീം, വഹുവ കലീം, കോപാകുലനായി അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകും. എന്തിനിയ തവാറാ മിനൽ ഖൗമി മിൻ സൂഇമ ബുശ്ശിറബി, അവന് സന്തോഷ വാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ. അത് സന്തോഷ വാർത്തയാണ് നല്ല പറയാൻ, പക്ഷേ അവനതിനെ അപമാനമായിട്ടാണ് കാണുന്നത്. ആ അപമാനത്താൽ അവൻ എന്തു ചെയ്യാണ്, ചിന്തിച്ചു പോവാൻ. അയുംസിക്കുഹോ അലാഹൂനിൻ, അപമാനിതനായി ഞാനിതിനെ പിടിച്ചു വെക്കണോ? അതല്ല, അമ്യദുസ്സുഹു ഫിത്തുറാബ്, ഞാനതിനെ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടണോ? അവിഹിത ഗർഭം പേറിയ ഒരാളുടെ അവസ്ഥ എന്താണ്? ഈ അപമാനം സഹിച്ച് ഞാനിതിനെ കൊണ്ടുനടക്കണോ, അതല്ലെങ്കിൽ ഞാനിതിനെ നശിപ്പിക്കണോ എന്നല്ലേ. എങ്കിലൊരു പെൺകുഞ്ഞ് ഭാര്യാഭർത്ത ജീവിതത്തിലൂടെ ഒരു ദമ്പതിക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണെങ്കിൽ അന്ന് ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു മനോഭാവവും സമീപനവുമാണ് ഈ പറയുന്നത്. എന്നിട്ടുള്ള പറയാ, അലാസാ, എത്ര മോശമാണ് അവരെടുക്കുന്ന ഈ തീരുമാനം. അപ്പൊ തുടക്കം പറയാൻ സന്തോഷ വാർത്തയാണ്. എന്നിട്ട് അവർ നേരിടുന്ന പ്രശ്നത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയാണെന്ത്, അവർ നോക്കിക്കാണുന്ന ആ പ്രവർത്തനം എത്ര മോശമാണ് എന്നല്ലാഹു പറയാൻ. മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാറുണ്ട്, ജാഹിലിയത്തറിയാതെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു മാധുര്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല, ഇസ്ലാമിൻ്റെ പ്രാധാന്യം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിൽ ഇസ്ലാം വരുമ്പോഴുള്ള സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും, പിറന്നു വീഴുന്ന ആ മക്കള്, ആ മക്കളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവ, ഇതൽ മൗഊദത്തു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ആ ഒരു കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇസ്ലാം എവിടെ നിന്നാണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ കാന ലഹു സലാസു ബനാത്ത്, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികളുണ്ടായാൽ, ഫസബറ അലാ ലഇവാഇഹിന്ന വലറാഇഹിന്ന വസറാഇഹിന്ന, അവരെ വളർത്തുമ്പോൾ ആൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കുറേ ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അവരിൽ നിന്നും അവരെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും, അതുതന്നെ അവരിൽ നിന്നും ഉണ്ടാകുന്ന, അവരിൽ നിന്നും നമുക്ക് അനുഭവപ്പെടേണ്ട അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങളും, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ആവശ്യമായി നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ, ഇവയിലെല്ലാം ക്ഷമയോടുകൂടി ഒരാൾ നിലയുറപ്പിക്കുകയും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അദ്ഖലഹുൽ ജന്ന ബിറഹ്മത്തിഹി ഇയാഹുന്ന, ആ വ്യക്തി ആ പെൺകുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം കാരണത്താൽ അവരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മൂന്നാളുകളുണ്ടെങ്കിൽ, അപ്പോൾ സഹാബാക്കളുടെ മനസ്സിൽ ഒരാൾ ചോദിക്കുക, വസ്നത്താനിയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂല് രണ്ടാണെങ്കിലോ, അദ്ദേഹത്തിന് രണ്ട് കുട്ടിയായിരിക്കും, രണ്ട് പെൺകുട്ടിയായിരിക്കും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, വസ്നതാനി, രണ്ട് പെൺകുട്ടികളാണെങ്കിലും. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, സഹാബി വരിൻ പറയാണ്, ഒന്നാണെങ്കിലും റസൂലേ. സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, വാഹിദ, ഒരാളാണെങ്കിലും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു പെൺകുട്ടിയോടോ രണ്ട് പെൺകുട്ടിയോടോ മൂന്ന് പെൺകുട്ടിയോടോ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അവരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ ഒന്നവിടെയുണ്ട് എന്നതാണ് നമ്മളെന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല, മഹത്വം നൽകുന്നില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. ഇനി ഒരു പക്ഷേ ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു സഹോദരിയായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. വാപ്പ മരണപ്പെട്ടു പോയി, നമുക്കെന്തുണ്ട്, നമുക്ക് അനിയത്തിമാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്. ഇനി ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നാലും നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരിമാരോട്, പെങ്ങന്മാരോട് ഏത് രൂപത്തിൽ വർത്തിക്കണം? അള്ളാഹുവിൻ്റെ റസൂല് പറയാം, മൻ കാന ലഹു ഉഖ്താനി, ആർക്കെങ്കിലും രണ്ട് സഹോദരികളുണ്ടെങ്കിൽ, ഫ അഹ്സന ഇലൈഹിമ, ആ രണ്ട് സഹോദരികളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള സുഹബത്ത്, സഹവർത്തിത്വം അവർ അദ്ദേഹം കാഴ്ചവെക്കുകയാണെങ്കിൽ, അഥവാ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ആദരിച്ച് ആ രൂപത്തിലൂടെ തൻ്റെ സഹോദരിയെ പരിഗണിച്ച് പോവുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, കുൻതു അന വഹുവ ഫിൽ ജന്നതിക ഹാത്തൈനി, തൻ്റെ ഇരു വിരലുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അദ്ദേഹവും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും, നബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും, തൻ്റെ സഹോദരിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയാണ് എങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു ഉമ്മയായിട്ടാണ് എന്തു ചെയ്യുന്നത്, വരുന്ന ഒരു മേഖല. നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടത് ആരോടാ? എൻ്റെ പെരുമാറ്റം ഞാൻ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ സ്ഥാനം ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, മൻ അഹക്കുന്നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കേണ്ടത് ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ ഉമ്മയോട്. അപ്പം മൂന്ന്, ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നമ്മൾ നമ്മുടെ പെരുമാറ്റം ഏറ്റവും നല്ല രൂപത്തിലാക്കേണ്ടത് ഉമ്മയോടാണ് എന്ന് പറയാൻ. നാലാമത്തെ സ്ഥാനമാണ് ഒരു പുരുഷനായ പിതാവിനുള്ളത് എന്ന്. മാത്രമല്ല, പരിശുദ്ധ ഖുർആന് കൃത്യമായി പറയുന്നുണ്ട്, പ്രായമായ മാതാവും പിതാവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ മാതാവിനോടും പിതാവിനോടും പെരുമാറേണ്ട പെരുമാറ്റ രീതി കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപക്ഷെ അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ ശാരീരിക അവസ്ഥകളിലുമൊക്കെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ സ്ത്രീയിൽ നിന്നും ഉണ്ടായേക്കാം. പക്ഷേ ആ ഒരു സമയം പരിഗണിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വാർദ്ധക്യാവസ്ഥയിൽ മാതാവിനെയോ പിതാവിനെയോ കിട്ടിയിട്ട് ഒരാൾക്ക് അതിലൂടെ സ്വർഗം ലഭിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരത്താവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുമാറ്. അത്രമാത്രം നല്ല രീതിയിലായിരിക്കണം നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ഉമ്മയായി അവർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു സ്ത്രീ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് വിധവയായി വരുന്ന ഒരു ഘട്ടം എന്നുള്ളത്. ഒരു വിധവയോട് എങ്ങനെ പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെയും മുസ്ലിം സ്ത്രീയുടെ മുസ്ലിം സ്ത്രീ എന്നതിലുപരിയായി ഒരു സ്ത്രീയോട് നമ്മൾ കാണിക്കേണ്ട ആദരവ് തന്നെയാണ്. അസ്സാഇ അലൽ അർമല വൽ മിസ്കീനിക്കൽ മുജാഹിദി ഫീ സബീലില്ലാ അവിൽ ഖാഇമിൽ ലൈലി അസ്സാഇമിൻ നഹാർ. ഒരു വിധവയ്ക്ക് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ, ഒരു മിസ്കീനിന് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നു, അവരുടെ കാര്യത്തിന് വേണ്ടി ഒരാൾ ഓടി നടക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഒരു യോദ്ധാവിനെ പോലെയാണ് അയാൾ. രാത്രി നിന്ന് നമസ്കരിക്കുന്ന, പകൽ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. നോക്കൂ, ഒരു വിധവ സമൂഹത്തിലുണ്ടായാൽ ആ ഒരു വിധവയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലെ, സതിയുടെ കാലം, ഭർത്താവ് മരണപ്പെട്ടു എന്ന കാരണത്താൽ എന്ത് ചെയ്യുന്നു, ഭർത്താവിൻ്റെ ചിതയിൽ സ്വയം മരണത്തിന് അതിലേക്ക് എടുത്തു ചാടി സ്വയം മരണം വരിക്കേണ്ട വളരെ നീചമായ പ്രവർത്തനങ്ങൾക്ക് ലോകം സാക്ഷിയായിരുന്നു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിനോടൊപ്പം അവരുടെ മറമാടുന്ന കുഴിയിൽ ഭർത്താവിൻ്റെ താഴെയായി ജീവനോടെയുള്ള സ്ത്രീയെ കുഴിച്ചു മൂടിയിരുന്ന ഒരവസ്ഥ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായി പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാം ഒരു ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി ആ സ്ത്രീക്ക് ഏറ്റവും നല്ല സംരക്ഷണം നൽകണമെന്നും ഇസ്ലാം നൽകുന്നുവെങ്കിൽ, ഇസ്ലാമിനോളം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന മറ്റൊരു മതവും തന്നെ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇനി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് ഒരു അടിമത്ത വ്യവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോകേണ്ട സാഹചര്യം എന്നുള്ളത്. ഒരു അടിമത്ത അവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോവുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം എന്നുള്ള പരിഗണനയല്ല. അപ്പോൾ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അടിമ സ്ത്രീയോട് ഇസ്ലാം നൽകുന്ന ഒരു പരിഗണന നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ റജുലിൻ കാനത്ത് ഇൻദഹു വലീദ, ആരുടെ അടുക്കലാണ് ഒരു അടിമ സ്ത്രീ ഉള്ളത്, ഫഅല്ലമഹ, എന്നിട്ട് അവളെ പഠിപ്പിച്ചു, ഫഅഹ്സന തഅലീമഹ, എന്നിട്ട് അവൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു, ഏറ്റവും നല്ല രൂപത്തിലുള്ള മര്യാദകൾ വരെ പഠിപ്പിച്ചു കൊടുക്കുകയും, സുമ്മ അഅതഖഹ, എന്നിട്ട് അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്തു, വതസവ്വജഹ, എന്നിട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്താൽ, ഫലഹു അജ്റാനി, ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമാണ്. അപ്പോൾ ഒരു അടിമ സ്ത്രീ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളർത്തി ആ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഭക്ഷണവും വസ്ത്രവും മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് തനിക്ക് പിന്നെ അവരെ വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമാണ്. ഇനിയോ ഇവരെ വളർത്തി വലുതാക്കി മര്യാദകൾ പഠിപ്പിച്ച് അവരെ മോചിപ്പിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലൂടെയുള്ള ഒരു വിവാഹം കഴിപ്പിച്ച് മറ്റൊരാൾ

0: ഓരോരുത്തരും സ്ത്രീകളായി നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ അനിയത്തി, നമ്മുടെ സമൂഹത്തിലെ ഇതര സ്ത്രീകളോട് ഏറ്റവും മാന്യമായ രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത് എന്നുമാണ് ഈ തിരുമൊഴികളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനവും നമുക്ക് പകർന്നു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ സ്ത്രീകളോട് പെരുമാറുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരിപ്പിച്ചത് സലീം സുല്ലമി, വിഷയം സ്ത്രീ ഇസ്ലാമിൽ.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: കുട്ടികൾക്കിടയിലെ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന പോക്സോ നിയമം, ആ നിയമവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏതാനും ചില കണക്കുകൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ്. അഥവാ ഇത്തരം കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് പ്രധാനമായും കുടുംബങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നാണ് എന്ന ഒരു വിവരമാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ, ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടല്ല ഇത്തരം ഒരു വിവരം പുറത്തു വരുന്നതെങ്കിൽ കൂടി, കുട്ടികൾ സുരക്ഷിതമല്ലാതെ പോകുന്നു, അത് കൂടുതൽ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമാകുന്നു. എന്താണ് അതിനോട് നമുക്ക് പ്രതികരിക്കാനുള്ളത്?
3: താരതമ്യേന ഒരു പുതിയ നിയമമാണ്. 2012 പോക്സോ ആക്ട് വരുന്നത്. ഒരു 10-14 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഈ കണക്കുകൾ എന്താ വെച്ചാൽ പറയുന്നത്, 71% കേസുകളിലും പരിചയക്കാരിൽ നിന്നാണെന്നാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഈ പരിചയക്കാരെന്ന് പറയുമ്പോൾ പിന്നെ ബന്ധുക്കൾ, അയൽപക്കക്കാർ, അടുത്ത് അറിയുന്നവർ, ഇവരെല്ലാം പെടുന്ന ഒരു സമൂഹമാണത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കറിയാം, ഒരു ഏറ്റവും കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെട്ടില്ല വെച്ചാൽ 2666 കേസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ. അത് 15-18 ഇടയിലുള്ള കുട്ടികളാണ്. നമുക്ക് ആ ഒരു പ്രായം നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ളൊരു സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലറേഷനുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഏതാണ്ട് കൂടി നിൽക്കുന്ന ഒരു പ്രായക്കാരം. അപ്പോൾ അത്തരക്കാരെ പ്രലോഭിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു രീതിയിൽ വശത്താക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഈ പരിചയത്തിൻ്റെ, ബന്ധത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നം നീന്ത് വരുന്നത്. ഇപ്പോൾ അത് 2024 4607 കേസാണെങ്കിൽ 2025 അത് 4765 കേസായിരുന്നാണ്. ഇതിൽ പ്രതികളാകട്ടെ മിക്കവാറും ഈ 19-30 ഇടയിലുള്ള ആളുകളാണ്. എന്നുവെച്ചാൽ അവരുമായിട്ട് വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്ത, അവരെ ഒരു അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പാർട്ട്ണറാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഏജ് ലിമിറ്റിൽ നിന്നുകൊണ്ടാണെന്ത് ഈ ഇത്ര എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നതെന്നർത്ഥം. പക്ഷേ 2-3 മാറ്റങ്ങൾ നമുക്ക് കാണുന്നത് വെച്ചാൽ, ഒന്ന്, ഈ മൈനർമാരായ റേപ്പിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അഗ്രഷൻ നടത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത്. അപ്പം പറയാം, ഏറ്റവും അടുത്ത ചില കേസ്

0: എന്താണ് അവർ 16 വയസ്സും 15 വയസ്സൊക്കെ എന്താണ് ഈ ആൺകുട്ടികൾക്കും ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് സമപ്രായക്കാർ പോലുമാണ്. ഇതുപോലെ സ്ത്രീകൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, മറ്റേ
1: ഇത്തരം
0: പ്രതികളാവുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം ചില ഇതുകളുണ്ട്. ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. 618 കേസുകളാണ് കഴിഞ്ഞ വർഷം എന്ത് ചെയ്യുന്നത്, ആൺകുട്ടികളുടെ കേസിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ 2012 വരെ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമമല്ല, അത് രസകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും പോട്ടെ. എന്തായാലും ഞാൻ മനസ്സിലാ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഇതിനകത്ത് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ റിലേഷൻഷിപ്പുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. പരിചയം ബന്ധം അറിയാവുന്നവരാണ് എന്നതുകൊണ്ട് എത്രമാത്രം സ്വതന്ത്രമായിട്ട് ഇടപെടാൻ അവകാശമുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ചോദ്യം. അപ്പം നമുക്കിപ്പോൾ ഒരു ഇസ്ലാമിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണെങ്കിൽ അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, മഹറവും നോൺ മഹറും എന്നുള്ളതാണ്. അത് അതാണ് പൂർണ്ണമായ എന്ത് ഒരു സുരക്ഷിതത്വമൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ ഈ ബന്ധങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഇടപഴകാൻ അവകാശമുള്ളവരെ ഒരു ഭാഗമായിട്ടും മറ്റവരെ വേറൊന്നുമായിട്ടും തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ എന്തായാലും ഇസ്ലാം ആപേക്ഷികമായ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കാവുന്നവരെ ഒരു കാറ്റഗറി ആക്കുന്നു. ഉറപ്പാണ് അവരിൽ നിന്ന് എന്തായാലും ഇത്തരം പീഡനങ്ങൾ കുറവായിരിക്കും. ചായൽക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ സംഭവിക്കുന്ന പോലെ ഈ മഹറത്തിൽ എന്തില്ല, ഉണ്ടാവില്ല. അപ്പോൾ അതിലൂടെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് ഇസ്ലാം നൽകുന്നുണ്ട്. രണ്ടെന്താച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഒറ്റയ്ക്കാവാതിരിക്കുക, ഒരു അന്യപുരുഷനുമായിട്ട് ഒറ്റയ്ക്കാവാതിരിക്കുക, മറ്റേ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ മഹറമുണ്ടായിരിക്കുക, അപരിചിതരോടുള്ള ബന്ധം, അത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത എന്ത് ചെയ്യുക, പുലർത്തുക, ഇതൊക്കെ ഇസ്ലാം എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു സ്വതന്ത്രമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരിക്കലും ലിമിറ്റ് വയ്ക്കാൻ പാടില്ല. അവൻ്റെ ബന്ധങ്ങളെ ആ രീതിയിൽ ഈ പിന്നെ വല്ലാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് സ്വാതന്ത്ര്യം കളയാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ സുരക്ഷിതത്വത്തിൻ്റെ ഒരു മീൻസ്, അതിന് വേണ്ട ഒരു പിന്നെ പ്രോട്ടോക്കോള് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒപ്പം പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഏറ്റവും അപകടകരമായി തീർന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ഒരു ആലോചിച്ച് നോക്കിപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായത് വെച്ചാൽ 17 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇത് പത്രഭാഷയിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ്, പക്ഷേ അങ്ങനെയല്ല, ഇതിൽ പരിചയപ്പെട്ടു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു, പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പോലീസ് പിടിച്ച് ഇത് ചെയ്തു. ഒരു കുട്ടി ഇപ്പോൾ നമുക്കറിയാം പോയിട്ടെന്താണ് ഡൽഹി വരെ എത്തി, എന്നിട്ടെന്താണ് 3000+ കിലോമീറ്റർ യാത്ര ചെയ്ത് പോലീസ് പിടിച്ചു കൊണ്ടുവരാൻ. ഇതുപോലെ തന്നെ കണ്ണൂരിലൊരു കുട്ടി 32 ദിവസമാണ് 16 വയസ്സായ പെൺകുട്ടി ഒരു വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഇവർ ക്രിമിനൽസാണ്. അതായത് MDMA മറ്റേ കേസുകളിൽ അതുപോലെ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ. അപ്പോൾ ഇവിടെ ഈ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇത് പരിചയമെന്നുള്ള ഒരു ചെറിയ വാക്കിൻ്റെ അളവുകോൽ വെച്ചുകൊണ്ട്, ആ പരിചയം എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഇതിനെ വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന വിധം വിശാലമാക്കി തീർക്കുന്നത് ആണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമായ വിലയിരുത്തി മാത്രം ബന്ധപ്പെടേണ്ട ഒന്നാണെന്നുള്ളത് തിരുത്തി വായിക്കേണ്ടതുണ്ട്. അത് വേണമെങ്കിൽ വായിക്കാം എന്തായാലും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ വൾണറബിളാണ്. രണ്ട്, അവർ ഇമ്മച്യൂറാണെന്നാണ് മൈനേഴ്സ് എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കൃത്യമായിട്ട് ഇതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ സമൂഹത്തിന് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായി വരാതെ ഈ പോക്സോ കേസുകൾ കുറയാൻ പോകുന്നില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ പോക്സോയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു വളരെ ആവശ്യമായ നിയമമാണ്, ഒരു സംശയവുമില്ല. കാരണം ഈ ചെറുപ്രായത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സെക്ഷുവൽ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിത്വത്തെ ഒരു പക്ഷേ കാലാകാലത്തേക്കും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നോർമലായൊരു ലൈഫ് പോലും ചിലപ്പോൾ സാധ്യമാവുകയില്ല. മാത്രമല്ല അവർ ആ രീതിയിൽ ഒരു വ്യക്തിത്വമായി പരിണമിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം അഗ്രഷൻസ് തടയപ്പെടണം, അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞ് സംശയമല്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ മിസ്യൂസ് വളരെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം രീതികളും ആലോചിച്ച് ഒരു പെൺകുട്ടി 7 സഹപാഠികൾക്കെതിരെയാണ് കേസ് എന്ത് ചെയ്ത് കൊടുത്തത്. അങ്ങനെ പോലീസ് പെട്ടെന്ന് വരുന്നു, അതിലെ ഒരുത്തനെ അറസ്റ്റ് ചെയ്യുന്നു, അവൻ ഇടികിട്ടുന്നു, പിന്നെ മീഡിയകളിൽ വലിയ വാർത്തയായിത്തീരുന്നു. ഒടുവിൽ അന്വേഷിച്ചുമ്പോൾ എന്താണ്, ഒരു പ്രണയബന്ധം തകർന്നതിൻ്റെ നൈരാശ്യം പിന്നെ തീർത്തതാണെന്നാണ്. അപ്പോൾ ഇത് ഒരു കേവലം ഒരു വിഷയമല്ല. ഇപ്പോൾ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ സെക്യൂരിറ്റി ആണെന്ത് ചെയ്ത് ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഉറപ്പായി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. എത്രയോ ഒരു പ്രായമുള്ള മനുഷ്യൻ വർഷങ്ങളോളം എന്ത് ചെയ്തു, ജയിലിൽ കടന്നിട്ടാണ് ഇതുപോലെ കേസ് എന്ത് ചെയ്യുന്നത്, പിന്നെ അദ്ദേഹത്തെ വിടുന്നത്. ഇപ്പം മെൽവിൻ ജോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാസർഗോഡ്, പിന്നെ കേസ് വായിച്ചിട്ടുണ്ടാവും. എന്താ അമ്മ അവിചാരിതമായിട്ട് ഒരു ഡ്രഗിൻ്റെ കേസിൽ പിടിക്കപ്പെടുന്നു. ചെറിയ യാത്രക്കിടയിൽ വണ്ടി പോലീസ് തടയുന്നു, അതിനകത്ത് പിന്നെ ഡ്രഗ് ഉണ്ടായിരുന്നു. ഇവരതറിയുന്നില്ല, അവരും കൂട്ടത്തിൽ പിടിക്കപ്പെടുന്നു. അമ്മ എന്ത് ചെയ്യുന്നു, ജയിലിലാവുന്നു. അമ്മ ജയിലിലാവുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന സ്ത്രീയെ പരിചയം, മെൽവിൻ ജോൺ എന്ന് പറയുന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവർ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടികളെയൊക്കെ കാണുന്നു, അവരെ സംരക്ഷണം ചെയ്യുന്നു, വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടികളുമായിട്ട് ഒരു അനാശ്വാസ ബന്ധം എന്താണ് അവർ സ്ഥാപിച്ചെടുക്കുന്നു. ഇതിന് ഇത് മനസ്സിലാക്കിയ അച്ഛൻ, ഈ അച്ഛന് പിന്നെ അതിനെതിരെ നിന്നപ്പോൾ ഈ അച്ഛനെതിരെ ഈ പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ലൈംഗികമായിട്ട് അവരെ പീഡിപ്പിക്കുന്നുകൊണ്ട് ഈ കുട്ടികൾ കൊടുത്തുകൂടെ പോലീസ് എന്ത് ചെയ്തു, അച്ഛനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു വളരെ സ്വന്തമായി വളരെ സുഖമായി അവർക്ക്, അമ്മയില്ല അച്ഛനും ഇല്ല, പിന്നെ അതിൻ്റെ പൂർണ്ണ സംരക്ഷണം അവർക്കല്ലേ. ചുരുക്കി പറഞ്ഞാൽ അത് പിന്നീട് ഇത് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവരിപ്പോൾ രണ്ടാമതും ജാമ്യത്തിൽ ഇറങ്ങി എന്ത് ചെയ്തു, ഒളിവിൽ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു കേസ് വന്നാൽ ഈ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്, ഇത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന പ്രതിക്ക് വരുന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരു കക്ഷിയെ സംബന്ധിച്ചോളം ഒരു കുട്ടിയുടെ മൊഴിക്കെതിരെ എങ്ങനെയാണൊരു സാക്ഷിയെ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ വലിയൊരു രസം എന്താ വെച്ചാൽ, നമ്മുടെ മൊത്തത്തിൽ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടുന്ന കേസുകൾ പിന്നെ 30% താഴെയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ തെളിയിക്കപ്പെടുന്ന കേരളത്തിലാണെന്ന് പറയുന്നത്. ആന്ധ്രയിൽ 7-ൽ 1 കേസുകളും തെളിയിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ 3% ഈ തെറ്റായതുകൊണ്ടല്ല. ബംഗാളിൽ അതുപോലെ തന്നെ പിന്നെ 20% താഴെയാണെന്നാണ്. ഇവിടെ പ്രധാനമായി സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ വിക്ടിംസ് മൊഴി മാറ്റി പറയുന്നുള്ളതാണ്. ഒന്നുകിൽ പ്രഷറും ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ സമയം വരുമ്പോഴേക്ക് ചിലപ്പോൾ അവരെന്താണ് അതിനകത്ത് മാറ്റം പിന്നെ അവർക്ക് സ്വയം തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനൊരു വശം ഇതിനകത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്നെന്താ വെച്ചാൽ, ഇപ്പോൾ പ്രണയബന്ധങ്ങളൊക്കെ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നേരത്തെ കൺസെൻറ്റോടെ നടന്ന ഈ ലൈംഗിക ബന്ധങ്ങളൊക്കെ പിന്നീട് റേപ്പായിട്ടോ അല്ലെങ്കിൽ അഗ്രഷനായിട്ടോ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി. അത്തരത്തിലുള്ള തീളം ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് പോക്സോ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കേസാണ് ഈ ഡൈവേഴ്സ് കേസുകളിൽ, അതായത് കസ്റ്റഡി, പ്രത്യേകിച്ചും കസ്റ്റഡി ആവശ്യം വരുന്ന സമയത്ത് ഇപ്പോൾ ഭർത്താവിനെതിരെ പിന്നെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് മക്കളെ കൊണ്ടുവന്ന് ചെയ്യാതിരിക്കുക. അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ ഒരു പ്രമാദമായിട്ടുള്ള കേസുണ്ട്, എന്താണ്, സുഹറ വേഴ്സ് അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ഇത്. അതിനകത്ത് എന്താ വെച്ചാൽ ആൺകുട്ടിയെ ലൈംഗികമായിട്ട് പിന്നെ ഉപയോഗിക്കാൻ
1: ശ്രമിച്ചു എന്നിട്ട്
0: എന്ത് ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് ആ കുട്ടി കോടതിയിൽ എന്ത് ചെയ്തു, ഈ മൊഴി പിന്നെ തിരുത്തി പറഞ്ഞു. അല്ല എന്നേ ആലോചിച്ച് നോക്കൂ, ഇവിടെയൊക്കെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇത്തരത്തിലുള്ള, കാരണം ഇതിൻ്റെ ശിക്ഷയും വളരെ ഇതാണ്. അതായത് ഒന്നാമത് ജാമ്യം കിട്ടൂല, രണ്ടിൻ്റെ ശിക്ഷയാകട്ടെ വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഫേക്കായ കേസും അല്ലാത്തതും തമ്മിൽ വേർതിരിക്കാൻ കുറച്ചുകൂടെ സൂക്ഷ്മത അതിൻ്റെ അന്വേഷണത്തിൽ വേണമെന്നുള്ളതാണ്. കാരണം പലപ്പോഴും പോലീസിന് പോലും ഇതിൽ വേണമെങ്കിൽ ഒരു ഡബിൾ റോള് കളിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഡബിളുകൾ അടിക്കാൻ പറ്റും. ചില കേസുകളിൽ നമുക്കറിയാം പോലീസ് പ്രതിക്ക് അനുകൂലമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നതും. എന്തായാലും ഇവിടെ ഈ ഒരു ലൈംഗിക പരീക്ഷണങ്ങളിൽ പലപ്പോഴും ഏർപ്പെടാൻ കൂടുതൽ താല്പര്യമുള്ളൊരു പ്രായത്തിലാണിത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൃത്യമായ ഒരു വ്യവച്ഛേദനം കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇത് ആർക്കും റിപ്പോർട്ട് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യൽ മാൻഡേറ്ററി ആണ്. അപ്പം നിങ്ങളിത് അറിഞ്ഞാൽ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളും പ്രതിയാണ്. അപ്പം പക്ഷേ അത് മിസ്യൂസ് ചെയ്യാനും പറ്റും. ഞാൻ അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു ആളെക്കുറിച്ച് പരാതി കൊടുത്താലോ? സ്വാഭാവികമായിട്ടും അയാൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ഒരു വാർത്തകളിലെങ്കിലും അയാളുടെ പേരെന്ത് ചെയ്യും, നശിപ്പിക്കപ്പെടാനിടയുണ്ട്. പിന്നൊന്നെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലിപ്പോൾ ഗോത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ ദളിത് സമൂഹങ്ങൾ ഇവരൊക്കെ പൂർണ്ണമായ അർത്ഥത്തിലൊന്നും ഈ 18 വയസ്സും ഒന്നും പാലിക്കുന്നവരല്ല. അവർ പലപ്പോഴും അവരുടെ ആ ഗോത്രാചാരങ്ങളനുസരിച്ച് നിലവിൽ വിവാഹങ്ങൾ എന്ത് ചെയ്യും, നടത്തും. പക്ഷേ ആ വിവാഹങ്ങളൊക്കെ ഈ പോക്സോയുടെ അണ്ടറിൽ വരികയും പല ഈ ബന്ധങ്ങളെയും തകരാൻ ഇടയാക്കുന്നുണ്ട്. ഇതിൽ കുട്ടികൾ പറഞ്ഞാലോ, അവരുടെ സ്റ്റേറ്റസ് എന്താണ്? എന്തായാലും കോടതി എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു കൊടുത്തു. ഒരു കേസിൽ ഭോപ്പാലിൽ എന്താണ് ഇതുപോലെ കേസ് വന്നപ്പോൾ ഒടുവിൽ കോടതി എന്ത് ചെയ്തു, അവരെ വൈവാഹിക ബന്ധം അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ് ചെയ്തത്. കാരണം അതെല്ലാം തന്നെ ഈ ഇത് ഒരു കുറച്ചുകൂടെ സുതാര്യമായ നിലയിൽ ഈ ഒരു പോക്സോ നിയമത്തെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടെയാണ് പറയുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ഫജറിന്റെ സുന്നത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ല 197-ാമത്തെ അധ്യായം, ബാബു തഖ്ഫീഫി റകഅതൈൽ ഫജ്രി വ ബയാനി മാ യഖ്റഉ ഫീഹിമ വ ബയാനി വഖ്തിഹിമ. ഫജ്റിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ലഘുവായി നിർവഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. ആ ഫജ്റിൻ്റെ സുബഹിൻ്റെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ സൂറത്തുകളെ സംബന്ധിച്ച ആയത്തുകളെക്കുറിച്ച് പറയുന്ന അധ്യായം. അതിൻ്റെ സമയം, ആ രണ്ട് റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ ഒരു സമയത്തെക്കുറിച്ച് അറിയിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, ഫജ്റിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് റാത്തിബത്ത് അതിനേറെ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി നിത്യമായി നിർവഹിക്കാറുണ്ടായിരുന്ന, ഒരിക്കലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയപ്പെട്ടതായ നമസ്കാരമാണത്. ഈ അധ്യായത്തിലെ 1104-ാമത്തെ ഹദീസ്, അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان يصلي ركعتين خفيفتين بين النداء والإقامة من صلاة الصبح متفق عليه. ام المؤمنين عائشة رضي الله تعالى عنها അവർ പറയുന്നു, അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഘുവായി, ചെറുതായി, വളരെ ലേറ്റായി, കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതാണ് റകഅതൈനി ഖഫീഫതൈനി, വളരെ കുറഞ്ഞ രൂപത്തിൽ ദീർഘമായി പാരായണം ചെയ്യാതെ രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ബൈനൻ നിദാഇ വൽ ഇഖാമ, നിദാ കൊണ്ട് ഉദ്ദേശിച്ചത് അദാനാണ്, ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ. മിൻ സ്വലാത്തി സുബഹി, സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്കും ഇഖാമത്തിനുമിടയിൽ രണ്ട് റക്അത്ത് വളരെ ലൈറ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന്. വഫീ റിവായത്തിൻ ലഹുമ, മറ്റൊരു റിവായത്തിൽ ഇതിൻ്റെ ശ്രേഷ്ഠത ഉണർത്തുന്നു, യുസല്ലി റക്അതൈൽ ഫജ്രി ഫയുഖഫ്ഫുഹുമ ഹത്ത അഖൂൽ ഹൽ ഖറഅ ഫീഹിമ ബി ഉമ്മിൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് തന്നെ ഈയൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ചാണത് നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുതൽ കാര്യങ്ങളും അറിയിച്ചു തരുന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, ഫജറിൻ്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അത് വളരെ പെട്ടെന്നായിട്ട് കുറഞ്ഞ സമയം കൊണ്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. അതാണ് യുഹഫിഫുഹുമ, അതൊന്ന് ലഘുവാക്കും ലേറ്റാക്കും എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഞാൻ ചോദിച്ചു പോകും, ഹൽ ഖറാ ഫീഹിമാ ബി ഉമ്മിൽ ഖുർആൻ, അല്ല നിങ്ങൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചപ്പോൾ നിങ്ങൾ രണ്ടരക്കാലത്ത് നമസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതിയിട്ടില്ലേ, പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ള നിരക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആ വിഷയത്തിൽ അപ്രകാരമാണ് എന്നത് നമ്മളവിടെ അറിയിക്കുന്നുണ്ട്. ഫി റിവായത്തിൻ ലി മുസ്ലിം, ഇമാം മുസ്ലിം റഹമഹുള്ളയുടെ ഒരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത്, കാന യുസല്ലി റകഅത്തൽ ഫജ്രി ഇദാ സമിഅൽ അദാന വയുഖഫിഫുഹുമ ഫജറിൻ്റെ ബാങ്ക് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടരക്കാത്ത് നമസ്കരിക്കും. വഫി റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ ഇത് അച്ചൊലഅൽ ഫജർ, ഫജർ ഉദിച്ചാൽ, അതായത് ഫജറിൻ്റെ സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് നിർവഹിക്കുന്ന രണ്ടരക്കാത്ത് സുന്നത്ത് റാത്തിബത്താണ്. ഏറെ ശ്രേഷ്ഠമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സുന്നത്താണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏറെ മഹത്വവും പ്രതിഫലവും ശ്രേഷ്ഠതയും സ്ഥാനവും അതിനുണ്ട് എന്നതുകൂടിയാണ് സഹോദരങ്ങളെ, വ്യത്യസ്തമായ അധ്യായത്തിൽ പോലും ഇമാം നവവി റഹിമഹുല്ലാഹി ഇതിൻ്റെ മഹത്വവും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ കാര്യങ്ങളെക്കുറിച്ചും അറിയിച്ചു തരുന്നത്. 1105 ഹദീസിൽ ഈ വിഷയകമായിക്കൊണ്ട് തന്നെ, വഅൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയാണ്. ഉമ്മുൽ മുഅ്മിനീനിൽപ്പെട്ട ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അദ്ദനൽ മുഅദ്ദിൻ ലിസ്സുബഹി വബദസ്സുബഹു, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നയാൾ സുബഹ് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അപ്പോഴാണല്ലോ സുബഹി ഉദിക്കുന്നത്, സുബഹി തെളിയുന്നത്. അങ്ങനെ സുബഹിക്ക് സമയമായാൽ സ്വല്ലാ റകഅതൈനി ഖഫീഫതൈനി മുത്തഫഖുൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ മാത്രമല്ല, മറിച്ച് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയും ഇതേ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ ഹുജറകളിലായിരിക്കും, വീടുകളിലായിരിക്കും, അതാണല്ലോ ഹുജറാത്ത് എന്നുള്ള സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിമാർ, അവരുടെ വീടുകൾക്കാണ് ഹുജറകൾ, ഹുജറാത്ത് എന്നറിയപ്പെടുന്നത്. മദീന പള്ളിയോട് ചേർന്നുകൊണ്ട് നിർമ്മിച്ചിരുന്നതായ ആ ഒരു ഹുജറകൾ, ആ ഒരു ഉർഫത്തുകൾ, റൂമുകൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ച് എല്ലാം പ്രിയപത്നിമാർ വിശദീകരിച്ച് തരികയാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഇവിടെ അറിയിച്ചത്, നമസ്കാരത്തിന് വേണ്ടി ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു സുബഹിക്ക് വന്നിട്ട് ബാങ്ക് വിളിക്കും, അങ്ങനെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, സുബഹിക്ക് വേണ്ടി ബാങ്ക് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സുബഹിൻ്റെ സമയമായല്ലോ, ആ സമയത്താണ് ബാങ്ക് വിളിക്കുന്നത്. സ്വല്ലാ റകഅതൈനി ഖഫീഫതൈനി, വളരെ പെട്ടെന്ന് രണ്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. വഫീ റിവായത്തിൽ മുസ്ലിം, മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിൽ, കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തുലഅൽ ഫജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ, ലാ യുസല്ലി നമസ്കരിക്കുകയില്ല, ഇല്ല റകഅതൈനി ഖഫീഫതൈനി, ഫജറിൻ്റെ മുമ്പ് രണ്ട് റക്അത്ത് ഈയൊരു സുന്നത്ത് നമസ്കാരമല്ലാതെ വേറൊന്നും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട്ടിൽ വെച്ചോ അതല്ലെങ്കിൽ മസ്ജിദിൽ വെച്ചോ ഒക്കെ നമസ്കരിക്കാം, സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് വീട്ടിൽ വെച്ച് തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ ഒരു കാര്യം നമ്മെ ഉണർത്തുമ്പോൾ നമ്മളിതിൻ്റെ പ്രാധാന്യം അത് ഉൾക്കൊള്ളാതെ പോകരുത്, അത് നിസ്സാരമായി കാണരുത്. ഫജറിന് സമയമായാൽ, ഫജർ ഉദിച്ചു കഴിഞ്ഞാൽ, സുബഹിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കും എന്നതാണ് ഇതറിയിക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെ വന്ന മറ്റൊരു ഹദീസ് അബ്ദുല്ലാഹിബ്നു ഉമർ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തു, ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമ അവർ റിപ്പോർട്ട് ചെയ്തു, ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകൻ മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ, അവർ പറയുന്നു, ഖാല كان رسول الله صلى الله عليه وسلم يصلي من الليل مثنى مثنى ويوتر بركعة من آخر الليل ويصلي الركعتين قبل الصلاة الغداة വക്കഅന്നൽ അദാന ബി ഉദുനൈഹി മുത്തഫഖുൻ അലൈഹി. നോക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ജീവിതത്തിലെ ഇബാദത്തുകളെ സംബന്ധിച്ച് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പതിവായി നിത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി മസ്നാ മസ്നാ, രാത്രിയിൽ ഈ രണ്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ട് റക്അത്തുകളായി രാത്രി നമസ്കാരം നിർവഹിക്കും. വയൂഥിറു ബിറക്അത്തിൻ മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ ഒരു റക്അത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കും, ഒറ്റയാക്കും. അതുവരെ രണ്ട് റക്അത്തുകൾ നമസ്കരിക്കാറുണ്ട്. വയുസല്ലി റക്അത്തൈനി ഖബ്ല സ്വലാത്തുൽ ഖദാത്ത്, പിന്നെ ഫജറിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വലാത്തുൽ ഖദാത്ത്, സ്വലാത്തു സുബ്ഹി, സ്വലാത്തുൽ ഫജ്ർ എന്നൊക്കെ പറഞ്ഞാൽ സുബഹിസ്കാരത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ ഫജ്ർ. ഫജ്ർ നമസ്കാരം എന്ന് പറഞ്ഞാലും സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ സ്വലാത്തുൽ ഖദാത്ത്, ഖദാത്ത് നമസ്കാരം എന്ന് പറഞ്ഞാലൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരേ നമസ്കാരമാണ്. ഫജ്ർ സുബഹിക്ക് നമ്മൾ നിർവഹിക്കുന്നതായ രണ്ട് റക്അത്ത് നമസ്കാരം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതാണ്. വക്കഅന്നൽ അദാന ബി ഉദുനൈഹി, അതായത് ഇഖാമത്തിനോടടുത്ത ആ ഒരു സമയത്താണ് നിർവഹിച്ചിരുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം പതിവായി നിർവഹിക്കുകയും അത് നിർവഹിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അഫ്ദലു സ്വലാത്ത് ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ല ഖലീല നിസ്ഫഹു അവ ഇൻഖസ് മിൻഹു ഖലീല ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല, സൂറത്തുൽ മുസമ്മിൽ. രാത്രിയിൽ നിന്ന് ഒരല്പസമയം നിങ്ങൾ നമസ്കരിക്കണമെന്നറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്കത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഉണർത്തുകയാണ്, കുറച്ച് മാത്രമേ ഉറങ്ങിയാൽ മതി കൂടുതൽ നമസ്കരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദുഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സൂറത്തു സജദയിൽ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പഠിപ്പിച്ചു തന്നു. അവരുടെ പാർശ്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്താണ് സഹോദരങ്ങളെ, അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറ വിട്ട് ഉയരുകയാണ്, എഴുന്നേൽക്കുകയാണ്. പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ട്, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയത്തോടെ, ഖൗഫം വതമഅ ആ രൂപത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്തുള്ള നമസ്കാരവും പ്രാർത്ഥനയൊക്കെ വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ല, സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട തഹജ്ജുദ് നമസ്കാരം, വിത്ര നമസ്കാരം, രാത്രി നമസ്കാരം, സഹോദരങ്ങളെ, ഈ ഒരു നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയും അത് ഉമ്മത്തിനെ അതിനെ അതുകൊണ്ട് പ്രേരിപ്പിക്കുകയും അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു. വലിയ ഫളലാണ്, വലിയ പ്രതിഫലമാണ്, ശ്രേഷ്ഠതയാണ് അതിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വക്കാന യുസല്ലി സുന്നത്തുൽ ഫജ്ർ വയുഹാഫിദു അലൈഹ വയഅമുറു ബിഹ വയഹുദ്ദു അലൈഹ, സുന്നത്ത് ഫജറിൻ്റെ സുന്നത്തും അപ്രകാരം തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കുകയും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അതുകൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹദീസിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസിൽ ഇവിടെ പറയുന്നത് കാന യുസല്ലി മിനൽ ലൈൽ ഖിയാമുൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കാറുണ്ടായിരുന്നു. മസ്നാ മസ്നാ, അതായത് ഇസ്നത്തൈനി ഇസ്നത്തൈനി, രണ്ട് റക്അത്തായിട്ട്, അതായത് യുസല്ലി റക്അത്തൈൻ റക്അത്തൈൻ ഫലാ യുസല്ലി അക്സർ മിൻ റക്അത്തൈൻ ബിസലാമിൻ വാഹിദ്, ഒറ്റ സലാം കൊണ്ട് കുറേ റക്അത്തുകളല്ല, പിന്നെയോ രണ്ട് റക്അത്ത് നിസ്കരിക്കും, സലാം വിട്ടും. അങ്ങനെയായിരുന്നു രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന്. എന്നിട്ട് പറയുന്നു യുസിറു ബി റക്അത്തിൻ, ഒരു റക്അത്ത് കൊണ്ട്, റക്അത്തിൻ വാഹിദ, ഒരൊറ്റ റക്അത്ത് കൊണ്ട്, അതാണ് വഹുവ അഖല്ലുൽ വിത്ർ, വിത്റിൽ ഏറ്റവും കുറവേതാണ്, മിനിമം അത് ഒരു റക്അത്താണ്, 1, 3, 5 അങ്ങനെയൊക്കെയാണ് വിത്റിന് പറയുക. അതേപോലെ തന്നെ വക്കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി റക്അത്തൈനി റക്അത്തൈനി സുന്നത്തുൽ ഫജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിൻ്റെ രണ്ട് റക്അത്ത് ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കും. വൽ അദാനു ഫി ഉദുനിഹി എന്ന് പറഞ്ഞാൽ അൽ ഇഖാമത്തു ലി സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിനുള്ള ഇഖാമത്ത് വിളിക്കൽ, ലി ഖുർബി സ്വലാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തോട് അടുത്ത് തന്നെയായിരുന്നു. മിനൽ ഇഖാമ, അവിടെ തന്നെ അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് വിളിക്കുക എന്നുള്ള. സഹോദരങ്ങളെ, ഫജറിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിരുന്നു. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കേൾക്കുന്ന ആ ഒരു സമയം അത്രത്തേക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിൽ അത് നിർവഹിക്കുവാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് ഇവിടെ ബോധ്യപ്പെടുത്തി തരികയാണ്. മാത്രമല്ല, ഈ ഒരു വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹബ്രുഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനായ അള്ളാഹുമ ഫഖ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചതാണ്, അള്ളാഹുവെ ഖുർആനിൻ്റെ വ്യാഖ്യാനം പഠിപ്പിക്കണേ, ദീനിൽ അഗാധ പാണ്ഡിത്യം നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളതായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ ഫീ റകഅത്തിൽ ഫജ്റി ഫിൽ ഊലാ മിൻഹുമ, അതിൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന എന്ന സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തും, വഫിൽ ആഖിറത്തി രണ്ടാമത്തെ റക്അത്തിൽ മിൻഹുമ അതിൽ നിന്ന് ഓതാറുണ്ടായിരുന്നത് ആമന്ന ബില്ലാഹി വഷ്ഹദു ബി അന്നാ മുസ്ലിമൂൻ എന്ന് അവസാനിക്കുന്ന ആലു ഇംറാനിലെ 52-ാമത്തെ ആയത്തും, ഇത് രണ്ടുമായിരുന്നു ഓതിയിരുന്നത് എന്ന്. അതായത് മറ്റൊരു രിവായത്തിൽ വഫിൽ ആഖിറത്തി രണ്ടാമത്തെ റക്അത്തിൽ ആലു ഇംറാനിൽ നിന്നുള്ള തആലു ഇലാ കലിമത്തിൻ സബായിം ബൈനനാ വബൈനകും അല്ലാ നഅബുദു ഇല്ലല്ലാ എന്നുള്ളതായ ആ ഒരു ആയത്ത്, ആ ആയത്തുകൾ ഓതിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതായ സുന്നത്ത് നമസ്കാരങ്ങളെ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഉൾക്കൊള്ളുവാനും അത് നിർവഹിക്കുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഫജറിന്റെ സുന്നത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് വിശദീകരിച്ചു തന്നത്, ഹദീസ് വിശദീകരിച്ചുകൊണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ ജമാലി എന്നിവർ.
4: റിയാദിലുള്ള പള്ളിയിലെ ഇമാം അദ്ദേഹത്തിൻ്റെ താടി കറുപ്പിക്കാറുണ്ട്. അങ്ങനെ താടി കറുപ്പിക്കുന്ന, മുടി കറുപ്പിക്കുന്ന ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്
5: സഹോദരൻ്റെ ചോദ്യം. ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, ആ ഇമാം താടിയും മുടിയും കറുപ്പ് നിറം കൊടുക്കുന്ന ആളാണ്, അപ്പോൾ അയാളെ തുടർന്നാൽ നിസ്കാരം ശരിയാകുക എന്നുള്ളതാണ്. ഒന്ന്, ശരിയാണ്, താടിയും മുടിയും കറുപ്പിക്കുക എന്നുള്ളത് മതപരമായി വിലക്കുള്ള വിഷയമാണ്. ചില മുന്നറിയിപ്പുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ചില താക്കീദിൻ്റെ സ്വരമുള്ളതിനാൽ അത് വലിയ കുറ്റമായി പണ്ഡിതന്മാരതിനെ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് താടി മുടി കറുപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതല്ലാത്ത മറ്റ് കളറുകൾ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു വ്യക്തി താടിയും മുടിയും കറുപ്പിച്ചു എന്നതിനാൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് നിഷിദ്ധമല്ല. പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കാത്ത അവസ്ഥയില്ല, നിസ്കാരം സാധുവാകും. നിസ്കരിക്കുന്നതിന് വിഷയമല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറഞ്ഞാൽ, ഇമാമത്ത് നിൽക്കുന്നവൻ ബറായാലും ഫാജിറായാലും, ഒരു പുണ്യാളനായാലും പാപിയായാലും അയാളുടെ പിന്നിൽ നിസ്കരിക്കാം, നിസ്കാരം സാധുവാകും എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറയാൻ കാരണം. ആ വിഷയത്തിൽ അഹ്ലു സുന്നത്തിയോട് എന്നോട് എതിരാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ പറയുന്നത് വൻപാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്, അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു തീവ്ര ആശയമാണ്. അങ്ങനെ ഒരു തീവ്ര ആശയം അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ശരിയാണ്, ഒരു ഇമാം അത് മാതൃകാ പുരുഷനായിരിക്കണം. അയാൾ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവുന്ന, ദീൻ അറിയുന്ന, പാരായണം അറിയുന്ന വ്യക്തിയായിരിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇമാം നിൽക്കുന്ന വ്യക്തി, അയാൾ വൈയക്തികമായി ചില ദുർഗുണങ്ങളുള്ള ആളാണെങ്കിലും അയാളുടെ പിന്നിൽ നിസ്കാരം അത് സാധുവാകും, നമസ്കാരം അനുവദനീയമാകും. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
4: മെഡിറ്റേഷൻ ഇസ്ലാമിക വീക്ഷണത്തിൽ വിശദീകരിക്കാമോ എന്നാണ്.
6: ആധുനിക ലോകത്ത് വ്യത്യസ്തങ്ങളായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. ചികിത്സയുടെ വിഷയത്തിൽ നാം തിരിച്ചറിയേണ്ട കാര്യം, ചികിത്സ അടിസ്ഥാനപരമായി അത് ഹലാലായ കർമ്മങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മതം നിഷിദ്ധമാക്കുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ മതത്തിൽ നജിസാണെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും തന്നെ ചികിത്സിക്കുവാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും സൈക്കോളജിക്കൽ തെറാപ്പികൾ എന്ന പേരിൽ നടക്കുന്ന തെറാപ്പികളിൽ ഒരർത്ഥത്തിൽ അബോധ മനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളും അബോധ മനസ്സുകളെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെടുത്തിക്കഴിഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കും. പിന്നീട് ആ വിശ്വാസത്തിനനുസരിച്ചാണ് മനുഷ്യൻ മാറുന്നത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ചികിത്സാരീതികളും നിലവിലുള്ളത്. മനസ്സിനെ മൂന്ന് ഭാഗമായി തിരിക്കുകയും കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെയുള്ള രൂപത്തിൽ മൂന്നായി തിരിക്കുകയും മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് അഥവാ അബോധ മനസ്സാണ് എന്ന തത്വത്തിലേക്ക് എത്തിപ്പെടുകയും അബോധ മനസ്സിനെ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നീട് ശരീരം വഴങ്ങുമെന്നും അതല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്നുമെല്ലാമുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത്തരം ചികിത്സാരീതികളെല്ലാം കടന്നു വരാറുള്ളത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആത്യന്തികമായി സമാധാനം ലഭിക്കുവാനുള്ള വഴിയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക എന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അല ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ്, അല അറിയുക, ബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനമടയുവാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച വഴിയിലൂടെ മനസ്സുകൾക്ക് സമാധാനം കണ്ടെത്തുവാനുള്ള വഴി തേടുകയാണെങ്കിൽ ആ സമാധാനം എന്നും നിലനിൽക്കുമെന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അബോധ മനസ്സുകളെ പറഞ്ഞു പഠിപ്പിച്ച് അത്തരം ചിന്തകളുമായി കടന്നു പോകുമ്പോൾ ഒരർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഞാനിതുവരെ മനസ്സിലാക്കിയത് മിഥ്യയായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഏതൊരവസ്ഥയിലായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നത് അതിനേക്കാൾ വലിയ അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനുള്ള സാധ്യതകളും ധാരാളമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അത്തരം ചികിത്സാരീതികളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില പണ്ഡിതന്മാരെങ്കിലും ഇത്തരം ചികിത്സാരീതികളിൽ ശിർക്കിൻ്റെ ചില ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സാരീതികളിൽ നിന്ന് മാറി നിന്ന് ബാക്കിയുള്ള ഇന്ന് സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ താരതമ്യേന അപകടങ്ങളേക്കാൾ കൂടുതൽ ഉപകാരങ്ങളുണ്ടാകുന്നതുമായ രൂപത്തിലുള്ള ചികിത്സാ രീതികളെ തന്നെയാണ് ചികിത്സ എന്നുള്ള നിലക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് പുറമെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഏതൊരു രോഗമാണെങ്കിലും മാറ്റുവാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഫഇദാ മരിൽത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വാക്കായിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യം ഓർത്തെടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചികിത്സാരീതികൾ തുടരുകയുമാണ് ആ രംഗത്ത് വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ അറിഞ്ഞ് മനസ്സിലാക്കി തവക്കുലിൻ്റെ വിശാലമായ ലോകത്തെ തിരഞ്ഞെടുക്കുന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു ആലം.
4: തശഹുദിൽ വിരൽ അനക്കുന്നത് പിശാചിനെ ഇരുമ്പുകൊണ്ട് തല്ലുന്ന അത്ര വേദനയാണ് എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
7: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തശഹുദിന്റെ രൂപം സഹാബിമാർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ ഇരുന്നപ്പോൾ വലത് കൈ ചുരുട്ടിപ്പിടിക്കുകയും ചൂണ്ടാണി വിരൽ ചൂണ്ടുകയും ചെയ്തുവെന്നും അത് പിശാചിന് വളരെ പ്രയാസകരമാണ് എന്നും വായിൽ ബിൻ ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വക്കാന യദുഉ ബിഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ വയുഹരിക്കുക, അത് ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ഒക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തിലെ തശഹുദിൽ ഒരാൾ വിരലനക്കിയാൽ അത് തന്നെയാണ് സുന്നത്ത്, നബിയുടെ ചര്യയാണ്. അതൊരിക്കലും നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന അനക്കലല്ല എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും അതൊരു കളിയും തമാശയുമാണ് എന്ന് മറ്റ് പല ആളുകളും ജൽപ്പിക്കാറുണ്ട്. അല്ല, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
4: തയമ്മമിൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് വിശദീകരിക്കാമോ? കൈമുട്ട് വരെയാണോ അതോ കൈപ്പത്തിയാണോ തടവേണ്ടത് എന്നാണ്.
8: തയമ്മം ചെയ്യുന്ന രീതിയും സാഹചര്യവുമാണ് ചോദിക്കുന്നത്. തയമ്മം ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന്, വെള്ളം ലഭിക്കാതിരിക്കുക. രണ്ടാമത്തേത്, ലഭിച്ച വെള്ളം തന്നെ കുടിക്കുവാനോ മറ്റോ ആവശ്യത്തിന് വേണ്ടി എടുത്തു വെക്കുകയും അതുകൊണ്ട് ഉളവ് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുവാനും ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനും തികയുകയില്ല എന്ന് പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവുക. അതുപോലെ തന്നെ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അക്രമകാരികളായ രൂപത്തിലുള്ള മനുഷ്യന്മാരെയോ മൃഗങ്ങളെയോ എല്ലാം തരണം ചെയ്തുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താൻ അക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ, മൃഗങ്ങളാലോ അല്ലെങ്കിൽ മനുഷ്യന്മാരാലോ ഒക്കെ അക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വെള്ളം ലഭിക്കണമെങ്കിൽ അവരുടെ അരികിലൂടെ കടന്നു പോയാൽ മാത്രമാണ് വെള്ളം ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അത്തരക്കാർക്കുമെല്ലാം തയമ്മം ചെയ്യാവുന്നതാണ്. തയമ്മം ചെയ്യുവാൻ വേണ്ടി ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശുദ്ധമായ നിലത്ത് കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ടാണ് തയമ്മം ചെയ്യുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉളവിന് പകരമായിക്കൊണ്ടും കുളിക്ക് പകരമായിക്കൊണ്ടുമെല്ലാം തയമ്മം ചെയ്യാവുന്നതാണ്. ഒരു ഉളവ് കൊണ്ട് എത്ര നമസ്കാരം നിർവഹിക്കുവാൻ സാധിക്കുമോ അതുപോലെ തന്നെയാണ് ഒരു തയമ്മം കൊണ്ടും ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അതുപോലൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തയമ്മം എന്ന് പറയുമ്പോൾ തയമ്മം ചെയ്യുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും തറയിലടിക്കുകയും തറയിലടിച്ചതിന് ശേഷം രണ്ട് കൈകളുടെയും പുറംഭാഗം കൊണ്ട് രണ്ട് മുൻകൈകളുടെ പുറംഭാഗങ്ങൾ പരസ്പരം കൊട്ടുകയും പിന്നീട് അതിന് ശേഷം ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ മുകളിൽ തടവുകയും അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മുകളിൽ തടവി ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം തടവുകയും ചെയ്യുന്ന രീതിയാണ് തയമ്മത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കൈ തടവുമ്പോൾ തന്നെ അത് മുട്ടുവരെ തടവേണ്ടതുണ്ടോ അതല്ല മുട്ടുൾപ്പെടെയാണോ തടവേണ്ടത്, കഫ് അഥവാ മുൻകൈ മാത്രം തടവിയാൽ മതിയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ കാണുവാൻ സാധിക്കും. ഫിഖിഹിയായ മസ്അലയാണ്, അഭിപ്രായ ഭിന്നതകൾക്ക് വിശാലതയുള്ള വിഷയമാണ്. അവിടെ ഏറ്റവും പ്രബലമായത് എന്നുള്ള നിലക്ക് മനസ്സിലാക്കുന്നത് കഫിൻ്റെ മുകളിൽ മാത്രം അഥവാ മുൻകൈയിൻ്റെ മുകളിൽ മാത്രം തടവുന്ന രീതിയാണ് പ്രസ്തുത വിഷയത്തിലുള്ളത്. അതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല നിലപാട് എന്നതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
4: ഒരു നിലക്കും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേർപിരിയാനുള്ള എളുപ്പമാർഗം പറയുക എന്നാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്: നിലവിൽ ഒരു വർഷമായി ഭാര്യ എൻ്റെ അടുത്തു നിന്നും എന്നോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. രണ്ടു പേരും ഗൾഫിലാണ് താമസം. ഞാൻ ജോലി ചെയ്യുന്നു, അവൾ PhD ചെയ്യുന്നു. കഴിഞ്ഞ ജൂലൈ വരെ വീട്ടുകാരെ ആരെയും അറിയിച്ചിട്ടില്ലായിരുന്നു. ഒരുമിച്ച് നിൽക്കാൻ കംഫർട്ടബിൾ അല്ല, മാനസികമായി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അവൾ സ്വയം ഹോസ്റ്റലിലേക്ക് മാറിയതായിരുന്നു. ഇപ്പോൾ എന്തായാലും ബന്ധം മുറിക്കുവാൻ തീരുമാനിച്ചു. അവൾക്ക് ബന്ധം വേണ്ട എന്നായി. സാധാരണ ഇസ്ലാമിൽ തലാക്ക് ചെയ്യുമ്പോൾ ഒരു തലാക്ക് ചൊല്ലി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ 3 മാസം ഇദ്ദ ഇരിക്കണമെന്നാണല്ലോ, ശേഷം 3 തലാക്ക് ചൊല്ലി പിരിയുക എന്നൊക്കെയാണല്ലോ. ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ അഥവാ ഒരു വർഷമായി വേറെ സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഇസ്ലാമികപരമായി ശരിയായ രീതിയിൽ എങ്ങനെയാണ് തലാക്ക് ചെയ്യുക? ഒരു വിശദീകരണം തന്നാൽ വലിയ ആശ്വാസമായിരുന്നു എന്നാണ്.
7: തലാക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ആദ്യം തീരുമാനിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയെ വേണ്ട എന്നതിനാൽ തലാക്ക് ചൊല്ലുകയാണോ, അതല്ല ഭർത്താവുമായി മുന്നോട്ട് പോകാൻ ഭാര്യയ്ക്ക് പ്രയാസമാണ്, എന്നാൽ ഭർത്താവിനെ അവളെ ഒഴിവാക്കണം എന്നില്ല, ഭാര്യ മുൻകൈയെടുത്ത് ഭർത്താവിനോട് തന്നെ ഒഴിവാക്കിത്തരാൻ ആവശ്യപ്പെടുകയാണ്, ഇതിൽ ഏതാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. പൊതുവെ തലാക്കാണ് സംഭവിക്കുക അഥവാ ഭാര്യയെ മൊഴി ചൊല്ലുക. രണ്ടാമത്, ജനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ, ഇസ്ലാമിൽ സ്ത്രീക്ക് ഭർത്താവിനെ മൊഴി ചൊല്ലാം, അതിന് ഫസ്ഹ് എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. അങ്ങനെ ഒന്നില്ല, മറിച്ച് ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മറ്റെന്തെങ്കിലും കാരണത്താൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഭാര്യയ്ക്ക് ബോധ്യമായി കഴിഞ്ഞാൽ തന്നെ ഒഴിവാക്കി തരണം എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുക, അതിന് ഖുൽഉ എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായും ഭർത്താവ് അവൾക്ക് നൽകിയ മഹർ തിരിച്ചു കൊടുക്കണം, ഇതിന് ഖുൽഉ എന്നാണ് പറയുക. അപ്പോൾ ചോദ്യകർത്താവ് ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് ഫസ്ഹ് അല്ലെങ്കിൽ ഖുൽഉ ആണോ അതല്ല തൊലാഖ് ആണോ എന്നാണ്. തൊലാഖാണ് നടത്തുന്നത് എങ്കിൽ, അഥവാ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുകയാണ് എങ്കിൽ, ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധി സമയത്ത്, മെൻസസല്ലാത്ത സമയത്ത് തൊലാഖ് ചൊല്ലിയിരിക്കുന്നു, നിന്നെ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുകയാണ് വേണ്ടത്. അവരെ അറിയിക്കാം, അവരുടെ വലിയ രക്ഷിതാവിനെ അറിയിക്കാം, ഇനി അതല്ല എങ്കിൽ എഴുത്തുമുഖേന നൽകാം. ഒരു ശക്തമായ ബന്ധമാണല്ലോ വിവാഹം. ഭാര്യയും ഭർത്താവും ഈ കാര്യം മുൻകൈ എടുക്കുന്നതിന് മുമ്പ്, തൊലാഖിന് മുമ്പ് മറ്റു പല ഘട്ടങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവളുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ ഉപദേശിക്കുക, കിടപ്പറ മാറിക്കടക്കുക, മാരകമല്ലാത്ത രൂപത്തിൽ മര്യാദ പഠിപ്പിക്കുവാൻ വേണ്ടി അവളെ അടിക്കുക, അല്ലെങ്കിൽ ശേഷം അവൻ്റെയും അവളുടെയും ആളുകൾ കൂടിയിരുന്ന് മുന്നോട്ട് പോകുമോ എന്ന് ചർച്ച ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള തൊലാക്ക് നടത്തേണ്ടത്. ഗൾഫിലാണ് ഇരുവരുമെന്നും വീട്ടിലുള്ള ആളുകൾ പ്രശ്നം വല്ലാതെ അറിയുന്നില്ല എന്നുമൊക്കെയാണ് ചോദ്യത്തിൽ നിന്ന് നിഴലിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊലാക്കിന് മുമ്പായി ഇരുവരുടെയും കുടുംബങ്ങൾ ഇത് അറിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുവാൻ സാധിക്കുക. ഇനി അതല്ല ഫസ്ഹ് അല്ലെങ്കിൽ ഖുൽഉ ആണ് എങ്കിൽ, അവൾ ആവശ്യപ്പെട്ടു എന്നതിനൊരു രേഖ ഉണ്ടായിരിക്കട്ടെ. എന്നെ ഒഴിവാക്കി തരണം എന്ന് അവൾ ആവശ്യപ്പെടുക, രേഖാമൂലമോ അല്ലെങ്കിൽ വാക്കാലോ, വാക്ക് ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് രേഖാമൂലം ഉണ്ടാകുന്നതാണ് നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭർത്താവ് നൽകിയ മഹർ തിരിച്ചു വാങ്ങിക്കൊണ്ട് നിന്നെ ഞാൻ ഫസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയോ എഴുതി കൊടുക്കുകയോ വലീനെ അറിയിക്കുകയോ ചെയ്യുക. ഇതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്.
4: തസ്ബീ കല്ലുപയോഗിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാമോ എന്നാണ്.
5: ദിക്റുകൾ എടുക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കുക എന്നുള്ള രീതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബത്തിൻ്റെയോ കാലത്ത് ഉണ്ടായിരുന്നില്ല. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കുരു, കാരക്ക കുരു പോലുള്ളതായ കുരുകൾ അല്ലെങ്കിൽ കല്ലുകൾ ഒക്കെ പെറുക്കി എണ്ണം പിടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ദിക്റുകൾക്ക് എണ്ണം പിടിച്ചിരുന്നതിനെ തിരുത്തുകയും ഇജാൽ നഹാബിൽ അനാമിൽ, നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംഘം സ്ത്രീകൾ, അവർ ഈ കുരു പെറുക്കി വെച്ച് തസ്ബീഹിന് എണ്ണം പിടിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്ത്, വിരലുകളാണ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുക, നിങ്ങൾ കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാല കൊണ്ട്, തസ്ബീഹ് മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളൊരു രീതി പൂർവ്വകാലത്തുണ്ടായിരുന്നില്ല, അത് പിൽക്കാലത്ത് വന്നതാണ്. പൂർവ്വകാലത്തുണ്ടായിരുന്നത് ഈ കല്ലോ മറ്റോ ഒക്കെ പെറുക്കി വെച്ചിട്ടുള്ള എണ്ണം പിടിക്കുന്ന രീതിയാണ്. അതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഈ മാല കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ള രീതി അത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു രീതിയാണ്. അത് നമ്മളിപ്പോൾ ഈ ഹൈന്ദവരുടെ ചരിത്രം വായിക്കുമ്പോൾ, അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വായിക്കുമ്പോൾ, അവർ പിന്നെ ഈ രുദ്രാക്ഷമാലുണ്ട് വൈഷ്ണവർക്കും, അതേപോലെ തന്നെ ശിവ ഭക്തന്മാർക്കൊക്കെ വേറെ വേറെ പിന്നെ എണ്ണമുള്ള മാലകളുണ്ട്. അതേപോലെ തന്നെ ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത്തരത്തിലുള്ള രുദ്രാക്ഷ മാലകളുണ്ട്. പിന്നെ പല പേരുകളിലുള്ള അത്തരം മാലകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പൂർവികരിൽ ഇങ്ങനെ ഒരു മാലയിൽ കൊണ്ട് എണ്ണം പിടിക്കുന്ന ഒരു പിന്നെ രീതി അറിയപ്പെട്ടിട്ടില്ല. അറിയപ്പെട്ടതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയും വിരലുകൾ കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച അവിടെ ഈ വിഷയത്തിൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ അഭികാമ്യമായിട്ടുള്ളത്. അതാണ് നാം പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പുതിയ രീതികൾ, ഇപ്പോൾ മാല മാത്രമല്ല വേറെയും കുറേ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, വർജിക്കുകയാണ് വേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുശാസിച്ചതിൽ, ഉപദേശിച്ചതിൽ, നിർദ്ദേശിച്ചതിൽ പരിമിതപ്പെടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
4: വുദു എടുക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് സോക്സ് തടവാൻ അനുവാദമുള്ളത്, നിബന്ധനകൾ എന്തൊക്കെയാണ്, എങ്ങനെ തടവണം എന്നാണ്.
9: ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരായ ആളുകൾക്ക് 3 ദിവസവും നാട്ടിൽ താമസിക്കുന്നവർക്ക് 1 ദിവസവും ഒലു എടുത്ത ശേഷമാണ് അവൻ കാലുറ ധരിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങനെ അതിൻ്റെ മേൽ തടവാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് സോക്സ് അല്ലെങ്കിൽ കാലുറ ഊരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇളവ് അവർക്കുണ്ട് എന്നാണ്. പക്ഷേ ഒരു ഷർത്ത് എന്താണെന്ന് പറഞ്ഞാൽ, കാലുറ ധരിച്ചിരിക്കുന്നത് അവൻ ശുദ്ധിയുള്ള അവസ്ഥയിലായിരിക്കണം, അഥവാ പരിപൂർണ ശുദ്ധിയോടെ ഉദു ചെയ്ത ശേഷമായിരിക്കണം ആ സോക്സ് അല്ലെങ്കിൽ കാലുറ ധരിച്ചിട്ടുള്ളത്. ഉദുവിൻ്റെ ഭാഗം അതുപോലെ പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള കാലുറയും കൂടി ആയിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ അതിനുണ്ട് എന്നല്ലാതെ കാലുറ അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിബന്ധനയല്ല. ഉദു എടുക്കുമ്പോൾ നമ്മൾ മുമ്പ് ഉദു എടുത്ത് കാലുറ ധരിച്ച ശേഷം ഉലു മുറിയാണെങ്കിൽ പിന്നീട് അവൻ ആ കാലുറ അഴിച്ചു മാറ്റേണ്ട ആവശ്യമല്ല, അതിൻ്റെ മേൽ തടവിയാൽ മതിയാവും. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം അവർക്ക് ഇളവുണ്ട്, നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ദിവസവും ഇളവുണ്ട് എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
4: പൈപ്പിൽ നിന്ന് വുലു ചെയ്യുമ്പോൾ അടിയിൽ പാത്രം വെച്ച് വുലു എടുക്കുന്ന വെള്ളം ആ പാത്രത്തിലായാൽ ആ പാത്രത്തിലുള്ള വെള്ളം മറ്റു ശുദ്ധീകരണത്തിന് എടുക്കാൻ പറ്റുമോ എന്നാണ്.
8: വുലു എടുത്ത വെള്ളം വീണ്ടും ഉപയോഗിക്കാമോ എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അത് യാതൊരു വിരോധവുമില്ല, ഉപയോഗിക്കാവുന്നതാണ് എന്നും, മറ്റൊരു വിഭാഗം ആളുകൾ അത് വെറുക്കപ്പെട്ടതാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിലും കറാഹത്താണ് എന്നുമെല്ലാം പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വുളു എടുത്ത് ആ വെള്ളം ബാക്കിയുണ്ട് എങ്കിൽ സാധാരണഗതിയിലൊക്കെ പലപ്പോഴും പൈപ്പ് തുറന്ന് വെച്ച് അതിനിടയിൽ ബക്കറ്റൊക്കെ വെച്ച് വുളു എടുക്കുന്ന ആളുകളെ കാണാം. പിന്നീട് ആ ബക്കറ്റിൽ വന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് കാല് കഴുകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാല് കഴുകുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞ നിലപാടാണ് കൂടുതൽ സൂക്ഷ്മതയായി നാം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ആ രംഗത്ത് ഇനി ഒലു ശരിയാകുമോ ഇല്ലയോ എന്ന സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് വീണ്ടും ഒലു ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ കാല് കഴുകാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവർ അതിനുവേണ്ടി പുതിയ വെള്ളം ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ആ ഒരു വസ്വാസിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് അത് നിസ്കാരത്തെപ്പോലും ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ അവിടെ വസ്വാസ് കടന്നു വരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അത്തരത്തിൽ സംശയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു ചെയ്യുകയും കാല് കഴുകുകയും വേണം വേണ്ടത്. എന്നാൽ ഒരാൾ ഇങ്ങനെ കഴുകുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നത് തന്നെയാണ് പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
4: നിസ്കരിക്കുമ്പോൾ കഫം വായിലേക്ക് വന്നാൽ എന്തു ചെയ്യണം, തുപ്പിക്കളയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്തു ചെയ്യണം എന്നാണ്.
7: സ്വാഭാവികമായും പലപ്പോഴും ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, കഫം ഇറങ്ങിയാൽ നമസ്കാരം ബാത്തിലാകുമോ എന്നാണ്. കഫം അത് നജസല്ല, എന്നിരുന്നാലും ഒരു വൃത്തികേടാണ്. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ മുൻകൂട്ടി തന്നെ അത് കളയുവാൻ ആവശ്യമായ കർച്ചീഫുകളോ ടിഷ്യൂ പേപ്പറുകളോ ഒക്കെ കരുതണം. വായിലേക്ക് ഇത്തരം കഫം വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ചോദ്യം അത് നമസ്കാരത്തെ ബാത്തുലാക്കുമോ എന്നാണ്. കഫം അത് ഭക്ഷണമോ പാനീയമോ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു വസ്തുവോ അല്ല. അതുകൊണ്ട് തന്നെ കഫം അറിഞ്ഞോ ഇനി അറിയാതെ തന്നെ അറിയാതെയോ ഇനി അറിഞ്ഞോ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് അവൻ്റെ നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. കാരണം ആരും തന്നെ മനഃപൂർവം അപ്രകാരം ചെയ്തു കൊള്ളണമെന്നില്ല. നമസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ അത് നമ്മൾ നീക്കം ചെയ്യുകയാണ് വേണ്ടത്.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഹംസ ജമാലി എന്നിവർ.
10: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
11: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
12: റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം, തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാം ഘട്ട CBT ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in.
11: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
12: കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം. ഓഗസ്റ്റ് 20 വരെ അപേക്ഷ സ്വീകരിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ PG PhD പ്രോഗ്രാമുകൾക്ക് ഓഗസ്റ്റ് 20 വരെ അപേക്ഷ നൽകാം. വിവിധ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ICIRPG PhD പ്രവേശന പരീക്ഷകളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രത്യേകം പ്രവേശന പരീക്ഷകൾ നടത്തും. കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ടത് www.admissions.kau.in.
13: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
14: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
15: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹു യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന്ന്. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വല അദ്നാ മിൻ ദാലിക വല അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്ന്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോ

0: വിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വക്കുലിൽ അഹമ്മദുലില്ലാഹില്ലതി ലം യത്തഹിദ് വലദം വലം യക്കുല്ലഹു ഷരീക്കും ഫിൽ മുൽക്ക് വലം യക്കുല്ലഹു വലിയും മിനദ്ദുൽ വക്കബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്തയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലക്കത് ഖലഖന സമാവാത്തി വലർള വമാ ബൈനഹുമ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അല്ലാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അല്ലാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീന ഇസ്തഫ, വസലാമുൻ അലൽ മുർസലീൻ, സലാമുൻ അല നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അല ഇബ്രാഹിം, സലാമുൻ അല മൂസ വഹാറുൻ, സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അല്ലാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അല്ലാഹു. അത് പലർക്കും അല്ലാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്, സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ്. അത് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അല്ലാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തെ ആയത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസു സലാം. അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്നാ നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും അസ്സലാമു അലല്ലാ, അല്ലാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു വസ്സലാം, അല്ലാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അല്ലാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്കറിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിന്നസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വളഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷു സലാമ ബൈനക്കും, അല്ലാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അല്ലാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ജിന്നുകളുടെ സൃഷ്ടിപ്പ്, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജിന്നുകൾ ഉണ്ട്, അവരുടെ അസ്തിത്വം പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ തെളിയിക്കപ്പെട്ട വിഷയമാണ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി അവരുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്, അതും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 15-ാം അധ്യായം സൂറത്തു ഹിജ്റിന്റെ 27-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നു, വൽ ജാന്ന, ജിന്നുകൾ, ഖലഖനാഹു മിൻ ഖബ്ൽ, നാം അവരെ മുമ്പേ സൃഷ്ടിച്ചിട്ടുണ്ട്. അഥവാ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, മനുഷ്യന് മുമ്പേ നാം അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. മിന്നാരിസ്സമൂം, അത്യുഷ്ണമുള്ള അഗ്നിയാൽ, അത്യുഷ്ണമുള്ള അഗ്നിയാലാണ് അവരെ സൃഷ്ടിച്ചത് എന്നാണ്. സമൂം എന്നാൽ രോമകൂപങ്ങളിലൂടെ ഉള്ളിലേക്ക് തുളച്ച് കടക്കുമാറ് അത്യുഷ്ണമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്യുഷ്ണമുള്ള കാറ്റിനും സമൂം എന്ന് പറയാറുണ്ട്. സമ്മ് എന്നാൽ സൂചിയുടെ ദ്വാരം പോലെയുള്ള സുഷിരം അഥവാ സൂക്ഷ്മദ്വാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് സമൂം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജിന്ന് അവകളെ അത്യുഷ്ണമായ അഗ്നിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ മാത്രമല്ല, 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൻ്റെ 15-ാമത്തായത്തിലും അല്ലാഹു അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഖലഖൽ ജാന്ന മിമ്മാരിജിൻ മിന്നാർ, ജിന്നിനെ അഗ്നിയിൽ നിന്നുള്ള പുക കലരാത്ത ശുദ്ധജ്വാലയാലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അഗ്നിയുടെ പുക കലരാത്ത ശുദ്ധമായ ജ്വാലയിൽ നിന്ന് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് അഗ്നിയിൽ നിന്ന് എന്ന്, അഥവാ രോമക്കുത്തുകളിൽ കൂടി തുളഞ്ഞു കയറുന്ന അത്യുഷ്ണമായ തീയിൽ നിന്ന്. ഇതൊക്കെ തീയിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളെയാണ് കുറിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളും ഗുണങ്ങളും ഓരോ വർഗത്തിൻ്റെ സന്തതികളിലും അല്ലാഹു വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ എല്ലാം വിശദമായ യാഥാർത്ഥ്യങ്ങളും അതിലടങ്ങിയ യുക്തിരഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്നെ അറിയുകയുള്ളൂ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മലക്കുകൾ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. ജിന്നുകൾ അഗ്നിയുടെ ശുദ്ധമായ ജ്വാലയാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആദം നിങ്ങൾക്ക് ഖുർആനിൽ വിവരിച്ചു തരപ്പെട്ടിട്ടുള്ളതിനാലും മണ്ണിനാലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജിന്നുകളുടെ പ്രകൃതം, അവരുടെ സൃഷ്ടിപ്പിൻ്റെ രൂപം, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം എന്താണ്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത്താനി ദാഇൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു ക്ഷണിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വന്നു. ഫദഹബ്തു മഅഹു ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ പോവുകയും അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ പോയി. അപ്പോൾ ആ സ്ഥലത്ത് പ്രവാചകൻ ജിന്നുകളൊപ്പം ഇരുന്നു എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ അതിൻ്റെ അടയാളങ്ങൾ അഥവാ അവർ തീ കത്തിച്ചതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടു. വസ്അലൂഹുസ്സാദ, അപ്പോൾ സ്വഹാബത്ത് റസൂലിനോട് അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ട അഥവാ ബിസ്മി ചൊല്ലി അറുക്കപ്പെട്ട നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന എല്ലാ എല്ലുകളും അവയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചിയുള്ളതായി നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അഥവാ മനുഷ്യർ ബിസ്മി ചൊല്ലി കഴിച്ചതിന് ശേഷം ബാക്കി വെക്കുന്ന എല്ലുകളിൽ ജിന്നുകൾക്ക് വേണ്ടി അള്ളാഹു ധാരാളമായി മാംസം നിറച്ചുകൊടുക്കും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലാണ് അവർക്ക് ഭക്ഷണം ഇവിടെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മലമൂത്ര വിസർജനത്തിന് ശേഷം എല്ലുകൊണ്ട് ശൗച്യം ചെയ്യരുത് എന്നും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്, അത് ജിന്നുകളുടെ ഭക്ഷണമാണ് എന്നുള്ളത് കൊണ്ട്. ശരി, ഇനിയും അവരുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ നമുക്ക് റസൂലുള്ളാഹി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ജിന്നുകളുടെ സൃഷ്ടിപ്പ്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സദസ്സിലിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസ്വഹാബതിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന സദസ്സിലിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ നമ്മുടെ ഓരോ ജീവിതത്തിലും പലപ്പോഴായി പല വേദികളിലും നാം ഇടപെടാറുണ്ട്. നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി 100 പ്രാവശ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ വന്നതായി കാണുവാൻ സാധിക്കും. അത്തരത്തിൽ സദസ്സിൽ ഇരിക്കുമ്പോഴായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാ നാം ഇപ്പോൾ പഠിക്കാനായി ശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന എന്നുള്ളത് റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. വളരെ നിസാരമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഗ്ഫിർലി. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. വളരെ ലളിതവും സുന്ദരവുമായ ഒരു പ്രാർത്ഥന തന്നെയാണിത്. നമുക്കിത് പഠിക്കാം. റബ്ബി ഗ്ഫിർലി, റബ്ബി ഗ്ഫിർലി, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ, വതുബ് അലയ്യ, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. പ്രാർത്ഥനയുടെ അർത്ഥമായി വരുന്നത് എൻ്റെ റബ്ബേ, റബ്ബി ഗ്ഫിർലി എന്നോട് പൊറുക്കുകയും വതുബ് അലയ്യ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേ അറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അത്യധികം പൊറുക്കുന്നവനുമാണ് എന്നുള്ളതാണ് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അർത്ഥമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന, ഈ ലളിതമായ പ്രാർത്ഥന നാം ചൊല്ലാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ റഹീം എന്ന വാക്കിന് ഗഫൂർ എന്നും അഥവാ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ളതിന് ഗഫൂർ എന്നും വന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കുവാനായി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. സദസ്സിലിരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തിമാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവ്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികയിൽ 12 ഒഴിവുകളുണ്ട്. വിശദവിവരങ്ങൾക്ക് www.cochinport.gov.in.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: മഴയിൽ അലിഞ്ഞ മനങ്ങൾ, എഴുത്ത് സിനി ടി കെ മണ്ണാർക്കാട്. മൂന്നാം ദിവസവും മഴയ്ക്ക് ശമനമില്ലായിരുന്നു. ആകാശം ഭൂമിയിലേക്ക് വെള്ളമെല്ലാം കോരിച്ചൊഴിയാൻ തീരുമാനിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി, നെൽവയലുകൾ തടാകങ്ങളായി മാറി. മനുഷ്യർ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കൃഷിയിടങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവുകയായിരുന്നു. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ ഓടിട്ട ആ വീട്ടിൽ 75-കാരനായ അബ്ദുറഹ്മാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടു മക്കളാണുള്ളത്. രണ്ടുപേരും വിദേശത്താണ്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. വല്ലപ്പോഴുമൊക്കെ അവരുടെ ഫോൺ വിളി വന്നാലായി. എല്ലാവരും വീട് വിട്ടു പോയി തുടങ്ങിയിട്ടും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ അദ്ദേഹം മടിച്ചു. രാത്രിയോടെ വെള്ളം മുറ്റം കടന്ന് അകത്തേക്ക് കയറിത്തുടങ്ങി. കട്ടിലിന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് പുറത്തു നിന്ന് ആരോ ഉറക്കെ വിളിച്ചത്, അബ്ദുക്ക വേഗം വരൂ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ട മുഖം അദ്ദേഹത്തെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. അത് അയൽവാസി രാഘവനായിരുന്നു. 30 വർഷം മുമ്പ് ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇരുവരും പിണങ്ങിയതാണ്. പിന്നീട് തമ്മിൽ സംസാരിച്ചിട്ടേയില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ മനസ്സിന്റെ മതിൽ ഇടിഞ്ഞിരുന്നില്ല. എന്നാൽ ആ രാത്രി പെരുമഴ ആ മതിൽ തകർത്തു കളഞ്ഞു. രാഘവൻ കൈനീട്ടി, ഇത് പഴയ പിണക്കത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല, ജീവൻ രക്ഷിക്കാം. ഒരു നിമിഷം മടിച്ചു നിന്ന റഹ്മാൻ ഒടുവിൽ ആ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും വെള്ളം അരയോളം ഉയർന്നിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും കൈകൾ തമ്മിൽ ചേർത്തുപിടിച്ചപ്പോൾ അപൂർവമായൊരു ചൂട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുവരും ഒരേ പുതപ്പ് പങ്കിട്ടു. വർഷങ്ങളായി പറയാതെ മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങൾ അന്നവർ തമ്മിൽ സംസാരിച്ചു. ചൂടുള്ള കഞ്ഞി കോരിക്കുടിക്കിയേ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവരുടെ 30 വർഷത്തെ അകലം ഇല്ലാതാക്കുന്ന ചൂടുള്ള കണ്ണുനീർ. ദിവസങ്ങൾക്കു ശേഷം മഴ മാറി നിന്നു. സൂര്യന് തിളക്കം വർദ്ധിച്ചു. കിളികളുടെ കലവിലെ ഒച്ച കേൾക്കാനായി. ഗ്രാമം പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി. വീടുകൾ ശുദ്ധീകരിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങി. കേടുപാടുകൾ തീർത്തു. പാടയെ തകർന്നവ പുനർനിർമ്മിക്കാൻ പല സുമനസ്സുകളും മുന്നോട്ടു വന്നു. വഴികൾ വീണ്ടും തെളിഞ്ഞു. അബ്ദുറഹ്മാനും രാഘവനും എല്ലാ വൈകുന്നേരവും ഒരേ വഴിയിലൂടെ ഒന്നിച്ചു നടക്കാൻ തുടങ്ങി. നാട്ടുകാർ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ രക്തബന്ധം പോലും അറുത്തുമാറ്റുന്നവരെ, ജീവിതം ശാശ്വതമല്ല, ആയുസ്സ് നന്മയിൽ ചെലവഴിക്കുക, നന്മയുടെ അടയാളങ്ങൾ ബാക്കിവച്ച് ഈ ലോകത്തോട് യാത്ര പറയാനായി ഒരുങ്ങുക, പരീക്ഷണങ്ങളിൽ കാലിടറാതെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ജീവിക്കുക.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്മൃതിപദം. സൈനബ് ബിന്ത് ഹുസൈമ റളിയല്ലാഹുൻഹ, കൈ നീണ്ടവൾ. സ്മൃതിപദത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഅഖിബത്തു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈയൊരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സഹാബികളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരെക്കുറിച്ചും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. റസൂലിൻ്റെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. റസൂലിൻ്റെ സ്വഹാബാക്കൾ ഈ ദീനിനെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്നും നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്, കണ്ടുപഠിച്ചവരാണ്. ആ സ്വഹാബത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, കേവലമൊരു ചരിത്രകഥ കേട്ടിരിക്കുന്നത് പോലെ, ഒരു കഥ ആസ്വദിക്കുന്നത് പോലെ ആവരുത് എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗുണപാഠങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഏതൊക്കെ രൂപത്തിൽ അവരുടെ ജീവിതത്തെ, ഇസ്ലാമിനെ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ കൃത്യമായി വായിച്ചെടുക്കാനും പഠിക്കാനുമുള്ള ഒരവസരമായിക്കൊണ്ടാണ് നാം കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെ ചീത്ത വിളിക്കുന്നത്, അതല്ലെങ്കിൽ അവരെ മോശമായി കാണുന്നത്, അവരിലേതെങ്കിലും ഒരു സ്വഹാബിയെ മോശമായി പറയുന്നത് പോലും വലിയ കുറ്റകരമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് അവരെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, അത് നമ്മുടെ അമലുകളിൽ വലിയ സ്ഥാനമുള്ളൊരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ആ നിലക്ക് ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അതിന് ആ രൂപത്തിൽ സ്വഹാബികളെ അടുത്തറിയുവാൻ, ആ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമായി കൂട്ടിയിണക്കുവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഒരു അവസരമായി ഈയൊരു എപ്പിസോഡിനെ, ഈയൊരു സ്മൃതിപദത്തെ മാറ്റിത്തീർക്കുമാറാകട്ടെ. റസൂലിൻ്റെ ഭാര്യമാരിൽ നാല് പേരെ പല എപ്പിസോഡുകളിലൂടെ നാം പഠിക്കുകയുണ്ടായി. ഈയൊരു എപ്പിസോഡിൽ മഹദി സൈനബ് ബിൻത് ഹുസൈമ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഞ്ചാമത്തെ ഭാര്യയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ച മഹദിയുമാണ് സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ. മഹദിക്ക് ധാരാളം പ്രത്യേകതകൾ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മഹദിയുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക: സൈനബ് ബിൻത് ഹുസൈമത്ത് ബിൻ അൽ ഹാരിസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ അൽ ഹിലാലിയത്തു അൽ ആമിരിയ എന്നതാണ് അവരുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക. വലിയ സ്ഥാനമുണ്ടായിരുന്ന, പരമ്പരയുണ്ടായിരുന്ന, കുടുംബ മഹിമയുണ്ടായിരുന്നൊരു വീട്ടിലാണ് മഹദി ജനിച്ചിരുന്നത്. അവരുടെ ഉമ്മയായി ഹിന്ദ് ബിൻത് ഔഫ് ബിൻ അൽ ഹാരിസ് ബിൻ ഹമാത്തുൽ ഹുമൈരിയ എന്ന ഉമ്മയാണ്, മഹദിയാണ് അവരുടെ ഉമ്മയായി നമുക്ക് കാണുവാൻ സാധിക്കുക. അവരുടെ സഹോദരിമാരെ എണ്ണുമ്പോൾ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ ഉമ്മുൽ ഫളൽ മഹദിയുടെ സഹോദരിയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ലുബാബ സഹോദരിയാണ്. അതുപോലെ തന്നെ മൈമൂന ബിൻത്തുൽ ഹാരിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ഈ സഹോദരിയുടെ ഉമ്മ വഴിയുള്ള മറ്റൊരു സഹോദരിയായിട്ടൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മഹദിയെ മറ്റു പലരും വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹദിയുടെ ആദ്യ ഭർത്താവിൻ്റെ വിഷയത്തിൽ ചരിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പ്രബല അഭിപ്രായമായി നമുക്ക് കാണുവാൻ സാധിക്കുക, തുഫൈൽ ബിനുൽ ഹാരിസ് ബിനുൽ മുത്തലി ബിന് അബ്ദു മനാഫ് എന്നു പറയുന്ന സഹാബിയാൻ, പ്രഗത്ഭരായ ബദറിൽ പങ്കെടുത്ത സഹാബിയാൻ. എന്നാൽ പിന്നീട് ആദ്യ ഭർത്താവായിരുന്ന സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് അവരെ തൊലാക്ക് ചൊല്ലുകയും പിന്നീട് അതിനുശേഷം തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ തന്നെയായ ജഹ്മു ബിൻ അംറ്, അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹവും ബദറിൽ പങ്കെടുക്കുകയും ആ ബദറിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യൂ എന്നതാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈദ് ബിൻ ഹാരിസ് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ആണ് സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, ഉഹ്ദ് യുദ്ധത്തിൻ്റെ ദിനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിൽ ഹിജ്റ മൂന്നാം വർഷത്തിലാണ് അവരുടെ വിവാഹം നടന്നത് എന്നതൊക്കെ രേഖപ്പെടുത്തതായി കാണാൻ കഴിയും. അവരുടെ വിവാഹ ദിവസം 400 ദിർഹം മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി നൽകിയെന്നും അവരുടെ വലിയ ആയിക്കൊണ്ട് അവരുടെ പിതൃവ്യനായിരുന്ന ഖുബൈസത്ത് ബിനുൽ അംറൽ ഹിലാലിയായിരുന്നു അവരെ റസൂലിനി വിവാഹം ചെയ്തു കൊടുത്തത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹദിയുടെ ചരിത്രം വായിക്കുമ്പോൾ അധികമൊന്നും സംഭവബഹുലങ്ങളോ മറ്റു രൂപത്തിലുള്ള ചരിത്രങ്ങളോ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിയുകയില്ല. കേവലം 8 മാസം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ സൈനബ് ബിൻതുൽ ഖുസൈമ അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹക്ക് അവസരം ലഭിക്കുന്നത്. ഉമ്മുൽ മസാക്കീൻ, മിസ്കീനുമാരുടെ, ദരിദ്രരുടെ ഉമ്മ എന്നൊരു പേര് ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ മഹദി സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു പാലമായി, അവരിലേക്കെത്താനുള്ള ഒരു മാർഗമായി എന്നും നിലകൊണ്ടിരുന്ന മഹദിയായിരുന്നു സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ, സദഖയുടെ വിഷയത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു മഹദിയായിരുന്നു എന്നതാണ് ആ ഒരു പേര് തന്നെ അവർക്ക് നൽകാനുള്ള കാരണമായി നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലിന്റെ ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അയ്യത്തുന അസ്റഉ ബിക ലുഹൂഖ, അല്ലയോ റസൂലേ, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി മരണപ്പെടുന്ന ആൾ ആരായിരിക്കും റസൂലേ എന്ന് ചോദിച്ച റസൂലിന്റെ ഭാര്യമാരുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്വലുക്കുന്നയഥ, നിങ്ങളുടെ കൂട്ടത്തിൽ കൈകൾ ഏറ്റവും കൂടുതൽ നീളമുള്ളവളായിരിക്കും എന്നോട് ഏറ്റവും ചേർന്ന് ഈ ഭൂമിലോകത്ത് നിന്നും ഭൗതിക ലോകത്ത് നിന്നും മറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നുണ്ട്. സ്വഹാബികളായ നമ്മുടെ ഉമ്മമാരായ സ്വഹാബത്തുകളായ റസൂലിൻ്റെ ഭാര്യമാർ അവരുടെ കൈകൾ പരസ്പരം ചേർത്ത് വെക്കുകയും ആരുടെ കൈയാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളതെന്ന് പരിശോധിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള കൈ എന്നതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത് അത്വലുഹുന്ന യദം ഫിൽ ഖൈരി വസ്സദഖ, നന്മയിലും ദാനധർമ്മത്തിന്റെ വിഷയത്തിലുമാണ് കൈ നീളമുള്ളത് എന്നതാണ് റസൂലുള്ളാഹി ആ പറഞ്ഞ പ്രയോഗത്തിന്റെ ഉദ്ദേശമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വായിച്ചെടുക്കുന്നുണ്ട്, മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൈ ഏറ്റവും നീളം കുറഞ്ഞതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ കൂടെ ചേർത്തി വായിക്കുന്നുണ്ട്. കേവലം 8 മാസം മാത്രം റസൂലിൻ്റെ കൂടെ ജീവിക്കുവാനും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മഹദി മരണപ്പെടുകയും ആ മഹദി മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ബഖീഇൽ അവരുടെ ജനാസ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹദി മരണപ്പെടുമ്പോൾ കേവലം 30 അടുത്ത് വയസ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നതാണ് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ കുറിച്ചുവച്ചതായി നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അത്രയും ചെറിയൊരു പ്രായത്തിൽ അത്രയും നിസ്സാരമായ റസൂലിൻ്റെ കൂടെയുള്ള അല്പം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ആ രൂപത്തിലൊരു നല്ല പേര് വരുത്തിവെക്കുവാനും ആ രൂപത്തിൽ നല്ലൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുവാനും സാധിച്ച് ചരിത്രത്തിൽ വലിയ രൂപത്തിലുള്ള അടയാളങ്ങളൊന്നും വലിയ സംഭവങ്ങളൊന്നും രേഖപ്പെടുത്താതെ നമ്മിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നമ്മുടെ ഉമ്മ മറഞ്ഞുപോയതായാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റസൂലിൻ്റെ സുഹബത്ത് ലഭിക്കുക എന്നത്, റസൂലിൻ്റെ ഭാര്യയാവുക എന്നുള്ളത്, മുഅ്മിനുകളുടെ ഉമ്മയാകാൻ സാധിക്കുക എന്നത് തന്നെയാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നത്. ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു റസൂലിൻ്റെ വ്യക്തിയുടെ കൂടെ അവരുടെ ഭാര്യയായി ജീവിക്കുവാൻ ലോകത്തിരിക്കുന്ന മുഅ്മിനുകളുടെ ഉമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിലപ്പുറം എന്തൊരു ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. ആ ഒരു ഭാഗ്യത്തിന് അർഹരാകുവാനും സ്വഹാബ എന്ന ആ വലിയൊരു മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഭാഗ്യം ലഭിച്ച നമ്മുടെ ഉമ്മയെ നാം തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാനും നമുക്ക് സാധിക്കണമെന്നതാണ് അവരുടെ ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ആ രൂപത്തിൽ ഓരോ സ്വഹാബികളുടെയും ഓരോ പത്നിമാരുടെ റസൂലിൻ്റെ ഭാര്യമാരുടെയും ജീവിതങ്ങൾ പഠിക്കുവാനും അതിലുള്ള ഗുണപാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെച്ച് അവരെങ്ങനെയാണോ റസൂലിൻ്റെ ദീനിനെ കണ്ടുപഠിച്ചത് ആ രൂപത്തിൽ അത് പഠിച്ചെടുക്കുവാൻ, അവരേത് രൂപത്തിലാണോ അവരുടെ ജീവിതത്തിലേക്ക് റസൂലിൻ്റെ അധ്യാപനങ്ങളെ പകർത്തിയത് അതേ രൂപത്തിൽ ഈ ദീനിനെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെക്കുവാനും എന്തെല്ലാം റസൂല് മാറ്റി നിർത്തുവാൻ പറഞ്ഞുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും ആ രൂപത്തിൽ സ്വഹാബത്തിനെ മാതൃകയാക്കിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ ഉത്തമരായ റസൂലിൻ്റെ പത്നിമാരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാനും അവരിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവരുടെ മുൻഗാമികളുടെ കൂടെ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: നാം ഇതുവരെ കേട്ടത് ചരിത്രത്തിൽ നിന്നും ഏതാനും ഭാഗം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന സ്മൃതിപഥത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് സ്മൃതിപഥം. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹുൻഹ, കൈ നീണ്ടവൾ. ഇന്നത്തെ സ്മൃതിപഥത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
7: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ് പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ

പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം, സമീർ മുണ്ടേരി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
1: മതിലുകൾക്കപ്പുറത്തെ കുടുംബം, എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിൻ്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർദ്ധിക്കുക. അധ്യായം അന്നിസാ വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നവർ ഇത്തരം സുരക്ഷിതമായ അയൽപക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിൻ്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവന് ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ കൂടി പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിൻ്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തൻ്റെ അയൽവാസി നിർഭയനല്ലാത്തത്, അവൻ. ആദ്യമെത്തുന്ന സഹായഹസ്തങ്ങൾ. അയൽക്കാർക്കൊരാപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കളിലെത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിൻ്റെ കൺകുളിർമ. ഇമാം ഗസാലി തൻ്റെ ഹിയാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപക്കമര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെച്ചൊല്ലിയോ മറ്റു നിസാര കാര്യങ്ങളെച്ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോടെ പെരുമാറുന്ന അയൽവാസി ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തൻ്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തിർമിതി. ഈ സുദിനത്തിൽ നമുക്കെന്ത് ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിന് ഐശ്വര്യം കൂടും. അതിനാൽ നമുക്കിന്ന് തന്നെ ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകുക. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കാം. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളം ജിബ്രീൽ അലഹിസ്സലാം എന്നോട് അയൽക്കാരൻ്റെ കാര്യത്തിൽ വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ബുഖാരി.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം, സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ദുരിതം ബാധിച്ചവനെ കണ്ടാൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അള്ളാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ദുരിതം ബാധിച്ചവനെ കണ്ടാൽ പ്രാർത്ഥിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല വിധത്തിൽ പരീക്ഷിച്ചതായി നമ്മൾ കാണാൻ ഇടവരാറുണ്ട്. അത്തരക്കാരെ കാണുമ്പോൾ പ്രാർത്ഥിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാ ഈ ഒരു സെക്ഷനിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥന ഒന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. നമുക്ക് ഇതൊന്നു പറഞ്ഞു പഠിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി മിമ്മബ്തലാക ബിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. ഇതാണ് ആ ഒരു പ്രാർത്ഥന. നമുക്ക് ഒരാവർത്തി കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി على كثير ممن خلق تفضيلا. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അൽഹംദുലില്ലാഹി അല്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി, നിന്നെ ബാധിച്ചതുപോലുള്ള വിപത്തിൽ നിന്ന് എനിക്ക് സൗഖ്യവും രക്ഷയും നൽകിയ. പിന്നീട് തുടരുകയാണ്, വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. സൃഷ്ടികളിൽ പല ആളുകളെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഇത്തരം പ്രാർത്ഥനകൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് കർമ്മസരണി. അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ, കർമ്മസരണിയിൽ ശ്രോതാക്കൾക്ക് പ്രമാണബദ്ധമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഹംസ മദീനി ആണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമുക്ക് കർമ്മസരണിയിലൂടെ ഇന്ന് മനസ്സിലാക്കാനുള്ളത് ബുലൂഗുൽ മറാം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 21-ാമത്തെ ഹദീസാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ വളരെ പ്രഗത്ഭനായ ഒരു സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുകയും പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കുറേ മരിച്ചതിന് ശേഷമുള്ള കുറേ കാലഘട്ടം ഇപ്പുറത്ത് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അന്നുണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് വളരെ ചുരുക്കം ചില വ്യക്തികളിൽ നിന്നുണ്ടായ ഒരു ഹദീസിനോടുള്ള ഒരു നിഷേധാത്മക ഭാവം, ഖുർആൻ പോരെ എന്നുള്ള ചില ചിന്തകൾ. ആ ചിന്തകൾ തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ഹദീസിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്ത സ്വഹാബി പ്രമുഖന്മാരിൽപ്പെട്ട ഒരാളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബഹു തവല്ലഉ മിൻ മുസാദതി ഇംറഅത്തിൻ മുശ്രികത്തിൻ. ഒരു മുശ്രികത്തായ പെണ്ണ് അവൾ കൊണ്ടുവന്ന വെള്ളപാത്രത്തിൻ്റെ തോൽപാത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒലുവെടുക്കുകയുണ്ടായി എന്ന്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ഹദീസ്. ആ ഹദീസിൽ നിന്നും തെറ്റായ ഒരു മനസ്സിലാക്കൽ ഉണ്ടാകരുത്. ഒരു മുസ്ലിമല്ലാത്ത ഒരാളുടെ ഒരു പാത്രം പോലും കുടിക്കാനോ കുളിക്കാനോ അല്ലെങ്കിൽ ഒലുവെടുക്കാനോ മറ്റു കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കാരണം ആ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾക്ക് അവരുടേതല്ലാത്ത വേറെ പാത്രങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളത് നന്നായി കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക, വേറെ പാത്രമുണ്ട് എങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത് എന്നാണല്ലോ അഹ്ലി കിതാബുകാരുടെ പാത്രം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റുള്ളവരുടെ പാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ മേഖല വേറെയാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം പാചകം ചെയ്യുക തുടങ്ങിയ പാത്രങ്ങളാണ്. കാരണം അതിന് ചില കാര്യങ്ങളുണ്ട്. കാരണം അവർ പന്നിമാംസം പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ കള്ള് വാറ്റുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരുടെ പാത്രത്തിൽ അതിൻ്റേതായ ചില അടയാളങ്ങളും അംശങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വിശ്വാസികളെ പൂർണ്ണമായും അതിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വെള്ളം ശേഖരിച്ചു വെക്കുന്ന തോൽപാത്രങ്ങൾ പോലുള്ള പാത്രങ്ങൾ ഇതിൽപ്പെട്ടതല്ല എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പ്രത്യേകമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി എടുത്തു കൊടുക്കുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു കാരണത്തെപ്പറ്റി കൂടി ഈ ഹദീസിൻ്റെ വിശദമായ റിപ്പോർട്ടിൽ ഇമാം ബുഖാരിയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നതായിട്ട്, കുന്നാ ഫീ സഫരിൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ന അസ്റൈന ഹത്താ ഇദാ കുന്നാ ഫീ ആഖിറിൽ ലൈലി വഖഅന വഖഅതൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ യാത്രയുടെ അവസാന ഭാഗമെത്തിയപ്പോൾ, രാത്രിയുടെ വളരെ വൈകിയിട്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് കിടന്നുറങ്ങുകയുണ്ടായി. ഒല വക്കാഴത്ത് അഹ്ല ഇന്ദൽ മുസാഫിരി മിൻഹ, ആ രൂപത്തിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ഒന്ന് ഉറങ്ങുമ്പോൾ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ സുന്ദരമായ മറ്റൊരു നിമിഷമുണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ ഓർക്കുകയാണ്. കാരണം അത്രയും അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്, യാത്ര ചെയ്ത് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഫൊമാ ഐക്കലന ഇല്ല ഹർറുഷംസ്, അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഉണരുന്നത്. വക്കാന ഔവല മനിസ്തൈക്കള ഫുലാനൻ സുമ്മ ഫുലാനൻ സുമ്മ ഫുലാൻ, എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ് ആളുകളുടെ പേരടക്കം എടുത്തു പറഞ്ഞിട്ട്, ആദ്യം ഉണർന്നത് ഇന്ന ആളാണ്, രണ്ടാമത് ഉണർന്നത് ഇന്ന ആളാണ്, മൂന്നാമത് ഉണർന്നത് ഇന്ന ആളാണ്. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, നാലാമത് ഉണർന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. വഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നാമ ലം യൂഖൽ ഹത്ത യകൂന ഹുവ യസ്തൈഖൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ അദ്ദേഹം സ്വയം എഴുന്നേൽക്കുന്നതുവരെ ഒരാളും എഴുന്നേൽപ്പിക്കാറില്ലായിരുന്നു, ഉണർത്താറില്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ലിഅന്നാ ലാ നദരി മാ യഹദുസു ലഹു ഫീ നൗമിഹി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്നത്. വഹി ഇറങ്ങാറുണ്ട്, അതേപോലെ തന്നെ മറ്റു പലതും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുന്നേൽക്കുക എന്ന രൂപത്തിലാണ് ഞങ്ങൾ പ്രവാചകനെ കാണാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു സംഭവം വിശദീകരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഫലമസ്തൈഖല ഉമർ വറആമ അസ്വാബന്നാസ് വകാന റജുലൻ ജലീദൻ ഫകബ്ബറ വറഫഅ സൗതഹു ബിത്തക്ബീർ. ഉമർ റളിയല്ലാഹു അൻഹു ഈ സാഹചര്യം ഉണർന്നപ്പോഴാണ് കാണുന്നത്, സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വെയിൽ പരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ എഴുന്നേറ്റിട്ടില്ല, അഥവാ സുബഹി പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്ന സുബഹിയുടെ സമയം വൈകിപ്പോയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു പവർ മനുഷ്യനായിരുന്നല്ലോ, അദ്ദേഹം ഉറക്കെ തക്ബീർ ചൊല്ലി എന്നാണ്, ഉറക്കെ അദ്ദേഹം തക്ബീർ ചൊല്ലി. ഫമാസാല യുഖബ്ബിർ വയർഫഅ സൗതഹു ബിത്തക്ബീർ, അങ്ങനെ ഉറക്കെ തക്ബീർ ചൊല്ലിയിട്ട് എല്ലാവരും ഉണരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണർന്നു. ഫലമസ്തൈഖല ശകൗ ഇലൈഹി അല്ലദി അസാബഹും, ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ആളുകൾ പരാതി പറഞ്ഞു, എന്താ ചെയ്യുക റസൂലേ, ഞങ്ങൾ ഉറങ്ങിപ്പോയതാണ്, ഉണരാൻ കഴിഞ്ഞില്ല, ഉണർന്നില്ല, അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലലൈറ ഇർത്തഹീലു, സാരില്ല, നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് യാത്ര തുടരാം, ഇതൊരു നല്ലൊരു സ്ഥലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം സുബിഹി വരെ യാത്രയുടെ ക്ഷീണത്തിൽപ്പെട്ട് ഉണരാൻ വൈകിപ്പോയി അവർ, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചാണ്ട് നീങ്ങിയിട്ട് നമുക്ക് സുബിഹി നിസ്കരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരത്തേക്ക് അവർ യാത്ര തുടർന്നതിന് ശേഷമാണ് വളു എടുക്കാൻ വേണ്ടി നിന്നത്. ഫലമ്മ നസല ഫദഅ ബി വളു ഇൻ ഫതവല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് വളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വളു എടുത്തു. എന്നിട്ട് സ്വഹാബത്തിനെ കൂട്ടി ബാങ്ക് വിളിച്ച് നമസ്കരിച്ചു. ഫലമ്മൻ ഫതല മിൻ സ്വലാത്തിഹി ഇദാ ഹുവ ബിറജുലിൻ മുഅതസിലിൻ ലം യുസല്ലി മഅൽ ഖൗം, ഒരാളുണ്ട് നിസ്കരിക്കാതെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പം അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ചോദിച്ചു, മാ മനാക്ക യാ ഫുലാൻ അൻ തുസല്ലിയ മഅൽ ഖൗം, എല്ലാവരും നിസ്കരിച്ചപ്പോൾ ജി എന്തേ നിസ്കരിക്കാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഖാല അസാബത്തിനി ജനാബത്തു യാ റസൂലല്ലാ വലാ മാ, കുളിക്കാൻ വെള്ളമല്ല, എനിക്ക് കുളി നിർബന്ധമാണ് റസൂലെ, അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ വെള്ളമല്ല. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അലൈക ബിസ്സഈദി ഫഇന്നഹു യക്ഫീക, അതിനല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മണ്ണ് അത് ഒലുവിനും അതേപോലെ തന്നെ ശുദ്ധീകരണത്തിനുമൊക്കെ പകരമായിട്ട് നിശ്ചയിച്ചതല്ലേ, അപ്പോൾ നിനക്ക് കുളി നിർബന്ധമാണ് എങ്കിൽ ഈ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്താൽ മതി, അത് തന്നെ മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുമ്മ സാറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഷ്തക ഇലൈഹി നാസു മിനൽ ആതശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ, റസൂലെ വെള്ളമുള്ളത് തീർന്നു പോയി, ദാഹമുണ്ട്, നമുക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു യാത്രയാണല്ലോ, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ, നമുക്ക് ആർക്കും കുടിക്കാനുള്ള വെള്ളമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞപ്പോൾ, ഫനസല ഫദഅ ഫുലാനൻ വകാന യുസമ്മീഹി അബൂ റജ വദഅ അലിയൻ, അബൂ റജ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹദീസിൻ്റെ റിപ്പോർട്ടറായ ഔഫ് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചു. വദഅ അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഓർമ്മയുണ്ട്, മറ്റേ ആൾ ആരാണെന്നുള്ളത് പേര് ഓർമ്മയില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഖാല ഫദ്ഹബ ഫബ്തഗിയൽ മാ, അവരെ രണ്ടാളെയും വിളിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോടും മറ്റൊരു സഹാബിയോടും രണ്ടു പേരോടുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യുക, ഇങ്ങനെ സഞ്ചരിച്ച് എവിടെയാണ് വെള്ളമുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഫൻതലഖ, അങ്ങനെ അവർ രണ്ടുപേരും വെള്ളം അന്വേഷിച്ചു പോയി. ഫതലഖയ ഇംറഅതം ബൈന മുസാദതൈനി ഔ സതീഹതൈനി മിമ്മാഇൻ അലാ ബഈരിൻ ലഹ. അവരിങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ, അവൾ ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, ഒട്ടകത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് വെള്ളം തോൽപാത്രങ്ങളിലായി തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് രണ്ട് ഭാഗങ്ങളിലും തോൽപാത്രങ്ങളിൽ വെള്ളം തൂക്കിയിട്ടിട്ടുണ്ട്. അവൾ അതിൻ്റെ നടുക്കായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒട്ടകപ്പുറത്ത് അവൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവരം, ഒരു കാഴ്ച അവർ കണ്ടു. അപ്പോൾ അവരാ സ്ത്രീയോട് ചോദിച്ചു, അയ്നൽ മാ, എവിടെയാണ് വെള്ളമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അഹ്ദി ബിൽ മാ അംസ ഹാദിഹി സാഅ, വെള്ളം ഞാൻ ഇന്നലെ ഈ സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് ആയി ഞാനിങ്ങനെ യാത്ര ചെയ്ത് അവസാനം അവിടെ നിന്നാണ് എനിക്ക് വെള്ളം കിട്ടിയത്. അപ്പം ഞാൻ ഈ വെള്ളം അവിടെ നിന്ന് എടുത്തു പോന്നിട്ട് 24 മണിക്കൂറായി, ഇന്നലെ ഈ സമയത്താണ് എനിക്ക് വെള്ളം കിട്ടിയത്. അതുമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ആളുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വനഫറന ഖലൂഫൻ ഖാല ലഹ ഇൻതലിഖി, അപ്പോൾ 24 മണിക്കൂർ മുമ്പാണ് എനിക്ക് വെള്ളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി യാത്ര ചെയ്ത് ഒരു ദിവസം യാത്ര ചെയ്താലേ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണല്ലോ സ്ത്രീ പറഞ്ഞത്. എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണം എന്ന് അലി റളിയല്ലാഹു അൻഹുവും ഈ സ്വഹാബിയും കൂടി അവരോട് പറഞ്ഞു. എവിടേക്കാണ് വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചത്, അല്ലദീ യുഖാലു ലഹു സാബിഇ, ആ മതം ഒഴിവാക്കി പുതിയ എന്തോ ഒരു മതമൊക്കെ ആയിട്ട് വന്ന ഒരാളാണ്, അയാളുടെ അടുക്കലേക്കാണോ നിങ്ങളെ എന്നെ കൊണ്ടുപോകുന്നത്, പോകണമെന്ന് പറഞ്ഞത്? കാല, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഹുവല്ലദീ തഅനീൻ, ആ ഹജി വിചാരിക്കുന്ന ആൾ എന്നെ. അപ്പോൾ മതം ഒഴിവാക്കി പുതിയ മതം ആയിട്ട് വന്ന ആൾ എന്ന് ആരും പറഞ്ഞില്ല, ഹജി വിചാരിച്ച ആൾ തന്നെയാണ് അത് എന്ന് അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു. അതുകൊണ്ട് നീ വരണം എന്ന് പറഞ്ഞു. ഫജാ ആ ബിഹാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും ആ സ്ത്രീയുടെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ വഹദ്ദസാഹു അൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ഫസ്തൻസലൂഹ അൻ ബഈരിഹ, അങ്ങനെ അവളോട് തൻ്റെ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി പറയുകയും, വദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇനാ ഇൻ ഫഫറ ഫീഹി മിൻ അഫ്വാഹിൽ മുസാദതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഒട്ടകപ്പുറത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി ഇരിക്കുന്ന വെള്ളപാത്രത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പാത്രങ്ങളിലേക്ക്, അവരുടെ കൂടെയുള്ള പാത്രങ്ങളിലേക്ക് വെള്ളം ശേഖരിക്കുകയും ചെയ്തു. വ ഔക അഫ്വാഹഹുമ വ അത്ലഖൽ ഗസാലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ആ തോൽപാത്രം വീണ്ടും കെട്ടുകയുണ്ടായി. വനൂദിയ ഫിന്നാസ് ഇസ്കു വസ്തഖു, നിങ്ങൾക്കാവശ്യമുള്ള വെള്ളം എടുക്കുക, നിങ്ങൾക്കാവശ്യമുള്ള ആളുകൾ വന്ന് വെള്ളം കുടിക്കുക, ശേഖരിക്കുക എന്ന ആളുകളോട് പറഞ്ഞു. ഫസഖ മൻ സഖ വസ്തഖ മൻ ഷാ, അങ്ങനെ ആളുകളൊക്കെ വെള്ളം വന്ന് കുടിച്ചു, പിന്നീട് കുടിക്കാൻ വേണ്ടി പാത്രത്തിലാക്കി ശേഖരിച്ച് കൊണ്ടുപോയി. വക്കാന ആഹിറു ദാലിക അൻ അഅത്തല്ലദി അസാബത്തുഹുൽ ജനാബ ഇനാ അമ്മിമ്മഇൻ, അവസാനത്തിൽ നേരത്തെ എനിക്ക് ജനാബത്തുണ്ട് അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം വെള്ളം എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഹബു ഫഅഫ്രിഹു അലൈക, ഇത് നിന്റെ തലയിലൂടെ ഒഴിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുളിക്കാനുമുള്ള വെള്ളം അതിൽ നിന്ന് എടുത്തു കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് വഹിയ ഖായിമത്തുൻ തന്ദുറു ഇലാ മാ യുഫ്അലു ബിമാഇഹ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 24 മണിക്കൂർ മുമ്പ് ഇന്നലെ നേരത്ത് നടക്കാൻ തുടങ്ങിയതാണ് ഈ വെള്ളം ശേഖരിച്ചിട്ട് എൻ്റെ ആളുകളുടെ അടുക്കലേക്ക്. ആ വെള്ളം കൊണ്ടാണല്ലോ ഈ കാട്ടുന്നത് എന്ന് കരുതിയിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വൈമുല്ലാഹി ലഖദ് ഉഖ്ലിയ അൻഹ വ ഇന്നഹു ലയുഖയ്യലു ഇലൈന അന്നഹ അഷദ്ദു മിൽഅതം മിൻഹ ഹീന ബുത്തദ അഫീഹ. അവളും മറ്റ് സ്വഹാബിമാരുമൊക്കെ ഒരു അത്ഭുതം നോക്കി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അതിൻ്റെ വായ്ഭാഗം നന്നായി കെട്ടുകയും ചെയ്തു അവളുടെ തോൽപാത്രത്തിൻ്റെ. പക്ഷേ അതിൽ നിന്നും ആവശ്യമുള്ള ആളുകളെല്ലാം വെള്ളം എടുത്തിട്ടും അവളുടെ ഈ തോൽപാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തുള്ളതിനേക്കാൾ ഒന്നുകൂടി വീർത്തതുപോലെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മഉ ലഹാ, നിങ്ങൾ അവൾക്ക് ഭക്ഷ്യവസ്തുക്കളും അതേപോലെ തന്നെ മറ്റ് ആവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ എല്ലാവരും ശേഖരിച്ച് അവൾക്ക് നൽകുക. ഫജമഉ ലഹാ മിൻ ബൈനി അജ്വത്തിൻ വദഖീഖത്തിൻ വസുഫീഖത്തിൻ ഹത്താ ജമഉ ലഹാ തുആമൻ ഫജഅലൂഹാ ഫീ സൗബിൻ. അങ്ങനെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ചിലർ സവീക്ക് കൊടുത്തു, ചിലർ ഗോതമ്പ് മാവ് കൊടുത്തു, വേറെ ചിലർ വ്യത്യസ്ത അജുവത്ത് കാരൊക്കെ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് കയ്യിലുള്ളതൊക്കെ കൊടുത്ത് വലിയ ഒരു തുണിയിൽ അവൾക്കുള്ള ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം കൂടി കെട്ടി അവളെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഹത്ത ജമഉലഹ തആമൻ ഫജഅലൂഹ ഫീ സൗബിൻ വഹമലൂഹ അലാ ബഈരിഹ. എന്നിട്ട് അവൾക്ക് വേണ്ടി ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം ശേഖരിച്ച് അതെല്ലാം കൂടി വലിയ ഒരു തുണിയിൽ കെട്ടി അവളെ ഒട്ടകപ്പുറത്ത് കയറ്റുകയും ഈ ഒട്ടകപ്പുറത്ത് തന്നെ അവൾക്കുള്ള ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കയറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ആ സ്ത്രീയെ യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഖാല ലഹ തഅലമീന മാ റസിഇന മിം മാഇക ശൈഅൻ വലാകിന്നല്ലാഹ ഹുവല്ലദി അസ്ഖാന. നിന്റെ വെള്ളം ഒരൽപ്പം പോലും ഞങ്ങൾ കുറവ് വരുത്തിയിട്ടില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഞങ്ങൾക്ക് ശേഖരിക്കാനും ഒക്കെ വെള്ളം തന്നത് അത് അല്ലാഹു ഞങ്ങൾക്ക് നൽകിയതാണ്, നിന്റെ വെള്ളം ഞങ്ങൾ എടുത്തിട്ടില്ല, നിന്റെ പാത്രത്തിൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുത്ത് യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫഅതത്ത് അഹ്ലഹ വഖദ് ഇഹ്തബസത് അൻഹും, അവൾ എത്തേണ്ട സമയത്ത് എത്തിയിട്ടില്ല, കുറേ വൈകിയാണ് അവൾ അവളുടെ ആളുകളുടെ അടുക്കലേക്ക് എത്തിയത്. അവർക്ക് വേണ്ടി വെള്ളം ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് ഇവളെ. ഈ ഒരു സ്ത്രീയെ അവിടെ എത്തിയപ്പോൾ ആളുകൾ ചോദിച്ചു, മാഹബസ കിയ ഫുലാന, എന്തേ ഇത്ര വൈകിയത്? കാലത്തിൽ അജബ്, അവൾ പറഞ്ഞു, വലിയ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ലഖിയനി റജുലാനി ഫദഹബാ ബി ഇലാ ഹാദല്ലദി യുഖാലു ലഹു സാബിഇ. സാബിഇ എന്ന് നിങ്ങളൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ, മതഭ്രഷ്ടനായി അങ്ങനെ പിന്നെ നാട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് നടക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ ഒരാളില്ലേ, ആ ആളുടെ അടുക്കലേക്കാണ് ഈ രണ്ട് മനുഷ്യന്മാരും കൂടി എന്നെ പിടിച്ചു കൊണ്ടുപോയത്. ഫഅല കദ വകദ, അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഫവല്ലാഹി ഇന്നഹു ലഅസ്ഹറു നാസി മിൻ ബൈനി ഹാദിഹി വഹാദിഹി. ആകാശത്തിലേക്കും ഭൂമിയിലേക്കും വിരലി ചൂണ്ടിയിട്ട് ഈ ആകാശഭൂമികൾക്കിടയിൽ അദ്ദേഹത്തെക്കാൾ വലിയ ഒരു മാസ്മരിക പ്രവർത്തനം നടത്തുന്ന വേറൊരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ പറഞ്ഞു. ഒന്നുകിൽ ഔ ഇന്നഹു ലറസൂലുള്ളാഹി ഹഖ, ഒന്നുകിൽ അദ്ദേഹം നല്ലൊരു മാജിക്കുകാരനാണ് അല്ലെങ്കിൽ ഒറിജിനൽ പ്രവാചകനുമാണ്, രണ്ടാലൊന്നാണ് എന്ന് നമുക്ക് ഉറപ്പാണ് എന്ന് ആ സ്ത്രീ അവരോട് പറഞ്ഞു. ഫകാനൽ മുസ്ലിമൂന ബഅദ ദാലിക യുഗൈറൂന അലാ മൻ ഹൗലഹ മിനൽ മുശ്രിക്കീൻ. അതിനുശേഷം മുസ്ലിങ്ങൾ മദീനയിലെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള സൈനിക നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനിടയിൽ വല യുസീബൂന സ്വർമല്ലദി ഹിയ മിൻഹു, പക്ഷേ ഇതുവരെ അവരുടെ ഈ സ്ത്രീയുടെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫഖാലത്ത് യൗമൻ ലിഖൗമിഹ, ഒരു ദിവസം അവൾ അവളുടെ നാട്ടുകാരോട് പറഞ്ഞു, മാ ഉറ അന്നഹാദൽ ഖൗം യദ്ഊനകും അംദൻ ഫഹല്ലക്കും ഫിൽ ഇസ്ലാം. നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്ലാം കയറി വന്നു, നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വെറുതെ വിടും എന്ന് നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ടല്ല. അന്നഹ ഉലായിൽ ഖൗം യദ്ഊനകും അംദൻ, നിങ്ങളെയായിട്ട് അവർ ഒഴിവാക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അദ്ദേഹം ഒരു നല്ല പ്രവാചകനാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഫഹല്ലക്കും ഫിൽ ഇസ്ലാം, നമുക്ക് ഇസ്ലാം സ്വീകരിക്കല്ലേ, നിങ്ങളൊക്കെ അതിനൊരുക്കമാണോ? ഫ അതാ ഊഹ, അവരെല്ലാം അവളാ പറഞ്ഞ അഭിപ്രായം. കാരണം അവൾക്ക് അവളുടെ നേരത്തെയുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ മാജിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മാജിക്ക് ഒരിക്കലും യാഥാർത്ഥ്യമല്ലല്ലോ. വെള്ളം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ തന്നെ ചെയ്യും, ആളുകൾ കുടിച്ചിട്ടുണ്ട്, ആളുകൾ പാത്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട്, എന്നിട്ടും ഈ സ്വന്തം പാത്രത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എങ്കിൽ അത് മാജിക്കല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മുഅ്ജിസത്താണ്, പ്രവാചകന് വെളിവായിട്ടുള്ള ഈ ഒരു മുഅ്ജിസത്താണ് ആ ഒരു ഖൗമ് ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ ഒരു ചെറിയ ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്ത്രീയുടെ തോൽപാത്രത്തിൽ നിന്ന് വുളു എടുക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയുമൊക്കെ ചെയ്തു, സഹാബത്തിനോടൊക്കെ കുടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ആ ഹദീസ്, അതിൻ്റെ വിശദമായ രൂപമാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കടക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി. ഇന്നത്തെ കർമ്മസരണിയിൽ അമുസ്ലിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്നോ, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹംസ മദീനി.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പ്രവേശിക്കേണ്ടത്.
1: 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിക്കുൻ പരിപൂർണമായി കേട്ടുവരാം. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അസ്സഹറാനിയാണ്. കേട്ടുവരാം.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, മധുരം ഖുർആൻ നമ്മൾ കേട്ടു.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം, വനംവകുപ്പിലെ ജനക്ഷേമ വിശേഷങ്ങൾ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുഹസിൻ വി കെ ചേരുന്നു, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വി ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഹസിൽ സാറിൻ്റെ കൂടെ കാർഡ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ജനക്ഷേമം വിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു. ഈ ഒരു എപ്പിസോഡിലും സാർ നമ്മളെ കൂടെയുണ്ട്. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള, ഫോറസ്റ്റ് ഓഫീസറായി റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സാർ, ഈ ഒരു എപ്പിസോഡിലേക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അപ്പോൾ നമ്മൾ കാർഡിൻ്റെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിലൂടെ സംസാരിച്ചു വന്നു. ചില കാര്യങ്ങൾ കൂടി അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മളെ നാട്ടിൽ ചില കാർഡുമായി ബന്ധപ്പെട്ട ഏരിയകളിലായിരിക്കും കൂടുതൽ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ വന്യജീവി ആക്രമണങ്ങൾ, അത് എപ്പോഴും വാർത്തയായിട്ട് എപ്പോഴും കാണാറുണ്ട് സാധാരണ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വന്യജീവി പ്രശ്നം എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക
3: വന്യജീവി പ്രശ്നം? ഒന്ന് ആന, ആന, പന്നി, പിന്നെ അതുപോലെ തന്നെ കുരങ്ങ്, കടുവ, പുലി എന്നുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്യജീവികൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൃഗങ്ങളാണ്. ഈ ഇവരാണ് നമ്മളെ കൂടുതലും പിന്നെ നമുക്ക് കൃഷിനാശങ്ങളാണെങ്കിലോട്ടെ നാട്ടിന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ആന പന്നിയാണ് കൂടുതൽ നമുക്ക് നാശം. മറ്റേ കടുവ പുലി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ യാദൃശികമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നവരാണ്. ഇപ്പോൾ കടുവ എന്ന് പറഞ്ഞാൽ കരുവാർ കൊണ്ടൊരാളെ ഒരു പിടിച്ച പ്രശ്നങ്ങൾ. കടുവ വളരെ
2: റയർ കേസാണ്,
3: റയർ കേസാണ്, എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവില്ല. പക്ഷേ പുലി പല ഭാഗങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ. പക്ഷെ എന്നാൽ പിന്നെ പുലിയൊന്നും മനുഷ്യരെ ആക്രമിക്കുന്നത് നമ്മൾ
2: കണ്ടിട്ടില്ല.
3: ചെറിയ ആന അല്ല, നായ്ക്കുട്ടികളെ അല്ലെങ്കിൽ പിന്നെ ആടുകളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആന, ഈ കുരങ്ങ്, പന്നി, നമ്മളെ കൃഷി നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം.
2: അപ്പോൾ അതിൽ ശരിക്കും അങ്ങനെ ഒരു ആനയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കതിനെ തിരിച്ച് ഒന്നും ചെയ്യാനും പറ്റൂല. അപ്പോൾ അതിലോ ആനയാണെങ്കിൽ, ആന ആക്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ?
3: പക്ഷെ ആന ആക്രമിക്കുന്ന നമ്മൾ ഡയറക്റ്റ് ഒരു ആക്രമണം ചെയ്യാമല്ലേ. ഒരു ആനൻ്റെ ആക്രമിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആരും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക, ഒരു ആനയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇപ്പം അവിടെ ചെല്ലുക, പിന്നെ ആവശ്യമില്ലാതെ ബഹളങ്ങൾ വെക്കുക, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ ഒരു സെൽഫി എടുക്കുക, ആൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. പക്ഷെ ആൻ്റെ അടുത്തേക്ക് പോകാതെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ആനൻ്റെ ആക്രമം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനെറ്റോ അല്ലെങ്കിൽ ഇപ്പം ആർ ആർ ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ട് അവരെ വിവരങ്ങൾ അറിയിക്കുക, അവരെ സഹായങ്ങൾ തേടുക. അതിന് അടുത്ത ഫോറസ്റ്റ് ഓഫീസ്, അടുത്ത ലോക്കൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഉണ്ടാകുക ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏരിയയിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനത്തെ അപകടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റേഷനുമായി ബന്ധപ്പെടുക, അവരെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആ സമയത്ത്
2: ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ ചെറിയ ഇപ്പോൾ കാട്ടുപന്നിയെ ഇപ്പോൾ ചില പഞ്ചായത്തുകളൊക്കെ അനുമതി കൊടുക്കുന്നുണ്ട് കൃഷിനാശത്തിൽ എന്നുള്ളത്. മറ്റുള്ള ഇതിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നപരിഹാരത്തിന് പദ്ധതികളുണ്ടോ, ഗവൺമെൻറ് നൽകുന്നുണ്ടോ? ഇപ്പോൾ കുരങ്ങിൻ്റെ കൃഷിനാശത്തിന്, അതിൽ കാട്ടുപന്നിയുടെ ഇതിനൊക്കെ, അതിനെ കുരങ്ങിനെ നമ്മൾക്ക് കൊല്ലാൻ പറ്റില്ല
3: അല്ല,
2: അതിനൊക്കെയുള്ള അങ്ങനെ നമ്മൾ എന്തെങ്കിലും നിയമലംഘനം വരുന്നത് എന്തിലൊക്കെയാണ്, ശിക്ഷ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ശിക്ഷ വരുന്നത് പിന്നെ ഇപ്പോൾ ഈ പന്നി, പിന്നെ പന്നിനെ തന്നെ അത് വെടിവെക്കാനുള്ള അത് അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിന് മാത്രമേ
2: കൊടുത്തിട്ടുള്ളൂ.
3: അതിന് പിന്നെ ലൈസൻസ് ഉള്ള ഒരു ഷൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വെടിവെക്കാനും പാടുള്ളൂ. അത് വെടിവെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ അറിയിക്കണം, അയാളുടെ സാന്നിധ്യത്തിലേ മറവ് ചെയ്യാനും പാടുള്ളൂ. ആ രീതിയിലാണ് ഒരു കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അനുമതി.
2: പേഴ്സണലായിട്ട് ഒരാൾക്കും
3: ചെയ്യാൻ പാടില്ല അല്ല, എന്ത് ചെയ്താലും പേഴ്സണലായിട്ട്. ഇപ്പോൾ ഇപ്പോൾ പന്നിനെ വെടിവെക്കാനുള്ള അനുമതി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പന്നിനെ വെടിവെച്ചിട്ട് അതിൻ്റെ മാംസം കഴിക്കുക അല്ലെങ്കിൽ അത് ശിക്ഷ തന്നെയാണ്.
2: ശിക്ഷയാണ്. എന്താ ശരിക്കും അതിനുള്ള ശിക്ഷ എന്താ കിട്ടുന്നത്?
3: പക്ഷേ 3 വർഷം മുതൽ 5 വർഷം വരെ തടവുണ്ട്. 26 രൂപയുടെ പിഴ വരെ
2: പിഴയുണ്ട്.
3: അതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് പിന്നെ പിന്നെ മറുമുറയാണ് വന്യജീവികൾ ആക്രമിക്കലാളും അല്ലെങ്കിൽ വെടിവെക്കൽ ഇതൊക്കെ വരുന്ന കേസുകൾക്കൊക്കെ ഇങ്ങനെ സൃഷ്ടികൾ ഉണ്ടാവും.
2: പിന്നെ നമ്മളിപ്പോൾ കൃഷി നശിച്ചു, ഒരുപാട് സ്ഥലത്ത് കൃഷി ഉണ്ടാക്കിയാണ്, അതൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ഉണ്ടോ?
3: ഉണ്ട്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരാളെ ഒരു കൃഷി നശിച്ചു കഴിഞ്ഞാൽ, നശിപ്പിച്ച് ഒരു പന്നി അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ട് ഒരു കൃഷി നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ ഉടമസ്ഥൻ എന്ത് ചെയ്യണം? 48 മണിക്കൂറിനുള്ളിൽ ഇതിന് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ സമയത്ത് ഫോട്ടോ വീഡിയോ ആ സാധനം എടുത്തതിന് ശേഷം അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റ് ഉണ്ട്, നമ്മൾ അക്ഷയിലോ പോയിട്ട് ഇത് അപേക്ഷിക്കുക. എന്ന് വെച്ചാൽ അപേക്ഷിക്കേണ്ട പറഞ്ഞാൽ ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വേണം, ഒരു നികുതി ഷീട്ട്, പിന്നെ നമ്മൾ എത്ര ഏരിയ നശിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപേക്ഷ. അത് അക്ഷയ സെൻ്ററിൽ ചെന്നാൽ ഒരു സൈറ്റിൽ കയറിയിട്ട് അത്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേണ്ടത് എന്താ വെച്ചാൽ ഒരു കൃഷി ഓഫീസറെ ഒരു സാക്ഷ്യപത്രം വേണം.
2: വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? ചില നിയമങ്ങൾ നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നിയമലംഘനത്തിൽ പെടുമല്ലോ, അതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: നിയമം വെച്ചാൽ കേരള വന നിയമം 1964 വന്യജീവി സംരക്ഷണ നിയമം 1972 വനസംരക്ഷണ നിയമം 1990 ഇതനുസരിച്ചാണ് വനത്തിൻ്റെ വന നിയമങ്ങളുള്ളത്. ഇത് പ്രകാരമാണ് വനമുതൽ അതിക്രമിച്ച് കയറൽ, മരം മുറിക്കൽ, വന്യജീവികളെ ഉപദ്രവിക്കൽ എന്നിവയൊക്കെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരണം.
2: അപ്പോൾ അത് നിയമലംഘനത്തിനാണ് ഈ പറഞ്ഞ ശിക്ഷ വരുന്നത്. ഇപ്പോൾ മരം വെട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ഇതിൻ്റെ അടക്ക് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു പല സ്ഥലത്തും, മരം മുറിക്കലും അതിൻ്റെമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തടവും പിഴയുണ്ടാവും.
3: 3 മുതൽ 5 വരെ ഇതിന് തടവുണ്ട്. 25,000 രൂപയിൽ കുറയാത്ത
2: ഫൈൻ കൊടുക്കും. യെസ്. പിന്നെ എനിക്കൊണ്ട് കുറച്ചുകൂടിയും വന നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാണെന്ന് തോന്നുന്നു
3: അല്ലേ? വന നിയമം വളരെ കർശനമാണ്. നമ്മളൊരു പോലീസ് കേസ് പോലെ അല്ല അത്.
2: അല്ല
3: എന്ന് വെച്ചാൽ ഇതൊരു കേസ് പിന്നെ എടുക്കണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ഗാർഡിന് വരെ BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വരെ ഒരാളെ സാക്ഷിയില്ലാതെ ഒരു കേസ് എഴുതാൻ
2: പറ്റില്ല.
3: ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക,
2: അത്രയും അധികാരം
3: പവറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്.
2: ശരി.
3: എന്നുവെച്ചാൽ ഈ വനത്തിനുള്ളിൽ ഇനി അതിക്രമിച്ച ഒരാളെ കയറിയ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പിന്നെ ഒരു വേട്ടയാടെ ഒരാളോട്ട് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മാത്രമുള്ള അവിടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് പിടിക്കാം.
2: ശരി. അപ്പൊ അതിലിപ്പോ ഞാൻ അറിയാതെ കയറിയതാണ് അറിഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
3: അത് പിന്നെ അത് പിന്നെ യാദൃശികമായിട്ട് ഒരു ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ യാദൃശികം അറിയാതെ ചിലപ്പോൾ അതൊരു തെറ്റല്ലല്ലോ, അറിയാതെ എന്തെങ്കിലും സംഭവിക്കുക അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരു മരം മുറി പോയിട്ട് ഒരു മരം മുറിക്കാണ് അത് ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പിന്നെ ഒരു മൃഗത്തിന് വെടിവെച്ചു വന്നു അത് ഞാൻ അറിയാതെ പോയി സംഭവിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ യാദൃശ്യമായിട്ട് നമുക്ക് നടന്നു പോകുന്ന വഴി കാട്ടിലേക്കൊക്കെ യാദൃശ്യമായിട്ട് കയറുക അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യം, അതിന് ആ ഉദ്യോഗസ്ഥന് അവന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം.
2: ഇപ്പോൾ നമ്മളെ ഈ ഇവിടുന്ന് മുത്തങ്ങ അല്ലെങ്കിൽ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ അതിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഫോട്ടോ എടുക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ശരിക്കും അതിനൊക്കെ ഉള്ള എന്താണ് വന്യജീവിയെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷ ഉണ്ടോ?
3: കിട്ടുന്നുണ്ട്. വന്യജീവിയെ ശല്യപ്പെടുത്താൻ പാടില്ല, വന്യ പ്രകോദനപ്പെടുത്താൻ പാടില്ല, അതിന് അതിനായിട്ടുള്ള ശിക്ഷകളുണ്ട്, അതിന് കേസെടുക്കാൻ ചെയ്യാം.
2: അപ്പോൾ പക്ഷെ അത് സാർവത്രികമായ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നത്.
3: പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ ഞാനൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് കയറിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് റീൽസൊക്കെ എടുക്കലുണ്ട്, വനത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റീൽസൊക്കെ. അപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഡിലീറ്റ് ചെയ്യിക്കലുണ്ട്. അത് ആവർത്തിക്കുന്ന അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും മറ്റുള്ള ആൾക്കാർ ചെറുപ്പക്കാർ ഇതിങ്ങനെ കാണാൻ വരിക. ചിലപ്പോൾ ആ വരുന്ന സമയത്ത് കാരണം പറ്റ എന്തെങ്കിലും വല്ല അപകടങ്ങളും കാട്ടിനുള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്.
2: ഈ ഇപ്പോൾ വയനാടൊക്കെ ഈ അടുത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചല്ലോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്, അവിടെ ആദിവാസികൾക്ക് വേറെ നിയമമല്ലേ, അവർക്ക് എന്താണ്?
3: അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് അപ്പോൾ അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഞാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഊരിൽ താമസിക്കുന്ന ഒരു വിഭാഗക്കാരെ ഞാൻ സർവീസിൽ ആദ്യമായിട്ട് കാണുന്നത്. അതായത് പാലക്കയം വെറ്റിലക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്,
2: അകമ്പാട്
3: ഫോറസ്റ്റ് സ്റ്റേഷന്റെ
2: പരിധിയിൽ
3: വെറ്റിലക്കൊല്ലി. അപ്പോൾ അവിടുത്തെ താമസക്കാരെ ചെറിയ ഷെഡിലാണ് അവർക്ക് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ തന്നെ മറ്റൊരു സർക്കാർ അതിന് എല്ലാ ഫണ്ടുകളും അനുവദിച്ചാൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. റോഡ് വഴിയൊന്നും ശരിക്കും ഇല്ലാത്തൊരു ഒരു ഇതുണ്ട്. ഓഫ് റോഡിലാണ് അവർക്ക് പോകുന്നത്. പക്ഷെ ഇപ്പം അതിനൊക്കെ ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷം അതിൻ്റെ മേലത്തെ വർഷം ഭയങ്കര നല്ല മഴക്കാലം ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്തും വില്ലേജ് ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരൊന്ന് താഴത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്
2: ശ്രമിച്ചു.
3: അപ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ടും പോരുന്നില്ല. പക്ഷേ അവർ താമസിക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും ഒരു ദിവസം പോലും ഒരു മണിക്കൂർ കൂടി നമുക്ക് അവിടെ കടന്നിറങ്ങാൻ കഴിയില്ല. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഉണ്ടായ കാരണങ്ങൾ തന്നെ ഇവരെ ഇവിടെ അടുത്ത് എത്തിയതാ. അത്രയും പ്രയാസപ്പെട്ട് ചെറിയ ചെറിയ മക്കളും അവരെ
2: ഒരു ഗോത്രമാണോ ഒരു കുടുംബമാണോ?
3: ഒരു കുടുംബം
2: നായ്ക്കളല്ല,
3: അല്ല അവർ പിന്നെ പണിയർ വിഭാഗത്തിൽ കുറിഞ്ഞിപ്പണിയർ അവർ പല വിഭാഗക്കാരുണ്ട്. കുറിഞ്ഞിപ്പണിയർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെ താമസിക്കുന്ന ഒരു 24 കുടുംബങ്ങൾ ആ പിന്നെ ഊരിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ മക്കളൊക്കെ ഇപ്പോൾ പിന്നെ അവിടെ സ്കൂളിൽ പോകാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ എനിക്ക് അതിൽ ഇടപെടാനും അതിൽ സ്കൂളിൽ പറഞ്ഞേക്കാനും
2: സാധിച്ചിട്ടുണ്ട്. അവരെയാണ് അവരിന്ന് ഇപ്പൊ ഇവിടെ ആദിവാസി ഹോസ്റ്റലുകളൊക്കെ
3: പക്ഷെ അവിടെ ഇവര് വേറൊരു ലെവലാണ് സാറേ. എന്ന് വെച്ചാല് ഇവര് ഇപ്പൊ നമ്മളിപ്പോ നമ്മള് നമ്മളെ കുടുംബത്തില് മക്കളും അച്ഛൻ ഉമ്മയുപ്പയും ഒക്കെ ഭയങ്കര സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിലും എത്രയോ മടങ്ങ് സ്നേഹമാണ് ഇവര് മക്കൾ തമ്മിൽ.
2: ശരി,
3: ഇവര് രക്ഷിതാക്കളും ഈ മക്കളും തമ്മിൽ ഇവരെ വിട്ടിട്ട് മാറി നിൽക്കുക എന്ന് പറയണത്
2: കഴിയില്ല,
3: കഴിയാത്തൊരവസ്ഥയാണ്.
2: അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ
3: ഭക്ഷണത്തിന് അവർക്ക് തന്നെ അരി സാധനങ്ങളൊക്കെ അരികളൊക്കെ ഇഷ്ടം പോലെ അവർക്ക് ലോഡ് കണക്കിന് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ.
2: പക്ഷേ അത് അവിടെ എത്തും.
3: അല്ല അവിടെ എത്തല്ല, അവർ പോയിക്കൊണ്ടു വരും. ഓഫ് റോഡിന് അവർക്ക് പിന്നെ ഓഫ് റോഡ് വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ആ വണ്ടിയിലൊക്കെ അവർ പൈസ കൊടുക്കുന്നത്. അവർക്ക് തൊഴിലുറപ്പിൻ്റെ കീഴിലുള്ള പിന്നെ പണികളും അതേമാതിരി തേൻ സീസണിൽ തേനൊക്കെ എടുക്കും. അങ്ങനെ കുറേ ഒക്കെ ആവശ്യത്തിനുള്ള കാശുകളൊക്കെ അവർക്ക് കിട്ടും. എന്നാലും അമിതമായിട്ടുള്ള കാശുകളൊന്നുമില്ല. പക്ഷെ എന്നാൽ ഈ കാശുകൾ കൊണ്ടൊക്കെ ഇവർ വാഹനമൊക്കെ പിടിച്ചിട്ട് അരിയൊക്കെ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികളൊന്നും അവർക്കില്ല.
2: അവര് കാടിന്റെ, ഞാനത് പറഞ്ഞു വെച്ചാൽ അവര് കാടിന്റെ മക്കളാണല്ലോ. അവർക്ക് കാടിനകത്ത് സാധാരണ നാട്ടുകാരെ പോലെ അവർക്ക് സ്പെഷ്യൽ റൂള് എന്തുണ്ട്? അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരിൽ അവര് പിന്നെ ഒരു വേട്ടയാടി അതില്
3: എന്തല്ലല്ല
2: അങ്ങനത്തെ
3: അവർക്ക് ഒരു വേട്ടയാടല്ല പെർമിഷൻ ഒന്നും
2: ഇല്ലല്ലോ.
3: അങ്ങനത്തെ അനുമതികളൊന്നുമില്ല. നിയമമൊന്നുമില്ല. അങ്ങനെ അവർക്ക് ചെയ്യാനില്ല, നിയമങ്ങളൊന്നുമില്ല.
2: പിന്നെ അവർക്ക് എങ്ങോട്ടും കാടിന്റെ അകത്ത് എങ്ങോട്ടും അവർക്ക്
3: പോവാ. അകത്തുകൂടെ ഏത് ഭാഗത്തുകൂടെ അവർ പോവാറുണ്ട്. അവർക്ക് സീസൺ ആയി കഴിഞ്ഞാൽ അവർ പോയെങ്കിൽ അവർക്ക് അവരുടെ ജീവിത മാർഗ്ഗങ്ങൾക്ക് വഴി കണ്ടെത്താൻ കഴിയുള്ളൂ.
2: കിഴങ്ങ് വർഗ്ഗങ്ങൾ
3: ശേഖരിക്കും. അതുപോലെ തന്നെ തേൻ സീസണിൽ ഇപ്പൊ ഹണി.
2: നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ സഹായം തേടിയിട്ടുണ്ടോ കാടിനെ അറിയാൻ വേണ്ടിട്ട്?
3: ഓ, ഇഷ്ടംപോലെ തേടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മള് അവരെ വാച്ചർമാർ വരെ ആക്കാറുണ്ട്.
2: ആണോ?
3: ഓ, നമ്മള് ഫയർ സീസണിലും അല്ലാതെ നമ്മള് വാച്ചർമാരായിട്ട് അത് ഒരു VSS വനസംരക്ഷണ സമിതി എന്നുള്ള ഒരു പദ്ധതി തന്നെയാണ്.
2: അതിൽ അവർക്ക് എന്തെങ്കിലും പിന്നെ
3: അവരിതിൽ പിന്നെ തൊഴിലാളികളുണ്ട്, വാച്ചർമാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെന്തെങ്കിലും പിന്നെ വർക്കുകളൊക്കെ ചെയ്യിക്കും. കാട്ടിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്ലാന്റേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മള് VSS കീഴിലും ജോലികളൊക്കെ കൊടുക്കും. ഇപ്പൊ നമ്മള് തൊഴിലുറപ്പ് പോലത്തെ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് അതിൽ ഇവർക്ക് തൊഴിൽ കൊടുക്കും. അതേമാതിരി തന്നെ ഇവർക്ക് അതിൽ വാച്ചർമാരായിട്ട് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാറുണ്ട്. പല നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങൾ ഒരുപാട് അവർക്ക്
2: കിട്ടുന്നുണ്ട്. അവർക്ക് അപ്പോൾ റേഷൻ കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഒരേ ഇറങ്ങി വരണം. എന്നിട്ട് ചിലത് അവർക്ക് ഇപ്പോൾ സാർ ചെയ്ത പോലെ വെച്ചാൽ അവർക്ക് ചില ജീവകാരുണ്യ പ്രവർത്തനമുള്ള അർത്ഥത്തിൽ അവരിലേക്ക് എത്തിക്കുന്നു കാര്യങ്ങൾ. പക്ഷെ അവർ അവരുടെ നിലവിലുള്ള സ്ഥിതി മാറ്റാൻ തയ്യാറല്ല.
3: സ്ഥിതി അത് പിന്നെ പെട്ടെന്നൊന്ന് മാറ്റിയെടുക്കാന് അത് എല്ലാ വിഭാഗം പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ
2: ചിലവരൊക്കെ
3: ചിലവരൊക്കെ ഇപ്പോൾ അവിടെ മുതുവാ എന്ന് പറഞ്ഞൊരു ടീം
2: മുതുവാൻ
3: അവിടെ ഒരു പിന്നെ അവിടെ ഏകദേശം അടുത്ത് തന്നെയാണ്. അവിടെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഒരുപാട് ജോലിയുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്.
2: പക്ഷെ
3: ഈ കോളനി ഈ ഊരിൽ തന്നെ പിന്നെ ഒരാൾ ഞങ്ങളൊരു വാച്ചർ പെർമനന്റ് വാച്ചറുണ്ട്. അവൻ അയാൾക്ക് വരെ അയാൾ ജോലിക്ക്
2: വരൂല.
3: എന്നിട്ട് അയാളെ ഒഴിവായി വേറൊരാളെ പോയി, പകരം വേറെ PSC നിയമിച്ചു.
2: അവരെ കയ്യിൽ ഫോണ് സംവിധാനങ്ങളൊക്കെ ഉണ്ടോ?
3: എല്ലാം ഉണ്ട്,
2: എല്ലാം ഉണ്ട്. അവിടെ കാട്ടിൻ്റെ അകത്ത് റേഞ്ച് ഉണ്ടാവും?
3: ആ ഉണ്ട്, ഇപ്പൊ അവിടെ ഒരു ടവറൊക്കെ വന്നിട്ടുണ്ട്.
2: ശരി,
3: വെറ്റിലെ കൊല്ലി എന്ന സ്ഥലത്ത്
2: ടവറൊക്കെ
3: PSNL ടവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ബന്ധപ്പെടാനൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഭയങ്കര വിദഗ്ധന്മാരാണ്, ഭയങ്കര കഴിവുള്ള ആൾക്കാർ. പക്ഷെ അത് പ്രയോജനപ്പെടുത്താന് പക്ഷെ അവര് തയ്യാറാവണം. സ്വയം രക്ഷിതാക്കൾ തയ്യാറായി മക്കളൊക്കെ
2: മാറ്റങ്ങൾ
3: വരുത്തണം. രക്ഷിതാക്കൾ വിചാരിക്കണം. പക്ഷെ അതിനിപ്പോ നമ്മളെ മറ്റുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ എല്ലാവർക്കും രക്ഷിതാക്കൾക്കൊന്നും ഈ കഴിവുണ്ടാണെന്നില്ലല്ലോ. പക്ഷെ മറ്റുള്ളവരെ പിന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി അവരെ എങ്ങനെയും രക്ഷപ്പെടുത്തണം.
2: ആ രൂപമാണല്ലോ. ഓക്കെ, പിന്നെ ഈ ചോലനായ്ക്കൾ വരുന്ന വലിയ ചോലനായ്ക്കൾ കുറച്ചുകൂടി ഒരു റൂറൽ ഉള്ളിൽ ഏരിയയിലേക്ക്,
3: ഉള്ളിൽ ഏരിയയിൽ താമസിക്കുന്ന നായ്ക്കർ ചോലനായ്ക്കരിൽ ഉള്ളിൽ താമസിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി
2: പുറത്തുനിന്ന്
3: ചോലനായ്ക്കറിലൊക്കെ വിദഗ്ധന്മാരുണ്ട്, കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ഇന്ത്യയിൽ ഉള്ളിലായിരിക്കും അവരൊക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് വെച്ചാൽ പണ്ടുള്ള കാലങ്ങൾക്ക് അവർക്കൊന്ന് പുറത്ത് വരാനും ടൗണിലേറ്റോ അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊക്കെ അവർക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ റോഡ് സൗകര്യങ്ങൾ ഉണ്ട്, അത്

0: ഇപ്പോൾ ഒരു കാട്ടുതീ ഉണ്ടായി. ഈ തീ കാട്ടുതീ പറഞ്ഞാൽ യാദൃശികമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നത്, ഇതിൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഇതുകൊണ്ട് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ, വിവരമില്ലാത്ത ആൾക്കാർ, വിവരമില്ലാത്ത ആൾക്കാർ എന്നേ പറയാൻ
1: പറ്റുള്ളൂ.
0: അവർ കൊടുക്കുന്ന കാട്ട് ഈ തീ ഒരു വലിയപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിലൊക്കെ 12,000 മലബാറൊക്കെ തീ കത്തിക്കഴിഞ്ഞാൽ,
1: പക്ഷെ
0: അതൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം വരെ വിചാരിച്ച് നടക്കില്ല. നാട്ടുകാരുടെ സഹായം, അതുമാതിരി VSSന്റെ സഹായം, ഊരിലുള്ള കോളനിയിലെ ആൾക്കാരെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് സംരക്ഷിക്കാൻ. അത് വേട്ടയാടൽ, ഇപ്പോൾ ഒരു വന്യജീവനെ പിന്നെ വേട്ടയാടുന്ന, അതിപ്പോൾ ഒരു പിന്നെ ഒരു ദിവസം എപ്പോഴും കണ്ടെത്താൻ കഴിയില്ല.
1: പക്ഷെ
0: നാട്ടുകാരുടെ സഹായങ്ങൾ വേണം, അവരെ സഹായങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഏരിയയാണ്. ഈ ഫോറസ്റ്റ് ഉണ്ടോ അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജനങ്ങളെ അത് എന്താണ് ജനങ്ങൾ ഇത് മാറ്റം വരുത്താത്തത് എന്നുള്ളത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ നാട്ടുകാരുടെ സഹായങ്ങൾ, ജനങ്ങളുടെ സഹായങ്ങളൊക്കെ വേണം. അത് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നാട്ടുകാരുടെ സഹായങ്ങളൊക്കെ നമുക്ക് വേണം.
1: വനംവകുപ്പ് വേറൊരു വകുപ്പല്ല, ജനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്, പരസ്പരം പൂരകമായി നിലകൊള്ളേണ്ട ഒരു സംഗതി.
0: ജനങ്ങൾ ഏറ്റവും അത്രയും സഹകരിച്ച് കൊണ്ടുപോകേണ്ട,
1: കാരണം
0: ജനങ്ങൾക്കും വേണം, ഫോറസ്റ്റ്
1: നിലനിന്നെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അടുത്തൊരു തലമുറക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: അടുത്തൊരു തലമുറ ഇവിടെ വാസം സാധ്യമാണെന്നുള്ളത് അത് തന്നെയാണ്. അത് അത് അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ജനങ്ങളും എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആനിറങ്ങുക, ജനങ്ങൾ സഹായം വേണം,
1: വേണം
0: എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളില്ലാതെ ഓ ഞാൻ 4 ഉദ്യോഗസ്ഥന്മാരും കാക്കിട്ട് കാണുന്നതുകൊണ്ട് കാര്യം നടക്കില്ല.
1: ശരി,
0: അതിന് സഹായം, ജനങ്ങൾ സഹായം. ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ച ആളാണ്. ഞാനിപ്പോൾ ഈ അകമ്പാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എനിക്ക് നാട്ടുകാരുടെ സഹായം ഒരുപാട് എല്ലാ മേഖലയിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ രീതിയിലാണ് അവരോട് നിന്നിട്ടുള്ളത്.
1: അപ്പൊ
0: അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ, എനിക്കും എന്റെ സ്റ്റാഫിനും എനിക്ക്. അപ്പൊ ഞാൻ വരുന്നവരെ ഇപ്പോഴും ആ അതിന്റെ ഒരു അവിടെ ഇപ്പോഴും
1: കിട്ടുന്നുണ്ട്.
0: പിന്നെ രാഷ്ട്രീയക്കാരാട്ടെ, നാട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു.
1: ഏതായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷേ ഈ ഒരു 1-2 എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല കാടും കാടൻ്റെ അനുഭവങ്ങളും. അത് ജീവിതത്തിൽ ഇത്രയും വർഷം നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഒരു ജനസേവകനായി തൻ്റെ തസ്തികയിൽ നിന്നും വിരമിച്ച സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൂടെ സംസാരിച്ചതിൽ ഈ അറിവുകൾ പങ്കുവച്ചതിനും ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സാർ. പ്രത്യേകം റേഡിയോയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. വനംവകുപ്പിലെ ജനക്ഷേമ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മെഹസിൻ VK, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം VT.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് യുഗചരിതം. ഫദ്ലുൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗം രഹസ്യപ്രബോധനം ആരംഭിക്കുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രഹസ്യ പ്രബോധനം തുടങ്ങുന്നു എന്ന അധ്യായം കേൾക്കാം. അല്ലാഹുവിൽ നിന്ന് നബിക്ക് വഹ്യ് അഥവാ ദിവ്യബോധനം ലഭിച്ചിരുന്നത് വ്യത്യസ്ത രൂപങ്ങളിലായിരുന്നു. ഒന്ന്, സത്യസന്ധമായ സ്വപ്നങ്ങൾ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനെ കാണാതെ തന്നെ നബിയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതി. മൂന്ന്, മലക്ക് എന്ന മധ്യവർത്തി ഇല്ലാതെ അല്ലാഹു സംസാരിക്കുന്ന രീതി. മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സംസാരിച്ച രീതി പോലെയായിരുന്നു ഇത്. നാല്, മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് നബിയോട് സംസാരിക്കുകയും നബി മലക്കിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുന്ന രീതി. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വഹാബികളും മലക്കിനെ മനുഷ്യരൂപത്തിൽ കണ്ടിട്ടുണ്ട്. ദഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ ജിബ്രീൽ വന്നത് ഇതിന് ഉദാഹരണമാണ്. അഞ്ച്, മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ കാണുന്ന രീതി. അങ്ങനെയും അല്ലാഹു വഹയ് നൽകിയിട്ടുണ്ട്. ഇത് രണ്ടു തവണയാണ് സംഭവിച്ചത്. അല്ലാഹു വഹയ് നൽകുന്ന രീതികളെ സംബന്ധിച്ച് ഖുർആനിൽ ഇപ്രകാരം കാണാം. നേരിട്ടുള്ള ഒരു ബോധനം എന്ന നിലയിലോ ഒരു മറയുടെ പിന്നിൽ നിന്നായിക്കൊണ്ടോ ഒരു ദൂതനെ അയച്ച് അല്ലാഹുവിന്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അഥവാ ദൂതൻ ബോധനം നൽകുക എന്ന നിലയിലോ അല്ലാതെ അല്ലാഹു തന്നോട് സംസാരിക്കുക എന്ന കാര്യം യാതൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല. തീർച്ചയായും അവൻ ഉന്നതനും യുക്തിമാനുമാകുന്നു. സൂറത്തുഷൂറ 51 വചനം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം. ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എങ്ങനെയാണ് താങ്കൾക്ക് വഹയി വരുന്നത്? അപ്പോൾ നബി പറഞ്ഞു, ചിലപ്പോൾ മണിനാദം പോലെയായിരിക്കും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ എന്നിൽ നിന്നും വിയർപ്പുകൾ പൊടിയും. അപ്പോഴേക്കും മലക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാകും. ചിലപ്പോൾ മലക്ക് മനുഷ്യരൂപത്തിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ ഞാൻ ഹൃദിസ്ഥമാക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അതിശക്തമായ തണുപ്പുള്ള ദിവസവും വഹി ഇറങ്ങുമ്പോൾ നബി വിയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകന്റെ നെറ്റിത്തടങ്ങളിലും വിയർപ്പ് കാണാമായിരുന്നു. അല്ലാഹു വഹി നൽകുന്ന ഖുർആനിക വചനങ്ങൾ മറന്നുപോകുമോ എന്ന പേടി നബിക്കുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ധൃതി പിടിച്ചുകൊണ്ട് വഹയായി നൽകപ്പെടുന്ന വചനങ്ങൾ ധൃതിപ്പെട്ട് ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുണ്ടുകൾ ചലിപ്പിക്കാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഓതപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവാനും ജിബ്രീൽ ഓതുന്നതിലേക്ക് ശ്രദ്ധിക്കുവാനും അല്ലാഹു കൽപ്പിച്ചത്. നീ അത് അഥവാ ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. തീർച്ചയായും അതിന്റെ അഥവാ ഖുർആന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു. സൂറത്തുൽ ഖിയാമ 16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. പ്രവാചക ജീവിതത്തിലെ പ്രബോധന ഘട്ടങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള അല്ലാഹുവിന്റെ കൽപ്പന ലഭിച്ച നിമിഷം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മറ്റുള്ളവയെല്ലാം വർജിക്കണമെന്നുമുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാചകന്റെ പ്രബോധനം ഉണ്ടായിരുന്നത്. മക്കാ കാലഘട്ടവും മദീന കാലഘട്ടവുമാണ് അവ. മക്കയിൽ 13 വർഷവും മദീനയിൽ 10 വർഷവുമാണ് നബി പ്രബോധനവുമായി മുന്നോട്ടു പോയത്. മക്കാ കാലഘട്ടം പരിശോധിച്ചാൽ പ്രവാചകന്റെ പ്രബോധനം രണ്ട് രൂപത്തിലായിരുന്നു എന്ന് കാണാം. അതിലൊന്ന് രഹസ്യ പ്രബോധനവും രണ്ടാമത്തേത് പരസ്യ പ്രബോധനവുമാണ്. രഹസ്യ പ്രബോധനം 3 വർഷവും ശേഷമുള്ള കാലം പരസ്യ പ്രബോധനവുമായിരുന്നു. പ്രവാചകത്വത്തിന്റെ 4 വർഷം മുതൽ മദീനയിലേക്ക് ഹിജറ പോകുന്നതുവരെ ഇത് തുടർന്നു. രഹസ്യ പ്രബോധനം. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിക്കുവാനുള്ള അല്ലാഹുവിന്റെ കൽപ്പനക്ക് നബി ഉത്തരം നൽകി. ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക, നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും പാപം വെടിയുകയും ചെയ്യുക. കൂടുതൽ നേട്ടം കൊതിച്ചുകൊണ്ട് നീ ഔദാര്യം ചെയ്യരുത്. നിന്റെ രക്ഷിതാവിനു വേണ്ടി നീ ക്ഷമ കൈക്കൊള്ളുക. സൂറത്തു മുദ്ദസ്സിർ 1-7 വരെയുള്ള വചനങ്ങൾ. ഈ കൽപ്പന ലഭിച്ചതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരിപ്പിൽ നിന്നും എഴുന്നേറ്റു. 3 വർഷത്തോളം രഹസ്യമായി അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു തുടങ്ങി. ആദ്യമായി അല്ലാഹുവിലേക്കാണ് ക്ഷണിച്ചത്. ശിർക്കിന്റെ അഥവാ ബഹുദൈവാരാധനയുടെ എല്ലാതരം പ്രകടരൂപങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴുതെറിയാൻ ശ്രമിച്ചു. അത്യുത്തമ സ്വഭാവങ്ങളിലേക്കും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. മക്കക്കാർ എതിരിടാൻ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു രഹസ്യമായി പ്രബോധനം തുടങ്ങിയത്. അതുകൊണ്ടുതന്നെ തന്റെ ഏറ്റവും അടുത്ത ആളുകളിലേക്കും തന്റെ അടുത്ത കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ആദ്യമായി പ്രബോധനവുമായി കടന്നുചെന്നു. സത്യത്തോട് താൽപര്യം കാണിക്കുകയും സത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. നന്മയുടെയും സത്യസന്ധതയുടെയും വിഷയത്തിൽ അറിയപ്പെട്ടിരുന്ന ചില ആളുകൾ മക്കയിലുമുണ്ടായിരുന്നു. നബിയുടെ ക്ഷണത്തിന്റെ ഭാഗമായി ഏതാനും ചിലയാളുകൾ ഇസ്ലാമിലേക്ക് കടന്നുവന്നു. അവരുടെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകളെ ക്രമപ്രകാരം നമുക്കൊന്ന് പരിചയപ്പെടാം. 1. ഹുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹ. നബിയുടെ ഭാര്യയാണ് അവർ. സ്ത്രീകളിൽ നിന്നും ആദ്യമായി വിശ്വസിച്ചതും പൊതുവേ ആളുകളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചതും ഖദീജ തന്നെയായിരുന്നു. 2. വറഖത്ത് ബിനു നൗഫൽ. അദ്ദേഹം നേരത്തെ തന്നെ മരണപ്പെട്ടുപോയി. 3. അബൂ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു. നബിയുടെ പിതൃവ്യപുത്രൻ കൂടിയായിരുന്നു അദ്ദേഹം. മുസ്ലിമാകുമ്പോൾ അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതും അദ്ദേഹമാണ്. നബിയുടെ കൂടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായിരുന്ന സെയ്ദ് ബിനു ഹാരിസത്തുൽ കൽബി. അടിമകളിൽ നിന്ന് ആദ്യമായി മുസ്ലിമാകുന്നത് അദ്ദേഹമാണ്. 5. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായ റുഖിയ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവർ ഇസ്ലാം സ്വീകരിച്ചു. ഇൻഷാല്ലാ, പ്രവാചകന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, മക്കയിൽ വിരിഞ്ഞ പൂവ്, നബിയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം, രഹസ്യപ്രബോധനം ആരംഭിക്കുന്നു. ഈ ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിസിഡിയോ ചുവരെഴുത്ത്. നബി കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും നബി കുടുംബവും തമ്മിലുള്ള ബന്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹം അമവിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇബ്നു ഹർബ് ഇബ്നു അബ്ദുഷംസ് ഇബ്നു ഉമയ്യ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയിൽ അബ്ദു മനാഫിലാണ് സന്ധിക്കുന്നത്. അബ്ദു മനാഫിൻ്റെ മക്കളിൽ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനു ഹാഷിം. എന്നാൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ബനു ഉമയ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ബനു ഉമയ്യയും ബനു ഹാഷിമും അബ്ദു മനാഫ് എന്ന പിതാമഹനിലാണ് സന്ധിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിനോട് എത്ര അടുത്തിലാണ് വർത്തിച്ചിരുന്നത്? ബനു ഹാഷിം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, അഹ്ലുൽ ബൈത്ത്, അവർ എത്രമാത്രം അടുത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനോട് വർത്തിച്ചിരുന്നത്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്തെ ഷിയാലോകത്തിൻ്റെ കണ്ണിലെ കരടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ, ഉമർ എന്നിവരെ അധിക്ഷേപിച്ചതിനേക്കാൾ ഷിയാലോകം അധിക്ഷേപിക്കുന്നുണ്ട്. പലപ്പോഴും അബൂബക്കർ, ഉമർ എന്നിവരുടെ ഖിലാഫത്തിനെ സമ്മതിക്കുന്ന ഷിയാ വിഭാഗങ്ങളിലെ മിതത്വവാദികൾ അവർ ഉസ്മാനെ കൈയൊഴിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല തങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ മിതത്വവാദികൾ പോലും പിൽക്കാലത്ത് ഉസ്മാനെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശപ്പെടുത്തുകയും ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നമ്മളിവിടെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പല വിഷയങ്ങളിലും മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രതിവിപ്ലവകാരികൾ മദീനയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന പംക്തിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിൻ്റെ കൊടിയ ശത്രുവായിരുന്നു എന്ന നിലക്കാണ് ഷിയാലോകം ചരിത്രപക്ഷ വായന നടത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തെ അവർ വികലമായി അവതരിപ്പിക്കുന്നത്. ഇവിടം ആരാണ് ഉസ്മാൻ? നബി കുടുംബവുമായി ഉസ്മാന്റെ ബന്ധം എന്ത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹത്വക്കളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ദഅവത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, വിലപ്പെട്ടതും കനപ്പെട്ടതും സമർപ്പിച്ച മഹാനാണ് ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബി റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ്. റൂമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷമാർത്ത അറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിന്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദുൻ നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു. അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാന് നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി. മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി. റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു. പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ. ഇത്തരുണത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖിനാക ഇലാ ഷൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ ഒരു വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാൻ മാത്രം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബി ഷൈഇൻ ഫനുബല്ലിക നുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, ഉൾക്കൊണ്ട് അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കണം. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വസഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഹിബ്ന, റസൂലുള്ളാഹിയോടൊപ്പം ഞങ്ങൾ എങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം ആരുടെ വിഷയത്തിൽ? ഉസ്മാന്റെ വിഷയത്തിൽ ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നുൽ ഖത്താബ് ഔലാ ബിഅമലിൽ ഹഖ് മിൻക. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രല്ല എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖ്റബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമ. കുടുംബ ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബ ബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനൂ തൈം ഗോത്രാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ബനൂ അദിയ് ഗോത്രാണ്. ഉസ്മാനോ ബനൂ ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറു അതിനേക്കാൾ ദൂരാണ്. ബനൂ തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കാബ്, കാബ്, ലുഐ. ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പൊ കുടുംബ ബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബ ബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആലാണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാ ലം യനാല, അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിനെ അബുൽ ആസിബിനു റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസിബിനു റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ബിൻ അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആലാനു ആണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു, ഉമർ റളിയല്ലാഹു തആലാനു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ, ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സമ്മതിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും, അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും, അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആലനു വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലനു വന്നു എന്തിന് ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി? പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത് അസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹതകും വലസിംതും ബുയൂതകും, നിങ്ങൾ മടങ്ങിപ്പോണം, ഞാനിതാ ഗണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലീനെ മടക്കി അയക്കണം, ഹസൻ ഹുസൈനെ മടക്കി അയക്കണം. ആ വിഷയം നമ്മൾ ചുവരെയെത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു. തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ് ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബഷീർഹു ബിൽ ജന്ന, ഉസ്മാനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിലൊരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്ക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപടവിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ള ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ള വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും അടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ, മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയണം. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരുക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധമേന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പം ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച്. എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി, ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി, മാത്രമല്ല അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാർ വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാർ വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാർ എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വഅൻതും അലൽ ബാബ്. ഹസൻ ഹുസൈൻ, നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കലുണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽ കണ്ടായിട്ട്? വലത്തമൽ ഹസൻ, അലി മകൻ ഹസൻ്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വദറബ സദർ അൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളെ ഈ വാതിലിക്കണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പം എത്രമാത്രം അലി റളിയല്ലാഹു തആലാനഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണിത് ഈ ചരിത്രമെന്ന ഉസ്മാൻ റളിയല്ലാഹു തആലാനഹു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച കാഴ്ചവെച്ചതായി ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന് അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനുണ്ടായിരുന്നു, ഉമർ സന്താനുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്, അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്. പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒന്ന് ഉസ്മാനുൽ അക്ബറാണ്, മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിൻ ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള അവലംബന കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ അംറിൻ്റെ മകൻ അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലന്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിന്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട, സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലന. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലന്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവരെ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ഇബ്നു അംറ് എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ഭർത്താവ്, ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാല്. അപ്പോൾ അലി റളിയല്ലാഹു തആലന്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ, ഒന്ന് ഫാത്തിമ, മറ്റൊന്ന് സൈനബ്, അല്ല മറ്റൊന്ന് സുഖൈന. ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സൈദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹുമ ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അത് നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ സ്നേഹത്തിൽ അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാ, ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. നബി കുടുംബവും ഉസ്മാൻ ബിൻ അഫ്വാൻ റളിയല്ലാഹു അൻഹും. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉള്ളത് ബാസിൽ കുന്നപ്പള്ളി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൻ്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാം, യാ യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, ആരാണോ ആ കാലടികളെ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും അവൻ നമ്മോട് കൽപ്പിക്കുന്നത് നീചവൃത്തിയും അതേപോലെ തന്നെ ദുരാചാരങ്ങളുമെല്ലാം, അതിനുവേണ്ടിയാണ് അവൻ കൽപ്പിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ഏറ്റവും കൂടുതൽ അവനിലേക്ക് തിന്മകളുമായി വരുന്ന ഒരു സാഹചര്യം, അത് പണ്ഡിതന്മാർ ഏറെ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ പറയപ്പെട്ട സൂറത്തു നൂറിൻ്റെ ധാരാളം ആയത്തുകളിലൂടെ ആ വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും അതുമായി അതിൻ്റെ ആ വ്യഭിചാരത്തിൻ്റെ ഗൗരവവും ശിക്ഷയുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ ആ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. വ്യഭിചാരിണിയും വ്യഭിചാരിയുമായ ആളുകളെ, അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതതിൻ്റെ ഗൗരവമാണ്. അത്രയും വലിയ ഒരു തെറ്റാണ് നിങ്ങളിൽ വന്നുപോയിട്ടുള്ളത്. ഒരിക്കലും അതാവർത്തിക്കാതിരിക്കാൻ കഠിനമായ ശിക്ഷകൾ ഇസ്ലാം നൽകിയിരിക്കുന്നു. കേവലം ശിക്ഷകൾ, അതിൻ്റെ കാഠിന്യം ഒരിക്കലും അത് സത്യവിശ്വാസികളോടുള്ള ദേഷ്യമായിക്കൊണ്ടല്ല അവതരിപ്പിക്കുന്നത്. കാരണം ഇത് മുൻകൂട്ടി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ശിക്ഷ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നേക്കാം. അതുകൊണ്ടാണ് ആ ശിക്ഷ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ അതിനുവേണ്ടിയാണ് കഠിനമായ ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില ഭാഗത്ത് ഹദീസുകളിലൂടെയും മറ്റും കാണാൻ സാധിക്കും, അവർ വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ശിക്ഷയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക്, വ്യഭിചാരം ചെയ്യുന്നതുപോലെ തന്നെയാണ് ചില ആളുകൾ ഇന്ന് ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ തുടർന്ന് 4-ാമത്തെ ആയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ചാരിത്രവതികളായ സ്ത്രീകളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യാത്ത പക്ഷം അവരെ 80 അടി അടിക്കണമെന്നാണ്. ഇസ്ലാമിൽ ഇത്തരത്തിൽ ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ വന്ന് വ്യഭിചാരം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ 3 ആളുകൾ അതിനെ ശരിവച്ച് അദ്ദേഹം വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 4-ാമത്തെ വ്യക്തി അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, അതെനിക്ക് ഉറപ്പില്ല, അദ്ദേഹം വ്യഭിചരിക്കുകയായിരുന്നോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറിയപ്പോൾ ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം 80 അടി വിധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കഠിനമായ ശിക്ഷ ഇതിന് ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഏകദേശം 100 അടി വ്യഭിചരിച്ച ആൾക്കും അത് വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന ആ ശിക്ഷ, ആ ശിക്ഷയോളം പോരുന്ന 80 അടി അവരെ അടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഗൗരവമാണ്. പല ആളുകളും വ്യഭിചരിച്ചിട്ടില്ലാത്ത ഏറ്റവും മാന്യരായ ആളുകളുടെ മേലെല്ലാം ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾ ആരോപിക്കുമ്പോൾ ഇന്ന് പൊതുവെ അത് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ഏറ്റവും നല്ല തിളങ്ങി നിൽക്കുന്ന ആളുകളുടെ മേൽ അസൂയ മൂലം അവരുടെ മേൽ ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം പറയുമ്പോൾ അത് പിന്നീട് അത് വ്യഭിചാരത്തിലേക്ക് കോപ്പുകൂട്ടുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇസ്ലാം കഠിനമായിക്കൊണ്ട് നിഷേധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും സാക്ഷികളില്ലാതെ പറയാൻ പാടില്ല എന്ന് ഇസ്ലാം അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസികളൊരിക്കലും ഇത്തരത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ഈ വ്യഭിചാര ആരോപണം ഉണ്ടാകുന്നത് എങ്കിൽ അവർ സ്വയം സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മേൽ സത്യപ്പെടുത്തി ലഅനത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ് എന്നെല്ലാം ആറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ സൂറത്തിൻ്റെ 27-ാമത്തെ ആയത്തിൽ പിന്നീട് പറയുന്നത് ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത്, ഹത്താ തസ്തഇനിസൂ, നിങ്ങളവിടെ അനുവാദം ചോദിച്ചിട്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല, വതുസല്ലിമൂ അല അഹ്ലിഹ, അവിടെയുള്ള വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത് എന്നാണ്. ഇന്ന് പലപ്പോഴും പല ആളുകളും വീട്ടിലേക്ക് എത്തിയാൽ ആരും കാണുന്നില്ല, ബെല്ലടിച്ചിട്ടും അവിടെ ആരെയും കാണുന്നില്ല എങ്കിലൊന്ന് പുറകു വശത്തോടുകൂടി ഒന്ന് പോയി നോക്കാം, അതല്ലെങ്കിൽ ആ ജനൽപാളി ഒന്ന് തുറന്നുകൊണ്ട് ഒന്ന് നോക്കി നോക്കാം എന്നെല്ലാം പറയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ ആരെയും കാണുന്നില്ല എങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. അൽ ഇസ്തിഇദാനു സലാസുൻ, 3 തവണയാണ് അനുവാദം ചോദിക്കൽ. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ചു പോരണം, അവിടെ ഇടയിലൂടെ ഒന്ന് പാളി നോക്കിയാൽ, അതല്ല എങ്കിൽ അടുക്കള ഭാഗത്തോടുകൂടി അല്ലെങ്കിൽ മറ്റു ഭാഗത്തുകൂടി പോകുമ്പോൾ അനർത്ഥമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാൻ, അവിടെ പതിയാൻ അത് കാരണമാകും. അത് മറ്റു വ്യഭിചാര ചിന്തയിലേക്കും മറ്റുമുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചില ആളുകളെല്ലാം ഇവിടെ ആളില്ല എന്ന് പറയുമ്പോൾ അവിടെ കുഴപ്പമില്ല, ഞാനിവിടെ കാത്തിരിക്കാമെന്ന് പറയുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ചില ആളുകളെല്ലാം അവരുടെ മടി കാരണം, അതല്ലെങ്കിൽ വന്ന ആളുടെ ബഹുമാനം കാരണം ഇത്തരത്തിൽ പറയുമ്പോൾ ആ ആളുകളത് കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആ സമയത്ത് മറ്റൊരാൾ ഇത് കാണുകയും ആളില്ലാത്ത നേരത്താണല്ലോ ഇയാൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു അപവാദ പ്രചരണത്തിന് കാരണമാകും. ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് അറിയുന്ന അള്ളാഹുവാണ് ആ നിയമം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കവിടെ ആളില്ല എന്നറിഞ്ഞാൽ, അനുവാദം കിട്ടിയിട്ടില്ല എന്നറിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് പറയപ്പെട്ടിട്ടുള്ളതും. അതുപോലെ തന്നെയാണ് കൃത്യമായിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ കണ്ണുകളെ താഴ്ത്താൻ, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, നിങ്ങളുടെ ഗുഹ്യഭാഗത്തെയും കണ്ണുകളെയും താഴ്ത്തിക്കൊണ്ട് നടക്കണം, അത് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ആ കണ്ണുകൾ പല നോട്ടങ്ങളാണ് പിന്നീട് പല വ്യഭിചാരത്തിലേക്കും അതുപോലെയുള്ള അതിൻ്റെ പല വകകളിലേക്കും പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ നോട്ടത്തെ താഴ്ത്തിക്കൊണ്ട് നടക്കാൻ, മറ്റുള്ള വീടുകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരാൾ സ്വന്തം വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തി അഥവാ അടിമകൾ, അവരും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. വീട്ടിലുള്ള ആളുകൾ പോലും നമ്മുടെ റൂമിലേക്ക്, അടച്ചിട്ട് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 സന്ദർഭത്തിൽ അനുവാദം ചോദിക്കണമെന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ 3 സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുത്തി. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജർ, അത് പ്രഭാത നമസ്കാരത്തിൻ്റെ മുമ്പുള്ള സമയം. അതുപോലെ തന്നെയാണ് മിനല്ലഹീറ, ലുഹറിൻ്റെ സമയത്ത്, ആ ഒരു സമയത്ത്. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇന് ശേഷം, ഈ 3 സമയങ്ങളിൽ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ഉപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക്, അതല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ അവർ കിടക്കുന്ന സമയത്ത്, അവിടെയെല്ലാം അനുവാദം ചോദിച്ചിട്ടേ ആ റൂമിലേക്ക് കയറിപ്പോകാൻ പാടുള്ളൂ എന്നാണ്. കാരണം ഇത് പലപ്പോഴും ചെറിയ മക്കളും അവരുടെയെല്ലാം മനസ്സിലേക്ക് അവിടേക്ക് അവിടെയുള്ള കാഴ്ചകൾ പതിയാൻ കാരണമായാൽ, അതവൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്താൽ, അതെല്ലാം പിന്നീട് പല അപവാദ പ്രചരണങ്ങളിലേക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർചിന്തകളിലേക്കും വരാൻ കാരണമാകുമെന്നാണ്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി പാലിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൃത്യമായിക്കൊണ്ട് പാലിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വ്യഭിചാരത്തിലേക്കുള്ള

അജ്മഈൻ അമ്മാബാദ്. സൂറ അൽ ഹിജ്റിലെ 38 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 39, 40, 41 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം നമുക്ക് ആരംഭിക്കാം.

0: അൽഹംദുലില്ല. സൂറ അൽ ഹിജ്റിലെ 41 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വരെ നാം പഠിച്ചത്. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക. ആദ്യം മുതൽ സൂറ ഫാത്തിഹ ഏതു മുതലാണോ നമ്മൾ ഹിഫ്ള ആരംഭിച്ചത്, മുഴുവൻ ഭാഗങ്ങളും നന്നായി കേൾക്കാൻ അവസരമൊരുക്കുക. കേൾക്കുകയും അതിനോടൊപ്പം കൂടെ ചേർന്ന് പാരായണം ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള ഹിഫ്ളിനെ അത് അണിഞ്ഞു പോവാത്ത രൂപത്തിൽ, അതെപ്പോഴും പ്രകാശിക്കുന്ന രൂപത്തിൽ നമുക്കത് മനസ്സിലെ ഏത് സമയത്ത് എടുത്തോതുന്ന സമയത്തും അത് മനസ്സിലേക്കിങ്ങനെ തെളിഞ്ഞു വരാവുന്ന രൂപത്തിൽ അതിനെ സ്വീകരിക്കുക. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ ആശയം പഠിക്കാൻ കൂടി നമ്മൾ തുടർന്നുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഹിജ്റിൽ നിന്നും 39 മുതൽ 41 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
2: പ്രവാചക ദൗത്യത്തിന്റെ ലക്ഷ്യവും മനുഷ്യനോടുള്ള ഗുണകാംക്ഷയും. എഴുത്ത് ഏജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റ്. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പ്രവാചകന്മാർ വന്നത് മതങ്ങളെ നിർബന്ധിച്ച് വഴി നടത്താനോ ശിക്ഷിക്കാനോ ആണെന്നാണ്. എന്നാൽ കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നൊരു വലിയ അനുഗ്രഹമാണ് പ്രവാചകത്വ ദൗത്യം. വഴിയറിയാതെ നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ വരാനിരിക്കുന്നൊരു വലിയ അപകടത്തെക്കുറിച്ച് തുറന്നു പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ് താനെന്ന് അള്ളാഹു പ്രഖ്യാപിക്കാനായി കൽപ്പിക്കുന്നു. നബിയെ പറയുക, ഹേ മനുഷ്യരെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 49. താൻ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ വന്നവനല്ലെന്നും വരാനിരിക്കുന്ന വിനാശകരമായ അവസ്ഥകളെക്കുറിച്ച് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി ഓർമ്മിപ്പിക്കാൻ വന്നവൻ മാത്രമാണെന്നും ജനങ്ങളോട് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് ഇവിടെ കൽപ്പിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെയും വിവേകത്തെയും മാനിച്ചുകൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തുറന്നു നൽകപ്പെടുന്നത്. വ്യക്തമായ താക്കീതുകാരൻ, സ്നേഹത്തോടെ അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നവനാണ് നദീർ. ഒരു വഴിയാത്രക്കാരൻ മുന്നോട്ടു പോകുമ്പോൾ വഴിയിൽ വലിയൊരു കുഴിയുണ്ടെന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നത് അവനോടുള്ള ശത്രുത കൊണ്ടല്ല, സ്നേഹവും ഗുണകാംക്ഷയും കൊണ്ടാണ്. അതുപോലെ പരലോക വിചാരണയും നരകശിക്ഷയും വരാനിരിക്കുന്നുണ്ടെന്നും നരകത്തിൽ വീണുപോകാതെ സൂക്ഷിക്കണമെന്നും മനുഷ്യരാശിയെ വിളിച്ചോതുന്ന കാരുണ്യത്തിന്റെ ശബ്ദമാണ് പ്രവാചകത്വം. ഈ താക്കീത് ഒളിച്ചുവെക്കാതെ തികച്ചും വ്യക്തമായി ജനങ്ങളിലെത്തിക്കുക എന്നതാണ് പ്രവാചകന്റെ ചുമതല. ഒരു അധ്യാപകൻ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവരെ പരാജയപ്പെടുത്താനല്ല, ജയിപ്പിക്കാനാണ്. പ്രവാചകന്റെ താക്കീതുകളും ഇതേ ഗുണകാംക്ഷയോടെ ഉള്ളതാണ്. യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാതെ സത്യമെന്താണെന്ന് വെട്ടിത്തുറന്നു പറയുന്നതിലൂടെ മനുഷ്യന് സ്വയം തിരുത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ് ലഭിക്കുന്നത്. ബലപ്രയോഗമില്ലാത്ത ആദർശം. ഞാൻ താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു വലിയ സത്യം വെളിപ്പെടുന്നുണ്ട്. ജനങ്ങളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാനോ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം പ്രവാചകന് നൽകപ്പെട്ടിട്ടില്ല. വിശ്വാസം എന്നത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ട ശേഷം അത് സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്ന സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. സത്യം പറഞ്ഞുകൊടുക്കുക എന്നതിനപ്പുറം ആരുടെയും മേൽ ബലപ്രയോഗം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ലെന്ന ഖുർആനിക അധ്യാപനത്തിന്റെ സാക്ഷ്യപത്രമാണിത്. പ്രവാചകന്റെ ദൗത്യം കേവലം എത്തിച്ചുകൊടുക്കൽ മാത്രമാണ്. ആർക്കെങ്കിലും ഈ സന്ദേശം സ്വീകരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കും. പ്രവാചകന് അതിന്റെ പേരിൽ യാതൊരു ബാധ്യതയുമില്ല. ഖുർആൻ ഇവിടെ വിശ്വാസികളെ എന്നല്ല വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ മുന്നറിയിപ്പ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ജാതിമത ദേശഭേദമന്യേ എല്ലാ മനുഷ്യരിലേക്കും അള്ളാഹുവിന്റെ സന്ദേശമെത്തിക്കുക എന്നതാണ് പ്രവാചക ദൗത്യം. ഈ ആഹ്വാനം ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ പ്രദേശത്തോ ജീവിച്ചവരോട് മാത്രമായിരുന്നില്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് മുഴുവനുമായിട്ടുമുള്ളതാണ്. മാനവരാശി മുഴുവൻ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണെന്ന സത്യത്തിലൂന്നിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യത്തിന്റെ സന്ദേശവും പരലോകത്തെക്കുറിച്ചുള്ള താക്കീതും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായതാണ്.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 51-53 വചനങ്ങൾ. ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته

0: ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ഖുർആൻ അതിലെ അധ്യായങ്ങളിലെ ഓരോ ആയത്തുകളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിലൂടെ ഒരുപാട് ആളുകൾ ഖുർആൻ്റെ പഠനം ഇതിൻ്റെ കൂടെ പഠിക്കാൻ ശ്രമം നടത്തുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കാനും അതുൾക്കൊണ്ട് ജീവിക്കാനും വിശ്വാസികളായി ജീവിച്ച് മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ നാം കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അതിൻ്റെ തൊട്ടു ബാക്കി തൊട്ടു ശേഷമുള്ള 51, 53 കൂടിയ വചനങ്ങളാണ് ഇൻഷാല്ലാ. ആ ആയത്തുകൾ ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കഴിയുന്ന ആളുകളെ മുസ്ഹഫ് തുറന്നു വെച്ച് ആയത്തുകൾ നോക്കി കൂടെ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമായത് നോട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ ثُمَّ عَفَوْنَا عَنْكُمْ مِنْ بَعْدِ ذَلِكَ لَعَلَّكُمْ تَشْكُرُونَ وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ.
1: 51, 52, 53 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓതി കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികളുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളെയും അന്നത്തെ ഫിറഔനും ഫറവ ഭരണാധിപന്മാരും അവരുടെ കൂട്ടുകാരും കൂട്ടാളികളും മൂസ നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും ചെയ്ത ക്രൂരതയും മൃഗീയതയും അതിനെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ജനിക്കുന്ന ആണുങ്ങളൊക്കെ കൊന്നുകളയുക, ജനിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിശ്വസിച്ച ആളുകളെയും അതൊക്കെ ചെയ്ത ശേഷം പിന്നീട് കുറേ കഴിഞ്ഞ് വലിയ ഒരു അമാനുഷികമായ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊക്കെ പ്രത്യേകം നൽകിയ ശേഷം അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളെയും ആ സമുദ്രം പിളർത്തി അതിലൂടെ രക്ഷപ്പെടുത്തിയ ശേഷം ഫിറഔനെയും കൂട്ടാളികളെയും അള്ളാഹു മുക്കി നശിപ്പിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത ചില സംഭവങ്ങളാണ് പറയുന്നത്. നോക്കൂ അർത്ഥം. വഇദ് വഅദ്ന മൂസ 40 ലൈലത്തൻ സുമ്മ തഖതുമുൽ അജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. അർത്ഥം പറയുന്നതിന് മുമ്പ് തജീവീദിൻ്റെ നിയമങ്ങളൊന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തി പോകാം. വഇദ് വഅദ്ന, വഇദ് നമ്മൾ പറഞ്ഞു, അവിടെ ഇദ് ഇദ് എന്ന് പറയാൻ പാടില്ല. വഅദ്ന വഅദ്ന എന്ന് പറഞ്ഞാൽ പോലെ വഅദ്ന അദ് അല്ലേ, അവിടെ ഖൽഖലത്തിൻ്റെ ഹർഫാണ് ദാല്, എന്നാൽ ദാലിന് പുള്ളിട്ട ദാല് ഖൽഖലത്തിൻ്റെ ഹർഫല്ല. അപ്പോൾ വഇദ് വഅദ്ന വഅദ് ഉച്ചരിച്ച് പറയണം, ഖൽഖലത്തിൻ്റെ ഹർഫാണ്. അപ്പോൾ വഇദ് വഅദ്ന മൂസ 40 മൂസ എന്നുള്ള അവിടെ മദ്ദുണ്ട്, മദ് മുൻഫസിലാണ്, ഹംസ് മറ്റൊരു പദത്തിലാണ് വരുന്നതുകൊണ്ട് മദ് മുൻഫസിലാണ്, ദീർഘമായി നീട്ടണം, ദീർഘിപ്പിക്കേണ്ടതുണ്ട്. 40 ലൈലത്തൻ ഥുമ്മ തഖത്തുമുൽ അജ്ല അല്ലേ, ലൈലത്തൻ സു ഇഖ്ഫാ ബിഗുനിയാണ് മണിച്ച് മറച്ചോതണം. ഇത്തഖത്തുമുൽ അജ്ല, ഐജില ജ് എന്ന് പറയണം, ഖൽഖലത്തിൻ്റെ ഹർഫാണ് ജീം, സുക്കൂൻ വന്നാൽ ശബ്ദം നൽകി ശബ്ദം ഉയർത്തി കലപ്പിച്ച് ഉച്ചരിക്കണം. മിം ബഅദിഹി വഅൻതും ളാലിമൂൻ, മിം ബ ഇഖ്ലാബൻ വഅൻതും അൻതും ഇഖ്ഫാ ബിഗുന്ന ശ്രദ്ധിക്കേണ്ടതുണ്ട്. ാണ് ഇഖ്ലാബ് പറഞ്ഞു. ചെറിയൊരു കുട്ടി മീമ് കാണാം. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ്. സാക്കിനായ നൂനെ മീമാക്കി മാറ്റി മറിച്ച് ഓതണം. അതുപോലെ തന്നെ آتينا موسى الكتاب والفرقان لعلكم تهتدون موسى الكتاب كتاب والفرقان ق فرقان لعلكم تهتدون تهتدون ഒന്നാം പാടില്ല തഹ്തദൂൻ. ഇപ്പം ഈ മൂന്നായത്തിലും അല്ലേ, ഈ മൂന്നായത്താണ് അല്ലെ, രണ്ടായത്തിലും തുടങ്ങുന്നത് വഇദ് വഅദിന വഇദ് ആതൈന എന്ന് പറയാൻ പാടില്ല. വഇദ് വഅദന വഇദ് ആതൈന ഇദ് വഇദ് എന്ന് മുറിഞ്ഞ് ചരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അർത്ഥം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, വഇദ് വഅദന മൂസ അർബഈന ലൈല. വഇദ് വഅദന വഅദർനൽ വഅദ വാഗ്ദാനം ചെയ്തു, കരാർ ചെയ്തു എന്നാണ്. വഅദ അല്ലേ, വഇദ് വഅദന നാം കരാർ ചെയ്ത സന്ദർഭം, നാം വാഗ്ദാനം നടത്തിയ സന്ദർഭം, ആരുമായിട്ട്? മൂസ, മൂസയോട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, മൂസയോട് കരാർ, വാഗ്ദാനം, കരാർ നടത്തിയ സന്ദർഭം, അർബഈന ലൈല നാൽപ്പത് ദിവസത്തെ, അർബഈന നാൽപ്പത്, ലൈലത്തൻ രാത്രി, അപ്പോൾ നാൽപ്പത് രാത്രി, നാൽപ്പത് ദിവസം കരാർ നടത്തിയ സന്ദർഭം. ثم പിന്നീട് ഇത്തഖദ്തുമുൽ അജ്ല, ഇത്തഖദ്തും, ഇത്തഖദാനൽ ഉണ്ടാക്കി എന്നാണ്. ഇത്തഖദ്തും നിങ്ങൾ ഉണ്ടാക്കി, അൽ അജ്ല, അജ്ല എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ്, നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി. മിംബഅദിഹി അദ്ദേഹത്തിന് ശേഷം, വ അൻതും ളാലിമൂൻ, വ അൻതും നിങ്ങളും, നിങ്ങളായി, ളാലിമൂൻ അക്രമികളായി തീർന്നിരിക്കുന്നു. അപ്പോൾ മൂസയുമായി നാൽപ്പത് രാത്രിക്ക് നാം കരാർ നിശ്ചയിച്ച സന്ദർഭം ഓർക്കുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിന് ശേഷം, അഥവാ മൂസ നബിയുമായി കരാർ ചെയ്തില്ല നാൽപ്പത് ദിവസത്തെ, അവിടുന്ന് പോയിരിക്കുകയാണ്, അജതയോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ശേഷം നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി തീർത്തു, നിങ്ങൾ അക്രമികളായും കൊണ്ട് എന്ന് അല്ലാഹു പറയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്ന എന്താ, ഫിറഔനും സൈന്യവും ഒക്കെ നശിപ്പിക്കപ്പെട്ട് ഇസ്രായേലിൽ രക്ഷപ്പെടുത്തി, അതിനുശേഷം ആ ഇസ്രായേലിയർ സന്തതികൾക്ക്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആളുകൾ വിശ്വസിച്ച ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ, ബാക്കിയുള്ള സമുദായം അവിടെ ഉണ്ടല്ലോ, ഫിറഔനും കൂട്ടി നശിപ്പിച്ചല്ലോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള നിയമസംഹിത, ആ വേദഗ്രന്ഥം നൽകാം. അതിനായി ആദ്യം 30 ദിവസം എന്തു ചെയ്യണം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്യണം, അതിന് മാറി ഇരിക്കേണ്ടതുണ്ട്. പിന്നീട് 10 ദിവസം കൂടി, അങ്ങനെ ആകെ 40 ദിവസം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ധ്യാനം, ആരാധനയിലും ധ്യാനത്തിലും വ്രതത്തിലും അനുഷ്ഠാനങ്ങളോടുകൂടി, പിന്നെ സീനാപർവ്വതത്തിൽ, തൂരസീന, സീനാമലയിൽ കഴിച്ചു കൂട്ടണമെന്ന് അള്ളാഹു അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് വിശദമായിട്ട് സൂറത്തുൽ ആറാഫിൽ വരുന്നുണ്ട് ഈ ഒരു സംഭവം, നമുക്ക് അല്പം പറഞ്ഞു പോകാം. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സീനാമലയിലേക്ക് പോകുമ്പോൾ, പർവ്വതത്തിലേക്ക് പോകുമ്പോൾ, മൂസ നബിയുടെ പകരമായിട്ട് ഇസ്രായേലിയുടെ നേതൃത്വം എന്ത് ചെയ്തു, സഹോദരനായ ഹാറൂൻ നബി ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ അവിടുന്ന് പോയ ശേഷം, സാമിരി എന്നു പേരുള്ള ഒരു ആളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയുടെ സ്വർണം കൊണ്ടൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഈജിപ്തുകാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ പശുക്കളെ ആരാധിക്കുന്ന സമ്പ്രദായവുമായി അവർ ഇടപഴകിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തേടിപ്പോയ ആ ഒരു ദൈവമാണിത് എന്ന് അവർ പറഞ്ഞു പരത്തി. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബിയുടെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അദ്ദേഹം അതുകൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി, ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് നോക്കിയെങ്കിലും, പക്ഷേ അവരത് ചെവി കൊണ്ടില്ല. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പശുക്കുട്ടിനെ ആരാധിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിശ്ചിത ദിവസം കഴിഞ്ഞ്, 40 ദിവസം കഴിഞ്ഞ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള വേദഗ്രന്ഥമായ തൗറാത്തും കൊണ്ട് മടങ്ങി വന്നപ്പോൾ, തിരിച്ച് തൗറാത്തും കൊണ്ട് വന്നപ്പോൾ കണ്ട കാഴ്ച, ഇവരെല്ലാവരും കൂടി ഈ പശുക്കുട്ടിനെ, സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിനെ ആരാധിക്കുന്ന രംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായ കോപം, അദ്ദേഹത്തിനുണ്ടായ സങ്കടം അത് അതികഠിനമായി. ഈ കടുത്ത അപരാധം അവർ ചെയ്തിട്ട് പിന്നീട് അള്ളാഹു അവർക്ക് മാപ്പ് നൽകി എന്നതാണ് അടുത്ത ആയത്തിൽ. സുമ്മ പിന്നീട് അഫൗന നാം മാപ്പ് ചെയ്തു, അങ്കും നിങ്ങളെ തൊട്ട്, നിങ്ങൾക്ക് നിങ്ങളെ ചെയ്തിരുന്ന മാപ്പ് നൽകി. മിംബാദി ദാലിക്ക അതിന് ശേഷം, ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വേണമെങ്കിൽ അള്ളാഹു നശിപ്പിക്കും, പക്ഷെ അള്ളാഹു അവരെ നശിപ്പിച്ചില്ല. അള്ളാഹു എന്ത് ചെയ്തു, അവർക്ക് മാപ്പ് നൽകി. കാരണം അവർ ഇനിയും നന്ദി കാണിച്ചേക്കാം, അവർ അള്ളാഹുവിന് നന്ദി കാണിക്കുമല്ലോ. നന്ദി കാണിക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു, അവർക്ക് മാപ്പ് നൽകി. അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇതിനെ ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു ചെയ്തിക്ക് അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തു എന്നാണ്. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ نَرَى اللَّهُ بَرَيْنَا أَمْبَتِي مُنَا مَتَا آيَةِ وَإِذْ آتَيْنَا آتَنَا نَلْغِي أَعْطَى لَنَلْغِي وَإِذْ آتَيْنَا نَام نَلْغِيَ سَنَّرْبَوْ مُورْكُكَ مُوسَى مُوسَى عَلَيْهِ الصَّلَاةُ وَالسَّلَامُ الْكِتَابَ آي വേദ ഗ്രന്ഥം ആ വേദ ഗ്രന്ഥം വൽഫുർഖാന ഫുർഖാൻ എന്നാൽ വിവേചനം എന്നാണ് അപ്പോൾ ആ വേദഗ്രന്ഥവും വിവേചനവും എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വേദഗ്രന്ഥമായ തൗറാത്ത് ആ വേദഗ്രന്ഥം വൽ ഫുർഖാൻ ആ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം എന്താണ് അൽ ഫുർഖാനാണ് സത്യാസത്യ വിവേചന സത്യാസത്യ വിവേചനം ചെയ്യുന്നത് എന്നാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് തൗറാത്ത് അതാണ് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തത് അപ്പോൾ ആ വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും നൽകിയ സന്ദർഭവും ഓർക്കുക എന്തിനാണ് ലഅല്ലക്കും തഹ്തദൂൻ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങളിപ്പോൾ അവിടെ ഇസ്രായേലിൽപ്പെട്ട ഏതോ ഒരു സാമിരി സ്വർണം കൊണ്ട് പശുക്കുട്ടി ഉണ്ടാക്കിയിരുന്ന ആരാധിക്കുന്ന അത് നിങ്ങൾക്കൊരു കൃത്യമായ വേദഗ്രന്ഥം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. ഇപ്പോൾ മൂസാ നബി അലൈഹി വസല്ലം എന്ത് ചെയ്തു 40 ദിവസം അള്ളാഹുവിലേക്ക് മാത്രം മുഴുകി ഇബാദത്ത് ചെയ്ത് ധ്യാനിച്ച് നോമ്പ് എടുത്ത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയ് ഉൾക്കൊള്ളുന്ന തൗറാത്തുമായി നിങ്ങളടുത്ത് വന്നു. ഇനി നിങ്ങളാ ചെയ്തത് നിങ്ങൾ മാറ്റും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യും, ഈ വേദഗ്രന്ഥമനുസരിച്ച് ജീവിക്കും അല്ലേ, നിങ്ങൾക്ക് നേർവഴിയിലേക്ക് കാണിക്കാൻ കൃത്യമായ വേദഗ്രന്ഥമുണ്ട്, തൗറാത്തുണ്ട്, അത് സത്യവും അസത്യവും കൃത്യമായി തിരിച്ചറിയിച്ച് നൽകുന്ന വേദഗ്രന്ഥമാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകൻ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് തരും, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കും, അതിനുവേണ്ടി ആണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു, മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന ആയത്തിലൂടെ പറയുന്ന ആ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയുണ്ടായ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും സന്മാർഗം പ്രാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ളൊരു വേദഗ്രന്ഥം, അത് വഹയ് ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചാണ് അതിലുള്ള നിർദ്ദേശം അനുസരിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മിൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നാം എത്തുക, അതല്ലാത്ത മറ്റു വഴികളൊക്കെ വഴികേടിലേക്കാണ് നമ്മളെ എത്തിക്കുക എന്ന് കൃത്യമായി പറയണം. ഈ ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം ഇബ്നു കസീർ റഹിമഹുള്ളാഹി കൊടുത്തത് കാണാം. വഹുവ മാ യുഫരിഖു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിലി വൽ ഹുദാ വദ്ദലാൽ എന്നാണ്. അതായത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ, നേർമാർഗത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരുന്ന ഇത് എന്നാണ് അൽ ഫുർഖാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് വേദഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, തൗറാത്തായാലും ഇഞ്ചിലായാലും ഖുർആനായാലും സബൂറായാലും ഒക്കെ അതിനൊക്കെ ലക്ഷ്യം സത്യത്തെയും അസത്യത്തെയും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വേർതിരിച്ച് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്, യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുക എന്നുള്ളതാണ്. അതാണ് ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങളെ നേർവഴി കാണിക്കുവാൻ വേണ്ടി. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى بَصَائِرَ لِلنَّاسِ وَهُدًى وَرَحْمَةً لَعَلَّهُمْ يَتَذَكَّرُونَ സൂറ അൽ-ഖസസിലെ 43-ാമത്തെ ആയത്തിൽ കാണാം. ഇതിൻ്റെ ഒരു വിശദീകരണമാണ് ആയത്ത്. അതായത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി ഒരു തലമുറയെ, ആദ്യത്തെ തലമുറയെ നാം നശിപ്പിച്ച ശേഷം, കാരണം അതൊക്കെ ബാക്കിയുള്ള ജനങ്ങൾക്ക് എന്നുള്ള അതിൽ ഒരുപാട് ഉൾക്കാഴ്ചകളും ഉണ്ട്, അവർക്ക് സന്മാർഗമുണ്ട്, അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അവർ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കി അള്ളാഹുവിനെക്കുറിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴി അനുസരിച്ച് അള്ളാഹു ലക്ഷ്യം വെക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ മൂന്നായത്തിൻ്റെ അർത്ഥം നോക്കൂ അല്ലേ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനും കൂട്ടാളികളെയും മുക്കി നശിപ്പിച്ച ശേഷം ബാക്കി അവിടെ മൂസ നബിയുടെ കീഴിൽ ജീവിക്കുന്ന ബാക്കിയുള്ള അവിടെയുള്ള ആളുകളെ കൃത്യമായി വഴി നടത്തുവാൻ വേണ്ടി 40 ദിവസം അള്ളാഹുക്ക് വേണ്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മാറിയിരിക്കണം. ആരാധനയിലും നോമ്പിലും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ആ 40 ദിവസം മാറി നിന്നപ്പോഴേക്ക് അവിടെ ബാക്കിയുള്ള ജനത അവരുടെ പഴയ ഒരു സമ്പ്രദായം, പഴയ വിശ്വാസാചാരങ്ങളിലേക്ക്, ഒരു സാമിരിയുടെ നേതൃത്വത്തിൽ പോകണം അല്ലേ, ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് പോകണം. പിന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൗറാത്ത് എന്ന വേദഗ്രന്ഥം അള്ളാഹുവിങ്കിൽ നിന്ന് ഏറ്റെടുത്ത് വരുമ്പോൾ ആ അതിലുള്ള നിർദ്ദേശം നൽകാൻ വേണ്ടി പ്രത്യേകം കൽപ്പനയുമായിട്ട് വരണം. അങ്ങനെ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു, അവർ ചെയ്തതിന് മാപ്പ് നൽകി വീണ്ടും ആ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ആ സത്യപാന്താവിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ തൗറാത്തിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു വേദഗ്രന്ഥം, പ്രമാണം നമുക്ക് അള്ളാഹു തന്നു കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്, ആ ഖുർആൻ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുള്ള ഇതിനെതിരായി യാതൊന്നും ചെയ്യാതെ അതിലുള്ളതനുസരിച്ച് മാത്രം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഞ്ചിലും അല്ലെ തൗറാത്തും സബൂറും മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലേ ഇറക്കിക്കൊടുത്തതാണ് ഖുർആൻ എന്നുള്ള അവസാനത്തെ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ഇന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലേ യഥാർത്ഥ വഴികാട്ടിയായി ജീവിതത്തിൻ്റെ ആധാരമായി നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ പരിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശങ്ങളും അതിലെ കൽപ്പനകളുമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനുഷ്യർക്ക് നിർബന്ധമാണ്. അതാണ് ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വഴിതെറ്റി ജീവിച്ചാൽ നമുക്ക് ആ വേദഗ്രന്ഥത്തിൻ്റെ ഇറക്കിക്കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു നമുക്കതിനനുസരിച്ചുള്ള നന്മയും പ്രദാനം ചെയ്യും. ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ബഖറയിലെ 51-53 വചനങ്ങൾ. മൂസാ നബി അലഹിസ്സലാം 40 ദിവസം ഇസ്രായേലിയരിൽ നിന്ന് മാറിയപ്പോൾ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം, തൗറാത്തി എന്ന വേദഗ്രന്ഥം കിട്ടി അവർക്ക് നേർവഴി കാണിച്ചു, വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കലാണ് വിശ്വാസിയുടെ ബാധ്യത, നമ്മെ ഓർമ്മിപ്പിച്ച് ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
3: هي الحبيبة والمختار
4: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിന്റെ വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. അള്ളാഹുവിന്റെ മഹിത നാമമായ അത്തൗവാബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നേർരേഖയിൽ നമ്മൾ കേൾക്കുന്നത്. പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അത്തവ്വാബ്, പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവൻ എന്ന് അള്ളാഹുവിന് ഒരു നാമമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പശ്ചാത്തപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മതകർമ്മങ്ങളിൽ, ദീനി കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും അസ്തഗ്ഫിറുള്ള എന്ന് പറയുന്നതും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നതും മതത്തിൻ്റെ തന്നെ ഒരു കർമ്മമാക്കി, ഭാഗമാക്കി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരികയാണ്. മാത്രമല്ല, അത്തരമൊരു പശ്ചാത്താപത്തിലേക്കുള്ള താൽപ്പര്യം നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാക്കിത്തരുന്നതും അതും അള്ളാഹു തന്നെയാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനിലേക്ക് തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ, ആ തൗബ സ്വീകരിക്കുന്നവനും അള്ളാഹുവാണ്. മാത്രമല്ല, ആ ഒരു പശ്ചാത്താപ മനസ്ഥിതിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നവനും അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ ഈ വിശാലമായ ആശയങ്ങളെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പദമാണ് അത്തവ്വാബ്. മതത്തിൻ്റെ ഭാഗമായ ഒരു കർമ്മമായി, അതിനുള്ള പ്രേരണകൾ നമുക്ക് നൽകി, അത് സ്വീകരിക്കുകയും ചെയ്യുന്നു, അത് നിരന്തരമായി ചെയ്യുവാനുള്ള ഒരു മനസ്സും നമുക്ക് നൽകുന്നു. ഈ നിലക്കാണ് അത്തവ്വാബ്, പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവെക്കുറിച്ച് പറയുന്നത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. തുമ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹു വത്തവ്വാബു റഹീം. അവൻ വീണ്ടും അവരുടെ നേരെ കനിഞ്ഞു മടങ്ങി. അവർ ഖേദിച്ചു മടങ്ങുന്നവരായിരിക്കാൻ വേണ്ടി അത്രയത്. തീർച്ചയായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വഹുവല്ലദി യക്ബലു തൗബത അൻ ഇബാദി വയഅഫു അനി സയ്യിആത്. അവൻ തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അവൻ ചീത്ത കാര്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അത്തവ്വാബ് എന്ന് പറയുന്ന പദം. അത്തവ്വാബ് എന്ന് പറയുന്ന ഈ ഒരു നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു ഫ ഉലാഇക അതൂബു അലൈഹിം വ അനത്തവ്വാബു റഹീം വ അനത്തവ്വാബു റഹീം. അത്തവ്വാബ് എന്ന അള്ളാഹുവിനെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. മാത്രമല്ല, വളരെ വലിയൊരു മഹത്വം നമ്മൾ കാണുന്നത്, അത്തവ്വാബ് എന്നുള്ള ഈ വാക്ക് പലപ്പോഴും വിശുദ്ധ ഖുർആൻ അർറഹീം, കരുണാനിധി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പദവുമായി, നാമവുമായി ചേർത്തു പറഞ്ഞിട്ടുണ്ട്. അത്തവ്വാബുർ റഹീം, തവ്വാബുൻ റഹീം, തവ്വാബുൻ റഹീമ എന്ന രൂപത്തിലെല്ലാം അള്ളാഹു ഈ വാക്കിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തൗബ ചെയ്യുവാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മനസ്സ്, ഒരു അവസ്ഥ, ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരിക എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യമാണല്ലോ. തെറ്റുകളിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന എത്ര ദൗർഭാഗ്യവാന്മാരുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരുവാനുള്ള മനസ്സ് നമുക്ക് നൽകുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു കാരുണ്യം തന്നെയാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരടിമ തന്നിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നത്. ഒരാൾ തൗബ ചെയ്യുമ്പോഴുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വചനം നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത്, ഒരാൾ കാനാല റാഹിലത്ത് കിബി അർലിൻ ഫലാത്ത്, ഒരു മരുഭൂമിയിലൂടെ തൻ്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ, ഫൻ ഫലത്തത് മിൻഹു വ അലിഹ വ തആമുഹു വ ഷറാബുഹു. അങ്ങനെ ആ മൃഗം അയാൾക്ക് നഷ്ടപ്പെട്ടു. ആ മൃഗത്തിൻ്റെ പുറത്ത് അയാളുടെ ഭക്ഷണവും പാനീയവും ഒക്കെയുണ്ട്. മൃഗം പോയി കഴിഞ്ഞപ്പോൾ ഫ ഐസ മിൻഹ, അയാൾ നിരാശപ്പെട്ടു. ഫ അത്ത ഷജറത്തൻ ഫൽത്ത ജാഫിദില്ലിഹ, അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ട് പോയിട്ട് അവിടെ കടന്നു. കത് ഐസ മിൻ റാഹിലത്തിഹി, ഇനി വാഹനം തിരിച്ചു കിട്ടൂല എന്ന നിലക്കെന്നെയാണ് അദ്ദേഹം അവിടെ കിടന്നത്. ഫബൈനാഹുവ കദാലിക് ഇദാഹു ബിഹ ഖായിമ ഖായിമത്തൻ ഇന്ദഹു. അങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് അതാ ആ ഒട്ടകം ആ വാഹനം വന്ന് അയാളുടെ മുന്നിൽ നിൽക്കുന്നു. ഫഹദ ബി ഖിത്താബിഹ അതിനെ കടിഞ്ഞാൻ പിടിച്ചു. തുമ്മ കാല മിൻ ഷിദ്ദത്തിൽ ഫറഹ സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക അഖ്ത മിൻ ഷിദ്ദത്തിൽ ഫറ സന്തോഷം കൊണ്ട് തെറ്റിപ്പോയതാണ്. അല്ലാഹുവേ നീ എൻ്റെ അടിമ ഞാൻ നിന്റെ രക്ഷിതാവ് എന്നയാൾ പറഞ്ഞു പോയിന്നാണ്. അപ്പോൾ ഇത്രമാത്രം സന്തോഷം അല്ലാഹുവിന് ഒരടിമ പശ്ചാത്തപിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം. എല്ലാ സന്ദർഭത്തിലും പശ്ചാത്തപിക്കാൻ അവസരം ഒരുക്കുന്നവനാണ് തവ്വാബായ അല്ലാഹു. ഇനല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതുബ മുസീ ഉന്നഹാർ വ യബ്സുതു യദഹു ബിന്നഹാർ ലിയതുബ മുസീ ഉല്ലൈൽ ഹത്ത തത്തുലു ശംസു മിൻ മഗ്‌രിബിഹ. അല്ലാഹു കൈനീട്ടിയിരിക്കുന്നു. പകൽ തെറ്റ് ചെയ്യുന്നവന് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്യുന്നവന് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി പകലിലും അല്ലാഹു കൈനീട്ടിയിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നത് എല്ലാ സമയത്തും അല്ലാഹു പശ്ചാത്താപത്തെ സ്വീകരിക്കുവാൻ സന്നദ്ധമാണ് എന്നാണ് അത് കാണിക്കുന്നത്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രികമായ ഒരു കേവല പ്രവർത്തനമാവരുത്. ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളെ ഉപേക്ഷിക്കുകയും അതിൽ അങ്ങേയറ്റം ഖേദിക്കുകയും മടങ്ങുകയില്ലെന്ന് നമ്മൾ ഉറപ്പിക്കുകയും കൂടുതൽ സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് തൗബ ആത്മാർത്ഥമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹൻ. നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ, അതാണ് അല്ലാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാഹു തൗബ സ്വീകരിക്കാത്ത സമയങ്ങളുമുണ്ട്, പശ്ചാത്താപം സ്വീകരിക്കാത്ത സമയങ്ങളുമുണ്ട്. ഒന്ന്, മരണം തൊണ്ടക്കുഴിയിലെത്തും വരെയും തൻ്റെ തെറ്റുകളിൽ നിന്ന് ഖേദിക്കാതെ ആ ഗർഗറത്തിൻ്റെ തൊണ്ടയിലുള്ള ആ ഒരു പ്രത്യേക ശബ്ദം മരണസമയത്ത് പുറപ്പെടുന്ന സമയത്ത് തൗബ ചെയ്യുന്നവർ. ഇന്നല്ലാഹ യഖ്ബൽ തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ. ഗർഗറത്തിൻ്റെ തൊണ്ടയിലുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുന്നതിന് മുമ്പ് ഒരാൾ പശ്ചാത്തപിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. മറ്റൊന്ന്, അന്ത്യനാളിൻ്റെ ലക്ഷണം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് ഒരാൾ ലാ യുഗലക്കു ഹത്ത തത്തുലു അഷ്ഷാംസു മിൻ മഗ്‌രിബിഹ, പടിഞ്ഞാറ് നിന്നും സൂര്യൻ ഉദിക്കുന്നത് വരെ തൗബയുടെ കവാടങ്ങൾ അല്ലാഹു അടക്കുകയില്ല എന്നാണ്. ഈ സന്ദർഭങ്ങൾക്ക് മുമ്പ് പശ്ചാത്തപിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവേണ്ടതുണ്ട്. ജീവിതത്തിലെപ്പോഴും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. യാ യുഹന്നാസ് തൂബു ഇലല്ലാ ഇനി അതുബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ. ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നു, ഖേദിച്ച് മടങ്ങുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നാണ്. ധാരാളം പ്രാർത്ഥനകളിൽ പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. റബ്ബന വജഅൽന മുസ്ലിമീന ലക് വമിൻ ദുർരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തൻ ലക് വ അരിന മനാസിക്കന ഉവത്തുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബി ഗഫിർലി ഉവത്തുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതുബു ഇലൈഹി. യുദ്ധത്തിൽ തിരിഞ്ഞോടൽ അടക്കമുള്ള തെറ്റുകളെന്ന് പോലും നമുക്ക് പശ്ചാത്താപം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതുബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതുബു ഇലൈഹി എന്ന് പറയുന്ന പ്രാർത്ഥന മാത്രമല്ല തൗബയുടെ പശ്ചാത്താപം ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥനയാണ് ഉളുവിന് ശേഷം പഠിപ്പിക്കപ്പെട്ടത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വ ജഅൽനി മിനൽ മുത്തതഹിരീൻ. അല്ലാഹുവേ ധാരാളമായി പശ്ചാത്തപിക്കുന്നവരിൽ എന്നെ നീ ആക്കണമേ, ശുചിത്വം പാലിക്കുന്നവരിലും എന്നെ നീ ആക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ശരിയായി മനസ്സിലാക്കുകയും അതുൾക്കൊണ്ട് കൂടുതൽ പശ്ചാത്താപത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവസരങ്ങളുണ്ടാക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ അത്തൊവ്വാബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ മഹിതമായ ഈ നാമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നേർരേഖയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിലിനി ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ബഹുമത സമൂഹത്തിലെ മുസ്ലിം. അവതരണം അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലി.

നിയമങ്ങളും ഓരോ കൽപ്പനകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന ഒരിക്കലും മനുഷ്യർക്ക് ഉപദ്രവകരമായ സമൂഹത്തിന് സമൂഹത്തിൽ ഉപദ്രവകരമായ ഒന്നും തന്നെ സർട്ടാവിൻ്റെ കൽപ്പനകളിൽ നിർദ്ദേശങ്ങളിൽ നിയമങ്ങളിൽ ഇല്ല എന്നതാണ്. വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും തന്നെ നമ്മൾ ലജ്ജിക്കേണ്ട അതല്ലെങ്കിൽ മനുഷ്യത്വത്തിനോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലോ അവർക്ക് മനുഷ്യരുടെ ധാർമ്മികതക്കോ എതിരായ മറ്റൊന്നുമില്ല. പരിഹസിക്കേണ്ട ഒരു ക്ഷയമാവുന്ന ഒരു കാര്യവും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അറബി ഭാഷയിലാണ്. വൻസൽനാഹു ഖുർആനൻ അറബിയൻ, ഖുർആനിനെ അറബി ഭാഷയിൽ അവതരിപ്പിച്ചു എന്നത് ഒരിക്കലും തന്നെ എന്തല്ല, അതൊരു പ്രോബ്ലമുള്ള ഒരു വിഷയമായിക്കൊണ്ടില്ല. പല ഭാഷകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അറബി മാത്രമേ അറിയൂ എന്നത് അതിനർത്ഥമില്ല. എല്ലാ ഭാഷകളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. ഇവിടെ മുസ്ലിമുകൾക്ക് അവരുടെ വിശ്വാസവും ആചാരവുമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ, വിശിഷ്യ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ, അവർക്ക് മറ്റുള്ളവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപദ്രവകരമായ യാതൊരു കാര്യവും ഇസ്ലാമിൻ്റെ നിയമങ്ങളിലോ നിർദ്ദേശങ്ങളിലോ ഇല്ല. പക്ഷേ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ തന്നെ, അതല്ലെങ്കിൽ ഇസ്ലാമിനെ വെറുക്കുന്ന, ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്ത, ഇസ്ലാം എന്തോ ഒരു അത് ജനങ്ങൾക്കിടയിൽ ബഹുമത സമൂഹത്തിൽ വ്യത്യസ്തമായ മതങ്ങളുള്ള മത ജാതി ഉള്ള ആളുകളിൽ ജീവിക്കുന്ന ഈ ഒരു ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യത്തൊക്കെ, അവിടെ മുസ്ലിമിൻ്റെ ഓരോ ഷിആറുകൾ, അടയാളങ്ങൾ, അവരുടെ ഓരോന്ന് അറബി ഭാഷയിലുള്ളത്, അത് ജനങ്ങൾക്കിടയിൽ പറയുമ്പോൾ അതൊരു ഷെയ്മല്ലേ, അതൊരു ആ രൂപത്തിൽ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. വല്ല യുക്തിവാദികളും യുക്തിചിന്തയിലുള്ള ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു അപകർഷതാബോധം, ഈ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾ, അത് ഓരോ കാര്യങ്ങൾ അത് പാലിക്കുന്നതിലും അത് വിശ്വസിക്കുന്നതിലും അത് ചെയ്യുന്നതിലൊക്കെ ഒരു ഷെയ്മ്, ഒരു ലജ്ജ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മ ഉള്ള മനസ്സിലുള്ള ആളുകൾ, അവർക്ക് യഥാർത്ഥ വിശ്വാസികളായിട്ടില്ല അവർ എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ ആളുകളും വിമർശിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്താണ് അതിലുള്ള ഒരു കുഴപ്പം എന്നതാണ്, എന്തൊരു പ്രോബ്ലം എന്താ. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിലാണ്, അത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. അത് വ്യത്യസ്തമായ ഭാഷയിൽ, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ അവർ അവരുടെ പിന്നെ ഗീതയും അതുപോലെ തന്നെ മറ്റു രാമായണവും പല സംസ്കൃതത്തിലുണ്ട്, പല ഭാഷകളിലുണ്ട്. അവരുടേതായ മന്ത്രങ്ങൾ അവരുടെ ഭാഷയിൽ ചൊല്ലുന്നതിന് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതുപോലെ തന്നെ വിശ്വാസികൾ, ചില ആളുകളൊക്കെ എതിർത്തുകൊണ്ട് ചോദിച്ചത്, നിങ്ങൾ ഈ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യത്യസ്തരായ മതവിഭാഗക്കാരുണ്ടാകും, അതുപോലെ തന്നെ സ്കൂളിലെയൊക്കെ പല ഗ്രൂപ്പുകളുണ്ടാകും, അതിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ ആദരാഞ്ജലികൾ ചില ആളുകളിടുന്നു, ബാഷ്പാഞ്ജലികളിടുന്നു, ഇങ്ങനെയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇന്നാലില്ലാഹി ഇന്നാഇലൈഹി റാജിഊൻ, അതൊരു ഇതല്ലേ, അതിലെന്താണ് ഇപ്പോൾ ഒരു കുഴപ്പമായിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം അള്ളാഹുവിനുള്ളവരാണ് നമ്മൾ, അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ്. ഇതറിയാമല്ലോ, ആളുകൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് മുസ്ലിമീങ്ങളുടേതായ വിശ്വാസികളുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ, ഹിന്ദുക്കളുടെ ഏതെല്ലാം മതക്കാരുണ്ട്, അവർക്കൊക്കെ അവരുടേതായ ആരാധനകളുണ്ട്, അതെല്ലാം ആളുകൾക്കറിയാവുന്നതാണ്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രോബ്ലവുമില്ല. ഈ ഒരു ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഏത് മതം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അനുസരിച്ച് ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നതിന് എന്താണ് ഒരു ക്ഷയമുള്ളത്? അപ്പോൾ മുസ്ലിമീങ്ങൾ അവരവരുടെ ഷിആറുകൾ അതിൻ്റേതായപ്പോൾ അവർ വെള്ളവസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ തൊപ്പി ധരിക്കുന്നതോ താടി വെക്കുന്നതോ താടി നീട്ടി വളർത്തുന്നതോ അതൊന്നും തന്നെ ഒരാൾക്കും ഉപദ്രവമില്ല. അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ വിശ്വാസത്തിൻ്റെയും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അത് പാലിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതുപോലെ തന്നെ സമൂഹത്തിൽ ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസത്തിൽ ഒരാളെ കാണുമ്പോൾ വിശ്വാസികൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുന്നു.
അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്, വേറെയുള്ള ആളുകൾ നമസ്കാരം എന്ന് പറയുന്നു, അതൊക്കെ ആളുകൾക്കറിയാവുന്നതാണ്. അത് പറയുന്നതിൽ മുസ്ലിമുകൾക്കെവിടെയും ആർക്കിടയിലും ഏത് ആളുകൾക്കിടയിലും ഒരു മുസ്ലിങ്ങളുണ്ടോ വേറൊരു മുസ്ലിമിനെ

0: കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അതൊരു വർഗീയതയല്ല. ഒരിക്കലും അത് ഒരു ബഹുമത സമൂഹത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമല്ല. മറിച്ച് അത് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് ആ പറയുന്നത്. അതേപോലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തത് കാണുമ്പോൾ മാഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചത്, അതെ പ്രപഞ്ച സെട്ടാവ് ഉദ്ദേശിച്ചത്, ഒരാളൊരു നന്മ ചെയ്തു എന്നാൽ ജസാക്കല്ലാഹു ഖൈറൻ, നിനക്ക് നന്മ പ്രതിഫലം നൽകട്ടെ എന്ന്. അതെ, എന്തെങ്കിലും ഒരു ഖൈർ നമുക്ക് കിട്ടിയാൽ, നന്മ ലഭിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്നു. ബാറക്കല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അതിനൊന്നും യാതൊരു വിദ്വേഷമോ പകയോ അതല്ലെങ്കിൽ ഒരു ക്ഷെയ്മോ ഒന്നും ഒരു മുസ്ലിമിനുണ്ടാവേണ്ടതില്ല, അതിനും പക വെക്കേണ്ടതില്ല. ഇപ്പോൾ സംസ്കൃതത്തിൽ ഓരോരുത്തർ അവർ ഹോം ഓം എന്ന് പറയുന്നു, അതവരുടേതായ വിശ്വാസം. അതേപോലെ തന്നെ അവരുടേതായ സംസ്കൃത ഭാഷയിലുള്ള അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ ചെയ്യുന്നു, അവർ നമസ്കാരം പറയുന്നു. ഇങ്ങനെ അതൊന്നും ഇപ്പോൾ ആരും വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ മുസ്ലിമിന് മുസ്ലിമിൻ്റേതായ വിശ്വാസവും ആചാരവും കൊണ്ട് നടക്കുന്നതിൽ അവന് തന്നെ ഒരു അപകർഷതാബോധമുണ്ടായാൽ, അതേപോലെ തന്നെ ഇതിൽ നിന്ന് തെറ്റിപ്പോയ അതല്ലെങ്കിൽ ഇത് ഇസ്ലാമി മുസ്ലിമായി ജനിച്ച് പിന്നെ അതിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയിലേക്ക് പോയി ഇതൊന്നും ശരിയല്ല എന്ന ചിന്താഗതിയുള്ള ആളുകൾ, അവർ പിന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ സ്വതന്ത്ര ചിന്തകർക്കും എന്തുണ്ട്, അവരുടേതായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ. അതിനെന്താണ് അടിസ്ഥാനമുള്ളത്? അത് അവരുടെ ബുദ്ധിയാണ്, അവരുടെ ലോജിക്കാണ്, അവർക്ക് തോന്നിയ പോലെയാണ്. എങ്കിൽ ഇതൊരു പ്രപഞ്ച സെട്ടാവിൻ്റെ നിയമം എന്നുള്ള നിലക്ക് ഒരു പ്രവാചകൻ, സത്യസന്ധനായ പ്രവാചകൻ കൊണ്ടുവന്ന് പഠിപ്പിച്ച ഒരു കാര്യം എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ ബഹുമത സമൂഹത്തിൽ എന്തൊരു പ്രോബ്ലമാണുള്ളത്? ഒരു മുസ്ലിം അവൻ നമസ്കാരം നിർവഹിക്കുന്നു, അതെ അവനവൻ്റെ പിന്നെ അവൻ്റേതായ കൃത്യമായ സമയത്ത് അഞ്ചു നേരമുള്ള നമസ്കാരം നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിനോ, അതേപോലെ ഇപ്പോൾ ഇനി എല്ലാവരുമുള്ള ഒരു സദസ്സിൽ തന്നെയും ഇപ്പോൾ ഒരു നോമ്പുകാരനാണ്, അയാൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, അത് അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. അതെന്താ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നീ മാത്രം? അത് ആരും അങ്ങനെ വേറൊരു മതക്കാരൻ അവനവൻ്റെ വിശ്വാസത്തെ കൊണ്ട് നടക്കുമ്പോൾ ആരും അതിനെ വിമർശിക്കാറില്ല. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നത്, ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചതായ വസ്ത്രം ധരിക്കാറുണ്ട്. അതാരും എന്തല്ല, വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരവരുടെ നഗ്നത മറക്കാനും അതുപോലെ തന്നെ അവരുടെ തിരിച്ചറിയാനുള്ള ഒരു അടയാളവുമായിക്കൊണ്ടാണ്. എന്നാൽ വസ്ത്രം തന്നെ ധരിക്കാതെ നടക്കുന്നത് അതൊരു മനുഷ്യത്വത്തിന് ഒരു ധാർമ്മികതയ്ക്ക് എതിരാണ് എന്ന് നമുക്ക് വേണ്ടി പറയാം. പക്ഷെ അതും മതാചാരമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ പല ആളുകളും നടക്കുന്നുണ്ട്, അങ്ങനെ വസ്ത്രമെടുക്കാത്തവർ ആരാധിക്കുന്നവരൊക്കെ. അത് അവരൊരു ഭാഗത്ത്. ഇവിടെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അവരവരുടെ ആചാരങ്ങൾ, അവരുടെ അടയാളങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനോ അല്ലെങ്കിൽ അറബി ഭാഷകൾ കൊണ്ട്, അറബി ഭാഷ കൊണ്ട് എന്തെങ്കിലും പിന്നെ നമ്മൾ ആളുകളെ അഹ്ലൻ വസഹ്ലൻ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ പല സ്കൂളുകളിലും ഇപ്പോൾ അറബിക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ വെൽക്കം എന്ന് പറയുമ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ, അപ്പോൾ അതിനുവരെ കേരളം എന്താ ഇങ്ങനെ വർഗീയതയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മതത്തിൻ്റെ മാത്രം, അങ്ങനെ ആരും പറയാറില്ല. അത് ബുദ്ധിയില്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ ഇങ്ങനെ കുടുസായി വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതുള്ളൂ. ഒരു ഭാഷയാണത്, ഒരു ഭാഷയിലുള്ള കാര്യങ്ങൾ, വാക്കുകൾ പഠിക്കുക, അതിനെ മനസ്സിലാക്കുക എന്നതല്ലാതെ എല്ലാത്തിലും അതങ്ങനെ ഒരു വർഗീയമായി അതല്ലെങ്കിൽ മതത്തിൻ്റെ ഇത് മാത്രമായിക്കൊണ്ട് അങ്ങനെയൊരു ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തുറന്ന മനസ്സുമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് എന്നത് ഈ പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അറബിയാവട്ടെ, സംസ്കൃതമാവട്ടെ, മറ്റേതായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കാനും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ഭാഷ സ്വീകരിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ മാന്യമായിക്കൊണ്ട് അതിനെ വിമർശിക്കാം ഏത് ഒരാൾക്കും ഏതിനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷേ അത് അതിനെ ഒരു ഷെയ്മായി കാണുന്നത് അതല്ലെങ്കിൽ അത് സമൂഹത്തിൽ വളരെ അത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ കാണുന്നത് എന്തല്ല, അതൊരു തെറ്റായ സമ്പ്രദായമാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അവരുടേതായ വാക്കുകൾ, അതിൻ്റെ അസ്സലാമു അലൈക്കും ഒരാളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരാളെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, അത് പ്രപഞ്ച സെറ്റാവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കഴിഞ്ഞു. അതല്ലാതെ പിന്നെ അതിന് വർഗീയമായിക്കൊണ്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും അറബി വാക്കുകൾ കേൾക്കുമ്പോഴേക്ക് അതിനെ ഒരു ഷെയ്മായി കാണാനോ അതല്ലെങ്കിൽ അതിനെ വർഗീയമായിക്കൊണ്ട് ചിന്തിക്കുവാനോ ഉള്ള ആ ഒരു മനസ്സ് ഉപേക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമത സമൂഹത്തിലെ മുസ്ലിം, അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ വൈബ്സിലെ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ നിറമാർന്ന പ്രോഗ്രാമുകൾക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നു വൈബ്സ്. ഇന്നത്തെ വൈബ്സിൽ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. നമ്മൾ നേരിട്ട് ഇൻസൈറ്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ചേരുന്നത്. ഇസ്ലാം വാളുകൊണ്ടാണോ പ്രചരിച്ചത് എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ നടന്ന പരിവർത്തനങ്ങളെ അന്വേഷണ വിധേയമാക്കുന്ന, ഏതൊരാൾക്കും മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് പ്രവാചകൻ്റെ വരവോടുകൂടി മക്കയിലും തുടർന്നുള്ള പ്രദേശങ്ങളിലും പിന്നീട് ലോകത്തെമ്പാടുമുണ്ടായ പരിവർത്തനമെന്നത്. സമാനതകളില്ലാത്ത, തുല്യതകളില്ലാത്ത പരിവർത്തനമായിരുന്നു അതെന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. വിശ്വാസ വൈകല്യങ്ങൾക്കും ലൈംഗിക അരാജകത്വത്തിനും യുദ്ധങ്ങൾക്കും അനീതിക്കും അക്രമത്തിനും അടിമപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ വളരെ ഉന്നതമായ സ്വഭാവത്തിൻ്റെയും സൽഗുണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകരാക്കി മാറ്റി എന്നത് ചരിത്രം അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ള മാറ്റത്തിന് വിധേയമാക്കിയത് അത് ഇസ്ലാമിൻ്റെ നീതിയിലധിഷ്ഠിതമായതും മധ്യമ നിലപാടുമാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഇതിൽ അസൂയപുണ്ട്. തൂണിലും തുരുമ്പിലും ഇസ്ലാമിക വിമർശനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഈ ഒരു പ്രകാശത്തെ മങ്ങലേൽപ്പിക്കാൻ, ഇസ്ലാമിൻ്റെ പരിവർത്തനത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി അവർ ഉന്നയിക്കാറുള്ള വിമർശനമാണ് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്നും, ഇസ്ലാം പ്രചരിച്ചത് രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൂടെയാണ് എന്നും, ഇസ്ലാം പ്രചരിച്ചത് നിർബന്ധ പരിവർത്തനം നടത്തിക്കൊണ്ടാണ് എന്നുമൊക്കെ അവർ പറയാറുള്ളത്. ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവരുന്നയിച്ച വാദം. ഇവരുന്നയിച്ചത് വികലമായ വാദമാണ് എന്നും അത് ബാലിശവുമാണ് എന്ന വിഷയം. അവിടെയാണ് ദിവ്യബോധനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതിന് ശേഷം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്രവാചകൻ്റെ ജീവിതം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് മക്ക കാലഘട്ടവും രണ്ടാമത്തേത് മദീന കാലഘട്ടവും. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം താമസിക്കുന്നുണ്ട്. അവിടെ ആ 13 വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ ദീനിലേക്ക് വളരെ നസീഹത്തോടുകൂടി, വളരെ സുന്ദരമായിക്കൊണ്ട്, വളരെ സമാധാനത്തോടുകൂടിയാണ് പ്രവാചകൻ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ 3 വർഷം രഹസ്യമായ പ്രബോധനവും പിന്നീടുള്ള 10 വർഷം പരസ്യമായ പ്രബോധനവുമായിരുന്നു പ്രവാചകൻ നടത്തിയത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തലമുതിർന്ന സ്വഹാബാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. മക്ക ജീവിതത്തിൽ യുദ്ധത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ ഒരു ലാഞ്ചന പോലും ഈ പറഞ്ഞ വിമർശകർക്ക് കാണിക്കുക അസാധ്യമാണ്. മറിച്ച് ആക്രമിക്കുന്നതിനു പകരം അവിടെ ഉണ്ടായത് മുസ്ലിമീങ്ങളും പ്രവാചകന്മാരും അക്രമത്തിന് വിധേയമാവുകയാണ് ചെയ്തത്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ സ്വന്തം മാതാപിതാക്കളാലും കുടുംബക്കാരാലും സുഹൃത്തുക്കളാലും അസഹനീയമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഓരോ മുസ്ലിമും ചെയ്തിരുന്നത് എന്നാണ്. അങ്ങനെ പ്രയാസം സഹിക്കവയ്യാതെ 2 ഹിജറകളാണ് ഇസ്ലാമിലുടനീളം നടന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആദ്യത്തെ 2 ഹിജറകൾ പ്രയാസം സഹിക്കവയ്യാതെ പ്രവാചകനും തൻ്റെ അനുയായികളും യാത്ര പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ നിർണായകമായ ഹിജറയായിരുന്നു മദീനയിലേക്കുള്ള ഹിജറ എന്നത്. സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് പ്രവാചകനും സ്വഹാബത്തും മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്കെത്തി പ്രവാചകൻ ആദ്യം മദീനയിൽ ചെയ്തത് അവിടെയുള്ള സൈന്യത്തെ ഒരുക്കുകയല്ല, മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി നമുക്ക് മറുപടി പറയണം, നമ്മെ ആക്രമിച്ച ആളുകളുണ്ട്, തിരിച്ചാക്രമിക്കണം, യുദ്ധം ചെയ്യണം എന്നായിരുന്നില്ല പ്രവാചകൻ പറഞ്ഞത്. മറിച്ച് മുസ്ലിമിൻ്റെ ഉന്നമനത്തിനും വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടെ പള്ളി പണിയുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. സമാധാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയ ഉടനെ പണിതത്. അങ്ങനെ മദീനയിൽ പ്രബോധനം തുടങ്ങി. തകൃതിയായി പ്രബോധനം നടന്ന് ഹിജ്റ രണ്ടാം വർഷം എത്തി നിൽക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റക്കുള്ള ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു യുദ്ധത്തിനുള്ള അനുമതി നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റ രണ്ടാം വർഷം മദീനയിലാണ് യുദ്ധത്തിനുള്ള അനുമതി ഇസ്ലാമിൽ നൽകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പ്രവാചകൻ്റെ 23 വർഷം പരിശോധിച്ചു നോക്കിയാൽ ആ വഹയിൻ്റെ 23 വർഷത്തിൽ 14 വർഷവും യുദ്ധമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. അവിടെ യുദ്ധങ്ങളില്ല, അക്രമങ്ങളില്ല, മറിച്ച് പ്രബോധനം മാത്രമായിരുന്നു. ജിഹാദിന് അനുവാദം നൽകി, യുദ്ധത്തിന് അനുവാദം നൽകി എന്നതിനെ മറുപിടിച്ചുകൊണ്ട് ഇവർ പറയാറുണ്ടത് ഇസ്ലാം നിർബന്ധ പരിവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചു എന്നാണ്. ഇസ്ലാം നിർബന്ധ പരിവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്നാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികലമായ വാദങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കുന്നുള്ളത്. ഇസ്ലാമിന് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം അത് നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 256 ആയത്തിൽ പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബനു സാലിമുബിൻ ഔഫ് എന്ന ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തി വരികയും ആ വ്യക്തിയുടെ അടുക്കലേക്ക് രണ്ട് നസ്രാനികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു. അദ്ദേഹം ആ മക്കളോട് നിർബന്ധപൂർവം പറയുന്നുണ്ട്, ലാ അദഉകുമ ഹത്ത തുസ്ലിമ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന്. എന്നാൽ ഇത് പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തുകയും പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഈ ഒരു വാർത്ത എത്തുകയും പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് അവരെ പരിവർത്തിപ്പിക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സുമാമയുടെ ചരിത്രവും നമുക്ക് ഇതുതന്നെയാണ് വിളിച്ചോതുന്നത്. ഏകദേശം 3 ദിവസം സുമാമയെ സഹാബാക്കൾ ബന്ദിയാക്കുന്നുണ്ട്. ആ ബന്ദിയാക്കുന്ന വേളയിൽ ആദ്യ ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ്, മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ സുമാമയുടെ അടുക്കൽ പോയിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് സുമാമ നിനക്ക് പറയാനുള്ളത് എന്ന്. ആ സമയത്തെല്ലാം സുമാമ പറഞ്ഞുകൊണ്ടിരുന്നത്, സുമാമ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, താങ്കൾ വധിക്കുകയാണ് എങ്കിൽ താങ്കൾ വധിക്കുന്നത് അതിനർഹനായ ഒരാളെയാണ്. ഇനി അതല്ല, താങ്കൾ വെറുതെ വിടുകയാണ് എങ്കിൽ എന്നെ നന്ദിയുള്ള ഒരാളായിട്ട് താങ്കൾക്ക് കാണാം. താങ്കൾക്ക് ധനമാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും താങ്കൾക്ക് ധനമായി നൽകാമെന്നാണ്. അവസാന ദിവസം പ്രവാചകൻ സുമാമയെ വെറുതെ വിടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുമാമയോട് പ്രവാചകൻ നിർബന്ധ പരിവർത്തനത്തിന് സുമാമയെ ഏർപ്പെടുത്തുന്നില്ല. സുമാമയോട് നിർബന്ധമായി ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല. മറിച്ച് സുമാമ തന്നെ സുമാമയുടെ ഇഷ്ടപ്രകാരം സുമാമ പ്രവാചകൻ വെറുതെ വിട്ടത് അത് കേട്ട മാത്രയിൽ പ്രവാചകൻ്റെ സ്വഭാവ ഗുണവും ഇസ്ലാമിൻ്റെ അജയ്യതയും ബോധ്യപ്പെട്ടുകൊണ്ട് സുമാമ തിരിച്ചുപോയി കുളിച്ച് പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സുമാമ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമാണ് ചരിത്രം നമുക്ക് വരച്ചു കാട്ടുന്നത്. സുമാമ പറയുന്നത്, എനിക്കേറെ ഇഷ്ടമില്ലാത്ത, എനിക്ക് നീചമായി തോന്നിയ, എനിക്ക് വളരെ ദേഷ്യമുള്ള മുഖമായിരുന്നു താങ്കളുടേത്. എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ മുഖമാണ്. എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ നാടാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് താങ്കളുടെ മതമാണ് എന്നാണ് സുമാമ പ്രവാചകനോട് പറഞ്ഞത്. സുമാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നത് നിർബന്ധ പരിവർത്തനം ഇസ്ലാമിന് അന്യമാണ് എന്നതാണ്, ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് എന്നതാണ്. ചരിത്രകാരന്മാരെ എടുത്തു നോക്കിയാൽ, ചിന്തകന്മാരെ എടുത്തു നോക്കിയാൽ, അവരെല്ലാ ആളുകളും ഈ ഒരു ആശയത്തെ ഉറപ്പിച്ചതായി, ഈ ഒരു ആശയത്തെ ശരിപ്പെടുത്തിയതായി, ഇതാണ് മുസ്ലിമിൻ്റെ ആശയം എന്നവർ ലോകത്തിനു മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അവർ രചിച്ചതായി അവരുടെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെൻറി ഡി കാസ്ട്രിയസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ചിന്തകൻ പറയുന്നത്, മുസ്ലിമീങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾ വളരെ സമാധാനപൂർവ്വത്തോടു കൂടിയാണ് ജീവിച്ചത്. അങ്ങനെ ക്രിസ്ത്യാനികൾ ജീവിച്ചതായി ചരിത്രത്തിൽ എനിക്കെവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിൽ ഡുറൻ്റ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സമാനമായ ആശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മുസ്ലിമീങ്ങളുടെ കീഴിൽ മറ്റു മതസ്ഥരെല്ലാം വളരെ സമാധാനത്തോടു കൂടിയാണ് കഴിഞ്ഞത്. വാക്കുകൾക്ക് അതീതമാണ്, അതെനിക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല, അത്രയും സമാധാനപൂർവ്വത്തോടു കൂടിയായിരുന്നു ആളുകൾ ജീവിച്ചത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ യുദ്ധമെന്ന് പറയുമ്പോൾ ആ യുദ്ധം നടമാടുന്നത് അത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണ്, അതിൻ്റെ വഴികളും മാർഗങ്ങളും സംരക്ഷിക്കാനാണ്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ നിർഭയത്വം ഉറപ്പുവരുത്തുവാനും അക്രമത്തെയും ശത്രുതയെയും ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് ഇസ്ലാമിലെ ജിഹാദുകൾ നടമാടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ജിഹാദ് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ജിഹാദും നടമാടിയിട്ടുണ്ട്. ജിഹാദു ത്വലബും ജിഹാദു ദഫ്ഉം, പ്രതിരോധം തീർക്കുകയും അക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം അങ്ങോട്ട് പോയി അക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അനീതിയല്ല, നേരെ മറിച്ച് നീതിയുക്തമായിട്ടാണ് ഇസ്ലാം അക്രമിച്ചിട്ടുള്ളത്. ഇസ്ലാം അക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള യുദ്ധമായിരിക്കരുത് നമ്മുടെ മനസ്സിൽ നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. കുട്ടികളെന്നോ വൃദ്ധരെന്നോ വയസ്സന്മാരെന്നോ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആളുകളെയും നിഷ്കരണം കൊന്നൊടുക്കുന്ന ഒരു പ്രവണത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന് യുദ്ധങ്ങളിലും കൃത്യമായ നിയമം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയെങ്കിലും അമീറായി നിശ്ചയിച്ചാൽ അവിടെ ആ അമീറിനോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു, കുട്ടികളെ വധിക്കാൻ പാടില്ല, വയസ്സായ ആളുകളെ വധിക്കാൻ പാടില്ല, അതേപോലെ തന്നെ സ്ത്രീകളെ വധിക്കാൻ പാടില്ല എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമീറായി നിശ്ചയിക്കുന്ന ആളുകളോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, വലാ തഅതദു, നിങ്ങൾ അതിരു കവിയരുത്, വലാ തുകല്ലു, നിങ്ങൾ വഞ്ചിക്കരുത്, വലാ തുമസിലു, നിങ്ങൾ അംഗവിച്ഛേദനം നടത്തരുത് എന്നായിരുന്നു പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കളെ അമീറായി നിശ്ചയിക്കുമ്പോൾ അവരോട് പറയാറുണ്ടായിരുന്നത്. ഇത്രയും സൂക്ഷ്മതയും കാരുണ്യവും നിറഞ്ഞ ഒരു യുദ്ധശൈലി ഒരു കാലത്തും കാണുകയില്ല എന്നാണ്. ലോകത്തിലെ ഒരു യുദ്ധതന്ത്രജ്ഞന്മാർക്കും ഇങ്ങനെയുള്ള ഒരു യുദ്ധം പരിചയമുണ്ടാവുകയില്ല എന്നത് തീർച്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് യുദ്ധമായി പരിഗണിക്കുക പോലും സാധ്യമല്ലായിരിക്കാം. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇസ്ലാമിലെ യുദ്ധം മുമ്പോട്ട് വെക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിമർശനങ്ങൾ അത് യാതൊരു സത്യസന്ധതയും പുലർത്താത്തതാണ് എന്നും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ മക്കാ കാലഘട്ടവും സുമാമയുടെ ചരിത്രവും ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിരുപാധികമായി ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്ന വാദം ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇസ്ലാം വാളുകൊണ്ടാണോ പ്രചരിച്ചത് എന്ന തലക്കെട്ടിനെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മളോട് ഇതുവരെ സംസാരിച്ചത്.
0: മനോഹരമായ ഒരു ഗാനം കേൾക്കാനാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്വരം എന്ന പീസ് റേഡിയോയുടെ വളരെ വിശിഷ്ടമായ പ്രോഗ്രാം നമ്മളിലേക്ക് സമർപ്പിക്കുന്നു.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം എത്തീം എന്നെ പലരും വിളിച്ചു എന്ന വരികളുമായി. നമ്മുടെ കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന സ്വരത്തിലെ ഗാനത്തിൽ നിന്നുള്ള ഒരു ഗാനമായിരുന്നു. മാഷാല്ലാ, ഒട്ടനവധി ഗാനങ്ങൾ സ്വരുക്കൂട്ടിയിട്ടുള്ള ഈണം ചാനലിനെ കുറിച്ചുകൂടി ഈ ഒരു സമയത്ത് ശ്രോതാക്കളിലേക്ക് കൊണ്ടുവരികയാണ്.
1: കവിതയാണ് യഥാർത്ഥത്തിൽ എത്തീം എന്ന് പറഞ്ഞാൽ. വാപ്പയമ്മയും മരണപ്പെട്ടു പോയവർ മാത്രമല്ല എത്തീം, നേരെ മറിച്ച് ഉമ്മയുണ്ട്, പക്ഷെ ഉമ്മമ്മാൻ്റെ ജോലിയായിട്ട് ബിസിയാണ്. വാപ്പയുണ്ട്, വാപ്പ വാപ്പാൻ്റെ തിരക്കുകളിലാണ്. അങ്ങനെ ഉണ്ടായിട്ടും നോക്കാനില്ലാതെ പോകുന്ന ബാല്യങ്ങൾ, അതാണ് യഥാർത്ഥ എത്തീം എന്ന് അനാഥത്വം എന്ന് പറയുന്നുണ്ട്.
0: തീർച്ചയായും
1: ആരോഗ്യ വിചാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വയറുവേദന ഭാഗം 4.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്ത വയറുവേദനയുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളിലേക്കാണ്. അതിൻ്റെ 4 എപ്പിസോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് ശ്രോതാക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും എല്ലാം പാലിച്ചാൽ ഒരുവിധം അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വരാതെ സൂക്ഷിക്കാനും കഴിയും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നാം നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ചർച്ചയ്ക്കെടുക്കാനുള്ളത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായ പിത്താശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. പിത്താശയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ എന്ന ഒരു അവയവത്തിന്റെ അസുഖങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് അല്ലേ?
3: അതെ.
2: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജനായ ഡോക്ടർ മുഹമ്മദ് സലീം. ഡോക്ടറുടെ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു അവയവം, അത് ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം.
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് വയറിൻ്റെ വലത് ഭാഗത്ത് വാരിയലിന് താഴെയായി, ഒരല്പം താഴെയായി കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പൊ ഈ പിത്ത സഞ്ചി അതിന് വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാൻ കഴിയും. നമ്മുടെ ചർച്ച വയറുവേദനയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദനയുമായി ബന്ധപ്പെട്ട് പിത്തസഞ്ചിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്.
3: അതെ അതെ.
2: അപ്പോൾ അത് നമുക്കൊന്ന്
3: വയറുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് പ്രധാനമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്തസഞ്ചിയുടെ നീർവീഴ്ച, രണ്ടാമത് കോളിലിത്തിയാസിസ് പിത്തസഞ്ചിയിൽ കല്ല് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റു കാർസിനോമ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതും പിത്തസഞ്ചിയെ ബാധിക്കാം. പക്ഷെ പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്.
2: അപ്പൊ ഈ പിത്തസഞ്ചിയുടെ ഈ അവയവത്തിന്റെ ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനം എന്താണ്? എന്താണ് ഈ ശരീരത്തിൽ ഈ പിത്തസഞ്ചിക്കുള്ള റോള്?
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളൊരു റോളിലല്ല ഉള്ളത്. അത് പിത്തം സ്റ്റോർ ചെയ്യുന്നു, കരളിൽ നിന്നും ഉൽപ്പാദിച്ചു വരുന്ന പിത്തം ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും അത് എന്താവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഈ പിത്തം വയറിനകത്ത് ഉണ്ടാകുന്ന വയറിനകത്തിനകത്തൂടെ കടന്നു വരുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള രസം കൂടിയാണ് ഇതിലുള്ളത്. ഇത് അതിൻ്റെ ആവശ്യാനുസരണം ചെറുകുടലിലേക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. മാത്രമല്ല ഈ സ്റ്റോർ ചെയ്യുന്ന വേളയിൽ അത് പിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും.
2: അപ്പൊ ഈ പിത്തസഞ്ചി ഇതിന് വരുന്ന അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ നീർവീഴ്ചയെ കുറിച്ചാണ്.
3: അതെ.
2: ഈ നീർവീഴ്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ കഴിയും?
3: തീർച്ചയായും. പ്രധാനമായും സംഭവിക്കുന്നത് പിത്തസഞ്ചിയിൽ നിന്നും പിത്തത്തെ ചെറുകുടലിലേക്ക് എത്തിക്കുന്ന മാർഗം ഉണ്ട്. അതായത് പിത്തത്തിൽ നിന്നും തുടങ്ങുന്ന സിസ്റ്റിക് ഡക്ടാണ് ആദ്യം ഇതിനെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ കരളിൽ നിന്നും വരുന്ന പിത്തക്കുഴൽ ബൈൽ ഡക്റ്റിലേക്ക് ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റാക്കി പോകുന്നു. അങ്ങനെയുള്ള ആ കോമൺ ബൈൽ ഡക്റ്റിൽ വീണ്ടും പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡക്റ്റായി കൊണ്ട് തന്നെ ചെറുകുടലിൽ ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ചെറുകുടലിൻ്റെ തുടക്ക ഭാഗമാണത്, അവിടെ വന്ന് ഇത് കയറുന്നു. ഇതാണ് അതിൻ്റെ ഘടന. ഈ പിത്തസഞ്ചിക്കുള്ളിൽ കല്ല് രൂപപ്പെട്ട് ആ കല്ല് പിത്തസഞ്ചിയിൽ നിന്നും ബൈലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റിക് ഡക്റ്റിൽ തടസ്സമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിത്തത്തിന് അളവ് കൂടുകയും ആ കെട്ടിനിക്കൽ കാരണം അതിന് വീക്കം സംഭവിക്കുകയും തന്മൂലം ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ചെയ്യും, അതായത് നീർവീഴ്ച. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. മിക്കപ്പോഴും കല്ല് തന്നെയാണ് തുടക്കം. ഇനി കല്ലല്ലാതെയും ചില അവസരങ്ങളിൽ മറ്റു പല കാരണങ്ങളാലും ഈ പിത്തത്തിന് ബ്ലോക്ക് സംഭവിക്കാം. ഉദാഹരണത്തിന് ഒരു ട്യൂമർ, ഈ പറഞ്ഞ പിത്തസഞ്ചിയിൽ നിന്നും തുടങ്ങി അത് കുടലിലേക്ക് എത്തുന്ന മാർഗത്തിന് എവിടെയെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടും ഈ പറഞ്ഞ അസുഖം, നീർവീഴ്ച, കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇതിനുണ്ടാകാം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് ബൈൽ ഡക്റ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഈ ബൈൽ ഡക്റ്റ് അത് വളഞ്ഞോ മടങ്ങിയോ ഒക്കെ പോകുന്ന അവസരം, അതുപോലെ സ്കാർ വന്നിട്ട് ചുരുങ്ങുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് സാങ്കേതികമായി തടസ്സമാണ് സംഭവിക്കുന്നത്. എങ്ങനെ എന്ത് മാർഗത്താലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിത്തത്തിന് പോകാൻ തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ പിത്തം കെട്ടി നിൽക്കുകയും ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും.
2: അപ്പൊ ഈ പിത്തസഞ്ചയിൽ വരുന്ന പിത്തം ഒഴുകി പോകുന്ന അവിടെയുള്ള ഏത് മാർഗ തടസ്സങ്ങളും പിത്തസഞ്ചയില് നീർവീഴ്ച ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് ഈ രോഗി കടന്നു പോകുക, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ രോഗിക്ക് ഉണ്ടാവുക?
3: പ്രധാനമായും വയറുവേദന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്ന ഭാഗമായ വലത് വശത്ത്, വയറിന്റെ മുകൾ ഭാഗത്ത് വലത് വശത്ത് മാരിയലിനെ ഒരൽപ്പം താഴെ ആയിക്കൊണ്ടാണ് വേദന ഉണ്ടാവുക. ചില അവസരങ്ങളിൽ വയറിന്റെ മധ്യഭാഗത്തും ഈ വേദന ഉണ്ടായേക്കാം. ഇനി ഈ വേദന അവിടെയാണ് ഉത്ഭവിക്കുന്നത് എങ്കിൽ കൂടിയും അത് തോളിൻ്റെ, വലത് തോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇത് റേഡിയേറ്റ് ചെയ്യാം, അത് റെഫർ ചെയ്യാം. അവിടെയും നമുക്ക് വേദന കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണെന്ന് പറഞ്ഞല്ലോ, ഇത് അനുഭവപ്പെടുന്നു. അതുപോലെ മുതുക് ഭാഗത്തേക്കും ഇത് വേദന വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ നേരിയ തോതിലുള്ള പനിയും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരുന്ന ഒരവസ്ഥ, ഇത് രണ്ടും വളരെ കൂടുതലായും ഈ ഒരു അസുഖത്തിൽ നമുക്ക് കാണുന്നതാണ്.
2: ഓക്കെ, പ്രധാനമായി അപ്പോൾ വയറ് വേദന തന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അല്ലേ?
3: അതെ.
2: അപ്പൊ ഈ വേദനയായി വരുന്ന രോഗിക്ക് ഈ പറഞ്ഞ പിത്തസഞ്ചിയിലുള്ള അസുഖമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്?
3: ഇതിനു വേണ്ടി നാം പ്രധാനമായും ഉപയോഗിക്കുന്നത് USG ആണ്. ആശ്രയിക്കുന്നത് നമ്മൾ USG എന്ന് പറയുന്ന അൾട്രാ സോണോഗ്രാം. ഇതിൽ ഇത് കോളിസിസ്റ്റൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തിരിച്ചറിയാൻ കഴിയും. കാരണം കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഈ പിത്തസഞ്ചിയുടെ ചുറ്റുഭാഗത്തും നീർക്കെട്ട് തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് USG കാണാം, പെരി സിസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഇത് കാണുന്നത് കോളിസിസ്റ്റൈറ്റിസിലാണ്. മാത്രമല്ല അത് ഉണ്ടാകാനുള്ള കാരണം കല്ലാണെങ്കിൽ ആ കല്ല് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, എത്ര വലുപ്പത്തിലാണുള്ളത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ USG നിന്ന് തന്നെ മനസ്സിലാകാം. ഇനി USG അല്ലാതെ മറ്റും പല നൂതന മാർഗങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഹിഡാസ്കാൻ, ഹൈഡ്രോക്സി ഇമിനോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു, അത് കയ്യിലെ ഞരമ്പ് വഴി കുത്തിവെച്ച് അത് അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞ് സമയങ്ങൾ ഇടവിട്ട് അതിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറെ കൂടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ലിവർ അതിൻ്റെ അത് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ അതായത് പിത്തസഞ്ചി അത് വേണ്ട രീതിയിൽ സങ്കോചിക്കുന്നുണ്ടോ, അതിൻ്റെ സങ്കോചനം പൂർണ്ണമായും എഫക്റ്റീവ് ആണോ അല്ലയോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈൽ ഡക്റ്റിൽ വല്ല കല്ലുകളോ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പൂർണ്ണ ചിത്രം USG നിന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഹിഡാസ്കയിൽ നമുക്ക് അറിയാൻ സാധിക്കും.
2: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ചികിത്സാ രീതി എന്തൊക്കെയാണ് ഇതിനുള്ളത്?
3: സാധാരണഗതിയിൽ വയറുവേദനയുമായി വരുന്ന ഇത്തരം രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറാണ് ചെയ്യുക. കാരണം അവർ വായിലൂടെ ഉള്ള ഭക്ഷണം കൊടുക്കാതെ പകരം ഞരമ്പ് വഴി ഇൻട്രാവിനസ് ഫ്ലൂയിഡ് IV ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കുക. കാരണം വായിലൂടെ ഭക്ഷണം കഴിച്ചാൽ വീണ്ടും ഗോൾ ബ്ലാഡർ എന്നെ പ്രവർത്തിക്കേണ്ടി വരും. ആ പ്രവർത്തനം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ വേദന സംഹാരികൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അണുബാധ വരാതിരിക്കാൻ നമുക്ക് വേണ്ട ആന്റിബയോട്ടിക്കുകളും നമുക്ക് IV വഴി കൊടുക്കാൻ സാധിക്കും.
2: അപ്പൊ ഒരു പിത്തസഞ്ചിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഉള്ള ഒരു ചികിത്സയാണ് ഇതിൽ പ്രധാന.
3: അതെ, തീർച്ചയായും.
2: അപ്പൊ ഇങ്ങനെ ഒരു ചികിത്സ ഇതിന്റെ ചികിത്സിക്കാതെ ഇരുന്നാല് വയറുവേദന സാധാരണഗതിയിൽ എല്ലാവരും പല ടൈപ്പ് വയറുവേദനക്കും വേദന സംഹാരികൾ കുടിച്ച് വീട്ടിലിരിക്കാണ് ചെയ്യാറ്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ?
3: സാധ്യതകളുണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഒന്നാമത് ചിലപ്പോൾ അത് ഒരു നേരത്തെ ഉദ്ദേശിച്ച പോലെ അസുഖങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടും ഇല്ലാതെ മാറിപ്പോയേക്കാം. ഇനി അതല്ല എങ്കിൽ പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻ, ഒന്നാമത് ചെറുതായിട്ട് അണുബാധ സംഭവിക്കാം, ഇൻഫെക്ഷൻ. അങ്ങനെ അണുബാധ സംഭവിക്കും. അതുപോലെ പിത്തസഞ്ചിയിൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പിത്തസഞ്ചിയുടെ ഭിത്തിയുടെ ഒരു ഭാഗം നിർജീവമായി പോകുന്ന അവസ്ഥ, രക്തോട്ടമില്ലാതെ നിർജീവമായി പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം തുള വീഴാനും പെർഫറേഷൻ എന്ന് പറയും. പെർഫറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പിത്തരസം വയറിനകത്തേക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ഇറങ്ങി അതിൽ അണുബാധ ഉണ്ടാകാനും തുടർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്സിസ് തുടങ്ങിയ അസുഖങ്ങളും രോഗിയെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്നൊരവസ്ഥ വരെ അവിടെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് വളരെ ആവശ്യമാണ്,
2: ചികിത്സ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലായത്.
3: തീർച്ചയായും
2: വീട്ടിൽ ഇന്ന് വേദന സംഹാരി കഴിക്കുന്നത് അപകടമാണ് എന്നുള്ളതാണ്, ഇത്
3: ചിലപ്പോൾ അപകടമായേക്കാം എന്നാണ് പറഞ്ഞത്.
2: ഓക്കെ, അപ്പൊ ഇത് ഈ മരുന്ന് ചികിത്സ അല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് ആവശ്യമായി വരാറുണ്ടോ? എപ്പോഴും എല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണം വയറിലൂടെ കൊടുക്കാതെ IV ഫ്ലൂയിഡ് കൊടുത്ത് വേദന സംഹാരികൾ കൊടുത്ത് 2 ദിവസം അഡ്മിറ്റ് ആകുമ്പോഴേക്കും എല്ലാവർക്കും ക്ലിയർ ആകുമോ ഈ അസുഖം?
3: സാധാരണഗതിയിൽ ഈ ചികിത്സയിലൂടെ തന്നെ ഇത് മാറിക്കിട്ടും. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പിന്നീട് അതിനുള്ള ചികിത്സ സർജറി തന്നെയാണ്. ഇത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി, താക്കോൽ പഴുത് ശസ്ത്രക്രിയയായ ലാപ്കോളി എന്ന് പറയുന്ന സർജറിയാണ് ഇതിന് ചെയ്യാറ്.
2: പിത്തസഞ്ചി എടുത്തുകളയുന്ന
3: ഓപ്പറേഷൻ അതാണ്.
2: അപ്പൊ അങ്ങനെ എടുത്തു കളഞ്ഞാല് ഇവർക്ക് ഒരു ശരീരത്തിലെ അവയവമാണല്ലോ സ്വാഭാവികമായിട്ടും പോകുന്നത്. അപ്പൊ അത് ഈ രോഗിക്ക് മാർഗമായുള്ള എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തിക്കോ ഈ അവയം ഇല്ല എന്നുള്ളതുകൊണ്ട്?
3: ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, അതിൻ ഗോൾ ബ്ലാഡറിന്റെ ധർമ്മം എന്ന് പറയുന്നത് പിത്തം ശേഖരിച്ചു വെക്കുകയും അത് വേണ്ട സമയത്ത് ചെറുകുടലിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ഭക്ഷണത്തിന്റെ തോതനുസരിച്ച് ചെയ്യും. ഇതാണ് ഗോൾ ബ്ലാഡർ ചെയ്യുന്നത്. ഇനി അതില്ലാതെ ഗോൾ ബ്ലാഡർ ഇല്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ആ പിത്തം എല്ലാ സമയവും കുറേശ്ശായി ഒഴുകി നേരെ നമ്മുടെ ചെറുകുടൽ എത്തുന്നു. അത് ഭക്ഷണത്തിന്റെ അളവ് അനുസരിച്ച് എത്താൻ കഴിയുന്നില്ല എന്നൊരു സംഗതി മാത്രമാണ് അവിടെ ഉള്ളത്. നല്ല കാര്യമായിട്ടുള്ള ഒരു തകരാറ് അതുകൊണ്ട് സംഭവിക്കുന്നില്ല.
2: ദഹനത്തിൽ വരുന്ന പ്രക്രിയയുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് വരും.
3: അതെ,
2: എന്നാൽ ശരീരത്തിന് ഹാനികരമായിരിക്കുന്ന ഒരു അവയവത്തെ നമ്മള് എടുത്തു കളയുകയും
3: ചെയ്യാന്നുള്ളതില് അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ആളുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത്, കുറച്ച് കൂടുതൽ ഗുണകരമുള്ള അതുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് ഇതിൻ്റെ.
2: പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോളിസിസ്റ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് വരുന്ന കല്ല് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഈ കല്ലില് പിത്തസഞ്ചിയിൽ വരുന്ന കല്ല്, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് മൂത്രാശയവുമായി ബന്ധപ്പെട്ട കല്ലിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോ ആ മൂത്രാശയത്തിൽ അഥവാ കിഡ്നിയിലും അതുപോലെ തന്നെ മൂത്രനാളി യൂറീട്രലൊക്കെ വരുന്ന കല്ലിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്ത്. ആ ഒരു കല്ലുകളും ഈ പിത്താശയത്തിലെ കല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മൂത്രനാളിയിലും കിഡ്നിയിലൊക്കെ കല്ല് വരുന്ന എല്ലാവർക്കും പിത്തസഞ്ചിയിലും കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? എല്ലാവരും പൊതുവെ ആശങ്കപ്പെടുന്ന ഒരു അസുഖമാണ് കല്ലിന്റെ അസുഖം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണിത്, അതൊന്ന് ദൂരീകരിച്ചതാണ്.
3: പിത്താശയത്തിലെ കല്ലും മൂത്രത്തിലെ കല്ലും അത് രണ്ടും രണ്ട് തരമാണ്. മൂത്രത്തിൽ ഉണ്ടാവുന്ന കല്ല് നാം ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മൂത്രത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും സിസ്റ്റീൻ്റെയും എല്ലാം കോൺസെൻട്രേഷൻ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അതിൽ അങ്ങനെ സാധന സംഗതി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് പിത്തത്തിലുണ്ടാകുന്ന കല്ലിന് കാരണം അതല്ല. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നവർക്ക് പിത്തത്തിൽ കല്ലുണ്ടാവുമെന്നും തിരിച്ചങ്ങോട്ടും പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാവുമെന്നും നമ്മൾ കരുതേണ്ടതില്ല. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ടൈപ്പാണ്, രണ്ട് തരത്തിലുള്ളതാണ്. ഇവിടെ പിത്താശയത്തിലുള്ള കല്ല് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പിത്തത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ലിവറിൽ നിന്നും വരുന്ന കൊളസ്ട്രോളിനെ അതിനെ ലയിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ പിത്തത്തിലുള്ള പിത്തരസത്തിന് ഈ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ അധികം വരുന്ന കൊളസ്ട്രോൾ, ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോൾ അത് ഘനീഭവിച്ച് അത് കല്ലായി മാറും. ഇത് ആണ് ഒരു കാരണം. മറ്റൊരു കാരണം ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കൽ, അതായത് സാധാരണഗതിയിൽ ചുവന്ന രക്താണുക്കൾ അത് നശിക്കുമ്പോൾ അത് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ബിലിറുബിൻ ഉണ്ടായി വരും. ഈ ബിലിറുബിൻ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഘനീഭവിച്ച് കല്ലായി മാറും. ചില അസുഖങ്ങളിൽ ഇത് ധാരാളം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് അരിവാൾ രോഗം നിങ്ങൾ കേട്ടിരിക്കാം, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തലാസീമിയ, അതുപോലെ ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് എന്ന് പറയുന്ന ഇതെല്ലാം ഈ ചുവന്ന രക്താണുക്കളുടെ അതിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ കോമ്പോസിഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നശിക്കപ്പെടും. അങ്ങനെ നശിക്കുമ്പോൾ അത് വിഘടിക്കുന്ന അളവ് ക്രമാതീതമായി കൂടും. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ കല്ല് ബിലിറുബിൻ സ്റ്റോൺസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാരണം ഗോൾ ബ്ലാഡർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഗോൾ ബ്ലാഡർ ഭക്ഷണം കുടലിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് സങ്കോചിച്ച് ഈ പിത്തത്തെ ചെറുകുടലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഇനി ഈ ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ, അതായത് അതിന് ശരിയാവണ്ണം സങ്കോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഈ ബൈൽ കയറി ഇറങ്ങുന്ന ആ ഒരു ചംക്രമണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ തടസ്സം സംഭവിക്കുകയും അത് കല്ലായി മാറാൻ സാധ്യതയുണ്ട്.
2: അപ്പോൾ മൂത്രത്തിൽ വരുന്ന കല്ലും പിത്തത്തിലുള്ള കല്ലുകളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല എന്നുള്ളതാണ് ഈ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെ കല്ലുണ്ടാവണമെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്താശയത്തിൽ ഉള്ള നീർവീഴ്ചയും ബന്ധപ്പെട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും അത് രണ്ടിലും ഒരേപോലത്തെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക രോഗിക്ക്?
3: അതായത് സാധാരണ കോളിലിത്തിയസ്, അതായത് പിത്താശയത്തിലെ കല്ല് ഉള്ള രോഗികൾ, നമ്മൾ ഈ രോഗികൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് മറ്റു വല്ല കാരണങ്ങൾക്കും വേണ്ടി സ്കാനിങ്ങോ അതുപോലെ CTയോ ഒക്കെ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി അവരുടെ പിത്താശയത്തിൽ കല്ലുണ്ട് എന്ന് കാണും. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ മുന്നിൽ ഈ രോഗികൾ എത്തിപ്പെടുന്നത്.
2: അതായത് കല്ലുണ്ടാവുന്ന മിക്കവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല
3: എന്നാണ് അതിന്റെ സാരം. പക്ഷേ ചില ആളുകൾക്ക് ഈ കല്ലിന്റെ കൂടെ തന്നെ കോളിസിസ്റ്റൈറ്റിസ് ആയിട്ടും അതിന്റെ ഒപ്പം വേദനയായിട്ടും വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഉണ്ട്, ചുരുക്കമാണെന്നേ ഉള്ളൂ. രണ്ടായിരുന്നാലും ഈ കല്ലാണ് ഇതിന്റെ തടസ്സം, കല്ല് കാരണം ഉണ്ടാകുന്ന തടസ്സമാണ് ഈ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നത്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടുതലും കാണപ്പെടുന്നത് വളരെ ശക്തമായിട്ടുള്ള കൂടിക്കൂടി വരുന്ന വയറുവേദന, ആ വേദന വയറിൻ്റെ വലത് ഭാഗത്ത് ആണ് സാധാരണ കാണാറുള്ളത്. ചിലപ്പോൾ വയറിൻ്റെ മധ്യഭാഗത്തേക്കും അത് സംഭവിക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കോളിസിസ്റ്റൈറ്റിസിൽ പറഞ്ഞതുപോലെ ഈ വേദന നമ്മുടെ മുതുകിലേക്കും വലത് തോളിന്റെ മുകൾ ഭാഗത്തേക്കും പകരുന്നതായി നമുക്ക് അനുഭവപ്പെടാം.
2: ഓക്കെ, അപ്പൊ കല്ലുണ്ടായി എന്നുള്ളതുകൊണ്ട് വേദന ഉണ്ടാവണമെന്നില്ല, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്, ഈ പിത്തസഞ്ചിയിലേക്ക് ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ള മനസ്സിലാക്കി.
3: അതെ അതെ.
2: അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്താണ് മൂത്രക്കല്ല്. ഈ കല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഓർമ്മ വരുന്ന മൂത്രക്കല്ലുകളാണ്. ആ മൂത്രക്കല്ലിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാകൊണ്ടാണ് ഇത് കല്ലുണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഈ പിത്തത്തിൽ കല്ലുണ്ടാവുന്നത് അതിന്റെ പ്രോസസ്സ് ആര് പറഞ്ഞു, കൊളസ്ട്രോൾ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ബിലിറൂബിൻ സ്റ്റോൺസും, രണ്ട് ടൈപ്പുള്ള കല്ലുകളാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉണ്ടാവാൻ കൂടുതൽ സാഹചര്യമുള്ള ആളുകൾ അല്ലെ, അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും. സ്ത്രീ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഒരു കാരണം. സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് സാധ്യത കൂടുതലാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും 60 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധ്യത രണ്ടുപേർക്കുമുണ്ട്. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യത ഉള്ള ഒരു സമയമാണ്. പിന്നെ ചില ആളുകൾ അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരിൻ്റെ അംശം കുറവാണെങ്കിൽ, അതായത് ഫൈബർ കണ്ടന്റ് കുറവാണെങ്കിൽ, അപ്പോഴും നമുക്ക് ഈ അസുഖം ബന്ധപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. സാധാരണ കഴിക്കുന്ന പോലെ ചോറും പലഹാരങ്ങളെല്ലാം കഴിച്ചു പോയാൽ അതിന് നമുക്ക് വേണ്ടത്ര നാരുകൾ കിട്ടാറില്ല. അതുപോലെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ അച്ഛന് സഹോദരങ്ങൾക്കുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പാരമ്പര്യമായിട്ടിത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി എന്നതുകൊണ്ട് കൊളസ്ട്രോൾ പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാവണമെന്നിരുന്നു എന്ന് നിർബന്ധമില്ല. അതായത് രക്തം നോക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് സാറേ, അപ്പം ഇനി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുമോ എന്ന് പഠിക്കാം. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു സംഗതിയുണ്ട്, നല്ല കൊളസ്ട്രോൾ, കൊളസ്ട്രോളിൻ്റെ ഒരു അംശമാണല്ലോ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL, ഇതിൻ്റെ അംശം കുറവായിരിക്കുകയും അതേസമയം ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന അംശം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരമാവധി കുറക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അതുവഴി സംഭവിക്കുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കല്ല് കൂടാനാണ് സാധ്യത. അപ്പോൾ വെയിറ്റ് കുറക്കണം, പക്ഷേ അത് വളരെ ക്രമാതീതമായിട്ടുള്ള കുറക്കലല്ല, വളരെ അളന്നുകൊണ്ടുള്ള രീതിയിലേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 1/2 kilo അല്ലെങ്കിൽ പരമാവധി 1 kilo കുറയുന്ന ഒരു അവസ്ഥയെ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ, ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ അതുപോലെ കൊളസ്ട്രോൾ കുറക്കാനുള്ള ചില മരുന്നുകൾ കഴിക്കുന്നത് വഴിയും ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പോൾ മൂത്രവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകളെ നമ്മൾ കുറെ അതിൻ്റെ പ്രിവെൻഷൻ വിസമാര് ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഈ ഒരു പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് ഈ കല്ല് വരാതെ നോക്കാനുള്ള കുറെ മാർഗങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു പോയിന്റ് ഒന്ന് വിശദമായി പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒന്ന്, നമുക്ക് മാറ്റം വരുത്താവുന്നത് ഒന്ന് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാറ്റി ഫുഡ് ഒഴിവാക്കുക എന്നാണ് അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഫൈബർ ഡയറ്റ് കൂടുതൽ കഴിക്കുക. ഫൈബർ, നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പച്ചക്കറികളല്ലേ?
3: പച്ചക്കറി, അതുപോലെ തന്നെ നമ്മള് ഗോതമ്പും ഇതെല്ലാം പൊടിക്കുമ്പോൾ അത് തരിക്കാൻ പാടില്ല. തരിച്ച് എടുത്ത് അതിന്റെ തവിട് കളയാതെ ഉപയോഗിക്കണം.
2: തവിട് കൂട്ടി
3: ഹോൾ ഗ്രെയിൻ, അതെ,
2: അതാണ് കൂടുതൽ നല്ലത്.
3: അതാണ്
2: ഫ്രൂട്ട്സും, അതുപോലെ തന്നെ
3: ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, ധാരാളം കഴിക്കാം.
2: അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഐറ്റം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു.
3: അതുപോലെ കലോറി അളവ് കുറക്കാം നമ്മൾ കഴിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ചോക്ലേറ്റ്, അതുപോലെയുള്ള മധുരമുള്ള സ്വീറ്റ്സ്, ഇത് കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുന്നതാണ് പല കാര്യങ്ങൾക്കും നല്ലത്.
2: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഴയകാലത്തെ ഭക്ഷണ രീതിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ജങ്ക് ഫുഡ്സും ബേക്കറി ഐറ്റംസും വളരെ ഹാനികരമാണ് എന്നുള്ളതാണ് ഈ ഒരു
3: വിശദീകരണം
2: നമുക്ക് മനസ്സിലാകുന്നത്.
3: അതെ അതെ.
2: പിന്നെ മറ്റൊന്ന് പറഞ്ഞത് വെയിറ്റ് കുറക്കുന്നതും അത് പെട്ടെന്ന് കുറക്കരുത്, പതുക്കെ പതുക്കെ കുറക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ കല്ല് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പോയിന്റുകൾ. മറ്റുള്ള പോയിന്റുകൾ ഇപ്പോ എന്താ പറയാ, സ്ത്രീകൾക്ക് കൂടുതലാവുന്നു എന്നുള്ളതും അതുപോലെ തന്നെ 60 വയസ്സിന്റെ മുകളിലുള്ള ആൾക്ക് കൂടുതലാവുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ
3: കഴിയാത്ത മേഖലയാണ്.
2: അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. അപ്പോ ഇത്തരം ഒരു കല്ലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയും. എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കല്ല് തന്നെയാണ് ഈ അസുഖത്തിന്റെ വേദനക്ക് കാരണമെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക?
3: ഇത് നാം നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ അൾട്രാസൗണ്ട്, അതായത് USG എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഹിഡാ സ്കാൻ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് CT സ്കാൻ എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം.
2: ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക്, ചികിത്സയിലേക്കും അതുപോലെ തന്നെയുള്ള അനുബന്ധ കാര്യങ്ങളിലേക്കും പ്രവേശിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ആരോഗ്യവിചാരത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ മുഹമ്മദ് സലീമിന് അഗൈതകമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വയറുവേദനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതിൻ്റെ 4ാം ഭാഗമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ നമ്മൾ കേട്ടത്.
1: വയറുവേദന എന്ന ഒരു വിഷയത്തെ അധികരിച്ചുള്ള ആരോഗ്യ വിചാരം പ്രോഗ്രാം നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ പലപ്പോഴും വയറുവേദന അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്.
0: അതെ,
1: പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ, സ്ത്രീകൾ, അവരൊക്കെ വയറുവേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് അവർക്ക് ഏറെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: തീർച്ചയായും. അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പ്രയാസമുണ്ടായാൽ എന്ന തലക്കെട്ടിലുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അംജദ് ബിനു നസറുള്ള.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിൽ ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ ഒരു വിശ്വാസി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ആ ഒരു കാര്യം പ്രയാസമായി തീർന്നത് നമ്മുടെ വിധിയിൽപ്പെട്ടതാണെന്നും നമ്മുടെ റബ്ബ് നമുക്ക് തീരുമാനിച്ചതാണ് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം ഒരു വിശ്വാസി ഒരു പ്രയാസ ഘട്ടത്തെ തരണം ചെയ്യേണ്ടത്. അത്തരത്തിൽ അഥവാ ഒരു പ്രയാസകരമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രയാസകരമായ ജീവിതത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ ഒരു മഹത്തായ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹ്ല

0: الحزن إذا شئت سهلا، اللهم لا سهل إلا ما جعلته سهلا، وأنت تجعل الحزن إذا شئت سهلا. പ്രാർത്ഥന ഒരിക്കൽ കൂടി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹല. ഒരിക്കൽ കൂടി. അല്ലാഹുമ്മ ലാ സഹല إلا ما جعلته سهلا وأنت تجعل الحزن وأنت تجعل الحزن تجعل الحزن هاي لحا وأنت تجعل الحزن إذا شئت سهلا. പ്രാർത്ഥന അർത്ഥം, അല്ലാഹുവേ നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു കാര്യവും എളുപ്പമില്ല. നീ എങ്ങാനും ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ അതിലൊരു പ്രയാസം നീ ഉണ്ടാക്കുന്നു. അഥവാ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിതം എന്നുള്ളത് എപ്പോഴും സന്തോഷകരമായ അവസ്ഥയിലായിരിക്കില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ അല്ലാഹു കരുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പ്രയാസം നൽകിയേക്കാം, ചിലപ്പോൾ അതിലൂടെ നമ്മെ പരീക്ഷിച്ചേക്കാം. ആ ഒരു പരീക്ഷണത്തിൽ നാം വിജയിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സങ്കടത്തിലൂടെ എനിക്ക് എന്തെങ്കിലും, ഈ ഒരു പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകാനിരിക്കുന്നത് വലിയ എന്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകാനിരിക്കുന്നു എന്നുള്ളൊരു ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം നാം ഒരു പ്രാർത്ഥന ചെയ്യേണ്ടത്. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹല. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന പഠനം അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. പ്രാർത്ഥനാ പഠനം വളരെ ഭംഗിയായി ഇന്നത്തെ പ്രാർത്ഥനാ പഠനം നമ്മൾ പഠിച്ചു. പ്രയാസമുണ്ടായാൽ നടത്തേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് അംജദ് ബിൻ നസറുള്ളയോടൊപ്പം ചേർന്ന് പഠിച്ചത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
5: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം, ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
6: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്.
7: ഒരു ഒരു പാരന്റിന്റെ

0: ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അത് നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി, തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ച് പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നും ഒരു ക്രൈസയല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പരെ കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പരക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോട് തന്നെ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്, മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം, പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും, എല്ലാ പിന്നെ ദിവസവും, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു പൂമരത്തണലിൽ. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് അംജദ് മദനിയാണ്. കരുണയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കാതോർക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ പൂമര തണലിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ലോകത്ത് അള്ളാഹുവാണ് കാരുണ്യം നൽകുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശലോകത്തുള്ള അള്ളാഹു നമ്മോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കരുണ കാണിക്കുന്നതിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹാനായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നാം ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ കേൾക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് ഇന്ന് പൂമരത്തണലിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്കു വേണ്ടി കൂട്ടുകാരികൾക്കു വേണ്ടി ഇവിടെ പറയുന്നത്. ഈ കഥകൾ, ഈ സംഭവങ്ങൾ നിങ്ങൾ നന്നായി കേൾക്കണേ. എന്നിട്ട് സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടുകാരിലുമൊക്കെയുള്ളവർക്ക് ഈ കഥകളും സംഭവങ്ങളും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയണം, ലോകത്തുള്ള എല്ലാത്തിനോടും കരുണ കാണിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നു പറയണം. അപ്പോൾ അവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കും. അങ്ങനെ അവർക്കും ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നൽകും. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ആദ്യത്തെ സംഭവം ഞാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച് 40 വയസ്സുവരെ അവിടെ ജീവിച്ച് 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തു. അവിടെയുള്ളവരെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന പേരാണ് അൽ അമീൻ. എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടവുമായിരുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, നബിയെ, നിങ്ങളെ പ്രവാചകനാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ആളുകളോട് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നു പറയണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവർക്കാണ് സ്വർഗം കിട്ടുകയുള്ളൂ എന്നുമൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ ആ നാട്ടിൽ നബിയെ സ്നേഹിച്ചിരുന്ന, നബിയെ ഇഷ്ടപ്പെട്ടിരുന്ന, അൽ അമീൻ എന്നു വിളിച്ചിരുന്നവരെല്ലാം കല്ലെറിഞ്ഞു, ചീത്ത വിളിച്ചു, അടിച്ചു, ഉപദ്രവിച്ചു, കളിയാക്കി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാർ ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് പോവുകയാണ്. ആ നാടിൻ്റെ പേരാണ് തോയിഫ്. തോയിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോൾ നബിയുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ്. എൻ്റെ കുടുംബക്കാരുണ്ടല്ലോ അവിടെ, അവരെന്നെ സ്വീകരിക്കും, എനിക്ക് പിന്നെ സുഖമായിരിക്കും, സന്തോഷമായിരിക്കും എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് നടന്നു പോവാണ്. തോയിഫിലുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്തു എന്നറിയോ? ആ നാട്ടിലുള്ള വികൃതി കുട്ടികളെ വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ കൈകളിൽ വലിയ കല്ലുകൾ കൊടുത്ത്, കുറച്ചു കഴിഞ്ഞാൽ ഒരാളിങ്ങോട്ട് നടന്നു വരും, ആ നടന്നു വരുന്ന മനുഷ്യനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ എറിഞ്ഞോടിക്കണം എന്നു പറഞ്ഞ് റെഡിയാക്കി നിർത്തി. ഇതൊന്നും അറിയാതെ എൻ്റെ കുടുംബക്കാരാണല്ലോ, എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന് കരുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് നടന്നു വരികയാണേ. നടന്ന് തോയിഫിലെത്തുമ്പോൾ അതാ നേരത്തെ പറഞ്ഞ് റെഡിയാക്കി വച്ച ആ വികൃതി ചെക്കന്മാർ കല്ലുകളെടുത്ത് എറിഞ്ഞോടിച്ചു, ഒരുപാട് ചീത്ത വിളിച്ചു, അങ്ങോട്ടൊന്ന് കടക്കാൻ പോലും സമ്മതിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞോടി, ഓടി ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലേറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ചോര വരുന്നുണ്ട്. നടന്ന് ക്ഷീണിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓട്ടവും കൂടെ ആയപ്പോൾ കൂടുതൽ ക്ഷീണിച്ചു. അങ്ങനെ കുറേ ഓടിയോടി ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ കയറി ഇരുന്ന് വിശ്രമിക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, അവർ നിങ്ങളെ ഉപദ്രവിച്ചുവല്ലേ? നബിയെ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലിയ ഒരു പർവ്വതം, ഒരു മല കൊണ്ടുവന്ന് ആ നാടിനു മുകളിലൂടെ എറിഞ്ഞ് അവരെ മുഴുവനും നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നശിപ്പിച്ചോട്ടെ എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ എന്താണ് പറയുക? നമ്മെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്ന നമ്മെ കല്ലെറിഞ്ഞ് ചീത്ത വിളിച്ച് ആട്ടിയോടിച്ചാൽ നമ്മുടെ മനസ്സിൽ എത്ര ദേഷ്യമുണ്ടാവും, എത്ര സങ്കടമുണ്ടാവും, നാം എന്തായിരിക്കും പ്രതികരിക്കുക അല്ലേ? മലയെറിഞ്ഞോ പർവ്വതമെറിഞ്ഞോ എങ്ങനെയെങ്കിലും അവരെ നശിപ്പിച്ചോളൂ എന്നല്ലേ പറയുക? പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയില്ലേ എന്താ പറഞ്ഞത് അറിയോ? വേണ്ട വേണ്ട, അവരെ ഒന്നും ചെയ്യണ്ട, അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റുപറ്റിയത്, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് കാരുണ്യത്തിൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ വരുമ്പോൾ അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കാണുകയാണ്. പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ നബിയുടെ ഒരു സ്വഹാബിയെ വിളിച്ചു. ജമീലുബിനു സുറാക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജമീലുബിനു സുറാക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, സുറാക്ക ഇബിനു സുറാക്ക, നിങ്ങൾ ഇവിടെ നിൽക്കണം. അതാ സ്വഹാബികളെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ വരുന്ന സമയത്ത് അവരാരും ഈ പട്ടിയെ ശല്യപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പട്ടിയും ആ പട്ടിയുടെ കുഞ്ഞുങ്ങളും സുഖമായി അവിടെ കിടന്നുകൊള്ളട്ടെ. അതിന് ഉപദ്രവമുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ സ്വഹാബികളുടെ ഇടയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ട് അതുവഴി ആരും പോകാതിരിക്കാൻ ഇവിടെ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വഴി തിരിച്ചുവിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആലോചിച്ചു നോക്കൂ. ഒരു പട്ടിക്കു വേണ്ടി, ഒരു പട്ടിയുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി അതിനെ പ്രയാസപ്പെടുത്താതിരിക്കണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലേ? കരുണ പഠിപ്പിച്ച പ്രവാചകനല്ലേ? ആ പ്രവാചകനെ എനിക്കിഷ്ടമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമോ? കഴിയണം. അവർക്കാണ് അല്ലാഹു സ്വർഗം നൽകുക. രണ്ടു കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, മറ്റൊരു സംഭവം കൂടെ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തുകൂടെ നടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരൊട്ടകം ഓടി വന്നു. ഒരൊട്ടകം ഓടി വന്നു. ആ ഒട്ടകം ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞു ആ ഒട്ടകം. അപ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒട്ടകം പറയുന്നത് മനസ്സിലാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ അന്വേഷിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, അതെൻ്റെ ഒട്ടകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അതെന്നോട് കരഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി നിങ്ങൾ ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. നിങ്ങളതിനെ ഉപദ്രവിച്ചാൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ആ ഒട്ടകത്തിന് വേണ്ടി പോലും സംസാരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ കരയുന്ന ഒരൊട്ടകത്തിൻ്റെ ആ കണ്ണീര് തുടച്ച് ആ ഒട്ടകത്തെ ഇനി ഉപദ്രവിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുന്ന ഒരു മഹാനായ പ്രവാചകൻ, ഇതല്ലേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ? ജീവികൾക്കു വേണ്ടി പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്കിഷ്ടമാണ് എന്ന് എല്ലാവരോടും നമുക്ക് പറയണ്ടേ? ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും. നിങ്ങൾക്കറിയുമോ, ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയെ, കറുകറുത്ത ഒരു സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച, അല്ലാഹുവിൽ വിശ്വസിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെയധികം പ്രയാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട ആളായി നബിയെ സ്നേഹിച്ച് ജീവിക്കാണ്. മക്ക വിജയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് വിളിക്കാൻ വിളിച്ചത് അങ്ങേയറ്റം മനോഹരമായി ബാങ്ക് വിളിക്കാൻ സാധിക്കുന്ന, അറിയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് വല്ലാത്ത ബാങ്കായിരുന്നു. പിന്നെ സ്ഥിരമായി ബാങ്ക് വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. സ്വഹാബികൾക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അതിനുശേഷം ബാങ്ക് വിളിക്കാൻ പോലും കഴിഞ്ഞില്ല. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നു പറയുമ്പോഴേക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ബിലാൽ റളിയല്ലാഹു അൻഹുവിനുണ്ടായി എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന രണ്ടാം ഖലീഫ ഭരണം നടത്തുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വരുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളാ ബാങ്കൊന്ന് വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സമയത്ത് നിങ്ങൾ വിളിച്ചിരുന്ന ബാങ്കില്ലേ, അതൊന്നുകൂടെ വിളിക്കണം, എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചൊന്ന് ഓർക്കാനാണ് എന്നു പറയുമ്പോൾ, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചു ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്നത് മുഴുവനായി പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹത്തിന് ബോധം നഷ്ടമായി എന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ നോക്കൂ, എത്രമാത്രമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊക്കെ അതുപോലെ ചെയ്താൽ, അതുപോലെ പഠിച്ചാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ പറ്റും. നമുക്കിരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? നാം ജീവിക്കുന്ന ഈ നാട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീത്തയാളാണെന്നും എന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ നമുക്ക് നല്ല രൂപത്തിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കണം. എനിക്കെൻ്റെ മുഹമ്മദ് നബിയെ ഇഷ്ടമാണ് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഞാൻ ജീവിക്കും എന്നും നമുക്ക് കാണിച്ചു കൊടുത്ത് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടരികത്ത് നമുക്കിരിക്കണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരിക്കണ്ടേ? അങ്ങനെ കണ്ട് ആ സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം കേൾക്കണം, നാം പഠിക്കണം, അങ്ങനെയുള്ള കഥകൾ വായിക്കണം, നല്ല പുസ്തകങ്ങൾ പഠിക്കണം. മദ്രസയിലും സ്കൂളുകളിലുമൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലൈബ്രറികളിൽ തിരഞ്ഞു നോക്കി അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പഠിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന നല്ല മക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. നമുക്ക് ഉറക്കെ പറയാം, ഇഷ്ടമാണ് എൻ്റെ നബിയെ, എനിക്ക് ഇഷ്ടമാണ് എന്ന് നമുക്കുറക്കെ പറയാം. അങ്ങനെ പറയുന്ന നല്ല കൂട്ടുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മഷാല്ലാ, പൂമരത്തണലിൽ അംജിദ് മദനി കരുണയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മുടെ കുട്ടികളുമായി ഒരല്പനേരം സംവദിച്ചു. നുറുങ്ങുകൾ എന്ന സ്ലോട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രവാസ ജീവിതം ഫാരിസ് വേറ്റുമലിൻ്റെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് ഇനി നമ്മൾ കാതോർക്കാൻ വേണ്ടി പോകുന്നത്.
4: പ്രവാസ ജീവിതം രചന ഹാരിസ് ഫാരിസ് വേറ്റുമൽ. ദുബൈയിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ബാബു മാസ്കും ഗ്ലൗസും ധരിച്ചിരുന്നു. പാസ്പോർട്ടും ടിക്കറ്റുമടങ്ങിയ എല്ലാ രേഖകളും കസ്റ്റംസ് ക്ലിയർ ചെയ്തതിനുശേഷം ഇരിപ്പിടത്തിൽ പോയിരുന്നു. യാത്ര പുറപ്പെടാൻ നേരത്തെ അറിയിപ്പോടെ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും ക്യൂവിൽ വരിവരിയായി വിമാനത്തിലേക്ക്. അനുവദിച്ച ഇരിപ്പിടത്തിൽ എയർ ഹോസ്റ്റസ് ബാബുവിനെ കൊണ്ടിരുത്തി. ജനാലയുടെ അരികിലാണ് ബാബുവിന് സീറ്റ് കിട്ടിയത്. അത് വലിയ ഒരാശ്വാസമായി തോന്നി. സീറ്റ് ബെൽറ്റ് ധരിച്ച ഉടനെ ബാബു മയക്കത്തിലേക്കാണ്ടു. തലേദിവസം തീരെ ഉറങ്ങിയിരുന്നില്ല. നാട്ടിലേക്ക് പോവുകയല്ലേ, പലതരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ ഉറക്കം തീരെ വന്നില്ല. ഭക്ഷണവുമായി എയർ ഹോസ്റ്റസുകളുടെ സാർവിളിയിൽ ഒന്ന് ഞെട്ടിപ്പോയി. വിശപ്പ് തീരെയില്ലായിരുന്നു, എങ്കിലും ഒരു കപ്പ് ചായ മാത്രം കുടിച്ചു. ജനാലയിലൂടെ ആകാശക്കുടക്കീഴിലെ മേഘപ്പരപ്പിൽ നോക്കിയിരുന്ന് തന്റെ ചിന്താശകലങ്ങളുടെ മാന്ത്രിക ചെപ്പ് മനസ്സിൽ മെല്ലെ മെല്ലെ തുറക്കുകയായി. താൻ ആദ്യമായി ദുബൈയിൽ കാലുകുത്തിയത് എയർപോർട്ടിൽ നിന്നും നേരെ റൂമിലേക്ക് തന്റെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്, കുളി കഴിഞ്ഞ് ഉടുപ്പൊക്കെ മാറി നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോയത്, ലാൻഡ് ഫോണിൽ കുറേയധികം നേരം കുത്തിക്കളിച്ചതിനു ശേഷമാണ് മറുകരെ റിംഗിംഗ് ശബ്ദം കേട്ടത്. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ ഉമ്മാ ഞാൻ ദുബായിലെത്തിയെന്ന് സുഖം തന്നെ, ഇനി എല്ലാ കാര്യങ്ങളും എഴുത്തിലറിയിക്കാം. ഇത്രയും വാചകങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീരുമ്പോഴേക്കും നാട്ടിലെ ഇന്നത്തെ കണക്കിൽ രൂപ 250 കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ആശ്രയം എഴുത്തുകളിലൂടെ മാത്രം. തന്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാധീനതകളും കുറിച്ചിടുന്നതും കണ്ണീരിന്റെ നനവുള്ള ആ കടലാസു തുണ്ടുകളിലൂടെയാണ്. ഗൾഫിൽ പുതുതായി വരുന്നവർ ആദ്യമായി വാങ്ങുന്നതും ലെറ്റർ പാഡും കവറും നല്ലൊരു പേനയുമായിരിക്കും. തന്റെ കട്ടിലിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങും. റൂമിൽ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടെഴുതും. ആ ചെറിയൊരു കട്ടിലും അതിന്റെ ഇടവഴിയുമായി പിന്നീടവന്റെ ലോകം. അയച്ച എഴുത്തുകളുടെ മറുപടിക്കാണ് പിന്നീടുള്ള കാത്തിരിപ്പ്. ഉമ്മയുടെ എഴുത്താണെങ്കിൽ അവസാനത്തെ രണ്ടുവരി വാചകങ്ങൾ: പ്രിയപ്പെട്ട മോനെ, നിനക്കവിടെ സുഖം എന്നു കരുതുന്നു. നീ പോയതിൽ പിന്നെ ഉമ്മാക്കൊരു സമാധാനവുമില്ല. നിന്റെ കുഞ്ഞുപെങ്ങൾ എപ്പോഴും നിന്നെ ചോദിച്ചുകൊണ്ട് നടക്കുകയാ. ഇത്രയും എഴുതി നിർത്തുന്നു. നിന്റെ മുഖം മുത്തിക്കൊണ്ട് സ്വന്തം ഉമ്മ. ഈ വാചകങ്ങൾ പലവരും ആവർത്തിച്ചു വായിക്കും. ഇറ്റുവീണ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും ജോലിസ്ഥലത്തേക്കായി വണ്ടി കാത്തുനിൽക്കും. വിമാനത്തിലെ അനൗൺസ്മെന്റ് കേട്ട് ചിന്തയിൽ നിന്നും ഉണർന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ആരും എതിരേൽക്കാൻ വരരുതെന്ന് പറഞ്ഞതിനാൽ നേരെ ആംബുലൻസിലായിരുന്നു യാത്ര. നിരീക്ഷണ കാലഘട്ടം 28 നാളുകളാണെന്നും എല്ലാവരും നന്നായി സഹകരിക്കണമെന്നും അധികൃതർ യാത്രയിൽ ഓർമ്മിപ്പിച്ചു. വീടും കഴിഞ്ഞ് ഒരു നാഴിക അകലത്താണ് നിരീക്ഷണ കേന്ദ്രം. വീടെത്താറാവുമ്പോഴേക്കും പുറത്തു തന്നെയായി നോക്കിയിരുപ്പ്. ഭാര്യയും മക്കളും തന്റെ വരവും പ്രതീക്ഷിച്ച് ഗേറ്റിനു മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞുമോളെ അങ്ങ് ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്നെടുത്ത് മുത്തം കൊടുക്കണമെന്നാശിച്ചുപോയി. മുന്നോട്ടു നീങ്ങുന്ന ആംബുലൻസിൽ നിന്നും കണ്ണെടുക്കാതെ കൈവീശി കാണിച്ച് അകലും വരെ മോളെ തന്നെ നോക്കിയിരുന്നു. വാഹനം നിരീക്ഷണ കേന്ദ്രത്തിലെത്തി. ആഴ്ചകൾ രണ്ടു കഴിഞ്ഞു. ഇതിനകം എന്റെ 2-3 ടെസ്റ്റുകൾ എടുത്തു. അതിന്റെ ഫലം വന്നു. എല്ലാം നെഗറ്റീവ്. അങ്ങനെ 26 ദിവസം കൊണ്ട് എല്ലാ ടെസ്റ്റുകളും പൂർത്തിയായി. നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന അധികൃതരുടെ വാക്കിൽ ബാബുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേ ദിവസം രാത്രി നേരത്തെ തന്നെ ബാബു ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ ഉണരണം. 27 നാളുകളായില്ലേ ദുബൈയിൽ നിന്നും നാട്ടിലെത്തിയിട്ട്. ഭാര്യയും മക്കളുമൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ. അതിരാവിലെ ഉണരാറുള്ള ബാബു നേരം 8 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. കൂടെയുള്ളവർ തട്ടിവിളിച്ചു. ഡോക്ടർ വന്ന് കൈഞരമ്പുകൾ പിടിച്ചു നോക്കി. ബാബു ഉണർന്നില്ല. ബാബു നിരീക്ഷണകാലവും കാത്തു നിൽക്കാതെ പടച്ചവന്റെ കാവലിലേക്ക്. ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ മടക്കയാത്ര തിരിച്ചിരിക്കുന്നു. എപ്പോൾ തീർന്നു പോകുമെന്നൊരു നിശ്ചയവുമില്ലാത്ത ഓട്ടമാണ് ജീവിതം. ഓർമ്മകളാണ് ബാക്കി വയ്ക്കുന്ന ഒരേയൊരു സമ്മാനം. സന്തോഷത്താൽ കണ്ണുനനയുന്ന ഒരോർമ്മയായി ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും നമ്മൾ ബാക്കിയാവട്ടെ. നോവും നൊമ്പരവുമായി ഓരോ ദിനങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ഓരോ പ്രവാസിയുടെ ജീവിതവും.
2: ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഹാരിസ് ഫാരിസ് വെറ്റുമ്മലിന്റെ പ്രവാസ ജീവിതം എന്ന രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
5: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒന്നാണ് അസ്മാഉൽ ഹസന. ഇന്നത്തെ അസ്മാഉൽ ഹസനയിൽ അൽ ഖരീബ് എന്ന അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് ബഹുമാന്യനായ ഷമീർ മദീനി സംസാരിക്കുന്നു. ആ ഒരു ശബ്ദം നമുക്ക് കാതോർക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഖരീബ് എന്നത്, അഥവാ ഏറ്റവും അടുത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരോടും ഏറെ അടുത്തവനാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിൽ നമ്മെ അറിയിച്ചു, വഇലാ സമൂദ് അഹാഹും സ്വാലിഹ, സമൂദുകാരിലേക്ക് അവരിലെ സഹോദരൻ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു അയച്ചു. ഖാല യാ ഖൗമി ഉബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹി ഗൈറുഹ്. അദ്ദേഹം സമൂദുകാരോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാത്ത ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഹുവ അൻഷഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി. അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യങ്ങൾ ഒരുക്കിത്തന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂഹു, അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് പടച്ചവനിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങി പൊറുക്കലിനെ തേടണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എൻ്റെ റബ്ബ് ഏറെ അടുത്തവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ സൂറത്തുൽ ബക്കറയിൽ 186-ാമത്തെ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. പ്രവാചകരെ, എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറയണം, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദആൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ആ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. ഫല്യസ്തജീബൂലി വലിയുമിനൂബീല അല്ലഹും യർഷുദൂൻ, അതുകൊണ്ട് ഉത്തരം തേടേണ്ടത് ചോദിക്കേണ്ടത് എന്നോടാണ്. അവരിലെന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, എങ്കിൽ തീർച്ചയായും അവർ സന്മാർഗം പ്രാപിക്കും എന്ന് ഖുർആൻ അവിടെ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറെ അടുത്തവനാണ്. നമ്മുടെ എല്ലാം അവൻ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നു. അവനറിയാതെ ഒന്നും ചെയ്യാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അവൻ കാണാതെ ഒന്നും പ്രവർത്തിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം നാം അടുത്തറിയുമ്പോൾ, പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു തന്നത്, അള്ളാഹുവിൻ്റെ സാമീപ്യം ഖുർബ് രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ഖുർബുൻ ആം ലികുല്ലിൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളോടും അള്ളാഹു സമീപസ്ഥനാണ്, അടുത്തവനാണ്. അഥവാ അള്ളാഹു അവരെ കാണുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു എന്ന അർത്ഥത്തിൽ. അള്ളാഹുവിനോട് ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾ തേട്ടങ്ങളെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെ അള്ളാഹു കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാവരോടുമുള്ള ഒരു മഅിയത്ത്, എല്ലാവരെയും നിരീക്ഷിക്കുന്നു, എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും അറിയുന്നു, എല്ലാവരെയും കേൾക്കുന്നു, ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അവൻ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് നമ്മുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും എല്ലാം അള്ളാഹു സദാ നിരീക്ഷിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അവനൊന്നും അപ്രാപ്യമല്ല, ഗോപ്യമല്ല, നിഗൂഢമായി അവനിൽ നിന്നും മറച്ചു വെക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ എല്ലാവരോടുമുള്ള മഅിയത്തും ഖുർബും. എന്നാൽ വിശ്വാസികളോട് അവൻ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അൽ ഖുർബ് അൽ ഖാസ്, പ്രത്യേകമായ അടുപ്പം, സാമീപ്യം, മഅിയ അൽ ഖാസ്വ, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ആ സാമീപ്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം? മഈയത്തുൻ നസ്ർ വത്തഈദ്, അള്ളാഹുവിൻ്റെ പിൻബലവും സഹായവും പ്രത്യേകമായി അള്ളാഹു കൊടുക്കുന്നതാണ്. മഈയത്തു തൗഫീഖ്, മഈയത്തു തഈദ്, മഈയത്തുൽ ഹിഫ്ൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷ, അള്ളാഹു ശക്തി നൽകൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് അനുഗ്രഹം, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായി നൽകുന്ന കാര്യമാണ്. قال ربنا اننا نخاف ان يفرط علينا او ان يطغى قال لا تخافا انني معكما اسمع وارى. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനിന്റെ അടുക്കലേക്ക് ദഅവത്തുമായി പോകാൻ അല്ലാഹു പറയുമ്പോൾ അവർക്കുണ്ടായ ഒരു പേടിയും ആശങ്കയും വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞ കാര്യം, അതിൽ അല്ലാഹു കൊടുത്ത മറുപടി, അയാളെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്നനി മഅകുമ അസ്മ ഉവ അറ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാ അവരുടെ കൂടെ ഇറങ്ങി വന്ന് നടക്കുന്നു പോകുന്നു എന്നർത്ഥത്തിലല്ല, മറിച്ച് ഇന്നനി മഅകുമ അസ്മ ഉവ അറ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ നൽകുവാൻ, നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്നെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരുമായി കടക്കുമ്പോൾ ഫിർഔനും കൂട്ടരും അവരെ പിടികൂടാൻ വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലും അതേപോലെ സൂറത്തു യൂനസിലുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു ശുഅറയിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത് കാണാം, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്രകൂ. ഈ രണ്ട് സംഘങ്ങളും രണ്ട് സൈന്യവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള വിശ്വാസികളും അഥവാ ബനു ഇസ്രായേല്യരും ഫിർഔനും ഫിർഔനിൻ്റെ സൈന്യവും നേർക്ക് നേർ വന്നു നിൽക്കുന്ന ഒരു ഘട്ടം, മുഖത്തോട് മുഖം അവർ നോക്കുന്ന ഒരു സാഹചര്യം, മുന്നിൽ പരന്നുകിടക്കുന്ന ചെങ്കടൽ, പിന്നിലേക്ക് നോക്കിയാൽ കാണുന്നത് ഫിർഔനിൻ്റെ സന്നാഹം, എല്ലാവിധ സർവ്വവിധ സന്നാഹങ്ങളുമായി വന്നിട്ടുള്ള പട്ടാളക്കാരും. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ബനു ഇസ്രായേല്യർ പറഞ്ഞു എന്നാണ്, ഇന്നാ ലമുദ്റഖൂൻ, ഇദാ ഇപ്പോൾ നമ്മൾ തീർച്ചയായും പിടിക്കപ്പെടും, നമ്മുടെ കഥ കഴിഞ്ഞു എന്ന ഒരു നിരാശ നിറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല, ഒരിക്കലുമില്ല, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. അപ്പോൾ ആ മഅയ്യ അൽ ഖാസ്സ, പ്രത്യേകമായ അള്ളാഹുവിൻ്റെ അടുപ്പം, അത് ഹിഫ്ലിൻ്റെ, തഈദിൻ്റെ, നസറിൻ്റെ അഥവാ സംരക്ഷണത്തിൻ്റെ, പിൻബലം നൽകുന്നതിൻ്റെ, ശക്തി പകരുന്നതിൻ്റെ, സഹായം നൽകുന്നതിൻ്റെ ഒരു പ്രത്യേകമായ സാമീപ്യമാണ് മഅയ്യത്താണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ എങ്ങനെ കൂടെയുണ്ട്? നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചലനങ്ങൾ അറിഞ്ഞും കേട്ടും നമ്മുടെ വാക്കുകൾ കേട്ടും അറിഞ്ഞും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്, നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും വിശ്വാസികൾക്ക് നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ഒരു പോസിറ്റീവ് എനർജി, ഒരു പ്രേരണയും ഉൾക്കരുത്തുമായിരിക്കും അത് നൽകുന്നത്. അതോടൊപ്പം ശത്രുക്കൾ എത്ര കണ്ട് സംവിധാനങ്ങളും സന്നാഹങ്ങളും സൗകര്യങ്ങളും ഉള്ളവരാണെങ്കിലും അവരുടെ പ്ലാനുകളെയും പദ്ധതികളെയും അതിജയിക്കാൻ മാത്രം കഴിവും ശക്തിയും പ്രാപ്തിയുമുള്ള റബ്ബിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നിരാശയില്ലാതെ, ദുഃഖിതരായി തളർന്ന് തകർന്നു പോകാതെ കരുത്തരായി മുന്നേറാൻ വിശ്വാസികൾക്കതിലൂടെ സാധിക്കും. സുബ്ഹാനല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെ കൂടെയുണ്ട് എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ സൂക്ഷിക്കുവാനും തിന്മകൾ അവൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ലജ്ജിക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും ഒക്കെ ഒരു വിശ്വാസിക്ക് സാധിക്കും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നൊരു സംഭവമുണ്ട്. കുന്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. ഫകുന്ന ഇദ അഷ്റഫ്ന അലാ വാദിൻ ഹല്ലൽന വകബ്ബർന. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ തഹ്ലീൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇർബഉ അലാ അൻഫുസിക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഒരു മിതത്വം പാലിക്കുക. ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ. ഇവിടെ നടക്കുന്ന ഒന്നും അറിയാത്ത, ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരു, ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ, ഇവിടെ ഹാജരില്ലാത്ത ഒരാളെയോ ബദിരനായ ഒരുവനെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത്. ഇന്നഹു മഅക്കും, തീർച്ചയായും അവൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നഹു സമീഉൻ ഖരീബ്, അവൻ നിങ്ങളോട് സമീപസ്ഥനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. തബാറക്കസ്മുഹു വതആല ജദ്ദുഹു, അവൻ്റെ നാമം മഹത്തരമാണ്, അനുഗ്രഹ പൂർണ്ണമാണ്, അവൻ്റെ മഹത്വം അത്യുന്നതമാണ് എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള ആ മഅഇയത്ത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹു നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് വാസ്തവത്തിൽ ഈമാനിൻ്റെയും മീതയുള്ള ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചറബ് എന്നെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ എല്ലാ ചലനങ്ങളും അവൻ കാണുന്നു, എൻ്റെ ഏതൊരു വാക്കും അവൻ കേൾക്കുന്നു എന്നറിയുമ്പോൾ, ഇഹ്സാനിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നു എന്നതുപോലെ നീ അവന് ഇബാദത്തുകൾ ചെയ്യുക, അവന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഇഹ്സാനിൻ്റെ താൽപ്പര്യം. നിനക്കവനെ നിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവിടെ വച്ച് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒക്കെ വിശദീകരിച്ച ആ ഹദീസിൽ അക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പടച്ചറബിനോട് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ പ്രത്യേകം ഹദീസുകളിൽ പറഞ്ഞു തന്നതാണ്. ഉദാഹരണത്തിന് സുജൂദ്, അത് നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കണം, റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യമാണ് എന്നറിയുമ്പോൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫഹുവ സാജിദുൻ. ഒരു അടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഘട്ടമാണ്, സന്ദർഭമാണ് അയാൾ സുജൂദിലായിരിക്കെ. വഹുവ സാജിദുൻ ഫഅക്സിറു ഫീഹി ദുആ, അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ പ്രാർത്ഥനകൾ, ദുആകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ദുആ ഉൽ ഇബാദ, അതാണ് സുജൂദിൽ പ്രത്യേകം അധികരിപ്പിക്കുന്നത്. അതിനും പുറമെ നമുക്ക് ചോദിക്കുവാനുള്ള ദുആ ഉൽ മസ്അല, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെയുണ്ടോ അത് നമുക്ക് സുജൂദിൽ വെച്ച് ചോദിക്കാം. അത് കൂടുതൽ ഉത്തരം കിട്ടാൻ അർഹതയുള്ളതാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് കാണാം. അപ്പോൾ ആ അള്ളാഹുവിനോടുള്ള അടുപ്പവും അതുവഴി പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ അൽ ഖരീബ് എന്ന നാമം നമ്മെ അറിയിക്കുന്നത്. പടച്ചറബിനെ അങ്ങനെ അറിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അവനോട് പറയാൻ, നമ്മുടെ കൂടെയുള്ള അള്ളാഹുവിനെ മാന്യമായ രീതിയിൽ നമുക്ക് വിളിക്കാൻ, നമ്മുടെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയാൻ, എല്ലാം കേൾക്കാൻ സന്നദ്ധനായ, ഏത് വിധേനയും സഹായിക്കാൻ ഒരുക്കമുള്ള അള്ളാഹു, ആ പടച്ചെറുപ്പ് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭങ്ങൾ, അതും ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ്സമാ ഇദ്ദുനിയ ഹീന യബ്ഖ സുലുസുൽ ലൈൽ അൽ ആഖർ. രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞത് ആ പ്രത്യേകമായ സമയത്തിൻ്റെയും നമുക്ക് പടച്ചറബിനോട് ചോദിക്കുവാനുള്ള സാഹചര്യത്തിൻ്റെയും ഒരു കാര്യമായിട്ടാണ്. അതുകൊണ്ട് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള റബ്ബിനെ നാം അറിയുക, അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായി നാം മനസ്സുവെക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ 63-ാമത്തെ ഭാഗം അൽ ഖരീബ് എന്ന വിഷയത്തിൽ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെ മനോഹരമായൊരു വിഷയം തന്നെയായിരുന്നു. അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇനി നമുക്കൊരു കഥ കേൾക്കാം, കഥ പറയാം. സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുസ്സലാം വീറ്റ്. യാത്ര കഴിഞ്ഞപ്പോൾ എന്ന ഒരു കഥയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
7: അധ്യായം 14. യാത്ര കഴിഞ്ഞപ്പോൾ. അജ്മലും സെൽവയും ഇപ്പോൾ എവിടെയായിരിക്കും? ഷാഹിദ് ചിന്തിച്ചു. സന്ധ്യയാവാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത്. മറ്റു കുട്ടികളോടൊപ്പം തൻ്റെ മക്കൾക്കും വിനോദയാത്ര പോകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും അവർ തിരിച്ചെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണമല്ലോ എന്ന ചിന്ത അസ്വസ്ഥതയുണ്ടാക്കി. അവരുടെ ഉപ്പ മരിച്ച ശേഷം ഇത്ര സമയം അവർ പിരിഞ്ഞിരുന്നിട്ടില്ല. അജ്മലും സെൽവയും 3 കോഴികളുമാണ് ഇന്ന് തൻ്റെ ലോകം. ഇപ്പോൾ സമയം നീങ്ങാൻ പഴയ പോലെ പ്രയാസം തോന്നുന്നില്ല. അള്ളാഹു ദുഃഖങ്ങൾ പലതും മറപ്പിക്കുന്നു. അവന് സ്തുതി. കോഴികൾ കൂടണയാൻ വന്നിരിക്കുന്നു. അവയെ കണ്ടപ്പോൾ അജ്മലും സെൽവയും വേഗം തിരിച്ചെത്തിയെങ്കിലെന്ന് തോന്നി. ഇന്നാണ് പുള്ളിച്ചയും ചെമ്പയും മുട്ടയിട്ടത്. അജ്മലിന് കോഴിമുട്ട തിന്നാൻ വലിയ ആഗ്രഹമാണ്. അതിനോടുള്ള കൊതിയേക്കാൾ അധികം അത് കഴിച്ചാൽ ശരീരം വേഗം തടിവെക്കുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യം വെച്ചാൽ ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന ചിന്തയുമാണ്. പാവം കുട്ടി. ഭർത്താവ് മരിച്ചുപോയെങ്കിലും അള്ളാഹു 2 നല്ല മക്കളെ തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. അവളൊരു ചിരട്ടയിൽ വെള്ളമെടുത്ത് കോഴിക്കൂടിനടുത്തേക്ക് നീങ്ങി. എന്നും താൻ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന വെള്ളം കുടിച്ച ശേഷം മാത്രമേ സായിപ്പും പുള്ളിച്ചയും കൂട്ടിൽ കയറുകയുള്ളൂ. അവർ 3 പേരും ഒരേ ചിരട്ടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അജ്മലിനെയും സെൽവയും പോലെ നല്ല ഐക്യത്തിലാണവർ. കോഴിക്കൂടടച്ച് കൈ കഴുകി അകത്തെത്തിയപ്പോഴാണ് മഗരിബ് ബാങ്കു കൊടുത്തത്. ഉടനെ വധു ചെയ്ത് നമസ്കാരപായ നിവർത്തി. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് ഷാഹിദ ഞെട്ടി. യാ അല്ലാഹ്, എന്തൊരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത്. മഗരിബ് നമസ്കരിച്ച് നമസ്കാരക്കുപ്പായം മാറ്റാതെ കിടന്നുകൊണ്ട് വിക്രു ചൊല്ലുകയായിരുന്നു. അതിനിടയിലാണ് ഉറങ്ങിപ്പോയത്. വീണ്ടും ബെല്ല് മുഴങ്ങി. വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. അജ്മലും സെൽവയുമാണ്, കൂടെ പൊന്നമ്മയും ഹസീന ടീച്ചറുമുണ്ട്. നമസ്കാരക്കുപ്പായം മാറ്റാതെ വാതിൽ തുറന്നു. കുട്ടികൾ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അധ്യാപികമാരെ ചായക്കു സൽക്കരിച്ചെങ്കിലും മറ്റു കുട്ടികളെയും വീട്ടിലെത്തിക്കാനുള്ളതിനാൽ അവർ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി. എന്താ മക്കൾക്ക് കുടിക്കാൻ വേണ്ടത്? ചായയോ നാരങ്ങവെള്ളമോ? ആദ്യമൊന്ന് കുളിക്കട്ടെ ഉമ്മ, എന്നിട്ട് കുറച്ച് നാരങ്ങവെള്ളം കുടിക്കാം. അജ്മൽ കുളിക്കാൻ പോയപ്പോൾ സെൽവ ബാഗ് തുറന്ന് ഒരു ജോഡി ചെരുപ്പെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് പൊന്നമ്മ ടീച്ചർ ഉമ്മാക്കു വേണ്ടി വാങ്ങിത്തന്നതാ. ഇക്കാക്കയുടെ ബാഗിലും ഉണ്ട് കുറച്ച് സാധനങ്ങൾ. അത് ഹസീന ടീച്ചറുടെ വകയാ. അജ്മൽ കുളിച്ചു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഉമ്മാക്ക് യാത്രയിലെ ഹരങ്ങളൊന്ന് പറഞ്ഞുകൊടുക്ക്. അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആദ്യം കുളിച്ചുവാ, എന്നിട്ട് നാരങ്ങവെള്ളം കുടിക്കേ. പിന്നെ നമസ്കാരം, ശേഷം ഭക്ഷണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിടന്നുകൊണ്ട് യാത്രാവിവരണങ്ങൾ നടത്താം. അതല്ലേ ഉമ്മ നല്ലത്? അജ്മൽ പറഞ്ഞു. അതെ. സെൽവ കുളിമുറിയിലേക്ക് പോയി. കുളിയും നമസ്കാരവും കഴിഞ്ഞ ശേഷം മലമ്പുഴ വിശേഷങ്ങൾ പറയാമെന്ന തീരുമാനത്തോടെ.
5: മാഷാല്ലാ, നമ്മൾ ഇതുവരെ പ്രക്ഷേപണം ചെയ്ത് കേട്ടത് കഥ പറയാം പ്രോഗ്രാം. പതിവ് പോലെ അബ്ദുസ്സലാം വീട്ടിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന തലക്കെട്ടിൻ്റെ 14-ാം ഭാഗമാണ് നമ്മൾ കാതോർത്തത്. യാത്ര കഴിഞ്ഞപ്പോൾ എന്ന ഒരു അധ്യായമാണ് ഇന്നത്തെ കഥ പറയാം പരിപാടിയിൽ നമ്മൾ ശ്രവിച്ചത്.
2: മാഷാ അല്ലാഹ്, നമ്മളൊരു ദൃശ്യത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇന്നത്തെ ദൃശ്യത്തിൽ എത്തി നിൽക്കുന്നത് കൊല്ലി ഹൊഗനക്കൽ യാത്രയാണ്. അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് അർഷദ് വാഴക്കാടാണ്. ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടാണ്.
4: ഇന്റർനെറ്റിൽ തിരഞ്ഞപ്പോൾ കിട്ടിയ സ്ഥലങ്ങളിൽ വളരെ ആഗ്രഹിച്ച സ്ഥലങ്ങളായിരുന്നു കൊല്ലിമലയും ഹൊഗനക്കൽ വെള്ളച്ചാട്ടവും. 70 ഹെയർപിൻ വളവുകൾ കൂടിയ കൊല്ലിച്ചുരം ഒന്ന് കാണണമെന്ന് അന്നു മുതൽ മനസ്സിൽ പിടിമുറുക്കിയ ചിന്തയായിരുന്നു. അധികം വൈകാതെ ആ യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ചർച്ചയെക്കൊണ്ടെത്തിച്ചു. പലരും യാത്രയെന്ന് കേട്ടപ്പോഴേ വളരെ ആവേശത്തോടെ മുന്നോട്ടു വന്നു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. സാധാരണ ഒരു 5 സീറ്റുള്ള കാർ വാടകക്കെടുത്താണ് ഞങ്ങൾ യാത്ര ചെയ്യാറ്. പക്ഷേ അന്ന് 6 യാത്രയ്ക്ക് തയ്യാറാണ്. ഞങ്ങളുടെ കൂട്ടത്തിനൊരു പ്രശ്നമുണ്ട്. ഒരു യാത്രയ്ക്ക് ഓരോരുത്തരുടെയും കൈയും കാലും പിടിച്ച് ചോദിക്കാറുണ്ട്. യാത്ര പോരുന്നോ, ഒരാളുടെ കുറവുണ്ട് എന്നൊക്കെ. പക്ഷേ എന്തു കൊടുത്താലും ചില ചങ്കുകൾ ഞങ്ങൾ ഇല്ല എന്നേ പറയാറുള്ളൂ. അങ്ങനെ എണ്ണം തികയാതെ എത്രയോ യാത്രകൾ മുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരൊക്കെയോ സംഘടിപ്പിച്ച് യാത്ര പോയി വന്നാലോ, അപ്പോൾ തുടങ്ങും മറ്റു ചിലർ എന്നെ എന്തേ വിളിക്കാഞ്ഞേ എന്നൊക്കെ പറഞ്ഞുള്ള വിറുപ്പിക്കൽ. പക്ഷേ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറെ സന്തോഷിച്ചിരുന്നു. ഇറങ്ങി തിരിച്ചപ്പോഴേക്കും സീറ്റ് ഫുള്ളായല്ലോ എന്ന് സമാധാനിച്ച്. പക്ഷേ ഇവിടെയും രക്ഷയില്ലല്ലോ, ഒരാളധികമുണ്ട്, എന്തു ചെയ്യാൻ? ഒരാളെ ഒഴിവാക്കാനും പറ്റില്ല, അടുത്ത യാത്രയും പോകേണ്ടതല്ലേ. അവസാനം ഒരു തീരുമാനമെടുത്തു. കാറൊന്ന് വലുതാക്കിയാലോ? ഉടനൊരു ടവേറ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇനിയും 2 വേറെ കിട്ടണം. എല്ലാ യാത്രയ്ക്കും മുന്നോടിയായി ചെയ്യാറുള്ള സ്ഥിരം പല്ലവി ഇതിലും തുടരേണ്ടി വന്നു. മണിക്കൂറുകളോളം ഞങ്ങൾ മാറി മാറി പലരെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം 2 ചങ്കുകളെ ഒരു വിധത്തിൽ കിട്ടി എന്നു പറയാം. അങ്ങനെ ചിന്ത യാത്രയിലേക്ക് തള്ളിയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. രാത്രി 12 യാത്ര തുടങ്ങണം.

0: നല്ല കാഴ്ചകൾ നല്ല ഉന്മേഷത്തോടെ അവർക്കെന്തിനു കാണിച്ചു കൊടുക്കണം? അപ്പോഴാണ് ഒരു ചിന്ത മനസ്സിൽ തോന്നിയത്. കൂട്ടത്തിൽ ഉറങ്ങുന്ന ഒരു ചങ്കിന് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ ഒന്ന് ശരിയാക്കിയെടുക്കാനുണ്ട്. ആശാൻ വണ്ടി ഓടിക്കും, ആത്മവിശ്വാസമൊക്കെയുണ്ട്. ഡ്രൈവിംഗ് ശരിക്ക് പഠിക്കാത്തവരാകുമ്പോൾ ബാക്കിയുള്ളവർ ഉറങ്ങാൻ സാധ്യത കുറവായതുകൊണ്ടും വണ്ടി ഒതുക്കി എല്ലാവരെയും തട്ടിവിളിച്ച് കുറച്ച് ഡ്രൈവിംഗ് അറിയാവുന്ന ആ സുഹൃത്തിനോട് പറഞ്ഞു വണ്ടിയെടുക്കുകയെന്ന്. പക്ഷേ ആശാൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും അവസാനം തയ്യാറായി. എല്ലാവരോടുമായി പറഞ്ഞു, ശ്രദ്ധിക്കണട്ടോ, ആള് മാറിയിട്ടുണ്ട് ഡ്രൈവിംഗിന്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ വണ്ടി ബടായികളുടെയും മണ്ടത്തരങ്ങളുടെയും ഒരു കലവറ തന്നെയായിരുന്നു. പാട്ടുപെട്ടി വരെ നേരിയ ശബ്ദത്തിൽ എന്തൊക്കെയോ ചിലയ്ക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടത്തിൽ പറയാനുള്ളത്, ഒരു യാത്ര പോകുകയാണെങ്കിൽ പാട്ടുപെട്ടികൾക്ക് നമ്മൾ എത്ര ജോലി കുറക്കുന്നുവോ അതിനപ്പുറം എത്രയോ മധുരം നമ്മുടെ യാത്രയ്ക്ക് ലഭിക്കും. യഥാർത്ഥത്തിൽ യാത്രയിൽ പരസ്പരം മനസ്സു തുറന്നു സംസാരിക്കുക, കാരണം പിന്നെയും ഓർത്തുവയ്ക്കാൻ അതാണ് ബാക്കിയുണ്ടാവുക. പാട്ടുപെട്ടിക്ക് നമ്മുടെ തനിച്ചുള്ള യാത്രയിൽ മാത്രം അവസരം നൽകുക. തമിഴ്നാട്ടിലെ സുന്ദരമായ ഏതോ പാതയോരത്ത് ഞങ്ങൾ വണ്ടി ഒതുക്കി നല്ല ഭക്തിഗാനം കേൾക്കുന്ന ഒരു ചെറിയ ഹോട്ടലിൽ കയറി മസാലദോശ കഴിച്ച് പ്രഭാതഭക്ഷണം പൂർത്തീകരിച്ചു. അവർ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കുന്നതാണ് നല്ലത്, പക്ഷേ ദോശയ്ക്ക് അസാധ്യ രുചിയായിരുന്നു. വയറു നിറച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ കൊല്ലിമലയിലേക്കുള്ള ചുരത്തിൻ്റെ അടിവാരത്തെത്തിയ ഞങ്ങൾ ക്ഷീണമകറ്റാനായി ഒരു ലൈറ്റായ ചായ കുടിച്ചു. കൂട്ടത്തിലുള്ള ഒരു ചങ്ക് ചായ കുടിക്കാറേയില്ല. അതുപോലെ അദ്ദേഹത്തിന് ഭക്ഷണത്തിനും പല നിയന്ത്രണങ്ങളുമുണ്ട്. പുള്ളി രാവിലെ തന്നെ കണ്ണിൽ കണ്ട ഫ്രൂട്ട്സൊക്കെയാണ് വാങ്ങിക്കഴിക്കുന്നത്. അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ പ്രഭാതഭക്ഷണം കഴിച്ചപ്പോഴും ആശാനൊന്നും കഴിച്ചില്ല. അങ്ങനെ കൊല്ലിച്ചുരത്തിലുള്ള ഓരോ ഹെയർപിൻ വളവും വീശിയൊടിച്ചുകൊണ്ട് ഞങ്ങൾ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ടു പോയി. ഞങ്ങളുടെ പിന്നിലുള്ള വണ്ടികൾക്ക് ഞങ്ങൾ നല്ല കോടയും കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ പിന്നിലുള്ള വണ്ടികളുടെ കാഴ്ചകൾ മറച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. കാരണം എന്തെന്നല്ലേ, ഞങ്ങളുടെ വണ്ടി കയറ്റം കയറുമ്പോൾ പിന്നിലോട്ട് നോക്കിയാൽ നിറയെ കറുത്ത പുക മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 70 വളവുകൾ താണ്ടി ഞങ്ങൾ കൊല്ലി വെള്ളച്ചാട്ടത്തിൽ വണ്ടി നിർത്തി. തൊട്ടുപിറകെ കേരള രജിസ്ട്രേഷനിൽ ഒരു ക്വാളിസും വന്നു. അവരെ കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും വരികയാണ്. ഒരേ നാട്ടുകാരെ കണ്ടപ്പോൾ മനസ്സിന് നല്ല സന്തോഷവും കിട്ടി. അതങ്ങനെയാണല്ലോ, നാടുവിട്ടാൽ നാടാണല്ലോ നമുക്കൊക്കെ പ്രിയം. അവരോട് ചോദിച്ചപ്പോൾ അവരും ഇന്റർനെറ്റിൽ കണ്ടുവെന്നതാണ്. അവരും പറഞ്ഞു ഇന്റർനെറ്റിൽ കണ്ടു വന്നതാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നിരാശ മാത്രമേ ബാക്കിയായുള്ളൂ. വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് കണ്ണുനീർ പോലെ വെള്ളം ചാടുന്നു. ഉടനെ മുകളിലെത്തി ചർച്ച തുടങ്ങി. എന്തു ചെയ്യണം? ഉടനെ തന്നെ ഗൂഗിൾ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഹൊഗനക്കൽ അടിച്ചു. 141 കിലോമീറ്ററുണ്ട്. ഹൊഗനക്കലിലേക്ക് പോകുകയാണെങ്കിൽ ഉടനെ പുറപ്പെടണം, എന്നാലേ അടയ്ക്കു മുമ്പേ എത്തുകയുള്ളൂ. ഉടൻ വണ്ടിയെടുത്തു, അങ്ങോട്ടേക്ക് പരമാവധി സ്പീഡിൽ പായിപ്പിച്ചു. ഏകദേശം 4 മണിയോടുകൂടി ഹൊഗനക്കലിലെത്തി. ഹൊഗനക്കലിലെ കാഴ്ച ഓരോ കാലാവസ്ഥയിലും ഓരോ കാഴ്ചകളാണ് സമ്മാനിക്കുക. നല്ല മഴ പ്രതീക്ഷിച്ചിട്ടാണ് 3 വർഷം മുൻപ് ജൂൺ മാസം ഹൊഗനക്കലും കൊല്ലിയും ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. പക്ഷേ കേരള അതിർത്തി കഴിഞ്ഞതും പുരിവെയിലായിരുന്നു. ആ സമയം നാട്ടിൽ കനത്ത മഴയുമാണ്. അപ്പോഴേ പണിപാളി എന്ന് കരുതിയതാണ്. ഏതായാലും ഇറങ്ങിത്തിരിച്ചില്ലേ. പക്ഷേ ഹൊഗനക്കലിൽ അല്പം ആശ്വാസമുള്ളത് അങ്ങനെ കാണാനും ഹൊഗനക്കലിന് ഒരു ഭംഗിയൊക്കെയുണ്ട്. അവിടെ നിറയെ വട്ടത്തിലുള്ള വഞ്ചികളാണ്. 4 പേർക്ക് യാത്ര ചെയ്യാൻ 750 രൂപയാണ് നിരക്ക്. ഞങ്ങൾ 4 പേർ അതിൽ യാത്ര ചെയ്യാൻ ധാരണയായി. ബാക്കി 4 പേർക്ക് എന്തോ ഒരു താൽപ്പര്യമില്ലായ്മ. എന്തായാലും ഞങ്ങൾ 4 പേരിൽ ഒരാൾ കാശ്മീർ സ്വദേശിയായിരുന്നു. ചങ്കിന്റെ കൂടെ പഠിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ യാത്ര നല്ലവണ്ണം ബോധിച്ചിരുന്നു. നന്നായി ആസ്വദിച്ചിരുന്നു ആ യാത്ര അദ്ദേഹം. അങ്ങനെ കുറച്ചാ വെള്ളത്തിലൊന്ന് നീരാടുകയും ചെയ്ത് ഞങ്ങൾ പതുക്കെ അവിടുന്ന് യാത്ര തിരിച്ചു. മടക്കയാത്രയിൽ എന്റെ പ്രധാന വില്ലൻ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പല്ലുവേദന, സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനയാണത്. ഉടൻ വണ്ടി ചങ്കിന് കൈമാറി വണ്ടിയിലെ ഹീറ്റർ ഓൺ ചെയ്ത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പല്ലുവേദന പതുക്കെ പിന്മാറാൻ തുടങ്ങി.
1: നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ കൊല്ലി ഹൊഗനക്കൽ യാത്രയെക്കുറിച്ചാണ്. അർഷദ് വാഴക്കാടിൻ്റെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന്

0: പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുടുംബാംഗങ്ങളിൽ സ്നേഹത്തിന്റെ തണലായി സ്നേഹക്കോട് നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. വീണ്ടും അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും ഭർത്താവിന്റെ പെങ്ങൾ എന്നൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ടുള്ള ചർച്ച കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ആദ്യം നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് മൗലവിയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയധികം ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നതും അതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നതും?
2: ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ വിലയിരുത്തുമ്പോൾ അതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ആളുകൾക്ക് മാനസികമായ വിഷാദങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ അതിൽ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഇപ്പോൾ രോഗം. അപ്രതീക്ഷിതമായ ഒരു വലിയ രോഗം ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അസ്വസ്ഥനാകും. കാരണം അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ആ രോഗം കൊണ്ട് മരിക്കുമോ എന്നുള്ളൊരു പേടിയും ഒക്കെ അയാൾക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവും. അതേപോലെ വരുന്ന മറ്റൊരു ജീവിത പ്രശ്നമാണ് ജോലി സാമ്പത്തിക കാര്യങ്ങളിൽ വരുന്ന പ്രയാസങ്ങൾ. ഇത് വരുമ്പോഴും ആളുകളാകെ തകർന്നു പോകും. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിവാഹമാണ്. കാരണം നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വൈവാഹികമായ കാര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ മരണം വരെ ഒന്നിച്ച് കഴിയാനും അതിലൂടെ നമ്മളെ മക്കൾ നമ്മുടെ നല്ല ജീവിതം സന്തോഷം എല്ലാം വിവാഹത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ വലിയ സ്വപ്നങ്ങൾ വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ വിവാഹം മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പ്രയാസകരമായി വരുമ്പോൾ അവർ വല്ലാതെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഈ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ നമ്മോട് ചോദിക്കുകയും അതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ചോദ്യങ്ങളുമായിട്ട് വരാനുള്ള ഒരു കാരണമാതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്തോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മുമ്പ് കാലഘട്ടങ്ങളിലൊന്നും വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പക്ഷേ ഇതിനേക്കാളും പ്രശ്നങ്ങൾ മുമ്പ് സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ അന്നത്തെ പൊതുവെ ഉള്ളൊരു നിലപാടെന്താ വെച്ചാൽ ഏതായാലും വിവാഹം കഴിഞ്ഞു, ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന സഹിച്ച് എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് പൊതുവേ സ്ത്രീകൾ മുമ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിത സൗകര്യങ്ങളിൽ നിന്നും ഭർത്തൃ വീട്ടിലെത്തുന്ന ആളുകൾ അവിടെ എന്ത് കഷ്ടപ്പാടാണെങ്കിലും അതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇന്ന് നമ്മളൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടിൽ സാധാരണഗതിയിൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരൊന്നും ജീവിതത്തിൽ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. ഇനി ഏത് പാവപ്പെട്ട കുടുംബങ്ങളിലാണെങ്കിലും അവരൊക്കെ വളരെ സമാധാനത്തിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ സുഭിക്ഷമായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും, ചെറിയ പ്രശ്നങ്ങളല്ല ഒരു വിവാഹ ജീവിതത്തോടുകൂടെ ഭർത്തൃ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കൽ നിന്നൊക്കെ പ്രയാസങ്ങൾ വരുന്നതോടുകൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ നിലയ്ക്ക് വിവാഹം കഴിയുന്ന ധാരാളം വിവാഹങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് ഇന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്കുണ്ട്, ഫോണിൻ്റെ ഉപയോഗങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഭൂരിപക്ഷവും എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാന വകുപ്പാണ് ഈ അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആ അവിഹിത ബന്ധങ്ങൾ വരുന്നതോടുകൂടെ സാധാരണഗതി നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ഭർത്താവിനൊരു അവിഹിതമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട പോലെയാണ് ആ സ്ത്രീക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ എന്ന നിലക്ക് ഞാൻ ആവശ്യമില്ലാതായി അല്ലെങ്കിൽ ഞാൻ മതിയാകാത്തവളായി മാറി, അതുകൊണ്ട് സ്വാഭാവികമായും അയാളുടെ ഇപ്പോഴത്തെ മനസ്സും സ്നേഹവും ശ്രദ്ധയുമെല്ലാം മറ്റൊരു സ്ത്രീയിലാണെന്ന് വിചാരിക്കുന്നതോടുകൂടെ എന്ത് ചെയ്തു, അവിടെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും ഭർത്താവിന് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിഹിതങ്ങൾ ഭർത്താക്കന്മാർ സംഭവിച്ചു പോയാൽ ഒരു നിലക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ ദീനിയായിട്ട് ഇങ്ങനെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഹറാമിലേക്ക് തൻ്റെ ഭർത്താവ് പോയി എന്ന് പറയുമ്പോൾ അതും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ തീർച്ചയായും എന്തു ചെയ്യും, ഭാര്യമാരിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ ചില പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതോടുകൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരും. പിന്നെപ്പം ഈ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ പഴയ കാലത്തെ പോലെ തന്നെ അതുപോലെ തന്നെ നിലനിൽക്കണം. കാലങ്ങളേറെ മാറിയിട്ടും അമ്പായിമ മരികൾ പ്രശ്നങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഭർത്താക്കന്മാരുടെ ജോലി, പല ആളുകളും എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനത്തെ കുറേ കാരണങ്ങൾ എന്താണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നിച്ച് ജീവിച്ച് ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ അവർക്ക് വിജയകരമായൊരു ദാമ്പത്യം സാധ്യമാകും. പക്ഷേ പലപ്പോഴും ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അങ്ങനെ ചില ഉപദേശങ്ങൾ ആവശ്യമുണ്ടാവും, അപ്പോൾ അവളത് ആവശ്യപ്പെടും, നമ്മൾ കൊടുക്കും. പക്ഷേ ഭർത്താവിനൊരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ട് എനിക്കൊരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കും, പക്ഷേ ഭാര്യ സഹകരിക്കില്ല. രണ്ടുപേരും കൂടെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് എല്ലാവരും നയിക്കുന്ന പോലെ ഒരു കുടുംബജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും. അതിന് പറ്റുന്ന നിലക്കുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ഇസ്ലാമികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ശ്രമം എന്ന നിലക്കാണ് എല്ലാവരും നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളൊരു പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്.
1: മൗലവി പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യങ്ങളുടെയൊക്കെ അവസാനം അത്തരത്തിലൊരു വാചകം കാണും. അപ്പോൾ ഒരു ചോദ്യത്തിൽ പീസ് റേഡിയോയിൽ വളരെ നല്ല ചോദ്യങ്ങളും മറുപടികളുമാണ് ലഭിക്കുന്നത്. ദേഷ്യം, തെറിവിളി, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, കിടത്തണ്ണയിലിരിക്കുക, നിസ്കാരമില്ല, ഇങ്ങനെയെല്ലാം ചേർന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന ഭാര്യയാണ് ഞാൻ. ഈ ഒരു അവസ്ഥക്ക് എന്താണ് പ്രതിവിധി? ഒന്നും അങ്ങോട്ട് പറഞ്ഞു ചെല്ലാൻ കഴിയില്ല, ഒന്നു സഹായിച്ചാലും എന്ന്.
2: ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു നിലക്കും കൂടെ നിന്ന് മുന്നോട്ട് പോവാൻ കഴിയാത്ത എത്രയോ ഭർത്താക്കന്മാരുടെ കൂടെ പല സഹോദരിമാരും ഒരു ജീവിതത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവൾ ഇവിടെ ഉണ്ടാകും എന്ന് പൊതുവേ അത്തരം ഭർത്താക്കന്മാർ ധരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും എന്തു ചെയ്യും, അവരൊരു പരിഹാരത്തിനും ശ്രദ്ധിക്കില്ല. അവരാ പോക്ക് അങ്ങനെ പോകും, മദ്യപാനങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കും, നിസ്കരിക്കാത്തവ നിസ്കരിക്കാതെ അങ്ങനെ നടക്കും, ഭാര്യ നോക്കാത്തവൻ അങ്ങനെ പോകും. കാരണം ഇങ്ങനെയൊക്കെ പോയാലും ഇവൾ ഇവിടെ ഉണ്ടാകും എന്നതാണ് ഇതിന്. ഇല്ലെങ്കിൽ ഇതൊന്നും, ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ള ഒരാളെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഭർത്താവായി മുന്നോട്ട് കൊണ്ടുപോവുക? മതപരമായ കാര്യത്തിൽ ചിട്ടില്ല, കുടുംബത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല, ജോലി ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അയാൾ നിർവഹിക്കേണ്ട ഒരു കടമയും നിർവഹിക്കാതെ ജീവിച്ചിട്ടും അവർ കൂടെ എന്തുകൊണ്ടാണ് ഒരു സഹോദരി കഴിഞ്ഞുകൂടുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ആണെങ്കിലും നിന്നുകൊള്ളുമെന്നാണ്. അപ്പോൾ സ്ത്രീകൾ പലരും വിചാരിക്കുന്നത് ഇതിനൊന്നും പരിഹാരമില്ല എന്നാണ്, സത്യത്തിൽ. അപ്പോൾ പരിഹാരമില്ല എന്ന് വിചാരിക്കുകയാണ്, അത് ഞാൻ അങ്ങനെ തൽക്കാലം ഇനി മുന്നോട്ട് പോകണില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും, അത് സ്വാഭാവികമായും പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിഷമാവൂ, അതല്ലെങ്കിൽ എൻ്റെ ഭാവി അപകടത്തിലാവൂ, ഇനിയൊരു വിവാഹം എനിക്ക് ഇത് ഒഴിവാക്കി വരാതിരിക്കൂ, എൻ്റെ കുട്ടികൾ കഷ്ടപ്പെട്ടു പോകൂ, ഇങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചിട്ട് എന്താണ്, എന്തു തന്നെ ആയാലും ഞാനിതിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഏറ്റവും മിനിമം ഒഴിവാക്കി പോകണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഒരു ചർച്ചയ്ക്കും ഒരു പരിഹാരത്തിനും അയാൾ തയ്യാറാവാനുള്ള ഒരു നിർബന്ധിതാവസ്ഥയെങ്കിലും അയാളെ സൃഷ്ടിക്കണം. ആയിക്കോട്ടെ, നമുക്കൊന്ന് പോയി നോക്കുക, ഒന്ന് സംസാരിച്ച് നോക്കുക, ഒരു പരിഹാരം ഉണ്ടാക്കുക, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയാവുന്നൊരു മാനസികാവസ്ഥയിലേക്കെങ്കിലും അയാൾക്കൊരു പ്രതിസന്ധി വരണം. അതൊന്നും വരാതിരുന്നാൽ ഒരു കാലത്തും എന്തു ചെയ്യില്ല, ഇതിനൊന്നും ഒരു മാറ്റവും എന്തു ചെയ്യില്ല, സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവണം. അപ്പോൾ ഈ സഹോദരി എന്തു ചെയ്യുക, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഇത്തരം ആളുകൾ എന്തു ചെയ്യണം, ഭർത്താക്കന്മാരെ എന്തു ചെയ്യണം, ഒരു നിർബന്ധിതാവസ്ഥ സൃഷ്ടിക്കണം. അതായത് ഈ പിന്നെ ഞാൻ എനിക്കിങ്ങനെ ആവുമ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പറയേണ്ട. അതിനു വേണ്ടി എന്തു ചെയ്യണം, സ്വാഭാവികമായും എനിക്കൊരു മനസ്സമാധാനം ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കുക. വീട്ടിലോ എവിടെയെങ്കിലും പോയി ഒന്ന് മാറി നിൽക്കുക. നമ്മൾ തെറ്റൊന്നുമില്ല, പണങ്ങളില്ല, പ്രശ്നം ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം എന്നൊരു ചോദ്യം വന്നാലോ? അതിനെങ്കിലുമുള്ളൊരു അവസരം എന്ത് ചെയ്യണം സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മറ്റൊരു ചോദ്യം ഉള്ളത്, ദീനീപരമായി പിന്നോട്ടുള്ള ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇസ്ലാമികമല്ലാത്ത വസ്ത്രധാരണം, കൃത്യമായി നിസ്കരിക്കാതിരിക്കുക എന്നീ കാര്യങ്ങളെ ചൊല്ലി എപ്പോഴും വഴക്കിടാറുണ്ട്. എന്നിട്ടും വലിയ മാറ്റമില്ല. ഭാര്യ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭർത്താവ് കുറ്റക്കാരനാകുമോ? ഈ സാഹചര്യത്തിൽ ഭർത്താവ് എന്തു ചെയ്യണം? വർഷങ്ങളായി ഭാര്യയെ ദീനിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലതവണ തൊലാഖിനെക്കുറിച്ച് ആലോചിച്ചു. ഒരു കുട്ടി ഉള്ളതുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല.
2: ഇതിപ്പോൾ ഇവരെ മാത്രം പ്രശ്നമല്ല, നമ്മൾ രണ്ട് വ്യക്തികളാണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനോഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കരമായ സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ടാവും, ചില ആൾക്കാർക്ക് പിശുക്കുണ്ടാവും. രണ്ട് വ്യക്തികളാവുമ്പോൾ രണ്ടാളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ടാവും. ഇതേപോലെ തന്നെ ദീനിൻ്റെ ഒരു ഗ്രേഡും, നല്ലൊരു ദീനി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല ചിട്ടുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഭാര്യ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരിക്കില്ല വന്നിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, മുമ്പ് ദീനുണ്ടായ ഒരു സഹോദരി ഇയാളുടെ ഭാര്യയായി വന്നതിന് ശേഷം തട്ടമടിച്ചതോ അല്ലെങ്കിൽ ഹിജാബ് സ്വീകരിക്കാത്തതോ അല്ല, അവരങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിവാഹങ്ങളിൽ നമുക്കുള്ളൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണ്ടല്ലോ, ഭാര്യയെക്കുറിച്ച് അറിയണില്ലേ, ഭർത്താവിനെക്കുറിച്ച് ചോദിക്കുന്നില്ലേ. അവിടെയൊക്കെ പറയുന്നൊരു നിബന്ധന, ഒരു പുരുഷൻ അന്വേഷണേറ്റ് വരികയാണെങ്കിലും ഇൻ തർലവന ദീന ഹുവഹുലുക്കോന്ന, ദീനുള്ള ഒരാൾ ആൾക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോഴും അവളുടെ പല യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോഴും ഫൽ ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവരെ കൊണ്ട് നീ വിജയിക്കുന്നതാണ്. അപ്പോൾ ദീൻ എന്നുള്ളത് എപ്പോഴും എവിടെ നിന്നും വിവാഹം കഴിക്കാം, ഏത് വിശ്വാസക്കാരെയും വിവാഹം കഴിക്കാം, അതൊക്കെ എന്ത് ചെയ്യും, ഒന്നിച്ച് ജീവിക്കുമ്പോൾ ശരിയാവും എന്ന വിശ്വാസം ശരിയല്ല. അവർ ശീലിച്ചു വന്നൊരു പശ്ചാത്തലത്തിൽ ചിലപ്പോൾ മാറാതിരിക്കാം. അപ്പോൾ നമ്മളൊരു ദീനിയായ ഭാര്യയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾ എന്ത് ചെയ്യാണ്, ഹിജാബൊക്കെ സ്വീകരിക്കുന്ന ദീനി പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പരാതിക്ക് അടിസ്ഥാനം ഉണ്ടാവില്ല. പക്ഷേ ഇന്നിപ്പോൾ അത് വിവാഹം കഴിഞ്ഞു, ഇതിനു വേണ്ടി ശ്രമിക്കണു, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചോദ്യമാണിത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം, പൊതുവായിട്ട് പറയണമല്ലോ, മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് കൊണ്ട് അർത്ഥമല്ല. അപ്പം ഇവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇവിടെ പറ്റുന്നൊരു അപകടം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഉൾക്കൊണ്ട ഒരു ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് ഞാൻ ഉൾക്കൊണ്ട ദീനനുസരിച്ച് മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് അയാൾക്ക് സാധിച്ചോളുന്നില്ല. അതാണ് നമുക്ക് നമ്മളെ കുട്ടികളെ നിസ്കരിപ്പിക്കാൻ പറ്റാത്തത്. പുമ്മാരെപ്പോഴും നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിക്കും. അത് എത്രയോ വർഷങ്ങളായി ചോദിച്ചിട്ടും ചോദിച്ചെങ്കിൽ അവർ നിസ്കരിക്കുള്ളൂ. കാരണം ഉമ്മയുടെ ബോധ്യമാണ് അവർ നിസ്കരിക്കേണ്ടത്. ഉമ്മയുടെ ബോധ്യത്തിൽ എങ്ങനെ അവർ നിസ്കരിക്കുക, അവർക്ക് ബോധ്യമാകുമ്പോഴല്ലേ അവർ നിസ്കരിക്കുക. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത് ഒരാൾക്കും ഒരു ദീനെ അനുഷ്ഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ അനുഷ്ഠിച്ചു എന്ന് ചോദിച്ചിരുന്ന കാര്യമുണ്ടോ? ഈ നിസ്കാരത്തിനൊന്നൊരു കഥയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഇയാളിപ്പോൾ നിസ്കാരമില്ലാതെ അയാളെ കൂടെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇയാൾക്ക് വേണ്ടി തട്ടമിട്ടിട്ടോ ഇയാൾക്ക് വേണ്ടി ഹിജാബ് സ്വീകരിച്ചിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബോധ്യപ്പെടുത്തുന്നിടത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവെ ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുമ്പോൾ അയാളുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും എന്ന് വെച്ചാൽ, അയാളൊരു അധികാരസ്ഥനാണല്ലോ, ഒരു രക്ഷിതാവാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അവരോട് നിസ്കാരത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ എന്താ നിസ്കരിക്കണ്ടേ, നിസ്കാരം വേണ്ടേ, ഈ കോലത്തിൽ അപ്പം നീ എൻ്റെ കൂടെ പോരുന്നു എന്നാണ് ചോദിക്കുക. ഈ ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നത്, ഉപദേശം, ഞാൻ കുറേ ഉപദേശിച്ചു പറഞ്ഞു നോക്കി എന്നൊക്കെ പറയണത്. സത്യത്തിൽ അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാവണം. കാരണം നമ്മൾ തമ്മിലൊരു ഹൃദയബന്ധവും ഒരു സൗഹാർദ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താല്പര്യപ്രകാരമാവാൻ അവർ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുപോലെ തന്നെ അവരെയും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, വാഹനത്തിൽ പോകുമ്പോൾ അവർ കേൾക്കട്ടെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഓണാക്കും. അപ്പോൾ അവർക്ക് മനസ്സിലത് കേൾക്കട്ടെ എന്ന്. അപ്പോൾ അവർ മനഃപൂർവ്വം എന്താണ്, അങ്ങനെ എന്നാ എന്താക്കണ്ട, എന്നോടൊന്നും പറയാതെ ഒരു കാസറ്റ് ഇട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ റേഡിയോ ഓണാക്കി കണ്ട് എന്നെ നന്നാക്കാൻ വേണ്ടി വിചാരിക്കണ്ട. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെന്ത് ചെയ്യും, അറിയാതെ ആഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. കാരണം നേർക്ക് നേർ പച്ചയായി ജീവിക്കുന്ന ആളുകൾ എല്ലാം അങ്ങനെ തന്നെ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെയും ഗുണകാംക്ഷയോടുകൂടെയും ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുമ്പോൾ എന്ത് പറയാം, ഞാനൊരു കാര്യം ചേച്ചി പറഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് എടുക്കാം, നമുക്കെന്ത് ചെയ്യാം, ഒരു നല്ലൊരു മഫ്ത എടുത്താലോ, ഒരു പർദ്ദെടുത്താലോ, ഏറ്റവും നല്ലൊരു സാധനം എടുത്താലോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ, അനക്ക് പറ്റുന്നൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ ഒന്ന് നോക്കി നോക്കുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അതിൽ താല്പര്യമാവും. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ഒരാഴ്ച നമുക്കൊന്ന് പള്ളിയിൽ പോയി നോക്കുക, ചുമ പോയി നോക്കുക, അങ്ങാടിയിലൊക്കെ ഒന്ന് പോവുകയും ചെയ്യുക, നമുക്ക് നിസ്കരിച്ച് പോരാ എന്ന് പറയുമ്പോൾ കൂടെ ഒരു യാത്രയല്ലേ, അപ്പോൾ ഒന്ന് പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അവിടുത്തെ ഒരു ഹുത്തുബ കൊണ്ട് അവരെന്തായിരിക്കാം, മാറാം പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ എന്ത് ചെയ്യണം, നല്ല അവസരങ്ങൾ ഉണ്ടാക്കി വളരെ സ്നേഹത്തോടെയും ഗുണകാംക്ഷയോടുകൂടെയും നമ്മൾ പറഞ്ഞാൽ മാറും. പക്ഷേ ഇത് ഭർത്താക്കന്മാർ പലപ്പോഴും എന്താണ്, അവരൊരു അധികാരസ്ഥരും ഉള്ളാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവൾ കേൾക്കണ്ടേ, അത് ഈ ദീനി കാര്യങ്ങളിൽ എന്താവില്ല നടക്കുക. ചായ ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോഴോ അല്ലെങ്കിൽ വസ്ത്രം അലക്കാൻ വേണ്ടി പറയുമ്പോഴോ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നടന്നു. പക്ഷേ ദീനി കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ അത് അവർക്ക് ബോധ്യപ്പെട്ട് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കണം. തിരിച്ചാണെങ്കിലും അതേപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ദീനില്ലെങ്കിൽ ഭാര്യമാർ ഉപദേശിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ന്യായമാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനാണല്ലോ, അപ്പോൾ നിങ്ങളൊരു കുട്ടി ക്ലാസ്സിലുള്ള പിന്നെ അഞ്ചാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഒരു അപാകത വളരെ സ്വകാര്യമായി പോലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്കത് എത്ര ഉൾക്കൊള്ളാൻ പറ്റും. അത് ന്യായമാണെന്നറിയാം, ആ കുട്ടി പറയേണ്ടതാണെന്നറിയാം. പക്ഷേ നമ്മൾ ഒരു വിദ്യാർത്ഥി പറയുന്നു എന്നുള്ള നിലക്ക് നമുക്കതിലൊരു ഈഗോ ഉണ്ടാവില്ലേ, അപ്പോൾ അത് വരാൻ പാടില്ല. പക്ഷേ അതെന്തായിരുന്നാലും ഭാര്യ പറയുമ്പോണ്ടാവും, ഞാൻ ഇതുവരെ പോയൊരു രൂപമുണ്ടല്ലോ, അത് നേരാക്കാനും അത് മാറ്റാനും ഇന്നെ നന്നാക്കാനൊന്നും മെനക്കെടന്ന എന്നൊരു മനോഭാവത്തിലാണ് എടുക്കുക. അപ്പോൾ അത്തരമൊരു ചിന്താഗതിയിൽ കാര്യങ്ങളെ കാണുന്നിടത്തേക്ക് ഉപദേശങ്ങൾ എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഉപദേശങ്ങൾക്കൊക്കെ ഏറ്റവും ശക്തമായി അതിനെ എതിർക്കുകയാണ്, അതിന് വിപരീതമായി നീങ്ങാനാണ് സാധ്യത. എന്നാൽ വളരെ ഒരു റിക്വസ്റ്റായിട്ട് ഒരു അഭ്യർത്ഥനയായിട്ട് എന്ത് ചെയ്യാണ്, ഒരാഗ്രഹമായിട്ട് എന്ത് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യമാരുടെ സ്വാധീനം കൊണ്ടും ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടും മാറിയ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പരസ്പരം എങ്ങനെ ഉപദേശിക്കണം എന്നതിൽ എന്താണ് വളരെ ചിന്തിച്ചും ആലോചിച്ചും ഉദുഇല സബി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ക്ഷണിക്കൂന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരെ, അത് ഹിക്മത്തോടുകൂടെ ആയിരിക്കണം, നല്ല അറിവോടും കാഴ്ചപ്പാടോടും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം, അതായത് ഉപദേശം എന്ന് പറയുമ്പോഴും പോരാ, ഉപദേശത്തിൽ എന്തായിരിക്കണം, ഏറ്റവും നല്ല ഗുണകാംക്ഷയോടുകൂടെ എന്ത് ചെയ്യണം, അവരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവും.
3: ഈ നേരത്തെ മൊലി പറഞ്ഞത് വളരെ മോഡലായി നടന്നിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത ഒരാൾ ഭാര്യയെ പൂർണ്ണമായ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുക, സാധാരണ നമസ്കാരങ്ങൾക്കപ്പുറം രാത്രി നമസ്കാരം വരെ പൂർണ്ണമായി നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുക, അങ്ങനെ ആ ഭാര്യ പൂർണ്ണമായി നിഖാബ് ധരിച്ചു പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അദ്ദേഹത്തോടൊപ്പം സുന്നത്ത് നോമ്പും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ട്. പിന്നെ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇസ്ലാമികമായി കുറ്റം കിട്ടുന്നൊരു കാര്യം എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഞാൻ വസ്ത്രം ഒഴിവാക്കുന്നതിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ ശരിക്ക് ബോധ്യപ്പെടുത്തൽ എന്നുള്ളത് കുറ്റമോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഖുത്ബയോ മാത്രം കൊണ്ട് അത് ഫലവത്താകുമോ എന്നൊരു പ്രശ്നം കൂടി ഇല്ലേ?
2: അല്ല, നമ്മൾക്ക് വെച്ചാൽ നമ്മളിപ്പോൾ വിഷയങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണല്ലോ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമികമായ എന്ത് കാര്യമാണെങ്കിലും അതിലൊരു യുക്തിയും അതിലൊരു ലക്ഷ്യവും അതിലൊരു ഗുണവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാമിനെ മാറ്റി നിർത്തി തന്നെ ഇപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ ഒരു ദീനൊന്നും ഇല്ലാത്തൊരാളെ കൂടെ അയാളുടെ ഭാര്യ യാത്ര ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വളരെ മോശം ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്, ഈ ഭാര്യയെ എങ്ങനെ ശ്രദ്ധിക്കുന്നു, വളരെ മോശമായ രൂപത്തിലുള്ള ആക്ഷൻസ് കാണിക്കുന്നു പലരും. അപ്പോൾ ഇവർക്കൊരു ഫ്രീഡം ഇല്ലാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യാണ്, നീ എൻ്റെ ആ സാരിയും തട്ടക്കൊന്ന് നേരെ ഒന്ന് പുതച്ച് നടന്നോ എന്ന് അയാൾ പറയുമ്പോൾ അതിലൊരു യുക്തി ഇല്ലായ്മ കാണാൻ പറ്റൂ? അതിലൊരു യുക്തി ഇല്ലേ? ഇനി മാത്രം എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യയെ മറ്റൊരാൾ ആസ്വദിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൂടെ? എൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീകൾ അനുഭവിക്കേണ്ട ആസ്വദിക്കേണ്ട എന്നൊരു സ്ത്രീക്ക് വിചാരിച്ചൂടെ? അതൊക്കെ വളരെ ലോജിക്കുള്ള സംഗതികളാണ്. അപ്പോൾ നമുക്കെന്താ നമ്മൾ പറയുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാമാണികമായും യുക്തിപരമായും തന്നെ ബോധ്യപ്പെടുത്തി. പക്ഷെ അത്തരമൊരു തുറന്ന ചർച്ചകൾക്ക് എന്തില്ല, ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാവണില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വജാദിലുക്കും ബില്ലത്തി ഹാസനുണ്ടല്ലോ, ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങളെ പരസ്പരം എന്ത് ചെയ്യാണ് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ, ന്യായമാണെങ്കിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നാണ്
3: മനസ്സിലാവുന്നത്. ഈ നിങ്ങൾ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ, ബോധ്യപ്പെടുത്താവുന്ന ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ തന്നെ നമുക്കൊരു ചർച്ച, കുറെ കൂടുതൽ പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാവുന്ന പോയിന്റുകൾ കിട്ടാവുന്ന രൂപത്തിൽ നമുക്കൊരു ചർച്ച വെക്കാൻ തോന്നുന്നു. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സഹോദരിക്ക് വേണ്ടിയാണ് ചോദ്യം. അവളുടെ വിവാഹം കഴിഞ്ഞു, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ അടുത്ത് ആണ് ഭർത്താവ് മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് പിടിക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അവർ എന്നോട് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വിവാഹമോചനം ആവശ്യപ്പെടണോ, അതല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞുകൂടുകയാണോ വേണ്ടത്? പീസ് റേഡിയോയിൽ ചോദിച്ച് ഉത്തരം പറയാമെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറുപടി പ്രതീക്ഷിക്കുന്നു.
2: എന്നറിയൂ, ലഹരി എന്നുള്ളത് പരിഹരിക്കാതെ അയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഇവർക്കൊരു ദാമ്പത്യം സാധ്യമാകും തോന്നുന്നില്ല. കാരണം ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, സമൂഹത്തെ, എല്ലാവരെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഈ വ്യക്തിക്ക് തന്നെ അയാളുടെ സ്വസ്ഥമായ ഒരു ജീവിതം എന്താവില്ല, ലഹരിയോടൊപ്പം സാധ്യമാവില്ല. പിന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട പണം അയാൾക്ക് ഒരിക്കലും സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല. പിന്നെ ശാരീരികമായി തന്നെ അയാൾ തകർന്നു പോകും. പിന്നെ ഈ ഭാര്യയ്ക്ക് വരുന്ന ഉപദ്രവങ്ങൾ, കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിർദ്ദേശിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നാലും ലഹരി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നതിന് നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും വിവാഹം കഴിഞ്ഞു, ഇവർ ഇവരുടെ നിക്കാഹിലാണുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പിന്നെ ഈ ലഹരി പൂർണ്ണമായും അവസാനിച്ച് നിങ്ങളൊരു ശരിയായ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അതിന് ഉള്ള ശ്രമങ്ങൾക്ക് തയ്യാറാവണം എന്ന് പറയാം. അത് തയ്യാറാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള ചികിത്സകളും കാര്യങ്ങളും നടക്കുക, അത് കഴിഞ്ഞിട്ട് അവരെ കൂടെ ജീവിക്കുക, പിന്നെയും ലഹരി കാണുകയാണെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇനി അതല്ല, തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ ന്യായമായ ഒരു കാരണം ഉണ്ടല്ലോ. എന്ത്, ഒരു ലഹരിയുണ്ടെന്ന് ഉറപ്പുള്ള തെളിയിക്കപ്പെട്ട ഒരാൾ ആ ലഹരിയിൽ നിന്ന് മുക്തനാവാൻ അയാൾ തയ്യാറാവാത്തത് കൊണ്ട് അയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് തകരാറില്ല. അതിൻ്റെ അപ്പോൾ അവിടെ ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ് വരുന്നത്, അയാൾക്കാണ് വരുന്നത്. അപ്പോൾ അയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാളെ ചികിത്സകൾക്ക് വിധേയമാക്കി അയാളെ കൂടെ ജീവിക്കാം. പിന്നെ എപ്പോഴാണോ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടെന്ന് വെക്കാം. അതല്ല, അയാൾ തയ്യാറാവുന്നില്ലെങ്കിൽ എന്താണ്, തയ്യാറാവുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. പലപ്പോഴും സ്ത്രീകൾ എന്താണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയില്ല, അവരങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക ചെയ്യുക. പറഞ്ഞ സ്ഥിതിക്കും അറിഞ്ഞ സ്ഥിതിക്കും എന്താണ് ഒരു പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകലിനായിരിക്കും ഉചിതമെന്നാണ് തോന്നുന്നത്.
3: അസ്സലാമു അലൈക്കും. ഒരു ഭാര്യ ഭർത്താവിനെ ഭരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. ഭാര്യ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, പരിഹാസങ്ങൾ, ഒരു വിലയും കൊടുക്കാതെയുള്ള കൽപ്പിക്കൽ, കുത്തുവാക്കുകൾ എല്ലാം കേട്ട് മക്കളും ആ ഉപ്പാക്ക് നേരെ തിരിയുന്ന ദയനീയ അവസ്ഥ. ഭർത്താവ് അയാൾ വിവാഹം ചെയ്യുന്നതുവരെ വളരെ സ്നേഹത്തോടെ കുടുംബബന്ധം ചേർക്കുന്ന നല്ല ഒരു റബ്ബിനെ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ്. പെണ്ണ് കെട്ടിയ ശേഷം അവൾ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെ അയാളിൽ നിന്ന് അകറ്റുന്ന രീതിയിൽ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കുക, അകറ്റുക മാത്രമല്ല, ഇപ്പോൾ അയാൾക്ക് അയാളുടെ സ്വന്തം രക്തബന്ധമുള്ളവരെ കാണാനോ സഹായിക്കാനോ, ഒന്ന് ചിരിച്ച് നല്ല വർത്തമാനങ്ങൾ പറയാൻ പോലും ആ ഭാര്യ സ്വാതന്ത്ര്യം കൊടുക്കാതെ അടക്കി ഭരിക്കുന്നു. ഭർത്താവിന് ഇപ്പോൾ ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ഒന്നും പ്രതികരിക്കുക പോലുമില്ല, എല്ലാം കേട്ട് നടക്കും, ഇനി എന്തെങ്കിലും പറഞ്ഞാലും നേടില്ല. ഭാര്യ അങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും നൽകാൻ പറ്റുന്ന നല്ലൊരു ഉപദേശവും അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും വിശദമാക്കുകയും വേണ്ടിയിരുന്നു എന്നാണ്.
2: ഇതിൽ രണ്ട് വശമുണ്ട്. ഒന്ന് പറഞ്ഞാൽ, നമ്മളൊരു കല്യാണം കഴിച്ചാൽ ആ ഭാര്യയെ മര്യാദക്ക് കൊണ്ടെടുക്കുക എന്നുള്ളത് എന്താണ്, ഒരു രക്ഷിതാവ് എന്നുള്ളവർക്ക് ഭർത്താവ്. ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ മോശമായൊരവസ്ഥയിൽ അങ്ങാടിയിലോ ഒരു മോശം സ്ഥലത്തോ കണ്ടാൽ ആ കുട്ടീനെ മാത്രമല്ല നമ്മൾ പ്രതിയായി പറയുന്നത്, ആരെ കുട്ടിയാന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, രക്ഷിതാവിനെപ്പോഴും എന്തുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ആരാണ്, ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ തന്നെ അനുസരിക്കുന്ന, തന്നെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരവസ്ഥയിൽ തൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കാൻ എന്ത് ചെയ്യണം, സാധിക്കുക എന്നുള്ളൊരു വശം അതിലുണ്ട്. അത് കഴിഞ്ഞിരിക്കണം, കാരണം അത് അയാൾക്ക് സാധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് സാധിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സ്വാഭാവികമായും ചെലവഴിക്കുന്ന വ്യക്തി ആരാണ്, ഭർത്താവല്ലേ. അപ്പോൾ സ്വാഭാവികമായി അയാളുടെ കീഴിൽ അയാൾ ചെലവഴിച്ച് അയാൾ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ആളുകൾ അയാളോടൊരു സ്നേഹത്തിലും ആദരവിലും പെരുമാറുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിച്ചിരിക്കും. അംഫക്കും പിന്നെ അമ്പാലിക്കുന്നത് ധനം ചെലവഴിച്ചുകൊണ്ടാണ് പുരുഷന്മാരെന്ത് ചെയ്യേണ്ടത്, ആ ഒരു നേതൃസ്ഥാനം അവർ കരസ്ഥമാക്കേണ്ടത്. അടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ലല്ലോ, നമ്മൾ അവരെ നോക്കി സ്നേഹിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണത് ചെയ്യേണ്ടത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾ, വളരെ കുടുംബത്തിന് വേണ്ടി നിരന്തരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ അവരുടെ എന്ത് പ്രശ്നങ്ങളിലും ഇടപെടുന്ന ആൾ, അവരോട് വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ആൾ, അപ്പോൾ ഒരു ഭർത്താവിനോട് നമ്മൾ എന്തെങ്കിലും എതിര് കാണിച്ചാൽ ആ സ്നേഹം നഷ്ടപ്പെടും, ആ സംരക്ഷണം നഷ്ടപ്പെടും, ആ പരിഗണന നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഏതൊരു ഭാര്യയും ഏതൊരു മക്കളും ആ പിതാവിനെ ആ ഭർത്താവിനെ അനുസരിച്ചേ മുന്നോട്ട് പോകൂ. അപ്പോൾ ഇദ്ദേഹം പരിശോധിക്കേണ്ട കാര്യം, നമ്മൾ ഇവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്തും അവരുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുന്നിടത്തും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കാം, ചില സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് ചില സഹോദരിമാർ അങ്ങനെ ആവാം. അത് നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ആയിരിക്കും ശീലം. സ്വാഭാവികമായും എന്ത് ചെയ്യാണ്, അത് ഭർത്താവിനോട് മാത്രമല്ല എവിടെയും ആർക്കും വഴങ്ങാത്ത, ആർക്കും ഒതുങ്ങിക്കൊടുക്കാത്ത, എല്ലായിടത്തും തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ താല്പര്യങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ സാമർത്ഥ്യവുമായി ജീവിക്കുന്ന അപൂർവം ആളുകൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ അങ്ങനെയാണോ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അഞ്ചു നേരം നിസ്കരിക്കും ദീനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഒരു പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ പരലോകത്തെ നന്നായി പ്രതികൂലമായി ബാധിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം എങ്ങനെയായിരുന്നാലും അന്യായമായി എന്ത് ചെയ്യുകയാണ്, ഭർത്താവിനെ ദ്രോഹിക്കുകയും അനുസരണക്കേട് കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ധിക്കാരത്തോട് ഭർത്താവിനോട് പെരുമാറുന്നു എന്നുള്ള വസ്തുതയാണെങ്കിൽ, നമുക്കിപ്പോൾ അദ്ദേഹം പറയണതേ ഉള്ളൂ, ഒരു പക്ഷേ അവർ ഞാനങ്ങനൊന്നും ചെയ്യണില്ല എന്നായിരിക്കും അവരോട് ചോദിക്കുമ്പോൾ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണല്ലോ കുട്ടികൾക്കാണ്, കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നുള്ളത് ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പിതാവിനോടുള്ള ഈ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ അവരുടെ ഭാവി വിവാഹങ്ങളിലും എന്ത് ചെയ്യും, ഇത് ബാധിക്കും. എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു ഭാര്യ അനുസരണത്തോടെ നിൽക്കേണ്ടത് എന്നറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഭാവിയിൽ എന്ത് ചെയ്യും, കുട്ടികളുടെ ഒരു സമാധാനപൂർണ്ണമായ കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്, മനഃപൂർവ്വം ഇങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പോൾ പരിഗണിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് എന്ത് ചെയ്യുക, അത്തരം ഭർത്താക്കന്മാർ അനുഭവിക്കുക. ഭയങ്കരമായ വിഷമവും മാനസിക വിഷമം, അവരോട് പറയാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ ദ്രോഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായൊരു തെറ്റല്ലേ. പിന്നെ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം, മക്കളും എന്തുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു മുതിർന്ന ഒരാൾ അയാളുടെ ഉമ്മൻ്റെപ്പറ്റി പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിച്ചപ്പോൾ, വാപ്പ വളരെ ഉമ്മനോട് മോശമായി പെരുമാറുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം ഒരിക്കലും വാപ്പയ്ക്ക് എതിരല്ല. വാപ്പ എനിക്ക് വാപ്പില്ലേ, വാപ്പിനോട് ഞാൻ നല്ല നിലക്ക് നിൽക്കണ്ടേ. അപ്പോൾ അവിടെ വാപ്പ ഉമ്മനെത്രയ്ക്ക് ദ്രോഹിച്ചു എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും എന്തില്ല, വാപ്പനെ അദ്ദേഹം പ്രതിയാക്കുന്നില്ല. അപ്പോൾ അത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോടും ഒരു റെസ്പെക്റ്റ് നിലനിൽക്കേണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ മക്കൾക്ക് ഇദ്ദേഹത്തോട് തോന്നാത്തത് എന്നുള്ളത് എന്ത് ചെയ്യണം. അപ്പോൾ അവരോടുള്ള സമീപനങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അതോ ബോധപൂർവം ഉമ്മ അവരെന്ത് ചെയ്യാണ് വാപ്പയ്ക്കെതിരാക്കി മാറ്റിയെടുത്തോ, അതൊക്കെ നമ്മളതിൽ പഠിക്കേണ്ട ഒരു കാര്യങ്ങൾ. എന്തായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരാൾക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും അച്ചടക്കത്തോടുകൂടെ സമാധാനത്തോടുകൂടെ കൊണ്ടുപോകാൻ കഴിയും ഒരു പരിധിവരെ ശ്രമിച്ചാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: ഈ നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ, ഈ ഇതിൽ പറഞ്ഞത് കുടുംബാംഗങ്ങളിൽ നിന്ന് ഭാര്യ എന്ത് ചെയ്യുന്നു, ഭർത്താവിനെ അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് ആരാ ചോദ്യം ഇതിൽ വ്യക്തമാവണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങൾ ആരെങ്കിലും അവരുടെ ഒരു ഫീലിംഗ് ഇയാളെക്കുറിച്ചുള്ള ചോദ്യമാണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം ഭാര്യമാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത മറ്റു കുടുംബാംഗ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന്.
2: അതിപ്പോൾ എന്താ വെച്ചാൽ, ചില ആളുകൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ, പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഭാര്യമാരെക്കാൾ തൻ്റെ ഭാര്യയെക്കാളും കുട്ടികളെക്കാളും പ്രാധാന്യം പെങ്ങന്മാർ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില പെണ്ണുങ്ങൾ ചോദിക്കാനും ചോദിക്കും, നിങ്ങൾക്ക് പെങ്ങന്മാർ മതിയെന്നില്ല, നിങ്ങൾ തന്നെ വെറുതെ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു കുടുംബ ബന്ധങ്ങളൊക്കെ വേണം, അതിലൊക്കെ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം, കുടുംബാംഗങ്ങളുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും കാര്യങ്ങളെയും വിസ്മരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ചില സ്ത്രീകളുണ്ട്, അവരിപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വന്നാൽ എന്ത് ചെയ്യും, അവരിത് എല്ലായിടത്തും പ്രസാദും പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്ത് ചെയ്യും, എല്ലാവരും തെറ്റിച്ച്. അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യും, ആരോടും നിലനിൽക്ക് നിൽക്കാത്തപ്പോൾ ഭർത്താവിനോടില്ല, ബന്ധുക്കളുള്ള കുടുംബങ്ങളോടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ എത്രയോ കാലങ്ങളായി തുടർന്ന് വരുന്ന ബന്ധം ഇപ്പോൾ ഭാര്യ പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കതിലൊരു സ്റ്റാൻഡ് വേണ്ടേ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മളിൽ എന്ത് ചെയ്യണം, അവരിപ്പം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം.
3: എൻ്റെ ശബ്ദം ഉയർന്ന ശബ്ദമാണ്, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത് കാരണം മാനസികമായി ഭർത്താവിന് ഇഷ്ടക്കുറവാണ്. എപ്പോഴും എന്നെ അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആ നിമിഷം കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ വിട്ടുപോവുകയും ശബ്ദം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ശബ്ദം കുറക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജന്മനാ എൻ്റെ സൗണ്ട് വലിയ സൗണ്ടാണ്. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരമാവധി ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷേ സൗണ്ട് മാത്രം എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല. മാനസികമായി ഞാൻ വളരെ തളർന്നിട്ടാണുള്ളത്. തഹജ്ജുദിൽ വരെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ഇതെന്തുള്ള ചില അയാൾ ഉൾക്കൊള്ളേണ്ട കാര്യമുള്ളൂ, അതായത് നമ്മളെല്ലാതും പരിഹരിക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പം എന്ത് ചെയ്യും, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ വിവാഹം കഴിച്ച് വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ മാറ്റിയെടുക്കാമെന്ന് നോക്കുമ്പോൾ മാറ്റിയെടുക്കും, മാറ്റിയെടുക്കാൻ പറ്റാത്തൊക്കെ നമ്മളങ്ങനെ ഉൾക്കൊള്ളല്ലേ. എൻ്റെ വൈഫിൻ്റെ നിറം, ചില ആൾക്കാർക്ക് വെളുപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് കറുപ്പായിരിക്കും ഇഷ്ടം, ഏതെങ്കിലും ഒരു കളറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഇഷ്ടം എന്തായിരുന്നാലും എന്ത് ചെയ്യും, നമ്മളുടെ ഭാര്യ എന്നിലേക്ക് നമ്മളവർ ഉൾക്കൊള്ളും, നമ്മളെ ഭർത്താവ് എന്നിലേക്ക് ഉൾക്കൊള്ളും. അപ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ ശബ്ദം സ്വാഭാവികമായി കുറച്ച് ഉയർന്ന ശബ്ദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദം ഒരു കുറ്റമായി പറയാൻ പറ്റുമോ നമുക്ക്? ഒരാൾ ശബ്ദം നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറക്കാൻ പറ്റാത്ത ഒരാളെ ശബ്ദം ഉച്ചത്തിലായി പോകുന്നു എന്നുള്ളതിൽ അയാളെ പ്രതിയാക്കാൻ പറ്റും. ഈ പറഞ്ഞ വാസ്തവമാണ്, അത് പ്രതിയല്ലല്ലോ, അത് അവൾക്ക് അങ്ങനെ ഒരു ശബ്ദമുണ്ട് എന്ന് അയാൾ ഉൾക്കൊള്ളണം. പിന്നെ അതിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ അതിൻ്റെ പേരിൽ ശാസിക്കാനോ പാടില്ലല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ സ്ത്രീ വളരെ നിസ്സഹായമായിട്ടാണ് എന്ത് ചെയ്യണതിൽ പറയണത്. അപ്പോൾ അത് ഭർത്താവ് ഉൾക്കൊള്ളുക. എന്നോട് ഉച്ചത്തിൽ പറയുമ്പോൾ അത് എന്നോടുള്ള അനുസരണക്കേട് കൊണ്ടല്ല, എന്നോടുള്ള ധിക്കാരം കൊണ്ടല്ല, കാരണം പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലൊക്കെ അവൾ അങ്ങേയറ്റം എന്നോട് അനുസരണവും താഴ്മയും കാണിക്കുമ്പോൾ ശബ്ദം ഒരു സ്വാഭാവികമായി അവൾക്ക് ഉച്ചത്തിലുള്ള ശബ്ദമാണ് എന്ന് അദ്ദേഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ അപാകത കാണുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളുക. പിന്നെ ഇവരെന്ത് ചെയ്യും, പരമാവധി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞുകൊടുക്കുക? പിന്നെ നമുക്ക് ആ എന്താ പറയുക, സംസാരിക്കേണ്ട, ഭർത്താവിനോട് സംസാരിക്കണം, അത് പറ്റില്ലല്ലോ, സംസാരിക്കണമല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് പോവുക. അതിലുപരി എന്ത് ചെയ്യുക, ഭർത്താവ് എൻ്റെ വൈഫിന് എന്താണ് പ്രകൃതിപരമായി അവളുടെ ശബ്ദം ഉയർന്നതാണെന്ന് അയാൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ശാശ്വത പരിഹാരം.
3: എൻ്റെ ഭർത്താവ് എന്നെ അറിയിക്കാതെ ഭർത്താവും മക്കളുമുള്ള ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നിബന്ധനകൾ കാരണം പല പള്ളികളിലും പോയെങ്കിലും ഒരു മഹല്ലും നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടില്ല. എന്നോട് മിണ്ടിയിട്ട് തന്നെ മാസങ്ങളായി. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ മർദ്ദിക്കുകയും എനിക്ക് അത് മുഖേന അപകടമുണ്ടായി സർജറി ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. എനിക്ക് ചിലവിന് തരുന്നില്ല, ഭർത്താവ് മരിച്ചവളെപ്പോലെ ഞാൻ ജീവിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചരിക്കേണ്ടൊരു സാഹചര്യമുണ്ടായി, നന്നായി പരിചരിച്ചു, എന്നിട്ടും എന്നോട് മിണ്ടിയില്ല. മക്കളോട് മാത്രമാണ് സംസാരിച്ചത്. ഞാൻ അയാളോട് കാണിച്ച ദേഷ്യത്തിന് വേണ്ടി റബ്ബിനെ പിടിച്ച് സത്യം ചെയ്തു, ഒന്നും പറയില്ല, നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി. എനിക്കെത്ര താഴാൻ പറ്റുമോ അത്രയും താന്നു, കാലിൽ വീണു. എന്നാലും അയാൾക്ക് ഇപ്പോഴും എന്നെ വേണ്ട. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഡിപ്രഷനിലായി. ഇയാൾ ചെയ്ത ഈ തമ്മാടിത്തരത്തിന് ഇത്ര താഴേണ്ട എന്ന് പലരും പറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
2: നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ എന്ത് ചെയ്താലും അവൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇദ്ദേഹം ഇവരെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. നമുക്ക് വായിക്കും മനസ്സിലാവും, കാരണം ചിലവിന് കൊടുക്കാത്ത അവിഹിത ബന്ധം, നിക്കാഹില്ലാത്ത അവിഹിത ബന്ധം. ഒരു പെണ്ണിന് ന്യായമായും എന്താണ് അയാളെ വിട്ടു പോവാൻ പറ്റുന്ന എത്രയോ കാരണങ്ങൾ നിലനിൽക്കണേൽ സത്യത്തിൽ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ സഹോദരി അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? ആകെ എന്തുള്ളൂ, നമുക്ക് വിവാഹം കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഭർത്താവിനേക്കൊരു സ്നേഹം ഉള്ളിലുണ്ടാവും, എൻ്റെ ഭാര്യ എന്നുള്ളവർക്കൊരു സ്നേഹം ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു സിമ്പതി ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നിലനിൽപ്പ്, അതല്ലെങ്കിൽ ആരെങ്കിലും നിലനിൽക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് അവരോട് വേർപെട്ട് പോകേണ്ടത് അവരുടെ തീരുമാനമാണ്. പക്ഷേ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഒന്ന് വേർപെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കെങ്കിലും വേണം എന്നുള്ളതാണ്. വെറുതെ ഡിപ്രഷനാവാതെ അയാൾ ഉപദ്രവിച്ചിട്ട് അപകടവും ഒക്കെ വരുന്നതിനേക്കാളും നല്ലതെന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് എന്താ ജീവിക്കാൻ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ, അവനവൻ്റെ ബന്ധുക്കളുടെയോ ആങ്ങളമാരുടെയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംഘടനകളുടെയെങ്കിലും ഒരു സഹായത്തിൽ എന്ത് ചെയ്യാൻ, ഒരു വാടകയ്ക്ക് അവനവൻ്റെ കുട്ടികളുടെ സമാധാനമായി ജീവിച്ചൂടെ, എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ചെറിയ ജോലിയും ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക. കാരണം ഒരു ഭർത്താവ് നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് വെറുതെ പീഡനങ്ങളും മനപ്രയാസവും സഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക? അവിടെയുള്ള ഇസ്ലാം അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്കൊരു അവകാശമില്ലേ, അല്ലെ, ഖുൽഉ എന്ന് പറഞ്ഞാൽ എന്നെ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് ഭർത്താവിനോട് പറയാനുള്ള അവകാശം എന്തിനാണ് ഒരു സ്ത്രീക്ക് കൊടുത്തത്? അത് ആവശ്യം ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അവരുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ശക്തമായ തീരുമാനങ്ങൾക്ക് അവർ തയ്യാറായെങ്കിൽ മാത്രമേ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ.
3: വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിലധികമായി, കുട്ടികളുണ്ട് അൽഹംദുലില്ല, ഭാര്യ ഇപ്പോൾ നല്ല ബിസിയാണ്, കുട്ടികളും വീട്ടിലെ പണികളും, സെക്സിൽ തീരെ താല്പര്യമില്ല, രാത്രിയായാൽ ക്ഷീണം എന്ന് പറഞ്ഞുറങ്ങും, ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, എപ്പോഴും പാചകവും വീട് വൃത്തിയാക്കലും തുടങ്ങിയ പണി തന്നെ, പല നെഗറ്റീവ് ചിന്തകളും കടന്നു വരുന്നു, സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്, എനിക്കും ഭാര്യയ്ക്കും എന്തുപദേശമാണ് തരാനുള്ളത്?
2: നമുക്കിങ്ങനത്തെ ഒരു പൊതുവായ വേദിയിൽ വെച്ച് പറയാനുള്ള കുറേ പരിമിതികൾ അതിലുണ്ട്. കാരണം കുടുംബങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു സദസ്സല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മൾക്ക് പേഴ്സണലായിട്ട് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, വിളിക്കായിരിക്കും നന്നായിരിക്കാൻ തോന്നണം. നമുക്ക് പൊതുവായി പറയാൻ പറ്റുമെന്നുള്ള വെച്ചാൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ചില കടമകളുണ്ടല്ലോ. ഈ കടമകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർ നിർവഹിക്കില്ല, അതവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. ഇപ്പം എൻ്റെ മാതാപിതാക്കളോട് കടമുണ്ട്, അത് മക്കൾ നിർവഹിച്ചില്ലെങ്കിൽ മക്കളെപ്പോലെ അത് നിർവഹിക്കാൻ വേറൊരാളില്ല. ഭാര്യനോട് ഭർത്താവിന് കടമുണ്ട്, അത് ഭർത്താവ് നിർവഹിച്ചില്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് അത് കിട്ടാൻ വേറെ വഴി ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില കടമകളുണ്ട്, അത് അവൾ നിർവഹിച്ചില്ലെങ്കിൽ ഭർത്താവിനത് കിട്ടാതെ പോകും. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി എന്താണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, എന്നിൽ നിന്ന് മാത്രം നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്നത് എൻ്റെ ഇസ്ലാമികമായ കൂടെ ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കാൻ ആ സഹോദരിക്ക് പറ്റണം. പക്ഷേ ഒരിക്കലും എന്താ വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങളും എന്താ ഒരു കടമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാമിക മര്യാദ നിലനിൽക്കോ നിർവഹിക്കേണ്ടതല്ല. എല്ലാവരും താല്പര്യപൂർവ്വമാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ താല്പര്യപൂർവ്വം നിർവഹിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇവിടെ പരിശോധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ സംസാരങ്ങളിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ഇടരുത്. നാളെ ഇപ്പം എന്താ വെച്ചാൽ, ഇയാൾ വേറൊരു വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുക, ഒരു അവിഹിത ബന്ധങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ അത് ഇവർക്കായിരിക്കും ഏറ്റവും അധികം ബാധിക്കുക. അതുകൊണ്ട് പലപ്പോഴും അതിലേക്ക് എത്തുമ്പോൾ എനിക്ക് ചിലത് ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുന്നതിൽ കഥല്ല. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് അവർ അന്വേഷിക്കണം. അത് രണ്ടുപേരുടെയും ജീവിതത്തെയും പരലോകത്തെയും ബാധിക്കുന്ന വിഷയമാണെന്നുള്ളതാണ് പൊതുവായി പറയാൻ.
3: ഇൻഷാല്ലാ അടുത്ത ആഴ്ച മിക്കാം അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിൽ നിന്ന് ഇത് നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക.
4: നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, ഭർത്താവിൻ്റെ പങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഹാരിസ് മൗലവിയും അബ്ദുറഹ്മാൻ ചുങ്കത്രയും നടത്തിയ സംഭാഷണം നമ്മൾ ഇതുവരെ കാതോർത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നു അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മളൊപ്പം ചേരുന്നത്. 1st century ഇതര ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിം സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തുടനീളം നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട്, പ്രവാചകൻ്റെ തിരു മൊഴികളുമുണ്ട്. എഴുത്തിൻ്റെ ആരംഭത്തിൻ്റെ ചരിത്രവും ഇസ്ലാമിക സമൂഹത്തിൽ എഴുത്ത് എന്നു പറയുന്ന കാര്യമുണ്ടാക്കിയ വിപ്ലവവും ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടു പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു. അസ്സഹീഫത്തു അസ്സഹീഹ, അസ്സഹീഫത്തു അസ്സാദിഖ. ഈ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളും നിലനിൽക്കെ തന്നെ വേറെയും ചില ഗ്രന്ഥങ്ങൾ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതിയിരുന്നു എന്നുള്ളതിന് ചരിത്രം ചില തെളിവുകൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. മഹാനായ യഹ്യ ഇബ്നു അബി കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇമാം സുഹരിയുടെ കാലഘട്ടക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും പഠിച്ച് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം ഇമാം സുഹരിയുടെ കാലഘട്ടക്കാരനാണ് എന്ന് നാം പറഞ്ഞല്ലോ. അതിനുശേഷം മുഹമ്മദ് ഇബ്നു സൂഖയുടെ അടുത്ത് ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അത് തഫ്സീറിൻ്റെ വിഷയത്തിലായിരുന്നു എന്നുള്ളതാണ് തദ്ക്കിറത്തുൽ ഹുഫാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ ഒരുപക്ഷെ അതിലുണ്ടാവും. മൂസ ബിൻ ഉഖ്ബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കലും ഇത്തരത്തിലുള്ള ചില മക്തൂബകൾ സഹീഫയിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അഖീൽ ബിൻ ഖാലിദ് അദ്ദേഹം ഇമാം സുഹരിയിൽ നിന്ന് പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വക്കാന ആലമന്നാസ് ബി ഹദീസി, ജനങ്ങളിൽ തൻ്റെ ഹദീസുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അദ്ദേഹമായിരിക്കും എന്ന്. അതുപോലെ ഔഫ് ബിൻ അബി ജമീല, അദ്ദേഹത്തിന് ഹസനുൽ ബസറിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളുടെ ഗ്രന്ഥശേഖരമുണ്ട്. അതുപോലെ തുറഫാത്തുകൾ, അത്രാഫുകൾ, ഹദീസിൻ്റെ വിഷയത്തിലുള്ള അത്രാഫുകൾ, ബുഖാരിക്കും മുസ്ലിമിനും ആവശ്യത്തിൽ ഗ്രന്ഥങ്ങളില്ല. അത്രാഫുകൾ ഹദീസുകളുടെ ഭാഗം തന്നെയാണ്. ഹദീസുകളുടെ ഏതെങ്കിലും ഒരു വാചകം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് ഏതു ഭാഗത്താണെന്ന് നിഷ്പ്രയാസം കണ്ടെത്തുവാനുമുള്ള, അതിൻ്റെ ആദ്യത്തെ പദം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഹദീസുകളെ മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അതുപോലെ ജഅഫർ സാദിഖിൻ്റെ അടുക്കൽ ഇത്തരത്തിലുള്ള റിസാലകളുണ്ടായിരുന്നു. യൂനുസ് ബിൻ യസീദ് അബി നജാദിൻ്റെ അടുക്കൽ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മഹുള്ള അതിലുള്ള മുഴുവൻ ഹദീസുകളും സഹീഹാണ് എന്ന് അദ്ദേഹത്തിന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ല ബിൻ അത്ബ അൽ മസ്ഊദി, അദ്ദേഹം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കൈവശമുള്ള ആളായിരുന്നു. മഹാനായ സുഫിയാൻ അസ്സൗരി റഹ്മഹുള്ള, അദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ മുഴുവനും അദ്ദേഹം എഴുതി സൂക്ഷിക്കാറുണ്ട്. അൽ ജാമിഉൽ കബീർ എന്ന പേരിലാണ് അദ്ദേഹം സുഫിയാൻ അസ്സൗരി റഹ്മഹുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ സ്വീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള അൽ മാജിഷൂൻ, അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഇബ്നു വഹബ് അദ്ദേഹത്തിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. തഹദീബു തഹദീബിൽ നമുക്കത് കാണാം. അബ്ദുല്ലാഹിബിൻ ഉവൈസ് അതുപോലെ മറ്റു പല പ്രമുഖരായ ആളുകളും വ്യക്തികളും അവരുടെയൊക്കെ കൈവശം ഹദീസ് ഗ്രന്ഥമല്ലാത്ത മറ്റു പല ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അതിൽ ആയത്തുകളുണ്ടാകും, പ്രവാചകന്റെ ഹദീസുകളുണ്ടാകും, പണ്ഡിതന്മാരുടെ വാക്കുകളുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഹദീസുകൾ മാത്രമല്ല അന്ന് നിലവിലുണ്ടായിരുന്ന എഴുത്ത് രീതിയെ പരിഷ്കരിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അവരൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹദീസുകൾ ധാരാളമായിക്കൊണ്ട് മനഃപ്പാഠമാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. മുസ്തലഹുൽ ഹദീസിൻ്റെ വിശദമല്ലെങ്കിലും അതിൻ്റെ ചെറിയ രൂപങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വഹാബിമാരിൽ നിന്ന് പോയിട്ടുള്ള, അതുപോലെ താബിഈങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളെക്കൊണ്ട് സമ്പന്നമായിരുന്നു മുസ്ലിം ലോകം. രണ്ടാം നൂറ്റാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടാൻ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഈ ഉമ്മത്തിന്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സ്വാംശീകരിക്കാനും അതിനെ ഹൃദ്യസ്ഥമാക്കുവാനുമൊക്കെയുള്ള അതീവ താൽപ്പര്യം പണ്ടുകാലം മുതലുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളും അതുപോലെ ആ വിഷയവും സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹദീസില്ല, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസുകളില്ല, താബിഈകളുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ ഉണ്ടായിട്ടില്ല എന്ന വിമർശനം അർത്ഥ ശങ്കക്കടയില്ലാത്ത വിധം തള്ളിക്കളയാൻ പാകത്തിൽ നമ്മുടെ സമൂഹം വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, പ്രവാചകൻ്റെ സ്വഹാബത്ത് അത് എഴുതി വച്ചിട്ടുണ്ട്, പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ അവരിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള താബിഈകളും അവർ ആ പ്രക്രിയ വളരെ ആസൂത്രിതമായിക്കൊണ്ട് നിർവഹിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം വെറും ചരിത്രമാവാതെ ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊണ്ടുകൊണ്ട് ദീനിൻ്റെ ഹിദ്മത്തുകൾക്കും സേവനങ്ങൾക്കും മുന്നിട്ടുകൊണ്ടായിരിക്കണം വിശ്വാസികൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൽ നാം കാണേണ്ടതുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ്റെ ഹദീസുകളെക്കുറിച്ചുള്ള ഇത്തരം സ്വഹൈഫകൾ നമുക്കൊരു പുതിയ ഊർജവും പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു ആകാംക്ഷയുമാണ് നമ്മുടെ മുന്നിലെത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാനീയ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ഒന്നാം നൂറ്റാണ്ടിലെ ഇതര ഗ്രന്ഥങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ ഇനി മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനിന്റെ സമയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
3: മധുരം ഖുർആനിൽ ഇന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മാപ്പ് നൽകുക എന്ന വിഷയത്തിൽ ആശയ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ കാതോർക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസി ഹഫിളഹുള്ള, സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പ്രശസ്ത കാര്യവും ഇസ്ലാമിക പ്രഭാഷകനുമാണ് അദ്ദേഹം. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹഫ്ളാക്കിയിട്ടുണ്ട്. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ ഫിഖ്ഹ് ഉലൂം ഇസ്ലാമിയ ആഴത്തിൽ അഭ്യസിച്ചിട്ടുണ്ട്. ഷറിയ ബിരുദവും ഉസൂലുൽ ഫിഖ്ഹിൽ മാസ്റ്ററും അതേപോലെ തന്നെ ഫിഖ്ഹിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുള്ള. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ ഇമാമാണ്, ഖത്തീബാണ്. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം ഒക്കെ മൂല്യവത്തായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലോകത്ത് ഒരുപാട് ആളുകളാൽ സുപരിചിതനായ വ്യക്തി കൂടിയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുള്ള. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പാരായണം നമ്മൾ കേൾക്കുമ്പോൾ, വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പാരായണം, ഇപ്പോൾ നമ്മൾ ഈ ആസെറ്റുകൾ തുടങ്ങിയ അന്ന് മുതൽ അത്രയും സുലഭമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കാരികൾ, വ്യത്യസ്ത കാരികൾ അവരുടെ ഖിറാഅത്തുകളൊക്കെ പ്രഗത്ഭം തെളിയിച്ചിട്ടുണ്ട് എങ്കിലും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരായണത്തോടും അദ്ദേഹത്തിൻ്റെ കീഴിൽ നമസ്കരിക്കാനുള്ള ഒരു താല്പര്യവും ഒക്കെ ഇന്നും ആളുകൾക്കുണ്ട് എന്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഈ ഉംറകൾക്കും മറ്റുമൊക്കെ ഹറമുകളിൽ പോകുമ്പോൾ അവിടെ ഒരു ജുമാക്ക് സുദൈസായിരുന്നു ഖത്തീബെങ്കിൽ, അല്ലെങ്കിൽ ഒരു വഖത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഇന്ന് സുദൈസായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും പലരും.
1: ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറ നൂറിലെ 22-ാമത്തെ ആയത്താണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ, അതേപോലെ തന്നെ വസഅതി വിശാലതയുള്ള ആളുകളും നിവൃത്തിയുള്ള ആളുകളും എന്തു ചെയ്യരുത്, മുടക്കമുണ്ടാക്കരുത്. അയ്യുത്തു ഉലിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള കുടുംബ ബന്ധങ്ങൾക്ക് നൽകുന്നതിനെ സംബന്ധിച്ച്, വൽ മസാക്കീനി സാധുക്കൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ

0: ഹിജറ പോന്നിട്ടുള്ളവർക്കും തങ്ങൾ കൊടുത്തുവരുന്നതിനെക്കുറിച്ച് തങ്ങൾ നൽകി വരുന്നതിനെക്കുറിച്ച് സത്യം ചെയ്തിട്ട് എന്തു ചെയ്യരുത്, മുടക്കമുണ്ടാക്കരുത്. വൽ യഅഫു വൽ യസ്ഫഹു, അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, ഐ യഗ്ഫിർ അല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതിനെ. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്, നമ്മുടെ കൂട്ടത്തിൽ വിശാലതയും സൗകര്യമുള്ള ആളുകൾ, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് മുടക്കാൻ പാടില്ല. ഇനി മുതൽ കുടുംബ ബന്ധങ്ങൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല, സാധുക്കൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്തു പറയാൻ പാടില്ല. നിങ്ങളെന്ത് ചെയ്യണം? വല്യഫു വല്യസ്ഫഹു, മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ശേഷം പറയുന്ന കാര്യമെന്താണ്? അലാ തുഹിബ്ബൂന, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, യഗ്ഫിർ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു മഹത്തായൊരു സന്ദേശം അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് ഇന്ന് പാരായണത്തിലൂടെ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത്. നമുക്കറിയാം, ഈ ഒരു ആയത്തിൻ്റെ ഒരു സബബ് നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഇസ്ലാമിക ലോകത്തിലെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ ഉമ്മ, അവരെക്കുറിച്ച് ഒരപവാദം ഹദീഫുൽ ഇഫ്ക് അത് വ്യാപകമായി പ്രചരിച്ച സമയത്ത്, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ആ പ്രചരണങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആനുകൂല്യം പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സ്വഹാബി വര്യനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം.
1: അതെ,
0: ആ ഒരു മകളുടെ വിഷയത്തിൽ ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഇനി മുതൽ ഞാൻ അദ്ദേഹത്തിന് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ നിർത്തൽ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കി തിരുത്തുകയാണ്. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടിനെ വളരെ ഭംഗിയായി വിശദീകരിച്ചു തരികയാണ്. നിങ്ങളിൽ നിന്ന് സമ്പന്നർ പറയാൻ പാടില്ല, സൗകര്യമുള്ളവർ പറയാൻ പാടില്ല, ഇനി മുതൽ കുടുംബത്തിന് ഞാൻ ഒന്നും കൊടുക്കില്ല, മിസ്കീൻമാർക്ക് സാധുക്കൾക്ക് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് പറയാൻ പാടില്ല, നിങ്ങൾ എന്തു ചെയ്യണം, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച നൽകണം എന്നിട്ട് പറയുന്നതാണ് അതിനേക്കാൾ സുന്ദരമായത്. അലാ തുഹിബ്ബൂന ഐ യഗ്ഫിർ അല്ലാഹു ലക്കും, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ്? അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടണം. അല്ലാഹു അത് തിരിച്ചു ചോദിക്കുകയാണ്. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് നൽകാനും നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങളുടെ ഈഗോ പ്രശ്നമാകരുത്, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്നോട് അവർ തിരിച്ച് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്നൊരു പൈശാചികത വരരുത്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, ഐ യഗ്ഫിർ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന്. അപ്പോൾ എന്തായിരിക്കും ഒരു വിശ്വാസിയുടെ മറുപടി ഉണ്ടാവുക? തീർച്ചയായും അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണം എന്നാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു വാക്കായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നാവിൽ നിന്ന് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വളരെ വ്യക്തമായ, അതല്ലെങ്കിൽ മഹത്വമാർന്ന ഒരു നിലപാടിനെ പറയുന്ന ഒരു ആയത്താണ് സൂറത്ത് നൂറിലെ 22-ാമത്തെ ആയത്ത്. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ എടുത്തുകൂടാത്ത ഒരു നിലപാടിനെ വിശദീകരിക്കുകയും അതിൻ്റെ നേരായ മാർഗത്തെക്കുറിച്ച് വരച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു ആയത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കൂടുതൽ പഠനങ്ങൾക്കും അതിൻ്റെ വിശദീകരണങ്ങളുടെ വായനയ്ക്ക് വേണ്ടിയിട്ടും ഈ ആയത്തിന് വിധേയമാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ.
1: ആമീൻ. ഇവിടെ ഈ ഒരു ആയത്തിൽ എല്ലാവരും വിശ്വാസികളൊക്കെ മാപ്പ് നൽകുന്നവരാകണം, പരസ്പരം വിട്ടുവീഴ്ച നൽകുന്നവരാകണം എന്ന ഒരു സന്ദേശം തന്നെയാണ് ഏറ്റവും ഗൗരവമായി നൽകുന്നത്. പക്ഷേയും ഇവിടെ അതിൻ്റെ ഉപോൽപ്പലകമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്തരം ഈ ആയത്തിൽ പ്രകടമാണ്. ഇപ്പോൾ സൃഷ്ടാവായ നാഥനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഒക്കെയാണ്. ഗഫൂറിൻ വദൂദ്, അല്ലാഹു പൊറുക്കുന്നവൻ എന്നു മാത്രമല്ല തെറ്റ് ചെയ്തവരെ പശ്ചാത്തപിച്ചവരെ അല്ലാഹു അങ്ങേയറ്റം വദൂദുൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ സൃഷ്ടികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവരെ ജീവിതത്തിൽ അവരോട് തെറ്റ് ചെയ്ത ആളുകൾ. ഇപ്പോൾ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തോടാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയോട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടാണെങ്കിലും ഒക്കെ ആ മാപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ ഒരു ഒരു ഉദ് ഒരു സ്നേഹം അതല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അത് സൃഷ്ടികൾക്ക് കഴിയില്ല. പക്ഷേ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഗഫൂറാണ്, വദൂദുമാണ്. പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാകപ്പുഴവുകൾക്ക്, നമ്മളോട് സംഭവിക്കുന്ന തെറ്റുകളിൽ അവർക്ക് പുറത്തു കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും കഴിയേണ്ടതുണ്ട്. അതിലൂടെ ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ റബ്ബ് എനിക്കും പുറത്തു തരണമല്ലോ എന്ന ഒരു താല്പര്യവും ആഗ്രഹവും തന്നെയാണ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അസ്വമദ് അഥവാ പരാശ്രയമുക്തൻ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിജ്ഞാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമാർഹമായ ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം. അതിൽ ചില നാമങ്ങൾ നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിക്കാൻ സാധിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അസ്വമദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അസ്വമദ് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മാഷാല്ലാ, സൂറത്തുൽ ഇഖ്ലാസിലാണല്ലേ. നമ്മളെപ്പോഴും നിരന്തരം പാരായണം ചെയ്യുന്ന, പലപ്പോഴായിക്കൊണ്ട് പല സന്ദർഭങ്ങളിലായി പാരായണം ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ് രണ്ടാമത്തെ വചനത്തിലാണ് അസ്വമദ് എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. അതിൽ ഖുർആനിൽ ഏക ഒറ്റ പ്രാവശ്യം മാത്രം വന്നിട്ടുള്ളതാണ് അസ്വമദ് എന്ന നാമം. അസ്വമദ് എന്ന നാമത്തിന് അതിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൽ വന്നു എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫളല് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ നാമവും അതിൻ്റെ മഹത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ഒരു സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു, അലാ തറയിന ഇലാ മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖൈറിനെ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയാണ്, റുബ്ബ ഖൈറിൻ ഖദ് അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാഹു, എത്ര എത്ര നന്മകളാണ് റസൂലുള്ള നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ സ്വഹാബികൾ ഇരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു രാത്രി ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്കാർക്കാണ് സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ എത്ര ജുസുവാണ്? 10 ജുസുവാണ് അല്ലേ. പത്ത് ജുസ് എല്ലാ രാത്രിയിലും ഓതണം എന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ട് അല്ലേ? എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ദിവസം തന്നെ ഒരു ജുസ് തന്നെ ഓതാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഒരു പേജെങ്കിലും ഓതണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത്. ഖുർആനുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൻ്റെ മൂന്നിലൊന്ന്, അതായത് പത്ത് ജുസ് ഓതി തീർക്കാൻ സാധിക്കുന്നത് ആർക്ക് എന്ന് റസൂലുള്ളാഹി ചോദിക്കുമ്പോൾ ചില സഹാബികൾക്കൊക്കെ പ്രയാസമായി. ഇങ്ങനെ മറുപടി പറയാതെ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതുന്ന, പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത്. ആ സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത് കുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, അസ്സമദ് ആരാണ് എന്ന് ശേഷമുള്ള ആയത്തുകളിലൂടെയും വിശദീകരിച്ചു. അല്ലാഹു സമദ്, സമദായ അല്ലാഹു, അവൻ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, അവന് പേരത്തോ ഒന്നുമില്ല എന്ന് പറയാൻ. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമദായ അല്ലാഹു, അവൻ ഒരാളുടെയും ആശ്രയം ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടികളും ആശ്രയിക്കുന്നതും ആവശ്യപ്പെടുന്നതും അഭയകേന്ദ്രമാകുന്നതും ഈ അസ്വമദായ അല്ലാഹുവിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അസ്വമതി എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ആളുകളിലേക്ക് ആശ്രയമില്ലാത്തവൻ, എന്നാൽ എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയമുള്ളവൻ, അതാണ് അസ്വമത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുവെ അർത്ഥം അങ്ങനെയാണ് പറയുന്നത് എങ്കിലും പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥം വ്യാപകമായിക്കൊണ്ട് വിശാലമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതായത് പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നേതാവായവൻ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ്. എന്നാൽ കമാല് വരിച്ചവൻ, പൂർണ്ണതയുള്ളവൻ, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഷ്ഷരീഫ്, അല്ലദി കമുലഫി ഷറഫിഹി, ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആ ആദരവിൽ പൂർണ്ണത വരിച്ചവൻ എന്ന അർത്ഥം കാണാൻ സാധിക്കും. അൽ അദീം, മഹത്വമുടയവൻ, അതിൽ പൂർണ്ണത വരിച്ചവൻ. ഇങ്ങനെ അൽ ഹക്കീം, അൽ ഗനി, അൽ ജബ്ബാർ, അൽ ആലിം, അൽ ഹലീം, ഇങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങൾ അസ്വമദ് എന്ന റബ്ബിനുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏതെടുത്താലും ശരി, അതിൽ പൂർണ്ണത വരിച്ചവനാണ് മനുഷ്യൻ. അവൻ അറിവുള്ളവനാണ്, പക്ഷേ അറിവിൽ പൂർണ്ണനല്ല, എല്ലാ അറിവും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ വിവേകമുള്ളവരുണ്ട്, വിവേകമില്ലാത്തവരുണ്ട്. വിവേകമുള്ളവർ തന്നെ പൂർണ്ണ വിവേകമുള്ള ആളുകളല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും അവിവേകം പ്രവർത്തിച്ചേക്കാം. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിവേകമുള്ള, പൂർണ്ണ നേതൃത്വം വഹിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ എല്ലാ മറിയുന്ന, എല്ലാ നിലക്കും സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മുടെ അസ്വമദായ അല്ലാഹു എന്ന് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ പ്രയാസങ്ങൾ അധികരിപ്പിച്ചപ്പോൾ, ഫിർഔനിൽ നിന്ന് പ്രയാസങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ അധികരിച്ചു വന്നപ്പോൾ, മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ ആരുമില്ല, ആളുകളെ അറിയില്ല, സഹായിക്കാൻ ഒരാളുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ കുറേ ആളുകൾ ആടുകളുമായി കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നു. അതിൽ രണ്ട് സ്ത്രീകളും വരുന്നു. ആണുങ്ങളൊക്കെ വെള്ളം കുടിപ്പിച്ച് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ട് സ്ത്രീകൾ. അവരുടെ കയ്യിലും ആടുകളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ, ആ ആടിന്, സ്ത്രീകളുടെ കയ്യിലുള്ള ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി മൂസ നബി അലൈഹി സ്വലാം സഹായിക്കുകയും ശേഷം എല്ലാവരും പോയി, ഇനി ആരും തുണയില്ല, ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിയ എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക്, സൃഷ്ടികളെന്ന നിലയ്ക്ക് റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്, ആ സ്വമദായ റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. എന്നാൽ അസ്വമദായ റബ്ബ് അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും ആശ്രയമില്ലാത്തവനുമാണ് അസ്വമദായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്ഷയും നമ്മുടെ തേട്ടവും നമ്മുടെ ആവശ്യവും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നവൻ അസ്വമദായ റബ്ബിലേക്കാണ്. അല്ലാഹു നമ്മിലേക്ക് യാതൊരു നിരക്കുമുള്ള ആവശ്യക്കാരനല്ല. നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും റബ്ബിലേക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബെല്ലാം നൽകാൻ കഴിയുന്ന ഗനിയാണ് എന്നത് നമ്മൾ ഈ അസ്വമദി എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാഹു പരാശ്രയമുക്തനാണ്. അതുപോലെ തന്നെ അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അതോടൊപ്പം മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടികൾ എന്നത് പരാശ്രയത്തോടുകൂടി ജീവിക്കുന്ന ജീവജാലങ്ങളാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും റബ്ബിലേക്ക് മടങ്ങുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അസ്വമദ് എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
5: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
6: അതായത് നമ്മളുടെ ഒരു പിന്നെ തൊട്ട് മുമ്പ് ലൈവ് കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ നമ്മളെ ലൈവ് കഴിഞ്ഞ് നേരത്തെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ടോക്കണായി, ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ഒരു 8 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ആ വെയിറ്റിംഗ് ലോഞ്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു ഉപ്പ വന്നു. അപ്പോൾ ഉപ്പ എന്നെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒരു മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി സമയം കളയുന്നതിന് പകരം ഒരാളെ സംസാരിക്കാൻ കിട്ടുമല്ലോ വെച്ചാൽ ഞാനും ഒരു പുഞ്ചിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 മുകളിൽ പ്രായം തോന്നിക്കുന്ന രണ്ടുപേരും, അപ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് നടക്കാൻ പ്രയാസം രണ്ടുപേരും ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ അവരെയും ഡോക്ടറെ കാണാനുള്ള പ്രാഥമികമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവരും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഉപ്പ എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് ഒരു സംസാരത്തിന് ഇങ്ങനെ തുടക്കിടുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ പിന്നെ വല്ലാത്ത ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു വലിവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു തുടക്കിടുക വെച്ചാൽ നല്ല ശ്വാസം മുട്ടുന്നുണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ ആ ശ്വാസം മുട്ടുന്നുണ്ട്, അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആരെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഭാര്യയെ കാണിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ വന്നത്? അപ്പോൾ പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ ഒരു പത്ത് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണ് വന്നത്? ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് ഈ ഇവിടെ ആ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഇന്നത്തെ അനുഭവത്തിലെ ഹൈലൈറ്റ് അതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും അവരുടെ കുടുംബവിശേഷങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഈ രണ്ടാമത്തെ മകൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ഹൃദ്യമായി തോന്നിയതുകൊണ്ടാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വേഗം വന്നിട്ട് ഉപ്പ അസ്സലാമു അലൈക്കും എന്നൊരു ഉപ്പാക്ക് കൈ കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 19 അടുത്ത് പ്രായമുണ്ട് ഈ മകൾക്ക്, രണ്ടാമത്തെ മകൾക്ക്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട്, അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചത്, ഈ മകൾ നിന്നിട്ട് ഇപ്പം അങ്ങളിൽ 50 റുപ്യുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താടി എന്ന് ചോദിച്ചിട്ട് ഉപ്പ ഇങ്ങനെയാണ് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, ഇപ്പം ഇരിക്കുകയാണല്ലോ മോളെ അടുത്ത് നിൽക്കുകയാണ്, അവിടെ ഓട്ടോറിക്ഷക്കാരൻ നിൽക്കുന്നുണ്ട്, അതിന് പൈസ കൊടുക്കാൻ ഇല്ല, ചില്ലറല്ലാതുള്ളത്. അപ്പോൾ ഞാൻ ഏതോ നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ആലോചിച്ചു, എന്ത് നിങ്ങൾ കെട്ടിച്ച് വിട്ടാൽ നിങ്ങൾ വിചാരിക്കും സമാധാനമായി എന്നുള്ളത്, ഒരിക്കലും സമാധാനമാവില്ല. നിങ്ങൾ എത്ര ആയുസ്സുണ്ടോ അതുവരെയും പെൺകുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റുപാടത്തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഒരു പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളെ കണ്ടാൽ, ഇപ്പോൾ മാഷന്മാരെ കണ്ടാൽ ഇങ്ങനെ വരുമല്ലോ, അതുപോലെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റിക്കുന്നത്, എന്നിട്ട് ഇപ്പം പോക്കറ്റിൽ നിന്ന് പിന്നെ ഒരു പിന്നെ കുറേ നോട്ടുകൾ എടുത്തു, എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ചുരുട്ടി വെച്ച നോട്ടുകളാണ്, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നീട്ടി. അപ്പോൾ ഇപ്പം അതിൽ ആ നോട്ടല്ല ഈ നോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു 50 നോട്ടെടുത്തിട്ട് കൊടുത്ത് മകൾ എന്ത് ചെയ്തു, അത് റിക്ഷക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചെന്നു, ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം വേറെ രോഗികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മ അസ്സലാമു അലൈക്കും, നിങ്ങൾ ചായ പിടിച്ചോ? അപ്പോൾ ഉമ്മ, ആ ഇല്ല കുട്ടി, ഞാൻ ചായ പിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പങ്കുവെക്കാൻ, ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരിത്, എനിക്കതൊരു ഹൃദ്യമായിട്ട് തോന്നി.
1: തീർച്ചയായും ഇപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത്, ഈ മകളുടെ പ്രായം ഏകദേശം 50 വയസ്സ് എന്ന് പറഞ്ഞു.
6: അതെ,
1: അവർ തന്നെ ഒരു ഉമ്മയാണ്.
6: അതെ,
1: ചിലപ്പോൾ ഒരു വല്യമ്മയായിട്ടുണ്ടാകും.
6: അതെ,
1: ഒരു അമ്മായിമ്മയായിട്ടുണ്ടാകും.
6: അതെ,
1: വളരെയേറെ പ്രാരാബ്ദങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയാണ് അവർ.
6: അതെ,
1: പക്ഷെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തെത്തുമ്പോൾ അവരൊരു കുഞ്ഞാവുകയാണ്. തൻ്റെ ഏറ്റവും ചെറുപ്പവും ബാല്യവും അവരോർക്കുകയും അവരവിടെ ആസ്വദിക്കുകയാണ് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറുമകളായി. അപ്പം ആ സമയം അത് ആശുപത്രി വരാന്തയാണോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ശരിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്. ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്.
6: അതോടൊപ്പം
1: കാരണം എന്താ വെച്ചാല്, ആ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങളുടെ മക്കള് അവരെത്ര വലുതായാലും എന്റെ മോളാണ്, അതെന്റെ മക്കളാണ്. അപ്പൊ അവരത്രയും വാത്സല്യത്തോടെ അവരോട് നിൽക്കുമ്പോഴാണ് മതി മറന്ന്, നമ്മുടെ പ്രായം മറന്ന്, നമ്മുടെ പക്വതകളെ മറന്ന്, നമ്മുടെ പ്രാരാബ്ദങ്ങളെ മറന്ന് ഉമ്മയുടെ ഉപ്പയുടെ ചെറുമകനായി ചെറുമകളായി അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ്.
6: മാത്രമല്ല അതിലൊരു അദബ്, പിന്നെ എൻ്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ആ മോള് വന്നപ്പോൾ ഏകദേശം ഒരു 19 വയസ്സ് സലാം പറഞ്ഞിട്ടാണ് വന്നത്. വേറെ എത്രയോ നമ്മൾ മുസ്ലിം കുടുംബങ്ങളെ കാണുന്നു, എത്രയോ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുന്നു, രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട്, വരുന്നു പോകുന്നുണ്ട്. പക്ഷേ പിന്നെ മോള് വന്നിട്ട് ആദ്യം ഉപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, ആ ഒരു ഒരു ഒരു അദബുണ്ടല്ലോ. അതായത് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, എന്ത് നമ്മൾ ഈ ഒരു ദീനീ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു ദീനീ ബോധമൊന്നും ഇല്ലാത്ത ഉമ്മമാർ ആ ഉറക്കച്ചടവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് മുസാഫിൻ്റെ ആ മറ്റേ ആ ഒരു പിന്നെ മുസാഫ് ഇട്ടേക്കുന്ന ഒരു പിന്നെ തുണിൻ്റെ ഒരു കവറുണ്ടല്ലോ അങ്ങനെ കെട്ടിയിട്ടൊക്കെ, നമുക്ക് മദ്രസയിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് തന്നിട്ട് ചായയൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടായിരിക്കും കുടിപ്പിക്കുക, അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയപ്പിച്ചു.
1: ശരിയാണ്,
6: ആ ഒരു ഉമ്മയുടെ ബോധം, ഒരു അറബി കോളേജിൽ പോകാത്ത ഒരു കിതാബ് ഓതാത്ത എൻ്റെ കുട്ടി നല്ല മക്കളായിട്ട് വരണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകളിപ്പോൾ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ആ നിഷ്കളങ്കത, ഉപ്പമാരുടെ ആ നിഷ്കളങ്കത, അത് ലൈവായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ശ്രോതാക്കളും കൂടി അറിയട്ടെ, നമുക്കും നമുക്കിടെ ഇടയിൽ മക്കളുണ്ടല്ലോ, അവരും ആ ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ദുനിയാവ് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു രേ കുറത്തായു എന്ന് പറയില്ലേ, റബ്ബന ഹബുലനാ മിന്ന സുവാജിനാ വദുജിയാത്തിന കുറത്തായുൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവർ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹു മക്കളെ കാണുമ്പോൾ കൺകുളിർമ. അപ്പോൾ ചിലപ്പോൾ ആ ഉപ്പനേക്കാൾ കൂടുതൽ എനിക്കാണ് കൺകുളിർമ ഉണ്ടായത്. അവരിങ്ങനെ ഓടി വന്നു, ഈ ഒരു മര്യാദയും അതബും ഒക്കെ കൂടി കണ്ടപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനെ ഹെർട്ട് ചെയ്തു. ആ ഒരു പ്രാർത്ഥനയുടെ വചനം ഉണ്ടല്ലോ പടച്ചോനെ, മക്കളെ കാണുമ്പോൾ കൺകുളിർമ, ഇണകളെ കാണുമ്പോൾ കൺകുളിർമ, അത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഒരു ഒരു അനുഗ്രഹമാണ്. അത് നേടാൻ വേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യണം. ആ ഒരു തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം എന്നതാണ്.
1: രക്ഷിതാക്കള് മാതാപിതാക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്, ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ, ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ്. ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്, ചെറിയ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആനിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു റൂമിൻ്റെ 40-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഇന്നത്തെ മധുരം ഖുർആനിൽ വളരെ മധുരകരമായ ഈണത്തിലുള്ള പാരായണമാണ് നമ്മൾ കാതോർത്തത്. അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്വരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഹഫ്ള പൂർത്തിയാക്കുന്നുണ്ട്. തുടർന്ന് പ്രഗത്ഭരായ ഷേഖുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തിയ വ്യക്തിയാണ് അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള. ശരീഅത്ത് വിഷയത്തിലാണ് അദ്ദേഹം ബിരുദം നേടിയിട്ടുള്ളത്. ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅവാ, പഠന രീതികൾ എന്നീ മേഖലകളിൽ പ്രത്യേക പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്വരി ഹഫിളഹുള്ള. പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജിദ്ദയിൽ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികളും യുവാക്കളും ലക്ഷ്യമിട്ട് ഹഫ്ള തജ്വീദ് പരിശീലന പരിപാടികൾ അദ്ദേഹം നയിച്ചു പോരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ പാരായണം നമ്മൾ ശ്രവിച്ചത് സൂറത്തു റൂമിലെ 40-ാമത്തെ വചനമാണ്. അതിൻ്റെ ആശയം ഇപ്രകാരമാണ്: നിങ്ങളെ സൃഷ്ടിച്ച് പിന്നീട് നിങ്ങൾക്ക് ഉപജീവനവും തന്ന് പിന്നീട് നിങ്ങളെ മരണപ്പെടുത്തുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ എത്രയോ അല്ലാഹു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവരെല്ലാവരും നിങ്ങളുടെ പങ്കുകാരിൽ ഉണ്ടോ? അവൻ എത്ര പരിശുദ്ധൻ! അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ ഉന്നതയായുള്ളവനുമാകുന്നു. തൗഹീദിൻ്റെ വളരെ അടിവരയിടപ്പെടേണ്ട ശ്രേഷ്ഠകരമായ ഒരു വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. അപ്പോൾ അള്ളാഹു എന്തുകൊണ്ടാണ് അവൻ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എന്തുകൊണ്ടാണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ മാത്രം ആരാധിക്കപ്പെടാവൂ എന്നതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കൂടിയാണ് ഈ വചനം നമ്മെ ഉദ്ഘോഷിക്കുന്നത്. അഥവാ അള്ളാഹ് നിങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിസ്ക് തരുന്നുണ്ട്, നിങ്ങളെ മരിപ്പിക്കുന്നുണ്ട്, പിന്നീട് നിങ്ങളെ പുനർജീവിപ്പിക്കുന്നുണ്ട്. നാലു കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളായി ഇവിടെ പറയുകയാണ്. അള്ളാഹു ജീവിപ്പിക്കുന്നു, റിസ്ക് തരുന്നു, മരിപ്പിക്കുന്നു, പുനർജീവിപ്പിക്കുന്നു. എന്നിട്ട് പഠിച്ചവൻ ചോദിക്കുകയാണ്, മറ്റാർക്കെങ്കിലും മറ്റേതെങ്കിലും പങ്കാളികൾക്ക് അള്ളാഹു അല്ലാതെ ആരാധന ചെയ്യപ്പെടുന്ന പങ്കുകാരിൽ ആർക്കെങ്കിലും ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ചോദ്യവുമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. ശരിക്കും സൃഷ്ടിക്കുന്നവൻ ആണ് സൃഷ്ടാവ്, ഉപജീവനം നൽകുന്നവനാണ് സൃഷ്ടാവ്, മരിപ്പിക്കുന്നവനാണ് സൃഷ്ടാവ്, പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനുമാണ് സൃഷ്ടാവ്. അള്ളാഹുവല്ലാത്ത ആരാധ്യരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതിനിടക്ക് ഖുർആൻ പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അവർ വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണ്. എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവരാണവർ, സൃഷ്ടികളായവരാണവർ. അപ്പോൾ നമുക്ക് ദുനിയാവിൽ ആരെയൊക്കെ ആരാധിക്കുന്ന, ആരൊക്കെ ആരാധിക്കപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, അവരൊക്കെ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മകനായി മകളായി ജനിച്ചവരായിരുന്നു, ജീവിച്ചവരായിരുന്നു. അപ്പം അത് വളരെ മനോഹരമായി ഖുർആൻ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ സൃഷ്ടാവിന് മാത്രം ഉള്ളതാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ വചനം നമുക്ക് വളരെയധികം മാതൃകയായി തീരുന്നത്.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള നാല് വഴികൾ, ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഉപദേശിച്ചിരുന്ന ഒരു വിഷയമാണ് സിനയുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ നിങ്ങൾ ഒരിക്കലും അടുത്തുപോകരുത്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു തിന്മയെ തൊട്ടും നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുമ്പോഴും, വ്യഭിചാരത്തെ തൊട്ട് വലാ തഖ്റബൂ, നിങ്ങളത് ചെയ്യരുത് എന്നതിന് പകരം അതിനോട് നിങ്ങൾ അടുത്തുപോകരുത് എന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ആദ്യത്തെ 10 വചനങ്ങളിൽ ഒരു വിശ്വാസി അയാൾ എങ്ങനെയായിരിക്കണം എന്നുള്ള അയാളുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് എല്ലാ ആയത്തുകളിലും ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ വ്യഭിചാരത്തെ തൊട്ട് സൂചിപ്പിക്കാൻ അവിടെ 3 ആയത്തെടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നതെല്ലാം ആ ഒരു വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട ജാഗ്രതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരാൾ വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ എന്നതിനെ പറ്റിക്കൊണ്ട് 4 പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. 1. അല്ലഹ്ലാത്ത്, ഒരന്യ ആണും ഒരന്യ പെണ്ണും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അത് പിന്നീട് വ്യഭിചാരത്തിലേക്കെത്താൻ ഏറ്റവും കൂടുതൽ കാരണമാകും. 2. അല്ലഹത്തറാത്ത്, ആളുകൾക്കുള്ള അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുക. വ്യഭിചാരത്തിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ അത് പിന്നീട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. 3. അല്ലഫ്ലാത്ത്, സംസാരങ്ങൾ, സംസാരത്തിൻ്റെ ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള അതല്ലെങ്കിൽ ഒരു ഇണക്കമുള്ള സംസാരങ്ങൾ ഒരന്യ ആണിനും പെണ്ണിനുമിടയിൽ ഉണ്ടായാൽ അത് പിന്നീട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുമെന്നാണ്. 4. അൽഖുത്വാത്ത്, അതിലേക്കുള്ള ചുവടുകൾ, അത് പിന്നീട് ആ ചുവടുകൾ ഒരു പക്ഷേ വ്യഭിചാരത്തിലേക്ക് എത്താം കാരണമാകുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ 4 കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിച്ച് കൃത്യമായിക്കൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1. അല്ലഹ്ലാത്ത്, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അന്യ ആൺ പെൺ ബന്ധങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്കൊരു അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാണും ഒരു പെണ്ണും അവർ അന്യരാണെങ്കിൽ അവർ ഒരുമിച്ചുണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് ഒരു വീട്ടിലാണെങ്കിലും ഒരു നാട്ടിലാണെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇവരൊന്നിച്ചാണെങ്കിലും അത് തൻ്റെ കടയിലാണ് എങ്കിൽ പോലും, അത് മാത്രമല്ല പണ്ഡിതന്മാർ സൂചിപ്പിച്ചു തൻ്റെ ഒരു മൊബൈൽ ഫോണിലാണെങ്കിൽ പോലും, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുമിച്ചുണ്ടാകുക എന്നുള്ളത് അത് പിന്നീട് വളരെ വലിയ തെറ്റുകളിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുവരാൻ അത് കാരണമാകുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആ ഒരു വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത് സൂറത്ത് യൂസുഫിൻ്റെ 24 ആയത്തിൽ കാണാം. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, അവൾക്ക് അവനിലൊരാഗ്രഹമുണ്ടായി, എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് അവളിലും ഒരാഗ്രഹമുണ്ടായേനെ. ലൗല അർആ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൻ്റെ പ്രമാണം അത് കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും ആ ഒരു വിഷയത്തിൽ വീണുപോയേനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇതേതൊരു ആണിൻ്റെയും പെണ്ണിൻ്റെയും, ഒരു പുരുഷ സ്ത്രീ അവരുടെ മനസ്സുകളിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. രണ്ടാളുകൾ ഒരുമിച്ചുണ്ടായാൽ അത് പിന്നീട് ഒരു മറ്റൊരു അനർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് അത് ഏതൊരു ആളും സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് 2, അനുകൂല സാഹചര്യങ്ങൾ, അൽഖത്തറാത്ത്, ആ ഒരു ഒറ്റക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒഴിവാക്കണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും ഇസ്ലാമിൽ ഒരു സ്ത്രീക്കും പുരുഷനും നിഷിദ്ധമാക്കിയതായി കാണാൻ സാധിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമില്ലാതെ ഒരു ദൂരയാത്ര നടത്തുക, വിദൂരമായ പല യാത്രകളും അത് തനിയെ നടത്തുക എന്നുള്ളത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഏതൊരു സ്ത്രീക്കും, ലാ യഹില്ലു, അവർക്ക് ഹലാലല്ല, തുസാഫിറു മൈസറത യൗമി വലൈലത്തിൻ, ഒരു ദിന രാത്രത്തെ അത്രയും സുദീർഘമായ ഒരു ദിവസത്തെ യാത്രയുള്ള അത്തരത്തിലുള്ള യാത്രകൾ അവർക്ക് ഹലാലാകുകയില്ല. ഇല്ലാ മഅദി മഹ്റമിൻ അലൈഹ, അവളുടെ കൂടെ ഒരു മഹ്റമായ ആള് ഉണ്ടായിരിക്കയല്ലാതെ അവൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് അത് ഇതിനുള്ള ഒറ്റപ്പെടാനും വ്യഭിചാരത്തിലേക്കുള്ള വഴികളെല്ലാം അത് അനുകൂല സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഹറാമാക്കിയത്. മാത്രമല്ല ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ കൂടെ നീ ഹജ്ജിന് പോയിക്കോളൂ, നീ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് മറുപടി കൊടുത്തത്. ഇതെല്ലാം ഒരു സ്ത്രീ ദൂരയാത്രയ്ക്ക് വേണ്ടി ഭർത്താവില്ലാതെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ ഏറ്റവും അടുത്ത മഹ്റമുകൾ കൂടെയില്ലാതെ യാത്ര നടത്താൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പറയപ്പെടാൻ കാരണം? ലാ യഖലു അന്ന റജുലുൻ ബി ഇംറഅത്തിൻ ഫഇന്ന ശൈത്താന സാലിസഹുമാ. അബ്ദുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും, രണ്ട് ഒരാണും ഒരന്യ പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടുകയില്ല, കാരണം അവിടെ മൂന്നാമനായിക്കൊണ്ട് പിശാജുണ്ടായിരിക്കും എന്ന് അമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള അതിനേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് അല്ലഫ്ലാത്ത്, സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്യരായ ഒരാണും പെണ്ണും തമ്മിലുള്ള സംസാരങ്ങൾ അതെങ്ങനെയായിരിക്കണം? വിശുദ്ധ ഖുർആനിൽ സൂറത്തു അഹ്സാബിന്റെ 32-ാമത്തെ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ നിസാ അൻ നബിയ്യ ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇനിത്തഖൈതു, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. ഏ പ്രവാചക പത്നിമാരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെ സംസാരിക്കണമെന്ന് പറയുകയാണ്. ഫല തഖ്ദഅന ബിൽ ഖൗലി ഫയതമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്ന തഖവയുള്ള സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരോട് അനുനയമായ ഒരു ആളുകളുടെ മനസ്സിലൊരു ചെറു ഏറ്റവും നല്ല ഒരു അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്, കാരണം ഒരു പക്ഷേ അത് രോഗമുള്ള ഹൃദയമാണെങ്കിൽ, മോശമായ ഹൃദയത്തിൻ്റെ ആളുകളാണ് എങ്കിൽ അവർക്കതൊരു മോഹത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ വഖുൽന ഖൗല മഅറൂഫ, ന്യായമായ വാക്കുകൾ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാവുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, സംസാരം അത് ഏറ്റവും ആളുകൾക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ, ആളുകളുടെ മനസ്സിലൊരു പ്രത്യേകമായ താല്പര്യമുണ്ടാക്കുന്ന വാക്കുകൾ, അത്തരം സംസാരങ്ങൾ ഒരിക്കലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോൾ നോട്ടം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ വചനത്തിൽ വഖുല്ലിൽ മുഅ്മിനാത്തി يعضضن من أبصارهن ويحفظن فروجهن ولا تبدين زينتهن إلا ما ظهر منها. സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക നബിയെ എന്ന് ആ നൂറിൻ്റെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തേത് ചുവടുകളാണ്, അൽ ഖത്വാത്ത്. ആ ചുവടുകൾ, വ്യഭിചാരത്തിലേക്കുള്ള അതിൻ്റെ മോശപ്പെട്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകൾ ഒരുപക്ഷെ അത് വ്യഭിചാരത്തിലേക്ക് നയിച്ചേക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യഭിചാരം അത് ആളുകളിൽ, മിക്കവാറും ആളുകളിലെല്ലാം എത്തിയിട്ടുണ്ട്. അത് കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, അവരുടെ കൈകളിലൂടെ. പ്രവാചകൻ പറഞ്ഞു, വറിജിലു തസ്നി, കാലുകൾ വ്യഭിചരിക്കും. എങ്ങനെയാണ്? വസിനാഹ അൽ മഷ്യ, അതിൻ്റെ ആ വ്യഭിചാരം എന്ന് പറയുന്നത് അത് നടത്തമാണ്, അതിലേക്കുള്ള നടത്തമാണ്. അത് നമുക്കറിയാം, ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ ഇന്ന മോശപ്പെട്ട സ്ഥലങ്ങളാണ് എന്നെല്ലാം അറിയപ്പെട്ടാൽ അവിടേക്കുള്ള നടത്തം അത് ഹറാമാണ്, അത് ആ വ്യഭിചാരത്തിലേക്ക് എത്തും എന്ന് ഉള്ളതിനാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാല് വിഷയങ്ങൾ, അതിൻ്റെ അതുമായി ഒരുമിച്ചുള്ള അന്യ പുരുഷൻ സ്ത്രീ അവരൊരുമിച്ചുള്ള സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഒന്നിച്ചാകാനും വ്യഭിചാരത്തിന് ഉള്ള അനുകൂല സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള മനസ്സിൽ മോഹമുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ അതിലേക്കുള്ള ചുവടുകൾ, ഇതെല്ലാം കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വിഷയങ്ങളെ തൊട്ട് നമുക്ക് ഏവർക്കും ഒരു സുരക്ഷ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലു ഖൗലു ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയ്സ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ വന്ദേ മാതരം നിർബന്ധമോ എന്ന ചർച്ചയാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി,
3: ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
4: വന്ദേമാതരം ദേശീയ ഗീതം ഒരു വിവാദമായ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലായിടത്തും അനുബന്ധമായി നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നതുപോലെ ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതം കൂടി വന്ദേമാതരം കൂടി പൂർണ്ണമായും ആലപിക്കണം എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങൾ പ്രോട്ടോകോൾ സർക്കുലറായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അത് ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു നിർദ്ദേശമാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് മറുഭാഗത്ത് പറയുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ പുറത്ത് പൊതുജനങ്ങൾക്കിടയിൽ ഇത് പൂർണ്ണമായും ആലപിക്കുകയാണോ വേണ്ടത് അതോ വേണ്ടയോ, എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്?
5: നമ്മളീ വന്ദേമാതരത്തിൻ്റെ ഒരു വിഷയം കുറേ കൂടെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു ചരിത്രബോധത്തോടെ ആണതിനെ നമ്മൾ പഠിക്കേണ്ടതും. ഇപ്പോൾ ഒന്ന്, നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്കറിയാം ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ കടന്നുകയറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഹിന്ദുമതം തന്നെയാണെന്നാണ്. ശരിക്കും അത് ഹിന്ദുമതമല്ല. ഇപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ കാണുന്ന ഈ ഹിന്ദുമതം എന്ന് പറയുന്ന പിന്നെ ഒരു സെക്ട് എന്നർത്ഥത്തിൽ അത് ബ്രിട്ടീഷുകാരാണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അല്ലാത്തതൊക്കെ എന്താണ് ഇതാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ചില ദുർബലതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ അതിനെയും കവിഞ്ഞുകൊണ്ടുള്ള ഒരു ഏകീകരണത്തിൻ്റെ സാധ്യതകളാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് വയ്ക്കുകയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് ഈ RSS പൊളിറ്റിക്കൽ രൂപമായിട്ടുള്ള പാർട്ടിയുടെ പേരെന്താണ്? ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതീയ ന്യായ സംഹിത, പിന്നെ ഭാരതീയ ഔഷധശാല, എല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ടേം എന്താണ്? ഭാരതീയമാണ്. എന്നു വെച്ചാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദേശരാഷ്ട്രത്തിൽ ദേശീയതയെ തന്നെയാണ് അത് മതമായിട്ട് കാണുന്നത്. ആ ദേശീയത എന്ന് പറയുന്നതൊരു ജിയോഗ്രഫിക്കലായ ബൗണ്ടറി ഉള്ള, അത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന എന്ന് പറയേണ്ടതില്ല, പക്ഷേ അവർ കാണുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഈ ഒരു ദേശരാഷ്ട്രത്തിനകത്ത് ആ ദേശീയതയെ അതിൻ്റെ സംസ്കാരത്തെ അംഗീകരിക്കുന്നവനാണ് പൗരത്വമുള്ളത് പാടുള്ളൂ. അവനെയാണ് ദേശക്കൂറുള്ളവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവനാണ് മാതൃരാജ്യത്ത് പിന്നെ ഭാഗമാവുകയുള്ളൂ, അതിന് സ്നേഹം ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഒരു പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തെളിയിക്കും. അവിടെയാണ് ഈ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പൗരത്വ നിയമം വന്നപ്പോൾ പോലും നമ്മൾ കണ്ടു, ഈ ദേശത്ത് ജനിച്ചവരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു പ്രദേശത്തു നിന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഇങ്ങോട്ട് വരുന്ന ഹിന്ദു ആണെങ്കിലോ അവനെ സംബന്ധത്തോടെ തെളിയിക്കേണ്ട ആവശ്യമില്ല, അവൻ എന്ത് ചെയ്യും? ഈ ഇതിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ ഈയൊരു വല്ലാത്തത് നമ്മൾ വെച്ചാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എന്താച്ചാൽ ഈ ഇത്തരത്തിലുള്ള ഒരു ഐക്കോണിക്കായിട്ടുള്ള ഇത്തരം ഒരു ആശയത്തെ രൂപപ്പെടുത്തുന്നതിന് പക്ഷേ ഒരു 100-200 വർഷമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പിന്നെ സിമ്പലുകൾ, ഒന്ന് പശു സംരക്ഷണമാണ്. അതായത് ഈ ഗോ സംരക്ഷണം എന്നുള്ളൊരു ആശയത്തെ ഇത് ഒരു 100-200 വർഷം മുൻപ് ഉയർന്നു വന്നു. പിന്നീട് നമുക്കറിയാം ഇപ്പോൾ ദയാനന്ദ സരസ്വതിയെ പോലുള്ളവർ അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും, എന്നുവെച്ചാൽ അദ്ദേഹം സനാതന സ്ഥാനം ഉയർത്തിക്കൊണ്ടപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഗോ സംരക്ഷണത്തെയും ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ നമുക്കറിയപ്പെടുന്ന തുകൽ വ്യവസായം, ഇത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ തോല് ഈ ഉറക്കിടുന്നതും ഒക്കെ ഈ അതിനുള്ള പ്രത്യേക മറ്റേ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പശുവിൻ്റെ സംരക്ഷണം വരുമ്പോൾ ആരാണ് പശുവിനെ ഭക്ഷിക്കുക എന്ന് വരുമ്പോൾ എന്തു ചെയ്യും? ഇവിടെ ഒരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മുസ്ലിങ്ങളാണ് പശുവിനെ ഭക്ഷിക്കുന്നത്, പശുവിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരാണ്. കാരണം അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഈ പശു സംരക്ഷണ വാദം കൊണ്ടുവരുന്നത് ഹിന്ദുക്കൾ പോലില്ല, അത് സിഖുകാർക്കിടയിലൊരു വിഭാഗമാണ്. കാരണം അതൊരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്ന് അങ്ങനെ ഒരു ചർച്ച വരുന്നത്. എന്തായാലും ഇവിടെ ഈ വാദം എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ, മറ്റേ ബംഗാളിലെ ഫാമിൻ ഉണ്ടായി, എന്ന് വെച്ചാൽ മറ്റേ പട്ടിണി ഉണ്ടായല്ലോ. അപ്പോൾ ഈ പട്ടിണി ഉണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാർഷിക നിയമങ്ങളായിരുന്നു. പക്ഷേ ഈ വിഭാഗം ഇതിനെ വാദിച്ചു കൊണ്ടുവന്ന് കാർഷിക നിയമങ്ങളല്ല പ്രശ്നം, മറിച്ച് ഇവിടെ പശുവിനെ തിന്നുന്ന മുസ്ലിങ്ങളാണ്, അത് കാരണം പശുക്കളുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് ഉഴാനും മറ്റ് ആവശ്യങ്ങൾക്കൊന്നും തീയില്ല, പശുക്കളെ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ പശുവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അതിനെ അറുക്കുന്ന ഭക്ഷിക്കുന്ന വിരുദ്ധരും അതിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള ഒരു ഡിവൈഡ് എന്താണ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സമാനമായൊന്നാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിൽ നമ്മൾ കണ്ടത്. വന്ദേ മാതര യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇക്ബാൽ എഴുതിയിട്ടുള്ള സാരോജ ഹംസയച്ഛയുണ്ട്, ടാഗോർ എഴുതിയിട്ടുള്ള മറ്റേ നമ്മളെ ജനഗണമനയുണ്ട്, ഇതിലൊന്നും വിവാദങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ, അതെല്ലാം ദേശഭക്തി ഗാനങ്ങളാണ്, അതൊക്കെ ആലപിക്കുന്നതിന് ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ ഒരു ദേശഭക്തി ഗാനം ആലപിക്കാൻ മുസ്ലിങ്ങൾ മടിക്കുന്നതല്ല പ്രശ്നം, മറിച്ച് ഈ പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഈ ദേശീയ ഗീതം എന്ന് നമ്മൾ പറയുന്ന അത് ശരിക്കും പറഞ്ഞാൽ 1875 ആദ്യം അത് എഴുതപ്പെടുമ്പോൾ അതിന് രണ്ട് സ്റ്റാൻസേ ഉള്ളൂ. ആ രണ്ട് സ്റ്റാൻസുകൾ ഇന്നും എന്ത് ചെയ്യാം, ചൊല്ലുന്നതിന് പ്രശ്നമില്ലാതെ എല്ലാവരും എന്താണ് അംഗീകരിക്കുന്നുണ്ട്. അത് ടാഗോറാണ് എന്ത് ചെയ്യുന്നത്, 1896 കൊൽക്കത്തയിലെ കോൺഗ്രസ്സിൽ എന്ത് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. അദ്ദേഹം ആലപിച്ചത് ഈ രണ്ട് സ്റ്റാൻസിയാണ്. 1937 കോൺഗ്രസ് ചെയ്യുന്നത് ചെയ്യുന്നു, ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോഴും എന്താണ് ഇത് പിന്നെ ഈ രണ്ട് സ്റ്റാൻസ് എന്ന് ചെയ്യുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്ന ഒരു കാര്യം, ആനന്ദമഠം എഴുതിയപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗം കൂടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വരികൾ അതിനകത്ത് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു കേവല പ്രചോദനമാണോ എന്ന് നമുക്കെപ്പോഴും അറിയില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആനന്ദമഠം കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയും ഈ ബ്രിട്ടീഷുകാർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ചില സൂഫികളും സന്യാസിമാരുകളൊക്കെ ചേർന്ന് നടത്തിയ കലാപത്തെ അദ്ദേഹം ഒരു

ഒന്നാമത്തൊരു ദേശീയ ഗീതത്തിന് സ്വഭാവം ഉണ്ടെങ്കിൽ രണ്ടാമത്തൊരു പിന്നെ മതഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തി ഗീതത്തിൻ്റെ ഇതിലേക്ക് വരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭൂമിയാണ്, നമ്മൾ ജനിച്ച നാടാണ്. അതിനോടുള്ള ഒരു ഒരു രാജ്യത്തോട് ഏതെല്ലാം രീതിയിലുള്ള കൂറുണ്ടാകണമോ സ്നേഹമുണ്ടാകണമോ അതൊക്കെ മുസ്ലിങ്ങൾക്കുണ്ട്, വെച്ച് പുലർത്തുന്നുണ്ട്. നമുക്കറിയാം മറ്റെല്ലാവരെയും പോലെ രക്തസാക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. നമുക്ക് ഡൽഹിയിലൊക്കെ ആ മറ്റേ ഫലകം കണ്ടാൽ അറിയുന്നത് അതിനകത്ത് എത്രമാത്രം മുസ്ലിങ്ങളുടെ പേരുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, അതേസമയം ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഷ്യയിൽ ഒരു രാജ്യമാണ്. ഏഷ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമിയിൽ പിന്നെ മറ്റേ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ്. ആ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ്. ആ മറ്റേ സൂര്യൻ എന്ന് പറയുന്നത് മിൽക്കി വേയിൽ ഒരു നക്ഷത്രമാണ്. അങ്ങനത്തെ ഒട്ടനവധി മിൽക്കി വേകൾ അല്ലെങ്കിൽ എത്ര നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ട്. അങ്ങനത്തെ ഈ പ്രപഞ്ചമുണ്ട്, ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ ലളിതമായിട്ടുള്ള വിശ്വാസം എന്താണ്? ഇപ്പറയുന്ന സകലതിനെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തീരെ വർഗീയതയില്ലാത്ത ഒരാശയമാണത്. അവിടേക്കാണ് വളരെ ചുരുക്കി ചുരുക്കിയിട്ട് ഈ രാജ്യത്തിൻ്റെ മറ്റേ ഒരു ദേവിയായി സങ്കല്പിച്ച് അതിനെ ആരാധിക്കണമെന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ്. മാത്രമല്ല മുസ്ലിങ്ങളെ ഇത്തരം ഒരു അജണ്ട വെച്ചുകൊണ്ട് അന്യവൽക്കരിക്കാൻ പറ്റുമെന്നുള്ള ആശയമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരീ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇതൊരു സാംസ്കാരിക ദേശീയതയാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, ഇവർ മാതൃഭൂമിയോട് സ്നേഹമില്ലാത്ത കൂറില്ലാത്തവരാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലും തീയുന്നത്, ഈ വന്ദേമാതരം എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേവലം നയപരമായ പ്രശ്നമല്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിലോ ഒരാദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഫാക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് വിലയിരുത്തലൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, ഉണ്ടാകുന്നതാണ്. അത് കാലികമായി ചിലപ്പോൾ എന്ത് ചെയ്യാം, പരിഷ്കരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫാക്ട്സ് മാറിക്കഴിഞ്ഞാൽ. ഇപ്പോൾ കമ്മ്യൂണിസം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്കത് മാറ്റുന്നതിന് പ്രശ്നമില്ല. എന്നാൽ ആദർശങ്ങൾ എന്താണ്, അവ പലപ്പോഴും ഒരു ഒരു സമൂഹം ആർജിക്കേണ്ട മൂല്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അതിന് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വലിയ വിഷൻ ഉണ്ടാവും, അത് അതിൻ്റെ മുൻനിർത്തിയായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചിന്തിക്കുന്നത്. അതുതന്നെയും ദൈവീക മതങ്ങളാകുമ്പോൾ ദൈവം നൽകിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണത് രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും സംസ്കാരവും എല്ലാം തന്നെ ദൈവീകമാണ്. അവിടെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ പാർട്ടികളോ സംഘടനകളൊക്കെ ഈ നയപരമായി എടുക്കുന്നൊരു തീരുമാനം, അത് മാറിയാൽ പോലും വലിയ വിവാദം ഉണ്ടാവും. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ PM ഒരു നയപരമായ വിഷയമാണ് അല്ലേ, അതിൽ നയപരമായ വ്യതിയാനം ഉണ്ടായോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് നയവ്യതിയാനമുണ്ടായോ എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അതും അത് കേവലം നയമാണെങ്കിൽ പോലും അത് മാറ്റാൻ പാടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരാദർശമാണെങ്കിലോ, അത് തന്നെ ഒരു ദൈവിക ആദർശമാണെങ്കിലോ, ഇത് മാറ്റണമെന്ന് പറയുന്നത് എത്രമാത്രം വിചിത്രമായിട്ടുള്ളൊരു വാദമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നയവ്യതിയാനമല്ല, ആദർശത്തിൻ്റെ വ്യതിയാനമാണെന്ന് നമ്മൾ പറയുന്നത്. അത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ ജയ് ശ്രീറാം എന്നത് നമുക്കറിയാം മതപരമായിട്ടാണ് വിളിക്കപ്പെടുന്നത്, നിർബന്ധിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു നേഷണലൈസ്ഡ് വേർഷൻ, ഒരു ദേശീയ ഇത് ഒരു സ്വഭാവമുള്ള വേർഷനാണ് ഈ വന്ദേമാതരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു മറ കൂടെയാണ് ശരിക്കും വെച്ചാൽ. എന്തായാലും കേരളത്തിൽ ഇത് നിലവിളിക്കായിട്ടും ഓണമായിട്ടുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താ ആവർത്തിക്കും. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ യാദൃശ്ചികമല്ല, ഇത് കേവലം യാദൃശ്ചികമല്ല, വളരെ ആസൂത്രിതമാണ്. 2 നൂറ്റാണ്ടിൻ്റെ പഴക്കം ഈ ഈ ആശയങ്ങൾക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 150 വർഷത്തെ, ഇപ്പോൾ 150 വർഷത്തെ ചരിത്രമാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ RSSനേക്കാളും പഴക്കമുണ്ട്, വ്യക്തമായ നിലപാടോടെയാണിത് ആവർത്തിക്കപ്പെടുന്നത്. ഇവിടെ മനസ്സിലാക്കുക വെച്ചാൽ കോൺഗ്രസ്സിനിതിന് കാലാകാലമായിട്ടൊരു നിലപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്
ഈ പുതിയ തലമുറക്ക് അറിയില്ലെങ്കിൽ കോൺഗ്രസ് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഇതിൽ വളരെ കൃത്യമായ ഇതുണ്ട്. 1937 അംഗീകരിക്കുന്ന സമയത്തും കോൺഗ്രസ്സിന് ഇത് ഓർമ്മ

0: ഉറപ്പിച്ചിട്ടുണ്ട് ലീഗ്. അതുകൊണ്ട് തന്നെ ആ നിലപാടെന്താണെന്നുള്ളത് ലീഗും അണികളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് തുറന്നു പറയാൻ മടിക്കേണ്ട പ്രശ്നമേ വരുന്നില്ല. വളരെ കൃത്യമായി ഇത് ഉറപ്പിച്ച് പറയും. ഇതാണ് കാലാകാലങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വ്യതിയാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം പറയേണ്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്താണ് ഇതൊന്നും കൊച്ചു ഉള്ള വിഷയങ്ങളൊക്കെ, അതൊക്കെ കുറച്ചുകൂടെ എന്താണ് രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതവർ കൈകാര്യം ചെയ്ത് പരിഹരിക്കട്ടെ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. വന്ദേ മാതരം നിർബന്ധമോ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ, അറിവ്, വിനയം വർദ്ധിപ്പിക്കും. നമ്മോടൊപ്പം ചേരുന്നത് നസ്റുല്ലാ സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നാം കേൾക്കുകയാണ്. മഹാനായ കെ മൗലവിയുടെ ജീവിത ചരിത്ര യാത്രകളിലൂടെയാണ് ഏതാനും എപ്പിസോഡുകളായി നമ്മൾ ഓർമ്മ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. ജീവിച്ചു തീർന്ന വഴികളിലൂടെ മറ്റുള്ളവർക്ക് പാഠവും ഗുണപാഠവും സമ്മാനിച്ച് അതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ ലാളിത്യത്തെ മറ്റുള്ളവർക്ക് പോലും മാതൃകയാക്കുന്ന രൂപത്തിൽ കാണിച്ചു കൊടുത്ത ഒരു മഹാപണ്ഡിതൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഓർമ്മ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും സ്വീകരിച്ചിരുത്തുന്ന, അതും എഴുന്നേറ്റ് നിന്ന് കൈകൊടുത്ത് ആനയിച്ചിരുത്തുന്ന സ്വഭാവമായിരുന്നു കെ മൗലവിയുടേത് എന്ന് പല ആളുകളും എഴുതി വെച്ചതായി നമ്മൾ കേട്ടു. പയ്യമ്പള്ളി ഉമർകുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും കെ മൗലവിയെ ഓർത്തെടുത്തപ്പോഴും ഇത് എഴുതാൻ മറന്നില്ല. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഇൻഷാല്ലാ കെ മൗലവിയെ നമുക്ക് വീണ്ടും കേൾക്കാം. അറിവ് വിനയം വർദ്ധിപ്പിക്കുകയുള്ളൂ. പയ്യമ്പള്ളി ഉമർകുട്ടി സാഹിബ് ഉമർ മൗലവിയെ ഓർത്തെടുക്കുന്നു.
5: യഥാർത്ഥമായ പാണ്ഡിത്യം വിനയത്തെയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ലെന്ന പ്രമാണത്തിനു കെ എം മൗലവി സാഹിബ് ഒരു ഉത്തമ ദർശനമാണ്. അഹംഭാവം തിരിഞ്ഞു നോക്കാത്ത ആ പ്രകൃതി, കാപട്യം പാളി നോക്കാത്ത സുന്ദര ഹൃദയം. മൗലവി സാഹിബുമായി അല്പമെങ്കിലും നേരിൽ പരിചയിക്കുവാൻ കഴിഞ്ഞ ഏതു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നവയാണിവ. പത്തു കിതാബ് ഓതിത്തീരുമ്പോഴേക്കും തലക്കനം 1000 ടണ്ണായി വർദ്ധിക്കുന്ന അൽ ആലിമുൽ അല്ലാമമാർ പാണ്ഡിത്യത്തിൻ്റെ പരിവേഷവുമണിഞ്ഞ് പരേഡ് നടത്തുന്ന നമ്മുടെ നാട്ടിൽ മൗലവി സാഹിബ് വിനയത്തിൻ്റെ ജീവൽ പ്രതീകമായി നിലകൊള്ളുന്നു. എത്ര അപരിചിതനും സാധാരണക്കാരനുമായ ആളാണെങ്കിലും തന്നെ വന്നു കണ്ട് സലാം പറയുമ്പോൾ മൗലവി എഴുന്നേറ്റ് ആഖതനെ ആദരിച്ചു സലാം മടക്കി കൈനീട്ടി ഹസ്തദാനം ചെയ്തു, ചെറിയൊരു പ്രാർത്ഥനയും ചെയ്തു. പുഞ്ചിരിച്ചുകൊണ്ട് കുശലം ചെയ്യുന്ന ആ ചിത്രം ഒരിക്കൽ കണ്ടയാളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോവുകയില്ല. എന്നാൽ നമ്മുടെ പ്രസിദ്ധരായ ചില ആലിമുകളുടെ കൂട്ടത്തിൽ സലാം അങ്ങോട്ട് ചെല്ലിയാൽ അതുതന്നെ അപമാനിച്ചതാണെന്ന് കരുതിയിട്ടെന്ന പോലെ ഗൗരവപൂർവ്വം മുഖം തിരിക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത സ്നേഹിതന് ഇത്തരം ഒരു തിക്താനുഭവമുണ്ടായി. ഞങ്ങളൊരു ദിവസം മഗ്രിബ് നമസ്കാരാനന്തരം പള്ളിയുടെ പ്രവേശനദ്വാരത്തിനടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിലെ പ്രസിദ്ധനായൊരു പണ്ഡിതൻ പരിവാരസമേതം പള്ളിയിൽ വന്നു കയറി. എൻ്റെ സ്നേഹിതൻ എഴുന്നേറ്റു, പ്രസിദ്ധനായ പണ്ഡിതനെ ബഹുമാനിച്ചു, അദ്ദേഹത്തിന് സലാം ചൊല്ലി, ഹസ്തദാനത്തിനു വേണ്ടി ഭക്തിപൂർവം കൈനീട്ടി. പക്ഷേ ആ മഹാപണ്ഡിതൻ സലാം അടക്കുകയോ കൈനീട്ടി അഭിവാദനത്തിനു വന്ന ആളുടെ കരം ഗ്രഹിക്കുകയോ ചെയ്യാതെ നടന്നകന്നു കളഞ്ഞു. തികച്ചും പണ്ഡിതോചിതമായ അന്തസ്സോടും ഗൗരവത്തോടും കൂടി അൽ ആലിമുൽ അല്ലാമ ചെയ്ത ഈ വേല അടുത്തുണ്ടായിരുന്ന ആളുകളിൽ എന്തു പ്രതികരണമാണ് സൃഷ്ടിച്ചതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. മൗലവി സാഹിബിൻ്റെ വിനയാതിരേഖത്തിൻ്റെ കുളിർക്കാറ്റിനെപ്പറ്റി പറഞ്ഞപ്പോൾ മറ്റു ചിലരുടെ അഹംഭാവത്തിൻ്റെ കൊടുങ്കാറ്റിനെ സ്പർശിച്ചു പോയെന്നേയുള്ളൂ. താൻ കാണുന്ന ആളുകളെല്ലാം വളരെ ശുദ്ധഹൃദയരും നിഷ്കളങ്കമാനസരും നിഷ്കപട ചിത്തരുമാണെന്നാണ് മൗലവിയുടെ വിശ്വാസം. തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കരുതി. പക്ഷേ ഈ കപടലോകത്തിൻ്റെ മറിമായങ്ങളും ഗതിവിഗതികളും നീക്കുപോക്കുകളും പുഞ്ചിരിയും സൗമനസ്യവുമൊക്കെ അവയുടേതായ ആത്മാർത്ഥതയില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയാതിരുന്ന മൗലവി സാഹിബിന് അതുകൊണ്ട് പല അബദ്ധങ്ങളും വന്നുവശായി. അദ്ദേഹത്തെ എന്തും പറഞ്ഞു വിശ്വസിപ്പിക്കുവാനും ഏതും പറഞ്ഞു പറ്റിക്കുവാനും എവിടെയും കൊണ്ടു നടത്തുവാനും ചില സ്വാർത്ഥമതികൾക്ക് ചിലപ്പോൾ സാധിച്ചുവെന്നതാണ് ഈ അബദ്ധങ്ങൾ. പറഞ്ഞവരുടെയും കൊണ്ടുവന്നവരുടെയും ആത്മാർത്ഥതയിൽ ഉദ്ദേശശുദ്ധിയിൽ അദ്ദേഹം അവിശ്വസിച്ചില്ല, സംശയിച്ചില്ല. 1943 കേരളത്തിലുടനീളമുണ്ടായ ഭയങ്കരമായ കോളറ മുസ്ലിം സമുദായത്തിൽ ഒട്ടനകം യത്തീമുകളെ സൃഷ്ടിച്ചു. അവരുടെ പരിപാലനത്തിൻ്റെ പ്രശ്നം സമുദായത്തിൻ്റെ മുമ്പാകെ ഒരു ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കുവാൻ കോഴിക്കോട് മുസ്ലിങ്ങളുടെ ഒരു യോഗം ചേരുകയുണ്ടായി. കേരള മുസ്ലിങ്ങളുടെ അഭിവന്ധ്യ നേതാക്കന്മാരായിരുന്ന സത്താർ സേട്ടു സാഹിബും സേദേ സാഹിബും ആ യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ കെ എം മൗലവി സാഹിബ് ഗംഭീരമായൊരു പ്രസംഗം ചെയ്തു. യത്തീമിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനവും പ്രാധാന്യവും പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളും തിരുനബിയുടെ ചര്യകളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തി. സമുദായത്തിൻ്റെ അനാസ്ഥയും ആലസ്യവും നിമിത്തം യത്തീമുകൾ ഇതര മതസ്ഥരുടെ അനാഥാലയങ്ങളിൽ ചെന്നുപെട്ടു. അനിസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളർന്നു വന്നാൽ ആ പരിതാപകരമായ അവസ്ഥക്കുള്ള മുഴു ഉത്തരവാദിത്വവും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമുദായം മുഴുവൻ വഹിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം താക്കീത് നൽകി. 60 ദുർബല ശരീരത്തിന് ഇത്ര ഉജ്ജ്വലമായ, സമുദായത്തെ പിടിച്ചുകൊലുക്കുന്ന, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആഞ്ഞിറങ്ങുന്ന ഗംഭീരമായൊരു പ്രസംഗം ചെയ്യാൻ സാധിക്കുമെന്ന് അന്നാദ്യമായാണ് ആ യോഗത്തിൽ സംബന്ധിക്കുവാൻ ഇടവന്ന എനിക്ക് ബോധ്യമായത്. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ പ്രസംഗമാണ് തിരൂരങ്ങാടി യത്തീംഖാനക്ക് പിറവി നൽകിയത്. അതിൻ്റെ ആദ്യം മുതൽ തൻ്റെ അന്ത്യം വരെയും മൗലവി സാഹിബ് യത്തീംഖാന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. യത്തീംഖാനയുടെ നിലനിൽപ്പിനും പുരോഗമനത്തിനും പ്രോത്സാഹനവും പ്രചോദനവും ലഭിക്കുന്ന ഏത് കോണിലും മൗലവി സാഹിബ് തൻ്റെ അനാരോഗ്യത്തെയും വാർദ്ധക്യത്തെയും വകവെക്കാതെ പാഞ്ഞെത്തിയിട്ടുണ്ട്. വിദൂരസ്ഥമായ അറബ് രാജ്യത്ത് പോലും ഈ സ്ഥാപനത്തിൻ്റെ വികാസപൂർണമായ വളർച്ചയ്ക്കു വേണ്ട സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി അദ്ദേഹം പരിശ്രമിക്കാനെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അനാഥാലയത്തെയും ഒരു ഓറിയൻ്റൽ ഹൈസ്കൂൾ, സീതി സാഹിബ് മെമ്മോറിയൽ ട്രെയിനിങ് സ്കൂൾ മുതലായ സ്ഥാപനങ്ങളെയും ഒരു സുശക്ത ഹസ്തത്തെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് താൻ ഈ ലോകവുമായി വേർപ്പെട്ടതെന്ന് മൗലവിയുടെ ആത്മാവിന് ആശ്വസിക്കാം. ആ സുശക്ത ഹസ്തമത്രേ ഏറനാട്ടിലെ ഉരുക്കുമനുഷ്യനായ എം കെ ഹാജി സാഹിബ്. കെ എം മൗലവി സാഹിബ് ഉൽപതിഷ്ണു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നെങ്കിലും എതിർശക്തികളെ അനാദരിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. വാദപ്രതിവാദത്തിനായി മൈക്ക് കെട്ടിയ കാറുമായി ഓടി നടക്കുന്ന സമ്പ്രദായത്തെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാന്യവും സഭ്യവുമായ നിലയിൽ തർക്കവിഷയങ്ങളെ എല്ലാവരും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായി യുക്തിപൂർവം വിശകലനം ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയുമായിരുന്നു മൗലവി സാഹിബിൻ്റെ പതിവ്. സമുദായത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കുവാനോ അഭിപ്രായ ഭിന്നത ഊതിവീർപ്പിക്കുവാനോ അദ്ദേഹം ഒരുങ്ങിയതേയില്ല. എന്നുവെച്ച് ഇസ്ലാമിൻ്റെ മൗലിക സിദ്ധാന്തങ്ങളുടെ നൈസർഗികമായ സൗന്ദര്യത്തെ സ്വാർത്ഥലാഭത്തിൻ്റെ ആഭരണമിട്ട് മറച്ചു പിടിക്കുവാനും അജ്ഞതയുടെ അഴുക്ക് തേച്ചു വികൃതമാക്കുവാനും ആരെയും അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും ആ മഹാപണ്ഡിതന്റെ പാണ്ഡിത്യത്തെയും ഹൃദയശുദ്ധിയെയും ദൈവഭയത്തെയും തലകുലുക്കി സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം നിര്യാതനായപ്പോൾ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള അനവധി ജുമഅത്ത് പള്ളികളിൽ നിന്നും മറ്റും ജനാസ നമസ്കാരം നിർവഹിച്ച അനേകായിരം ആളുകളും അദ്ദേഹത്തിൻ്റെ അന്ത്യദർശനത്തിൽ നിന്നും മയ്യത്ത് സംസ്കരണത്തിനും എത്തിച്ചേർന്ന വമ്പിച്ച ജനാവലിയിലും കേരള മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ആ മഹാപുരുഷന്റെ നേരെയുള്ള ഭക്തി ബഹുമാനാദരങ്ങളെയാണ് വിളിച്ചോതുന്നത്.
4: മാഷാല്ലാ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ കെ മൗലവി വഹിച്ചിരുന്ന അനിതര സാധാരണമായ ഇടപെടലുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും എതിർപ്പുകളുമൊക്കെ വകവെക്കാതെ അദ്ദേഹം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ഒപ്പം കോൺഗ്രസിനോടൊപ്പവും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളോടൊപ്പവുമൊക്കെ ചേർന്നു നിന്നുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അഹോരാത്രം പരിശ്രമിച്ചിരുന്ന മഹാത്യാഗിവര്യനായിരുന്ന കെ മൗലവിയുടെ ജീവിതചരിത്രം ഉമ്മർകുട്ടി പയ്യമ്പള്ളി അദ്ദേഹം നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും നമുക്കതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്, അറിവുകളുണ്ട്. ഉമ്മർകുട്ടി പയ്യമ്പള്ളി തലശ്ശേരിയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മുൻനിര പ്രവർത്തകനായിരുന്നു. തലശ്ശേരി കോടതിയിൽ ക്ലർക്കായിരുന്നു അദ്ദേഹം. തലശ്ശേരി ദാറുസലാം യത്തീംഖാനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻഷാല്ലാ, കെ മൗലവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ അനുഭവങ്ങൾ വ്യത്യസ്തരായ ആളുകളിൽ നിന്നും ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ തുടർച്ചയായി നമുക്ക് കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ.
6: പ്രിയ ശ്രോതാക്കളിൽ ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഓരോ വർഷവും കേരളത്തെ പിടിച്ചുകുലുക്കും വിധം മഴക്കെടുതികൾ കടന്നുവരുന്നു. ഒരു കാലത്ത് സമൃദ്ധിയുടെയും കുളിർമയുടെയും വേളയായിരുന്ന മഴക്കാലം ഇന്ന് വിറങ്ങലിക്കുന്ന ഭയത്തിന്റെയും കണ്ണീരിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ തുടങ്ങിയവ പ്രകൃതിയുടെ സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണോ, അതോ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിന്റെ തിരിച്ചടിയോ? ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതിക്കുമേൽ മനുഷ്യർ നടത്തുന്ന ക്രൂരമായ ചൂഷണത്തിന്റെ ബാക്കിപത്രമാണെന്നതിന് അടിവരയിടുന്ന ചില ഘടകങ്ങളുമുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മലയോര ചൂഷണവുമാണ് അതിൽ പ്രധാനം. ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും വർദ്ധിക്കാൻ പ്രധാന കാരണം അശാസ്ത്രീയമായ ഭൂവിനിയോഗമാണെന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പോലുമുള്ള അനിയന്ത്രിതമായ പാറമട പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും മലനിരകളുടെ സ്വാഭാവിക ഘടനയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടിമാറ്റി കാടുകളില്ലാതാക്കുമ്പോൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷി ഭൂമിക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് കനത്ത മഴയിൽ മലയിടിച്ചിലിനും വഴിവെക്കുന്നു. മഴവെള്ളത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വയലുകളും ചതുപ്പുകളും തടാകങ്ങളും നികത്തി വൻകിട കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു. അതോടെ വെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനും ഭൂമിയിലേക്ക് ഇറങ്ങാനുമുള്ള വഴികൾ അടയുന്നു. പുഴകളുടെയും തോടുകളുടെയും തീരങ്ങൾ കയ്യേറിത്തുടങ്ങിയതോടെ അല്പം മഴ പെയ്യുമ്പോഴേക്ക് നഗരങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിലാകുന്ന അവസ്ഥയായി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പരിസ്ഥിതി പഠന റിപ്പോർട്ടും മുന്നറിയിപ്പുകളെയും അവഗണിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആഗോള താപനത്തിന്റെ അനന്തരഫലമായി ഒന്നു രണ്ടു ദിവസങ്ങൾ കൊണ്ട് ഒരു മാസത്തിൽ പെയ്യേണ്ട മഴ ഒരുമിച്ച് പെയ്യുന്ന അവസ്ഥയും വർദ്ധിച്ചുവരുന്നു. അറബിക്കടലിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മഴ വിസ്ഫോടനങ്ങൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും തീവ്രമഴകൾക്കും കാരണമാകുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുള്ള മഴയിൽ ഡാമുകൾ നിറഞ്ഞു കവിയുന്നതും റോഡിലും വീട്ടിലുമൊക്കെ വെള്ളം നിറയുന്നതും എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് വൻതോതിലുള്ള വെള്ളം സംഭരിക്കാൻ ഡാമുകൾ കാഴമില്ല. അത്രമാത്രം മണൽ അവയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. മണൽ നിറഞ്ഞതുമൂലം നദികളുടെ ആഴം കുറഞ്ഞിരിക്കുന്നു. ഒഴുകിപ്പോകാൻ പറ്റാത്തതിനാൽ വെള്ളം കരകളിലേക്ക് ഒഴുകിപ്പരക്കുന്നു. നദികളിലെ മണൽവാരൽ വീണ്ടും തുടങ്ങി. നദികളുടെ ആഴം കൂട്ടിയാൽ വെള്ളക്കെടുതി മൂലമുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇല്ലാതാക്കാം. മണൽ വിൽപ്പനയിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാൽ ഒരു പരിധിവരെയെങ്കിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്കാസ്വദിപ്പിക്കാൻ വേണ്ടിയത്രയത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. വിശുദ്ധ ഖുർആൻ അധ്യായം 30:41.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പി
8: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്ത് ത്വാഹയിലെ 7 മുതൽ 17 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയേഖ്.
9: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാഅക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടോ? ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ റവാത്തിബ് സുന്നത്തുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള ഹദീസ് 1098 ഹദീസ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. ളുഹറിന് മുമ്പ് രണ്ടും ശേഷം രണ്ടും, ജുമാക്ക് ശേഷം രണ്ടും, അതേപോലെ മഗ്രിബിന് ശേഷവും ഇഷാന് ശേഷവുമെല്ലാം രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നതായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയത് നബിയുടെ കൂടെ നമസ്കരിച്ച ആ ഒരു വിഷയം ഉണർത്തുകയുണ്ടായി. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് റവാത്തിബ് സുന്നത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണ് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുക. ഫഇൻ അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈത്തിഹി ഇല്ല സ്വലാത്തൽ മക്തൂബ, ഫർളല്ലാത്ത നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം, ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ കാര്യം എന്ന് ഉണർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്തായും 12 റക്അത്തായും റവാത്തിബ് സുന്നത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫറളുകൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു കാവൽ എന്നുള്ള നിലക്കാണ് സുന്നത്തുകളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആറാധിപത്തായ സുന്നത്തുകൾ ഒരാൾ പതിവാക്കുമ്പോൾ എണ്ണമറ്റ പ്രതിഫലമാണ് അയാൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. റാത്തിബത്തിൻ്റെ പ്രതിഫലം, നേരത്തെ പള്ളിയിൽ പോകുന്നതിൻ്റെ പ്രതിഫലം, നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നതിൻ്റെ പ്രതിഫലം, ഒന്നാമത്തെ സൊഫിൽ എത്തിപ്പെടാനും ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നമസ്കാരം ലഭിക്കുവാനുമെല്ലാം അത് കാരണമായിത്തീരുന്നു. എന്നാൽ ഈ റാത്തിബത്ത് സുന്നത്തുകളെ അവഗണിക്കുന്ന, നിസാരമായി കാണുന്ന ആളുകൾ പതിവായി അതിന് വൈകിയെത്തുകയും ജമാഅത്ത് നമസ്കാരത്തിന് തന്നെ വൈകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ആദ്യ സൊഫ് നഷ്ടപ്പെടുകയും അതിൽ നിന്ന് വിദൂരമാവുകയും ആദ്യ തക്ബീർ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കെത്തും. ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളുമാണ് തടയപ്പെടുന്നത് ഇത്തരത്തിൽ. അക്കാരണത്താൽ പാപങ്ങളും അതുപ്രകാരം റാത്തിബത്ത് സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുക വഴി കുറ്റം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം ഫർളായ നമസ്കാരം, അത് നിർബന്ധമായ നമസ്കാരം, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഹക്കാണ്. അതിൽ വീഴ്ച വരുത്തുമ്പോൾ നാം കുറ്റക്കാരാവും. അപ്പോൾ നഷ്ടം സംഭവിക്കാതിരിക്കാൻ, നന്മകൾ തടയപ്പെടാതിരിക്കാൻ, റബ്ബിലേക്ക് അടുക്കുവാനും ജമാഅത്ത് നമസ്കാരങ്ങൾ നമുക്ക് ലഭിക്കുവാനും ഫർളായ നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അതിൻ്റെ എല്ലാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ നേരത്തെ തന്നെ പുറപ്പെടുകയും ഈ റാത്തിബത്തുകൾ പ്രത്യേകം ശ്രദ്ധ നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ റുക്കുഉം സുജൂദും നിർവഹിക്കുക, റബ്ബിന് ഇബാദത്ത് നിർവഹിക്കുക, എല്ലാ നന്മകളും നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്ക് വിജയിക്കാമെന്ന്. തൗഹീദിൻ്റെ യാഥാർത്ഥ്യം, അതിനുശേഷം നിർബന്ധമാക്കിയ കാര്യമാണല്ലോ നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിന് അതിൻ്റേതായ പ്രാധാന്യവും ഗൗരവവും വിശ്വാസികൾ നൽകുന്ന കാലത്തോളം അവർക്ക് ഖൈറുണ്ടാകും, നന്മയുണ്ടാകും. നമസ്കാരത്തെ അവഗണിക്കുന്ന, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ഒരവസ്ഥ വരുമ്പോൾ അതുവഴി ഒരുപാട് നന്മകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മകളിൽ മുന്നേറുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വളരെയധികം താൽപ്പര്യം കാണിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ളുഹറിന് മുമ്പും ശേഷവും രണ്ട് രണ്ട് റക്കാത്തുകൾ നമസ്കരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ നാല് റക്കാത്ത് ദുഹറിന് മുമ്പ് നമസ്കരിച്ചു എന്നത് ഹദീസുകളിൽ നമുക്ക് കൃത്യമായി വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഹദീസിൽ വന്ന മറ്റൊരു കാര്യമാണ് വറക്കഅത്തൈനി ബഅദുൽ ജുമുഅ, ജുമുഅക്ക് ശേഷം രണ്ട് റക്കാത്ത് നമസ്കരിച്ചു എന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ജുമുഅ ദിവസത്തിൽ ജുമുഅ നടക്കുമ്പോഴുള്ള വിശ്വാസിയുടെ സുന്നത്ത് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? മറ്റു ഹദീസിൽ മറ്റു റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വക്കാന ലാ യുസല്ലി ബഅദൽ ജുമുഅത്തി ഹത്താ യൻസരിഫ, ജുമുഅക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിരിഞ്ഞു പോകുന്നത് വരെ. ഫയുസല്ലി റക്അത്തൈൻ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് പിന്നെ വിരമിച്ചതിന് ശേഷം പിന്നീട് രണ്ട് റക്അത്ത് നമസ്കരിക്കും എന്നതാണ്. ഹത്താ യൻസരിഫ, അതായത് അന്നഹുനാക ഫാസിലൻ ബൈനൽ ജുമുഅത്തി വന്നാഫില, ജുമാ നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിനും ഇടയ്ക്കൊരു വേർതിരിവ്. ജുമാ നമസ്കാരം നാല് റക്അത്താണ് എന്ന് വിശ്വസിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞുകൊണ്ട് ആളുകൾ പിരിഞ്ഞുപോയി, പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വെച്ചാണെങ്കിൽ നാല് റക്അത്തും വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്അത്തും നമസ്കരിക്കാറുണ്ടായിരുന്നത് എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുക്കുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങളിലൊരാൾ ജുമുഅ നമസ്കരിച്ചാൽ അതിനുശേഷം നാല് റക്അത്ത് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാനുള്ള താൽപ്പര്യം, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം നമ്മോട് ഉണർത്തിത്തരുകയാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും, പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്തുമാണ് നമസ്കരിക്കേണ്ടത് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് റാത്തിബത്ത് സുന്നത്തായിക്കൊണ്ടല്ല, അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നുണ്ട്, ലൈസലിൽ ജുമുഅത്തി സുന്ന റാത്തിബ ഖബ്ലഹ ഫി അസ്ഹി ഖൗലിൽ ഉലമ, ജുമുഅക്ക് മുമ്പ് റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതായി ജുമുഅക്ക് മുമ്പ് പ്രത്യേകമില്ല. ലാക്കിൻ യുഷ്റഉ ലിൽ മുസ്ലിമി ഇദാ അത്തൽ മസ്ജിദ അൻ യുസല്ലി മാ യസറല്ലാഹു ലഹു മിനർ റകഅത്ത്, എന്നാൽ ശറഅക്കപ്പെട്ട കാര്യമാണ്, ഒരാൾ മസ്ജിദിലേക്ക് വന്നാൽ തനിക്ക് സാധ്യമാകുന്ന എളുപ്പമുള്ള അത്ര റക്അത്തുകൾ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. യുസല്ലിമു മിൻ കുല്ലി സിൻചൈൻ, ഓരോ രണ്ട് റക്അത്തിലും സലാം വീട്ടുക. ലിഅന്നഹു, കാരണം ഖദ് സ്വഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹാദീസി കസീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. മാ യദുല്ലു അല അന്നൽ മശ്റൂഉ ലിൽ മുസ്ലിമി ഇദാ അത്തൽ ജുമുഅ, മുസ്ലിമിന് ശറഅക്കപ്പെട്ടതാണ് എന്നറിയിക്കുന്നത് ജുമുഅക്ക് വേണ്ടി വന്നാൽ, അൻ യുസല്ലിയ മാ ഖസമ അല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് വിധിച്ചതായ ഓഹരി, അയാൾക്കുള്ള ഷെയർ നിർണയിച്ചതത്ര അയാൾ നമസ്കരിക്കുക. ഖബ്ല ഖുറൂജിൽ ഇമാം, ഇമാമ് ജുമുഅ ഖുത്ബ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് എത്രയാണോ. വലം യുഹദ്ദിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്ത് മുഹദ്ദദ ഫീ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇത്ര റക്അത്ത് എന്ന് നിർണയം, ഹദ്ദ്, ലിമിറ്റ് വെച്ചിട്ടില്ല. ഫൈദ സല്ല സിൻചൈൻ ഔ അർബഉ അക്സർ മിൻ ദാലിക, രണ്ടോ നാലോ അതിൽ കൂടുതലോ, ഫകുല്ലുഹു ഹസൻ, അതെല്ലാം നല്ലതാണ്. വഅഖല്ലു ദാലിക റക്അത്തൈനി തഹിയ്യത്തുൽ മസ്ജിദ്, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് മിനിമം രണ്ട് റക്അത്തെങ്കിലും നമസ്കരിക്കുക. വഅമ്മാ ബഅദൽ ജുമുഅത്തി ഫലഹ സുന്ന റാതിബ, ജുമുഅക്ക് ശേഷം ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. അഖല്ലുഹ റക്അത്തൈനി വഅക്സറുഹ അർബ, കുറഞ്ഞത് രണ്ടും കൂടിയത് നാലുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ ഒരു അധ്യായത്തിൽ വന്ന ഹദീസിൽ റാത്തിബത്തിൻ്റെ കുറഞ്ഞതും കൂടിയതുമായ റക്അത്തുകൾ, ഇപ്പോൾ ദുഹറിന് മുമ്പ് രണ്ട് റക്അത്ത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്, നാല് റക്അത്ത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ജുമയിലേക്ക് വരുമ്പോൾ അത് റാത്തിബത്തായിക്കൊണ്ടല്ല, റാത്തിബത്ത് റവാത്തി നമസ്കാരമായിക്കൊണ്ടല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ഒരാൾക്ക് ജുമാക്ക് വേണ്ടി പള്ളിയിൽ വന്നു, ഇമാമ് വരുന്നത് വരെ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് എന്ന്. മറ്റൊന്ന്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഉണർത്തുന്നു, ലൈസലിൽ ജുമുഅത്തി സുന്ന ഖബ്ലഹ, ജുമുഅക്ക് മുമ്പായിക്കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകം നിർണയിക്കപ്പെട്ടിട്ടില്ല. ഫഇദാ ജാഅൽ മുസ്ലിമു യൗമൽ ജുമുഅ, ഒരു മുസ്ലിം ജുമുഅ ദിവസത്തിൽ പള്ളിയിലേക്ക് വന്നാൽ, സല്ലാ മാ ഷാഅ ബിഗൈരി ഖസ്തിൻ അദദ്, അയാൾ ഉദ്ദേശിക്കുന്നത്ര നമസ്കരിക്കാവുന്നതാണ്. ഫയുസല്ലി റക്അതൈനി സുമ്മ യജ്ലിസു യഖ്റഉൽ ഖുർആന വയൻതദിറുൽ ഇമാം, അയാൾ രണ്ട് റക്അത്ത് നമസ്കരിച്ചു, പിന്നെ ഇരുന്ന് ഖുർആൻ ഓതി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഔ യുസല്ലി അർബഅ റക്അത്തോ സിത്ത ഔ അക്സർ, അല്ലെങ്കിൽ നാല് റക്അത്തോ ആറ് റക്അത്തോ, എത്രയും നമസ്കരിക്കാതിൽ കൂടുതൽ. ഹസ്ബുമാ തയസ്സറു ലഹു, അയാൾക്ക് എത്രയാണോ എളുപ്പമായത് അത്രയും. ഷെയ്ഖ് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ലാ ദലീൽ അലാ മശ്റൂഇയത്തിമാ യുസമ്മൂനഹു ബിസുന്നത്തിൽ ജുമഅൽ ഖബലിയ, ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമസ്കാരം ഷറാക്കപ്പെട്ടതായി ദലീലുകളില്ല എന്നതാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ വീണ്ടും പറയുന്നു, സുന്നത്തുൽ ജുമഅത്തിൽ ഖബലിയ, ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്നത് ലാ യസിഹു ഫിഹ ഹദീസുൽ ബത്ത, ഒരിക്കലും അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടില്ല എന്നതാണ്. ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ടില്ല. ളഹറിന് മുമ്പുള്ള സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റാത്തിബത്ത് സുന്നത്തുണ്ട്, എന്നാൽ ജുമാക്ക് മുമ്പ് എന്നത് ഇല്ല. ഇമാം മുഖബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അർറകഅത്താനി അല്ലതാനി ബഅദൽ അദാനിൽ ഔവൽ യൗമൽ ജുമഅ ലൈസത മശ്റൂഇതൈനി. പല പള്ളികളിൽ നമ്മൾ കാണാറുള്ളത് പോലെ ഒരു വാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ ആളുകൾ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നത് രണ്ടറക്കാത്ത് നമസ്കരിക്കും ജുമാ ദിവസങ്ങളിൽ പല പള്ളികളിലും. അത് ശരിയല്ല. വൽ മഷ്റൂ, ശറാക്കപ്പെട്ട കാര്യം, അന്നൽ ഖത്തീബ ഇദാ സഅദൽ മിമ്പറ, ഖത്തീബ മിമ്പറിലേക്ക് കയറിയാൽ, വഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു, യജ്ലിസു, സലാം പറഞ്ഞുകൊണ്ടിരിക്കും, സുമ്മ യുഅദ്ദിനു ലിൽ ജുമഅ ബൈന യദൈ, പിന്നെ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പിന്നെ ജുമഅക്ക് വേണ്ടി അദാൻ വിളിക്കുകയാണ്, സുമ്മ യഖ്തുബു, പിന്നെ ഖുത്ബ നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആദ്യം ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ആളുകൾ നമസ്കരിച്ചുകൊണ്ട്, അങ്ങനെയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന്. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുസല്ലി ഖബ്ല അൽ ജുമഅത്തി ബഅദ അൽ അദാനി ഷൈഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിച്ചതിന് ശേഷം പിന്നെ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല. വല നുഖില ഹാദ അൻഹു അഹദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുഅദ്ദിനു അലാ അഹദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നത് ഇല്ലാ ഇദാ ഖാദ അലൽ മെമ്പർ, മെമ്പറിൽ കയറിയിരുന്നതിന് ശേഷമാണ് ബാങ്ക് വിളിക്കുക. വയു അദ്ദിന് ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കും, സുമ്മ യഖ്തുബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തൈൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖുതുബ നിർവഹിക്കും, സുമ്മ യുഖീമു ബിലാൽ, പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കും. ഫയുസല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കും. അപ്പോൾ അവിടെ ഫമാ കാന യുംകിൻ അൻ യുസല്ലി ബഅദൽ അദാൻ, ബാങ്കിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരത്തിന് അവിടെ സ്ഥാനമില്ല. ലാ ഹുവ വലാ അഹദു മിനൽ മുസ്ലിമീന അല്ലദീൻ യുസല്ലൂന മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച ഒരാളും അങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ചിട്ടില്ല. വലാ നുഖില അൻഹു അഹദുൻ അന്നഹു സല്ലാ ഫി ബൈതിഹി ഖബ്ല അൽ ഖുറൂജി യൗമൽ ജുമാ, ജുമാക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ജുമാക്ക് മുമ്പുള്ള പ്രത്യേകമായൊരു സുന്നത്ത് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമസ്കാരത്തിന് വേണ്ടി വേഗം പുറപ്പെടണം, അതിനുവേണ്ടിയുള്ള പ്രേരിപ്പിക്കുന്നതായ ഹദീസുകളുടെ ലഫ്ളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ ഖദിമ അർറജുലുൽ മസ്ജിദ യൗമൽ ജുമുഅ മിൻ ഗൈരി തൗഖിദ്, ഏത് സമയത്തായിരുന്നാലും ഒരാൾ ജുമാ ദിവസം പള്ളിയിലേക്ക് വന്നു, ഇത് അൻബക്കറ വബച്ചക്കറ നേരത്തെയായാൽ, നടന്നുകൊണ്ട് വാഹനത്തിൽ പോകാതെ, സല്ലല്ലാഹു കുച്ചിബലഹു, തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിച്ചു. ഇതാണ് സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അവർ പള്ളിയിലേക്ക് വന്നാൽ നമസ്കരിക്കും, അവർക്ക് സാധിക്കുന്ന അത്ര. പള്ളിയിൽ കയറിയാൽ അതിൽ 10 റക്കാത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും, 12 റക്കാത്ത് നിസ്കരിക്കുന്നവരുണ്ടാവും, 8 റക്കാത്ത് നിസ്കരിക്കുന്നുണ്ടാവും, അതിലും കുറവുള്ളതുണ്ടാവും. അതാണ് അയിമത്തിൽ ജംഹൂറുകളും അതിൽ ഏകോപിച്ച കാര്യമാണ്. ജുമാക്ക് മുമ്പ് പ്രത്യേകം ഒരു നിർണയിക്കപ്പെട്ടതായ സുന്നത്തില്ല ഇത്ര എണ്ണം എന്നത്. അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുന്നത്താക്കിയിട്ടില്ല. വഹു വലം യസുന്ന ലം യസുന്ന ഫീദാലിക ഷൈൻ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ജുമാക്ക് മുമ്പ് സുന്നത്താക്കിയിട്ടില്ല. ലാബി ഖൗലിഹി വലാ ഫിഅലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും. ഇതാണ് മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും അക്സറു സ്ഹാബിഹി, കൂടുതൽ ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകൾക്കും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ മദ്ഹബിലൊക്കെ ഏറ്റവും പ്രസിദ്ധമായത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇവിടെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമാക്ക് മുമ്പ് പ്രത്യേകം സുന്നത്ത് നമസ്കാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് മുമ്പ് സുന്നത്ത് നമസ്കാരമുണ്ടോ? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം. കണ്ണീരിൻ കൽബുമായി എന്നാരംഭിക്കുന്ന റിയ എടവണ്ണയുടെ ഗാനം. പീസ് റേഡിയോ സ്വരം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
1: ഇനി നമുക്ക് കഥ പറയാൻ പ്രോഗ്രാമിലേക്ക് പോവാം. ധീരേദിയുടെ വാൾ, സുൽഫുഖാർ, അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. മഹാനായ നാലാം ഖലീഫ അലി റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് അല്ലേ. ധീരതയുടെ വാളാണ് ദുൽഫുഖാർ. സ്വന്തം ജീവനേക്കാൾ റസൂലിനെ സ്നേഹിച്ചവരാണ് സഹാബിമാരെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. വിശ്വാസികളായ നമ്മളും സ്വന്തത്തേക്കാൾ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കേണ്ടവരാണ്. സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന സംഭവം കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതാണ് നമ്മൾ ഇന്നത്തെ കഥയുടെ പേര് തന്നെ ധീരതയുടെ വാൾ ദുൽഫുഖാർ എന്നതിലൂടെ നമ്മൾ എന്താണ് കേൾക്കുന്നത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടു പോകുന്നതിന് മുമ്പായിട്ട്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞില്ലേ, മക്ക വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ കഥ കഴിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ അപകടം വരുത്തുമെന്നൊക്കെ കുറേശ്ശികൾ ഇങ്ങനെ കണക്കുകൂട്ടി. എന്ന് പറഞ്ഞാൽ നബിയെ കൊല്ല, അതാണ് അവർ തീരുമാനിച്ചത്. അവർ ഗൂഢാലോചന നടത്തി. ഒരു രാത്രി അവർ നബിയുടെ വീട് വളഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടിൽ ആരാപ്പുണ്ടായിരുന്നത്? നബിയും അലി റളിയല്ലാഹുവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആരും അറിയാതെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ അനുമതിയും സഹായവും അങ്ങനെ നബിക്ക് ലഭിച്ചു. അലി റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ കിടക്കുന്ന വിരിപ്പിൽ തൻ്റെ പുതപ്പ് ധരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് ആ രാത്രി തന്നെ നബി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വീടിനുള്ളിലേക്ക് ജനൽ വഴി നോക്കുന്ന ശത്രുക്കൾക്ക് അത് നബി തന്നെയാണെന്ന് തോന്നുമായിരുന്നു. അവിടെ അലി അള്ളാഹുവിനുമാണ് അവിടെ കിടന്നിരുന്നത്. സത്യത്തിൽ ശത്രുക്കൾ രാത്രി മുഴുവനും വീടിന് കാവൽ നിന്നു. പുലരും മുമ്പ് അവർ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. കിടക്കയിൽ കിടക്കുന്ന അലി അള്ളാഹുവിനെ കണ്ടപ്പോഴാണ് അപ്പോൾ അവർക്ക് പറ്റിയ അമളി മനസ്സിലായത്, എപ്പോഴോ നബി അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത്. തൻ്റെ ശരീരം ശത്രുക്കൾക്ക് മുന്നിൽ ബലിയർപ്പിക്കാൻ ഒരുങ്ങി അദ്ദേഹം നബിയെ സംരക്ഷിക്കാൻ തയ്യാറായി. ഓ, എന്തൊരു ധൈര്യമല്ലേ! ആ ധൈര്യത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മളെ ടൈറ്റിൽ തന്നെ ധീരതയുടെ വാൾ ദുൽഫുഖാർ. ദുൽഫുഖാർ എന്നത് ആരുടെ പേരാ? അലി റളിയല്ലാഹുവിൻ്റെ പേരാണ്. നബിയുടെ കൽപ്പന പ്രകാരം അലി റളിയല്ലാഹുവിന് രണ്ട് മൂന്ന് ദിവസം കൂടി അങ്ങനെ മക്കയിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ മക്കയിലൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. നബി പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്ത് അലി റളിയല്ലാഹുവിന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലെത്തിയ അലി റളിയല്ലാഹുവിനോ നബിയുടെ കൂടെ തന്നെ താമസിച്ചു. മദീനയിലെത്തിയ ശേഷം മുശ്രിക്കുകളുമായി നടന്ന ആദ്യ യുദ്ധമായ ബദർ യുദ്ധത്തിൽ വളരെ കേമമായ പ്രകടനമാണ് അലി റളിയല്ലാഹുവിനോ കാഴ്ചവെച്ചത്. യുദ്ധത്തിൽ സധൈര്യം പോരാടി മുസ്ലിങ്ങൾ വിജയം വരിച്ചു. യുദ്ധശേഷം ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ അഥവാ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് ലഭിച്ച ഒരു വാളുണ്ടായിരുന്നു. ആ വാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിന് നൽകി. പ്രസ്തുത വാളാണ് ചരിത്രത്തിൽ ദുൽഫുഖാർ എന്നറിയപ്പെട്ടത്. കൂടാതെ യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഒരു ഒട്ടകവും ഒരു പടയെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കൂട്ടുകാരെ, കൊല്ലാൻ വരുന്നവർക്ക് മുമ്പിൽ ധീരനായി കിടന്നുകൊടുത്ത് നബിയെ സഹായിച്ച അലി റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറുത്തൊരു വാക്കുപോലും പറയാതെ അതുപോലെ അനുസരിച്ച അലിയെക്കുറിച്ച് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അപ്പോൾ എത്രമാത്രം വലുതായിരുന്നു അല്ലേ? അതന്നെയാണ് ഖുർആൻ പറയുന്നത്. അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു ആയത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അല്ലാഹു അലൈഹി റസൂലിലേക്ക് വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ വാക്ക് ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഇതായിരിക്കും പറയാ, അവർക്കാണ് വിജയമെന്ന് ഖുർആനിലൂടെ പറഞ്ഞു. അപ്പോൾ കഥ കേട്ടല്ലോ, അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥ പറയാം ധീരതയുടെ വാൾ ദുൽഫുഖാർ. കഥ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.

0: മാഷാല്ലാ, ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഖിറാത്തിലൂടെ നമ്മൾ കേട്ടത്. സൂറത്തെ ഹഖാഫിലെ 15-ാമത്തെ വചനം. സുഹൃക്ക, നമ്മൾ ഈ ഒരു വചനം എങ്ങനെ നമ്മൾ പറയാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ അങ്ങനെ കടന്നു പോയിട്ട് അവസാന മനുഷ്യൻ എത്തി നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു തപിക്കുന്ന ഒരു വാക്കുകളാണ് ശരിക്കാ പറഞ്ഞിട്ടുള്ളത്.
1: അതെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരികയാണ്.
0: ആ ചുറ്റുപാടിൽ ഏറ്റവും വലിയ കടപ്പാട് പടച്ചറബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ തന്നെ ഈ ഖുർഹൻ എന്ന് പറഞ്ഞ വലഅതുഹു ഖുർഹ ഹമലഹു വഫസ്ലുഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഗർഭധാരണം, ആ പ്രയാസത്തിൻ്റെ മീതെ പ്രയാസത്തോടുകൂടി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞാക്കി പോറ്റി വളർത്തി അവസാനം ഇങ്ങനെ വളർന്നു വന്ന് ഒരു 10-40 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ ഖാല റബ്ബി ഔസി അനി അന്നഷ്കുറ നിഅമത കല്ലത്തി അൻഅംത അലയ്യ, പടച്ചവനെ ഒരിക്കൽ നന്ദി കാണിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നീ തരയണമേ. അതിനു വരെ നമ്മളെ മനസ്സ് തെറ്റിപ്പോവരുത്. അവരോട് കടപ്പെട്ട് നിൽക്കാൻ അതിനുള്ള ഒരു ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു തോക്കത്ത് നീ എനിക്ക് നന്ദി ചെയ്യാനുള്ള തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.
1: ഇത് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലേ. ഇതുപോലെ വിശ്വാസ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ആമീൻ പറയണം. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ട് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസം മാതാവ് ഉമ്മക്ക് തന്നെ അല്ല അറിയുള്ളൂ. സലാമക്ക,
0: അതെ,
1: അവിടെ ആ ഒരു റൂമിൽ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആ 9 മാസത്തെ നാൾ വഴികൾ മൊത്തം എത്ര പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രസവത്തിന് ശേഷം കരയുന്ന കുട്ടീനെ ഉമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേ അതൊക്കെ മറക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും അവർക്കതൊരു പ്രശ്നേ ആവാതിരിക്കാനാണ്. ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി പിന്നെ അതിൻ്റെ വലുതാണ സമയത്ത് ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു അല്ലേ.
0: അല്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്ന നോക്കൂ, ആയത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ എനിക്ക് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഉദവി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു തൗഫീഖിന് നൽകണേ, അതിന് പ്രചോദിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള പ്രചോദനം തന്നെ നവാ അമല സ്വാലിഹൻ തർല്ലാഹ്, തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ അല്ലാ തൃപ്തിപ്പെട്ട്. അടുത്തെന്താണോ, വാസ്ലി ഹലീഫി ദുരിയത്തി, എൻ്റെ മക്കൾ നീ നന്നാക്കണേ. മക്കൾ നന്നായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അപ്പം അതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരമായൊരു പ്രാർത്ഥന കൂടി അതിൽ വേണം എന്നുള്ളത് കൂടിയാണ് നമ്മളെ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
1: മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇതേപോലെ ഒരു ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെ മക്കളാണല്ലോ.

0: അപ്പോൾ അവർ വേണ്ടത് അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
1: യെസ്,
0: ഇൻഷാല്ല ഇതിനേക്കാളും ഒരുപാട് ഹയറുള്ള കാര്യങ്ങൾ ഇൻഷാല്ല പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടട്ടെ എന്നുകൂടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
1: ആമീൻ.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. തിരുമൊഴികൾ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: രക്തക്കണ്ണീർ നദിയായി ഒഴുക്കുന്ന നരകക്കാർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുർസലുൽ ബുഖാഉ അലാ അഹ്ലിൻ നാരി ഫയബ്കൂന ഹത്താ തൻഖതഉ അദ്ദുമൂ ഥുമ്മ യബ്കൂന അദ്ദം ഹത്താ യസീറ ഫീ വുജൂഹിഹിം കഹൈഅത്തിൽ ഖുദൂദ് ലൗ അർസലത ഫീഹി സുഫ്നു ലജറത്. പിസ്രഡിയ ശ്രോതാക്കളെ, സഷൂൽ ജാമിയിൽ വന്നിട്ടുള്ള നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഹസൻ എന്ന ദർജയിലാണ് ഈ ഹദീസ് നമുക്ക് വായിക്കാനാവുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ എന്ന വിളിപ്പേരുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിയാണ്. അനസ് ബിൻ മാലിക് ബിൻ നദർ ബിൻ ലംലം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹിജ്റ കുംഭ 10 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്രയിൽ വെച്ചാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. മാതാവ് മുസ്ലിം ബിന്ത് മുദ്ദമ അൽഹാൻ എന്നവർ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. 2286 ഹദീസുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി, സേവകൻ, എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ അനസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാണെന്ന് നമുക്കറിയാം. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുർസലുൽ ബുഖാഉ അലാ അഹ്ലിൻ നാർ. യുർസലുൽ ബുഖാഉ അലാ അഹ്ലിൻ നാർ. നരകക്കാരിൽ കരച്ചിൽ അത് അയച്ചുവിടപ്പെടും. നന്നായി അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് യുർസലു അൽ ബുഖാ എന്ന് പറഞ്ഞാൽ കരച്ചിൽ. കരച്ചിൽ നരകക്കാരുടെ ഇടയിൽ ശക്തമായ കരച്ചിൽ ഉണ്ടായിരിക്കും. കഠിനമായ ശിക്ഷ കാരണത്താലുള്ള വലിയ കരച്ചിലാണ് അവർ നിർവഹിക്കുക, അവരിലുണ്ടാവുക. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയബുക്കൂൻ, അങ്ങനെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ തൻ ഖതിഉ ദുമുഉ. ദംഉ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. ദുമുഉ അതിൻ്റെ ബഹുവചന രൂപമാണ്. അങ്ങനെ പരിപൂർണമായി കണ്ണുനീർ വറ്റിപ്പോകും. കരഞ്ഞ് കരഞ്ഞ് സഹിക്കാനാവാത്ത വേദനയാൽ, ശിക്ഷയാൽ കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോകും. സുമ്മയബുക്കൂന ദമ, പിന്നീട് അവർ കരയുമ്പോൾ കണ്ണുനീരിന് പകരം രക്തമായിരിക്കും ഉണ്ടാവുക. പിന്നീട് രക്തക്കണ്ണീരാണ്, രക്തം കൊണ്ടാണ് അവർ കരയുന്നത്. ഹത്തായ സീറ, അങ്ങനെ അതായിത്തീരും. ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് ആ രക്തം ഒഴുകുന്ന രക്തക്കണ്ണീരിനാൽ അവരുടെ മുഖം ആയിത്തീരും. കഹൈ എത്തിൽ ഉഖ്ദൂദ്, ഉഖ്ദൂദിൻ്റെ രൂപത്തിൽ. ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ അനാദി അഹാദീത്. ഉഖ്ദൂദ് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് അഹാദീത്. അതായത് ഭൂമിയിലെ കുഴികൾ, ചാലുകൾ, പിളർപ്പ്, നീണ്ട കുഴിക്ക് ഒക്കെയാണ് പറയുക. നീർച്ചാലുകൾ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. കഹൈ അത്തിൽ ഉഹുദൂദ്, നീർച്ചാലുകളുടെ രൂപത്തിൽ നന്നായി വെള്ളമൊഴുകുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ഭാഗത്ത് പിളർന്നു നിൽക്കുന്ന ഭൂമിയിലൂടെ വലിയ ഒരു വെള്ളച്ചാൽ ഒഴുകുന്നതുപോലെ ആയിരിക്കും അവരുടെ മുഖത്തുകൂടെ രക്തക്കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ചാലിട്ടൊഴുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നു, ലൗ അറസലത്ത് ഫീഹി സുഫുൻ, അതിൽ കപ്പലെങ്ങാനും ആ കണ്ണ് ആ ചാലുകളിലൂടെ അയക്കപ്പെട്ട ലജറത്ത്, അതിന് സഞ്ചരിക്കാൻ പോലും അതാകും എന്ന രൂപത്തിലാണ് സുഫുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. ബോട്ടിനും കപ്പലിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ്. വെള്ളത്തിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് യാത്രാ ബോട്ടിനോ അല്ലെങ്കിൽ അന്നത്തെ അവസരത്തിലുള്ള ഒരു കപ്പലെന്ന് പറയാവുന്ന രൂപത്തിൽ, എന്തായിരുന്നാലും വെള്ളത്തിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ മാത്രമുള്ള രക്തക്കണ്ണീരായിരിക്കും മുഖത്തുകൂടെ ചാലിട്ടൊഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നരകത്തിലെ വേദനയും ഭീതിയും ഭയാനകമായ ശിക്ഷകളും എന്തുമാത്രമായിരിക്കും എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ ഹദീസ് പ്രേരകമാകേണ്ടതുണ്ട്. അതികഠിനവുമാണ്, അതിദുരിതമാണ് നാളത്തെ അവസ്ഥ. നാളെ പരലോകത്തിൽ നരകം പ്രതിഫലമായി ലഭിക്കുന്നവരുടെ അവസ്ഥ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഹദീസിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ അത് വെറും വാക്കുകളല്ല. കരഞ്ഞ് കണ്ണുനീർ വറ്റുകയും പിന്നീട് രക്തക്കണ്ണീർ നദിയായി ഒഴുകുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനുമാത്രം ദുരന്തമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാകണം. നാളെ ഇങ്ങനെ കരയാതിരിക്കാൻ ഈ ദുനിയാവിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ജീവിക്കണം എന്ന് ചിന്തിക്കാൻ നമുക്ക് ഈ വചനം പ്രേരകമാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, രക്തക്കണ്ണീർ ചാലിട്ടൊഴുകാതിരിക്കാൻ നാം ഇന്ന് തന്നെ ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്നതാണ് ഈ നബിവചനം തിരുമൊഴി നമുക്ക് നൽകുന്ന സന്ദേശം. താക്കീതായി നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിക്കുമ്പോൾ ഗൗരവത്തോടെ കാണാനാകണം, പരലോകത്തെ ഭയപ്പെടണം, അവിടുത്തെ ശിക്ഷയെ ഭയപ്പെടണം. അതുകൊണ്ട് ശാശ്വതമായ ലോകത്ത് ഒരിക്കലും ഇതുപോലെയുള്ളൊരു കരച്ചിലിന് ഇടവരുത്താതിരിക്കാൻ ഒരു വീണ്ടും വിചാരം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉണ്ടാവുകയും നാളത്തെ രക്ഷയ്ക്ക് വേണ്ടി, നാളത്തെ സന്തോഷത്തിനും ചിരിക്കും വേണ്ടി ഇന്ന് അധ്വാനിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ രക്തക്കണ്ണീർ നദിയായൊഴുകുന്ന ആ നരകക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ സന്തോഷത്തോടെ മരണമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന സ്വർഗ്ഗക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാഅല്ലാ, നമ്മൾ നല്ലൊരു സംസാരമാണിപ്പോൾ കേട്ട് കഴിഞ്ഞത്. രക്തക്കണ്ണീർ നദിയായി ഒഴുക്കുന്ന നരകക്കാരെന്ന വിഷയത്തിലാണ് ബഹുമാനനായ കെ വി തിരുമൊഴികളിൽ നമ്മളുമായി സംസാരിച്ചത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാം കേൾക്കാം. നമുക്കിനി സൂറത്ത് യൂനുസിലെ 24 വചനം, ദുനിയാവിൻ്റെ ഉപമ. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ജാസൽ ജാഫർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സർവമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 23 ആയത്തുകളാണ് വിശദീകരിക്കുകയുണ്ടായത്. 23 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നന്ദികേട് വെച്ച് പുലർത്തുന്ന, കടലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും കരയിലേക്കെത്തുമ്പോൾ അല്ലാഹുവിനോട് പങ്കുചേർക്കുകയും ചെയ്യുന്ന അവിശ്വാസികളുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യതയെക്കുറിച്ച് അല്ലാഹു വ്യക്തമാക്കുകയുണ്ടായി. അതിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൻ്റെ ഓഹരികളാണ്. ദുനിയാവിലെ നശിച്ചു പോകുന്ന നൈമിഷികമായ ഐഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലും അതിൻ്റെ ആകർഷണീയതയിലും അകപ്പെട്ടുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കുകയാണ് 24 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് അല്ലാഹു വ്യക്തമാക്കുകയാണ്.

0: ആയത്തിൻ്റെ സാരം: നാം ആകാശത്തുനിന്ന് വെള്ളമിറക്കിയിട്ട് അതുമൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാനുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു. അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിയുകയും അത് അഴകാർന്നതാകുകയും അവയൊക്കെ കരസ്ഥമാക്കാൻ താങ്കൾക്ക് കഴിയുമാറായെന്ന് അതിൻ്റെ ഉടമസ്ഥർ വിചാരിക്കുകയും ചെയ്തപ്പോഴതാ, ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിന് വന്നെത്തുകയും തലേ ദിവസം അവയൊന്നും അവിടെ നിലനിന്നിട്ടേയില്ലാത്ത മട്ടിൽ നാം അവയെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. ഇതുപോലെ മാത്രമാകുന്നു ഐഹിക ജീവിതത്തിൻ്റെ ഉപമ. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു. ഇന്നമ മസലുൽ ഹയാതി ദുന്യ, തീർച്ചയായും ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമയാകുന്നത് കമാ ഇൻ, ഒരു വെള്ളത്തെപ്പോലെ മാത്രമാണ് എന്നാണ്. ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് പെയ്ത മഴയെപ്പോലെയാണ്. അതെങ്ങനെയാണ് ആ വെള്ളത്തെ വിശേഷിപ്പിക്കുകയാണ്? അൻസൽനാഹു മിനസ്സമ, നാം ആകാശത്തു നിന്നിറക്കിയ വെള്ളത്തെപ്പോലെയാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ. ഫഖ്തലത ബിഹി നബാതുൽ അർദി മിമ്മാ യഅകുലുന്നാസു വൽ അൻആം. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ സസ്യങ്ങൾ വെള്ളവുമായി ഇടകലർന്നു. ഇഖ്തലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടകലരുക എന്നാണ്. ഫഖ്തലത, ഇടകലർന്നു. ബിഹി, വെള്ളവുമായി. നബാതുൽ അർദി, ഭൂമിയിലെ സസ്യങ്ങൾ. ആ സസ്യങ്ങൾ എങ്ങനെയുള്ളതാണ്? മിമ്മായ കുലുന്നാസു വൽ അൻആം, ജനങ്ങളും കന്നുകാലികളും ഭക്ഷിക്കുന്നതായ ഭൂമിയിലെ സസ്യങ്ങൾ വെള്ളവുമായി ഇടകലർന്ന അത്തരം സസ്യങ്ങളെപ്പോലെയാണ് ദുനിയാവിൻ്റെ ജീവിതത്തിലെ ഉപമ എന്ന് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു ഭൂമിയെക്കുറിച്ച് പറയാണ്, നല്ല ഒരു മഴ പെയ്യുന്നു, ആ മഴയിലൂടെ സസ്യങ്ങൾ മുളക്കുന്നു, ആ സസ്യങ്ങളാണ് മൃഗങ്ങളും മനുഷ്യന്മാരുമെല്ലാം ഉപയോഗിക്കുന്നത്. ഹത്ത ഇദ അഖദതിൽ അർദു സുഖ്രുഫഹ, അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിഞ്ഞു. അഖദ അഖദതിൽ അർദു സുഖ്രുഫഹ, സുഖ്രുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസ്നഹ വസീനതഹ, ഭംഗി അലങ്കാരമെന്നൊക്കെയാണ്. അങ്ങനെ ഭൂമി നല്ല അലങ്കാരമായി, ഭംഗിയായി, കാരണം മഴ പെയ്യുകയാണ്. അതിലൂടെ സസ്യങ്ങൾ മുളക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഭൂമിയിൽ പച്ചപ്പ് മുളക്കുകയും വ്യത്യസ്ത ഇനങ്ങളിലുള്ള ധാന്യങ്ങൾ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള ചെടികൾ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ, ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഭൂമിയുടെ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അതാണ് പറയുന്നത്, ഹത്ത ഇദ അഖദതിൽ അർദു സുഖ്രുഫഹ, അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിഞ്ഞു. വസ്സയ്യനത്, എന്നിട്ട് അത് അഴകാർന്നതാവുകയും ചെയ്തു. വസ്സയ്യനത്, നല്ല അഴകുള്ളതായി മാറി. അപ്പം ഭൂമിയെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരവസ്ഥ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണഞ്ചി പോകുന്ന അവസ്ഥ. ഇത് കണ്ടപ്പോൾ വവന്ന അഹ്ലുഹ, അതിൻ്റെ ഉടമസ്ഥർ വിചാരിച്ചു, അവർ ഉറപ്പിച്ചു. വവന്ന അഹ്ലുഹ എന്നത് തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹ്മഹുള്ള കൊടുത്തത് ഐ ഖന, അവർ ഉറപ്പിച്ചു. ആ ഭൂമിയുടെ ആളുകൾ അവർ ഉറപ്പിച്ചു, അന്നഹും ഖാദിറൂന അലൈഹ, അത് സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കും. ഈ പച്ചപ്പുള്ള അതേ അവസ്ഥയിൽ കാലാകാലം അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നവർ ഉറപ്പിച്ചു. അതാഹ അംറുന, അതാഹ അംറുന, നമ്മുടെ കൽപ്പന അവരിലേക്ക് വന്നെത്തി എന്നാണ്. ഐ അദാബുന, നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നെത്തി. ഔ അമർനാ ബിഹലാക്കിഹ, നമ്മുടെ കൽപ്പന അവർക്ക് വന്നെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ള, അതിനെ നശിപ്പിക്കാനുള്ള കൽപ്പന അവർക്ക് വന്നെത്തി എന്നതാണ് അർത്ഥം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നശിപ്പിച്ചു എന്നാണ്. അതാഹ അംറുന ലൈലൻ ഔ നഹാറ, ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിനു വന്നെത്തി, നമ്മളതിനെ നശിപ്പിച്ചു. ഫജഅൽനാഹ ഹസീദൻ, ഒന്നുമല്ലാത്തതുപോലെ നമ്മളതിനെ ആക്കി. ഫജഅൽനാഹ, അതിനെ നാം ആക്കി തീർത്തു. ഹസീദൻ. ഹസീദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഖ്തൂഅതൻ, മഹ്സൂദതൻ, എല്ലാം മുറിക്കപ്പെട്ട രൂപത്തിൽ, എല്ലാം നശിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതിനെ നമ്മളാക്കി തീർത്തു. ഏതുപോലെ? എന്നിട്ട് അതിനെയും അള്ളാഹു ഉപമിക്കുകയാണ്, കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലകളിൽ ഒന്നുമില്ലാത്തതുപോലെയായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്നാണ്. കുറച്ചു ദിവസം മുമ്പ് അവിടെ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുപോലും തോന്നാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇതാണ് ദുനിയാവിലെ ജീവിതമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതായത് നിങ്ങൾക്ക് അത് ഭംഗിയുള്ളതായി തോന്നിയേക്കാം, പക്ഷേ അത് നശിച്ചു പോകുന്നതാണ്. നിങ്ങളുടെ കൈകളിലല്ല അതുള്ളത്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ അലങ്കാരവും ഭംഗിയുമൊക്കെ നിലനിർത്താൻ സാധിക്കുമെന്ന്, പക്ഷെ അങ്ങനെയല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ദുനിയാവ് പെട്ടെന്ന് നശിക്കുന്നതും നൈമിഷികവും വളരെ കുറച്ചു സമയവും മാത്രമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മഴക്കാലത്ത് പെയ്യുന്ന മഴ, ആ മഴ മൂലം മുളക്കുന്ന ചെടികളും സസ്യങ്ങളും ധാന്യങ്ങളും, അത് കണ്ട് മനുഷ്യർ അത്ഭുതപ്പെടുന്നു, അത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, ഇതുപോലെ നമുക്ക് നിലനിർത്താം എന്നവർ പദ്ധതിയിടുന്നു. എന്നാൽ ഒരു ദിവസം അവർ വിചാരിച്ചതിന് നേർവിപരീതം സംഭവിക്കുന്നു, എല്ലാം നശിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെന്നത് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ മാറ്റിമറിക്കുന്നു. ഇതുപോലെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുകയാണ്. കദാലിക അപ്രകാരമാണ്, നുഫസ്സിലുൽ ആയാത്ത്, നാം നമ്മുടെ ആയത്തുകൾ വിശദീകരിക്കും, ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് നമ്മുടെ ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യുഅ്ത ബി അൻഅമി അഹ്ലി ദുനിയ ഫയുഗ്മസ ഫിൻ നാര ഗംസ ثم يقال له ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച, അനുഗ്രഹങ്ങളുടെ പേമാരി ലഭിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരും. ഫയുഗ്മസ ഫിൻ നാര ഗംസ, അങ്ങനെ അവനെ നരകത്തിലേക്ക് ഒറ്റ പ്രാവശ്യം മുക്കുമെന്ന്, നരകത്തിലേക്ക് മുക്കിയെടുക്കും. ثم يقال له, എന്നിട്ട് അവനോട് ചോദിക്കും, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, എന്തെങ്കിലും നന്മകൾ നീ കാണുന്നുണ്ടോ, നിനക്ക് ഈ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് എന്തെങ്കിലും അനുഗ്രഹത്തിലൂടെ നീ കടന്നുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് ഫയഖൂലുല, ഇല്ല എന്ന്. അതായത് ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പാത്രനായ മനുഷ്യൻ, പക്ഷേ ആഖിറത്തിലേക്കെത്തി നരകത്തിലേക്ക് ഒറ്റ പ്രാവശ്യം അവനെ മുക്കിയെടുത്തപ്പോൾ അവനെല്ലാം മറന്നുപോയി, ദുനിയാവിലൊന്നും ഓർമ്മയില്ല എന്നാണ്. ഇതാണ് ദുനിയാവിലെ ജീവിതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ അതിനെ വിശദീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. വയുതാബി അഷദ്ദിന്നാസി അദാബൻ ഫിദ്ദുനിയ, ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിനും ശിക്ഷയ്ക്കും വിധേയമായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഫയുഗ്മസു ഫിൻ നഈമി ഖംസ, അള്ളാഹു അനുഗ്രഹത്തിലേക്ക് അവനെ ഇറക്കിവിടും, അള്ളാഹു അവനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. സുമ്മ യുഖാലു ലഹു അൽ റഅയ്ത ബുസൻ ഖത്തു, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഇതിനു മുമ്പ് നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലു ലാ, ഇല്ല എന്ന് പറയുമെന്നാണ്. അതായത് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു മനുഷ്യൻ പോലും ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവ് മറന്നുപോകുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞു വരുന്നത്, ദുനിയാവിലെ ജീവിതമെന്നത് നൈമിഷികമാണ്, അത് വളരെ തുച്ഛമാണ്, അത് വളരെ വില കുറഞ്ഞതാണ്. അദ്ദുന്യ മൽഊന വമൽഊനതുൻ മാഫീഹ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ദീന് പഠിപ്പിക്കുകയും ദീന് പഠിക്കുകയും ചെയ്യുന്നവരല്ലാത്ത എല്ലാ ആളുകളും ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ലിഖൗമിൻ യതഫക്കറൂൻ എന്ന് വിശദീകരിക്കുന്നിടത്ത് വളരെ അർത്ഥവത്തായ ഒരു വാചകം എടുത്തു കൊടുക്കുന്നുണ്ട്. ഫഇന്ന മിൻ തബഇഹ അൽ ഹറബ മിമ്മൻ തലബഹ, ദുനിയാവിൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്, ദുനിയാവിൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്, ആരെങ്കിലും അത് അന്വേഷിച്ചു പോയിക്കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് അകലും. എന്നാൽ ആരെങ്കിലും അതിനെ തൊട്ട് അകന്നു കഴിഞ്ഞാൽ അവനിലേക്ക് അതടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് ആഖിറത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. എന്നാൽ എത്ര കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണോ അത്ര കണ്ട് നമുക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ വഞ്ചിതരാകാതെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ദുനിയാവിലെ ജീവിതമെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ജീവിക്കേണ്ടത്. അല്ല എങ്കിൽ ഒരു സ്വപ്നലോകത്ത് ഒരു സുന്ദരമായ സൗന്ദര്യം, സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ലോകത്തെ ജീവിതം തന്നെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വമ്പിച്ച പരാജയമായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യത്തിൽ, ഇതിൻ്റെ വശ്യതയിൽ അകപ്പെട്ടു പോകാതെ ആഖിറമെന്ന അത്യുന്നതമായ സൗന്ദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗേഹം, അവിടെയാണ് യഥാർത്ഥ സമാധാനമെന്നും അവിടെ എത്തിക്കഴിഞ്ഞാലാണ് യഥാവിധം സന്തോഷിക്കാൻ കഴിയുന്നതെന്നും അതാണ് യഥാർത്ഥ ലോകമെന്നും അതാണ് ശാശ്വതമെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആയത്ത് സമാനമായ ഉപമ പല സൂറത്തുകളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്ത് വദ്രിബ് ലഹും മസലൽ ഹയാതി ദുനിയ, ദുനിയാവിൻ്റെ ഉപമയെക്കുറിച്ച് നീ അവർക്ക് പറഞ്ഞുകൊടുക്കണം. കമാ ഇൻ അൻസൽനാഉ മിനസ്സമ, ആകാശത്ത് നിന്ന് നാം ഇറക്കിക്കൊടുത്ത ഒരു വെള്ളത്തെ പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ആ വെള്ളവുമായി ഭൂമിയിലെ സസ്യങ്ങൾ ചേരുന്നു. ഫഅസ്ബഹ ഹശീമൻ തദ്രൂഹു റിയാഹു വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അല്ലാഹു ആ ആയത്തിലും പറയുന്നത് കുറച്ചു കഴിയുമ്പോൾ ഒരു കാറ്റ് വരുന്നു, ആ കാറ്റിലൂടെ എല്ലാം നശിച്ചു പോകുന്നു. ഇതാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ എന്നാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിക്കുന്നു. പൊടുന്നനെ നമ്മൾ വിചാരിക്കാതെ ഒരു പ്രയാസം നമ്മിലേക്ക് കടന്നു വരുന്നു. അതിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരികയാണ്. അതാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് സൗന്ദര്യമുള്ളതായി തോന്നും, പക്ഷേ പിശാച്ച് നമ്മെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അകപ്പെട്ടു പോകരുത്. പലപ്പോഴും പല ആളുകളും ആദർശപരമായി തന്നെ മാറി നിൽക്കുന്നത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ദുനിയാവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല ദുനിയവിയായ കാര്യങ്ങളും അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട് മൂലമാണ് ആദർശം തന്നെ ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നിങ്ങളുടെ ലക്ഷ്യം ആഖിറമായിരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ടതായിരിക്കണം, ദുനിയാവിൽ എന്ത് തന്നെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ട ഉദ്ദേശം ആഖിറം മാത്രമായിരിക്കണം എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, ആഖിറത്താണ് ഏറ്റവും നല്ലതും എന്നെന്നും നിലനിൽക്കുന്നതെന്നും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിൽ അല്ലാഹു ഈ ആശയം ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഉപമ ഇത് സൂറത്തുൽ കഹ്ഫിൽ ആവർത്തിച്ചിട്ടുണ്ട്, സൂറത്തു സുമറിൽ ആവർത്തിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഹദീദിലും ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാഠങ്ങളിലൊന്ന് ദുനിയാവിൻ്റെ പരീക്ഷണത്തിൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, അതിലൊന്നാമത്തേത് ദുനിയാവിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. ആളുകളെല്ലാം ദുനിയാവിൻ്റെ പിന്നിൽ സഞ്ചരിക്കുമ്പോൾ, ദുനിയാവ് വാരിക്കൂട്ടാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തികച്ചും വ്യത്യസ്തമായി വ്യതിരിക്തമായി നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. രണ്ടാമത്തേത്, ദുനിയാവ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിലനിൽക്കുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അള്ളാഹുവിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാം എന്ന പാഠം കൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നെ ആർക്കും തന്നെ അത് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ആ ശിക്ഷ വമ്പിച്ചതായിരിക്കും, അത് എല്ലാ ആസാറുകളെയും ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക എന്നാണ്. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ദുനിയാവിൽ അകപ്പെട്ട ആളുകൾ, ദുനിയാവിൻ്റെ ഭ്രമത്തിൽ കുടുങ്ങിയ ആളുകൾ, അവർ ശരിക്കും ചിന്തിക്കാത്ത ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ചിന്തിക്കുന്ന ഒരാൾ അവനെപ്പോഴും മുന്തിക്കുക ആഖിറത്തിനെയാണ്, ആഖിറവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ്. ആഖിറത്തിലെ വിജയമാണ് അവൻ്റെ ഓരോ നിമിഷത്തിലെയും ചിന്ത. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഖിറത്തിൻ്റെ ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് യൂനുസിലെ 24-ാം വചനം, ദുനിയാവിൻ്റെ ഉപമ. ഈ വിഷയം അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം ഈ ലോകത്തിൻ്റെ വാതിൽ നമുക്ക് പിന്നിലടയും, പരലോകത്തേക്കുള്ള വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കും. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സമ്പത്തോ സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ അല്ല, മറിച്ച് ദുനിയാവിലെ വേർപാടിനു ശേഷമുള്ള സ്വർഗീയ ജീവിതമാണ്. അതാണ് യഥാർത്ഥ വിജയം. ഫമൻ സുഹുസിയഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് വിജയിച്ചത്. 3-ാം അധ്യായം 185-ാമത്തായത്. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്നത് മാത്രം പോരാ, സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തണം, ആ വഴിയിലൂടെ നടക്കണം, ജീവിതത്തെ ആ വഴിക്കനുസരിച്ചു കൊണ്ട് മാറ്റണം. അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു മനോഹരമായ വാക്കിൽ ആഖിറത്തിലെ ഈ മഹാവിജയത്തിലേക്കുള്ള 6 നിർണായക കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ 6 കാര്യങ്ങളെ ഹൃദയത്തിൽ കോർത്തു വെച്ച് ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ദുനിയാവ് വിട്ട് ജന്നത്തായി മാറും ഇൻഷാ അല്ലാ. 6 കാര്യങ്ങൾ ഒരുമിച്ചു നേടിയ ഒരാൾ സ്വർഗം നേടാനുള്ള ഒരു മാർഗവും ഉപേക്ഷിച്ചിട്ടില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഉപേക്ഷിച്ചിട്ടില്ല. 1-ാമത്തേത് മൻ അറഫല്ലാഹ ഫഅതഅഹു, അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ അനുസരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ അറിയുക എന്നത് അവൻ്റെ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, നാമഗുണവിശേഷണങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ മാത്രം ആരാധിക്കലാണ്. അറിവ് പ്രവൃത്തിയിലേക്ക് എത്തണം. റബ്ബിനെ അറിയുന്നവൻ എല്ലാ സൽക്കർമ്മങ്ങളിലും ശ്രദ്ധ പുലർത്തുകയും ചെയ്യും. 2-ാമത്തേത് അറഫ ഷെയ്ത്വാന ഫഅസാഹു, ഷെയ്ത്വാനെ തിരിച്ചറിഞ്ഞ് ധിക്കരിക്കുക എന്നതാണ്. ഷെയ്ത്താൻ മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ്. ഇന്ന ഷെയ്ത്വാനലക്കും അദൂവുൻ ഫത്തഖിദുഹു അദൂവ. 35-ാം അധ്യായം 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും ഷെയ്ത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്, അവനെ ശത്രുവായി നിങ്ങൾ സ്വീകരിക്കണം. ഷെയ്ത്വാന്റെ ക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ നിരസിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം. വലാത്തത്വതിയുഹുത്തുവാത്തി ഷെയ്ത്വാൻ, ഷെയ്ത്വാന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരുന്ന വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നു. 3-ാമത്തേത് അറഫൽ ഹഖ ഫത്തബഅഹു, സത്യം തിരിച്ചറിഞ്ഞ് പിന്തുടരുക എന്നതാണ്. സത്യത്തെ കൈവിട്ടാൽ വഴികേടിലേക്കാണ് എത്തുക എന്ന് വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം 32-ാമത്തെ ആയത്തിൽ സൂചന നൽകുന്നു. അതുകൊണ്ട് സത്യം തിരിച്ചറിഞ്ഞ് അവയെ പിന്തുടരാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. 4-ാമത്തേത് അറഫൽ ബാത്തില ഫജ്തനബഹു, അസത്യം തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നതാണ്. തെറ്റായ വിശ്വാസങ്ങൾ, പാപങ്ങൾ, അനീതികൾ എന്നിവയെല്ലാം തിരിച്ചറിഞ്ഞാൽ അവയിൽ നിന്ന് അകന്നു നിൽക്കണം. ഖുർആനും സുന്നത്തും അനവധി നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. വജ്തനിബു ത്താഗൂത്, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക തുടങ്ങിയ വാചകങ്ങളെല്ലാം ഇതിന് സഹായകമാകുന്നവയാണ്. 5-ാമത്തേത് അറഫ ദുനിയ ഫഅറള അൻഹ, ദുനിയാവിനെ മനസ്സിലാക്കി അതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നതാണ്. ദുനിയാവിന് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്നർത്ഥം. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, പരലോകമാണ് ശേഷിക്കുന്നതും ഉത്തമമായതുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വമാ ഹാദിഹിൽ ഹയാത്ത് ദുനിയ ഇല്ലാ ലഹുവൻ വലഇബുൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. 6-ാമത്തെ കാര്യം അറഫൽ ജന്ന ഫത്വലബഹ, സ്വർഗത്തെ തിരിച്ചറിഞ്ഞ് അത് അന്വേഷിക്കുക എന്നതാണ്. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, സ്വർഗത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ അതിനായി നന്മകൾ വർദ്ധിപ്പിച്ച് പ്രാർത്ഥിച്ച് മത്സരിച്ച് മുന്നോട്ട് പോവാൻ കഴിയും. സ്വർഗത്തിന് മത്സരിക്കാൻ വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം 133-ാമത്തെ ആയത്തിലും 57-ാം അധ്യായം 21-ാമത്തെ ആയത്തിലും 83-ാം അധ്യായം 26-ാമത്തെ ആയത്തിലും ആഹ്വാനം ചെയ്യുന്നുണ്ട്. മുൻഗാമികൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നന്നായി അവർ മത്സരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ഈ ആശയങ്ങളെ ഉൾക്കൊണ്ട് സ്വർഗം നേടാൻ ആത്മാർത്ഥമായി പണിയെടുക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തൻ അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
4: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
6: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറവർഷം 1448 സ്വഫർ 24 തീയതി, 2027 ആഗസ്ത് 7 തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയസംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൊന്നാണ് വിശ്വാസികൾ ഒരേ മനസ്സോടുകൂടി ജീവിക്കണം, പരസ്പരം മനുഷ്യ സൗഹാർദ്ദം കാത്തുരക്ഷിക്കണം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളായി മാത്രമേ ജീവിക്കൂ, അങ്ങനെയാണ് അവസ്ഥ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സുകൾ ഒന്നിക്കാൻ, വിശ്വാസം ഒന്നിക്കാൻ അള്ളാഹുവിൻ്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും നന്മകളും ശരികളും ഒന്നിക്കാൻ, മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച ആ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മനസ്സിൻ്റെ ഭിന്നത അത് എല്ലാ രംഗത്തും ഭിന്നതയായി മാറുകയും നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് തന്നെ അകന്നുപോകും എന്ന് നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅളുക്കും അലാ ബഅളിൻ وكونوا عباد الله اخوانا المسلم اخو المسلم لا يظلمه ولا يخذله ولا يحقره التقوى هنا ويشير الى صدره ثلاث مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه وشالمايا ورسامودايغا ബന്ധത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, പരസ്പരം കോപ്പിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും പുറംതിരിഞ്ഞു നടക്കരുത്. വ്യാപാര വിനിമയ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കരുത്. മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്ത് വഞ്ചന നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചവനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി തീരൂ. ഒരു കീഴ്പ്പെട്ടവൻ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, അവനെ കൈവിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത വേണം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മനസ്സിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ട്